0: ിലൊക്കെ ഒരു ചെറിയ മകൾക്ക് ഒരു മാനസിക പ്രയാസം വന്നപ്പോൾ, അസുഖം വന്നപ്പോൾ നമ്മൾ എത്രത്തോളം ഭയപ്പെട്ടെങ്കിൽ, ഒന്നും കാണാൻ കൊള്ളാത്ത ഒരു സൗന്ദര്യവുമില്ലാത്ത 10,000-ങ്ങളെ സൃഷ്ടിച്ചവൻ ഓരോ സെക്കൻഡിലും വെടിയേറ്റ് പലസ്തീനിൽ മരിക്കുന്ന കുട്ടികൾ, നമ്മളെ നാട്ടിലുള്ള അഗതികളും അനാഥരും മന്ദബുദ്ധികളും ഒറ്റപ്പെട്ടു പോയ യതീമായ സംരക്ഷിക്കാനുമില്ലാത്ത വാടക വീട്ടിൽ താമസിക്കുന്ന പഠിക്കാൻ സൗകര്യവും ഫീസും ഇല്ലാത്ത 10,000-ങ്ങളെ സൃഷ്ടിച്ച പടച്ചവൻ, ഇവരോടൊക്കെ ഔദാര്യം കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മളെ മക്കളെ വാസമൊന്നും ഒന്നുമല്ല അത്, നമ്മളെ സ്വർഗം കിട്ടാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു പക്ഷേ സേവനത്തിന് മാതൃക കിട്ടാൻ അള്ളാഹു കൊടുത്തൊരു സൗദാര്യമായിരിക്കും. കാരണം ആ കുട്ടിനെ സ്നേഹിച്ച്, ആ കുട്ടിയെ പഠിപ്പിച്ച്, ആ കുട്ടിക്ക് മുമ്പിൽ ക്ഷമയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ദുഖലൂഫിൽ ജന്നത്തി ബിറഹ്മത്തില്ല, എന്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്ന ആ വാക്തത്വം ചിലപ്പോൾ സ്വീകരിക്കാൻ നമുക്കുള്ള അവസരം തരണോ? ആ പ്രാർത്ഥനയിലാണ് ഞാൻ എപ്പോഴും റബ്ബി, എൻ്റെ വിജയത്തിന് പിന്നീട് എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ട്. കാരണം നമ്മൾ എപ്പോഴും റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുരിയ്യാതിന ഖുർറത്ത അയുനിൻ വജി അൽനാലിൽ മുത്തഖിന ഇമാമ ആമി റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യത്തൻ തയ്യിബത്തൻ ഇന്നക അൻത സമീഉ ദുആ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് പടച്ചവും കേൾക്കുന്നുണ്ട്. കണ്ണു നിറഞ്ഞ്, മനസ്സ് നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് അല്ല കേൾക്കാതിരിക്കൂല.
1: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടാണ്, പിന്നെ ദിസാബ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ദിസാബിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രാർത്ഥന അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി നടത്തണം എന്നുള്ളത് ഇതൊരു വസിയത്തായിട്ട് സ്വീകരിക്കണം. ഇൻഷാല്ല നമുക്കിനി അടുത്ത ഒരു ഏരിയയിലേക്ക് പോകുന്നത്, ഇവിടെ നമ്മൾ കാണുന്ന പിന്നെ മിക്കവാറും പല കേസുകളും നമ്മൾ നാട്ടിൽ നിന്ന് ഹൗസ് ഡ്രൈവർ വിസയിൽ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നതിന് ശേഷം അറബി പറയും, ലൈസൻസൊന്നും വേണ്ട, നീ വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് അപകടങ്ങൾ വരുത്തി വലിയ കേസിൽപ്പെട്ട ആളുകളെ കാണാൻ പറ്റും. അപ്പോൾ ഒരാളിങ്ങനെ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കാൻ നിർബന്ധിത ആവേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ട ഒരു പിന്നെ എന്താണ് എന്നുള്ളതും, ഇനി അഥവാ ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന്
0: അതിൽ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അതായത് നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ വന്ന ഒരു 3 മാസം പ്രൊബേഷണറി പീരീഡ് ചിലപ്പോൾ ഇക്കാമയും ഉണ്ടാവില്ല, ലൈസൻസും ഉണ്ടാവില്ല, ഒന്നും സൗദികൾ തരൂ, സ്വദേശികൾ തന്നോളൂ. അതിൻ്റെ കാരണം സൗദി ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ഇന്റർനാഷണൽ ലേബർ ലോ അനുസരിച്ച് 90 ദിവസത്തെ പ്രൊബേഷണറി പീരീഡാണ്. ഈ പീരീഡിൽ അവർ നോക്കുകയാണ് ഇവൻ എങ്ങനെയുണ്ട്, ഇവൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്, ജോലി എങ്ങനെയുണ്ട്, സത്യസന്ധനാണോ, വിശ്വസ്തനാണോ, മാന്യനാണോ, ദേശക്കാരനാണോ എന്ന് നോക്കാനുള്ള അവകാശം ഉൾക്കുണ്ട്. നമുക്കുണ്ട്, ഇയാളെ കൂടെ നിൽക്കാൻ പറ്റുമോ, പറ്റൂല, ഇല്ലേ, 90 ദിവസം വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. പിന്നെ ലൈസൻസ് തരാതെ വണ്ടി ഓട്ടാൻ പറഞ്ഞാൽ സൂക്ഷ്മതയോടുകൂടി ഒരു ദിവസം ഒരാഴ്ചയോ ഒരു മാസമൊന്നും ഓടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിയമം എല്ലാവർക്കും ബാധകമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ 6 വർഷമായി സൗദിൻ്റെ കൂടെ ജോലി ചെയ്യുക, എനിക്ക് ലൈസൻസ് ഇല്ല, ഈ 6 വർഷമായിട്ടെങ്കിൽ അത് ഞാൻ കുറ്റക്കാരനാണ്. എംബസി അറിയിച്ചോ? ഇല്ല. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? ഇല്ല. ഒരു സാമൂഹ്യ പ്രവർത്തകരെ അറിയിച്ചോ? ഇല്ല. പോലീസ് സ്റ്റേഷനിലോ വക്കീലിനെ അറിയിച്ചോ? ഇല്ല. ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ സൗദി പറയും, സ്വദേശിയായ ആരാണെങ്കിലും അയാൾ കമ്പനിക്കാർ പറയും, അനമാഫി മസൂൽ, 6 കൊല്ലം ഞാൻ മസൂലാണെന്ന് പറഞ്ഞാൽ കൈയെടുക്കും. ഇതിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, ലൈസൻസിന് വലിയ പൈസ ഒന്നും വരില്ല. പക്ഷേ ആ വന്നിരിക്കുന്ന വീട്ടിലെ ആ ഗ്രഹനാഥൻ്റെ അവസ്ഥ, മാനസികാവസ്ഥ, കുടുംബാവസ്ഥ, സാമ്പത്തികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. കാരണം ജീവിതം ഒരു പുഷ്പുൾ ട്രെയിനായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ ഓട്ടുന്ന നല്ല വണ്ടിയായിരിക്കും GMC ആയിരിക്കും, എനിക്ക് കിട്ടിയിരിക്കുന്ന ടൊയോട്ട ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ 10 മണിക്കൂറേ ജോലി ഉണ്ടാവുള്ളൂ, നല്ല AC ഉള്ള റൂമും ഫുഡും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം 12 മണിക്കൂറായിരിക്കും ജോലിക്ക് ആളെ 8 മക്കളുണ്ടാവും, 5 മക്കൾ സ്കൂളിൽ കൊണ്ടോ ഭാര്യയുടെ മക്കൾ. ഇത് നമ്മൾ പരസ്പരം താരതമ്യം ചെയ്യാൻ പോകരുത്. അപ്പൊ അതുകൊണ്ട് യെസ് കമ്പയർ ചെയ്യാൻ നമ്മൾ പോയാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, പിന്നെ പല രീതിയിലുള്ള ആളുകളെയും കാണുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല അവൻ്റെ അത്ര സൗകര്യം എനിക്കില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും വെച്ചോ, നമ്മുടെ അടുത്ത് പരാതി വരുന്നോട് ഞാൻ ചോദിക്കും, എനിക്കിങ്ങനെ വലിയൊരു പ്രശ്നം, ഞാൻ ആദ്യം ചോദിക്കും, ഇന്നലെ വന്നതാ? അല്ല, ഇനി വന്നിട്ട് 1 ആഴ്ച ആയിട്ടുള്ളൂ. അല്ല, ഇല്ല, 1 കൊല്ലം 8 മാസമായി. അപ്പോൾ എന്നിട്ട് ഇപ്പം എൻ്റെ പ്രശ്നം എന്താ? അല്ല, വീട് ശരിയില്ല. അപ്പോൾ ഈ 1 കൊല്ലം 8 മാസം എനിക്ക് എന്താ, വീട് ശരിയായിരുന്നോ? അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവന് 4 മാസമേ ബാക്കിയുള്ളൂ, വേറെ എവിടുന്നോ നല്ലൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്, ജോലി മാറാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ അവനെ എതിർക്കരുത്, പക്ഷേ തല്ലുകയും തലോടുകയും വേണം. അവനോട് പറയണം, നിന്റെ കോൺട്രാക്ട് പൂർത്തിയാക്കണം, 24 മാസം കഴിയാതെ നിനക്ക് പോകാൻ പറ്റൂല. ലൈസൻസ് ഇല്ലെങ്കിൽ നമുക്ക് എംബസിയിൽ നിന്ന് ഒരു ഫോൺ ചെയ്താൽ ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തകരാൾ വന്ന് കണ്ട് സംസാരിച്ചാൽ നമുക്ക് ലൈസൻസ് കിട്ടും, അത് ഞങ്ങൾ വാങ്ങിത്തരാം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാനാണ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. നിയമം വിരുദ്ധമായി സൗദി അറേബ്യയുടെ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ, ഇൻഷുറൻസ് ഇല്ലാതെ, റുക്സ ഇല്ലാതെ ഒരിക്കലും നമ്മൾ വണ്ടി ഓട്ടി സ്ഥിരമായിട്ട് പോരുത്. പിന്നെ അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി 1 ദിവസമോ 1 ആഴ്ചയോ 1 മാസമൊക്കെ ജോലി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ലൈസൻസ് എടുത്തു തരും,
1: പക്ഷേ അപ്പോൾ നമ്മൾ ആലോചിക്കണം, എന്ത് അപകടം സംഭവിച്ചില്ലല്ലോ
0: എപ്പോഴും സംഭവം. അപ്പം നമ്മൾ അദ്ദേഹത്തോട് പറയണം, അപ്പം പറയും അന മസൂൽ എന്നൊക്കെ പറയും, പക്ഷെ ആ വിവരം നമ്മൾ രേഖാമൂലം എംബസിയെയോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനോ ലേബർ ഓഫീസിനെയോ നമ്മൾ
1: അറിയിച്ചിരിക്കണം.
0: അപ്പൊ അതൊരു തെളിവാണ്. ലേബർ കോർട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയാൽ കോടതിക്ക് പറയാൻ പറ്റുന്ന എനിക്കറിയാം പരാതി കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ സൗദി കോടതിൻ്റെ കോടതിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ആര് പരാതി കൊടുത്താലും അത് കോടതി സ്വീകരിക്കും. ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ പ്രത്യേകിച്ച് ഹൗസ് ലേബർമാരും ഗന്ധാമമാരെയും ഈ ആടിനോട്ടത്ത് നോക്കുന്ന ഇവരെയൊക്കെ പരാതി പെട്ടെന്ന് വരും. അതിൻ്റെ സെക്ഷൻ വേറെയാ. ലേബർ ഓഫീസും ലേബർ കോർട്ടും മാക്കമല്ല മാലിയെ പോലെ അല്ല. ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് എച്ച് ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിവിടെ പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ പരിഹരിക്കാനുള്ള സംവിധാനം ഇവിടെ ഓൾറെഡി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് പുഷ്പുൾ ട്രെയിൻ, അതായത് ഒരു പരാതി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥയും കൂടി മാനസികാവസ്ഥ, നമ്മളിപ്പോൾ മനുഷ്യനാണല്ലോ അയാളും. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലെ അദ്ദേഹത്തിന്റെ വരുമാനം
1: എല്ലാം കേട്ടതിന് ശേഷം നമ്മൾ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ
0: തീർച്ചയായിട്ടും.
1: അപ്പൊ നമുക്ക് പിന്നെ ഇനി ഒരു ഏരിയ എന്തെന്ന് വെച്ചാല് നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇവിടെ പ്രവാസികളായിട്ട് വരുന്ന കുടുംബങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറഞ്ഞ പെർസെൻറ്റേജേ ഉണ്ടാവുള്ളൂ. മിക്കവാറും ആളുകൾ ഒറ്റയ്ക്ക് പ്രവാസത്തിൽ വന്ന് പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കൂടെ ഒരുമിച്ച് ഒരു പിന്നെ ജീവിച്ചു പോകുന്നതിലിടക്ക് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി മരണപ്പെടും. റൂമുകളിൽ ഒറ്റപ്പെട്ട് മരണപ്പെടുന്ന ആ അങ്ങനത്തെ അവസ്ഥയിൽ മരിച്ച ആൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ ഇപ്പം ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, അവർ റൂംമേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരൊക്കെ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ എന്തൊക്കെയാണ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ?
0: ഇതിൽ ശരിക്ക് ജബർ സാഹിബ് നമ്മുടെ സാമൂഹ്യ ബാധ്യത എന്ന് പറയുന്ന ഫർള് കിഫയായ ഒരു കാര്യമാണ്. അപ്പൊ അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാധ്യത ഉണ്ട്. അതാ ഞാൻ എല്ലാവരോടും പറയലുണ്ട്, ബാച്ചിലേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒറ്റക്കാണോ റൂമിൽ കിടക്കുമ്പോൾ ഡോർ ലോക്ക് ചെയ്യലുണ്ടോ, കാര്യങ്ങളുണ്ടോ, നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പി കാമന കോപ്പിക്ക് ഭാര്യയുടെ കയ്യിൽ നാട്ടിലുണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരെ കയ്യിലുണ്ടോ നമ്മൾ ചോദിക്കാറുണ്ട്. അത് അസ്വാഭാവികമായ ഒരു മരണമാണെങ്കിലാണ് കോംപ്ലിക്കേഷനിലേക്ക് പോവുക. ഒരു ആത്മഹത്യയാണോ, കൊലപാതകമാണോ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണം, റൂമിൽ വെച്ച് മരിച്ചു സംശയത്തിനിട വരികയാണെങ്കിൽ അതിന് സൂക്ഷിക്കേണ്ട. സ്വാഭാവികമായ മരണമാണെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുക്കണം. മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉദാഹരണം, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ആൾ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ 997 വിളിച്ചാൽ, അല്ല റെഡ് ക്രിസന്റിനെയോ റെഡ് ക്രോസിനെയോ അല്ലെങ്കിൽ ഗ്രീൻ ക്രിസന്റിനെയോ വിളിച്ചു കഴിഞ്ഞാൽ, ദോരിയാത്തിന്റെ പോലീസിനെയോ 999 വിളിച്ചാൽ അവർ ആ സെക്കൻഡിൽ വരും.
1: ഓ ഡോക്ടർ,
0: അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിന്നോടത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയാം അങ്ങനെ ഒരാൾ റൂം ലോക്ക് ചെയ്തിട്ടുണ്ട് തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരപ്പോൾ 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. കാരണം സൗദി അറേബ്യയുടെ ദോരിയാത്ത് സുർത്തത്തിൽ അസ്കരിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആക്റ്റീവാണ്. കാരണം അവർ കാത്തിരിക്കുകയാണ്. അവർ നല്ല രസമാണ് അവർ വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അവരടുത്ത് ഡോക്ടർമാരുണ്ടാവും, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും, അവരുടെ നഴ്സുമാരുണ്ടാവും, എല്ലാം അങ്ങനെ അറിയിച്ചു കഴിഞ്ഞ് റെക്കോർഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡ്യൂട്ടിയാണ്. അവനെ സുമേഷി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, പ്രാഥമിക ചികിത്സ അവിടെ വെച്ച് കൊടുക്കാൻ പറ്റുമോ, മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുമോ, അതോടുകൂടി എന്താണ് ആ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ആദ്യത്തെ ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പറയുന്നത് മയ്യത്ത് നാട്ടിൽ കൊണ്ടുപോകണം എന്ന് ഒരാഗ്രഹം പറയും. അത്
1: അല്ല,
0: അവിടെ എവിടെ മരിച്ചു അവിടെയാണ് കവറെടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് കുറെ ചട്ടവട്ടങ്ങളുണ്ട്. അത് മാത്രം വലിയ ഒരു ഒരു വലിയ ആനക്കാരി എന്നൊക്കെ പറയുന്നത് ഒന്നും അല്ല. ഇരുന്നോടത്ത് ഇരുന്നു കൊണ്ട് മയ്യത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും, കവറെടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചതിന്റെ ഇക്കാമന്റെ കോപ്പിയും പാസ്പോർട്ടിന്റെ കോപ്പിയും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വിളിച്ച് ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടോ നോക്കുക, ഭാര്യയും മക്കളുണ്ടോ നോക്കുക. ഒരു 100 രൂപയുടെ മുദ്രപത്രം പേപ്പറിൽ ഞങ്ങളുടെ മകൻ സൗദി അറേബ്യയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പാസ്പോർട്ട് നമ്പർ ഇക്കാമ നമ്പറുള്ള മകൻ മരണപ്പെട്ടിരിക്കുന്നു, അവൻ്റെ മയ്യത്ത് മരണത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല, ആ മയ്യത്ത് ദമാമിൽ കവറെടുക്കാൻ വേണ്ടി അബ്ദുൾ ജബ്ബാർ എന്ന പാസ്പോർട്ട് നമ്പർ ഇക്കാമ നമ്പർ മൊബൈൽ നാളെ ഞങ്ങൾ ചുമതലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് വാപ്പയും ഉമ്മയും ഒപ്പിട്ട് ഭാര്യയും മക്കളും ഒപ്പിട്ട് 100 മുദ്രപത്രം വേണ്ടത് ഒരു ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്ത് ടു ദി കോൺസുലേറ്റ് ഓഫ് ജിദ്ദ ടു ദി എംബസി ഓഫ് ഇന്ത്യ ഡെത്ത് സിക്ഷൻ എന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ പവർ ഓഫ് അറ്റോണി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ പവർ ഓഫ് അറ്റോണിയും ഈ ഒറിജിനൽ ഇക്കാമയും പാസ്പോർട്ടിൻ്റെ കോപ്പിയായി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഈ മയ്യത്ത് ഏത് മോറച്ചറിയിലാണോ ഉള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡെത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും, പോലീസ് റിപ്പോർട്ടും കിട്ടും. ഇത് രണ്ടും അറബിയിലായിരിക്കും. അത് 10-30
1: കാലത്ത്
0: ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ ഇന്ത്യൻ എംബസി പോയാൽ ഈ മയ്യത്ത് കവറെടുക്കാനാണെങ്കിൽ അതിന് ഇഖ്വാനുൽ മദനി ജനന മരണം രജിസ്റ്റർ ചെയ്യുന്ന അവിടുന്ന് ഷഹാദ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കിട്ടും. എംബസി, കോൺസുലേറ്റ്, വിദേശകാര്യ മന്ത്രാലയം, എംബസി ഒരു കണിശത പുലർത്തുന്നുണ്ട്.
1: എന്താണ്,
0: വിദേശിയായ ആരും മരിച്ചാലും ആ മരിച്ച കമ്പനിയിൽ നിന്ന് അദ്ദേഹം എത്ര വർഷം ജോലി ചെയ്തു, അദ്ദേഹത്തിന്റെ ശമ്പള കുടിശ്ശിക, അദ്ദേഹത്തിന്റെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്, അതിന്റെ ചെക്കോ ഡി ഡിയോ കിട്ടാതെ മയ്യത്ത് കബറടക്കാനോ കയറ്റിയേക്കാനോ എംബസി ഒരിക്കലും നോ ഒബ്ജക്ഷൻ ലെറ്റർ തരില്ല. അതിന്റെ കാരണം
1: യെസ്,
0: അവിടെ ചില ആളുകൾ, ഞങ്ങളുടെ യു പി ക്കാരും ബീഹാരികളൊക്കെ ധൃതി കാണിക്കും, ഞങ്ങളെ പപ്പയുടെ ഡെഡ് ബോഡി പെട്ടെന്ന് നാട്ടിലെത്തിക്കണം, പൈസയൊന്നുമല്ല ഞങ്ങളെ വിഷയം. പക്ഷേ ഇതിന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അവരോട് വിളിച്ച് പറയും, നോക്കൂ 12,000 riyal 200,000 rupees കെട്ടിവെച്ചെങ്കിലേ ഈ ഡെഡ് ബോഡി നാട്ടിലെത്തൂ, നിങ്ങളതിൽ പൈസ ഉണ്ടോ? ആദ്യം ചോദ്യം ചോദിക്കും, ഇല്ല. അപ്പോൾ അതൊരു മുസ്ലിം അല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും തൻ്റെ പപ്പയുടെ തൻ്റെ ഡാഡിയുടെ മൃതദേഹം കാണണമെന്ന ആ കുടുംബത്തിന് ആഗ്രഹം നമ്മൾ സാധിക്കും. നമ്മൾ പറഞ്ഞു ക്ഷമിക്കണം, നിങ്ങൾ ധൃതി വെക്കരുത്, അതിനൊരു അവസരം തരണം. കാരണം പണ്ടത്തെ പോലെ ഒന്നല്ല, ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടുക്ക ഒരു മരണ സർട്ടിഫിക്കറ്റ് 5 days എടുക്കാണ്ട് കിട്ടുന്നത്, ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെയെങ്കിലും സൗദി അറേബ്യയിൽ ജനന മരണ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഹ്വാനിൽ മതിൽ നിങ്ങൾ പോയി അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് നിമിഷങ്ങൾക്കകം അവിടുന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് തരാണ്, 5 paisa കൊടുക്കാതെ. മരണ സർട്ടിഫിക്കറ്റ് തരാണ്, 5 paisa വേണ്ട, ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഔദാര്യമാണ്. ഇവിടെ ഇവിടെ കവറടക്കാൻ 1 rupee ചെലവ് നമുക്കില്ല. മോർച്ചറിയിൽ ആ മയ്യത്ത് കുളിപ്പിക്കാൻ, അദ്ദേഹത്തിന് സുഗന്ധം പൂശാൻ, അദ്ദേഹത്തെ ചുമന്നു കൊണ്ടുപോകാൻ, അദ്ദേഹത്തിന് വേണ്ടി മണ്ണിടാൻ, കവർ ഒരു നയാ പൈസ പോലും കൊടുക്കാതെ നിമിഷങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ അത്രയും സൗഭാഗ്യമുള്ള ഒരു മണ്ണായി മണ്ണ് മാറിയിട്ട് തിരിച്ചറിയണം. നമ്മൾ പരാതികൾ മാത്രം പോലെ ലക്ഷക്കണക്കിന് ആളുകളെ തീറ്റുപോകുമ്പോൾ പരാതികൾ സ്വാഭാവികമാണ്. നമ്മൾ എൻ്റെ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും പ്രശ്നങ്ങൾ, പിന്നലെ ലോകത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ കവറെടുക്കാൻ തീരുമാനിച്ചാൽ ഒരു പവർ ഓഫ് അറ്റോർണി വന്ന് ഡെത്ത് നോട്ടിഫിക്കേഷൻ കിട്ടി, പോലീസ് ക്ലിയറൻസ് കിട്ടി, ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ എംബസി പോയി കഴിഞ്ഞാൽ മോർച്ചറിയിലേക്കും ഹോസ്പിറ്റലിലേക്കും കമ്പനിയിലേക്കും കബർസ്ഥാനിലേക്കുള്ള ആ ലെറ്റർ കിട്ടുന്നതോടുകൂടി
1: കഴിഞ്ഞു.
0: വെരി സിമ്പിൾ
1: അല്ലേ?
0: ഇവിടെ ഒരു ദിവസം രാവിലെ മരിച്ച
1: ആളുകൾ ഭയങ്കര ഇപ്പോഴും കൺഫ്യൂഷനാണ് നാട്ടിലൊക്കെ. സൗദിയാണ് മരണപ്പെട്ടാൽ പിന്നെ അതും ഭയങ്കര പ്രയാസം.
0: ഒരിക്കലുമില്ല. ജബ്ബാർ സാഹിബെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ പക്ഷേ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ട്രാവൽ മാൻ വന്നപ്പോൾ ഈ ജഡ്ജിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ഞാനും പേടിച്ചിരുന്നു, ഭയന്നിരുന്നു. പിന്നീട് ആ ജഡ്ജി വന്ന ലത്തീഫെ, ഇയാൾ വരേണ്ട ആവശ്യമില്ല, ഇനി നിനക്ക് എംബസി കേസിൽ ഇടപെടാനുള്ള അധികാരപത്രം തന്നിട്ടുണ്ട്, നീ വന്നാൽ മതി എന്ന് ജഡ്ജിയാണ് പറയണത്. ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും നമ്മളതിനെ
1: നല്ല റെസ്പെക്ട് ആണല്ലേ.
0: മെയിൻ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ പോയി കണ്ടാൽ ഭാഷ അറിയുമെങ്കിൽ, പോലീസ് സ്റ്റേഷനാവട്ടെ, മക്തബുൽ അമലാവട്ടെ, മഹ്കമയാവട്ടെ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയിക്കോട്ടെ, ഗവർണറേറ്റ് ആവട്ടെ, അമീർ കോടതി ആവട്ടെ, മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് ആവട്ടെ, ലേബർ ഓഫീസോ ലേബർ കോർട്ടോ അപ്പീൽ കോർട്ടോ ഇംപ്ലിമെൻ്റ് കോർട്ടോ എക്സിക്യൂഷൻ കോർട്ടോ ക്രിമിനൽ കോർട്ടോ ജനറൽ കോർട്ടോ ആവട്ടെ, അവിടെ എല്ലാം ഓൺലൈൻ അപ്പോയിൻമെൻ്റ് എടുത്ത അബ്ഷീറിലൂടെ നമുക്ക് കയറി ചെന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ എല്ലാ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു. നാട്ടിലൊന്നും ഇത് 1% നടക്കുന്നു. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമുക്ക് ഇത്രയും സമയം വേണം, ഒന്ന് വിളിച്ചു പറഞ്ഞു ഓൺലൈനിൽ ടോക്കൺ എടുത്താൽ ആ ടോക്കൺ അവിടെ ചെല്ലുമ്പോൾ കൊണ്ട് 5 നാട്ടിൽ ഒരു ദിവസം മെനക്കടാ,
1: അവിടെ ചെന്ന് ടോക്കൺ എടുത്ത് ചെന്നാൽ തന്നെ അവിടെ വെയിറ്റ് ചെയ്യണം ഭയങ്കര.
0: അപ്പം ഞാൻ മനസ്സിലായി, സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ല ഇപ്പം നല്ല ക്വാളിഫൈഡ് ആയ ഹൈലി ടാലന്റഡ് ഉള്ള ആളുകളാണ്
1: വരുന്നത്,
0: പുതിയ തലമുറ. ഞാനൊക്കെ അത്ഭുതപ്പെടുന്നത്, ഞാനൊക്കെ ജോലി ചെയ്യുന്ന പാലസിൽ പ്രോട്ടോക്കോളിന്റെ ഓഫീസർമാരെ കാണുന്ന നല്ല ചെറുപ്പക്കാരായ 3-star ഇംഗ്ലീഷൊക്കെ വെള്ളം പോലെ നല്ല
1: ഈ ഭാഷ അറിയാന്നുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ ഭാഷ അറിയുന്നവർ പ്രശ്നം വരില്ല കേട്ടോ, എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുന്നത്.
0: അതുകൊണ്ട് മരണത്തില് അസ്വാഭാവിക മരണമാണെങ്കിൽ, അതായത് ഹാർട്ട് അറ്റാക്ക് വന്നു, ആത്മഹത്യയോ കൊലപാതകമാണെന്ന് സംശയമുണ്ടെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് കിട്ടാതെ ആ ഡെഡ് ബോഡി കവറടക്കാൻ ഒരിക്കലും സൗദി ഗവൺമെന്റ് അനുവദിക്കില്ല. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വെറുതെ എഴുതി തരുന്നില്ല. അവർക്ക് സംശയം, തീപ്പൊള്ളലേറ്റു, ഒരു ഗ്യാസ് സിലിണ്ടർ ഏറ്റു, ഒരു ആക്സിഡന്റ് ഉണ്ടായി, റൂമിൽ ഒറ്റക്കല്ല രണ്ടാളുണ്ട്, അവിടെ സംശയം ഉണ്ടെങ്കിൽ അവർ ആ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുന്ന അത്രയും മെഡിക്കൽ റിപ്പോർട്ട് അവർ താമസിച്ചേ പറ്റൂ, വെയിറ്റ് ചെയ്തേ പറ്റൂ. അവർ സൗദി ഗവൺമെൻറ് നോ ഒബ്ജക്ഷൻ തന്നാൽ ഇന്ത്യൻ എംബസിയുടെ കോൺസുലേറ്റ് അനുവാദത്തോടു കൂടി നമുക്ക് മയ്യത്ത് കവറെടുക്കാനും നാട്ടിലേക്ക് അയക്കാനും നമുക്ക് സാധിക്കും. അകാരണമായി ഭയപ്പെടേണ്ട ഒരാവശ്യവും മരണത്തിലോ പോലീസ് കേസിലോ ഇല്ല.
1: സൗദിയെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നത് ആളുകൾ ഒരു വിഭാഗം
0: അല്ല, അത് നോക്കൂ, അത് ലോകത്ത് പണ്ടേണ്ട്. ഇവിടെ ആളുകൾ പലതും, 1st world war എത്ര ആള് മരിച്ചു, 2nd world war എത്ര ആള് മരിച്ചു, ഇതൊക്കെ കൊന്നതാരാ? അപ്പൊ ഇതുപോലെയാണെല്ലാം, കുറ്റങ്ങൾ കണ്ടെത്താനും കുറ്റങ്ങൾ പറയാനും 1000 നാക്കുണ്ടാവും, പക്ഷേ നല്ലത് പറയാൻ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ സത്യത്തിനാണ് വിജയം, ആത്യന്തികമായ വിജയം. സത്യം വിജയിക്കുമെന്നും ധർമ്മം പുലരുമെന്നും നീതി ലോകം കാണുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും.
1: ലത്തീഫ് സാഹിബ്, നമ്മുടെ വിഷയങ്ങൾ കുറേ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട വളരെ വേണ്ടപ്പെട്ട വിഷയങ്ങളാണ് താനും. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടങ്ങണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മുടെ ലത്തീഫ് സാഹിബ് നമ്മളോട് പറഞ്ഞത്. ഇതിൻ്റെ ബാക്കി പ്രവാസികളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം. പ്രിയപ്പെട്ടവർ വിദേശത്ത് മരണപ്പെട്ടാൽ എന്തു ചെയ്യണം? ലത്തീഫ് തെച്ചി ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ എന്നിവർ നിർവഹിച്ച അഭിമുഖം.
3: ഒരു ദിവസം ഞാനിങ്ങനെ വായിച്ചതാണ്, ചിലപ്പം വല്ല ചില പ്രസംഗത്തിലൊക്കെ കേട്ട മാതിരി ഓർമ്മയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചപ്പം കണ്ടതാണ്. അപ്പോൾ അതിലിങ്ങനെയാണ്, ഒരാൾ വാഹനം ഓടിച്ചു പോവുകയാണ്. വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നിടയിൽ വണ്ടി പെട്ടെന്ന് ഓഫായി. കുറേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓഫായ ഉടനെ തന്നെ ബാക്കിൽ നിന്ന് ഹോണടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ട് നിൽക്കാതെ ഓണടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്കിത് എന്താ നോക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ഈ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് ബാക്കിൽ ഡ്രൈവറോട് പറഞ്ഞു, ഒന്ന് എൻ്റെ വണ്ടിയിലൊന്ന് പോയി കയറിയിരിക്കും, ഞാനൊന്ന് ഇവിടുന്ന് ഓണടിച്ചിരുന്നോളാം. ഞാൻ ഓണടിച്ചിരുന്നോളാം, ഞങ്ങൾ ചെയ്യണ പണി ഞാൻ ചെയ്തോളാം, നിങ്ങൾ എനിക്ക് കഴിയുന്നില്ല, നിങ്ങളൊന്ന് നോക്കിയത് ഓണടിക്കല്ല, ഞാൻ ചെയ്തോളാം എന്നാ ഒരു അത് വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളതിൽ നമുക്ക് പലപ്പോഴും ചിന്തിക്കാനുണ്ടെന്ന് തോന്നി.
4: അപ്പോൾ
3: ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. ചിലപ്പോൾ ഒക്കെ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ പരിഗണിക്കാതെ നമ്മളുടെ ആവശ്യങ്ങൾ കുറച്ചുകൂടി, അല്ലേ, റോട്ടിൽ നിന്ന് മനുഷ്യൻ സെൽഫിഷ് ആകുമ്പം അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഓ, എല്ലാവരും നമ്മളെപ്പോലെ ഡ്രൈവർമാരായിക്കോണമെന്നുണ്ടാവില്ല, എല്ലാവരും വണ്ടിയും നമ്മളെപ്പോലെ പെർഫെക്റ്റ് ആയിക്കോണമെന്നുണ്ടാവില്ല. ആ വയൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ യാദൃച്ഛികമായ ഫലം സംഭവിച്ചേക്കാം. അപ്പോൾ അതൊന്നുമില്ലാതെ എനിക്ക് വേഗം പോകണം, ആ മുന്നിൽ വേഗം എന്തായാലും വേണ്ടില്ല, അത് മാറിക്കിട്ടണം എന്നുള്ള മാനസികാവസ്ഥയിൽ ഹോണടിയും തെറിവിളിയും, അല്ലേ, ചിലപ്പോഴൊക്കെ ചില അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ പലർക്കും സംഭവിച്ചേക്കാം. അതൊന്നും പൊറുക്കാൻ കഴിയാത്ത, അപ്പം അതിൻ്റെ പേരിലുള്ള പിന്നെ ഈ റോ ഈ എന്താ പൊതു നിരത്തുകളിലുള്ള അഭ്യാസങ്ങൾ പലപ്പോഴും ദൈനംദിനേന നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഈ അത്തരം ആളുകൾക്ക് ഈ ഒരു സംഭവം, ഇത് ഇനി എഴുതിയത് അത് ഉള്ളതാണോ അല്ലോ എന്നൊന്നും അറിയില്ല, പക്ഷേ അതിലൊരു പാഠമുണ്ട്. അതാണ് ഈ സമയത്ത് മുജിത്തപ്പൊക്കെ ഇപ്പോൾ വണ്ടി, എല്ലാവരും വണ്ടി ഓടിക്കുന്നതാണല്ലോ, റോഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനുഭവങ്ങൾ എന്താണെന്ന് ചേർത്ത് പറയാനുണ്ടാവും.
4: ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ റോഡിൽ ഒരു പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, വണ്ടി തുടക്കക്കാർ, അവർ വണ്ടിയായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഓഫായി പോകും, നിങ്ങൾ പറഞ്ഞാൽ അതിൽ പെട്ടെന്ന് നിന്നു എന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ എപ്പോഴും പറയുന്നൊരു ഡയലോഗാണ്, ഓടിക്കാനും അറിയില്ലെങ്കിൽ പിന്നെ റോട്ടുമിലേക്ക് വണ്ടി ഇറക്കണമെന്ന് ചൂടായിട്ട് എല്ലാവരും ചോദിക്കാനാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഈ ചോദിക്കുന്നാളും ഈ ഒരു ഘട്ടം കഴിഞ്ഞ് വന്ന ആളല്ലേ. ഇപ്പം ഞാനാണ് ചോദിക്കണമെങ്കിൽ, ഞാൻ പഠിക്കുമ്പോഴും എൻ്റെ കൈമൊന്നും വണ്ടി ഓഫായിട്ടില്ലേ, നട റോട്ടിലിട്ടിട്ട് പല വട്ടവും വണ്ടി സ്ലോ ആയിട്ടുണ്ട്, നിർത്താൻ പറ്റാത്ത നിർത്ത് നിർത്തിയിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടില്ലേ, പഠിക്കുമ്പോൾ അത് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു മാനസികാവസ്ഥയും, അത് പ്രത്യേകിച്ച് തുടക്കക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബേജാറ് കയറിയിട്ടേ.
3: ആ അതെ, ഈ ഓണട് കൂടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ ബേജാറ് കൂടുമല്ലോ. തുടക്കത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പൊതുവേ നമുക്ക് വേഗം അങ്ങനെ പോകണം, ആർക്കൊന്നും പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിക്കണം, പെട്ടെന്ന് ഓഫായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല,
4: ഭയങ്കര
3: അറിയുന്നതും മറന്നു, പിന്നെ ഇത് എവിടെയാണ് ഓഫായത്, എന്താ പ്രശ്നം നോക്കാൻ കഴിയില്ല അത്രക്കും. പക്ഷെ അവിടെയൊക്കെ ചില പോസിറ്റീവായ വശങ്ങൾ വെച്ചാൽ, ചില ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അവിടെ ഇറങ്ങി വന്നിട്ട് അവിടെ ഒന്ന് സപ്പോർട്ടാക്കി വേഗം സൈഡിലാക്കി, അങ്ങനത്തെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും.
4: കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു വീഡിയോ കണ്ടു, കോഴിക്കോട് ജയിൽ റോഡിൻ്റെ അവിടെ ഒരു ബൈക്ക് ഒരു ക്യാമ ഒരു വിഷ്വൽ ഒരു ഡാഷ് ക്യാമയിൽ പതിഞ്ഞൊരു വിഷ്വലാണ്. ആ ജംഗ്ഷനിൽ നിന്നും ഒരു ബൈക്ക് ഒരു കൺട്രോൾ തെറ്റി ബൈക്ക് വീണു, ബൈക്കുകാരൻ റൂട്ടുമലേക്ക് തെറിച്ചു. ആ ലൈനിലുണ്ടായിരുന്ന ഒരു നാലഞ്ച് ബൈക്കുകൾ ഒരേ സമയം സൈഡാക്കി എല്ലാവരും ഇറങ്ങി വന്നു. അപ്പോൾ ഒരു ആൾക്ക് ആവശ്യം വരുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയും കണ്ടു. റോഡിൽ നന്മകൾ ചെയ്യുന്നവർ അധികം പേരുണ്ട്
3: ഒരുപാട്. പിന്നെ പൊതുവേ ചില നന്മകൾക്ക് കോമൺ ആയിട്ടൊരു ഒരു, ഇപ്പം നമ്മൾ ബൈക്കിൽ നമ്മുടെ സ്റ്റാൻഡ് അഥവാ ഒന്ന് തട്ടാതെ പോയി, എത്ര ആളുകളാണ് പിന്നാലെ വന്നിട്ട് സ്റ്റാൻഡ് ഉറക്കെ വിളിച്ചിട്ട് പറയും, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഇത് ശീലമായി പോയ കുറേ നന്മകളുണ്ടാവും ആളുകൾക്ക്. അങ്ങനെ എന്തെങ്കിലും ഇപ്പം പിന്നെ പിന്നിൽ പോകുന്ന സഹോദരിയുടെ ഡ്രസ്സൊന്ന് താഴ്ന്നു പോകുന്നത് അല്ലെ, ടയറിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേ കൂടി വന്നിട്ട് പറയുന്ന അങ്ങനെയുള്ളതും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ ചില ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യുക. പിന്നെ ഈ വാഹനത്തിൽ പിന്നെ വല്ലാതെ ഇറിറ്റേഷൻ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പുറത്തേക്ക് തുപ്പൽ, അതൊരു വളരെ ഒരു അത്രയും മോശപ്പെട്ടൊരു കൾച്ചറാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാവൽ ബൈക്ക് യാത്രക്കാരായിരിക്കും. ഒരു ഇതുമില്ല, ഈ ബൈക്കിൽ നിന്ന് തുപ്പുന്നവരും മറ്റുള്ള വാഹനത്തിൽ നിന്ന് തുപ്പുന്നവരൊക്കെ ഒന്നും നോക്കാതെ ഒരു കൾച്ചറില്ലാതെ ഒറ്റ തുപ്പലായിരിക്കും ബാക്കിൽ ആരുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആൾ അതൊക്കെ നമ്മുടെ സ്വഭാവം മോശമാണെങ്കിൽ അത് ആ സ്വഭാവ മോശം അനുഭവിക്കുന്നത് ഒന്ന് മറ്റുള്ളവർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വീട്ടിലും റോട്ടിലും നാട്ടിലും ഒക്കെ ആളുകൾ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ കിട്ടണമെന്ന് ആഗ്രഹിക്കണോ നമ്മുടെ സ്വഭാവം ഏറ്റവും നന്നാവണം എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക, എന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവും.
5: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്, പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
8: شريك له وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
9: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
8: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ.
9: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
10: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
11: سيد الاستغفار
10: اللهم انت ربي لا اله الا انت
9: اللهم انت ربي لا اله الا انت
12: خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهവേ നീയാണ് എൻ്റെ നാഥൻ നീയല്ലാതെ ആരാധ്യനില്ല നീ എന്നെ സൃഷ്ടിച്ചു നിന്റെ ദാസനാണ് ഞാൻ എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ് നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. انك الله مدي اون الاد ارادين الا اونيل ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. ഹൃദയം ശുദ്ധമാകുമ്പോൾ ജീവിതത്തിലെ ഭാരങ്ങൾ സ്വയം ലഘുവാകുന്നു. കാരണം ശുദ്ധമായ ഹൃദയം അള്ളാഹുവിൻ്റെ സഹായം ആകർഷിക്കും. പരീക്ഷണങ്ങൾ നമ്മെ തകർക്കാനല്ല, അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പിക്കാനാണ് എന്ന ബോധം വേദനകളെയും സഹനീയമാക്കും. കഴിയട്ടെ, പുലരട്ടെ നമുക്കായി ഓരോ ദിനവും നന്മകൾക്കായി. ഏവർക്കും പീസ് റേഡിയോ മോർണിംഗ് ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

ഇന്നത്തെ ലൈവ് സെഷനിൽ നിങ്ങളോടൊപ്പം നസറുല്ല സ്വലാഹി, കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ എപ്പിക്കാട്. ഇന്ന് 2026 ജൂൺ 17 ബുധൻ, ഹിജറ വർഷം 1447 ദുൽഹിജ്ജ 30, കൊല്ലവർഷം 1201 മിഥുനം 3.

0: പ്രിയ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു പുലരിയിൽ നമുക്ക് നമ്മുടെ പീസ് റേഡിയോയുടെ കൂടെയുള്ള യാത്രയിൽ അണിചേരാൻ സാധിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ വളരെ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രിയ ശ്രോതാക്കൾ, ഖൈറിലും ബർക്കത്തിലും ആണ് ഉള്ളത് എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് മുന്നറിയിപ്പ് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ അത് ചൊല്ലുവാനും മഴ നമുക്കൊരു അനുഗ്രഹമായി മാറുവാനും നമ്മളൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരുപാട് സഹോദരങ്ങൾ സലാം പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇന്ന് മുഹറം ഒന്ന് എന്നുള്ള നിലക്കും പല സുഹൃത്തുക്കളും സഹോദരങ്ങളും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇന്നലെ മാസപ്പിറവി കണ്ടു, അടിസ്ഥാനത്തിൽ നമുക്ക് മുഹറം ഒന്ന് എന്നുള്ള നിലക്കും മനസ്സിലാക്കാവുന്നതാണ്. ഏതായിരുന്നാലും അസ്ന കടമ്പഴിപ്പുറം, അബ്ദുൽ റഫീഖ് ആലുവ, ഷാജിദ വി ടി വല്ലപ്പുഴ, സെറീന ചമൽ താമരശ്ശേരി, സമീറ കൊയിലാണ്ടി, ഷാനവാസ് പുല്ലമ്പി തലശ്ശേരി, ഹഫ്സ ബി വി കാക്കനാട്, ജാസ്മിൻ സാലിം തൊടുപുഴ, സഫിയ കെ തിരൂരങ്ങാടി, ഷാജിദ വല്ലപ്പുഴ, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, സൈനാബി പി എൻ കാലിക്കറ്റ്, ആയിഷ മുഹമ്മദ് മുളവൂർ, സഫിയ, മുനീർ ചെമ്നാട്, ബഷീർ എം കെ പൊത്താങ്കണ്ടം, ഉമൈറ തൃശൂർ ഉള്ളാരക്കാട്, നബീസത്ത് കൊല്ലം, അൻവർ വി എടത്തനാട്ടുകര തുടങ്ങി ഒരുപാട് ആളുകൾ സലാം പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് നമ്മുടെ മധുരം ഖുർആനിൻ്റെ ഒരു സമയമാണ്. ഇൻഷാല്ലാ ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറത്തു തലാഖിൻ്റെ മൂന്നാമത്തെ വചനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസ് ആണ് കാരി മധുരം ഖുർആനിലേക്ക്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا
0: ما شاء الله വിശുദ്ധ ഖുർആനിലെ സൂറത്തു തലാഖിന്റെ മൂന്നാമത്തെ വചനമാണ് നമ്മൾ കേട്ടത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിയാണ് ഖിറാഅത്ത് നിർവഹിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവൻ അള്ളാഹു കണക്കാക്കാത്ത വിധത്തിലൂടെ ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്. ആർ അള്ളാഹുവിൻ്റെ മേൽ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കുന്നുവോ അവന് അവൻ തന്നെ മതിയാകും. നിശ്ചയമായും അള്ളാഹു തൻ്റെ ഉദ്ദിഷ്ട കാര്യം പ്രാപിക്കുന്നവനാണ്. എല്ലാ ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു നിർണയം അഥവാ വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലും ഉപജീവനം തേടുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല കണക്കാക്കിയ ആ രൂപത്തിലുള്ള ഒരു ഉപജീവനം അത് ഏത് രൂപത്തിലാണെങ്കിലും അള്ളാഹു കണക്കാക്കിയത് നമ്മിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും, ഈ ദുനിയാവിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തീർച്ചയായും ഒരു വ്യവസ്ഥ നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വ്യവസ്ഥയിലൂടെ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും അർഹനായ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുക. ഇന്ന് നാം കേട്ട ഖുർആനിൻ്റെ ഈ വചനം അബ്ദുറഹ്മാൻ അസ്സുദൈസി ഹഫിളഹുള്ള അദ്ദേഹത്തിൻ്റെ ഖിറാത്തായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സൗദി അറേബ്യയിലെ പ്രശസ്ത ഒരു കാര്യമാണ് അദ്ദേഹം. ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രഗത്ഭ പണ്ഡിതന്മാരുടെ കീഴിൽ തഫ്സീറും ഫിഖ്ഹും ഉലൂമുൽ ഇസ്ലാമിയയും ഒക്കെ ആഴത്തിൽ അദ്ദേഹം അഭ്യസിച്ചിട്ടുണ്ട്. ഉസൂലുൽ ഫിഖ്ഹിൽ മാസ്റ്റർ ബിരുദവും ഫിഖ്ഹു മക്കാറനിൽ ഡോക്ടറേറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. നിലവിൽ മസ്ജിദുൽ ഹറമിലെ ഇമാമും ഖതീബും ഹറമൈൻ കാര്യനിർവഹണ ചുമതലകളുള്ള വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. വളരെ ഹൃദയസ്പർശിയായ അതുല്യമായ പാരായണത്തിൻ്റെ ശൈലിയുള്ള അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കൂടുതൽ കാലം കേൾക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ മോർണിംഗ് ഷോയിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമായിക്കൊണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. ജമീല വി കെ പൂനൂർ നമ്മോട് പറയുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, ഇവിടെ നല്ല മഴയാണ്, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കട്ടെ, ആമീൻ. അസലായി, അപ്പോൾ
3: മഴയുടെ കാര്യം പറയുമ്പോഴേ നല്ല ശക്തമായ മഴ, സത്യം പറഞ്ഞ പല സ്ഥലങ്ങളിലും അതിശക്തമായ മഴ തന്നെയാണ്.
0: യെസ്,
3: ഞാൻ നന്നായി മഴ നനഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ
0: അതെ,
3: അത്യാവശ്യം കുഴപ്പമില്ലാതെ, പിന്നെ മഴ പലയിടങ്ങളിലും ഉണ്ട്. ചെറിയൊരു റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു.
0: അതെ, ശക്തമായ മഴ എന്ന് പറയുമ്പോഴേ ഇപ്പോൾ റോട്ടിലേക്ക് കല്ലുകളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ബൈക്കിൽ പോരുന്ന ആളുകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം.
3: യെസ്, ഏതായാലും ഇൻഷാല്ലാ മഴ കിട്ടേണ്ട സമയം തന്നെയാണ്. മഴ അള്ളാഹു ഒരു അനുഗ്രഹമായിട്ട് നൽകിയതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു സമയത്ത് നമ്മൾ അള്ളാഹുമ്മ സഹീബ് അന്നാഫിയാൻ എന്ന പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം കൂടെ എന്നും കൂടെ ഈ ഒരു അവസരത്തിൽ. വിശ്വാസിയെ സംബന്ധിച്ച് ഏതൊരു കാര്യം വരുമ്പോഴും നമ്മളതിനെ ഒരു പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണല്ലോ. മാഷാല്ലാ, അപ്പോൾ മഴ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് നമുക്ക് ഇൻഷാല്ലാ പ്രാർത്ഥിക്കാം.
0: നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുഹറ കൽപ്പറ്റ പറയുന്ന, അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഈ പുതിയ ദിനത്തിൽ ഈ റേഡിയോ സംവിധാനത്തിൻ്റെ കൂടെ കൂടാൻ അവസരം നൽകിയ അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്നു. ഈ വന്മരം എന്നെന്നും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇതിൻ്റെ മുന്നണി പിന്നണി പ്രവർത്തകർക്ക് അള്ളാഹു കൂടുതൽ അറിവും ആരോഗ്യവും ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ പീസ് ടൈമിൽ ഉള്ള ഒരു മെസ്സേജും കൂടെ വായിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഒന്ന് വായിച്ചാലോ? 8 വർഷം മുമ്പ് എൻ്റെ മരുമകൻ പീസ് റേഡിയോ പരിചയപ്പെടുത്തി തന്നു. ഒരുപാട് ഉപകാരമായി. ഞാൻ മാറി പലർക്കും പറഞ്ഞുകൊടുത്തു. 2 പേർ മാത്രം മാറി. എല്ലാവരും മാറാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, ആമീൻ. ആയിഷ മുഹമ്മദാണ് ഈ ഒരു കമൻ്റ് അല്ലെങ്കിൽ ഫീഡ്ബാക്കിൽ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ഇനി ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഷെഡ്യൂളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു, പുലരിവട്ടം.
4: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം
0: പുലരിവട്ടം പുലരിവട്ടത്തിൽ ബഹുമാനനായ ഹാരിസ് മൗലവി നിരാശപ്പെടാതെ കാത്തിരിക്കുക എന്ന വിഷയവുമായി നമ്മോട് സംസാരിക്കും.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മഈൻ. നമ്മൾ ജീവിത പ്രയാസങ്ങൾ വരുമ്പോൾ അത് മാറും, അത് പരിഹരിക്കപ്പെടും വിചാരിച്ച് ഇങ്ങനെ കാത്തു നിൽക്കും, പെട്ടെന്ന് ശരിയാവും ശരിയാവും. പക്ഷെ അതങ്ങനെ വീണ്ടും നീണ്ടു നീണ്ടു പോവുക. പുതിയ പുതിയ പരീക്ഷണങ്ങൾ വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടു പോവാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ ഈ പ്രതികൂലതകൾ അതാകുമോ നമ്മുടെ രക്ഷയുടെ പാലം എന്ന് പറഞ്ഞാൽ, ആ പ്രയാസങ്ങൾ ആയിരിക്കാം നമ്മുടെ ജീവിത പ്രതിസന്ധികൾ മുഴുവനും പരിഹരിക്കാനുള്ള ഒരു നിമിത്തം. അതൊരു പക്ഷേ നമുക്ക് അറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു യുക്തിമാനാണ്, അള്ളാഹു ഭാവി അറിയുന്നവനാണ്, അള്ളാഹു നമ്മളോട് അതീവ കരുണയുള്ളവനാണ്, അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കല്ലേ നമ്മൾ വേണ്ടത്. ഒരു പക്ഷേ ഈ ദുരന്തങ്ങളെല്ലാം എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ കിട്ടാനൊരു വഴിയാവുന്നു. അതിനൊരു സംഭവം പറയുകയാണെങ്കിൽ അതാണ് നമുക്ക് ബനു ഇസ്രായേലിയുടെ സംഭവം എന്ന് പറഞ്ഞാൽ, കുറേ കാലത്തെ പീഡനങ്ങൾ അനുഭവിച്ച ആളുകളാണ് ബനു ഇസ്രായേലുകാർ. ആ പീഡനങ്ങൾക്കൊടുവിൽ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അള്ളാഹു മൂസ നബി അലൈഹി ഇസ്ലാമിനോട് അവിടെ നിന്ന് പോവാൻ വേണ്ടി പറയാണ്, അവിടുന്ന് വഹൈനായില മൂസ നസ്രിബി ഇബാദി ഇന്നക്കും മുത്തപ്പോ, നിങ്ങൾ പോയിക്കോളി, നിങ്ങളെ പിറകെ മറ്റുള്ളവർ വരും എന്ന് പറഞ്ഞ് മൂസ നബിക്ക് അള്ളാഹു വഹി കൊടുക്കണം. അങ്ങനെ അവസാന ഘട്ടത്തിൽ അത് പീഡനത്തിൻ്റെ പരമാവധിയിലേക്ക് എത്താൻ, അതായത് ഫിർഔൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ ആളുകളെയും വിളിച്ചിട്ട് ഫർസല ഫിർഔന ഫിൽ മദാഇനി ഹാശിരി, മൊത്തം ജനങ്ങളെ സംഘടിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഇന്ന ഹാഉല ഇല ഷിർദിമത്തും കല്ലുണ്ട്, അവരെ ആവേശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഈ മുന വരും ഇസ്രായേലുകാർ ന്യൂനാൽ ന്യൂനപക്ഷല്ലേ, അവരെന്ന് നേരിടാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവൂല എന്നാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, അവരെ കൂടെ പോവുക, അതിന് ആട്ടി ഓടിക്കുകയാണ്. അപ്പോൾ അവസാനം നാട്ടിൽ നിന്ന് തുരത്തുന്ന അതല്ല ഇപ്പോൾ പീഡനങ്ങളുടെ അവസാന ഘട്ടം, ഈ നാട്ടിൽ നിങ്ങൾ വേണ്ട എന്ന ആട്ടി ഓടിച്ച് വിടുകയാണ് ചെയ്യണത്. അങ്ങനെ എന്താ സംഭവിക്കണത്? നിങ്ങൾ സത്യത്തിൽ ആട്ടി ഓടിക്കപ്പെടുന്നത് ബനു ഇസ്രായേലുകാരാണെങ്കിലും ആ നാട്ടിൽ നിന്നും എന്നേക്കുമായി ഭവനങ്ങളും വീടുകളും തോട്ടങ്ങളും കൊട്ടാരങ്ങളും ഇട്ട് പോകുന്നത് ബനു ഇസ്രായേലരല്ല, ഇവരാട്ടി പറഞ്ഞേക്കാൻ വേണ്ടി കൂടെ വരുന്ന ശത്രുക്കൾക്കാണ് അതൊക്കെ സംഭവിക്കുക എന്നാണ് അതെല്ലാം പറയണത്. പ്രത്യക്ഷത്തിൽ നമ്മളെന്താ കാണുന്നത്? ബനു ഇസ്രായേലിൻ്റെ നാട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കാൻ കാണും. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് എന്താ അറിയുമോ? എന്താ സംഭവിക്കാൻ പോകുന്നത്? ഫഹ്റജ്നാഹുമിൻ ജന്നാത്തിൻ വകുനൂസിൻ വമക്കാമിൻ കരീം എന്നാണ്. അവരെ അവിടുത്തെ അരുവികളിൽ നിന്നും തോട്ടങ്ങളിൽ നിന്നൊക്കെ ഞാൻ പുറത്താക്കിയത്, ആരെ പുറത്താക്കിയെന്ന്? ഈ കിബിത്തികളെയും ഫറോന്റെ ആളുകളെയൊക്കെ. വകുനൂസിമ മക്കാമിൻ കരീം, വളരെ നിധിശേഖരങ്ങളിൽ നിന്ന് ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അവരെ പുറത്താക്കാണ്. അങ്ങനെ എന്തു ചെയ്തു? ഇവർ പിന്നാലെ കൂടി അങ്ങനെ ഫലം മാത്ര അജം ആനി കാല സഹാബ് മൂസ ഇന്നാലെ മുതറക്കുൻ, അവസാനത്തെ പരീക്ഷണങ്ങളുടെ പരമാവധിയിലാണ് എത്തി നിൽക്കുന്നത്. ശത്രുക്കൾ ബാക്കിൽ മുന്നിൽ കടക്കാനാവാത്ത സമുദ്രം. അപ്പോൾ മൂസ നബി പറഞ്ഞു, ഇന്ന മഅയ റബ്ബി സഹേദീൻ, എൻ്റെ റബ്ബി എനിക്കൊരു വഴി കാണി. കാരണം അല്ലയാണ് പുറപ്പെടാൻ പറഞ്ഞു, അവിടെ അത്രയും ഉറപ്പാണ് ഇതിനൊരു നല്ല പരിണിതിയും നല്ല പരിസമാപ്തി ഉണ്ടായിരുന്നിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? വടി കൊണ്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞു. പംഫലക്ക ഫക്കാനോ കുല്ലു ഫിറക്കും കഥോ, എല്ലാവർക്കും 12 ഗോത്രക്കാർക്കും പോകാൻ 12 വഴികൾ ഉണ്ടായി. ഒരു സുഖമായിട്ട് അപ്പുറത്ത് കടന്നു, ഇവരൊന്നിച്ച് മരിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ അള്ളാഹു പിന്നെയൊരു പ്രശ്നങ്ങളില്ലല്ലോ, എന്നേക്കുമായി ശത്രുക്കൾ നശിക്കപ്പെടുകയും അവർ രക്ഷപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സഹായങ്ങളും സ്നേഹങ്ങളും ഏത് സമയത്ത് നമുക്ക് വരും. നമ്മൾ കുറച്ച് നീണ്ടു പോകുമ്പോഴേക്കും നിരാശപ്പെടുകയും നമ്മൾ വിശ്വാസത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല.
5: എത്ര അത് ചിലപ്പോൾ നമ്മളതിങ്ങനെ പരിഹരിക്കാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലേക്കാരും നിരാശപ്പെട്ട് അള്ളാഹുവിനെ തള്ളി പറഞ്ഞു പോകുന്നുണ്ടായിരിക്കാം. കുറച്ച് ക്ഷമിക്കാനും കുറച്ച് കാത്തിരിക്കാനും പ്രയാസത്തോടൊപ്പം വെളുപ്പമുണ്ടെന്ന് ഉറച്ച് ചിന്തിക്കാനും നമുക്ക് കഴിയണം. അള്ളാഹു സഹായിക്കട്ടെ.
6: ആമീൻ. വളരെ വലിയൊരു ഉപദേശം ആണ് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ഇൻഷാല്ലാ അൽഹംദുലില്ലാ ലഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഹിജ്റ വർഷം കൂടെ നമുക്ക് ആരംഭിക്കുകയാണ്. 1448 ഹിജ്റ വർഷം നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അള്ളാഹു ഇതൊരു നല്ല തുടക്കമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടെ കലണ്ടർ മാറി മറിയുമ്പോൾ ഡേറ്റ് മാത്രമല്ല മാറി മറിയുന്നത്, നമ്മുടെ പ്രായം, നമ്മുടെ സമയം, അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ചിന്ത കൂടിയുണ്ട്. ഒപ്പം അൽഹംദുലില്ലാ ഈ ഒരു നന്മയോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നതിലുള്ള ആശ്വാസവും ഇത് നിലനിർത്തിത്തരാനുള്ള പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
0: യെസ്, നമ്മുടെ നമുക്കൊക്കെ ഒരു പ്രയാസമുള്ള ഒരു ചെറിയൊരു ഒരു വാർത്ത ഇന്നുണ്ട്. നമ്മുടെ പീസ് റേഡിയോ സ്ഥിരം ലൈവ് ശ്രോതാവും നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗവുമായ മൈമുന കരുവാരകുണ്ട് ചുള്ളിയോട്, അവരുടെ ഭർത്താവ് പെരുമ്പത്ത് ഹംസ എന്ന ബാപ്പുട്ടി ഇന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ശ്രോതാക്കളോടും പറയാനുള്ളത്, നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന ഒന്ന് പ്രാർത്ഥന എന്നുള്ളതാണ്. അവരുടെ പരലോക ജീവിതം നമുക്കുമൊക്കെ ഹൈറുണ്ടാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മയും അവരെയും ഒക്കെ അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.
6: ആമീൻ. അവരുടെ ഒരു പേര് പറയാതെ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ ഓരോ ദിവസങ്ങളും അല്ലേ ലൈവ് കഴിയാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നന്മയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മെച്ചവും അത് തന്നെയാണ്. ഒരുപാട് തൗഹീദുള്ള മനുഷ്യന്മാരുടെ പ്രാർത്ഥനയും ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ അള്ളാഹുവിനോടുള്ള തേട്ടവും ഒക്കെ ഇൻഷാല്ലാ അത് തന്നെയാണ് നമുക്ക് ദുനിയാവിലുള്ള പ്രതീക്ഷയും. അള്ളാഹു പരലോകം ഖബറിടം ഒക്കെ നന്നാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൂടി വസിയത്ത് ചെയ്യുകയാണ്. പിന്നെ ഇന്നത്തെ ഒരു ഈ ഒരു സമയത്ത് ലൈവ് ക്വിസിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ സമയം ഏകദേശം അടുത്തിരിക്കുകയാണ്. പുലരിവട്ടം നമ്മളിൽ നിന്ന് കഴിഞ്ഞു. നേരത്തെ ഖുർആനിൽ നിന്നുള്ള വളരെ മധുരമനോഹരമായ പാരായണം നമ്മൾ കേട്ടു. ഇതൊക്കെ നമ്മുടെ മനസ്സിന് ഒരുപാടൊരുപാട് സമാധാനവും അതോടൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതൽ അറിവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ റേഡിയോയുടെ ഈ ഒരു പിന്നെ സഞ്ചാരത്തിൽ നമ്മെപ്പോലുള്ള നമ്മുടെ സ്ഥിരം ശ്രോതാക്കളും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളുമൊക്കെയാണ് റേഡിയോയുടെ ഈ ഒരു മുന്നോട്ട് പോക്കിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനില്ല അള്ളാഹുവിൻ്റെ തോഫീക്കിനാൽ അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മുന്നോട്ട് പോക്കിന് നമ്മുടെയൊക്കെ സാമ്പത്തികവും അതോടൊപ്പം തന്നെ മാനസികവുമായിട്ടുള്ള പിന്തുണയും സപ്പോർട്ടും ഉണ്ടാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളതുപോലെ ഓർമ്മിപ്പിക്കാറുള്ളതുപോലെ റേഡിയോയുടെ ഈ ഒരു സഞ്ചാരത്തിന് ആർക്കെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പിന്നെ സഹായം സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള വഴികൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇപ്പോൾ റേഡിയോയിൽ തന്നെ നമുക്ക് അതിനുള്ള ഓപ്ഷനുണ്ട്, ഡൊണേറ്റ് ഓപ്ഷനുണ്ട് എന്ന് നമുക്കറിയാം. ഇനി അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കതിൻ്റെ ഒരു നിർദ്ദേശം നമുക്ക് നൽകേണ്ടതുണ്ട്. നമ്മുടെ പ്ലേ ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഡൊണേറ്റ് ബട്ടൺ കാണാം. അവിടെ ഡൊണേറ്റ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്ത ഒരു ഓരോരു പിന്നെ മെസ്സേജിലേക്ക് പോകും. അവിടെ നമുക്ക് പിന്നെ തൊട്ടടുത്തുള്ള ഓരോ നമ്മൾ മൊബൈലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, കൃത്യമായിട്ട് നമുക്കത് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രൊസീജ്

0: യുടെ ഓരോ ദിവസത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശ്രോതാക്കൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു 59 സെക്കൻഡിൽ ലഭിക്കുന്ന ഒരറിവിനെ കുറിച്ചാണ്. നമുക്ക് 1 മിനിറ്റ് ടോക്ക് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ധാരാളമായി നമുക്ക് കാണുന്ന ഒന്നാണ്, അല്ലാഹു മഖ്സിം ലന മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനന വബൈന മഅസിക. അല്ലാഹുവേ, നീ എനിക്ക് നിന്നോടുള്ള ഒരു ഭക്തി ഏകണം, ആ ഭക്തിയിലൂടെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്ക് കഴിയണമെന്നാണ്. സഹോദരങ്ങളെ, മനസ്സിനുള്ളിൽ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അല്ലാഹുവിനോടുള്ള വല്ലാത്തൊരു ഭയം നമുക്കുണ്ടെങ്കിൽ, ഏത് തെറ്റുകളും ഏത് തിന്മകളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാം ഈ പ്രാർത്ഥനയെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഇപ്പം നമ്മൾ നസറുല്ല സുലൈ പറഞ്ഞതുപോലെ നമ്മൾ സെക്കൻഡുകൾ കൊണ്ട് ഒരു നന്മ അറിയാൻ സാധിച്ചിരിക്കുകയാണ്. തിന്മകളിൽ നിന്നും പിന്മാറാൻ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഷാഫി അൽ ഹിക്കമി നമ്മോട് ഈ 1 മിനിറ്റ് ടോക്കിൽ സംസാരിച്ചത്. 1893 ദിവസങ്ങളായി നമ്മളിലേക്ക് നിമിഷങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെത്രത്തോളം അത് കേൾക്കാനും സമയം കണ്ടെത്തുവാനും പരിശ്രമിച്ചു എന്നതൊരു വലിയ ചോദ്യമാണ്.
0: തീർച്ചയായിട്ടും ഇത് നമ്മൾ കേൾക്കുക എന്നതിനപ്പുറം നമ്മുടെ കൂട്ടുകാരിലേക്കും അതുപോലെ തന്നെ കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നതിനപ്പുറം ആ ഒരു പുണ്യം നമുക്ക് ലഭിക്കും. അതിനപ്പുറം നമുക്ക് മറ്റുള്ളവർ കേട്ടു എന്നതിൻ്റെ കൂടെ പ്രതിഫലം ലഭിക്കുകയും അത് നമുക്ക് കൂടി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ കഴിയാത്തത്ര വലിയ പുണ്യത്തിലേക്ക് അത് മാറും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഇൻഷാല്ലാ. ഇവിടെ നമ്മുടെ ശ്രോതാക്കൾ നേരത്തെ തന്നെ സലാമുമായിട്ട് വന്നിട്ടുണ്ട്, സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. സഫിയ തിരുരങ്ങാടിയുടെ സ്ഥിരം, നേരത്തെ നമ്മൾ മൈമൂന കരുവാരുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ സ്ഥിരമായ നമ്മുടെ റേഡിയോയിൽ നമ്മുടെ ലൈവിൽ ഒപ്പമുണ്ടാകുന്ന ഒരു സഹോദരിയാണ് സഫിയ തിരുരങ്ങാടി. അവരുടെ ഒരു അസ്സലാമു അലൈക്കും ഒരു വട്ടം എന്ന പോലെ ഇന്ന് സമാധാനമുള്ള വാക്കുകൾ തന്നെ പറഞ്ഞു തന്നാൽ അൽഹംദുലില്ലാ. അള്ളാഹു ഉസ്താദിനെ ആഫിയത്വം നൽകട്ടെ. റേഡിയോ കേൾക്കാൻ തുടങ്ങിയത് മുതൽ ഉസ്താദിൻ്റെ വാക്ക് വായിക്കാൻ തുടങ്ങിയത് അൽഹംദുലില്ലാ എന്നൊരു മെസ്സേജ്. അള്ളാഹു മരണപ്പെട്ടപ്പോൾ അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ എന്ന് മൈമൂന പാറപ്പുറം, നേരത്തെ നമ്മൾ പറഞ്ഞ സഹോദരൻ്റെ. അബൂവിയെ, 1 മണിക്കൂറായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കമൻറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഷീറ ബാനു ഉളവണ്ണ കോഴിക്കോട് നിന്നും സലാം പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ ഷെഡ്യൂളിന് ഇനി മുമ്പിലുള്ളത് നമുക്ക് നമ്മുടെ ലൈവ് ക്വിസ് ആണെന്ന് തോന്നുന്നു അല്ലേ?
2: യെസ്,
0: ലൈവ് ക്വിസിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പേ നമുക്ക് പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ ശ്രോതാക്കളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു ലൈവ് ക്വിസിൻ്റേതായിട്ടുള്ള നിയമാവലികൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. 6:25 നമ്മൾ ലൈവ് ക്വിസ് ആരംഭിക്കേണ്ടത്. 2 മിനിറ്റ് നമുക്ക് ചെറുതായിട്ട് വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇട്ടുകൊടുക്കണം. ഇവിടെ നമ്മൾ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അയക്കേണ്ടത് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി തന്നെയാണ്. മറ്റുള്ള മാർഗങ്ങൾ അതിലില്ല. ഫീഡ്ബാക്കിൽ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത് ലൈവ് ക്വിസ് എന്ന ബട്ടണാണ് തിരഞ്ഞെടുക്കേണ്ടത്. ചില ആളുകളെങ്കിലും ഇതെല്ലാം പറഞ്ഞാലും ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ തിരഞ്ഞെടുത്ത് അവിടെ ലൈവ് ക്വിസിൻ്റെ ഉത്തരം അയക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ലൈവ് ക്വിസ് എന്ന് തന്നെ ഇൻഷാല്ലാ നമ്മൾ തിരഞ്ഞെടുക്കണം. പിന്നെ പേരിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ സ്ഥലം എഴുതാൻ മറക്കരുത്. അത് വായിക്കുന്ന സമയത്ത് കേൾക്കുന്ന സമയത്തൊക്കെ നമുക്കതൊരു നല്ലതായി തോന്നും. ഇല്ല എങ്കിൽ അതൊരു വെറുമൊരു പേരായിട്ട് അവസാനിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഏകദേശം അതിൻ്റെ സമയമായിട്ടുണ്ട്. 3 തവണ നമ്മൾ ഇവിടുന്ന് ചോദ്യവും അതിൻ്റെ ഉത്തരത്തിനുള്ള ഓപ്ഷനുകളും വായിക്കും ഇൻഷാല്ലാ. അതിനുശേഷം 1:25 ബീപ്പ് സൗണ്ട് ഉണ്ടായിരിക്കും. ആ

0: സൗണ്ട് അവസാനിക്കുന്നതിന് മുമ്പേ നമ്മളെ ഉത്തരം ഫീഡ്ബാക്ക് വഴി അയക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ചോദ്യത്തിൻ്റെ ഭാഗത്തിലേക്ക് ഇൻഷാല്ലാ കിടക്കേണ്ടതുണ്ട്. ചോദ്യം ചെറിയൊരു ടെക്നിക്കൽ, എനിക്ക് തോന്നുന്നു മഴ ബാധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചോദ്യത്തിൻ്റെ ഭാഗം നമ്മുടെ
1: നമുക്കിപ്പോൾ
0: മോണിറ്റർ പറഞ്ഞു തരുന്നില്ല,
1: അതെ അവൈലബിൾ അല്ല അല്ലേ. ഇൻഷാല്ലാ നമ്മൾ തിരിച്ചു വരും. നമുക്ക് ഫീഡ്ബാക്കിൽ ഒത്തിരി ആളുകളുടെ പ്രതികരണങ്ങളുണ്ട്. നാദർ ഐഡി മെഡിക്കൽ, പുലരിവട്ടം എന്നത്തെ പോലെ ഇന്നും നല്ല ഒരറിവ് കിട്ടി, അൽഹംദുലില്ല. മൗലവിക്ക് ഇനിയും ഇത്തരം അറിവ് പകർന്നു നൽകാൻ സാധിക്കട്ടെ. അല്ലാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: 6:26 ആയപ്പോഴേക്ക് റുഷ്ദ കാളികാവ് അതിനിടയിൽ ക്വിസ് മറന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ മോണിറ്ററിലേക്ക് നോക്കുമ്പോൾ 27 സമയം, അതുകൊണ്ടാണ് ഞാൻ വേഗം ചെയ്തത്. അങ്ങോട്ട് ടെസ്റ്റ് ചെയ്ത് നമുക്ക് തുടങ്ങാനായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആരെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് അത് ചോദിക്കാൻ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ അവിടെ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആരെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ നമ്മൾ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്വിസിലേക്ക് കടക്കുകയാണ്, ഇനി അതിലേക്ക് വൈകുന്നില്ല. വളരെ ചെറിയ ഒരു ചോദ്യമാണ് ഇന്നത്തെ ലൈവ് ക്വിസിലുള്ളത്. ചെറിയ ഉത്തരവുമാണ്, ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള, അങ്ങനെ തന്നെയാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. ഇനി മാത്രമല്ല നമ്മൾ ഉത്തരം അല്ലല്ലോ അയക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം എന്താണോ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം, ആ ഉത്തരമല്ല അയക്കേണ്ടത്. ഉത്തരങ്ങൾക്കുള്ള ഓപ്ഷനുകൾ ഇവിടെ നിന്ന് പറയും. ഓപ്ഷനാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കേണ്ടത്. ABCD ഏതെങ്കിലും ഒരു ലെറ്റർ ആയിരിക്കും നമ്മുടെ ഉത്തരത്തിനുള്ള ഓപ്ഷൻ. ആ ABCDയിലെ ഒരു ലെറ്ററാണ് നമ്മൾ അയക്കേണ്ടത്. ഇൻഷാല്ലാ നമ്മുടെ ചോദ്യം വളരെ പെട്ടെന്ന് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം.
1: ചോദ്യം: ഖുർആനിലെ ഏത് സൂറത്താണ് സൂറത്തുൽ മആരിജ്? അതിൻ്റെ ഓപ്ഷൻ കേൾക്കുമ്പോഴേ ഉത്തരം തിരിയുള്ളൂ. ഒന്നുകൂടെ ചോദ്യം പറയാണ്: ഖുർആനിലെ ഏത് സൂറത്താണ് സൂറത്തുൽ മആരിജ്? ഓപ്ഷൻ A 70, ഓപ്ഷൻ B 60, ഓപ്ഷൻ C 80, ഓപ്ഷൻ D 90.
0: ഒന്നുകൂടെ അത് വ്യക്തമാക്കി പറയുകയാണെങ്കിൽ എത്രാമത്തെ സൂറത്ത് എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊടുക്കാം അല്ലേ. ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ് സൂറത്തുൽ മഅരിജ്? അത് നോക്കി പറയുന്നതിന് മുമ്പേ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, അത് വൈൻഡപ്പ് ചെയ്യണം. A 70, B 60, C 80, D 90.
1: ഓക്കെ, ഒരിക്കൽ കൂടി: ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ് സൂറത്തുൽ മഅരിജ്? ഓപ്ഷൻ A 70, ഓപ്ഷൻ B 60, ഓപ്ഷൻ C 80, ഓപ്ഷൻ D 90.
0: മൂന്ന് പ്രാവശ്യം നമ്മളത് ആവർത്തിച്ച് കഴിഞ്ഞു, പിന്നെ ബീപ് സൗണ്ട് തുടങ്ങി. പെട്ടെന്ന് ABCD ഏതാണ് നമ്മുടെ ശരി ഉത്തരം, അതിൻ്റെ ലെറ്റർ രേഖപ്പെടുത്തുക, ഫീഡ്ബാക്ക് വഴി അയക്കുക. ഇൻഷാല്ലാ ഇനി ഇതിൻ്റെ അവസാന സമയത്ത് പങ്കെടുത്തവരുടെ അല്ലെങ്കിൽ വിജയിച്ചവരുടെ ശരിയുത്തരം അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകൾ വായിക്കുമ്പോൾ ഇൻഷാല്ലാ നമ്മുടെ പേരുണ്ടാവണം. സമയം അവസാനിച്ചു. ഇനിയും മിക്കവാറും ലൈവ് ക്വിസ് കഴിഞ്ഞോ എന്ന് പറഞ്ഞു വരും. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ മഴയുടെ വിഷയത്തിൽ പിന്നെ ഈ പ്രോഗ്രാം കേൾക്കുന്നത് തടസ്സപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ശ്രോതാക്കൾ നമുക്ക് കേൾക്കാണ്. അപ്പം നേരെ മറിച്ച് സുഹറ കൽപ്പറ്റ പറഞ്ഞിരിക്കുന്നത് അസ്സലാമു അലൈക്കും, ഇവിടെ മഴയുടെ ഒരു ലക്ഷണവും കാണുന്നില്ല എന്നാണ്. വളരെയധികം പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ട് ഈ ലൈവിലെത്തിയ ആങ്കർമാർക്ക് അള്ളാഹു കൂടുതൽ പ്രതിഫലം നൽകട്ടെ എന്ന ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. സൗമ്യത്ത് എസ് ആറ്റിങ്ങൽ പാലാങ്കോണം അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. സക്കീല എടപ്പാൾ അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു. ഹുസൈൻ VM എടത്തനാട്ടുകര: മഴയായതുകൊണ്ടാണോ പറയാത്തത് എന്ന് ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് CK അഴിയൂർ: അദ്ദേഹം നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്, മാഷാല്ലാ. എന്നും നന്മയുടെ പൊൻ വെളിച്ചം പകർന്നു തരുന്ന ഈ സംരംഭത്തെ കൈയും മെയ്യും മറന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഇതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നാം ഓരോരുത്തർക്കും സാധിക്കണം. അതിൻ്റെ ഗുണം നാളെ പാരത്രിക ജീവിതം വിജയകരമാകും എന്നുള്ളതാകുന്നു.
1: യെസ്, നമ്മുടെ മൈമൂന ചുള്ളിയോട് അല്ലേ, അവരുടെ ഹസ്ബൻഡിന് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൈകൾ ഉയർത്തുന്നുണ്ട്. അള്ളാഹു എല്ലാ പ്രാർത്ഥനകളും അവരുടെ കബറിടത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുമാറാകട്ടെ.
0: അബ്ദുൽ കരീം, തുമിനാട്, അതെവിടെ തുമിനാട് എന്ന സ്ഥലം? അത് അബ്ദുൽ കരീം കങ്ങളെന്ന് അത് ഒന്ന് പിന്നെ ടൈപ്പ് ചെയ്തയക്കണം. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ഈ തുമിനാട് എന്ന് പറഞ്ഞ സ്ഥലം. തമിഴ്നാട് അല്ലല്ലോ, എന്തായാലും അത് ക്ലിയർ ചെയ്യാം.
1: കണക്ഷൻ ഉണ്ട് തോന്നല്ലേ.
0: ആ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണ് തുമിനാട്. അതുകൊണ്ട് എവിടെ എന്ത് എന്നുള്ള കുറച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു. വലൈക്കും സ്സലാം. സഫിയ വി കെ പത്തപ്രിയം സലാം പറഞ്ഞ് നമ്മുടെ ഒപ്പമുണ്ട്. മുഹമ്മദ് കോയ ബേപ്പൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞിരിക്കുന്നു. വലൈക്കും സ്സലാം. റുബീന താനൂരും അതുപോലെ തന്നെ റുഷ്ദ കാളികാവും ബഷേരി അബു തലശ്ശേരി ഇവരൊക്കെയും നമ്മോടൊപ്പം ലൈവിൽ നമ്മോടൊപ്പം സലാം പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി.
1: അതുപോലെ ഷുഹൈബ എം വളപ്പട്ടണം, ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞതിനേക്കാൾ മനോഹരമായ നാളുകളും റബ്ബിൻ്റെ അറ്റമില്ലാത്ത അനുഗ്രഹങ്ങളും ഈ പുതുവർഷത്തിൽ നമ്മെ തേടിയെത്തട്ടെ. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനും അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കുവാനും നാഥൻ തുണക്കട്ടെ. ആമീൻ യാ റബ്ബൽ
0: ആലമീൻ. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവമോ ചരിത്രമോ ഒക്കെ പറയാനുള്ള ഒരു സമയമാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള ആളുകളില്ലേ, അവരിൽ നമ്മൾ നേരത്തെ പീസ് ടൈം വായിച്ചതുപോലെ റേഡിയോ ശ്രോതാക്കളുടെ അവർ ഉദ്ദേശിക്കുന്ന, ഇപ്പം നമ്മൾ എൻ്റെ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കാര്യം റേഡിയോയിൽ വായിക്കണം, അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതാകും എന്ന് നമ്മൾ കരുതുന്ന കാര്യമുണ്ടല്ലോ, അത് അത് തീർച്ചയായിട്ടും നമുക്ക് ഫീഡ്ബാക്ക് വഴിയോ അതല്ലെങ്കിൽ റേഡിയോയുടെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലൊക്കെ ഒക്കെ അയച്ചു കൊടുത്ത്, ഒന്നുകിൽ ചിലപ്പോൾ അനുഭവമായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങളായിരിക്കാം, അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം, അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നതിന് ഷെയർ ചെയ്യാം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം അത് നമ്മുടെ ഒരു അറിവോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുഭവമോ ഒക്കെ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് ഗുണകരമാകുമല്ലോ, നമുക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അത് ഗുണകരമാകുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ നേരത്തെ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പറയുക, നമ്മൾ കേട്ടിരിക്കുക എന്നതിനപ്പുറം നമ്മുടെ കാര്യങ്ങൾ പരസ്പരം സംവദിക്കാനും പറയാനും ഒക്കെയുള്ള ഒരു അവസരം കൂടി റേഡിയോ നമുക്ക് നൽകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ പരസ്പരം പങ്കുവെക്കണം എന്നുകൂടി അറിയിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് പറയാനുള്ള,
1: ഇന്ന് ഒരു കഥ പറയാൻ വേണ്ടി ആഗ്രഹിക്കാം. ഒരു കുട്ടി, ആ കുട്ടിക്ക് പിന്നെ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അവന് ദേഷ്യം വരുന്ന സമയത്തൊക്കെ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് പിന്നെ മുറിവേൽപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കും. അതെ അതെ. അപ്പോൾ അവൻ്റെ വാപ്പ അവനോട് പറഞ്ഞു, നിൻ്റെ ഈ ദേഷ്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തെന്താ വെച്ചാൽ പിന്നെ കുറച്ച് ആണിയും കൊടുത്തു, പിന്നെ നമ്മളെ ഈ മരത്തിൻ്റെ വേലി ഉണ്ടാവില്ലേ, ആ വേലി അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ദേഷ്യം ഉണ്ടാകുമ്പോഴൊക്കെ ഈ ആണി എന്ത് ചെയ്യണം, ഈ വേലി മരത്തിൻ്റെ വേലിയിൽ ഇങ്ങനെ അടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദിവസം ഇവന് 37 ആണികളാണ് അടിച്ചത്. പിന്നെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയപ്പോൾ അവന് പിന്നെ ആണിയുടെ എണ്ണം കുറഞ്ഞു. പിന്നെ ഒരു ദിവസം അവനക്ക് ഒരാണി പോലും തറക്കേണ്ടി വരാത്ത രൂപത്തിൽ അവന് കോപത്തെ നിയന്ത്രിക്കാൻ പഠിച്ചു.
0: അങ്ങനെ
1: അതിലവന് വാപ്പാനടുത്ത് വന്ന് പറഞ്ഞു, പിന്നെ ഇന്ന് ഞാൻ ഒരാണി അടിച്ചിട്ടില്ല, അപ്പോൾ ഞാനത് പഠിച്ചു, കൺട്രോൾ ചെയ്യാൻ പഠിച്ചു എന്നുള്ളൊരു സന്തോഷം പങ്കുവച്ചു. അതിൽ വാപ്പ പറഞ്ഞു, ഓക്കെ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഇനി എനിക്ക് ഇപ്പോൾ ദേഷ്യമില്ലല്ലോ, അപ്പം നീ ഓരോ ദിവസം ആണികളൊക്കെ എന്ത് ചെയ്യും,
0: അടിച്ച ആണികളൊക്കെ ഊരിയെടുക്കാൻ
1: പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഊരിയെടുത്തതിന് ശേഷം വാപ്പൻ്റെ അടുത്ത് വരികയാണ്. ഒരു വാപ്പ അവനോട് അവനെയും കൊണ്ട് ഈ വേലിൻ്റെ അടുത്തേക്ക് പോയി. ഇവിടെ പറഞ്ഞു, ഈ വേലികളിൽ ഇങ്ങനെ കാണുന്ന ഓരോ ആണി എടുത്താലും അവിടെ എന്തുണ്ടാവും,
0: അടയാളുണ്ടാവും,
1: അടയാളുണ്ടാവുമല്ലോ. അപ്പം ഇതുപോലെയാണ് നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ മുറിവ് പോകൂല,
0: മാറിയാതെ കിടക്കും.
1: അതുകൊണ്ട് നമ്മൾ എത്ര ദേഷ്യം പിടിച്ചാലും പറയുന്ന സമയത്ത് നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കണം, അത് മാഴാതെ അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നതാണ്. അപ്പൊ ഇതിനൊരു ഗുണപാഠം എന്താണെന്ന് വെച്ചാല് കോപത്യാമൽ നിയന്ത്രിക്കണം.
0: ഞാൻ ഈ ഒരു കഥ വേറെന്തോ ഒരു ടെസ്റ്റ് ഇതിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാന്ന് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ഇത്ര പെട്ടെന്ന് ചില കഥകളുണ്ടല്ലോ. പിന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറയാറുണ്ട് കഥ പറയണം. അപ്പം ഇപ്പം കുട്ടികൾ നമ്മളൊരു കഥ പറഞ്ഞുതരുമോ കഥ മതി. അതേപോലെ ഞങ്ങൾ പെട്ടെന്ന് കഥ അവസാനിപ്പിച്ച, പക്ഷേ അതിൻ്റെ ഒരു ഗുണപാഠം എന്നുള്ളത് ഇങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് എത്തുന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ആണിയുടെ അല്ലെ അദ്വാരം എപ്പോഴും അവിടെ അവശേഷിക്കുന്നത് പോലെ നമ്മൾ മുറിവേൽപ്പിച്ച ഓരോ മുറിവും അവരുടെ മനസ്സിലത് മായാതെ കിടക്കുന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതിൽ വലിയൊരു മാതൃക പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏത് പിന്നെ കോപം വരുന്ന സമയത്ത് നീ നിൽക്കുകയാണെങ്കിൽ ഇരിക്കാനും ഇരിക്കുകയാണെങ്കിൽ കിടക്കാനും അല്ലേ ഒക്കെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം കോപം ശരിക്ക് റസൂൽ ആരോടും റസൂലിൻ്റെ സ്വഭാവത്തിൽ ഇപ്പം അനസ് റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്, ഒരു അദ്ദേഹത്തിൻ്റെ വൃത്തിനായിട്ട് റസൂലിൻ്റെ അടുക്ക നിന്ന അന്ന് മുതൽ ഏകദേശം 10 വർഷം കഴിഞ്ഞ അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ റസൂൽ എന്നോട് ചേ എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന്. അത് ആരോടോ പറയണത്, മക്കളോടോ അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരോടോ അങ്ങനെയൊന്നുമല്ല. ഒരു വൃത്തിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഹാദിമായിട്ട് വേണമെങ്കിൽ ദേഷ്യം പിടിക്കാൻ അവകാശമുണ്ട് എന്ന് നമ്മളൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരാളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എന്തിനാണ് നീ അത് ചെയ്തത്, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല, ഇത് രണ്ടും അല്ലേ റസൂൽ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നൊരു ഹാദിമ് റസൂലിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ റസൂല് കോപം വരുന്നതിനെ നിയന്ത്രിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചിട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. റസൂലിൻ്റെ ഇടയ്ക്കൽ ആൾ വന്നിട്ട് ചോദിക്കുക, റസൂലെ നിങ്ങൾ എനിക്കൊന്ന് ഉപദേശം തരുമോ എന്ന്. റസൂൽ എന്നോട് ചോദിച്ചപ്പോൾ എന്താണ് ലാ തഹ്ലബ്, നീ കോപിക്കരുത്. വീണ്ടും നിങ്ങളോട് ചോദിക്കുമ്പോൾ അപ്പോഴും റസൂൽ ലാ തഹ്ലബ്. അവരത്രയും സൗമ്യമായ റസൂൽ എന്ത് ചെയ്യാണ്, സ്വഭാവത്തിലൊരിക്കലും കോപം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം കോപം ഒരിക്കലും ഒന്നും നേടിത്തരില്ല എന്നുള്ളതാണ്. മാത്രമല്ല നേടിത്തരുന്നത് മിക്കവാറൊക്കെ നഷ്ടമായിരിക്കും അല്ലേ. നമുക്ക് പിന്നീട് അതാ നമ്മൾ ഒരാളോട് കോപിച്ചോ ദേഷ്യം പിടിച്ചിട്ടോ അസൂയപ്പെട്ടിട്ടോ ഒക്കെ ഒരാളെ നമ്മൾ വേദനിപ്പിക്കുന്നതിനേക്കാൾ വലിയ വേദന ചിലപ്പോൾ ഉണ്ടാവും നമുക്ക് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അതിനൊരൊറ്റ ഉദാഹരണം ഞാൻ ചെറിയൊരു ഞങ്ങൾ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു എന്നുള്ളു. വളരെ അപകടം പിടിച്ചൊരു സാധനമാണ് ഈ കോപം അല്ലെങ്കിൽ ദേഷ്യം എന്നുള്ളത്. പിന്നെ വാപ്പയും മോനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ പറയാം. അപ്പം ഇതിൻ്റെ ഒരു പര്യവസാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ചാടുന്നു പറഞ്ഞു, ഞാൻ ഇവിടെ ചാടും എന്ന് പറഞ്ഞു, ഇന്നും ചാടിക്കാം എന്ന് പറഞ്ഞു. ആ ടൈമിൽ വാപ്പാക്ക് പറയാമായിരുന്നു വേണ്ട മോനെ പാടെ കുട്ടി താഴ്ത്ത് ഇറങ്ങിക്കളാം, ഞാൻ എന്താ വേണ്ടി പറഞ്ഞുതരണ്ട് അല്ലെങ്കിൽ ചെയ്തുതരാം എന്ന് പറഞ്ഞതിന് ശേഷം താഴെ ഇറങ്ങിയിട്ട് രണ്ട് കൊടുത്താലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പം ചാടുമെന്ന് പറഞ്ഞു, ദേഷ്യം പിടിച്ചെന്ത് ചെയ്യും വാപ്പ, അത് ചാടണം എനിക്കൊന്ന് കാണണം. അവനെടുത്ത് ചാടി. ഇന്നും 18 വർഷമായിട്ട് ഇന്നും വീൽ ചെയറിലാണ് ആൾ നടക്കുന്നത്, മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ അന്ന് അവനും ഇന്ന് വരെ അന്ന് സംഭവിച്ച ആ സംഭവത്തിൽ ഇന്നും അവൻ വേദനിക്കുന്നു. അന്ന് സംഭവിച്ചല്ലെങ്കിൽ ഞാനൊന്ന് ദേഷ്യം പിടിക്കാതെ നിന്നാൽ മതിയായിരുന്നു എന്ന് വാപ്പാക്ക് ഇപ്പോഴും അതിനെക്കുറിച്ചുള്ളൊരു കുറ്റബോധം മനസ്സിൽ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ആ ഒറ്റ വാക്കിലാണ് സംഭവിക്കുന്നത്, ഞാൻ ഇപ്പം ചാടും എന്നാൽ ചാടിക്കുക ഇല്ല. അപ്പം ആ വിട്ടുകൊടുക്കാൻ കഴിയാത്ത പ്രശ്നമില്ല തന്നെ, ദേഷ്യം പിടിക്കരുത്. എത്ര തന്നെയാണെങ്കിലും കോപിക്കാതിരിക്കുക, ദേഷ്യം പിടിക്കാതിരിക്കുക. ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ ഇതിന് വരാറുണ്ട് ദേഷ്യം പിടിക്കാനുള്ള. കുറേ അവസരങ്ങൾ കുട്ടികളോടാണെങ്കിലും കുടുംബത്തോടാണെങ്കിലും ചങ്ങാതിമാരോടാണെങ്കിലും സഹപ്രവർത്തകരോടൊക്കെ നമുക്ക് പിന്നെ അത് എടുത്താൽ കിട്ടൂല. മാത്രമല്ല മരണം വരെ ആ മനുഷ്യൻ്റെ മനസ്സിൽ ചിലപ്പോൾ ആ വേദന ഉണ്ടാവുകയും ചെയ്യും. എന്നെ അന്ന് ആ ഒരു ഒറ്റക്കാരൻ എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ രൂപത്തിൽ ഒരിക്കലും. അപ്പോൾ ഈ കഥ അല്ലെങ്കിൽ അനുഭവം എന്നൊക്കെ ചിലതൊക്കെ ഭയങ്കരമായൊരു പിന്നെ ചെറിയ കാര്യമാണെങ്കിലും വലിയ തോതിലേക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഗുണപാഠങ്ങളോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മെസ്സേജുകളോ മനസ്സിലുണ്ടാവുന്നുള്ളു. അപ്പോൾ ഇന്നത്തെ അനുഭവം ഈ ചിന്ത അല്ലെങ്കിൽ ഈ കഥ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ നമ്മൾ നേരെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ

0: മഷാല്ലാ, വിശുദ്ധ ഖുർആൻ 37-ാം അധ്യായം സൂറത്ത് സോഫാത്തിലെ 102 മുതൽ 107 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേട്ടത്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമുക്കറിയാം, ഇത് 2412 ദിവസമായി സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ വിടാൻ തുടങ്ങിയിട്ട്. 2388-ാമത്തെ എപ്പിസോഡിനാണ് ഇപ്പോൾ നമ്മൾ കാതോർത്തത്. എന്തായാലും ഇത് നമ്മുടെ മൊബൈലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോ ആക്കാനുള്ള ആ ഒരു തരത്തിൽ നമ്മുടെ മൊബൈലിലേക്ക് ഇതെത്തുമ്പോൾ നമ്മൾ കണ്ട് അവസാനിപ്പിക്കാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി, ശ്രദ്ധ കൂടി നമ്മളിൽ ഉണ്ടാകണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പുണ്യം ലഭിക്കുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ്റെ ഒരായത്ത് ഒരാൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതിനേക്കാൾ വലിയ നന്മ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തരമില്ല. അപ്പോൾ അത്രയും വലിയ കാര്യമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നാണല്ലോ. അപ്പോൾ എന്തായാലും വിശുദ്ധ ഖുർആൻ്റെ ഇത്തരം പ്രചരണങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. റേഡിയോയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മളിൽ മാത്രം ഒതുങ്ങാതെ മറ്റവരിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല എന്ന് ഷുഐബ് കാരാടൻ
1: ബാംഗ്ലൂർ. അതെ, നമ്മളേ പിന്നെ ഈ വയനാട് ആരു മഴ ഇല്ലാന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ കാസർഗോഡ് ഇന്ന് മഴ ഇല്ല എന്ന് മുനീർ ചെമ്മനാട് അറിയിക്കുന്നുണ്ട്. ഏതായാലും മഴ ഉള്ളിടത്ത് നല്ല അനുഗ്രഹമായി മാറട്ടെ എന്നും പ്രാർത്ഥനയുമുണ്ട്.
0: അതെ, ഇടക്കിടക്ക് കട്ടാവുന്നുണ്ട് എന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കട്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഇവിടെ മഴയുടെ ഒരു ലക്ഷണവും ഇവിടെ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
1: യെസ്, അബ്ദുൽ ലത്തീഫ് പറയാണ്, അസ്സലാമു അലൈക്കും, ചികിത്സാ സംബന്ധമായി മെഡിക്കൽ കോളേജിൽ പോവുകയാണ്, എല്ലാവരും ദുആ ചെയ്യണം. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ എന്തൊക്കെയാണോ അള്ളാഹു അത് ദുരൂഹരിച്ചു കൊടുക്കുമാറ.
0: മുനീർ ചെമ്മനാട് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, മഴയില്ല മാത്രല്ല, അദ്ദേഹം ഞാൻ 5 മെസ്സേജ് അയച്ചു,
1: അത് നമ്മൾ കണ്ടില്ല. ആ മെസ്സേജ് അയച്ചു എന്നും പറഞ്ഞത് നമ്മൾ കണ്ടില്ല, നമ്മളവിടെ മഴയില്ല എന്ന് പറഞ്ഞത് കണ്ടു.
0: ഞാൻ 5 മെസ്സേജ് അയച്ചിരുന്നു, ഒന്നും കിട്ടിയില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്.
1: അതെ,
0: നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നെ മഴ ശക്തമാകുമ്പോൾ റേഡിയോ കേൾക്കാൻ ചില പ്രയാസമുണ്ടാവും, കാരണം വോയിസിൻ്റെ ഒരു വിഷയം. അപ്പോൾ അത് സഫിയ അടപ്പാൾ പറഞ്ഞിരിക്കുന്നത്, മാഷാല്ലാ നല്ല മഴയായതുകൊണ്ട് ഫോണ് കയ്യിൽ പിടിച്ചിട്ടാണ് കേൾക്കുന്നത്. ആ, നല്ല ഗുണപാഠമുള്ള കഥ, ഈ കഥ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് എന്നും അവർ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ എവിടുന്നും കേട്ടിട്ട് കോപ്പി അടിച്ചതാണോ?
1: ഏയ്,
0: എന്താ ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട് എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ആ, മറ്റൊരാളും ഈ കഥ കേട്ടിട്ടുണ്ട്. സഫിയ കെ തിരുരങ്ങാടി പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഈ കഥ കേട്ടിട്ടുണ്ട്, അൽഹംദുലില്ലാ ധാരാളം ഗുണപാഠമുണ്ട്. എത്രത്തോളം ക്ഷമിക്കാൻ കഴിയുന്നു അത്രത്തോളം നമ്മൾ ക്ഷമിക്കുക, ക്ഷമയാണ് ഏറ്റവും വലുത്. ദേഷ്യത്തെ നമ്മൾ പിടിച്ചു നിർത്തുക. അൽഹംദുലില്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: എന്ന മറ്റൊരു മെസ്സേജ്, കാലത്തിൻ്റെ മാറ്റം നമ്മുടെ ആയുസ്സിലെ നിമിഷങ്ങൾ കുറഞ്ഞു വരുന്നു എന്നതിൻ്റെ അടയാളമാണ്. അതിനാൽ കലണ്ടറുകൾ മാറുമ്പോൾ നമ്മുടെ ബാഹ്യമായ കാര്യങ്ങൾ മാറുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കണം. നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ പറയാൻ ഉതകുന്ന കർമ്മങ്ങൾ കൊണ്ട് ഈ ജീവിതം ധന്യമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അമീർ ടി അടത്തനാട്ടുകര, അറിയാറു.
0: അബ്ദുൽ ലത്തീഫ് മണ്ണാത്തി വയൽ, അസ്സലാമു അലൈക്കും, ചികിത്സാ സംബന്ധമായി മെഡിക്കൽ കോളേജിൽ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. നല്ലൊരു കഥ, ആണിയടിച്ചാൽ ദേഷ്യം മാറുമെന്ന ഉപമ വളരെ നന്നായി എന്ന് ഷുഐബ. ആണിയടിച്ചാൽ ദേഷ്യം മാറൂല അല്ലേ? ആ ഉപമ
1: ദേഷ്യം അവിടെ തീർക്കാ.
0: അതെ അതെ അതെ, ഞാൻ വിചാരിച്ചെന്തോ ഈ കഥയെന്ന് ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കും. ഇനിയിപ്പം ദേഷ്യം വരുമ്പോൾ നാല് ആണിയടിച്ചാൽ മതി എന്നുള്ളതല്ല അല്ലേ. നജ്മ കെ കെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പറഞ്ഞിരിക്കുന്നു. സഹൽ പി ഇടപ്പലം, സലാം പറഞ്ഞിരിക്കുന്നു, നല്ല ഗുണപാഠമുള്ള കഥയാണ്, കഥ സൂപ്പർ സൂപ്പർ എന്ന് അദ്ദേഹം കമൻ്റ് ചെയ്തിരിക്കുന്നു. സമീന മുഹമ്മദ് പെരുമ്പാവൂർ, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖമാണല്ലോ എന്ന് പീസ് റേഡിയോ കുടുംബത്തോട് ശ്ലൈക കരുവാര കൊണ്ട് ഞങ്ങളുടെ യൂണിറ്റിലെ വിമൻസ് ഭാരവാഹിയായ മൈമൂന താത്തയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നമ്മളത് സൂചിപ്പിച്ചു. പരലോക ജീവിതം ഹൈറിലാകാൻ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ശ്ലൈക കരുവാരുണ്ട് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഇവിടെ മഴയില്ല, കണ്ണൂർ മഴയത്തും നിങ്ങളുടെ കണ്ണൂരാണ് മഴയത്തും നിങ്ങളുടെ പി ആർ പരിശ്രമത്തിന് അള്ളാഹു പ്രതിഫലം നൽകട്ടെ, ആമീൻ. ബൈക്ക് യാത്ര മഴയത്ത് നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്ന് അസ്മാവി സൂചിപ്പിച്ചിരിക്കുന്നു. ഫർഹ വി കെ അരഞ്ഞിക്കുന്ന പുതുവത്സര ആശംസകൾ. ഹിജറ വർഷം നമ്മൾ മാറിയല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പുതുവർഷ ആശംസ പറഞ്ഞതായിരിക്കാം. ഐഷ സബീന ബാലുശ്ശേരിയിൽ നിന്ന് സലാം പറഞ്ഞ് നമ്മോടൊപ്പമുണ്ട്. അബ്ദുൾ റസാഖ് കുഞ്ചത്തൂർ, തുമിനാട് കുഞ്ചത്തൂർ മഞ്ചേശ്വരം കാസർഗോഡ്. നമ്മൾ
1: കേട്ടിട്ടില്ല.
0: അപ്പോൾ അബ്ദുൾ റസാഖ് കുഞ്ചത്തൂരാണത്, തുമിനാട് അവിടെയാണെന്നുള്ളത് ഓർമ്മപ്പെടുത്തിയത്. ഓക്കെ, സമീറ എ പി മട്ടൂൽ സലാം പറഞ്ഞ കൂടെയുണ്ട്. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. ഫസ്ലായസ് കോഴിക്കോട് ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ള ആൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള വബർക്കാത്തുഹു. മാഷാ അല്ലാ, പീസ് റേഡിയോ പിന്നിലെ പ്രവർത്തകർക്ക്, പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, കേൾക്കുന്ന നമ്മളെല്ലാവർക്കും അള്ളാഹു ദുനിയാവിലും പരലോകത്തിലും സന്തോഷത്തിലാക്കട്ടെ, ആമീൻ എന്ന്.
1: ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ പീസ് റേഡിയോയുടെ ഓരോ പ്രോഗ്രാമുകളും, നൂറിലധികം പ്രോഗ്രാമുകളും, നൂറിലധികം അവതാരകരും, കുരുന്നുകൾ മുതൽ വയോധികർ വരെ നീളുന്ന പീസ് റേഡിയോ ഫാമിലി, നമ്മൾ തന്നെ അറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ പീസ് റേഡിയോക്കുണ്ട്. മോർണിംഗ് ലൈവ് ഷോയുടെ ഈ മിനിറ്റുകളിൽ എന്നും നാം ഓരോ പരിപാടികൾ പരിചയപ്പെടുകയാണ്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വഴികാട്ടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ്.
0: വഴികാട്ടി ആ ഒരു പേരിൽ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ ജോലിയും അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്ത കരിയർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ, അതിൽ അറിഞ്ഞിരിക്കേണ്ട നമുക്ക് അറിയേണ്ടുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധവും അറിവും നൽകുന്ന പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് അതുമായി ഏതൊരു വിഷയമാണോ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ശ്രോതാക്കളുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത്, അതിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള അല്ലെങ്കിൽ പരിചയ സമ്പത്തുള്ള ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഈയൊരു പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് വഴികാട്ടി എന്നുള്ളത്.
1: ഇതിൻ്റെ സമയം
0: എല്ലാ വെള്ളിയാഴ്ചയും 3:50. പിന്നെ നമുക്ക് അത് കേൾക്കാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ 24 മണിക്കൂർ നമുക്ക് പിന്നെ റിവൈൻഡ് ഓപ്ഷനിലും അത് കിട്ടും എന്നുള്ളത് ഓർമ്മപ്പെടുന്ന. കരിയർ ഗൈഡൻസിൻ്റെ മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യത്യസ്ത സ്കോളേഴ്സ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ട്. ഈ ഇതിനോടകം ഒരുപാട് ആളുകൾ വഴികാട്ടിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പീസ് റേഡിയോ ഡയറക്റ്റ് നമ്മൾ നേരിട്ട് സ്റ്റുഡിയോയിൽ വന്ന് ഈയൊരു അതിൻ്റെ നാനാ തലങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളായിരിക്കും ഉണ്ടാവുക. എന്തായാലും വഴികാട്ടിയെക്കുറിച്ചുള്ള ഇന്നത്തെ ഒരു ചെറിയ ഒരു ഭാഗം നമുക്ക് ഇൻഷാല്ലാ നമുക്ക് കേൾക്കാം. അതിൻ്റെ ഒരു ആമുഖം നമ്മളൊപ്പം ചേരുന്നത് കടലുമായി ബന്ധപ്പെട്ട പഠന മേഖലകൾ, ഒരു വിശാലമായ കടൽ പോലെ കിടക്കുന്ന, പാരാപൂരം പോലെ കിടക്കുന്ന വലിയൊരു മേഖലയാണ്. എന്തായാലും അതിൻ്റെ ഒരു ചെറിയ തുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മോടൊപ്പം ചേരുന്നത് ടി കെ ഫവാസും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ഡോക്ടർ മുബീനും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വഴികാട്ടിയുടെ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കൊൽക്കത്ത അവിടുത്തെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ഫവാസ് ടി കെ ആണ്. അദ്ദേഹം നേരത്തെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി അവിടുത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. നമ്മൾ കടലുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ, പഠന മേഖലകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡ് ഇൻഷാല്ലാ ചർച്ച ചെയ്യുന്നത്. ഫവാസ്കെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. പൊതുവിൽ കടലുമായി ബന്ധപ്പെട്ട് മാരിടൈം സ്റ്റഡീസ് ഒരു വിശാലമായ ഏരിയ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അതിൻ്റെ ഒരു ജനറലായിട്ടൊരു ഇൻട്രൊഡക്ഷൻ അത് നമുക്ക് ആരംഭിക്കാം. കടലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപരിപഠനത്തിനും അതുപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. അതിനെ നമുക്ക് പൊതുവേ കടലിൽ ജോലി ചെയ്യുന്ന ചില രീതി, ചില ജോലികളുണ്ട്, കടലിൽ തന്നെ ജോലി ചെയ്യേണ്ടുന്ന രീതികൾ. നമുക്ക് ഇപ്പം മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള കപ്പലിലെ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള, എഞ്ചിൻ റൂമിൽ ജോലി ചെയ്യുന്ന കപ്പലിലുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർ ചീഫ് എഞ്ചിനീയർ വരെ അവർക്ക് എത്താം. അതുപോലെ തന്നെ നോട്ടിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഡെക്ക് സൈഡിൽ, അതായത് കപ്പലിനെ മുന്നോട്ട് നയിക്കുന്ന, നാവിഗേഷൻ ചെയ്യുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നു.
3: കപ്പലിൽ നിന്നുകൊണ്ടുള്ളതോ
2: കപ്പലിൽ നിന്നുകൊണ്ടുള്ള കപ്പലിന്റെ ക്യാപ്റ്റൻ വരെ ആകാവുന്ന ജോലികൾ, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമ്മളുടെ കപ്പലിനകത്ത്, കപ്പലിൽ പോകുമ്പോൾ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട രണ്ട്. ഡെക്ക് സൈഡ് എന്ന് പറയുമ്പോൾ നാവിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. എഞ്ചിൻ സൈഡ് എന്ന് പറയുമ്പോൾ കപ്പലിന്റെ എഞ്ചിൻ റൂമും അതുപോലെ തന്നെ കപ്പലിലുള്ള മറ്റു ഉപകരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം പമ്പുകൾ, കംപ്രസറുകൾ, ബോയിലറുകൾ, അതിൻ്റെ ഒക്കെ തന്നെ മെയിൻ്റനൻസും അതിൻ്റെ ഒക്കെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള എഞ്ചിനീയർമാരായിട്ടുള്ള ആളുകൾ. ഈ രണ്ട് പ്രധാനപ്പെട്ട ജോലികളാണ് കടലിൽ കപ്പലിലുള്ള ജോലികൾ. എന്നാൽ മറ്റു ഒരു ഏരിയ നമ്മുടെ ഓഫ് ഷോറിൽ റിഗ്സ് അങ്ങനെയൊക്കെയുള്ള ഏരിയകളിലുള്ള ജോലികൾ എന്തുണ്ട്? അതും ഏകദേശം നമുക്ക് കരയിലല്ല,
3: അവർക്കും കടലിൽ
2: തന്നെയാണ്, പക്ഷേ കപ്പലിലല്ല, ഒരു ഓഫ് ഷോർ പ്ലാറ്റ്ഫോമിലുള്ള അങ്ങനെയുള്ള ജോലികളും എന്തുണ്ട്? പിന്നെ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഓഫ് ഷോർ സ്ട്രക്ചേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ അതുപോലെ തന്നെ ഓഫ് ഷോർ സ്ട്രക്ചർ എല്ലാം അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ വരുന്ന അതും ഒരു മറ്റൊരു മേഖലയാണ്. പിന്നെ കടലുമായി ബന്ധപ്പെട്ടുള്ള എന്നുള്ള ജോലി എന്ന് പറയുമ്പോൾ കടലുമായി ബന്ധപ്പെട്ട് കരയിലുള്ള ചില ജോലികൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഷിപ്പ് യാർഡുകൾ, കൊച്ചിയിൽ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് കരയിലാണ്, പക്ഷേ കടലിനോട് ചേർന്നിട്ട് കരയിലുണ്ടാവുന്ന ജോലികളാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡിലൊക്കെ ഇപ്പം നമുക്ക് അവിടെ ഷിപ്പിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടായിരിക്കും, ഷിപ്പ് റിപ്പയറുകൾ വരും, പീരിയഡിക്കലി പല കപ്പലുകളും ഓരോരോ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ അവിടെ ഷിപ്പ് ബിൽഡിംഗ് ഉണ്ടായിരിക്കും, കപ്പലിന്റെ നിർമ്മാണം. അപ്പൊ അതെല്ലാം മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഫഷണലുകളെ, അത് യോഗ്യതയുള്ള ആളുകളെ എന്ത് ചെയ്യണം, അത് അത്തരത്തിലുള്ള തൊഴിലുകൾ വേണം. അത് പൊതുവെ നേവൽ ആർക്കിടെക്ചർ സംബന്ധമായിട്ടുള്ള കോഴ്സുകളൊക്കെ ആണ് ആ ഒരു ഫീൽഡ്. കപ്പൽ നിർമ്മാണവുമായിട്ടും കപ്പൽ മെയിൻ്റനൻസുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള ജോലികളൊക്കെ വരുന്നത്. അതിൽ തന്നെ പിന്നെ അതിൻ്റെ ഡിസൈൻ വരുന്ന, അതും ഈ നേവൽ ആർക്കിടെക്ടുകൾക്കൊക്കെ തന്നെ ചെയ്യാവുന്നതാണ് കപ്പലിൻ്റെ ഡിസൈൻ, നിർമ്മാണത്തിൻ്റെ ഡിസൈൻ. അത് കുറച്ചുകൂടി ഒരു ഓഫീസ് ടൈപ്പ് ഓഫ് ജോബ് ആയിരിക്കും. അത് കപ്പലിൻ്റെ അതിൻ്റെ പിന്നെ സ്ട്രക്ചർ അനാലിസിസ് ഒക്കെ നോക്കി, അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കി, അതിൻ്റെ സ്റ്റെബിലിറ്റിയും നമ്മളുടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മറയാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് കൃത്യമായി ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന, അതിനുവേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന, അതെല്ലാം ഈ നേവൽ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയാണ്. ഇത് പൊതുവെ എന്താണ് കരയിലായിരിക്കും അതിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു ഒരു അതിലുള്ള ജോലി സാധ്യതകൾ വരുന്നത്. അതിൽ തന്നെ ഷിപ്പ് സർവേയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കപ്പലുകളുടെ അതെല്ലാം ശരിയായിട്ട് തന്നെയാണ് എല്ലാ സിസ്റ്റവും, പീരിയഡിക്കലി എല്ലാ പെർഫോമൻസും സിസ്റ്റമും എല്ലാം ശരിയാണോ എന്നൊക്കെ തന്നെ ചെക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഷിപ്പ് സർവൈയിങ് ജോബുകളുണ്ട്. അത് പൊതുവെ നല്ല യാത്ര ചെയ്തിട്ട് കപ്പലുള്ള സ്ഥലത്ത് പോവുകയും അവിടെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് വേണ്ട സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പുവരുത്തുന്നതിനുള്ള, അത് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടുന്ന ഒരു കപ്പലുള്ള സ്ഥലത്തേക്ക് പോവുകയും ചിലപ്പം കുറച്ചൊക്കെ കപ്പലിൽ യാത്ര ചെയ്യുകയും ചെയ്യും.
3: സെയിലിംഗ് നിർബന്ധം,
2: അതിൽ സെയിലിംഗ് നിർബന്ധമല്ല, പക്ഷെ സെയിലിംഗ് ചിലപ്പോൾ ഭാഗമായിട്ട് ചിലപ്പം വരും. അതാണ് സെയിലിംഗ് നിർബന്ധമായിട്ടുള്ളത്. പൊതുവെ ഈ നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ സൈഡിലേക്ക് പോകുന്നവരും അതുപോലെ തന്നെ മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എഞ്ചിൻ സൈഡിലേക്ക് പോകുന്ന, ഇത് രണ്ടും സെയിലിംഗ്
3: താല്പര്യമുള്ളവരും
2: അതിന് സന്നദ്ധമായിട്ടുള്ളവരാണ് നേരിട്ട് യഥാർത്ഥത്തിൽ ആ ഒരു ടൈപ്പ് ഓഫ് കോഴ്സിന് ചേരേണ്ടത്. അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് കോഴ്സ് പറഞ്ഞു. ഒന്ന് സെയിലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറൈൻ എഞ്ചിനീയറിംഗ് നോട്ടിക്കൽ സയൻസ്, രണ്ടാമത് ഈ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നേവൽ ആർക്കിടെക്ചർ പോലുള്ള കോഴ്സുകൾ. ഇനി അതിന് പുറമെ ചില കോഴ്സുകളും എന്തുണ്ട്?
3: ഇപ്പൊ രണ്ടും ഒരു പിന്നെ കപ്പലുമായി ബന്ധപ്പെട്ടാണ്, കപ്പലുമായി ബന്ധപ്പെടാത്ത ഒരു വിശാലമായ മേഖല വേറെ തന്നെ ഇനിയുണ്ട്.
2: മാരിടൈം സ്റ്റഡീസിലുണ്ട്. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ ഇപ്പം മാനേജ്മെന്റിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പൊതുവെ ഇതെല്ലാം ഈ നോട്ടിക്കൽ സയൻസ് ആയാലും മറൈൻ എഞ്ചിനീയറിംഗ് ആയാലും അതുപോലെ തന്നെ നേവൽ ആർക്കിടെക്ചറൊക്കെ ആണെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പ്ലസ് ടു
3: എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സയൻസ്
2: ബാക്ക്ഗ്രൗണ്ടിലെ 10+2 കഴിഞ്ഞതിന് ശേഷം ആണ് ഇവർ ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ പോകുന്നത്. എന്നാൽ മാനേജ്മെന്റ് ഫീൽഡിലുള്ള ഇപ്പം ഏത് കോഴ്സ് ഏത് സ്ട്രീമുകാർക്കും പോകാവുന്ന അല്ലെങ്കിൽ കമേഴ്സ് സ്ട്രീമുകാർക്കൊക്കെ പോകാവുന്ന തരത്തിലുള്ള കോഴ്സുകൾ എന്തുണ്ട്? ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് ഏരിയ, ഇപ്പൊ ഒരു എമർജിംഗ് ആയിട്ടുള്ള ഏരിയയാണ് ലോജിസ്റ്റിക്സ്. നമ്മുടെ ഈ ഹോർമൂസിലൊക്കെ പ്രശ്നങ്ങൾ വന്ന സമയത്തൊക്കെ നന്നായി ഒരു ഡിസ്കസ് ചെയ്തുകൊണ്ട്
3: എല്ലാവരും
2: ഈ ചരക്ക് ഗതാഗതം, അത് എങ്ങനെ എവിടെ എത്തിക്കാം, ഇത്ര സം ടൈം ഫ്രെയിമിൽ എത്തിക്കാം, അതുമായി ബന്ധപ്പെട്ടുള്ള ഹഡിൽസ്
3: സാധാരണക്കാരുടെ ഒരു ജീവിതത്തെ വളരെ കൃത്യമായി എല്ലാ സമയത്തും അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചരക്ക് ഗതാഗതം എന്നുള്ളത്.
4: അതെ അതെ അതെ.
3: അപ്പൊ അതിലൊരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സാധാരണ ജീവിതത്തെ വരെ പെട്ടെന്ന് ബാധിക്കും എന്നുള്ളത് ഈ ഒരു
4: അതെ. അപ്പൊ അത് അതെല്ലാം പ്ലാൻ ചെയ്യുകയും ഷെഡ്യൂൾ ചെയ്യുകയും അത് കൃത്യമായിട്ട് മോണിറ്റർ ഒക്കെ ചെയ്യുന്ന അന്നത്തെ ലോജിസ്റ്റിക്സ് എക്സ്പേർട്ടിനൊക്കെ സൃഷ്ടിച്ചെടുക്കുന്ന വേണ്ടിയുള്ള ചില പ്രോഗ്രാമുകളും എന്തുണ്ട് യഥാർത്ഥത്തിലുണ്ട്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന IMU തന്നെ PBA ലോജിസ്റ്റിക്സ് ആൻഡ് ഇ-കൊമേഴ്സ് എന്നൊക്കെ
3: ചരക്ക് ഗതാഗതം മാത്രമാണ് ചർച്ച.
4: അതെ അതെ അതെ, അതാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. പക്ഷെ BBA ലോജിസ്റ്റിക്സ് കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ റോഡിലേക്കൊക്കെ എന്ത് ചെയ്യാം, ജനറൽ ലോജിസ്റ്റിക്സ് കോഴ്സ് ആണ്. പക്ഷെ വിത്ത് സം സ്പെഷ്യൽ എംഫസിസ് ടു
3: ഒരു സ്പെഷ്യാലിറ്റി വേറെ വരുന്നുണ്ട്,
4: കപ്പലിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു കോഴ്സാണ് IMU നടത്തുമ്പോൾ.
3: അതെ അതെ. അപ്പൊ അങ്ങനെ അല്ലാത്ത ലോജിസ്റ്റിക്സ് ചരക്ക് ഗതാഗത മേഖലയിലേക്ക് വരാൻ ഒന്നുകൂടിയും സാധ്യത
4: കൂടുതലാണ്. പിന്നെ നല്ലൊരു ശതമാനം ലോകത്ത് ലോജിസ്റ്റിക്സ് യഥാർത്ഥത്തിൽ എന്താണ്, കപ്പൽ മുഖേന തന്നെയാണ് ഉള്ളത്. അപ്പം റോഡ് മുഖേനയുള്ള ലോജിസ്റ്റിക്സും അല്ലെങ്കിൽ എയർ മുഖേനയുള്ള ലോജിസ്റ്റിക്സ് ഒക്കെ തന്നെ ഒരു ചെറിയ ശതമാനം മാത്രമേ എന്ത് ചെയ്യുള്ളൂ വരുള്ളൂ. അപ്പൊ ലോജിസ്റ്റിക്സ് ആകുമ്പോൾ പ്രധാനമായിട്ടും എന്തായിരിക്കും, കപ്പൽ മുഖേന തന്നെയാണ് യഥാർത്ഥത്തിൽ വരിക. അതുപോലെ തന്നെ അതിൽ MBA പ്രോഗ്രാമുകൾ ഉണ്ട്. അപ്പം ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ BBA ലോജിസ്റ്റിക്സ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഡിഗ്രികൾ കഴിഞ്ഞവർക്ക് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക്
3: MBA
4: ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ള. അപ്പൊ ഈ ലോജിസ്റ്റിക്സ് ഏരിയയിലുള്ള ഈ ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല മാനേജീരിയൽ പോസ്റ്റിലൊക്കെ തന്നെ ഇരിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള പിന്നെ മേഖലകളിലേക്ക് ആളുകൾ എത്തിക്കാൻ പറ്റുന്ന പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് ഇത്ര ഈ BBA MBA പ്രോഗ്രാമുകൾ. അതുപോലെയുള്ള അതാണ് ഒരു മാനേജീരിയൽ ലെവലിലുള്ള കോഴ്സസിൽ പ്രധാനമായിട്ടും നമുക്ക് അങ്ങനെ വരുന്നത്. അതിൽ തന്നെ പിന്നെ ഈ പോർട്ടുകളുണ്ട്, തുറമുഖങ്ങളുണ്ട്, പോർട്ടുകളുടെ അതിന്റെ മാനേജ്മെന്റ്, പോർട്ട് മാനേജേഴ്സ് വേണമല്ലോ.
3: പോർട്ടിലേക്ക് നമ്മൾ പോർട്ടിന്റെ നിർമ്മാണം തൊട്ട് പിന്നെ അതിന്റെ മാനേജ്മെന്റ് അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ അതിൽ വേറെ തന്നെ വരാനുണ്ട്.
4: അത് വരെ നിർമ്മാണത്തിൽ കുറച്ചുകൂടി എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള
3: വരും.
4: അത് നമുക്കിപ്പം ഈ ചില സ്ഥാപനങ്ങളിലൊക്കെ കോസ്റ്റൽ ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ് അങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്കുള്ള എന്തിന്റെ സ്പെഷ്യാലിറ്റികൾ എന്തുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഓഫ് ഷോർ
3: എഞ്ചിനീയറിംഗ് സൈഡിലേക്ക് പോയി.
4: അതെ അതിന്റെ നിർമ്മാണം ഓഫ് ഷോർ സ്ട്രക്ചർ,
3: നേരത്തെ പറഞ്ഞ പോലെ മാനേജ്മെന്റ് സൈഡിൽ ഈ ഒരു പോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു
4: അതൊരു ഏരിയ. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു 6-7 സ്ഥാപനങ്ങൾ ഒന്നിച്ച്, പഴയ 6-7 സ്ഥാപനങ്ങൾ പിന്നീട് എന്ത് ചെയ്യാണ് ഒരു ഒന്നിച്ചൊരു അംബ്രല്ലയിൽ കൊണ്ടുവന്ന ഒരു യൂണിവേഴ്സിറ്റിയായി മാറിയതാണ്
3: ഇന്ത്യൻ മാരിടൈം
4: യൂണിവേഴ്സിറ്റി. അപ്പൊ അതിൽ രണ്ട് സ്ഥാപനങ്ങൾ, ഒന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ്
3: കൽക്കട്ടയിലേക്ക്, പിന്നെ അതിലേക്ക് വരാൻ തോന്നുന്നു. ഇപ്പൊ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി പൊതുവായി കടലുമായി ബന്ധപ്പെട്ട ഇത്തരം മേഖലകളൊക്കെ പഠിക്കാനുള്ള സ്ഥാപനമാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. അപ്പൊ അതിന്റെ പിന്നെ വ്യത്യസ്ത ക്യാമ്പസുകൾ എവിടെയൊക്കെയാണുള്ളത്?
4: ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിക്ക് 6 ക്യാമ്പസുകളാണ് ഉള്ളത്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് യഥാർത്ഥത്തിൽ ചെന്നൈയിലാണ് ഉള്ളത്. അത് ഗവൺമെന്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സർവകലാശാലയാണ്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ആക്ട് എന്ന 2008 ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു ആക്ട് പ്രകാരമാണ് യഥാർത്ഥത്തിൽ ഈ സർവകലാശാല പ്രവർത്തിക്കുന്നത്. അപ്പൊ അത് ഏകദേശം 75-100 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ ഷിപ്പിംഗ് മേഖലയിൽ ഉണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ഗവൺമെന്റ് സെക്ടറിലൊക്കെ തന്നെ പ്രവർത്തിച്ചിരുന്ന 6-7 സ്ഥാപനങ്ങളെ ഒരൊറ്റ അംബ്രല്ലയുടെ കീഴിൽ കൊണ്ടുവന്നിട്ട് ആണ് ഈ ഒരു സർവകലാശാല വന്നത്. അപ്പൊ അതിൽ തന്നെ 2 സ്ഥാപനങ്ങളാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് കൽക്കട്ടയിലെ കിറ്റർപൂരിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു IIPM. അതുപോലെ തന്നെ ചെന്നൈയിൽ ഉണ്ടായിരുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് ആ സ്ഥാപനവും ഈ 2 സ്ഥാപനങ്ങളും അത് രണ്ടും മാനേജ്മെന്റ് ഫീൽഡിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തിരുന്ന സ്ഥാപനങ്ങളായിരുന്നു. അപ്പൊ അതെല്ലാം IMU എന്ത് ചെയ്തു വരികയും, അപ്പൊ അതുകൊണ്ട് അതിന്റെ തുടർച്ച എന്നുള്ള നിലക്ക് ഇവിടെയും എന്ത് ചെയ്തു MBA BBA ഒക്കെ പോർട്ട് മാനേജ്മെന്റ് എന്നുള്ള നിലക്കുള്ള കോഴ്സുകളൊക്കെ എന്ത് ചെയ്തു അത് ഇവിടെ തുടർന്ന് വരുന്നുണ്ട്. അപ്പം അതുപോലെ മറ്റു ചില ക്യാമ്പസുകൾ ഉള്ളത്, ഒന്ന് കൊച്ചിയിലുണ്ട്, കൊച്ചിയിലെ വില്യംഗ്ടൺ ഐലൻഡിൽ ഒരു ക്യാമ്പസ് ഉണ്ട്. അതായത് ഏറ്റവും ചെറിയൊരു ക്യാമ്പസ്,
3: അതിന്റെ പേരെന്താണ്,
4: അത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസ് ആണ്. അവിടെ പ്രധാനമായിട്ടും ഈ BSc നോട്ടിക്കൽ സയൻസ് കപ്പലിലെ ക്യാപ്റ്റൻ ആകാൻ പറ്റുന്ന തരത്തിലുള്ള കോഴ്സുകൾ, പിന്നെ BBA പ്രോഗ്രാം ഉണ്ട്, പിന്നെ ഈ MBA ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ള MBA പ്രോഗ്രാമാണ് കൊച്ചിയിലുള്ളത്. ഈ ചെന്നൈയിലെ ഹെഡ്ക്വാർട്ടേഴ്സും ഉണ്ട്, ചെന്നൈയിൽ ഒരു ക്യാമ്പസും ഉണ്ട്. അപ്പം ഈ ചെന്നൈയിലെ ക്യാമ്പസിൽ BTech മറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്, അതുപോലെ BSc നോട്ടിക്കൽ സയൻസ്, അതുപോലെ തന്നെ ഈ MBA പ്രോഗ്രാമുകളൊക്കെ ചെന്നൈയിലുണ്ട്. പിന്നെ ഒരു ക്യാമ്പസ് വിശാഖപട്ടണത്താണുള്ളത്. വിശാഖപട്ടണത്ത് യഥാർത്ഥത്തിലുള്ള ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു കേന്ദ്ര സർക്കാരിന്റെ കീഴിലൊരു ഈ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ചിന് വേണ്ടിയുള്ള നാഷണൽ സെന്റർ ഫോർ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് എന്നിട്ടുള്ളൊരു സെന്റർ ഉണ്ടായിരുന്നു. ആ സെന്ററിനെയാണ് യഥാർത്ഥത്തിൽ IMU വിശാഖപട്ടണം ക്യാമ്പസ് ആയിട്ട് പിന്നീട് മാറുന്നത്.
3: അവര് ഷിപ്പ് ഡിസൈനിങ് അതുപോലെ തന്നെ ഷിപ്പ് ടെക്നോളജി,
4: IMU കീഴിൽ ഷിപ്പ് ടെക്നോളജി കോഴ്സ് യഥാർത്ഥത്തിലുള്ളത് ഉള്ളത് ഈ
5: വിശാഖപട്ടണം
4: വിശാഖപട്ടണം ക്യാമ്പസിലാണ് ഉള്ളത്. വിശാഖപട്ടണം ക്യാമ്പസിലാണ് ഉള്ളത്. അവിടെ ബിടെക് ഷിപ്പ് ബിൽഡ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, അതുപോലെ തന്നെ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നുള്ള രണ്ട് പ്രോഗ്രാമുകൾ അവിടെ പ്രവർത്തിക്കുന്നു. അതുപോലെ പിന്നെ മറ്റൊരു ക്യാമ്പസ് മുംബൈയിലുണ്ട്. മുംബൈയിലും ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ മുംബൈ പോർട്ടിലുള്ള ക്യാമ്പസ്, ഒരു മുംബൈയിൽ ഒരു ക്യാമ്പസ് കൂടെ ഉണ്ട് നവീ മുംബൈയിൽ. അവിടെ ബി എസ് സി നോട്ടിക്കൽ സയൻസ് എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അത് യഥാർത്ഥത്തിൽ ബി എസ് ഈ നവീ മുംബൈയിലെ ക്യാമ്പസാണ് ഏറ്റവും പഴയ ഒരു ക്യാമ്പസ്. ഒരു 1927 ഒരു ട്രെയിനിങ് ഷിപ്പ് ഡഫറിൻ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു ഷിപ്പ് ഒരു കപ്പൽ തന്നെ എന്ത് ചെയ്തിട്ടിരുന്നു, ഈ ഈ കപ്പലിൽ ജോലി ചെയ്യുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ടുള്ളൊരു കപ്പൽ. അങ്ങനെ ആ കപ്പലിൽ എന്ത് ചെയ്യുന്നു, ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ഷിപ്പ് ഡഫറിൻ എന്ന് പറഞ്ഞ ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു 1927 മുതൽ.
5: അതിൽ ടെക്നോളജി ആണോ
4: പിന്നെ ഈ നോട്ടിക്കൽ കപ്പലിൽ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും, നോട്ടിക്കൽ സയൻസ്
5: നിർമ്മാണമല്ല അതിന്റെ ഒരു
4: അതിന്റെ പ്രവർത്തനം ഒരു കപ്പൽ തന്നെ ആയിട്ട് കപ്പലിൽ വെച്ചിട്ട് തന്നെ ട്രെയിനിങ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രോഗ്രാമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് പിന്നെ ആ കപ്പൽ ഡീകമ്മീഷൻ ചെയ്ത ശേഷം 1972 ഒരു ടി എസ് രാജേന്ദ്ര ട്രെയിനിങ് ഷിപ്പ് രാജേന്ദ്ര എന്നുള്ള രീതിയിൽ ഒരു പുതിയ കപ്പലായിട്ട് അതിൽ വെച്ച് ട്രെയിനിങ് കൊടുത്തു തുടങ്ങി. അത് പിന്നെ ഷോറിലേക്ക് മാറ്റി കരയിലേക്ക് മാറ്റി ഒരു ടി എസ് ചാണക്യ എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു സ്ഥാപനമായിട്ട് മാറുകയും അതാണ് ഐ എം യുവിന്റെ നവീ മുംബൈ ക്യാമ്പസ്. അപ്പൊ ഇന്ത്യയിലെ ഈ നോട്ടിക്കൽ സയൻസ് ആ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഐ എം യുടെ നവീ മുംബൈ ക്യാമ്പസ് ഉള്ളത്.
0: മാഷാല്ലാ, ഈ ഒരു ചർച്ചയുടെ ഭാഗം ഒരു ഭാഗമാണ് നമ്മൾ കേട്ടതിൻ്റെ. പൂർണ്ണമായിട്ടുള്ള ഭാഗങ്ങൾ ഇൻഷാല്ലാ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ചയുടെ വഴികാട്ടിയിൽ നമുക്ക് കേൾക്കാം. ഇത് ഈ പറഞ്ഞ പോലെ ഈ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ഭാസ്കറുടെ കൂടെ അവിടെ അദ്ദേഹം അവിടെയുള്ള സമയത്ത് കഴിഞ്ഞ കൽക്കട്ട യാത്രയിൽ അദ്ദേഹത്തെ കൂടെ പോയിരുന്നു. ഈ ഇവരുടെ സ്ഥാപനവും കാര്യമൊക്കെ നമ്മൾ കണ്ടു. വളരെ വലിയൊരു ക്യാമ്പസ് വലിയൊരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാമ്പസാണ്. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ കുടുംബമടക്കം അവിടെ താമസിക്കുന്നു. ഏതായാലും വലിയൊരു അറിവാണ്, പ്രത്യേകിച്ച് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് എന്ത് ചെയ്യണം എന്ന് ചില ആളുകളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പ്ലസ് വണ്ണിലിരിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അത്തരം കുട്ടികൾക്കൊക്കെ. പ്രത്യേകിച്ച് എഞ്ചിനീയറിങ് മേഖലയിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് സയൻസ് ഒക്കെ എടുത്തിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇനി എന്ത് എന്നുള്ളൊരു വ്യത്യസ്ത ഏരിയയാണ്. പ്രത്യേകിച്ച് കടലുമായി ബന്ധപ്പെട്ട കപ്പലുമായി ബന്ധപ്പെട്ട ഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും അല്ലെങ്കിൽ അതിലൂടെയൊക്കെ ഒരു ഒരു വെറൈറ്റി ജോലി കാര്യങ്ങളൊക്കെ നേടാനൊക്കെ അതി ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കൾ കുട്ടികളുള്ള രക്ഷിതാക്കൾ കൂടി ഇതെന്ത് ചെയ്യണം ഒന്ന് മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആളുകളൊക്കെ കുറവാണോ എന്നൊരു എൻ്റെ തോന്നലാണോ എനിക്കറിയില്ല, ഉണ്ടാവാം. പറഞ്ഞ പോലെ അതൊരു വലിയ അനുഭവമാണല്ലോ, കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ അനുഭവമാണല്ലോ. കടലിലൂടെയുള്ള യാത്രകൾ തന്നെ വലിയൊരു പിന്നെ സംഭവമാണ്.
1: അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാനുള്ള ഒരു വലിയ വഴിയാണ് അല്ലേ?
0: അതെ. എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ടാണോ പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു സംശയം ഇല്ലാതെ ഇല്ല. ചെറിയൊരു ലാഗിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു നേരത്തെ നമ്മളെ ക്വിസുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ നമ്മൾ 2 മിനിറ്റ് ലാഗ് ചെയ്തിട്ടാണ് പോരുന്നത്. എന്തായാലും ഇൻഷാല്ലാ നമ്മൾ ഓടിപ്പിടിക്കും. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ആണ്, ഓടിപ്പിടിക്കും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലൈവിൽ വരാൻ വൈകി, ഉമ്മച്ചിയുടെ അടുത്താണ്, പ്രായവും രോഗവുമുള്ള ആളാണ്, പ്രത്യേകം ദുആ ചെയ്യണം. താമരശ്ശേരിയിൽ നിന്ന് നഫീസ പി എ. ഇൻഷാല്ലാ അള്ളാഹു ഏറ്റവും എളുപ്പത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നുകൂടി പി ആർ പീസ് റേഡിയോ ഫാമിലിയിലെ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യണം. സുലേഖ ത്രിക്കരിപ്പോൾ, ഖുർആൻ സ്റ്റാറ്റസ് കേട്ടപ്പോൾ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അവരുടെ ആ കാലത്തെ കൂട്ടിക്കൊണ്ടുപോയി. നല്ല ഖിറാഅത്ത്. ഓരോ പ്രോഗ്രാമും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായിട്ടുള്ള ആംഗിളിൽ അതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് ഏതാണോ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാം ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല, എല്ലാം മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല, എല്ലാം കേട്ടോളന്നില്ല. പക്ഷെ കേൾക്കുന്നതിൽ പലതും നമ്മുടെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവല്ലോ. പലർക്കും പല രൂപത്തിലായിരിക്കും അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അൽഹംദുലില്ല, നല്ല മഴ, 2 ദിവസം ചൂടായിരുന്നു, അതിനൊരു ശമനം. ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, പടിഞ്ഞാറ്റുമുറിയിലും മഴയുണ്ട്. പിന്നെ റജിന ബി സബീർ തൃശ്ശൂരിൽ നിന്ന്, അസ്സലാമു അലൈക്കും, ഇവിടെ നല്ല മഴയാണ്, മുകളിൽ സീറ്റിൽ വെള്ളം വീണിട്ട് ഒന്നും കേൾക്കുന്നില്ല, മൊബൈൽ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്, ലൈവ് പ്രോഗ്രാം കേട്ടില്ല എങ്കിൽ ഒരു സുഖമുണ്ടാവുകയില്ല. ഞാനൊക്കെ പലപ്പോഴും ഇങ്ങനെ ചിലപ്പോഴെങ്കിലും നമ്മൾ തന്നെ ആലോചിക്കാറുണ്ട്, ഈ 3:45 4 മണി അല്ലെങ്കിൽ 4:30 ഉള്ളിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എന്തിനാപ്പോ ഇത്ര ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ പോണതെന്ന് തോന്നുന്നില്ലേ ചില സമയത്തൊക്കെ. അത്രയും പ്രയാസപ്പെട്ട് പോരുന്ന സമയമൊക്കെ ഉണ്ടാവാറുണ്ട് പലർക്കും. ഇപ്പം എന്നേക്കാൾ പ്രയാസപ്പെടുന്ന ദൂരെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോഴങ്ങനെ, അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ കാണുമ്പോഴാണ് മാഷാല്ല ഇത് ഈ ഒരു നന്മയോടൊപ്പം ഒപ്പം സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകൾ
1: വലിയ പ്രതീക്ഷയോടെ.
0: അതെ, വലിയ പ്രതീക്ഷയോടെ. ഇത് വെറുതെ കേട്ടിരിക്കൂലല്ലോ, ഒരു പാട്ട് കേട്ടാൽ ആ ഒരു ലാഘവത്തോടെ അല്ലല്ലോ ഇത് കേൾക്കുക.
1: സമയം വളരെ വിലപ്പെട്ടതല്ലേ, 2 മണിക്കൂറാണ് അല്ലേ.
0: ആ 2 മണിക്കൂറിൽ നമുക്ക് കിട്ടുന്ന അറിവും അനുഭവങ്ങളും വ്യത്യസ്തമാണ്. എന്തായാലും അത് ഇങ്ങനെയുള്ള ചില ആളുകൾ, ഇങ്ങനെയുള്ള ശ്രോതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മോടൊപ്പം നമ്മുടെ നന്മയിൽ കൂടെ നന്മയുടെ ആധിക്യത്തിന് സഹായിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള വലിയൊരു സന്തോഷമല്ലേ. അൽഹംദുലില്ലാഹ് കബൂലാക്കട്ടെ. ഫസീല മുണ്ടക്കൽ സലാം പറഞ്ഞിരിക്കുന്നു, മൈമൂന പാറപ്പുറം കഥ റേഡിയോ വഴി മുമ്പ് കേട്ടിട്ടുണ്ട്. അത് നിങ്ങളല്ലല്ലോ പറഞ്ഞേ.
1: അല്ലല്ല,
0: 2-3 ആളുകൾ ഇങ്ങനെ പറഞ്ഞപ്പോഴേ അത് സ്ഥിരം ശ്രോതാക്കളാവും ചെയ്യാം. പിന്നെ എന്തായാലും കേട്ടതാണെങ്കിലും എനിക്ക് തോന്നുന്നു അന്ന് കേട്ടതാവില്ല എന്ന്.
1: അതെ അതെ, നല്ല ഓർമ്മ ഉണ്ടല്ലോ.
0: അതെ അതെ, അത് വാക്കുകൾ അങ്ങനെയാണ്. ഒരു കഥയാണെങ്കിലും ഇനി ഒരു വാക്കാണെങ്കിലും ഒരു വാചകമാണെങ്കിലും മുമ്പേ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ആ കേട്ട സമയത്ത് വേറൊരു ആംഗിളായിരിക്കും. പിന്നെ കേൾക്കുമ്പോഴായിരിക്കും ഓ ഇതിന് ഇങ്ങനെ ഒരു മാനമുണ്ടല്ലോ, ഇങ്ങനെ അർത്ഥമുണ്ടല്ലോ അല്ലേ. യെസ്, അപ്പം എന്തായാലും ഇനിയും ചിലപ്പോൾ കേൾക്കും,
1: പറയാൻ പറ്റൂല. പിന്നെ നമുക്ക് ചിലപ്പോ നമ്മുടെ ശ്രോതാക്കളെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കാനുള്ള ഒരു വഴിയുണ്ട്.
0: ഒറ്റ ഒരു റസിയ ചങ്ങാനി കൂടി പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരിക്കൽ കേട്ട കഥയാണെങ്കിലും മടുപ്പില്ലാതെ പിന്നെയും കേട്ടു. കഥയിൽ നല്ല ഗുണപാഠമുണ്ട്.
1: ശരി,
0: അപ്പൊ അവിടെ നമുക്ക് തൽക്കാലം ബാക്കിയുള്ള മെസ്സേജുകൾ പിന്നെ വായിക്കാം. തിരുമൊഴികൾ.
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: ഒരു പ്രവർത്തനവും റബ്ബ് കണക്കാക്കാതിരിക്കില്ല എന്ന വിഷയത്തിൽ ബഹുമാനനായ കെ വി നമ്മോട് സംസാരിക്കും.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن أبي ذر رضي الله عنه قال رسول الله صلى الله عليه وسلم فيما روى عن الله تبارك وتعالى أنه قال يا عبادي يا أعمالكم أحصيها لكم ثم أوفيكم إياها فمن وجد خيرا فليحمد الله ومن وجد غير ذلك فلا يلومن إلا نفسه رواه مسلم رشد قال إمام مسلم تند صحيح نبيذن سيدا ألبن صدير غمايا ورو حديث عند أوسانا بحاق مانا ഇപ്പോൾ വായിച്ചത് അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ജുന്ദബ് എന്നാണ്, ജുന്ദബ് ബിൻ ജുനാദത്തുൽ ഗഫാരി എന്നാണ് അബൂദർ റളിയല്ലാഹുവിന്റെ ശരിയായ നാമം. ഹിജ്റ 31-നോ 32-നോ ആണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആദ്യകാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് പ്രത്യേകതകളുള്ള മഹാപണ്ഡിതനായിരുന്നു അബൂദർ റളിയല്ലാഹു അൻഹു എന്ന് കാണാം. അദ്ദേഹം നമ്മെ അറിയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അറിയിച്ചതായി, അള്ളാഹുവിൽ നിന്നും ലഭിച്ചതായി, അള്ളാഹു പറഞ്ഞതായിട്ട് നമ്മെ അറിയിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസാണ് കേൾപ്പിച്ചത്. ഹദീസിൻ്റെ അവസാന ഭാഗം തുടക്കത്തിൽ നമ്മെ ഇങ്ങനെ അറിയിക്കുന്നു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടിമകളെ, ഞാൻ ഇന്നി ഹറം തുൽമ അലാ നഫ്സി വജഅൽതു ബൈനകും മുഹറമ ഫല തളാലമു. ഞാൻ എന്നോട് അന്യായം കാണിക്കുന്നത് ഞാൻ തടഞ്ഞിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരാളോടും അന്യായം കാണിക്കയില്ല. എൻ്റെ അടിമകൾക്കിടയിലും നിങ്ങൾക്കിടയിലും ദുൽമ പാടില്ല. പരസ്പരം നിങ്ങൾ അന്യായവും അതിക്രമവും കാണിക്കുന്നവരാകരുത് എന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ അടിമകളെ നിങ്ങളെല്ലാവരും വഴി പിഴച്ചവരാണ്, ഞാൻ മാർഗദർശനം നൽകിയവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകും. അതേപോലെ തന്നെ ഞാൻ ഭക്ഷണം നൽകാത്ത ആരുണ്ടോ അവരൊക്കെ വിശന്നു കഴിയുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണത്തിന് റിസ്ക്കിന് വേണ്ടി ചോദിക്കണം, ഞാൻ നിങ്ങൾക്കത് നൽകും. എൻ്റെ അടിമകളെ, ഞാൻ വസ്ത്രം നൽകാത്തവരെല്ലാം നഗ്നരാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രത്തിന് അതിനുള്ള തൗഫീഖിന് വേണ്ടി അത് എളുപ്പമാക്കി തരാൻ ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകും. എൻ്റെ അടിമകളെ, നിങ്ങൾ രാവും പകലും തെറ്റ് ചെയ്യുന്നവരാണ്, ഞാനാകട്ടെ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ സന്നദ്ധനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനത്തിന് അപേക്ഷിക്കണം, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. ഇത്രയും ഈ വിഷയം ഇതാണ് കഴിഞ്ഞ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് അള്ളാഹു അറിയിച്ചതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു, യാ ഇബാദി എൻ്റെ അടിമകളെ, ഹി അമാലുക്കും വഹ്സിഹാലക്കും, ദാ നിങ്ങളുടെ എല്ലാ അമലുകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായി അത് കണക്കാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. വഹ്സിഹ അഹ്സ എന്ന് പറഞ്ഞാൽ ക്ലിപ്തപ്പെടുത്തി കൃത്യമായി കണക്കാക്കി വെച്ചിട്ടുണ്ട്. സുമ്മ ഉവഫീഖും ഇയാഹ, പിന്നീട് ഞാൻ നിങ്ങൾക്ക് അത് പൂർണ്ണമായി അതിൻ്റെ പ്രതിഫലം, നിങ്ങളുടെ അമലുകളുടെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് നൽകും. ഫമൻ വജദ ഖൈറൻ ഫലിയഹ്മദില്ല, അതുകൊണ്ട് ആരെങ്കിലും ഖൈറായത് കണ്ടെത്തിയാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. ഓമൻ വജദ ഖൈറ ദാലിക, എന്നാൽ അതല്ലാത്തതാണ് അവൻ കണ്ടെത്തുന്നതെങ്കിൽ അവൻ തന്നെ അല്ലാതെ, തന്നെ മാത്രമല്ലാതെ മറ്റാരെയും ആക്ഷേപിക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഫലാ യലൂമന്ന ആരു, അവൻ ലാമ യലൂമു എന്നാണല്ലോ ആക്ഷേപിക്കുക. ഫലാ യലൂമന്ന, തീർച്ചയായിട്ടും അവൻ ആരെയും ആക്ഷേപിക്കാതിരിക്കട്ടെ. ഇല്ല നഫ്സു, തന്നെയല്ലാതെ, തന്നെ തന്നെയല്ലാതെ. ഇവിടെ അള്ളാഹു അറിയിച്ചതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രവർത്തനവും റബ്ബ് കാണാതിരിക്കില്ല, എല്ലാം അവൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യാ ഇബാദി എന്ന് പറഞ്ഞ് ഹി അഅമാലുക്കും വഹ്സിഹാലക്കും സുമ്മ ഉവഫീക്കും ഇയ്യാഹ, ഞാനത് കൃത്യമായി കാത്തു സൂക്ഷിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം അന്ത്യദിനത്തിൽ പൂർണ്ണമായി നൽകും. അതാണ് സുമ്മ ഉവഫീക്കും ഇയ്യാഹ എന്ന് പറയാനുള്ള കാരണം, പൂർണ്ണമായി നൽകും. അത് ഖൈറാണെങ്കിൽ ഖൈർ, ഷെറാണെങ്കിൽ ഷെറ് നൽകും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പിന്നീട് രണ്ടാമത് പറഞ്ഞ കാര്യം, ഫമൻ വജദ ഖൈറൻ ഫലി അഹമ്മദില്ല, അപ്പോൾ ഒരാൾ ഖൈറായതാണ് കാണുന്നതെങ്കിൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. വമൻ വജദ ഖൈറ ദാലിക്, ഇനി അതല്ലാത്തതാണ്, ഖൈറല്ലാത്തൊരു കാര്യമാണ് അവൻ കണ്ടെത്തുന്നതെങ്കിൽ അവൻ അതിൻ്റെ കാരണക്കാരനായി തന്നെ തന്നെ ആക്ഷേപിക്കണം, മറ്റാരെയും ആക്ഷേപിക്കേണ്ടതില്ല. ഇവിടെ ഫമൻ വജദ ഖൈറൻ ഫലി അഹമ്മദില്ല, ഒരാൾ ഖൈറാണ് കണ്ടെത്തുന്നതെങ്കിൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ എന്ന് പറയുമ്പോൾ രണ്ട് വിശദീകരണമാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ദുനിയാവിൽ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കാത്തു സൂക്ഷിച്ച് അർഹമായ പ്രതിഫലം നാളെ തരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരാൾ കാണുന്നത് തൻ്റെ ഖൈറാണ്, തൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായി നാളെ പരലോകത്ത് ഖൈറായ കാര്യങ്ങൾ, സ്വർഗമടക്കം, വലിയ അനുഭൂതികളവൻ ലഭിക്കുമ്പോൾ ഫലി അഹമ്മദില്ല, അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. കാരണം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടാണല്ലോ അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാനായതും. അതൊന്നും തന്നെ നഷ്ടപ്പെടാതെ ചെയ്ത സൽക്കർമ്മങ്ങൾ ഒരിക്കലും പാഴ്വേലയായി പോകാതെ, നഷ്ടപ്പെടാതെ അത് പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ എത്തിപ്പെട്ടതും റഹ്മാനായ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ടാണ്. അതുകൊണ്ട് അവൻ ഹംദ് പറയട്ടെ, അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. ഇനി അവൻ മറ്റെന്തെങ്കിലുമാണ് കാണുന്നത്, അതായത് അവൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലമായി നന്മയല്ലാത്തതാണ് നാളെ പരലോകത്ത് അവന് ലഭിക്കുന്നത്, ഷെറാണ് ലഭിക്കുന്നതെങ്കിൽ അവൻ ഒരിക്കലും മറ്റാരെയും കുറ്റം പറയേണ്ടതില്ല, സ്വന്തത്ത് തന്നെ ആക്ഷേപിക്കട്ടെ. അവൻ്റെ പ്രവർത്തനത്തിൻ്റെ മോശമായ പ്രവർത്തനം കൊണ്ടോ, അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ വന്ന പാളിച്ചകൾ കൊണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനത്തിന് ഫലം ലഭിക്കാതിരിക്കത്തക്കവണ്ണം അത് പാളിപ്പോയത് കൊണ്ടോ, അതിൻ്റെ കാമ്പ് ഇഖ്ലാസ് നഷ്ടപ്പെട്ടത് കൊണ്ടോ, അല്ലെങ്കിൽ പ്രതിഫലം നഷ്ടപ്പെടാവുന്ന മറ്റ് ചില പ്രവർത്തനങ്ങൾ അവനിൽ വന്നതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആകാം. അതുകൊണ്ട് അവൻ അവനെ തന്നെ ആക്ഷേപിച്ചാൽ മതി എന്നതാണ് അർത്ഥം. എന്നാൽ മറ്റൊരു വിശദീകരണം ഇതിന് നൽകുന്നത്, ഒരാൾ ഖൈർ കണ്ടാൽ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരാൾ ഖൈർ ചെയ്യാനുള്ള തൗഫീക്ക് തൻ്റെ റബ്ബ് ദുനിയാവിൽ വെച്ച് നൽകിയാൽ എപ്പോഴും അവൻ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവാണ് മാർഗദർശനം നൽകുന്നവൻ, അള്ളാഹുവാണ് ഇതിന് സൗഭാഗ്യം നൽകിയവൻ. അങ്ങനെ ഒരു ഖൈർ ദുനിയാവിൽ ചെയ്യാൻ അവൻ സാധിക്കുന്നത് റഹ്മാനായ റബ്ബിൻ്റെ അപാരമായ കാരുണ്യം കൊണ്ടും തൗഫീഖ് കൊണ്ടുമാണ്. എന്നാൽ ഒരാൾക്ക് അതല്ലാത്തതാണ്, ഷെറ് ചെയ്യാനാണെങ്കിൽ അവന് തോന്നുന്നതെങ്കിൽ അവൻ അവനെ തന്നെ ആക്ഷേപിച്ചാൽ മതി, അവനിൽ നിന്നാണ് അതുണ്ടാകുന്നത്, മറ്റൊരാളെയും അതിന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന നിലക്കാണ് സൂചിപ്പിക്കുന്നത്. ഇമിർ ബാസ് റഹ്മഹുല്ല വിശദീകരിച്ചവൾ പറഞ്ഞു, ഇതാ വഫഖഹു ലിത്വാഅത്തിഹി വഹദാഹു ഔ ആനഹു, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സൗകര്യം ചെയ്തു, തൗഫീഖ് നൽകി, അവന് ഹിദായത്ത് നൽകി, അവനെ സഹായിച്ചു. അതുകൊണ്ട് അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി തിന്മയിൽ എത്തിപ്പെടുന്നവൻ, നന്മയെ അവഗണിച്ചവൻ, അലസനായതുകൊണ്ടോ അല്ലെങ്കിൽ അവഗണിച്ചതുകൊണ്ടോ പിശാചിനെ അനുസരിച്ചതുകൊണ്ടോ ദേഹേച്ഛയെ പിൻപറ്റിയതുകൊണ്ടൊക്കെ നന്മകൾ ചെയ്യാനാകാതെ തിന്മയുടെ വാഹകനായി മുന്നേറിയവൻ ഒരാളെയും ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. തൻ്റെ പ്രവർത്തനങ്ങൾക്ക് കാരണം താൻ തന്നെയാണ്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ തിരിച്ചറിവുണ്ടാവുകയും നന്മ ചെയ്തുകൊണ്ടേയിരിക്കാനും ആ നന്മകൾ പാഴായിപ്പോകാതെ അതിൻ്റെ ഫലം നഷ്ടപ്പെടാതെ മരണം വരെ നിലനിർത്തിക്കൊണ്ടുപോകാനും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബിനെ തൗഫീഖ് ചെയ്യുമ്പോഴൊക്കെ അള്ളാഹുവിനെ സ്തുതിച്ച് അവനെ വാഴ്ത്തി അവനെ ആ തൗഫീഖ് നൽകിയതിൽ റഹ്മാനായ റബ്ബിനെ പ്രശംസിച്ച് അവന് പ്രകീർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഒന്നും നഷ്ടപ്പെടില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. എല്ലാ നന്മകളിലും മുന്നിൽ നിൽക്കാൻ, നന്മയോടുകൂടി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള വബറകാത്തു. കഴിഞ്ഞ ദിവസത്തെ തിരുമൊഴികളിൽ നമ്മൾ കേട്ട ആ ഹദീസിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പൂർണ്ണമായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ നമ്മളെ ഈ ഒരു തിരുമൊഴികളിൽ ഉണർത്തിയത്. ഇനി നമുക്ക് നമ്മുടെ മറ്റൊരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അഥവാ നിപ്പയും അതുപോലെ തന്നെ ഷിഗല്ലയുമൊക്കെ നാട്ടിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം പലയിടങ്ങളിലുമുണ്ട്. നിയന്ത്രണാതീതമാണ് എന്നുള്ളത് നമുക്ക് ആരോഗ്യവകുപ്പ് തരുന്ന മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അതിനെക്കുറിച്ചുള്ള ചില പിന്നെ മാർഗനിർദ്ദേശങ്ങളോ അതല്ലെങ്കിൽ അറിയിപ്പുകളോ മുന്നറിയിപ്പുകളോ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മറ്റു ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകുക എന്നുള്ളത് ആ ഒരു കടമ ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഇന്നത്തെ ഷിഗല്ല ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. ശ്രദ്ധിക്കേണ്ടത്, സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഷിഗല്ലയും ജലജന്യ രോഗങ്ങളും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇവ കൂടുതൽ ആളുകൾക്ക് ബാധിച്ചേക്കാം. രോഗലക്ഷണമുള്ളവർ എത്രയും വേഗം അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടണം. കുട്ടികളിലും പ്രായമായവരിലും രോഗം ഗുരുതരമാവാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം. കുട്ടികളിലും വയോജനങ്ങളിലും നിർജ്ജലീകരണം അപകട സാധ്യത കൂട്ടും. എന്താണ് ഷിഗല്ല രോഗം? ഷിഗല്ല എന്ന ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം കുടലിലുണ്ടാകുന്ന ഒരിനം അണുബാധയാണ് ഷിഗല്ല രോഗം. വയറിളക്കം, ഛർദി എന്നിവയാണ് പ്രധാന ലക്ഷണം. കുടലിൻ്റെ ആവരണത്തെ ബാക്ടീരിയ ബാധിക്കുകയും അവിടെ തകരാറുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മറ്റു വയറിളക്ക രോഗങ്ങളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത വേണം. ലക്ഷണങ്ങൾ: ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പറയുന്ന രോഗലക്ഷണങ്ങൾ പ്രകടമായേക്കാം. കടുത്ത പനിയോടുകൂടിയ വയറിളക്കം, മലത്തിൽ രക്തം, കഫം എന്നിവ കാണപ്പെടുക, കടുത്ത വയറുവേദന, വയറ്റിൽ കോച്ചിപ്പിടുത്തം, ഓക്കാനം, ഛർദി, കടുത്ത ക്ഷീണം, ശരീരവേദന, കൂടെ കൂടെ മലമൂത്ര വിസർജനം നടത്തണമെന്ന തോന്നൽ, പകരുന്ന വിഹിതം, രോഗാണുക്കൾ അടങ്ങിയ മലിനജനം കുടിക്കുകയോ മലിനജനത്തിൽ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നതിലൂടെ, വ്യക്തി ശുചിത്വം പാലിക്കുന്നത് വഴിയും പാലിക്കാത്തത് വഴിയും രോഗബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഈച്ചകൾ വഴിയും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആഹാരം പാകം ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും മുമ്പും മലവിസർജ്ജത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. ആഹാരം മൂടിവെക്കുക. പഴകിയതും തുറന്നു വെച്ചതുമായ ഭക്ഷണം ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ കഴുകി ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് ഉപയോഗിക്കുക. തിളപ്പച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. തിളപ്പിച്ച വെള്ളത്തിൻ്റെ കൂടെ തിളപ്പിക്കാത്ത വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്നതും ശരിയായ രീതിയിൽ തിളപ്പിക്കാതെ കുടിക്കുന്നതും കൂടുതൽ അപകടകരമാണ്. രോഗലക്ഷണങ്ങളുള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി സമ്പർക്കം കുറയ്ക്കുക. രോഗിക്ക് പ്രത്യേക ശൗചാലയം നൽകുക. രോഗി ഉപയോഗിച്ച സാധന സാമഗ്രികളുമായി സമ്പർക്കം പുലർത്താതിരിക്കുക. ഡയപ്പറുകൾ സുരക്ഷിതമായി കളയുക. പരിസര ശുചിത്വം പാലിക്കുക.

0: വയ്ക്കരുത്. പഴങ്ങൾ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക. പനിയുള്ളപ്പോഴും ആശുപത്രികളിൽ കഴിയുന്ന മുഴുവൻ സമയത്തും മാസ്ക് ധരിക്കുക. വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുക. വീട്ടിൽ ആർക്കെങ്കിലും പനിയോ പരസ്പര ബന്ധമില്ലാത്ത സംസാരിക്കുകയോ ജന്നി അതുപോലെ തീവ്രമായ തലവേദന, ശ്വാസം മുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളോ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടുക. ഇപ്പോൾ ഒരു മഴക്കാല അല്ലെങ്കിൽ ഈ ഒരു സമയത്തുള്ള ചില രോഗങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത്.
1: അതെ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ മറ്റു ആരോഗ്യ ഏജൻസികളൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇതിനൊക്കെ ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ഒരു ഇസ്ലാമിക മാനത്തിൽ ഇത് കാണുകയാണെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്ക് മുമ്പേ 1400 വർഷങ്ങൾക്ക് മുമ്പേ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ വഹ്യ അടിസ്ഥാനത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലെ. കൈ കഴുകുന്നത് മുതൽ ശൗചാലയം ഉപയോഗിക്കുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളിലും ഈ രോഗം പടരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവരുമായിട്ടുള്ള സമ്പർക്കമുണ്ടാകാതിരിക്കാൻ, ഒരു രോഗം പകർച്ചവ്യാധിയാണെങ്കിൽ ഇവിടെ രോഗമുള്ളവർ രോഗമില്ലാത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുകയോ രോഗമില്ലാത്ത ആളുകൾ ഉള്ള നാട്ടിൽ നിന്ന് രോഗമുള്ള ആളുകളിലേക്ക് വരികയോ ചെയ്യാൻ, അത് എത്ര റസൂല് വളരെ കണിശമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് പിന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്
0: അല്ലേ.
1: അപ്പം ഒരു പകർച്ചവ്യാധി, അന്നത്തെ പകർച്ചവ്യാധി എന്ന് പറഞ്ഞാൽ നമ്മൾ കോളറ അല്ലെങ്കിൽ വസൂരി എന്നൊക്കെ പറയുന്ന അത്തരം അസുഖങ്ങളൊക്കെ പകർച്ചവ്യാധി ഉള്ള സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കർശന നിർദ്ദേശം പോലും കണക്കാക്കാതെ അല്ലെങ്കിൽ അതിന് വാക്ക് കൊടുക്കാതെ റസൂല് ഞങ്ങളോട് പോകാൻ പറഞ്ഞിട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനോട് വരൂല എന്ന് പറയുന്ന സഹാബ ചരിത്രമൊക്കെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. അപ്പം രോഗം അള്ളാഹുവിൻ്റെ പരീക്ഷണമാകാം, ചിലപ്പോൾ അതൊരു ഒരു നമ്മളെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാനുള്ള അള്ളാഹുവിൻ്റെ ഒരു യുക്തിയാകാം, ഹിക്മത്താകാം. അപ്പോൾ അവിടെയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടുന്ന കുറേ പിന്നെ വശങ്ങളുണ്ട്. അതൊക്കെ അള്ളാഹിൻ്റെ ഖദറായിരിക്കാം, കഥായിരിക്കാം എന്ന് പറഞ്ഞ് അതിനെ ലാഘബുദ്ധിയോട് കാണാതിരിക്കുക. ഒപ്പം പിന്നെ ചികിത്സയൊന്നും വേണ്ട എന്ന രൂപത്തിൽ നടക്കുകയോ ചെയ്യാതെ, രോഗമുണ്ടോ ചികിത്സ വേണം, ഇനി രോഗം ഇല്ലാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഈ ഒരു മുന്നറിയിപ്പ്. ഇത് ആരോഗ്യവകുപ്പ് തരുന്നതിനേക്കാൾ മുമ്പേ റസൂൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര എന്ത് ചെയ്തിട്ടുള്ളത്. മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമുക്ക് അതിൻ്റെ ഒരു പുണ്യം കൂടി അവിടെ ലഭിക്കും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓർക്കേണ്ടത്.
0: ഓക്കെ, അതോടൊപ്പം രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ചില ആളുകൾക്ക് ഈ പറഞ്ഞതുമാതിരി മുന്നൊരുക്കങ്ങൾക്ക് പകരം പല ഇടങ്ങളിലേക്കും അവർ എത്തും അല്ലേ, രോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടി അവരുടെ ശരീരവും പ്രാർത്ഥനയും മറ്റു ഇടങ്ങളിലേക്ക് എത്തിച്ചേരുന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: തീർച്ചയായിട്ടും
0: നമ്മൾ റേഡിയോന്റെ കുറച്ച് അപ്ഡേറ്റ്സുകൾ
1: സൂചിപ്പിക്കേണ്ടതുണ്ട്.
0: നമ്മൾ എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് വിശദമായി അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അപ്പം നമുക്കിന്ന് ഇന്ന് നമുക്കിന്ന് അതിൽ നിന്നൊരു വ്യത്യസ്തത വേണമെന്ന് തോന്നുന്നു. ശ്രോതാക്കൾക്ക് അങ്ങേയറ്റം ആഗ്രഹമുള്ള അല്ലെങ്കിൽ അവർക്ക് സ്വയം ഉണ്ടാകേണ്ട ഒരു സംഗതി കൂടിയാണല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് റേഡിയോയുടെ ഭാഗത്തു നിന്നുള്ള ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോകാം. ഇപ്പോൾ നമ്മുടെ 500 മൊഡ്യൂള് നമ്മളെല്ലാ ദിവസം പറയുന്നുണ്ട്, അത് തുടങ്ങിയത് ഇന്ന ദിവസം മുതലാണ്, അതിൻ്റെ ഇത്രാമത്തെ ക്ലാസ്സാണ്. ഓക്കെ,
1: 500 പിന്നെ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ, ഞാൻ എപ്പോഴും നമുക്ക് ശരിക്ക് ഈ ഖുർആൻ പഠനം എന്നുള്ളത് ഒരു തഫ്സീർ വായിക്കുകയോ, ഇനിയിപ്പോൾ മലയാളത്തിൽ നമ്മൾ തഫ്സീർ വായിക്കുകയോ അല്ലെങ്കിൽ അർത്ഥം പഠിക്കുകയോ ചെയ്തതിനപ്പുറം ഏതൊരു സാധാരണക്കാരനും വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന രൂപത്തിൽ, എന്നാൽ ഗഹനമായ പിന്നെ അറിവുകളും വിഭവങ്ങളും ഉൾപ്പെടുത്തി കൊണ്ട് തന്നെയാണ് നമ്മുടെ 500 ഖുർആൻ പഠന പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയാണ് ആ ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അറിവും വിജ്ഞാനവും ഓർമ്മശക്തിയും ഒക്കെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 29-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്ക് നമുക്ക് കേൾക്കാം. ഇനി അതിന് മുമ്പ് പറയണം, ആരെങ്കിലും ഈ ലൈവ് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ശ്രോതാക്കൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതെന്ത് ചെയ്യുക, ജോയിൻ
0: ചെയ്യാം.
1: അതെ, ജോയിൻ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ലാ. അപ്പം അതിലൊരു സംശയം ഉണ്ടാവും, ഇപ്പം കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പറ്റുമോ എന്നുള്ളത് അല്ലേ. അപ്പം അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേൾക്കാവുന്ന മാർഗങ്ങളൊക്കെ ഉണ്ട്.
0: ഒക്കെ റേഡിയോയിലെ കോഴ്സ് ഓപ്ഷനിലുണ്ട്.
1: അതെ,
0: അത് നമ്മൾ കയറുക, നേരിട്ട് പരിചയപ്പെടുക.

0: യെസ്, 16-ാമത്തെ മൊഡ്യൂള് ഏപ്രിൽ 13 തിങ്കൾ, അത് അന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട്.
1: യെസ്,
0: സൂറത്തുൽ ബക്കറ 180 മുതൽ 187 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്.
1: ഈ മൊഡ്യൂള് തുടങ്ങി അന്ന് മുതൽ നമ്മളിത് പറഞ്ഞു കൊണ്ടിരിക്കുന്നുമുണ്ട്.
0: അതെ, അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, എന്തായാലും അതിൽ എൻറോൾ ചെയ്യുക എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ പീസ് റേഡിയോ മുന്നോട്ട് വെക്കുന്ന ഇതേപോലുള്ള കോഴ്സുകളൊക്കെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിചയമുണ്ടാകേണ്ടതുണ്ട്, നമ്മളതിൽ ആളാവണം, നമുക്കത് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഫാമിലി ലൈവ് ടെലിക്സ് മുമ്പൊക്കെ നടന്നിരുന്നത് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക, കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ എപ്പോഴാണ് വിളിക്കുക എന്നുള്ള ആ ഒരു പിന്നെ കാത്തിരിപ്പ് ഇങ്ങോട്ട് കാത്തിരിക്കുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് വിളിക്കുന്നൊരവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഫാമിലി ലൈവ് ക്വിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇനി ആ സമയത്ത് വിളിച്ചിട്ട് കാര്യമില്ല, രജിസ്റ്റർ ചെയ്യണം. ആ നമ്പർ നോക്കി വെക്കുക, നോട്ട് ചെയ്യുക,
1: 90 20 840 840.
0: ആ നമ്പറിൽ നമ്മൾ വാട്സപ്പിലേക്ക് പിന്നെ മെസ്സേജ് അയക്കുക. രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിലേക്ക് ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കും. ആ ഗൂഗിൾ ഫോമിലൂടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് നിങ്ങൾ വിളിക്കുക, ആ ടൈമിൽ നിങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് നമുക്കത് അതിൽ പങ്കെടുപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും പിന്നെ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം.
1: അതോടൊപ്പം പീസ് റേഡിയോ മൊമെന്റോസ്,
0: അതെ, കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള പേന, പെൻസില്, അതുപോലെ തന്നെ ബലൂണ്, ബാഗ്, കുട തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്.
1: സുലഭമാണ്,
0: നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നത്.
1: 97 46 950 006.
0: ഞാൻ സ്വരം ഉണ്ടാകൂലേ എന്നാരും ചോദിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണതാ ഒരു 21 സെക്കൻഡ് മുമ്പേ നാദിറ ഇടിമുഴിക്കൽ എന്ന് സ്വരം മറന്നു.
1: യെസ്,
0: അപ്പോൾ സ്വരം മറന്നിട്ടില്ല. ഈ ഒരു കാര്യം ഒരു പറഞ്ഞ കാര്യം ഒന്ന് പൂർത്തിയാക്കണമല്ലോ, അതങ്ങനെ പൂർത്തിയാക്കാൻ 21 സെക്കൻഡ് പിന്നെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തൊരു വിഷയം വന്നതാണ്. എന്തായാലും ആ 21 സെക്കൻഡിനകത്ത് നാദിറ ഇടിമുഴക്കൽ ആവശ്യപ്പെട്ടതുപോലെ നമ്മൾ ഇൻഷാല്ലാ നേരെ സ്വരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളെ സ്ലോട്ടിൽ സ്വരമുണ്ട്. ഓക്കെ, നമ്മൾ നേരെ സ്വരം ഇല്ലല്ലോ, സ്വരം കേട്ടില്ല ഒരിക്കലും, അത് അവസാനിക്കുന്നില്ല. ഇൻഷാല്ലാ നമ്മൾ നല്ലൊരു ഗാനത്തിലേക്ക്.

0: മഷാല്ല, നമ്മൾ നല്ലൊരു ഗാനമാണ് കേട്ടത്. ശ്രോതാക്കൾ ഒന്നും കൂടെ ഉണർന്നിരിക്കണം. നമ്മൾ നേരത്തെ എപ്പോഴാണെങ്കിലും നമ്മൾ സ്വരം കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അടുത്ത സ്വരം കേൾക്കുന്നത് ഇന്ന ആൾ ആലപിച്ച ഗാനമാണ് എന്ന്. നമ്മളത് തുടക്കത്തിൽ പറയാതിരിക്കാൻ കാരണം എന്താ അറിയോ? ഇതിൽ വേണമെങ്കിൽ ശ്രോതാക്കൾക്ക് ഗസ് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പം ഒന്ന് രണ്ടാൾക്കാരൊക്കെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പരിചയമുള്ള ശബ്ദമാണെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, കമൻറ്റിൽ വരാം,
1: കമൻ്റ് ചെയ്യാം.
0: ഇനി അതല്ല, കമൻറ്റ് തീർച്ചയായിട്ടും വരുന്നത്, ആരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പം ശ്രോതാക്കളെ, ഇത് ഇന്ന് നമ്മുടെ ഗാനം ആലപിച്ചത് ഈ ഒരു മധുര ശബ്ദത്തിൻ്റെ ഉടമ, തൊട്ടപ്പുറത്ത് നമ്മുടെ ഗ്ലാസിന്റെ അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ ടെക്നിക്കൽ വിങ്ങിലെ സജീവ സാന്നിധ്യമായ,
1: ഇപ്പോൾ ലൈവ് കൺട്രോൾ ചെയ്യുന്ന,
0: അതെ ഇപ്പോൾ ലൈവ് കൺട്രോൾ ചെയ്യുന്ന ഷിഹാബ് മണ്ണാർക്കാടാണ്. നമ്മുടെ പീസ് റേഡിയോ വർഷങ്ങളായി നമ്മോടൊപ്പം ഉള്ള സ്റ്റാഫാണ്. അപ്പോൾ എന്തായാലും ആരൊക്കെ ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഇനി ഷിഹാബിന് അടുത്ത ചാൻസ് കൊടുക്കുക. മനസ്സിലായല്ലോ?
1: അപ്പം
0: അതെ അതെ അതെ, സ്റ്റാർ വാല്യൂ നോക്കിയതിന് ശേഷമാണ് അടുത്ത ചാൻസിൽ ഇനി ഷിഹാബിൻ്റെ ഗാനം നമ്മൾ സ്വരത്തിൽ കേൾപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഇത് ആലപിക്കുന്നത് ഷിഹാബാണ് എന്ന് പറയാതിരിക്കാനുള്ള കാരണം, ആരെങ്കിലുമൊക്കെ ഇത് ചോദിക്കുമല്ലോ, ഷിഹാബാണോ എന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. ഇനി ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. ഇനി ഷിഹാബിന് ആരൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിയിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമുക്കതിൻ്റെ വാല്യൂ എത്രയുണ്ട് എന്നുള്ളത് പരിശോധിക്കാം.
1: അതെ അതെ അതെ.
0: അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ വഴിവിളക്ക് പോസ്റ്റർ ഒന്ന് വായിക്കാം.
1: വായിച്ചാലോ? വഴിവിളക്ക് ഇന്നത്തെ പോസ്റ്റർ കളിയും കാര്യവും എന്ന തലക്കെട്ടിലാണ്. കളിക്കാം, കളി കാണാം, ആസ്വദിക്കാം. നിർബന്ധ കടമകൾക്ക് തടസ്സമാവാതെ കളിക്കമ്പത്തിൻ്റെ പേരിൽ ധൂർത്തും ശത്രുതയും അക്രമവും വേണ്ട. അപ്പോൾ ഈ ഒരു സമയത്ത് ഉദ്ദേശിച്ചത്
0: പിന്നെ പലപ്പോഴും ഒരു വയല് കേൾക്കുന്നതിനപ്പുറം പല ആളുകളും ഇപ്പോൾ ഈ പിന്നെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ചെറിയൊരു ശ്രദ്ധ വെക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഭാഗത്ത് അതിൻ്റേതായിട്ടുള്ളൊരു കാര്യങ്ങളും പട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒപ്പം എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഒരു ബുദ്ധിയുള്ള കുറച്ച് മനുഷ്യന്മാർ ഇപ്പം ചെയ്യുന്നിട്ടുണ്ട്. ഇത്രയൊന്നും ആരവങ്ങളും ആഘോഷങ്ങളും ഇതിന് വേണ്ട. കളിയാവാം, കളി കാണാം, കളി പ്രോത്സാഹിപ്പിക്കാം ഒക്കെ ആവാം, പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് മരിക്കണ അവസ്ഥ എന്നും എന്തല്ല, അത് എത്ര നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന രൂപത്തിലുള്ളൊരു പോസ്റ്റാണ്. യെസ്, പിന്നെ പാട്ട് കേട്ട ഉടനെ തന്നെ ഹസൻ അൻസാരി ഇത് ഷിഹാബ് അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഹസൻ അൻസാരി ചോദിക്കുക എന്നുള്ളതും പുറത്തുള്ളവർ ചോദിക്കുക എന്നുള്ളതും അത് രണ്ടും രണ്ടുമാണ്. എനിക്ക് തോന്നുന്നത് ഹസൻ അൻസാരി എഴുതിയതാണോ എന്നുള്ളത് സംശയമുണ്ട്. പാട്ടെഴുത്തുകാരനാണ് പുള്ളിക്കാരനെ.
1: അപ്പം
0: അപ്പം അതല്ലാത്ത ആളുകൾ ഷിഹാബിൻ്റെ പേരുമായിട്ട് മുന്നോട്ട് വരട്ടെ. ആരൊക്കെയാണ് ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയണം.
1: അതെ, വന്നുകൊണ്ടിരിക്കുന്നു മൈമുന ചിക്കിലോട് മാഷാല്ലാ ഷിഹാബ് സൂപ്പർ ബാറക്കല്ലാ ഫീ.
0: അസ്സലാമു അലൈക്കും. സൂപ്പർ പാട്ട് അൽഹംദുലില്ലാ, കേട്ടിരുന്നു പോകും. മ്യൂസിക് ഇല്ലാതെ തന്നെ കേട്ടാൽ നല്ല സന്തോഷമാണ്. സഫിയ കെ തിരുവിടങ്ങാടി, എനിക്ക് അവരൊക്കെയാണ് ഇത് പറയേണ്ടത് ശരിക്ക്. പക്ഷെ ഷിഹാബിൻ്റെ വേറൊന്നുണ്ട് കേട്ടോ, ഷിഹാബിൻ്റെ ശബ്ദം ശ്രോതാക്കൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആരാണ് ഇത് പാടിയത് എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എനിക്ക് തോന്നുന്നു. പക്ഷെ ഷിഹാബാണ് പാടിയത് എന്ന് പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സ്ഥിരം ശ്രോതാക്കൾക്ക് ഫൈനുണ്ട്, അല്ലെങ്കിൽ ഷിഹാബിൻ്റെ പാട്ടിന് നമ്മൾ ഇനി ഇടൂല.
1: തീർച്ചയായും ഷിഹാബിൻ്റെ ഒരു കവിത നില ഉണ്ടായിരുന്നു, നല്ല സൗണ്ട്, നല്ല വരികൾ ഇനിയും പ്രതീക്ഷിക്കുന്നു.
0: മാഷാല്ലാ മാഷാല്ലാ, സ്വരം അടിപൊളി, എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പാട്ട് എന്ന് സുലേഖ തിരുവാലി. സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും. അതിമനോഹരമായ ഗാനം, സൂപ്പർ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ജന്നത്തുൽ ഫിർദൌസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: സാജിദ ശംസു കാസർഗോഡ്, മാഷാല്ലാ നന്നായി പാടി, ഇനിയും പാടണം.
0: സ്വരം ചോദിച്ചപ്പോൾ മനസ്സിനെ ഇത്രയും സ്വാധീനിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന വരികളാകുമെന്ന് വിചാരിച്ചില്ല. പാടിയ ആളിന് ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് നാദിറ ഇടിമുഴിക്കൽ. നേരത്തെ ചോദിച്ചല്ലോ സ്വരല്ലേ എന്ന് ചോദിച്ചില്ലേ.
1: മുംതാസ് പാലപ്പുഴ കാക്കേങ്ങാട് അല്ലേ, ഷിഹാബിന്റെ ഗാനം സൂപ്പർ.
0: മാഷാല്ലാ സ്വരം സൂപ്പർ, നല്ല ഈണത്തോടെ പാടി. കൂടുതൽ പാടാനും പാടിക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ വരികൾ എഴുതിയ ആൾക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അബ്ദുൽ ഹമീദ് സി കെ, അഴിയൂർ.
1: സ്വരം ചോദിച്ചപ്പോൾ വായിച്ചു അല്ലേ.
0: പലവിധ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മേലുണ്ടാകുമെന്ന കാര്യത്തിൽ സ്വാഭാവികമാണ്. അതിലൊക്കെ ക്ഷമിക്കുകയും റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതുകൂടി അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അള്ളാഹു എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് അമീർ അദ്ദേഹം തൻ്റെ നമ്മുടെ നിപ്പയുമായി ബന്ധപ്പെട്ട നമ്മുടെ അറിയിപ്പുകൾ നൽകിയ സമയത്ത് അതിനോടുള്ളൊരു കമൻ്റ് ചെയ്തതാണ്. റുഷ്ദ കാളികാവ് പറഞ്ഞിരിക്കുന്നത് സ്വരം സൂപ്പറാണെന്നാണ്.
1: റുഷ്ദ ഈ സ്വരത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളും കൂടി.
0: അതെ അതെ അതെ അതെ.
1: ഷുഹൈബായും വളപ്പെട്ടണം സ്വരം സൂപ്പർ മാഷാല്ല പഠിച്ച നാഥനെ കുറിച്ചുള്ള നല്ല അർത്ഥവത്തായ വരികൾ പാടിയ മോനെ അള്ളാഹു ഇനിയുമേറെ ഉയരത്തിലെത്തിക്കട്ടെ. ആമീൻ.
0: സഫിയ എടപ്പാൾ നല്ല അർത്ഥവത്തായ മനോഹരമായ ഗാനം. ബാറക്കല്ലാഹു ഫീക്. അർത്ഥവത്തായ ഗാനം. അസ്സലാമു അലൈക്കും നൽ റഹ്മത്തുള്ള. സ്വരം സൂപ്പർ ഫാത്തിമ സിദ്ദി അഴിക്കൽ.
1: ഇവിടെ മറ്റൊരു വയറിൽ വേദന പനിയുടെ ചൂട് ശിഖല്ലയുടെ ചെറിയൊരു പോര് ധൈര്യം കൈവിടാതെ നിന്നാൽ സുഖം ജയിക്കും ഉറപ്പോടെ. വയറിളക്കം വന്നാലും വിഷമമില്ല, ക്ഷീണം വന്നാലും ഭയമില്ല, ശിഖല്ല താൽക്കാലിക അതിഥി, ആരോഗ്യം സ്ഥിരം കൂട്ടുകാരൻ. ഷുഹൈബ് കാരാടിന്റെ ചില വരികളാണ്.
0: ബാഷേരി അബു തലശ്ശേരി ബാറക്കല്ലാഹു ഫീക്കും നല്ല സ്വരം പാടിയ ആളിന് അഭിനന്ദനങ്ങൾ. അവനെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് അഭിനന്ദനം കിട്ടും അവരുടെ. ഉമ്മു ഹംന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുറൂസുൽ അറബിയ കോഴ്സ് ഇപ്പോൾ ഇല്ലേ, എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്? നമ്മൾ കോഴ്സിൻ്റെ അപ്ഡേഷൻ കൊടുക്കുന്ന സമയത്ത് ദുറൂസുൽ അൽ അറബിയ അറബി ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമാണ് അതിൻ്റെ മെസ്സേജ്. തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ
1: കോഴ്സ് ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോഴും ലഭ്യമാണ്.
0: ഓക്കെ. സഫിയ തിരുങ്ങാടി അസ്സലാമു അലൈക്കും. ഞാനൊരു കുടക്ക് പറഞ്ഞിരുന്നു, അത് വന്നിട്ടില്ല.
1: എത്തിയിട്ടുണ്ട് എന്നാ പറയണേ.
0: കൊറിയർ ഓഫീസിൽ വന്നിട്ടുണ്ട്, നിലവിളിച്ചിരുന്നു. വൈകിട്ട് ഇന്ന് പോയി വാങ്ങണം. അൽഹംദുലില്ലാ, വളരെ സന്തോഷം. അപ്പം ഇത് ഒരു പ്രചോദനമാണ് അല്ലേ? കുട ആവശ്യപ്പെട്ടാൽ അവിടെ എത്തുമെന്നുള്ളതിൻ്റെ ഒരു അറിയിപ്പ് കൂടിയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് വേണ്ട സാധനങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ മൊമൻഡോസുകൾ, കുടയും അതുപോലെ തന്നെ ബാഗും, കുട്ടികളുടെ കോട്ടും പേനയും കീച്ചെയിനും, അങ്ങനെയുള്ള ഒരുപാട് പീസ് റേഡിയോ നമ്മുടെ മുമ്പിൽ എപ്പോഴും അങ്ങനെ കാണാൻ പറ്റുന്ന ഒരുപാട് മെമ്പേഴ്സുകളുണ്ട്. അത് നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ കിട്ടും എന്നുള്ളതിന് അറിയിക്കുകയാണ്. കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടെ അറിയിച്ചതിലൂടെ. മാഷാല്ലാ, മഴക്കാല രോഗങ്ങളും അതിനെ സൂക്ഷിക്കാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മുടെ ശരീരത്തെ രോഗാണുക്കളിൽ നിന്ന് മുക്തി നേടാൻ ദിവസവും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇഞ്ചിയും ചെറുനാരങ്ങയും ചെറുതായി മുറിച്ചിട്ട് കഴിക്കണമെന്നൊക്കെയാണ് അബ്ദുൽ ഹമീദ് സി കെ പറഞ്ഞിരിക്കുന്നത്.
1: ഒരു പഴയ എക്സ്പീരിയൻസ് ആണ്.
0: അതെ അതെ അതെ അതെ.
1: പിന്നെ നമ്മൾ നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസിന്റെ ഉത്തരങ്ങൾ പറഞ്ഞോ?
0: ഇല്ല.
1: അപ്പൊ നമുക്ക് പറഞ്ഞിട്ട്
0: മൈമൂന പാറപ്പുറം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പാട്ടുമായി ബന്ധപ്പെട്ട്. ഇനി നമ്മൾ തൽക്കാലം എന്നെ സ്വരത്തെ കുറിച്ചുള്ള കമന്റുകൾ നിർത്താൻ സമയമായിരിക്കുന്നു എന്ന് പറയേണ്ടിരുന്നു തോന്നുന്നു. ഇങ്ങനെ പാടുന്നവരുടെ ശബ്ദത്തിലൂടെ ഖുർആൻ പാരായണം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി അൽ ഖാരി ഷിഹാബ് ഉണർക്കാടി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരേണ്ടതുണ്ട് തോന്നുന്നു. അപ്പോൾ ഇൻഷാല്ലാ അള്ളാഹു ഒരു ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇൻഷാല്ലാ അല്ലേ ഖുർആൻ കേൾക്കുന്നൊരവസ്ഥ, ഷിഹാബിൻ്റെ സ്വരത്തിലൂടെ കേൾക്കാവുന്നൊരവസ്ഥ വരട്ടെ ഇൻഷാല്ലാ. പത്തിരി ചുടുന്നതിനിടയിലാണ് മെസ്സേജ് അയക്കുന്നത്. പേരക്കുട്ടിക്ക് 8:30 വണ്ടി വരും ഇൻഷാല്ലാ. അപ്പം അതിനിടയിലാണ് സ്വരം വന്നില്ലേ ഇല്ലേ എന്നൊക്കെ ആവശ്യപ്പെട്ടത് എന്നർത്ഥം. സ്വരം ഇനിയും ഷിഹാബ് വണ്ണാർക്കാട് ഒരുപാട് ഗാനം ആലപിക്കണം എന്നാണ് പറയാനുള്ളത്. അതിനുള്ള കഴിവും ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നൽകട്ടെ എന്ന്. അപ്പോൾ ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്.
1: 5-star
0: ആ, അപ്പോൾ 5 കഴിഞ്ഞു തോന്നണം. എന്തായാലും ഇനിയും ഷിഹാബിൻ്റെ ഗാനങ്ങൾ ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ റേഡിയോയിലൂടെ കേൾക്കാം. സ്വരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ അകമ്പടി ഇല്ലാതെ തന്നെ നമുക്ക് ഗാനങ്ങളും ഗാനങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുമെന്നും അത് പാടാൻ കഴിയുമെന്നും ഒക്കെ നമ്മൾ പിന്നെ തെളിയിച്ചിരിക്കുക തന്നെയാണ് ഇക്കാലം അത്രയുമുള്ള നമ്മുടെ സ്വരം പ്രോഗ്രാമിനുള്ള നമ്മുടെ സ്വീകാര്യത, നമ്മുടെ ശ്രോതാക്കളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് നമ്മൾ നമുക്ക് തെളിയിച്ചിരിക്കുന്നത്. ഇൻഷാല്ലാ അത്തരം കാര്യങ്ങളോട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അടുത്തൊരു സ്ലോട്ടിൽ നേരത്തെ
1: ക്വിസിന്റെ ഉത്തരം പറയേണ്ട ഒരു സമയം. വെരി സിമ്പിൾ ആൻഡ് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്നത്തെ. ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ് സൂറത്തുൽ മഅരിജ്? അതിന്റെ ഉത്തരം ഓപ്ഷൻ എ 70 എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ഇത് ആളുകൾക്കൊക്കെ വിജയികളാകാൻ സാധിക്കും. ഇനി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ വായിക്കേണ്ടതുണ്ട്.
0: അപ്പോൾ 70 എന്ന് എഴുതിയ ആളുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അല്ല, 70 എന്ന് എഴുതിയല്ല, എ എന്ന് എഴുതിയ ആളുകളൊക്കെ നമുക്ക് വിജയികളായിട്ട് പ്രഖ്യാപിക്കാം അല്ലേ? അപ്പം എല്ലാവരും അവരുടെ വിജയികളായവരുടെ മനസ്സിലൊക്കെ ഇപ്പോൾ ഞാൻ വിജയാണെന്നുള്ളത് വന്നല്ലോ.
1: അതെ അതെ.
0: ഇനി നമുക്ക് 13 തിരഞ്ഞെടുത്തു, ആ തിരഞ്ഞെടുത്ത പേരുകളൊന്ന് വായിക്കാനുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ ടൈമിൽ നമുക്ക് അത് വായിക്കാം.
1: ഓക്കെ.
0: പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ പിന്നെ ഒരു ചെറിയൊരു വിഷയം, നമ്മളെ കുട്ടികളുമായി ബന്ധപ്പെട്ടൊരു ഒരു ചെറിയൊരു ചിന്ത, രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ അധ്യാപകരും ഒക്കെ അടങ്ങുന്നൊരു സമൂഹമാണല്ലോ. ഇവിടെ പലപ്പോഴായി പിന്നെ ഓരോ കാലങ്ങൾ ഇങ്ങനെ മാറി വരുമ്പോഴേ ഓരോരോ ട്രെൻഡാണ്.
1: അതെ അതെ.
0: ഇപ്പം വേഷത്തിലൊരു ട്രെൻഡുണ്ട്. അപ്പം നമ്മളല്ല നമ്മുടെ വേഷം തീരുമാനിക്കുന്നത്, അല്ലല്ലോ.
1: അതെ.
0: എന്റെ വേഷം എങ്ങനെയാകണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെന്തിട്ടു എന്നുള്ളതാണ് നോക്കാറുള്ളത്. അതിലെന്ത് ധാർമ്മികത ഉണ്ട്, അതല്ലെങ്കിൽ എത്രത്തോളം വൃത്തിയുണ്ട്, അത് ആളുകൾ എങ്ങനെ കാണും എന്നതിനെ കുറിച്ചൊന്നും ഇപ്പോ പ്രത്യേകിച്ച് ന്യൂജൻ, ഒരു കുറ്റമായിട്ട് പറയല്ല, ന്യൂജൻ ചെറിയ പിന്നെ വളർന്നു വരുന്ന തലമുറകൾക്ക്, യുവാക്കളും യുവതികളും വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അതിന് തിരഞ്ഞെടുക്കുന്നതിൽ ഒരു സ്വയം ഞാനായിട്ട് തിരഞ്ഞെടുത്തതാണെന്ന് പറയാനുള്ളതില്ല. മറ്റുള്ളവരിടുമ്പോൾ അതങ്ങട് പിന്നെ ഇപ്പം ഒരു ഒരു ഫാഷനാക്കുക. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറയാം, നമുക്ക് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്നൊരു ഒരവസ്ഥ ഉണ്ടായിരുന്നു, പാൻറ് താഴെ വലിച്ചിറച്ച് നടക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അത് നേരെ മാറിയിപ്പം നമ്മൾ ഈ കുട്ടികളുടെ പാൻറ്റൊക്കെ കാണുമ്പോൾ അത് പാവങ്ങൾ 2 മുമ്പേ തയ്ച്ചതാണോ, കാരണം അത്ര വലിപ്പക്കുറവാകാൻ കാരണം എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് പെൺകുട്ടികളൊക്കെ പാൻറ് മുറിച്ച് കയറിപ്പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അതേപോലെ പിന്നെ ഓരോ പിന്നെ ഈ ഫേഷ്യൽ ഐറ്റംസ്, അത് മറ്റുള്ളവർ എന്തുപയോഗിക്കുന്നു എന്നിങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ്. ഇപ്പം ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ, തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ, ഇപ്പം മീൻസ് നമ്മുടെ കാശ്മീരോ അതല്ലെങ്കിൽ ബീഹാർ രാജസ്ഥാൻ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകൾ ഈ ലിപ്സ്റ്റിക്ക് എന്ത് ചെയ്യും, ഉപയോഗിക്കും. അത് ഈ കച്ചറ സാധനങ്ങളല്ല അവർ ഉപയോഗിക്കുന്നത്, അവർ ഈ ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ തന്നെ പിന്നെ വെജിറ്റബിൾസിൻ്റെയും ഒക്കെ കണ്ടൻറ്റുകളുള്ള നല്ല സാധനങ്ങൾ അവരെ ചുണ്ടിലെന്ത് ചെയ്യും, തേക്കും. ഒന്ന് അവരുടെ ആ ഒരു പിന്നെ
1: അവസ്ഥയെ,
0: ക്ലൈമറ്റിനെ നിയന്ത്രിക്കാൻ, അവർക്ക് ശരീരത്തിന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന പരിപാടികളാണ്. അത് കണ്ടിട്ട് നമ്മുടെ കുട്ടികൾ, ഇനിയിപ്പം കൊറിയൻ
1: അല്ലേ,
0: ആ ഒരു ട്രെൻഡ് വന്നിരുന്നല്ലോ, അപ്പൊ കുറെ ഒക്കെ അവസാനിച്ചു തോന്നണ.
1: മുടിയിലും
0: എല്ലാത്തിലും, വസ്ത്രത്തിലും ചേലിലും ആ രൂപത്തിൽ വരെ മാറ്റം കുട്ടികൾ എന്ത് ചെയ്യുക, അതിനെ അനുകരിക്കുന്ന അവസ്ഥ. ഇപ്പൊ ഇതൊക്കെ ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ അതിന്റെ ധാർമ്മികത എന്ത് എന്നുള്ളതിനെ കുറിച്ച് ഇതിന്റെ അപ്പുറം ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്യാമ്പസുകളിൽ വരെ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി സർക്കാർ തലത്തിൽ അതിന്റെ ഒരു
1: തീരുമാനമായിട്ടുണ്ട്.
0: അതിന്റെ പദ്ധതിയുടെ പേരെന്താണ്, ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ്. ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ്. അത് എന്തുകൊണ്ടത് അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഗവൺമെന്റ് തലത്തിൽ പോലും ഒരു ചിന്ത വന്നു എന്നുള്ളത്
1: ശിശുക്ഷേമ വകുപ്പാണ്.
0: രക്ഷിതാക്കൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളൊരു 2 മുതൽ 3 4 ക്ലാസ്സിലെ കുട്ടികളുടെ ബോക്സിൽ അഥവാ അവരുടെ ബാഗിൽ ഇടക്കിടക്ക് എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ 12 സാധനം എടുത്തിട്ട് കുട്ടികൾ 4 തമാശക്ക് പറയല്ല, ഇതിന്റെ ഒരു ഗൗരവം എന്ത് എന്ന് പോലും അറിയാത്ത കുട്ടികള് ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അല്ലേ. അതൊന്നും ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ രക്ഷിതാക്കൾ പോലും അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനോ ശ്രദ്ധിക്കാതെ കുട്ടികൾ ഇത് വളരെ ലാഘവത്തോടുകൂടെ ക്ലാസ്സിൽ വരെ കൊണ്ടുവരുന്നുണ്ട്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യരുതെന്ന് പറയാൻ ലിമിറ്റുണ്ട് ഏത് കാര്യം, കാരണം അങ്ങനെ ആക്കി തീർത്ത് ഒരു ഏകദേശം ഒരു 10 ഇടയിൽ കുട്ടികളുടെയും ന്യൂ ജനറേഷൻ്റെയും ഒക്കെ മാനസിക അതുപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യ ഒക്കെ കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു തലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അവിടെ സംഭവിച്ചത് ധാർമ്മികത നഷ്ടപ്പെടുന്നു എന്നുള്ളതിനപ്പുറം അല്ലേ, ധാർമ്മികത നഷ്ടപ്പെടുന്നു എന്നതിനപ്പുറം ശരിക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്നൊരവസ്ഥ വരെ വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ, പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ക്യാൻസർ പിന്നെ കൂടുന്നു എന്ന് കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ശിശുക്ഷേമ വകുപ്പ് എന്ത് ചെയ്യാൻ കാരണം പറയാൻ കാരണം. അപ്പോൾ ഒന്നത്, അപ്പോൾ അത് ലിപ്സ്റ്റിക്കുമായി ബന്ധപ്പെട്ട വിഷയം ഒന്ന്. ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ വാശിയും കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ട് രക്ഷിതാക്കൾ അവർ അത് കുട്ടികൾ പറഞ്ഞത് കേൾക്കുന്നതിന് വിട്ട് നമ്മളോ നമുക്കോ കിട്ടിയില്ല, നമുക്ക് അങ്ങനെ ന്യായമുണ്ട്. ഒരു 40 50 വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ 50 പ്രായമുള്ള രക്ഷിതാക്കൾ നമ്മളെ കുട്ടിക്കാലത്തോ നമുക്ക് കിട്ടിയില്ല, നമുക്ക് ഏതായാലും കൊടുക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ പിന്നെ ഈ ജങ്ക് ഫുഡ് പിന്നെ കൊടുത്തയക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. അത് എത്ര പറഞ്ഞാലും രക്ഷിതാക്കൾക്ക് ബോധം വരാത്ത ഒരു കാര്യമാണത്. അതിൽ രണ്ട് പിന്നെ ആരോഗ്യവകുപ്പ് ഇത് കഴിക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങളാണ് കൂടുതലും കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലെയ്സ്, അതുപോലെ തന്നെ മധുരപാനീയങ്ങൾ. ഇപ്പം സ്കൂളിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ സ്റ്റാഫ് റൂമിൻ്റെയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാവുന്ന നോട്ടീസ് ബോർഡിൻ്റെയോ മുമ്പിലുണ്ട്
1: മധുരപാനീയങ്ങളും
0: അവസ്ഥയും കാര്യങ്ങളും, പിന്നെ ടൈപ്പ് ടു ഷുഗറുമായി ബന്ധപ്പെട്ട് അല്ലേ, ഡയബറ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ. അത് ഈ അടുത്ത കാലത്ത് എന്തുകൊണ്ട് വരാൻ കാരണം, കുട്ടികൾ, ചെറിയ കുട്ടികൾ വരെ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ ഓടിച്ചെന്നിട്ട് സെവനപ്പ് വാങ്ങിക്കഴിക്കും. സെവനപ്പ് എന്നല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള മധുരപാനി വാങ്ങിക്കഴിക്കുന്ന പെപ്സിയും കോള ഐറ്റംസ് വാങ്ങിക്കഴിക്കുക. കുട്ടികൾക്ക് ഒരു പ്രശ്നമില്ലാതാവുക, അത് ഉപയോഗിക്കുന്നതിൽ പോലൊരു ഇതുണ്ടല്ലോ. പണ്ടൊക്കെ പറഞ്ഞാൽ, പണ്ടല്ല, കുറച്ച് 4-5 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ തന്നെ ആലോചിച്ചാൽ നമുക്കറിയാം അതൊക്കെ ആരാണ് എപ്പോഴാണ് കഴിച്ചിരുന്നതൊക്കെ. ഇതൊരു ലിമിറ്റും ഇല്ലാതെ മധുരം അടിച്ചു കയറ്റുക, മിഠായിക്ക് പുറമെ ഇങ്ങനെയുള്ള മധുരം പനീയങ്ങൾ അടിച്ചു കയറ്റുക. ഒപ്പം ഈ വറുത്തതും പൊരിച്ചതും കരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കുക. ഞാൻ മനസ്സിലാക്കുന്നു, ഗവൺമെൻറ് സ്കൂളുകളിൽ തീർച്ചയായിട്ടും എന്തുണ്ട്, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതൊരു മോശം ഫുഡായിട്ടല്ല കൊടുക്കുന്നത്, നല്ല ഫുഡാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരിയാവട്ടെ, അതുപോലെ തന്നെ ഈ പച്ചക്കറി ആവട്ടെ, മുട്ടയാവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി കണ്ടെത്തുന്ന എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഇപ്പം അവിടുത്തെ ഭക്ഷണം കഴിച്ചാവോ എന്ന രൂപത്തിലേക്ക് രക്ഷിതാക്കൾ മാറുകയും
1: അതന്നെയാണ്
0: ശരിക്കും നിലവാരക്കുറവ്. കാരണം എന്താ അറിയോ, എന്നിട്ട് കൊടുക്കുന്ന സാധനം എന്താ അറിയോ, ഒന്നുകിൽ ഈ കടയിൽ നിന്ന് വാങ്ങിയ, ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ആളുകളിൽ നിന്നൊക്കെ വാങ്ങിയ ഈ ഇതുണ്ടല്ലോ, പൊട്ടാറ്റോ
1: സംഭവങ്ങൾ, പിന്നെ പൊരിച്ചു കൊടുക്കുന്ന സംഭവം, കുറെ സംഭവമുണ്ട്.
0: അത് ശരിക്കും അത് അതിൻ്റെ കാര്യത്തിൽ പഠനം നടത്തിയ ആളുകളൊക്കെ പറഞ്ഞു വെച്ചാൽ, ശരിക്കും അത് കുട്ടികളുടെ വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ ലെയ്സ് ആവട്ടെ, പിന്നെ ബിസ്ക്കറ്റുകളാവട്ടെ, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ഈ ചങ്ക് ഉണ്ടല്ലോ, ഇത് നമ്മൾ
1: സോയ, ഉദാഹരണം നമ്മൾ ഓക്കെ മുട്ട, ഓക്കെ എന്ന് പറഞ്ഞ സാധനം, അതൊക്കെ വളരെ ചെറിയ പൈസ ഉള്ളൂ,
0: ഒരു രൂപക്ക് അത് പിന്നെ മാർക്കറ്റിൽ എത്തണമെങ്കിൽ ആ സാധനത്തിന്റെ വില എത്രയായിരിക്കും അല്ലേ. ഇതൊന്നും ആലോചിക്കാതെ ഇത് കുട്ടി കഴിക്കുന്ന സമയം എപ്പോഴറിയോ, കുട്ടി സ്കൂളിൽ വരുന്നു, 10 മണിക്ക് സ്കൂളിൽ അല്ലെങ്കിൽ 10:30 സ്കൂളിൽ എത്തുന്നു, ഒരു 11-11.5 ആകുമ്പോഴേക്ക് കുട്ടിയുടെ വീട്ടിൽ നിന്ന് കഴിച്ച വെള്ളമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണത്തിൻ്റെ ഇതൊക്കെ തീർന്ന് അവർ ഒരു ഫ്രീ വയറിലേക്ക് വരുന്ന സമയത്ത് ഇത് കുട്ടി എന്ത് ചെയ്യണം, എടുത്ത് പൊറുക്കുക. ഇത് രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കാറുണ്ട്. അതുകൂടെ പറഞ്ഞാൽ നമുക്ക് തീർക്കാം. ഒന്ന് കുട്ടിക്ക് എന്ത് ചെയ്യുന്നില്ല, പിന്നെ ഈ നല്ല ഫുഡിനോട് താല്പര്യം കുറയും ഇങ്ങനത്തെ സാധനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ. രണ്ടാമത്തത്, ഇത് കിട്ടാത്ത കുട്ടികൾ അപ്പുറത്തുണ്ടാവും, വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയാത്ത കുട്ടികളുണ്ടാവും, പാവപ്പെട്ട കുട്ടികളുണ്ടാവും. അവൻ്റെ മുമ്പിലിരുന്ന് ഈ കുട്ടി ഇത് കഴിക്കുമ്പോൾ ഇവൻ ഒന്ന് നമ്മൾ പറയാമല്ലോ, ഉളുപ്പില്ലാതെയാവാന്ന് പറയില്ലേ, ആ ഒരു തലത്തിലേക്ക് കുട്ടി വളരും. ഷെയറിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ പാവപ്പെട്ട കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കിട്ടിയില്ലല്ലോ എന്നുള്ളവരും അവൻ്റെ ഒരു മാനസികമായ പ്രയാസങ്ങൾ അവിടെ ഉണ്ടാവും. യൂണിഫോം സംവിധാനം പോലും നമ്മൾ കൊണ്ടുവന്നത് ഇപ്പോൾ കളർ യൂണിഫോമിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് പിൻവലിക്കാനുള്ള കാരണം എന്താ, അത് മറ്റുള്ളവർക്കൊരു പ്രയാസമാവരുത്, അത് ഒരു ദ മിംഗ്ലിംഗ് സൊസൈറ്റി ആണല്ലോ. അവിടെ നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവന് വേദന ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. രണ്ട്, അത് അടുത്ത ഒരു തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിട്ടാത്ത കുട്ടിയെ ഇത് എടുക്കാൻ ആർക്കാണെങ്കിലും ഇത് പിന്നെ ആഗ്രഹം ഉണ്ടാവുമല്ലോ, അത് കിട്ടാനുള്ള മാർഗം പിന്നെ കട്ടെടുക്കലാണ് ആണല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇൻ്റർവ്യൂവിന് പുറത്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തോ കൊണ്ടുവന്ന കുട്ടിയുടെ ബാഗും ടിഫിൻ ബോക്സൊക്കെ പൊക്കിയിട്ട് ഇവരെന്ത് ചെയ്യും, അങ്ങനെ ഒരു ഇതിലേക്ക്, അതൊന്നിൽ നിന്ന് പലതിലേക്കും എന്ത് ചെയ്യും, പിന്നെ ആരും കണ്ടില്ല, ഇന്ന് ആരും കണ്ടില്ല, നാളെയും ആരും കണ്ടില്ല. അവനൊരു പ്രചോദനമാവും, അവനെല്ലാ ദിവസവും ഇത് കിട്ടി തുടങ്ങും. അതിൽ അവനെ ഒരു ചെറുപ്പത്തിലെ ഒരു കള്ളത്തരത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകും. ഇതിന് പല മാനങ്ങളുണ്ട്. ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നം കുട്ടികളിൽ നിർബന്ധമായിട്ട് ഉണ്ടാകും. അത് തീർച്ചയായിട്ടും നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന്. ഈ ലിപ്സ്റ്റിക്ക് ഫ്രീ ക്യാമ്പസ് പ്രഖ്യാപിച്ച ഈ സമയത്ത് ഇനി ഇതിനും കൂടി ഒരു ഫ്രീ ക്യാമ്പസ് ഉണ്ടാവട്ടെ എന്ന് നമ്മളെപ്പോഴുള്ള അധ്യാപകർക്ക് ശരിക്കും ആഗ്രഹിക്കുകയാണ്. കാരണം എന്താ പറയുക, ഈ പ്ലാസ്റ്റിക് ഐറ്റംസിൽ കുട്ടികൾ കൊണ്ടുവരുന്ന ഈ പ്ലാസ്റ്റിക് കൂടെ ഇടാൻ വേണ്ടിയിട്ട് മാത്രം, കൂടുതൽ കവറുകൾ ഇടാൻ വേണ്ടി മാത്രം സ്കൂളുകളിലൊക്കെ വലിയൊരു സാധനം
1: വെച്ചിട്ടുണ്ട്.
0: ആ കമ്പി കൂടെ എന്താ അതിൻ്റെ കാരണം, ഉപയോഗത്തിൻ്റെ ആധിക്യം ഉണ്ടായതുകൊണ്ടാണ്. വെറുതെ കൊണ്ട് വെച്ചിട്ടില്ലല്ലോ, നമ്മളും ചെറുപ്പത്തിൽ ഒന്നും ഇങ്ങനത്തെ കമ്പി കൂടുകൾ സ്കൂളിലുണ്ടോ, വലിയ
1: കമ്പി കൂടുതൽ.
0: അതിൽ നോക്കുകൊണ്ടോ, അതിൽ കൂടുതൽ എന്താണ്ടാവും അറിയോ, ഞാനീ പറഞ്ഞ നേരത്തെ 10 രൂപയുടെ കുപ്പിയില്ലേ, ഓരോ പേരിലറിയപ്പെടുന്ന മധുരപാനീയങ്ങളുടെ കുപ്പികളായിരിക്കും കൂടുതലുണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഓക്കെ പൊരിയും അങ്ങനെയുള്ള ലൈസും കാര്യങ്ങളും. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അവരുടെ രോഗ അവസ്ഥയിലും നമ്മൾ തന്നെ ക്യാഷ് ചിലവാക്കേണ്ടി വരും. അപ്പോൾ കുട്ടികളത് ബോധ്യപ്പെടുത്തിയാൽ മതി, സ്കൂളുകളിൽ നിന്ന് അതിനുള്ള അവയർനെസ് ഉണ്ടായാൽ മതി. അവർ നിരന്തരം ചില കാര്യങ്ങൾ നിരന്തരം ഓർമ്മിപ്പിച്ചാലേ കുട്ടികൾക്ക് എന്ത് ചെയ്യുള്ളൂ, അത് പിന്നെ മനസ്സിൽ തങ്ങുള്ളൂ. ഈ ഒരു അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതിനുള്ള ഇതാണെന്ന് വിചാരിക്കും, ഏത് അപ്പോൾ വാങ്ങിത്തരായിട്ടാണ് എന്നുള്ള ആ ഒരു നമ്മളെക്കുറിച്ചുള്ള മോശം ചിന്ത ഉണ്ടാവും. അതല്ലാതെ അവബോധം ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികളുടെ ആരോഗ്യസ്ഥിതി രക്ഷിതാക്കളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അധ്യാപകർക്കും അതിൽ പങ്കുണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളുക.
1: തീർച്ചയായിട്ടും നല്ലൊരു ചിന്തയാണ്, നമ്മൾ ആലോചിക്കേണ്ട തീരുമാനമെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇതുവരെ ഓർമ്മപ്പെടുത്തിയത്.
0: നമുക്കിനി അടുത്ത സ്ലോട്ടിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അറിയാം ഒരു നന്മ. ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് നമ്മുടെ മുമ്പിൽ ഇനി ഉള്ളത്. ഒരു അറിവിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട്
2: മുഹറം മാസം തുടക്കത്തിൽ 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതി വെച്ചാൽ ധാരാളം പുണ്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പ്രചരിക്കുന്നു, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ എന്നാണ്.
3: ജനങ്ങൾ ദീൻ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന പല വിശ്വാസങ്ങളും ആചാരങ്ങളും സത്യത്തിൽ ദീനിൽപ്പെട്ട കാര്യങ്ങളല്ല. ഒരു ബിദഅത്ത് കയറിക്കൂടുമ്പോൾ ഒരു സുന്നത്ത് പുറത്തു പോകേണ്ടി വരും. സുന്നത്തും ബിദഅത്തും കൂടെ ഒരിക്കലും യോജിക്കുകയില്ല. മുഹറമാസത്തിൻ്റെ തുടക്കത്തിൽ 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതി വച്ചാൽ പുണ്യങ്ങളുണ്ട് എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞത്. പുണ്യം അത് അറിയിച്ചു തരേണ്ടത് അല്ലാഹുവോ അല്ലാഹുവിൻ്റെ റസൂലോ ആണ്, ഖുർആനോ സുന്നത്തോ ആണ് എന്നർത്ഥം. എങ്കിൽ വിശുദ്ധ ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലോ എവിടെയാണ് 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതി വെക്കണം, മുഹറമാസത്തിൽ അങ്ങനെ എഴുതി വെക്കണം എന്നുള്ളത്? ഏതൊരു സാധാരണക്കാരന് പോലും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. റസൂലുള്ളാഹി ഖുർആനുമായി വന്നപ്പോൾ മക്കയിലും മദീനയിലുമൊക്കെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ അറബി ഭാഷ എഴുതാൻ അറിയുന്ന ആളുകൾ വളരെ കുറവായിരുന്നു, നിരക്ഷരായിരുന്നു അധികം ആളുകളും. അങ്ങനെയുള്ളൊരു സമൂഹത്തോട് നബി എങ്ങനെയാണ് 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് മുഹറം മാസത്തിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞത്? ഏത് ഹദീസിലാണുള്ളത്? ദീനാണ് എന്ന് പറഞ്ഞ് ഒരാൾ അവൻ്റേതായ വാദം തട്ടിവിടുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രമാത്രമാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ മകഅദഹു മിനന്നാർ, ആരെങ്കിലും എൻ്റെ മേൽ മനഃപൂർവ്വം ഒരു കളവ് ആരോപിച്ചാൽ അവൻ്റെ സങ്കേതവും ഇരിപ്പിടവും നരകമാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. ദീൻ പരിപൂർണമായി, അതിലൊന്നും കൂട്ടിച്ചേർക്കുവാനോ അതിൽ നിന്ന് ഒഴിവാക്കുവാനോ ഇല്ല. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ പേരിൽ ഇത്തരത്തിൽ ഒരു കളവ് പറയുവാൻ പാടില്ല, വളരെ ഗൗരവമാണ്, വളരെ ഗുരുതരമാണ്. അല്ലെങ്കിലും മുഹറം മാസത്തിന് ഒരു ഭാഗത്ത് കുറേ ഇല്ലാത്ത പോരിശകൾ പറയുമ്പോൾ മറുഭാഗത്ത് ഉള്ള കുറേ പോരിശകളും ജനങ്ങൾ ഒഴിവാക്കുകയാണ്. മുഹറം മാസത്തിന് ശ്രേഷ്ഠതയുണ്ട്.
0: മാഷാ, ഒരു കുറഞ്ഞ സമയത്തിൽ മുഹറവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവുമാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ നേരത്തെ ലൈവ് ക്വിസിൻ്റെ ഉത്തരത്തിൽ വിജയികളായിട്ടുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകളെ പെട്ടെന്ന് നമുക്ക് വായിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് ഖദീജ തൊടുപുഴയാണ്,
1: വൈദ്യൻ ചൂളിയാട്,
0: ബുഷ്ര കെ എം പട്ടർക്കടവ് മലപ്പുറം,
1: ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ,
0: ഷമീറ സിദ്ദീഖ് വണ്ടിപ്പെരിയാർ,
1: സഫിയ വി കെ പത്തപ്പെരിയം,
0: റൈഹാന ബാനു തോട്ടശ്ശേരിയാർ,
1: ജലീൽ കാട്ടക്കാമ്പൽ,
0: സഫിയ എടപ്പാൽ,
1: ഷാദിയ ബിന്ത് അബ്ദുള്ള തിരുവമ്പാടി,
0: സൗദാമുട്ടം,
1: ജാസ്മിൻ സാലിം തൊടുപുഴ,
0: ഷാദിയ കെ ടി തോട്ടശ്ശേരിയാറ്.
1: അപ്പൊ ഇന്ന് രണ്ട് തൊടുപുഴക്കാരുണ്ട് അല്ലേ?
0: തോട്ടശ്ശേരിക്കാരും ഉണ്ട് രണ്ടാള്.
1: ഓക്കെ മാഷാ.
0: പിന്നെ നമ്മുടെ സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള ആളുകളും ഉണ്ട്. എല്ലാവർക്കും, പങ്കെടുത്ത ആളുകൾക്കും അതോടൊപ്പം തന്നെ വിജയികളായവർക്കും ശരീരം അയച്ചവർക്കും ഒക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകൾക്ക്. ഇന്നത്തെ ഈ ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനാ വസീയത്തോടു കൂടെ ഞാൻ നസറുദ്ദീൻ മഞ്ഞപ്പെട്ടി, എൻ്റെ കൂടെ മുസ്തഫ എപ്പിക്കാട്.

0: الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് കഴിഞ്ഞു. ഇനി നാം പീസ് റേഡിയോ വൈബ്സിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
1: ഞാൻ ഷഫീഖ് വണ്ടൂർ.
0: ഇന്ന് നാം ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിൽ ഉദിച്ചതോ എന്നതാണ് ഇന്നത്തെ ഇൻസൈറ്റിലൂടെ നാം കേൾക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയാണ് ഈ ഒരു വിമർശനത്തിന് മറുപടി നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസ്ഹാബി അജ്മഈൻ. അമ്മാ ബാദ്. ബഹുമാനരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് സാധാരണയായി ചില ആളുകൾ പറയാറുള്ളതാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിൽ വന്ന ചില കാര്യങ്ങൾ എഴുതി വെച്ചതാണ്. അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ചില നിയമങ്ങളൊക്കെ അവിടുന്നും ഇവിടുന്നും എഴുതിയുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ വന്ന കാര്യങ്ങളാണ്, പ്രവാചകൻ്റെ ചിന്തയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ. അതല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് അദ്ദേഹത്തിന് വഹയൊന്നും കിട്ടിയിട്ടില്ല, അങ്ങനൊരു വഹയുമില്ല എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ഇത് പറയുന്ന ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകളോട് നമുക്ക് വളരെ സ്നേഹത്തോടുകൂടി ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു തൻ്റെ ബുദ്ധിയിൽ വന്ന കാര്യങ്ങൾ എഴുതി വെച്ചതാണ്, അല്ലെങ്കിൽ അതിൻ്റെ സാമൂഹിക പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് ചില രചനകൾ നടത്തിയതാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പം ചരിത്രത്തിലെ കൃത്യമായിട്ടുള്ള ചില അവതരണങ്ങൾ അത് ഒരു ബുദ്ധി കൊണ്ട് കണ്ട, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുമ്പോഴും അതുപോലെ തന്നെ 12 അരുവികൾ, അത് 12 എന്നുള്ളത് അതൊരു ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റിയ കാര്യമല്ല. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം, കപ്പലിൻ്റെ അദ്ദേഹത്തിൻ്റെ 950 വർഷമാണ് അദ്ദേഹം ജീവിച്ചത്, ദഅവത്ത് നടത്തിയത്. ഈ എണ്ണങ്ങളൊന്നും ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ. മാത്തമാറ്റിക്സ് എന്നല്ലെങ്കിൽ ഒരു കണക്ക്, ചരിത്രത്തിലെ കണക്ക് എന്നുള്ളത് അതൊരു ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ല. അതേപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ എണ്ണം അവിടെ എത്രയാളായിരുന്നു. അപ്പോൾ ബുദ്ധി കൊണ്ട് കണ്ടെത്തി എന്നുള്ള വാദം യഥാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ മുമ്പിൽ തകരുകയാണ്. ഒരിക്കലും തന്നെ ഒരു ചരിത്രത്തിൻ്റെ കൃത്യമായ മേഖലകളെ ഒരു ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെയും സ്വർഗത്തെപ്പറ്റി പറയുന്നു, നരകത്തെപ്പറ്റി പറയുന്നു, ഖബറിനെപ്പറ്റി പറയുന്നു, മരണത്തെക്കുറിച്ച് പറയുന്നു. ഇതെങ്ങനെയാണ് ഒരു മനുഷ്യൻ, ഒരു മരിച്ചിട്ടില്ലാത്ത മനുഷ്യനെങ്ങനെയാണ് മരണത്തെക്കുറിച്ച് വ്യക്തമായി കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക? മരണാനന്തര ശേഷം ഒരു ലോകത്തിൽ നിന്നൊരു മനുഷ്യൻ ഭൂമിയിലേക്ക് തിരിച്ചു വരാതിരിക്കെ എങ്ങനെയാണ് ഒരു മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊരു മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പറയുക ഒരിക്കലും അബദ്ധം പറ്റാത്ത രീതിയിൽ? അപ്പോൾ ഇതൊക്കെ തന്നെയും വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന വാദത്തെ തകർത്ത് കളയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ തെളിവുകളാണ്. അതുപോലെ തന്നെ ഈ വാദത്തെ എതിർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇത് കെട്ടി ഉണ്ടാക്കിയതാണ്, സ്വന്തം ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന ഒരു വാദം പ്രവാചകൻ്റെ എതിരാളികൾ പോലും ഉന്നയിച്ചിട്ടില്ലെന്ന് വളരെ ശ്രദ്ധേയമാണ്. പ്രവാചകൻ ഇത് കെട്ടിപ്പറഞ്ഞു എന്നല്ല അവർ പറഞ്ഞത്, നേരെ മറിച്ച് അവർ വാദം എന്താണ്? വഖാലു അസാതിറുൽ അവ്വലീൻ ഇക്തതബഹ ഫഹിയതും ലഅലൈഹി ബുക്റതം വഅസീല. അത് മറ്റാരോ പറഞ്ഞു കൊടുക്കുന്നതാണ്, അതല്ലെങ്കിൽ നമ്മുടെ പൗരാണികരായിട്ടുള്ള ആളുകളുടെ കഥകൾ അദ്ദേഹം കെട്ടിപ്പറയുകയാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തമായി പറയുകയില്ല, പൗരാണിക കഥകൾ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന എന്നൊരു പിന്നെ വായനയാണ് അവർ നടത്തിയത്. അതല്ലാതെ പ്രവാചകനോട് പഠിത്തിരുന്ന് ഈ സാമൂഹിക ചുറ്റുപാടുകളെല്ലാം പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പിന്നെ കെട്ടിപ്പറച്ചിൽ നടത്തി എന്നത് അവിടുത്തെ എതിരാളികൾ പോലും യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് നോക്കുന്നുങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാഗോയിൽ പോയിരിക്കുന്നു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്നു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുമ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടി അണഞ്ഞു പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ അണഞ്ഞു പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു പോകുന്നു, പേടിച്ചു പോകുന്നു. അപ്പോൾ എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിൽ പേടിയുണ്ടായത്? ഈ വിശുദ്ധ ഖുറാനിൻ്റെ ആരംഭം അങ്ങനെയാണല്ലോ. അപ്പോൾ പ്രവാചകൻ സ്വന്തമായി കെട്ടിപ്പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ ഈ ഭയത്തിൻ്റെ ആവശ്യമെന്ത്? അത് എനിക്ക് എന്നെ സഹായിക്കാൻ ഇതാ ഒരാളിവിടെ എത്തിയിരിക്കുന്നു എന്ന അതിയായ സന്തോഷമല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകേണ്ടത്? ഞാനിതാ കുറേ കാലമായി ഒരു ഗ്രന്ഥം രചിക്കാൻ വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മാറ്ററുകൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു, അതിനുള്ള സഹായി എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ് പ്രവാചകൻ. യഥാർത്ഥത്തിൽ ഈ വിമർശകന്മാരുടെ വിമർശന പ്രകാരം ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷേ എന്താണ് ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായി ഭയന്നു പോയി. പ്രവാചകൻ നമുക്കറിയാം ധൈര്യശാലിയാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്, ആരോഗ്യവാനാണ്, ശക്തനാണ്. പക്ഷെ എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു പോയി. എന്ത് മനസ്സിലായി? ഇത് അള്ളാഹുവിൻ്റെ വഹയാണ്, അതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത് കെട്ടി ഉണ്ടാക്കിയതല്ല. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി കെട്ടി ഉണ്ടാക്കിയതാണെങ്കിൽ നമുക്കറിയാം പ്രവാചകൻ്റെ ജീവിതത്തിൽ കുറച്ച് കാലങ്ങൾ അഥവാ ഏകദേശം ഒരു 6 മാസത്തോളം വഹയികൾ നിലച്ചുപോയ കാലഘട്ടമുണ്ടായിരുന്നു, അഥവാ ഫത്രത്തുൽ വഹയിൻ്റെ കാലഘട്ടം. എന്തിനാണ് ഈ 6 മാസക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി വരാതെ ബുദ്ധിമുട്ടി നടന്നത്? ഇവിടെ വാദപ്രകാരം പ്രവാചകൻ കെയ്തി ഉണ്ടാക്കിയതാണെങ്കിൽ പ്രവാചകൻ എപ്പോൾ വേണമെങ്കിലും എഴുതാലോ, എപ്പോൾ വേണമെങ്കിലും പ്രവാചകന് തൻ്റെ ബുദ്ധിയിൽ വരുന്ന കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കാം. പക്ഷേ 6 മാസക്കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി വരാതെ മാനസികമായ പ്രയാസത്തിലേർപ്പെട്ടു. ഇത് ഖുർആൻ കൊണ്ടും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ടും നമുക്ക് സ്ഥിരപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു എഴുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പ്രവാചകൻ്റെ അടുക്കൽ നിന്നുണ്ടായതാണെങ്കിൽ എന്തിനാണ് അങ്ങനെയൊരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്? ഇനി മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തിയും പ്രവാചകൻ്റെ ബുദ്ധിവൈഭവവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളുമൊക്കെ അറിയുന്ന ആളുകളാണല്ലോ മക്കയിലുണ്ടായിരുന്നത്. അവരൊരിക്കലും ഇങ്ങനെ ഒരു ആരോപണം പറയാത്തത് എന്തുകൊണ്ടായിരിക്കും? കാരണം അവർക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എഴുതാനറിയുന്ന വായിക്കാനറിയുന്ന ഒരാളല്ല. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഫഇൻ കുൻത ഫീ ശക്കി മിമ്മ അൻസൽനാ ഇലൈക് ഫസ്അലിൽ ലദീന യഖ്റഊൻ കിതാബ മിൻ ഖബലി ലഖദ് ജാഅക അൽഹഖു മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. നിനക്ക് മുമ്പ് വേദഗ്രന്ഥം ലഭിച്ചിട്ടുള്ള ആളുകളോട് ഇതിൻ്റെ സംശയങ്ങൾ ചോദിച്ചു നോക്കൂ. കാരണം അവർക്കറിയാം അവസാന വേദഗ്രന്ഥം ലഭിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരജ്ഞാനമില്ലാത്ത, ഇതിൽ സംശയങ്ങളില്ല പ്രവാചകൻ ഒരിക്കലും അവരോട് ചോദിച്ചിട്ടില്ല. അപ്പം അക്ഷരജ്ഞാനമില്ലാത്തൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി കൊണ്ട് കാര്യങ്ങൾ എഴുതി ചേർത്തു, തൻ്റെ ഭാവനയിൽ വന്ന കാര്യങ്ങൾ എഴുതി ചേർത്തു എന്ന് പറയുന്നത് ശരിയല്ല. ഇനി മാത്രമല്ല, പ്രവാചകൻ സ്വന്തമായി എഴുതി ഉണ്ടാക്കിയതാണെങ്കിൽ വളരെ കൃത്യമായി, ഇപ്പോൾ റോമിൻ്റെ വിജയം അതേപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങൾ അതൊക്കെ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു. 40 വർഷക്കാലം അവർക്കിടയിൽ ജീവിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ അത്രയും കാലഘട്ടത്തിൽ ഉണ്ടാകാതിരുന്ന പല അത്ഭുതങ്ങളും ഈ ഒരു 40 വയസ്സിന് ശേഷം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു ഇത് എൻ്റെതല്ല എന്ന്. അതുതന്നെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഞാൻ ഒരു വ്യക്തി താൻ സ്വന്തമായി ഒരു കൃതി ഉണ്ടാക്കുകയും അത് ലോകത്തെ പരിഭ്രമിപ്പിക്കുകയും ലോകത്തെ അന്താളിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി പറയാണ് ഇതെൻ്റെതാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മഹത്വമല്ലേ അത്? പക്ഷെ ആ വ്യക്തി പറയുന്നത് എൻ്റെതല്ല, ഇത് അള്ളാഹുവിൻ്റെതാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. കാരണം ഇത്രയും വലിയ അത്ഭുതങ്ങളുടെ കലവറയായ വിശുദ്ധ ഖുർആൻ അത് കൊണ്ടുവന്ന വ്യക്തി പറയുന്നത് എൻ്റെതല്ല. യഥാർത്ഥത്തിൽ അത് ഏറ്റവും കൂടുതൽ മാനുഷികമായൊരു പരിഗണന വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഭൗതികമായ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ പ്രവാചകൻ എന്താ പറയേണ്ടത്? ഇതെൻ്റെതാണ്, ഞാൻ മഹത്വമുള്ളവനാണ്, ഞാൻ മഹാനാണ് എന്നല്ല പറയേണ്ടത്. പക്ഷെ പ്രവാചകനും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇതെൻ്റെതല്ല, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിറക്കപ്പെട്ടതാണ്, ഇത് സംശയമില്ല. ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒന്ന് കൊണ്ടുവരും. അപ്പോൾ വ്യക്തമായി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഒരു നിലക്കും ആളുകൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധമുള്ള തെളിവുകളുടെ ഭണ്ഡാരങ്ങൾ ആണ് വിശുദ്ധ ഖുർആൻ നിറഞ്ഞു കിടക്കുന്നത്. കണ്ണുള്ളവർക്ക് കാണും, കാതുള്ളവർക്ക് കേൾക്കും, ഹൃദയമുള്ളവർ ചിന്തിക്കും, മനസ്സിലാക്കും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് കേവലം കടലാസുകൾ മാത്രമായിരിക്കും, ചില അക്ഷരങ്ങൾ മാത്രമായിരിക്കും. അവർക്കതിൽ നിന്ന് വെളിച്ചം കിട്ടുകയില്ല, അവർക്കതിൽ നിന്ന് അവർ അതിലൂടെ വഴി കണ്ടെത്തുകയില്ല. യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ആ വെളിച്ചം കിട്ടണമെങ്കിൽ മനസ്സ് തുറക്കണം, അത് നമ്മൾ ആത്മാർത്ഥമായി പഠനങ്ങൾ ആവശ്യമാണ്, ഗവേഷണങ്ങൾ ആവശ്യമാണ്, അന്വേഷണങ്ങൾ ആവശ്യമാണ്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകൂടി ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുറാനിലേക്ക്, അതിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരാനുള്ള സൗഭാഗ്യം അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.
0: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമായിരുന്നു. ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിലുദിച്ചതോ എന്ന വിമർശകർക്കുള്ള മറുപടിയായിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് സംബന്ധിച്ചത്. നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. സ്വരം.
1: ഓക്കെ, നമ്മൾ ഗഹനമായി പഠന വിഷയങ്ങൾക്കിടയിൽ ഒരു മ്യൂസിക്കില്ലാത്ത മതപരമായി അനുവദനീയമായിട്ടുള്ള ഗാനം കേൾക്കുക എന്ന് പറയുന്നത് ഒരു റിലാക്സേഷനാണ്, ഒരു പ്രഷർ റിലീസറാണ് യഥാർത്ഥത്തിൽ, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് നീതിയുള്ള റാഹിമായ എൻ്റെ നാഥന് എന്നാരംഭിക്കുന്ന ഗാനമാണ്
0: നവാൽ കെ അരീക്കോടാണ് നമ്മോടൊപ്പം ചേരുന്നത്.

0: ഓക്കെ, നാം ഇപ്പോൾ കേട്ടത് സ്വരം, നീതിയുള്ള റാഹിമായ എൻ്റെ നാഥന് എന്നാരംഭിക്കുന്നു.
1: നല്ല മനോഹരമായ വരികളായിരുന്നു, കേൾക്കാൻ ഇമ്പമായിരുന്നു. നവാൽ കെ അരീക്കോടാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി നാം പ്രവേശിക്കുന്നു ആരോഗ്യവിചാരം.
0: ആരോഗ്യപൂർണമായിട്ടുള്ള ജീവിതത്തിന് കുറേയധികം നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു റേഡിയോ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ശ്രോതാക്കൾക്ക് എക്സ്പേർട്സിൻ്റെ അല്ലെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്.
1: പ്രത്യേകിച്ചും ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ അത്യാഹിതങ്ങൾ എന്ന ടൈറ്റിൽ അതിൻ്റെ മൂന്നാം ഭാഗമാണ്. പാമ്പ് കടിയേറ്റാൽ പലർക്കും ആശങ്കയും പേടിയുമുള്ള ഒരു വിഷയമാണ് പാമ്പ് എന്നുള്ളത്, അല്ലേ? അപ്പോൾ പാമ്പ് കടിയേറ്റാൽ എന്തു ചെയ്യണമെന്നുള്ളത് ഡോക്ടർ യാസറും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക്കും ആണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്.
0: അതെ, പാമ്പ് കടിയെക്കുറിച്ച് വളരെയധികം കിംവദന്തിയും കാര്യങ്ങളൊക്കെ സമൂഹത്തിലുണ്ട്. കെട്ടണോ, മുറിമ കെട്ടണോ, മുറിൻ്റെ മുകളിൽ കെട്ടണോ, താഴെ കെട്ടണോ എന്നൊക്കെ പറയും. അതിൽ ഇത് നമുക്കിത് ഇതിന് പരിഹാരം ഇന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.
1: അതെ, തീർച്ചയായിട്ടും.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയാണ് ഇന്ന് നാം ചർച്ചയ്ക്കെടുക്കുന്നത്. മെഡിക്കൽ എമർജൻസീസ്, മെഡിക്കൽ രംഗത്തുള്ള അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നാം ചെയ്തുകൊണ്ടിരുന്നത്. ചർച്ചയ്ക്ക് ഇന്നും നമ്മോടൊപ്പം എത്തിച്ചേരുന്നിട്ടുള്ളത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസർ ചോമയിൽ. പ്രിയ ഡോക്ടർക്ക് ആരോഗ്യവിചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പാമ്പ് കടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ പാമ്പ് കടി ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് പൊതുവെ. ആ വിഷയത്തിൽ കൂടുതൽ ആളുകൾക്ക് അജ്ഞതയും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും ഒരുപാടുള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് ഈ പാമ്പുകളിലെ വിഷം, എല്ലാ പാമ്പിനും വിഷമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് നമുക്ക് ചർച്ച എടുക്കണം എന്ന് തോന്നുന്നു. എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ അതോ
3: ഇല്ല? പാമ്പുകൾ രണ്ടു തരം ഉള്ളത്, വിഷമുള്ളതും വിഷമില്ലാത്തതും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത് വിഷമില്ലാത്ത പാമ്പുകളാണ്. വിഷമുള്ളതാണ് ഇപ്പം കേരളത്തിൽ മൂന്ന് തരത്തിലുള്ള പാമ്പുകളാണ് വിഷമുള്ള പാമ്പുകളുള്ളത്. കോബ്ര, മറ്റേ വൈപ്പർ, ക്രേറ്റ്, ഇവയ്ക്കാണ് വിഷമുള്ള പാമ്പുകളുള്ളത്. അതിൽ കോബ്ര ആണ് അതുപോലെ തന്നെ വൈപ്പറാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേരളത്തിൽ കാണപ്പെടുന്നത്. ക്രേറ്റ് വളരെ റെയറായിട്ട് മാത്രമേ കാണപ്പെടാറുള്ളൂ.
2: ഈ കോബ്ര ക്രേറ്റ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് അറിഞ്ഞോളന്നില്ല, ഇതിൻ്റെ ഒരു മലയാളം കൂടി പറഞ്ഞാൽ ഒന്നുകൂടി.
3: കോബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർക്കൻ പാമ്പ്, അതുപോലെ തന്നെ കിങ് കോബ്രയ്ക്കാണ് നമ്മൾ ഇതെന്ന് പറഞ്ഞ രാജവമ്പാല എന്ന് പറയുന്നത്. പിന്നെ വൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണലി. പിന്നെ ക്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിക്കട്ടൻ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ മറ്റൊരു ഇതാണ് സാധാരണ നമുക്ക് കാണാൻ, ഇപ്പോൾ എന്താ പറയുക, വിഷമുള്ള പാമ്പുകളിലെ മെയിൻ ഐറ്റംസ് പറഞ്ഞത്. വിഷമില്ലാത്തതുപോലെ നമ്മൾ സാധാരണ കാണുന്ന പാമ്പുകളിൽ വിഷമില്ലാത്ത ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള ഇതൊക്കെ?
3: വിഷമില്ലാത്ത പാമ്പ് നമ്മൾ പച്ചലപ്പാമ്പ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചേരകളിലാണ് പലപ്പോഴും നമ്മൾ വിഷമുള്ള പാമ്പുകളാണോ എന്ന് കരുതാറുള്ളത്. ചില ചേരകളെ ഈവൻ രാജവമ്പാലിനെ പോലെയുള്ള ചേരകളുണ്ട്, വള്ളിക്കട്ടര പോലത്തെ ഇതുള്ള ചേരകളുണ്ട്. അതൊന്നും ആക്ച്വലി വിഷമുള്ള പാമ്പുകളല്ല. പിന്നെ മലമ്പാമ്പ്, മലമ്പാമ്പ് ഒരിക്കലും വിഷമുള്ള പാമ്പല്ല. അത് പലപ്പോഴും നമ്മൾ ഭക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മളെ മറ്റുള്ള അവയവങ്ങൾ മുറുക്കിയതിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും മരണം സംഭവിക്കാറുള്ളത്. ഒരിക്കലും വിഷമ പാമ്പ് കടിച്ചിട്ട് ഒരിക്കലും മീൻ വിഷമേറ്റിട്ടൊന്നും സാധാരണഗതിയിൽ മരിക്കാറില്ല.
2: പേടിയുണ്ട് മരിക്കും. അപ്പൊ എല്ലാ തരം പാമ്പുകൾക്കും വിഷമില്ല അല്ലേ? ഏകദേശം എത്ര ശതമാനം പാമ്പുകൾക്കാണ് വിഷമുള്ളത് എന്നുള്ള അങ്ങനത്തെ ഒരു കണക്കിൽ?
3: സത്യം പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ കാണപ്പെടുന്ന, ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ കാണുന്ന വിഷമില്ലാത്ത പാമ്പുകളാണെന്നുള്ളത്. മിക്കവാറും പാമ്പുകൾ കടിയേറ്റ് കഴിഞ്ഞാൽ 90% പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വിഷമുള്ളതാണെങ്കിൽ വെറും അത് 10% മാത്രമേ ഉള്ളൂ.
2: ടോട്ടൽ ഒരാൾക്ക്, ജനങ്ങൾ കേൾക്കുന്ന കടികളിൽ 10% മാത്രമേ വിഷമുള്ള പാമ്പുകളെ കടിയേൽക്കുന്നുള്ളൂ.
3: അതെ, വിഷമുള്ള പാമ്പുകൾ കടിയേൽക്കും. മാത്രമല്ല, ഈ വിഷമുള്ള പാമ്പ് തന്നെ കടിച്ചാൽ വിഷം ഏൽക്കണമെന്നുമില്ല.
2: അതൊന്നുകൂടി വിശദീകരിക്കണം.
3: അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഷമുള്ള പാമ്പുകൾ ഞാൻ പറഞ്ഞു 10% മാത്രമേ ഉള്ളൂ. അതിൽ 10% മാത്രമേ ഉള്ളൂ വിഷം ഏൽക്കുകയുള്ളൂ, ബാക്കി 90% വിഷമേൽക്കില്ല. ഇതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ പാമ്പുകൾ പലപ്പോഴും നമ്മുടെ കാലുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളിലോ ഒക്കെ കടിക്കുകയാണെങ്കിൽ അതിൻ്റെ വിഷം നമ്മുടെ ഡ്രസ്സുകളിലോ അല്ലെങ്കിൽ നമ്മളുടെ ചെരുപ്പുകളിലോ ഷൂകളിലോ ഒക്കെ ആയിട്ട് പോവും. ബാക്കിയുള്ള ഭാഗം മാത്രമേ നമ്മളെ കാലിലോട്ടോ കയ്യിലോട്ടോ വരികയുള്ളൂ. അത് മാത്രമല്ല, പാമ്പുകളുടെ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് അതിൻ്റെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ വിഷം എന്ന് പറയുന്നത്. അത് ഇരയെ ഭക്ഷിച്ചതിന് ശേഷമാണ് മനുഷ്യരെ കടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിഷം ഏൽക്കണം എന്നില്ല.
2: അപ്പോൾ വളരെ വിരളമായിട്ട് ശരിക്ക് പാമ്പുകടിയിൽ വിഷം ഏൽക്കുന്നുള്ളൂ എന്നല്ലേ?
3: അതെ അതെ അതെ, വളരെ കുറച്ച് മാത്രമേ വിഷം ഏൽക്കുള്ളൂ. സത്യത്തിൽ ഇതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം.
2: അപ്പോൾ ഈ കടി ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുൻകരുതലായിട്ട് ചെയ്യേണ്ടത്?
3: ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് പാമ്പുകടികൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അത്യാഹിത വിഭാഗത്തിൽ കാണാറുള്ളത്. ഇതിന് ഈ ഒരു സമയത്ത് പാമ്പുകൾ പലപ്പോഴും തണുപ്പുള്ള സ്ഥലങ്ങൾ തേടിയിട്ടാണ് അവർ റെസ്റ്റ് എടുക്കാനും മറ്റും പോകുന്നത്. ആ സമയത്ത് ആണ് ഇത് മനുഷ്യർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ. പലപ്പോഴും നമ്മുടെ ഈ തേങ്ങൊക്കെ കൂട്ടിയിട്ട സ്ഥലം അല്ലെങ്കിൽ വിറക് കൂട്ടിയിട്ട സ്ഥലം, അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഈ പാമ്പുകൾ പലപ്പോഴും തണുപ്പുള്ള സ്ഥലങ്ങളായതുകൊണ്ട് അവിടെ നിൽക്കാറ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ അവിടെ പോവുകയും എന്നിട്ട് നമ്മൾ വല്ല എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത് കൊത്തുകയുമാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്.
2: അപ്പോൾ കൂടി ഇങ്ങനത്തെ എന്താ പറയുക, പാമ്പ് വസിക്കാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിലൂടെ ശ്രദ്ധിച്ചു പോവുക.
3: അതെ, അങ്ങോട്ട് ശ്രദ്ധിച്ചു പോവുക. അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലത്തെയുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒരു വടി കൊണ്ടോ മറ്റോ മാറ്റി നോക്കുക. ഇപ്പോൾ വിറകാണെങ്കിൽ തന്നെ വടി കൊണ്ട് മാറ്റി നോക്കുക. അവിടെ എന്തെങ്കിലും ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോൾ കുറച്ചൊരു ശബ്ദമുണ്ടാക്കി നടക്കുക. ശബ്ദമുണ്ടാക്കി നടക്കുമ്പോൾ നമ്മളുടെ വൈബ്രേഷൻ കൊണ്ട് പലപ്പോഴും പാമ്പുകൾ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്.
2: കുറച്ച് കാൽപ്പാടുകൾ
3: നടക്കുക. അതുകൊണ്ട് നമ്മൾ വൈബ്രേഷൻ സെൻസ് കൊണ്ട് പാമ്പുകൾ അത് സെൻസ് ചെയ്ത് അവ വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വേസ്റ്റുകൾ കൂടുന്ന സ്ഥലങ്ങൾ അതൊക്കെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പാമ്പുകടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും.
2: ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല സാഹചര്യങ്ങളിലും പാമ്പുകടി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ഒരാളെ പാമ്പ് കടിച്ചു, അങ്ങനെ കടിച്ച ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇപ്പം ഇന്നത്തെ സമൂഹത്തിൽ പല പല ധാരണകളും തെറ്റിദ്ധാരണകളും ഈ ഒരു കാര്യത്തിലുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ അയാൾ ചെയ്യണം എന്നുള്ളതൊന്ന് ഫസ്റ്റ് വിശദീകരിക്കാം.
3: പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം കഴിയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് കാലിലാണ് പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. അവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും സഹായത്തിന് വിളിക്കുക. എന്നിട്ട് വരുന്ന സഹായത്തിന് വരുന്ന ആൾക്കാർ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എടുത്തു കൊണ്ടുവേണം വാഹനത്തിൽ കയറ്റാൻ ശ്രദ്ധിക്കുക.
2: നടക്കുന്നോണ്ടുള്ള ദോഷം എന്താ?
3: നടക്കുന്നോണ്ടുള്ള ദോഷം എന്താന്ന് പറഞ്ഞാൽ ഈ വിഷം ഏറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള കാൽഭാഗത്താണ് കടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്യാൻ നമ്മളെ മൂവ്മെന്റ്സ് കൊണ്ട് കാലിലെ അനക്കം കൊണ്ട് ചിലപ്പം അത് മറ്റുള്ള ഭാഗത്തോട്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മുന്നേ നമ്മൾ ഒരു വേറൊരു സംശയം സാധാരണ ചോദിക്കാറുള്ളത് പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ഉടനെ തന്നെ കെട്ടണോ എന്നുള്ളതാണ് ചോദിക്കാറുള്ളത്.
2: എല്ലാവരും സാധാരണ മുറുക്കി കെട്ടി
3: മുറുക്കി കെട്ടുന്നതിൽ സത്യത്തിൽ സയന്റിഫിക് ആയിട്ട് യാതൊരു എവിഡൻസും ഇല്ല. കെട്ടുന്നതിൽ തെറ്റില്ല, പക്ഷേ കെട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും മുറുകിപ്പോവും. നമ്മളുടെ പലപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏകദേശം 10 വർഷമായി അത്യാഹിതഭാഗത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്, ആ ഒരു എക്സ്പീരിയൻസിൽ കണ്ട എല്ലാ കേസുകളും കെട്ടിയിട്ടുള്ള എല്ലാ കേസുകളും മുറുക്കിയിട്ടാണ് കെട്ടിയിട്ടുള്ളത്. പല ക്ലാസ്സുകളും എല്ലാവർക്കും അറിയാം രണ്ട് വിരലുകളുടെ ഗ്യാപ്പ് വേണം കെട്ടണമെന്ന്. പക്ഷെ പലപ്പോഴും നമ്മുടെ ആ ഒരു ടെൻഷൻ കൊണ്ട് നമ്മൾ മുറുക്കിക്കെട്ടും. മുറുക്കിക്കെട്ടിയാൽ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ടുള്ള രക്തോട്ടം പൂർണ്ണമായി നിലച്ചു പോവുകയാണ്. എനിക്ക് സ്വന്തമായിട്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു, കാലിൻ്റെ വിരലിന് തണ്ടാം വിരലിൽ പാമ്പ് കടിയേറ്റു. തണ്ടാം വിരലിന് തൊട്ട് മുകളിൽ കാല് കെട്ടിയിട്ടുണ്ട് ഒരു ചെറിയ കയറുകൊണ്ട്, പിന്നെ കാലിൻ്റെ ഞെരിയാണിൻ്റെ മുകളിലും കെട്ടിയിട്ടുണ്ട്.

0: അറിയില്ല. രോഗികളുടെ ലക്ഷണത്തിലാണെങ്കിലും അല്ലെങ്കിൽ വിഷം ഏൽക്കുന്ന കാര്യത്തിലാണെങ്കിലും വലിയൊരു വ്യത്യാസം കാണാറില്ല.
1: പിന്നീട് വേറെന്ത് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്?
0: പിന്നീട് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാല് പലപ്പോഴും രോഗികൾ പാമ്പുകളുടെ ഹോസ്പിറ്റലോട് കൊണ്ടുവരാറുണ്ട്. പാമ്പുകളുടെ ശത്യത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതുകൊണ്ട് വലിയൊരു കാര്യമില്ല. കാരണം പാമ്പുകളെ, വിഷമുള്ള പാമ്പുകളെ നിങ്ങൾ കൊടുത്താലും വിഷമില്ലാത്ത പാമ്പുകളെ കൊടുത്തു കഴിഞ്ഞാലും ഞങ്ങൾ രോഗിയുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് രോഗികളെ ചികിത്സിക്കല്. അല്ലാതെ കടിച്ച പാമ്പിനനുസരിച്ചല്ല. അതുമാത്രമല്ല, വിഷമുള്ള പാമ്പാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷം ഏൽക്കണം എന്നില്ല. രോഗിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷമേറ്റ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ പാമ്പ് ഏതാണെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും രോഗികൾ ചോദിക്കാറുള്ളത്. പാമ്പ് ഏതായാലും, വിഷമുള്ള പാമ്പ് ഏതായാലും, മരുന്ന് നമുക്ക് കൊടുക്കാനുള്ളത് പോളിവാലന്റ് ആണ്. അതായത് ഇന്ത്യയിൽ കേരള നമ്മൾ കാണുന്ന പാമ്പുകൾക്കുള്ള അതിൻ്റെ ASV ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറയും. അത് ഏത് പാമ്പിനാണെന്നുണ്ടെങ്കിലും സാധാരണ കാണുന്ന എല്ലാ പാമ്പിനുമുള്ള ടൈപ്പ് വിഷമാണ്, പോളിവാലന്റ് വിഷം ASV ആണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്.
1: ഓക്കെ, അപ്പൊ ഏത് വിഷപ്പാമ്പ് കടിച്ചാലും മരുന്ന് സെയിം മരുന്നാണ്?
0: അതെ, സെയിം മരുന്ന് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ പാമ്പിനെയും എതിരെ പ്രതിരോധിക്കാനുള്ള ആ മരുന്നുകൾ ഈ ഒറ്റ മരുന്നിനകത്ത് തന്നെ ഉണ്ട്. അതാണ് അത് കാണിക്കുന്നത്.
1: അപ്പൊ അതുകൊണ്ട് പാമ്പിനെ തെരഞ്ഞ് സമയം കളയുന്നത് ഗുണത്തെ കളയാൻ ദോഷം ചെയ്യും,
0: ദോഷമാണ് ചെയ്യാൻ.
1: ഗുണം പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാം.
0: സത്യത്തിൽ ഈ രോഗികളെ പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകാറുണ്ട്,
1: പാമ്പിനെ തെരഞ്ഞിട്ട്.
0: പാമ്പിനെ തെരഞ്ഞ് വൈകാറുണ്ട് പലപ്പോഴും. ബ്ലീഡിംഗ് രക്തത്തിൽ നിന്ന് വായിൽ നിന്ന് ബ്ലീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിയിട്ടോ ഒക്കെയാണ് പലപ്പോഴും രോഗികൾ ഹോസ്പിറ്റലിൽ എത്താറുള്ളത്. നേരത്തെ എത്തിക്കുകയാണെങ്കിൽ, രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
1: പിന്നെ മറ്റൊരു ഇതാണ് കാണുന്നത്, എന്താ പറയാ, മുറിവ് പറ്റിയ സ്ഥലത്ത് എന്താ പറയുക, ബ്ലേഡ് കൊണ്ട് പറഞ്ഞ് രക്തം എടുക്കുക, അതല്ല സക്ക് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ, അതിൻ്റെ എന്തെങ്കിലും സയന്റിഫിക് കാര്യങ്ങൾ?
0: സയന്റിഫിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നത് വലിയൊരു അബദ്ധമാണ്. കാരണം ഈ ഒരു വിഷം, ആ ശരീരത്തിൻ്റെ ആ ഭാഗത്തുള്ള വിഷം ശരിക്കും നമ്മൾ മുറിവുണ്ടാക്കുകയാണെങ്കിൽ അത് രക്തത്തിലോട്ട് നമ്മൾ കലർത്തുകയാണ്, കൂടുതലായിട്ട് കലർത്തുകയാണ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യാനാണ് സഹായിക്കുക. അതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് നിങ്ങളൊരിക്കലും കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മുറിവുണ്ടാക്കിയിട്ട് രക്തം കളയാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളത് ഒരിക്കലും ചെയ്യരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മാത്രം കഴുകാം, എന്നിട്ട് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ വായിലൂടെ വലിച്ച് വിഷം വലിച്ചെടുക്കുന്ന ഒരു സംവിധാനം. അത് മുന്നേ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നൊരു പരിപാടിയാണ്. പക്ഷെ പലപ്പോഴും അതുകൊണ്ടുണ്ടാവുന്ന ദോഷം ഈ വലിക്കുന്ന ആൾക്കാണ്. അദ്ദേഹത്തിൻ്റെ വായിൽ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഈ വിഷം അദ്ദേഹത്തിനും കൂടി ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും രക്തം പൊടിയുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക.
1: പിന്നെ മറ്റൊരു തെറ്റിദ്ധാരണ ഉള്ളതാണ് ഈ എട്ടടി മൂർഖൻ എന്ന് പറയുന്ന ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എട്ടടി നടക്കുമ്പോൾ കാളി മരിക്കുമാണ്ട് ഒരു അടി പോലും വെക്കരുതെന്നും, അതുപോലെ തന്നെ ഈ പാമ്പ് കടിയേറ്റ ആളുകൾ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല, അത് എന്താ പറയുക, ഉറങ്ങിക്കഴിഞ്ഞാൽ വിഷം കൂടുതൽ ഏൽക്കും എന്നുള്ള ചില ധാരണകളൊക്കെ പണ്ട് തൊട്ട് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം?
0: അതൊരു രസകരമായിട്ടുള്ള രീതിയിൽ ഞാൻ പറയാം. എട്ടടി മൂർക്കൻ കടിച്ചു കഴിഞ്ഞാൽ എട്ടടി നടക്കാൻ പാടില്ല എന്ന് പറയാറ്. എട്ടടി നടക്കേണ്ട പകരം ഏഴടി നടന്ന് പിന്നെ ആളെടുത്ത് കൊണ്ടുപോയ പോരെ എന്നുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ അതിൽ ആക്ച്വലി യാതൊരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യവും ഇല്ല. ആൾക്കാരെ കഴിയുന്നത് നടത്തിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെയാണ് പലപ്പോഴും മുന്നേ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ആളെ ഉറങ്ങാൻ അനുവദിക്കരുത് എന്നുള്ളത്. അതിന് ഈ പാമ്പുകൾ ഈ വിഷം തന്നെ പലതരത്തിലുള്ളതുണ്ട്. അതായത് ഞരമ്പുകൾ നാഡികളെ ബാധിക്കുന്നതും അതുപോലെ തന്നെ രക്തത്തിനെ ബാധിക്കുന്നതുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കണ്ണിൻ്റെ പോളകൾ താന്നു പോകുന്ന ഒരു അവസ്ഥ രോഗലക്ഷണമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ, അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഉറങ്ങാൻ പാടില്ല എന്നുള്ളതൊക്കെ. അതിൻ്റെ ബാക്കിലുള്ള സയന്റിഫിക് കാര്യം അതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആൾ ഉറങ്ങിയത് കൊണ്ടൊന്നും ഒരിക്കലും വിഷം കൂടുതൽ ഏൽക്കുകയെ അങ്ങനൊന്നും ചെയ്യുകയില്ല.
1: പലതരം വിഷങ്ങളുണ്ട്, അതൊന്നുകൂടി വിശദീകരിക്കണം തോന്നുന്നു. എത്ര തരം ടൈപ്പ് പാമ്പുകൾക്ക് ഏതൊക്കെ ടൈപ്പ് വിഷങ്ങളുള്ളത് എന്നുള്ളതൊന്ന് വിശദമാക്കും. അങ്ങനെ ഈ വിഷം ഏറ്റുകഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്നുകൂടി ഒന്ന് വിശദം.
0: നമുക്ക് രണ്ട് തരത്തിലുള്ള വിഷങ്ങളാണ് ഉള്ളത്. ഒന്ന് നാഡികളുടെ ബാധിക്കുന്നതും, അതായത് ന്യൂറോടോക്സിക്കും, പിന്നെ അതുപോലെ തന്നെ

0: രക്ത കോയലുകളെ ബാധിക്കുന്നതും ഹെമറ്റോടോക്സിക്കും. ഈ രണ്ട് തരത്തിലുള്ള വിഷങ്ങളാണ് നമുക്ക് ഇന്ന് ഉള്ളത്. അതിൽ ന്യൂറോടോക്സിക് എന്ന് പറയുന്ന വിഷമേൽക്കുമ്പോൾ, അതായത് നാഡികളെ ബാധിക്കുന്ന വിഷമേൽക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കണ്ണുകളുടെ പോള അടഞ്ഞു പോകുന്നൊരവസ്ഥ, ഭക്ഷണം ഇറങ്ങാൻ ബുദ്ധിമുട്ട്, ശ്വാസതടസ്സം വരിക, പിന്നെ ആൾക്ക് കൈകളിലും കാലുകളും തരിപ്പ് വരിക, ഇതൊക്കെയാണ് നാഡികളെ ബാധിക്കുന്ന വിഷം, അതായത് ന്യൂറോടോക്സിക് വിഷങ്ങൾ ഉള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ കോബ്ര പോലെ അണലി കോബ്ര പോലെയുള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തത് കാണുന്നതാണ് ഇത് രക്തത്തിനെ ബാധിക്കുന്ന, അതായത് രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഹെമറ്റോടോക്സിക് എന്ന് പറയും, രക്തത്തിനെ ബാധിക്കുന്ന. അത് മൂലമുണ്ടാവുകയാണെങ്കിൽ ആൾക്ക് രക്തസ്രാവം, മൂത്രയിക്കുന്ന സമയത്ത് രക്തത്തിൻ്റെ കളർ വരിക, മലത്തിൽ രക്തത്തിൻ്റെ കളർ വരിക, അതല്ലെങ്കിൽ വായിൽ നിന്നും രക്തം ചുഴ വരിക, കണ്ണിൽ രക്തം കട്ട പിടിക്കുക, ഇതൊക്കെയാണ് മറ്റേ ഹെമറ്റോടോക്സിക് വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. വൈപ്പർ പോലെയുള്ള പാമ്പുകളൊക്കെയാണ് ഹെമറ്റോടോക്സിക് ആയിട്ടുള്ളത്. പിന്നെ രണ്ടും രീതി, രണ്ട് ടൈപ്പ്, അതായത് ഹെമറ്റോടോക്സിക്കും ന്യൂറോടോക്സിക്കുമായിട്ടുള്ള പാമ്പുകളുമുണ്ട്. അതിൽ രണ്ട് ലക്ഷണങ്ങളും കാണിക്കും, അതായത് രക്തസ്രാവത്തിൻ്റെ ലക്ഷണങ്ങളും കാണിക്കും, അതുപോലെ തന്നെ ഈ നാഡിയെ ബാധിക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളും കാണിക്കും. ഈ ലക്ഷണങ്ങളെല്ലാം നോക്കി ആ കടിച്ച ഭാഗത്തുള്ള വീക്കം കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ചികിത്സ തുടങ്ങണോ വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്.
1: ഇപ്പൊ ഒരു എന്താ പറയുക, വിഷമുള്ള പാമ്പാണ് കടിച്ച് എന്ന് ബോധ്യപ്പെട്ടാൽ പോലും രോഗ ലക്ഷണങ്ങൾ നോക്കിയിട്ട് മാത്രമേ ചികിത്സ ചെയ്യുള്ളൂ അല്ലേ?
0: അതെ അതെ.
1: അതല്ലാതെ വരുന്നവർക്ക് എല്ലാവർക്കും ഇഞ്ചക്ഷൻ കൊടുത്ത് ICU ഇടുന്ന ഒരു സിസ്റ്റം അങ്ങനെ ഉണ്ടോ?
0: ഇല്ല, ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ അത്യാഹിത വിഭാഗത്തിൽ രോഗികൾ വരികയാണെങ്കിൽ സാധാരണഗതിയിൽ 12 മണിക്കൂർ മുതൽ 48 മണിക്കൂർ ഈ രോഗികൾ നിരീക്ഷണത്തിൽ കിടത്തണം എന്നുള്ളതാണ്. പല രോഗികളും 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ലക്ഷണങ്ങൾ കാണിക്കുന്ന പല രോഗികളുണ്ട്. അത് വിഷത്തിൻ്റെ ആഘാതം പോലും, അതുപോലെ തന്നെ ആ രോഗിയുടെ പ്രതിരോധ ശക്തിയും അനുസരിച്ചിരിക്കും ശരീരം പ്രതികരിക്കാൻ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് പ്രതികരിക്കും, ചില ആൾക്കാർ വൈകിട്ട് പ്രതികരിക്കും. അപ്പോൾ അത് പലപ്പോഴും രോഗികളെ ഒബ്സർവേഷൻ നിരീക്ഷണത്തിൽ കിടത്തണം എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ രോഗിയുടെ രക്തം പരിശോധിക്കും. രക്തം കട്ട പിടിക്കുന്ന സമയം നോക്കും. രക്തം കട്ട പിടിക്കാനുള്ള സമയം നേരം വൈകുകയാണെന്നുണ്ടെങ്കിൽ, ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനുള്ള മരുന്നുകൾ തുടങ്ങും. അതുപോലെ തന്നെ രക്തയുടെ ശ്വാസം എടുക്കുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം, എടുക്കുന്നതിൻ്റെ സ്പീഡ് വർദ്ധിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ രോഗിക്ക് മരുന്നുകൾ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. എല്ലാ പാമ്പ് വിഷമുള്ള പാമ്പാണെങ്കിൽ പോലും ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മരുന്നുകൾ കൊടുക്കേണ്ടതുള്ളൂ.
1: മറ്റൊരു തെറ്റിദ്ധാരണ അല്ല, പലപ്പോഴും ആളുകൾക്കുള്ള ഇപ്പോഴുള്ള ഒരു ധാരണയാണ് എന്ത്, പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് അല്ല പോകേണ്ടത്, നേരത്തെ വിഷവൈദ്യന്മാരടുത്തേക്കാണ് പോകേണ്ടത്. കാരണം ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന മിക്ക രോഗികളും ഹോസ്പിറ്റലിൽ അത്യാധിപത്യത്തിൽ എത്തുന്ന ഉടനെയോ അല്ലെങ്കിൽ കുറേ ദിവസത്തെ ചികിത്സയ്ക്കിടയിലോ മരിക്കുന്നു, കുറേ കാശ് ചിലവാക്കുന്നു, എന്നാൽ പോലും അതിന് എന്താ പറയുക, അതിന് ഗുണഫലങ്ങളില്ലാതെ പോകുന്നു. എന്നാൽ വിഷവൈദ്യന്മാരടുത്തേക്ക് എത്തുന്ന ഭൂരിപക്ഷം കേസുകളും രക്ഷപ്പെടുന്നു. ഇതിലെന്താണ് ഇതിൻ്റെ
0: സത്യാവസ്ഥ? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മൾ കടിക്കുന്ന പാമ്പുകളിൽ 90% വിഷമില്ലാത്ത പാമ്പുകളാണ്. അതേപോലെ തന്നെയാണ് വിഷമുള്ള പാമ്പുകൾ കടിച്ചാൽ പോലും വെറും 10% മാത്രമേ നമുക്ക് വിഷം ഏൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ വിഷം ഇറക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ ക്വാക്സ്, സത്യത്തിൽ അവർ ഈ മനുഷ്യന്മാരെ വെച്ചിട്ടാണ്, ഈ 99% ആൾക്കാരെ വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. ഭൂരിപക്ഷവും വിഷമില്ലാത്ത പാമ്പുകളാണ്. എന്നിട്ട് പലപ്പോഴും അവർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ആൾക്കാരെ. എനിക്ക് തന്നെ ഒരു സ്വന്തമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 3 വർഷം മുന്നേ ഇതേപോലെ ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും പിന്നീട് ആ സ്ത്രീക്ക് വിഷമേറ്റ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ICUയിലോട്ട് മാറ്റി അവിടെ നിന്ന് ഞങ്ങൾ രോഗിക്ക് വേണ്ട ASV മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവരെ കൂടെയുള്ള ഒരാൾ എന്നോട് ചോദിച്ചു, ഈ രോഗിക്ക് നമുക്ക് ഞങ്ങളൊരു വിഷമിറക്കുന്ന ഒരു വൈദ്യനുണ്ട്, അദ്ദേഹത്തെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഓ, കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ മരുന്ന് തുടങ്ങിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു അത്യാവശ്യം എന്ന നിലയിലായിരുന്നു വന്നിരുന്നത്. അവരെ വെന്റിലേറ്ററിലാക്കി ഈ ഇതിനുള്ള മരുന്ന് കാര്യങ്ങൾ തുടങ്ങി. ഈ ഒരു അദ്ദേഹം വന്നതിന് ശേഷം ഞാനും കൂടെ നിന്നു, എന്താണ് അദ്ദേഹം ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം വന്നു, രോഗിയുടെ പൾസ് നോക്കി, പിന്നെ പ്രഷർ നോക്കി, എന്നിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ചികിത്സ തുടർന്നോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവരെ കൂടെയുള്ള അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, മരുന്ന് ഇറങ്ങാനുള്ള മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട്, ഒക്കെ ശരിയായിക്കോളും. എന്നിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. സത്യത്തിൽ എനിക്ക് ഞാൻ വിറച്ചുപോയി. കാരണം അദ്ദേഹം വന്ന് ഒരു പൾസ് നോക്കി ബി പി നോക്കി പോയി എന്നുള്ളതല്ലാതെ ഒരു ചികിത്സയും അദ്ദേഹം ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ ചികിത്സയുടെ ഫുൾ ക്രെഡിറ്റ് അദ്ദേഹം കൊണ്ടുപോയി. അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം എനിക്കുണ്ടായി. ഇത് പലപ്പോഴും ഈ രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഈ ജനങ്ങളെ ആൾക്കാർ പറ്റിക്കുന്നത്.
1: ഓക്കെ, അപ്പൊ ഇതില് എന്താ പറയുക, ഇപ്പൊ താങ്കൾ വർക്ക് ചെയ്യുന്നത് കോട്ടക്കൽ ആസ്റ്റിംസ് ഹോസ്പിറ്റലാണല്ലോ, അവിടെ ഈ കഴിഞ്ഞ താങ്കൾ വർക്ക് ചെയ്യുന്നതിന് ഇടയിൽ എത്ര ആളുകളുടെ വിഷം മീൻസ് പാമ്പ് കടിയേറ്റ് വന്നിട്ടുണ്ട്, അതിൽ എത്ര പേർക്ക് വിഷം ഏറ്റിട്ടുണ്ടായിരുന്നു, അതിൽ എത്ര പേര് ചികിത്സയ്ക്കിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്, അതിൽ ഏകദേശ കണക്കുകൾ?
0: ഏകദേശം നമുക്ക് ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു 100 കേസുകളോളം വിഷം പാമ്പ് കടി ഏറ്റിട്ട് വരാറുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുക്കം മാത്രം ആൾക്കാരെ, ഏകദേശം ഒരു 100 20-30 പേഷ്യൻസൊക്കെ ഉണ്ടാവുള്ളൂ വിഷം ഏറ്റതുണ്ടാവുന്ന, അല്ലെങ്കിൽ റെഫർ ചെയ്ത് വരുന്നതൊക്കെ ഉണ്ടാവുള്ളൂ. ഈ രോഗികളിൽ ചികിത്സ ഈ 20 or 30 ഒറ്റ രോഗി പോലും ഒരു കോംപ്ലിക്കേഷൻ അടിച്ചിട്ടില്ല, ഒറ്റ രോഗി പോലും ഈ പാമ്പ് കടി ഏറ്റിട്ട് മരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. പലപ്പോഴും ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ അതാണ്. നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ജനങ്ങളുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ പോയാലും അവർ കുറേ മരുന്ന് കൊടുക്കും എന്നിട്ട് രോഗി രക്ഷപ്പെട്ടില്ല എന്നുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും വൈകിയിട്ടാണ് ഈ രോഗികളെല്ലാം ഹോസ്പിറ്റലിൽ എത്തുന്നത്. പാമ്പ് കടിയേറ്റ് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് മരുന്ന് തുടങ്ങി അതിനുള്ള ചികിത്സ ഉടനെ തന്നെ കൊടുക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഒരു ആദ്യം പാമ്പ് കടിയേറ്റു എന്നിട്ട് ഒരു വിഷവൈദ്യൻ്റെ അടുത്ത് പോയി, അവർ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്ന് കണ്ട ശേഷം പിന്നെയാണ് അദ്ദേഹം നമ്മളുടെ അടുത്തേക്ക് വിടുന്നത്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഈ രോഗികൾ രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ലാതാവുന്നത്. പലപ്പോഴും അപ്പോഴേക്കും ഇത് ലിവറിനെ ബാധിച്ചിട്ടുണ്ടാവും, കിഡ്നീനെ ബാധിച്ചിട്ടുണ്ടാവും, തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും കോംപ്ലിക്കേഷൻസ് കാണാറുള്ളത്. നേരത്തെ ചികിത്സ ലഭിക്കുകയാണെങ്കിൽ രോഗിയെ രക്ഷപ്പെടും.
1: അപ്പോൾ വളരെ ഒരു എന്താ പറയുക പ്രാധാന്യമുള്ള ഒരു പോയിന്റാണ് ഇപ്പോൾ നാം ശ്രമിച്ചത്. നേരായ ചികിത്സ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ അപകടമാണ് എന്ന് വിചാരിക്കുന്ന ഈ ഒരു പാമ്പിൻ്റെ വിഷം പോലും നമുക്ക് നേരായ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും, രോഗിയെ പുനരധിസിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കൾ ഈ ഒരു പാമ്പിൻ വിഷമായി ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി കൃത്യമായ ചികിത്സ നമ്മുടെ ഇനി കിട്ടുന്ന ചാൻസുകളിൽ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇന്നത്തെ ആരോഗ്യചാരത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ തുടർന്നും നമുക്ക് കൂടുതൽ അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാല്ലാ തുടർ എപ്പിസോഡുകളിൽ നമുക്ക് ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ഓക്കെ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരമാണ്. നല്ലൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നല്ല വിവരങ്ങൾ കൃത്യമായിട്ട് ആളുകൾക്ക്
3: തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ ആശങ്കകളും പേടിയൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു നല്ല സംസാരമായിരുന്നു ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ യാസറും അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ മാലിക്കും നമ്മോടൊപ്പം ചേർന്ന് പാമ്പ് കടിയേറ്റൽ എന്ന വിഷയത്തിൽ അവതരിപ്പിച്ചത്. നാം ഇനി പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനം.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിക്കും നിർബന്ധമായും എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ, അപ്പോൾ അതിൽ നമുക്ക്
3: പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുധമാണ് അല്ലേ? ആ ആയുധം ഇങ്ങനെ എന്നും മൂർച്ച കൂട്ടണം.
2: ആയുധമാണ്, പരിചയമാണ്, പലതരത്തിൽ നമ്മളതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. തീർച്ചയായും ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മയ്യത്തിന്റെ അടുത്ത് ചൊല്ലുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനയത്തിന്റെ 3 ഭാഗമാണ് ഇന്ന് പഠിക്കുന്നത്.
3: അതായത് നമ്മൾ മയ്യത്തിനെ കാണാൻ പോകുമ്പോൾ നമ്മളതിങ്ങനെ നോക്കി നിൽക്കാന്നല്ല, അവിടെ എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോയെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, അതിൻ്റെ ഭാഗം 3. ഇന്നലെ 2, മിനിഞ്ഞാന്ന് 1. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രാർത്ഥനകൾ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രാർത്ഥനാ പഠനത്തിൽ പങ്കെടുക്കുന്നത് സഫീർ അൽഹിക്കുമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, മയ്യത്തിൻ്റെ അടുക്കൽ ചെന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ 2 പഠിച്ചത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചത് ഇത്രയുമായിരുന്നു. അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫി അഖബിഹി ഫിൽ ഗാബിദീൻ. ഇനി അതിൻ്റെ ബാക്കി വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ എന്നാണ്. വഗ്ഫിർ, വഗ്ഫിർ എന്നയിടത്ത് ഗ ഗ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ടതാണ്. വഗ്ഫിർ എന്നാണ്. വഗ്ഫിർ ഫഇന് കസ്റായതുകൊണ്ട് തന്നെ നമ്മൾ സുക്കൂനിട്ട് കൊണ്ട് റാഇന് വഖഫ് ചെയ്യുന്നുവെങ്കിൽ വഗ്ഫിർ എന്നാണ് പറയേണ്ടത്. എന്നാൽ വഗ്ഫിർ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമല്ല, ഖുർആൻ ഓതുമ്പോൾ മാത്രമാണ് തജ്വീദിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടത്. അപ്പോൾ വഗ്ഫിർ എന്നാണ്. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ. അവിടെ യാ റബ്ബൽ ആലമീൻ എന്ന ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ് ഐൻ എന്നത്. ഫാത്തിഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് നമുക്കറിയാം. അതേ പദമാണ്, പക്ഷെ തെറ്റിക്കാൻ പാടില്ല, ശ്രദ്ധിച്ച് ഉരുവിടേണ്ട വാചകമാണ്. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ. അതിനുശേഷം വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. വഫ്സഹ് എന്നിടത്ത് ഹ, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഫീ ഖബ്രിഹി, അവിടെ ഖാഫ് എന്ന അക്ഷരവും ശ്രദ്ധിക്കേണ്ടതാണ്. വനവ്വിർ ലഹു ഫീഹി, അവിടെ പ്രയാസമുള്ളതല്ല. വഫ്സഹ് എന്ന ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും ഫീ ഖബ്രിഹി എന്നിടത്ത് ഖാഫ് അണ്ണാക്കിൽ നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി എന്നാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ പറയുക. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. എന്നാൽ അതിന്റെ അർത്ഥം വഗ്ഫിർ ലനാ, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണമേ. വലഹു, അള്ളാഹുവെ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിക്കും നീ പുറത്തു കൊടുക്കണമേ. യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബാണല്ലോ നീ. വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി, അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമേ. അദ്ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലത നൽകണമേ. വനവ്വിർ ലഹു ഫീഹി, മാത്രവുമല്ല ആ ഖബറിൽ അദ്ദേഹത്തിന് നീ പ്രകാശവും നൽകണമേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ തുടക്കം മുതൽ ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫീ അഖബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ പഠിക്കുക. എപ്പോഴൊക്കെ നമ്മൾ മരിച്ച വീട്ടിലേക്ക് പോകുന്നുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഈ പ്രാർത്ഥനയാണ് ഉരുവിടേണ്ടത്. അവിടെ അല്ലാഹു മഗ്ഫിർ ലി ഫുലാൻ എന്നിടത്ത് മരിച്ച വ്യക്തിയുടെ പേരാണ് നമ്മൾ സ്മരിക്കേണ്ടത്. എന്നാൽ അതറിയില്ലെങ്കിൽ അല്ലാഹു മഗ്ഫിർ ലി ഫുലാൻ എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഏതായാലും ഈ പ്രാർത്ഥന, ഈ ദിക്ർ നമ്മൾ പഠിച്ച് മരിച്ച വീട്ടിലെത്തിയാൽ, വ്യക്തിയുടെ അടുക്കലെത്തിയാൽ നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ബാറക്കല്ലാഹു ഫീക്കും. നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് സഫീർ അൽ ഹിക്കമി. പ്രാർത്ഥനാ പഠനം എന്ന വിഷയത്തിൽ മയ്യത്തിൻ്റെ അടുത്ത് ചൊല്ലേണ്ടത് എന്നതിൻ്റെ മൂന്നാം ഭാഗമാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത്. നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
2: പൂമരത്തണലിൽ കുരുന്നുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമുകളിൽ ഒന്നാണ് പൂമരത്തണലിൽ. അവർക്കൊരു ആഹ്ലാദത്തിന് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലെവലിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുന്ന അൽഫഹദ് പൂന്തുറയാണ്.
3: അതെ, ചുട്ടയിലെ ശീലം ചുടലവരെ എന്നാണല്ലോ. അപ്പൊ കുട്ടികൾക്ക് ഒരു മാനുഷികമായ അല്ലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു. അതിൽപ്പെട്ട ഒരു പ്രോഗ്രാം, അതിൽപ്പെട്ട ഒരു സ്വഭാവമാണെന്ത്, അലിവുള്ളവരാകാം,
2: ഒരു കാരുണ്യം ഉള്ളവരാകാം, അലിവുള്ളവരാകാം എന്നൊക്കെ പറയുന്നത് കാരുണ്യം.
3: പ്രത്യേകിച്ച് ഈ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിരങ്ങി ജീവിക്കുന്ന കുട്ടികളുണ്ട്.
2: അതെ,
3: ഈ ഗെയിമൊക്കെ കണ്ട് വെടിവെക്കണതും ആളുകളെ മർദ്ദിക്കുന്നതും കൊല്ലണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് കാരുണ്യം എന്നൊക്കെ കൃത്യമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ, ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകാൻ, അലിവുള്ളവരാകാം എന്ന പ്രോഗ്രാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ കൊച്ചുകൂട്ടുകാരെയും കൂട്ടുകാരികളെയും, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അലിവുള്ളവരാകാം എന്ന തലക്കെട്ടിലാണ്. നമ്മൾ ഓരോരുത്തരും അലിവുള്ളവരാകേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ വാപ്പ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ എൻ്റെ വാപ്പാക്ക് എന്നോട് തീരെ സ്നേഹമില്ല, തീരെ അലിവില്ല, നമ്മുടെ ഉപ്പ നമ്മളോട് എപ്പോഴും ചൂടായിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമ്മൾ നമ്മുടെ സഹോദരന്മാരോട് സഹോദരിമാരോട് ദേഷ്യപ്പെടാറുണ്ട്. ഒരു അലിവില്ലാത്ത സ്വഭാവം നമ്മുടെ കൈകളിലുണ്ടോ? സ്നേഹമില്ലാത്ത, ദയയില്ലാത്ത ഒരു സ്വഭാവം നമ്മുടെ കൈകളിലുണ്ടോ? എങ്കിൽ കൂട്ടുകാരെ, നമ്മൾ ആ സ്വഭാവത്തെ മാറ്റേണ്ടതുണ്ട്. നമ്മുടെ ഉപ്പ നമ്മളോട് ദേഷ്യപ്പെട്ടാലും പിന്നീട് സ്നേഹത്തോടു കൂടി നമുക്കാവശ്യമുള്ള സാധനങ്ങളും നമ്മെ വളരെ ഏറെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ പുന്നാരോപ്പച്ചി. നോക്കൂ കൂട്ടുകാരെ, നമ്മളും നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ താഴ്ന്ന നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ സഹോദരന്മാരോട് സഹോദരിമാരോടും നല്ലതുപോലെ അലിവുള്ള മനസ്സുള്ളവരായി മാറേണ്ടതുണ്ട്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിവുള്ള വിനയമുള്ള പ്രവാചകനായിരുന്നു. നമുക്കറിയാം കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മുടെ പ്രവാചകനെ അല്ലേ? അല്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിവുള്ള, ദയയുള്ള, കരുണയുള്ള, വിനയമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ആ പ്രവാചകൻ്റെ മാതൃക നമ്മൾ പിൻപറ്റണം. നോക്കൂ, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ആ സദസ്സിലുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളാരും എന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കരുത്, നിങ്ങളവിടെ ഇരിക്കണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അവിടുന്ന് ഇന്നമാ അന അബ്ദുൻ അഖിലു കമാ യഅഖുലുൽ അബ്ദ് വ അജ്ലിസു കമാ യജ്ലിസുൽ അബ്ദ്, ഞാനും നിങ്ങളെപ്പോലെ ഒരു അടിമയാണ്, ഞാൻ നിങ്ങൾ ഭക്ഷിക്കുന്നത് പോലെ ഞാനും ഭക്ഷിക്കുന്നു. വ അജ്ലിസു, ഞാൻ ഇരിക്കുന്നു. കമാ യജ്ലിസുൽ അബ്ദ്, ഒരു അടിമ ഇരിക്കുന്നത് പോലെ തന്നെയാണ് ഞാനും ഇരിക്കുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറഞ്ഞ് അവിടെ വിനയം കാണിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മുടെ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അലിവുള്ള മനസ്സുള്ള ആളായി മാറുകയാണ്. നമുക്കും അങ്ങനെ ആകണ്ടേ? നമുക്കും അങ്ങനെ അലിവുള്ള ആളുകളായി മാറണ്ടേ കൂട്ടുകാരെ? നമ്മൾ ഒരിക്കലും നമ്മുടെ താഴെയുള്ള ആളുകളോട് ചൂടാകരുത്, ദേഷ്യപ്പെടരുത്, അവരോട് അലിവുള്ളവരായി മാറേണ്ടതുണ്ട്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അങ്ങാടിയിലേക്ക് ഒരു പൈജാമ വാങ്ങുന്നതിന് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു പൈജാമ വാങ്ങി, കച്ചവടക്കാരിൽ നിന്ന് പൈജാമ വാങ്ങി തിരിച്ചു വരുമ്പോൾ കച്ചവടക്കാരൻ പ്രവാചകൻ്റെ കൈക്ക് പിടിച്ച് ചുംബിക്കാൻ നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൈ പുറകോട്ട് വലിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അറബികൾ അവരുടെ രാജാക്കന്മാരെ കാണുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ്, എൻ്റെ കൈ നിങ്ങൾ ചുംബിക്കേണ്ടതില്ല എന്ന് കൈ പുറകിലോട്ട് വലിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ വിനയമുള്ള പ്രവാചകനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ തിരിച്ചു വരികയാണ്. അപ്പോൾ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, പ്രവാചകരെ, പൈജാമയുള്ള ആ സഞ്ചി ഞാൻ പിടിച്ചോളാം പ്രവാചകരെ എന്ന് പറയുമ്പോൾ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏതൊരു സാധനവും അത് അതിൻ്റെ ഉടമസ്ഥൻ പിടിക്കുന്നതാണ് ഏറ്റവും വലിയ ഉത്തമമെന്നും. നോക്കൂ കൂട്ടുകാരെ, ആ പ്രവാചകൻ്റെ സ്നേഹം, ആ പ്രവാചകൻ്റെ അലിവ്, പ്രവാചകൻ്റെ വിനയം. നോക്കൂ കൂട്ടുകാരെ, സ്വന്തം സാധനം മറ്റൊരാളെ കൊണ്ട് പിടിപ്പിക്കുന്നത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ നമ്മളും അങ്ങനെ ആകണം. ആരോടും കയർത്തു സംസാരിക്കാതെ, ദേഷ്യപ്പെടാതെ, മുതിർന്നവരോട് ബഹുമാനത്തോടുകൂടി നമ്മൾ നിൽക്കണം. അങ്ങനെ ഒരു വിനയമുള്ള ആളുകളായി മാറണം കൂട്ടുകാരെ, കാരുണ്യമുള്ള ആളുകളായി മാറണം. നമ്മുടെ പരിസരത്തുള്ള അയൽവാസികളോട് വളരെ നല്ല രീതിയിൽ പെരുമാറണം. അവരോട് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല കൂട്ടുകാരെ. അവരോടൊക്കെ നല്ല രീതിയിൽ ദയയുള്ള വിനയമുള്ള അലിവുള്ള ആളുകളായി മാറാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇസ്ലാം എന്നാൽ രണ്ടു ഭാഗങ്ങളാണ്. അതിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം സൃഷ്ടികളോടുള്ള ബാധ്യതകളാണ്. ഇവ രണ്ടും നമ്മൾ കൃത്യമായി നിർവഹിച്ചാലേ നമ്മൾക്ക് പരലോകത്ത് രക്ഷയുള്ളൂ. എന്താണ് രണ്ട് കാര്യങ്ങൾ? അള്ളാഹുവിനോടുള്ള ബാധ്യതകളും സൃഷ്ടികളോടുള്ള ബാധ്യതകളും. ഇവ രണ്ടും കൃത്യമായി നമ്മൾ പാലിച്ചാലേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ചില ആളുകൾ എന്ത് ചെയ്യും? റബ്ബിനോട് മാത്രമുള്ള കാര്യങ്ങളിൽ വളരെയേറെ സജീവമായിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ ചെയ്യും. ഉദാഹരണത്തിന് നമസ്കരിക്കുമ്പോൾ അവർ കൃത്യമായി എല്ലാ വക്തും പള്ളികളിൽ പോയി നമസ്കരിച്ച് കൃത്യമായി നമസ്കാരം നിറവേറ്റും. പിന്നീട് ഖുർആൻ പാരായണം ചെയ്യും. അങ്ങനത്തെ അള്ളാഹുവിനും നൽകേണ്ട ഇബാദത്തുകളിൽ അവർ സജീവമായിരിക്കും. പക്ഷേ സൃഷ്ടികളോട് നടത്തേണ്ട കാര്യങ്ങളിൽ അവർ അതിനെ മുഖവിലക്കെടുക്കാറില്ല. എന്തായിരിക്കും? സൃഷ്ടികളോട് ഉള്ള ബാധ്യതകളിൽ അവർ വീഴ്ച വരുത്തുന്നു. എങ്ങനെയാണ്? മാതാപിതാക്കളോട് മോശമായ പെരുമാറ്റം. ഒരു അലിവില്ലാത്ത നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും മോശമായ ഒരു പെരുമാറ്റം ഉണ്ടാകാറുണ്ട്. ഇല്ല കൂട്ടുകാരെ, നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ദിവസം രാവിലെ ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉമ്മ നമ്മളോട് പറഞ്ഞു, മോനെ കടയിൽ പോയി ഒരു കിലോ പഞ്ചസാര വാങ്ങി വരാൻ പറയുമ്പോൾ നമ്മൾ പോകും. ഒരു മടിയോടുകൂടിയൊക്കെ നമ്മൾ പോകും. ഉറക്കത്തിൽ നിന്നാണ് വിളിച്ച് നമ്മളെ പറഞ്ഞു വിടുന്നതെങ്കിൽ പുന്നാര ഉമ്മ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു മടിയോട് കൂടിയെങ്കിലും പോയിരിക്കും. പിന്നീട് രണ്ടാമത് വരുമ്പോൾ ഉമ്മ പറയും, മോനെ തേയില ഇല്ലായിരുന്നു, നീ തേയിലയും കൂടെ വാങ്ങി വരണം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു മടി ഇങ്ങനെ കാണിക്കും. ഓ ഉമ്മ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഉമ്മ, എല്ലാം ഒരു പ്രാവശ്യം പറഞ്ഞു വിട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നമ്മൾ പോയി വരും. പിന്നെ മൂന്നാമത് വരുമ്പോൾ, മോനെ വെള്ളം കഴിഞ്ഞിരുന്നു, പാൽ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നീ ആ പൈപ്പിൽ നിന്ന് എടുത്ത് തരോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചൂടാകാറുണ്ട്. മോശമായ രീതിയിലുള്ള പെരുമാറ്റം കൂട്ടുകാരെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ലേ? അങ്ങനെ മാതാപിതാക്കളോട് മോശമായ പെരുമാറ്റം നടത്തുന്നു. അള്ളാഹുവിനോട് മാത്രം നമ്മൾ അള്ളാഹുവിനോട് നടത്തേണ്ട ബാധ്യതകൾ നമ്മൾ കൃത്യമായി നടത്തിയിട്ട് മാതാപിതാക്കളോട് അലിവില്ലാത്ത, ദയയില്ലാത്ത, വിനയമില്ലാത്ത സ്വഭാവ ഗുണങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. രണ്ട് കാര്യങ്ങളിൽ നമ്മൾ സജീവമായാലേ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ കൂട്ടുകാരെ, അതുപോലെ മാതാപിതാക്കളോട് മോശമായ പെരുമാറ്റം, പിന്നെ അയൽവാസിയെ ഉപദ്രവിക്കൽ, ഇതൊക്കെ നമ്മുടെ സൃഷ്ടികളോടുള്ള നമ്മുടെ ബാധ്യതാ നിർവഹണത്തിൽ നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ട്. അയൽവാസികളെ ഉപദ്രവിക്കൽ, ചിലപ്പോൾ അയൽവാസിയുടെ വീട്ടിലേക്ക് കല്ല് വാരിയെറിയും, അല്ലെങ്കിൽ അപ്പുറത്തെ മാങ്ങയിൽ കല്ലെടുത്തെറിഞ്ഞ് അവരുടെ ചില്ലുകൾ പൊട്ടിച്ച്, അങ്ങനെ പല പ്രവർത്തനങ്ങളും. ഒരു അലിവില്ലാത്ത, വിനയമില്ലാത്ത ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണെന്നറിയോ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുകരിം ജാറഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടോ? അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ അയൽവാസികളുടെ പെരുമാറ്റം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, സൃഷ്ടികളോട് നടത്തേണ്ട ബാധ്യതകൾ, അത് നമ്മൾ കൃത്യമായി നടത്തിയെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ കൂട്ടുകാരെ. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ രണ്ടു കാര്യങ്ങളും, അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ നമ്മൾ നിറവേറണം, അതുപോലെ സൃഷ്ടികളോട് നടത്തേണ്ട ബാധ്യതകൾ നമ്മൾ നിറവേറിയാലേ നമുക്ക് പരലോകത്ത് രക്ഷയുള്ളൂ. ഇനി നോക്കൂ കൂട്ടുകാരെ, നമ്മൾ സൃഷ്ടികളോട് നടത്തേണ്ട ബാധ്യതകൾ കൃത്യമായി നടത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മഹത്തമായ കാര്യങ്ങൾ എന്തൊക്കെയെന്നറിയോ? മഹത്തായ ഒരു സൽക്കർമ്മമാണ് അത്. സൃഷ്ടികളോട് നമ്മൾ നടത്തേണ്ട ബാധ്യതകൾ നടത്തിക്കഴിഞ്ഞാൽ അതൊരു മഹത്തായ സൽക്കർമ്മമാണ്. അത് നടത്തിക്കഴിഞ്ഞാലുള്ള മഹത്വങ്ങൾ എന്തൊക്കെയെന്നറിയോ? മനുഷ്യരിൽ ഉത്തമനാകും നമ്മൾ. നോക്കൂ, നല്ല സ്വഭാവമുള്ള, അലിവുള്ള, വിനയമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയും, ആ അവൻ നല്ല കുട്ടിയാണ്, യൂസഫ് നല്ല കുട്ടിയാണ്. ആരെങ്കിലും പേര് പറഞ്ഞിട്ട് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും അയൽവാസികളും എല്ലാവരും പറയും, ആ അവൻ നല്ല കുട്ടിയാണ്, അവൻ അനുസരിക്കുന്ന കുട്ടിയാണ്, അവൻ നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് അല്ലേ? എന്നെങ്കിൽ അങ്ങനെ അവർ പറയണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ അതുപോലെ ആക്കിയെടുക്കേണ്ടതുണ്ട്. എങ്ങനെ? കാരുണ്യമുള്ള സ്വഭാവത്തെ ആക്കിയെടുക്കും. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കരുണയുടെ സ്വഭാവമായിരുന്നു, കാരുണ്യത്തിൻ്റെ സ്വഭാവമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. നോക്കട്ടുകാരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിങ്ങനെ, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ പ്രവാചകൻ്റെ കരുണയുള്ള ആ സ്വഭാവം, ആ സൽസ്വഭാവം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് വിനയമുള്ള ആളുകളായി മാറുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, അങ്ങനെ നല്ല വിനയമുള്ള, അലിവുള്ള ആളുകളായി മാറിക്കഴിഞ്ഞാൽ മനുഷ്യർക്കിടയിൽ നമ്മൾ ഉത്തമനാകും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താ? അതുകൊണ്ടുള്ള മഹത്വങ്ങളിൽ ഒന്നാമത്തെ കാര്യം അതാണ്, മനുഷ്യർക്കിടയിൽ നമ്മൾ ഉത്തമരായി മാറും. രണ്ടാമത്തെ കാര്യം, രാത്രി നമസ്കാരത്തിൻ്റെയും നോമ്പുകാരൻ്റെയും പ്രതിഫലം നമുക്ക് ലഭിക്കും. നോക്കൂ കൂട്ടുകാരെ, രാത്രി നമസ്കരിക്കുന്നവൻ്റെയും നോമ്പുകാരൻ്റെയും പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന്. എന്തു ചെയ്താൽ? സൃഷ്ടികളോട് നടത്തേണ്ട ബാധ്യതകൾ നമ്മൾ നിറവേറ്റിക്കഴിഞ്ഞാൽ, അവരോട് വിനയമുള്ളവരായി കഴിഞ്ഞാൽ, അവരോട് വിനയത്തിൻ്റെ, ദയയുടെ, അലിവിൻ്റെ മനസ്സുള്ളവരായി നമ്മൾ നടന്നു കഴിഞ്ഞാൽ, അവർക്കിടയിലൂടെ നടന്നു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഉത്തമനാകാം. പിന്നെ രാത്രി നമസ്കരിക്കുന്നതിൻ്റെ, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പ്രതിഫലം, അതുപോലെ നോമ്പെടുക്കുന്നവൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന്. ഇനി മൂന്നാമത്തെ കാര്യമെന്താ? സ്വർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യമുണ്ടാകും. എന്താ കൂട്ടുകാരെ, അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ, സുന്ദരമായ സ്വർഗത്തിൽ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സുന്ദരമായ സ്വർഗം. നോക്കൂ കൂട്ടുകാരെ, ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ട് കഴിയുമ്പോൾ അവിടെ നമ്മുടെ സാമീപ്യം ആരെന്നറിയോ? നമുക്കുണ്ടാകുന്ന സാമീപ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ഉണ്ടാകും നമുക്ക്. കാരണം എന്താ? പ്രവാചകൻ്റെ സ്വഭാവം അലിവുള്ള സ്വഭാവമായിരുന്നു. അങ്ങനെ അലിവുള്ളവരായിക്കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം നമുക്കുണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക കൂട്ടുകാരെ. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ, ആളുകളോട് നല്ലതുപോലെ പെരുമാറുക എന്ന പ്രവർത്തനങ്ങൾ, നല്ല നിയ്യത്തോടുകൂടി അതിനെനിക്ക് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് നിന്ന് എനിക്ക് ലഭിക്കണം എന്ന നല്ല നിയ്യത്തോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കൂട്ടുകാരെ, നമുക്ക് നല്ല നിയ്യത്തോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടും ഈ വിഷയങ്ങളിലെല്ലാം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉത്തമമായ മാതൃക നമുക്കുണ്ട് കൂട്ടുകാരെ. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതൻ ഹസന, തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ നോക്കും, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അലിവുള്ള മനുഷ്യനായിരുന്നു, ദയയുള്ളയാളായിരുന്നു, വിനയമുള്ള ആളായിരുന്നു. നോക്കൂ എത്രത്തോളം കരുണയുള്ള ആ പ്രവാചകൻ്റെ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇനി നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്തെന്നറിയോ? നമ്മുടെ കൂടെയുള്ള അയൽവാസി അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകൻ, അവന് ഒരു സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്കിഷ്ടപ്പെട്ട സാധനം അവനക്കും ഇഷ്ടപ്പെടണം എന്നാഗ്രഹിക്കുന്നത് വരെ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ലെന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയാണ്. ഒരു അലിവില്ലാത്ത, വിനയമില്ലാത്ത ആളുകളായി മാറിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ അവന്, എനിക്ക് കിട്ടിയ സാധനം അവനക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കൂല. പക്ഷെ നേരെ മറിച്ച് അലിവുള്ള, വിനയമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എനിക്ക് കിട്ടിയ സാധനം എൻ്റെ കൂട്ടുകാരനും കിട്ടണമെന്ന് ആഗ്രഹിക്കും കൂട്ടുകാരൻ. അങ്ങനെ ആഗ്രഹിക്കുന്നതുവരെ അവൻ യഥാർത്ഥ വിശ്വാസിയാവുകയില്ലെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മയെ പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നാട്ടുകാർ എത്രയോ പേര് നമ്മളെക്കാളും ഭക്ഷണം കഴിക്കുവാനില്ലാതെ രോഗം പിടിപ്പെട്ട് അല്ലെങ്കിൽ വസ്ത്രമില്ലാതെ സോമാലിയെ പോലെയുള്ള സ്ഥലങ്ങളിൽ എത്രയെത്ര ആളുകൾ കുടിക്കുവാൻ പോലും വെള്ളമില്ലാതെ കഴിയുന്നുണ്ട്. നമ്മളൊരു പ്രാവശ്യമെങ്കിലും അവരെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉമ്മ ചായ കൊണ്ട് തരുന്നില്ലേ? ഉണ്ട്. നമുക്ക് ഭക്ഷണം കൊണ്ട് തരുന്നില്ലേ? ഉണ്ട്. നമുക്ക് സ്കൂളിൽ പോകാൻ ബാഗില്ലേ? ഉണ്ട്. നമുക്ക് ഉടുക്കാൻ വസ്ത്രമില്ലേ? ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്. പക്ഷെ അതൊന്നുമില്ലാത്ത എത്രയോ എത്ര ആളുകളുണ്ട് കൂട്ടുകാരെ. നമ്മുടെ മനസ്സിൽ ഒരല്പമെങ്കിലും അലിവുണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുമോ? അവരെക്കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഉൻദുറു മൻ ഹുവ അസ്ഫല മിൻകും ഫലാ തൻദുറു മൻ ഹുവ ഫൗകകും. എന്താ പ്രവാചകൻ പറഞ്ഞത്? നിങ്ങളെല്ലാവരും നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നോക്കണേ. ഫലാ തൻദുറു, നിങ്ങളാരും നോക്കരുത്. മൻ ഹുവ ഫൗകകും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുതേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, ഭക്ഷണമില്ലാത്ത എത്ര ആളുകൾ. അങ്ങനെ താഴെയുള്ളവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാളും പാവപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന കുറേ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അവരെയൊക്കെ നമുക്ക് സഹായിക്കേണ്ടതില്ലേ? അവരെയൊക്കെ നമുക്ക് സഹായിക്കേണ്ടതില്ലേ കൂട്ടുകാരെ? അവരെയൊക്കെ നല്ല മാർഗത്തിലേക്ക് അവരെ സഹായിക്കേണ്ടതുണ്ട്. അവർക്കാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ തുടങ്ങിയ സഹായങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ അലിവുള്ള ആളുകളായി മാറുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അങ്ങനെ അലിവുള്ള കൂട്ടുകാരികളായി എല്ലാവരും മാറുക. ഇന്നത്തെ പീസ് റേഡിയോ പൂമരത്തണലിലെ എപ്പിസോഡ് കേട്ട എല്ലാവരും ഈ വിഷയം മനസ്സിലാക്കുക, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അടുത്ത പരിപാടി കേൾക്കുന്നതിന് വേണ്ടി വിളിച്ചു കൊണ്ടുവരിക. എല്ലാവരും പരിപാടി കേൾക്കുക. ഇൻഷാ അല്ലാ, നമുക്ക് അതിന് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിൽ അലിവുള്ളവരാകാം എന്ന വിഷയത്തിൽ അൽ ഫഹദ് പൂന്തറയാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് കുടുംബം. മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി. ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ. പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ. കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം. എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭ അവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം, സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഇനി നാം പ്രവേശിക്കുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നുറുങ്ങുകൾ.
1: വളരെ പ്രധാനപ്പെട്ട രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഈ നുറുങ്ങുകളിലൂടെ കേൾപ്പിക്കാറുള്ളത്. ഉത്തരം കിട്ടാത്ത പ്രശ്നത്തിന് ഉത്തരം എന്ന ടി ചാണ്ടിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് മൻസൂർ മണ്ണാർക്കാടാണ് നമുക്കൊപ്പമുള്ളത്.
0: അതെ,
2: പ്രാർത്ഥന എത്തും മുൻപ് ഉത്തരം. രചന ടി ചാണ്ടി. ടെലിഗ്രാഫ് കമ്പികൾ പുതുതായി വലിക്കുന്നത് നോക്കി ഒരു യുവാവ് നിൽക്കുകയായിരുന്നു. വെറും സാധാരണക്കാരൻ. അപ്പോൾ ടെലിഗ്രാഫിനെപ്പറ്റി വിവരമുള്ള ഒരു ബിസിനസ്സുകാരൻ ആ യുവാവിനോട് പറഞ്ഞു, നിനക്കറിയാമോ, ഈ കമ്പി വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 200 മൈൽ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് സന്ദേശമയച്ചാൽ 1 മണിക്കൂറിനകം മറുപടി ലഭിക്കും. അതത്ര വലിയ കാര്യമൊന്നുമല്ല, യുവാവ് പറഞ്ഞു. എന്തുകൊണ്ട്? ബിസിനസ്സുകാരൻ ചോദിച്ചു. ചോദിക്കുന്നതിനു മുൻപ് ഉത്തരം കിട്ടിയിട്ടുള്ള വല്ല കഥയും നിനക്കറിയാമോ? ദൈവത്തോട് നാം ചോദിക്കുന്നതിനു മുൻപ് മറുപടി ലഭിച്ചിട്ടുള്ള അനേകം ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിക്കാം. യുവാവ് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയിൽ താമസിച്ചിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവം പറയട്ടെ. ഞങ്ങളുടെ അത്യാവശ്യ ചെലവുകൾക്കും മാസാന്ത്യക്കടങ്ങൾ വീട്ടുന്നതിനുമുള്ള പണമേ ബാങ്കിലുണ്ടായിരുന്നുള്ളൂ. ബാങ്കിൽ നിന്ന് ആ തുക എടുത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് രാത്രി ആരോ ആ പണം സഞ്ചിയോടെ മോഷ്ടിച്ചുകൊണ്ടുപോയി. വേറെ ഒരു പൈസ പോലും ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഞങ്ങൾക്കില്ലായിരുന്നു. ദിവസങ്ങൾ ഏതാനും കഴിഞ്ഞു. കടയിലും മറ്റും പണം കൊടുക്കേണ്ട സമയമായി. എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ, അത്ഭുതമെന്നു പറയട്ടെ, മണി ഓർഡർ എന്നു പറഞ്ഞ് പോസ്റ്റ്മാൻ കയറി വന്നു, ഒപ്പിട്ടു വാങ്ങി. ഞങ്ങളുടെ തൽക്കാല ആവശ്യത്തിന് ആ തുക മതിയാകുമായിരുന്നു. അജ്ഞാതനായ ഏതോ ഒരു സുഹൃത്ത് അയച്ചതായിരുന്നു ആ മണി ഓർഡർ. അദ്ദേഹത്തെ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. തൻ്റെ അടിമകളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിയുകയും അവരുടെ നിലവിളി കേൾക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. ചില അടിയന്തര ഘട്ടങ്ങളിൽ ദൈവത്തെ വിളിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് ഉത്തരമരുളിയിട്ടുള്ളതിന് ഇതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഉദ്ധരിക്കുവാൻ കഴിയും.
0: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമായിരുന്നു. ഉത്തരം കിട്ടാത്ത പ്രശ്നത്തിന് ഉത്തരം എന്ന ടി ചാണ്ടിയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദമാണ് നാം ഇതുവരെ കേട്ടത്. ഇനി നാം പ്രവേശിക്കുന്നു അസ്മാഉൽ ഹുസ്ന.
1: അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലൂടെ. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ സാധിക്കും, അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും.
0: അതെ, ആരാണ് അള്ളാഹു, എന്താണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്നൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുമ്പോഴാണ്. ബഹുമാന്യനായ ഷമീർ മദീനി നമ്മോടൊപ്പം ചേരുന്നു. അൽ ജബ്ബാർ അൽ ഹാഫിൽ എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമുക്ക് കേട്ടുവരാം
1: ഇൻഷാല്ലാ.
3: بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലായിടങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തക്കവയുള്ളവരായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. ഉപകാരപ്രദമായ അറിവ് നൽകി അല്ലാഹു നമ്മെ ആദരിക്കുമാറാകട്ടെ. അറിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ അറിവാണ് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്. കാരണം ഏതൊരു വിഷയത്തിലും ചർച്ചക്കെടുക്കുന്ന കാര്യത്തിനനുസരിച്ചാണ് ആ ചർച്ചാ വിഷയത്തിൻ്റെ മഹത്വവും പ്രാധാന്യവുമുള്ളത്. നമ്മളിവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിന് മറ്റേത് വിഷയത്തേക്കാളും പ്രാധാന്യവും മഹത്വവുമുണ്ട്. അള്ളാഹുവിനെ അവൻ പരിചയപ്പെടുത്തിയ രൂപത്തിൽ മനസ്സിലാക്കാനും അതിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ തൃപ്തിപ്പെടുന്ന രീതിയിൽ ജീവിതം നയിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 14-ാമത്തെ നാമമായി അള്ളാഹുവിൻ്റെ പേരുകളിൽ അൽ ജബ്ബാർ എന്ന പേരാണ് നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. വഹുവൽ അസീസുൽ ജബ്ബാർ, അൽ അസീസുൽ ജബ്ബാറുൽ മുത്തക്കബ്ബിർ. ഖുർആനിൽ അൽ ജബ്ബാർ എന്ന നാമം അള്ളാഹുവിൻ്റെ പേരായി പറഞ്ഞത് കാണുവാൻ സാധിക്കും. അടക്കി ഭരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ ഒരർത്ഥം. 3 അർത്ഥതലങ്ങൾ ഈ വാക്കിനുണ്ട്, ജബ്ബാർ എന്ന പദത്തിനുണ്ട്. 1, അല്ലദീ യജ്ബുറുൽ ളഈഫ വകുല്ല ഖൽബിൻ മുൻകസിർ, പരിഹരിക്കുന്നവൻ എന്നാണ്, ന്യൂനതകൾ പരിഹരിക്കുന്നവൻ. അല്ലദി യജ്ബുറുൽ ളഈഫ, ദുർബലന്റെ ദുർബലതയെ പരിഹരിച്ചു കൊടുക്കുന്നവൻ. വകുല്ല ഖൽബിൻ മുൻകസിർ, ഹൃദയം തകർന്ന ഏതൊരു മനുഷ്യൻ്റെയും ആ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്ന, അതിന് പരിഹാരമുണ്ടാക്കി കൊടുക്കുന്നവൻ. അതാണ് ജബ്ബാർ എന്ന ആ പദത്തിൻ്റെ ഒരു വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. രണ്ടാമത്തേത് അന്നഹുൽ ഖഹാർ കുല്ല ഷൈഇൻ, ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥം, സർവ്വതിനെയും അടക്കി ഭരിക്കുന്ന രാജാതിരാജൻ, അധിപൻ എന്നർത്ഥത്തിൽ. അല്ലദി ദാന ലഹു കുല്ലു ഷൈഇൻ വഖല അലഹു, അവൻ്റെ മുന്നിലാണ് എല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നത്, സർവവും അവൻ്റെ തീരുമാനങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമാണ്, അങ്ങനെയുള്ളവൻ. മൂന്നാമത്തെ ഒരർത്ഥം, ഒരാശയം, അന്നഹുൽ അലിയു അല കുല്ലി ഷൈ, എല്ലാറ്റിൻ്റെയും മീതെ ഔന്നിത്യമുള്ളവൻ. അപ്പോൾ റഊഫത്തിൻ്റെ, കഹറിൻ്റെ, അതേപോലെ ഒലുവിൻ്റെ മൂന്നർത്ഥങ്ങളാണുള്ളത്. ഒന്ന് കനിവ് വാത്സല്യം, ഒന്ന് ആധിപത്യം അധികാരം, മറ്റൊന്ന് ഔന്നിത്യം. ഇങ്ങനെയെല്ലാമുള്ള അത്യുന്നതനാണ് അല്ലാഹു. വഹുവൽ മുത്തക്കബ്ബിർ അൻ കുല്ലി സൂഇൻ വനഖ്സിൻ, അതേപോലെ അല്ലാഹു എല്ലാത്തരം ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും ഉന്നതനാണ്, ഉയർന്നവനാണ്. അപ്പോൾ സ്വാഭാവികമായും അല്ലാഹു എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ്, കുറവുകൾ പരിഹരിക്കുന്നവനാണ് എന്നൊക്കെ അറിയുമ്പോൾ, നമ്മൾ നമസ്കാരത്തിൽ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനയിലും പറയുന്നുണ്ടല്ലോ, വജ്ബുർനി, അല്ലാഹുവേ നീ എൻ്റെ ന്യൂനതകൾ, കുറവുകൾ പരിഹരിച്ചു തരണമേ. അത് സ്വാഭാവികമായും നമുക്ക് കുറവുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ന്യൂനതകൾ പരിഹരിക്കുവാൻ വേണ്ടി തേടുന്നൊരു മനുഷ്യൻ അഹങ്കാരിയാവുകയില്ല. ഏ, എനിക്കൊരു കുറവുമില്ല, ഞാനെല്ലാം തികഞ്ഞവനാണ് എന്നൊരു തോന്നൽ അയാളിലുണ്ടാവുകയില്ല. ഞാൻ മനുഷ്യനാണ്, കുറവുകളുള്ളവനാണ്, അതുകൊണ്ട് എൻ്റെ ന്യൂനതകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ആ ന്യൂനതകൾ തിരുത്താനും ഉൾക്കൊള്ളുവാനും ഞാൻ സന്നദ്ധനാണ് എന്നതായിരിക്കും അയാളുടെ മനസ്സ്. അതേപോലെ ഒരിക്കലും പടച്ചവനോട് ധിക്കാരം കാണിക്കുവാനോ മറ്റുള്ളവരോട് അഹങ്കാരം കാണിക്കുവാനോ ഒന്നും അയാൾ തയ്യാറാകാതെ അയാൾ പ്രാർത്ഥിക്കും, അള്ളാഹുവേ എൻ്റെ കുറവുകളും ന്യൂനതകളും നീ പരിഹരിച്ചു തരയണമേ, എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണമേ, അല്ലാഹു മസ്തുർ ഔറാത്തി വആമിൻ റൗആത്തി, എനിക്ക് ഭീതിയിൽ നിന്ന് നിർഭയത്വം നൽകണമേ, എൻ്റെ കുറവുകളെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യപ്പെടുത്തി എന്നെ വഷളാക്കല്ലേ, എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണമേ എന്നൊക്കെ അയാൾ തേടും. അപ്പോൾ എനിക്ക് ന്യൂനതയുണ്ട്, അതുകൊണ്ട് എൻ്റെ ന്യൂനതകൾ പരിഹരിച്ചു തരയണമേ എന്ന് തേടുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ ന്യൂനത ചികയാനും അത് പരസ്യപ്പെടുത്താനും നിൽക്കൂല, അതതിൻ്റെ ഒരു താല്പര്യമാണ്. പിന്നെ ഞാൻ കുറവുകളുള്ളവനാണ്, എല്ലാം അടക്കി ഭരിക്കുന്ന മലിക്കുൽ ജബ്ബാറായ പടച്ചറബിൻ്റെ അടിമയാണ്, സൃഷ്ടിയാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കീഴ്പ്പെടാനൊരു മടിയുമുണ്ടാവുകയില്ല. അപ്പോൾ അൽ ജബ്ബാർ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ആശയതലം നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. ഒന്ന്, കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒരാശയമാണെങ്കിൽ, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ഒക്കെ ആശയമാണ്. അള്ളാഹുവിൻ്റെ ഔന്നത്യം അംഗീകരിച്ച് നമ്മുടെ കഴിവുകേടുകളും ന്യൂനതകളും കുറവുകളും മനസ്സിലാക്കി അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 15-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ ഹാഫിൽ എന്ന നാമമാണ്. അള്ളാഹുവിൻ്റെ പേരായി അള്ളാഹു തന്നെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഫല്ലാഹു ഖൈറുൻ ഹാഫില, ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ. സൂറത്ത് ഹൂദിലും സൂറത്ത് യൂസുഫിലുമൊക്കെ നമുക്ക് ആ ആയത്തുകൾ കാണാം. ഹാഫിൽ എന്ന് പറഞ്ഞാൽ കാക്കുന്നവൻ, സൂക്ഷിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു ഏറ്റവും നന്നായി കാര്യങ്ങൾ സൂക്ഷിക്കുന്നവനാണ്, കാക്കുന്നവനാണ്. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, എൻ്റെ രക്ഷിതാവ് എല്ലാറ്റിനെയും കാക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ, അല്ലാഹു യഹ്ഫളു അലൽ ഖൽഖി അഅമാലഹും വയുഹ്സി അലൈഹിം അഖ്വാലഹും, അല്ലാഹു അവൻ്റെ സൃഷ്ടികളുടെ കർമ്മങ്ങളെ അവൻ സൂക്ഷിച്ച് എടുത്തു വെക്കുന്നുണ്ട്, കാത്തു വെക്കുന്നുണ്ട്. അവരുടെ വാക്കുകളെയും അള്ളാഹു സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതെല്ലാം പരലോകത്ത് സാക്ഷികളായി, പ്രൂഫുകളായി, എവിഡൻസുകളായി അവരുടെ മുമ്പിൽ സമർപ്പിക്കും. ആ അർത്ഥത്തിൽ അവയെല്ലാം സൂക്ഷിച്ചു വെക്കുന്നവനാണ് അള്ളാഹു. അതേപോലെ വയഹ്ഫളു ഔലിയാഅഹു മിനദ്ദുനൂബി വശ്ശയാത്തീൻ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരെ തിന്മകളിൽ നിന്നും അവരുടെ ശത്രുക്കളിൽ നിന്നും അഥവാ പിശാചുക്കളിൽ നിന്നും ഒക്കെ കാക്കുന്നവനാണ്, സംരക്ഷിക്കുന്നവനാണ്. അപ്പോൾ രണ്ടൊരു തലങ്ങളിലുള്ള സംരക്ഷണം. ഒന്ന്, മനുഷ്യൻ്റെ വാക്കും പ്രവൃത്തികളും എല്ലാം അള്ളാഹു സംരക്ഷിച്ച് സൂക്ഷിച്ച് ഭദ്രമാക്കി അത് അവിടെ ഫയൽ ചെയ്ത് വെക്കുന്നത് പോലെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് ആവശ്യമുള്ള സന്ദർഭത്തിൽ അവർക്ക് മുമ്പിൽ തന്നെ എടുത്ത് കാണിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ. രണ്ടാമത്തേത്, ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനിഷ്ടകരമായ കാര്യങ്ങളിൽ നിന്നും അവൻ അവൻ്റെ ഇഷ്ടദാസന്മാരെ കാത്തു സംരക്ഷിക്കുമെന്നതാണ്. അപ്രകാരം തന്നെ ആകാശഭൂമികളെ സംരക്ഷിക്കുന്നവനാണ് അള്ളാഹു. ആയത്തുൽ കുർസിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സംരക്ഷണം അവന് ഭാരമുള്ളതല്ല. അപ്പോൾ സൃഷ്ടിജാലങ്ങളെ അവൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ആപത്തുകളിൽ നിന്ന് കാക്കുന്നവനാണ് അള്ളാഹു, നശിക്കാതെ സംരക്ഷിക്കുന്നവനാണ് അള്ളാഹു, അതേപോലെ മറക്കാതെ സൂക്ഷിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു. അപ്പോൾ പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു സംരക്ഷിക്കുന്നു, ഇസ്ലാം ദീനിനെ അള്ളാഹു സംരക്ഷിക്കുന്നു, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ അവൻ സംരക്ഷിക്കുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും സംരക്ഷണമൊരുക്കുന്ന, സൂക്ഷിക്കുന്നവനാണ് അള്ളാഹു. അപ്പോൾ നമ്മുടെ സ്വത്തും നമ്മുടെ ജീവനും നമ്മുടെ അറിവും നമ്മുടെ ബുദ്ധിയും എന്നുവേണ്ട നമുക്ക് എന്തെല്ലാം സൂക്ഷിക്കേണ്ടതുണ്ടോ, കാക്കേണ്ടതുണ്ടോ, അത് വിശ്വസിച്ചേൽപ്പിക്കുവാൻ, അതിൻ്റെ സംരക്ഷണം ഏൽപ്പിക്കുവാൻ പറ്റിയ ശക്തനാണ്, സൂക്ഷിപ്പുകാരനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കാവലാണ് നമുക്ക് ഏറ്റവും പ്രധാനം. പിശാചിൻ്റെ ഷെറിൽ നിന്ന് നമുക്ക് രക്ഷ വേണം, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് നമുക്ക് കാവൽ വേണം, ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ശത്രുതയിൽ നിന്നും നമുക്ക് സുരക്ഷാ വലയം വേണം. അതിന് നമ്മൾ തേടേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുകൊടുത്തല്ലോ, യഹ്ഫളില്ലാഹ യഹ്ഫൽക, അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക, അഥവാ അവൻ്റെ വിധിവിലക്കുകൾ നീ പാലിക്കുവാൻ സന്നദ്ധനാവുക, ശ്രദ്ധിക്കുക, എങ്കിൽ അള്ളാഹു നിന്നെ കാത്ത് സംരക്ഷിക്കും. അതല്ലാതെ സമ്പത്ത് കളവു പോകാതിരിക്കാൻ, മക്കൾക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ ഏതെങ്കിലും പ്രത്യേകമായ ലോഹങ്ങളോ ഏതെങ്കിലും ഏലസുകളോ ചരടുകളോ കുഴിച്ചിടുകയോ കെട്ടുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. അവൻ ഏറ്റവും നന്നായി കാര്യങ്ങൾ സൂക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്, കെൽപ്പുള്ളവനാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഫല്ലാഹു ഖൈറുൻ ഹാഫിള, സൂറത്ത് യൂസുഫിലെ 64-ാമത്തെ ആയത്ത്. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, എല്ലാം സൂക്ഷിക്കുന്നവനാണ്, സംരക്ഷിക്കുന്നവനാണ് അല്ലാഹു. അപ്പോ ആകാശഭൂമികളിലെ സർവ്വതിനെയും തട്ടാതെ മുട്ടാതെ നശിച്ചു പോകാതെ കാത്ത് സംരക്ഷിക്കുന്ന അല്ലാഹു, പിശാചിന്റെ ഷെറിൽ നിന്ന് നമ്മെ കാക്കാൻ കഴിവുള്ളവനവനാണ്, ശത്രുക്കളുടെ കെണികളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിവുള്ളവനവനാണ്. അതുകൊണ്ട് അൽ ഹാഫിൽ അല്ലെങ്കിൽ അൽ ഹഫീൽ, നന്നായി കാക്കുന്ന സൂക്ഷിക്കുന്നവനായ അള്ളാഹുവേ, എന്നെ നീ സൂക്ഷിക്കണമേ, സംരക്ഷിക്കണമേ എന്ന ഒരു പ്രാർത്ഥന. രാവിലെയും വൈകുന്നേരവും നമ്മൾ ചെല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഹഫ്ളനി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി, അള്ളാഹുവേ എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതു ഭാഗത്തു നിന്നും ഇടതു ഭാഗത്തു നിന്നും മുകളിൽ നിന്നും താഴ്ഭാഗത്തു നിന്നും എല്ലാം നീ എനിക്ക് സംരക്ഷണ വലയം തീർക്കണമേ. വഅഊദു ബിക അൻ ഉഗതാല മിൻ തഹ്തി, എന്നെ ചതിയിൽപ്പെടുത്തി ആരെങ്കിലും നശിപ്പിച്ചു കളയുന്നതിൽ നിന്ന്, വഞ്ചിച്ചു കളയുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള കാവലും രക്ഷയും കവചവുമായി നമുക്ക് വർത്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കാവലാണ്. അതുകൊണ്ട് കാവലിനെ തേടേണ്ടത് അള്ളാഹുവിനോടാണ്. എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകേണ്ടത് അള്ളാഹുവാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ

0: ആ അർത്ഥത്തിലും നമുക്ക് രക്ഷാകവചം അള്ളാഹു ഒരുക്കണം. അതിനു വേണ്ടുന്ന വഴികൾ നമ്മളായിട്ട് പുതിയ രീതികളും രൂപവും കണ്ടെത്തുകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദിക്റുകളിലൂടെ ദുആകളിലൂടെ പടച്ച റബ്ബിനെ ഒരു എല്ലാം സൂക്ഷിക്കുന്നവനായി, അതിനെ കഴിവുറ്റവനായി, കെൽപ്പുറ്റവനായി കണ്ടുകൊണ്ട് അവനിലേക്ക് ഏൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ദിക്റു ദുആകളെ സംബന്ധിച്ച് പറഞ്ഞു തരുമ്പോഴും അത് ഒരു കാവലാണ്, കവചമാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആമനർ റസൂൽ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ, അത് ഒരാൾ രാവിലെ പാരായണം ചെയ്താൽ അയാൾക്ക് ആ ദിവസത്തെ സംരക്ഷണമായി, സുരക്ഷാ കവചമായി അത് മതി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി നമ്മൾ അള്ളാഹു നിശ്ചയിച്ച ആ ഒരു പ്രതിരോധ മാർഗം സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാത്രി ആ രണ്ട് വചനങ്ങൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ രാത്രിയിൽ അതൊരു കവചമാണ്. അതേപോലെ അള്ളാഹുവിനോട് പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് പ്രത്യേകം ഇസ്തിആദത്ത് നടത്തിക്കൊണ്ട്, രക്ഷ തേടിക്കൊണ്ട് നമ്മൾ ചെല്ലുമ്പോഴും അള്ളാഹു ഹഫീളാണ്, ഹാഫിളാണ് എന്നൊരു ബോധ്യത്തോടെയാണ്, ബോധത്തോടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സമ്പത്തായിരുന്നാലും ആരോഗ്യമായിരുന്നാലും മറ്റേത് അനുഗ്രഹമാണെങ്കിലും അത് നശിച്ചു പോകാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ചോദിക്കേണ്ടത് മറ്റാരോടുമല്ല, അള്ളാഹുവിനോടാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക. അള്ളാഹുവേ, നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്നും, നീ നൽകിയ ആരോഗ്യവും സൗഖ്യവും അത് മാറി എന്നിൽ നിന്ന് ഇല്ലാതെയായി പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. എത്രയെത്ര നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ചിലപ്പോൾ ഒന്ന് നടന്ന് പോകുന്ന സമയത്ത് കാലുവഴുതിയൊന്ന് വീഴുമ്പോഴേക്കും അവരെ കാലാകാലം കിടപ്പിലായി പോകുന്ന അവസ്ഥയുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അനുഗ്രഹങ്ങൾ ഏത് സമയവും നഷ്ടപ്പെട്ടു പോകാം, നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം നിലനിന്ന് കിട്ടാൻ നമുക്കൊരു സംരക്ഷണം ദുനിയാവിലും നാളെ പരലോകത്തും നൽകണമെങ്കിൽ, കിട്ടണമെങ്കിൽ അതിന് കഴിവുള്ളവനാണ് അൽ ഹാഫിൽ, എല്ലാ അർത്ഥത്തിലും കാക്കുന്ന, സൂക്ഷിക്കുന്നവനായ അള്ളാഹു. അതേപോലെ ആദ്യം പറഞ്ഞ നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും സൂക്ഷിച്ചു വെക്കുന്നവനാണവൻ. ആ അർത്ഥത്തിൽ അവൻ ഹാഫിളാണ്. അപ്പോൾ നമുക്കതൊരു ജാഗ്രതയും സൂക്ഷ്മതയും വേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുകയായിരുന്നു നാം ഇതുവരെ. ഇന്ന് അൽ ജബ്ബാർ, അൽ ഹാഫിൽ എന്നീ പദങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് ഷമീർ മദീനിയാണ്.
2: പ്രിയ ശ്രോതാക്കളെ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അജ്മലിൻ്റെ ഭാഗ്യപരീക്ഷണം, അജ്മലും കുഞ്ഞുമ്പങ്ങളും എന്ന പുസ്തകത്തിലെ 22-ാമത്തെ ഭാഗമാണ് ഇന്ന് അബ്ദുൽ സലാം വീട്ടി നമ്മോട് അവതരിപ്പിക്കുന്നത്.
1: ഈ കെ എം പന്നൂരിന്റെ രചനയിലെ ഭാഗമാണിത് എന്നാണ് ഞാൻ കരുതുന്നത്.
2: രചിച്ച പുസ്തകമാണ്
3: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 22, അജ്മലിന്റെ ഭാഗ്യപരീക്ഷണം. എത്ര പെട്ടെന്നാണ് കാലം നീങ്ങുന്നത്! മദ്രസയിലെയും സ്കൂളിലെയും വാർഷിക പരീക്ഷ കഴിഞ്ഞപ്പോൾ ഷാഹിദ ഓർത്തു, ഇത്തവണത്തെ അവധിക്കാലം തൻ്റെ ജീവിതത്തിലും മധുരാനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വേനലവധിയിൽ താൻ ഒരു അടുക്കളക്കാരി മാത്രമായിരുന്നു, ഇപ്പോൾ അധ്യാപിക കൂടിയാണ്. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലെല്ലാം 7 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങണം. മദ്രസയടച്ചപ്പോൾ ഈ ഭാരം കുറഞ്ഞു. ഓരോ വിഷയത്തിൻ്റെയും പരീക്ഷ കഴിയുന്ന അന്നു തന്നെ ഉത്തരക്കടലാസുകൾ നോക്കി പ്രധാന അധ്യാപകനെ ഏൽപ്പിച്ചുകൊടുത്തുകൊണ്ട് ഒഴിവുകാലത്ത് തികച്ചും സ്വതന്ത്രയായി. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ അജ്മൽ സന്തോഷവനായി പുറത്തുനിന്ന് വരുന്നത് കണ്ടു. വന്നപാടെ അവൾ ചോദിച്ചു, എന്താ മോനെ ഇന്ന് വല്ലാത്തൊരു സന്തോഷം? ഇന്നലെ സ്കൂളടച്ചതുകൊണ്ടാണോ? അല്ലുമ്മ, ഇന്നലെ സ്കൂളിൽ വലിയൊരു സംഭവമുണ്ടായി. എൻ്റെ ക്ലാസ്സിലെ രവിക്ക് ലോട്ടറി അടിച്ചു, 500,000 രൂപയുടേത്. സ്കൂള് തുറക്കുമ്പോൾ ഒരു ബൈക്കും മൊബൈലും പുതിയ ഉടുപ്പുകളുമൊക്കെ ആയിട്ടാണ് അവൻ സ്കൂളിൽ വരാന്ന് പറഞ്ഞു. അതിനെന്താടാ ഈ സന്തോഷിക്കണത്? ഉമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ

0: കീഷയിൽ നിന്നൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തുകൊണ്ട് അജ്മൽ പറഞ്ഞു, ഇത് 20 ലക്ഷത്തിന്റെ ടിക്കറ്റാ. അത് കിട്ടിയാൽ ഞമ്മക്ക് ഈ വീടൊന്ന് നന്നാക്കണം. അത് കേട്ട് ഷാഹിദയുടെ മുഖം വാടി. അല്പം ദേഷ്യത്തിൽ അവൾ ചോദിച്ചു, എന്തേ ഉമ്മയോട് ചോദിക്കാതെ ലോട്ടറി ടിക്കറ്റ് എടുത്ത്? എന്താണിമ്മ അതുകൊണ്ട് പ്രശ്നം? ഞാനൊരു നല്ല കാര്യം ചെയ്തതല്ലേ? അത് കിട്ടിയാൽ ഉമ്മയ്ക്കും സെൽവയ്ക്കും ഓരോ സ്വർണ്ണച്ചെയിനും നന്നാലു വളയും വാങ്ങാം. പിന്നെ വീടും നന്നാക്കാം. പുറമേ കുറച്ച് ഫർണിച്ചറും. ഇതൊക്കെ നല്ലതല്ലേ ഉമ്മ? മോനെ, വീടും സ്വർണവും ഫർണിച്ചറും ഒക്കെ നല്ലതാണ്. പക്ഷെ മോൻ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഇതിലുണ്ട്. ലോട്ടറി നമുക്ക് പാടില്ലാത്തതാണ്. അങ്ങനെ മോൻ പഠിച്ചിട്ടുണ്ടാവില്ല. അജ്മൽ കുറ്റബോധത്തോടെ ആലോചിക്കാൻ തുടങ്ങി. മനസ്സിൽ നിറയെ നല്ല വീടിനെക്കുറിച്ചും ഉമ്മയുടെയും കുഞ്ഞുപെങ്ങളുടെയും കൈകളിൽ പൊൻവളകൾ തിളങ്ങുന്നതിനെക്കുറിച്ചുമുള്ള സ്വപ്നങ്ങളായിരുന്നു. അത് വാടിപ്പോയി. അവന്റെ ആലോചന കണ്ട് ഷാഹിദ് ചോദിച്ചു, മോന് ദുഃഖണ്ടോ? ഇല്ല. മതത്തിൽ പാടില്ലെങ്കിൽ അതിന്റെ പേരിൽ ദുഃഖിക്കാൻ പാടില്ലല്ലോ. ലോട്ടറി ടിക്കറ്റ് വാങ്ങരുതെന്നും അതിന്റെ പണം ഉപയോഗിക്കരുതെന്നും എനിക്കറിയില്ലായിരുന്നു. സാരല്ല, ഇപ്പം കാര്യം തിരിഞ്ഞല്ലോ. കുറച്ചുകൂടി തിരിയാനുണ്ട്. എന്താണ് ലോട്ടറി പണം ഹറാമാകാൻ കാരണം? ആ പണം നമ്മുടെ പണിക്കൂലിയല്ല. കച്ചവടത്തിലെ ലാഭമോ പാരിതോഷികമോ അല്ല. തിരിഞ്ഞോ? അജ്മൽ തലയാട്ടി. അവൻ ആട്ടിൻകൂട്ടിലേക്കും കോഴിക്കൂട്ടിലേക്കും ഏറെ നേരം നോക്കി നിന്നു. ശേഷം ഉമ്മയോട് പറഞ്ഞു, ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ തന്നെ വീട് നന്നാക്കാനും ഉമ്മക്കും സെൽവക്കും സ്വർണം വാങ്ങാനും കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ വേനലവധിയിൽ ഞാൻ അതിന്റെ ശ്രമം തുടങ്ങും ഇൻഷാ അല്ലാ. ഷാഹിദ അജ്മലിന്റെ മുഖം ശ്രദ്ധിച്ചു. അവിടെ ഉറച്ച തീരുമാനത്തിന്റെയും തന്റെയിടത്തിന്റെയും അടയാളം കാണാമായിരുന്നു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ. നാം ഇപ്പോൾ കേട്ടത് കഥ പറയാം. കഥ പറയാം എന്ന പ്രോഗ്രാമിൽ അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കൃതിയിൽ നിന്നും 22-ാമത്തെ ഭാഗമാണ് നാം കേട്ടത്. അജ്മലിന്റെ ഭാഗ്യപരീക്ഷണം എന്നതായിരുന്നു ഇന്നത്തെ കഥ. അത് കുട്ടികൾക്ക് ഉതകുന്ന രീതിയിൽ അവരുടെ ഒരു നിലവാരത്തിലേക്ക് നിന്നുകൊണ്ട് അവതരിപ്പിച്ചു എന്നതാണ് ഈ കഥ പറയാം എന്ന പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. പീസ് റേഡിയോ ജനക്ഷേമം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൗരോർജം, അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളിലെ ആദ്യ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്.
2: ജുനൈദൻ ജുനൈസ്, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി അടത്തനാട്ടുകരയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: ഓക്കെ, ഈ ജുനൈദൻ ജുനൈസ് എന്ന് പറയുന്നത് JJ ടെക്നോളജീസിന്റെ ഡയറക്ടേഴ്സാണ്.
2: കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനർജിയുടെ ഒരു കാലമാണിന്ന്. ഇലക്ട്രിസിറ്റി ഇല്ലാതെ പോയാൽ ഒരുപക്ഷെ ജീവിതം തന്നെ അസാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ വെള്ളത്തിൽ നിന്നും കാറ്റിൽ നിന്നും ആണവ ഊർജം ഉപയോഗിച്ചുമൊക്കെ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അതാണ് നമ്മുടെ പ്രധാന സോഴ്സും. എന്നാൽ ഊർജത്തിൻ്റെ അനന്തമായ ഉറവിടം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ് സൗരോർജം അഥവാ സോളാർ എനർജി എന്നൊക്കെ പറയാറുണ്ട്. ആധുനിക കാലഘട്ടത്തിൻ്റെ എനർജി സ്രോതസ്സ് കൂടിയാണ് അത്. നമ്മളിന്ന് സോളാർ എനർജിയെക്കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്. രസകരമായ ഒരു പ്രത്യേകത, ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ രസകരമായ ഒരു പ്രത്യേകത എന്നത്, നമ്മുടെ അതിഥികൾ ജുനൈദും ജുനൈസുമാണ്. അവർ ഇരട്ടകളാണ്. ആള് മാറണ്ട, എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്നതാണ് ജുനൈദ്, വലതുഭാഗത്തിരിക്കുന്നതാണ് ജുനൈസ്. കുട്ടിക്കാലം തൊട്ടേ അവർ ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ തൽപരരായിരുന്നു. 2006 സ്കൂളിലെ ശാസ്ത്രമേളയിൽ ഇൻവെർട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റാണ് അവർ അവതരിപ്പിച്ചത്. വലിയ സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത്. പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. അതിൻ്റെ ആദ്യത്തെ കച്ചവടം അവർ അധ്യാപകരിലേക്ക് തന്നെ നടത്തി എന്നുള്ളതാണ്. പിന്നീട് 2010 എന്ന് വെച്ചാൽ പ്രീ ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഇവർ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങി. JJ ടെക്നോളജീസ്. ജെ ജുനൈദും അടുത്ത ജെ ജുനൈസും ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. 2012 അത് വ്യാപകമായ രൂപത്തിൽ പ്രവർത്തനം തുടങ്ങി. നമുക്ക് ജുനൈദിനെയും ജുനൈസിനെയും പരിചയപ്പെടാം. മഞ്ചേരിക്കടുത്ത് പാണ്ടിക്കാട് വള്ളുവങ്ങാട് എം എം അബ്ദുറഹ്മാൻ്റെയും ആസിയുടെയും ചെറിയ മക്കളാണ് അവർ. പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയ ഉടനെ 2010 അവർ ചെറിയ തോതിൽ ബിസിനസ് കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചു. 2012 അത് വ്യാപകമായി. ജെ ആൻഡ് ജെ ടെക്നോളജീസ്, ജുനൈദ് ആൻഡ് ജുനൈസ് ടെക്നോളജീസ്. കല്യാണം കഴിച്ചിട്ടുണ്ട് അവർ, കുട്ടികളുണ്ട്. കല്യാണത്തിലും പ്രത്യേകതയുണ്ട്, അവർ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇരട്ടകളെയാണ്. മണ്ണാർക്കാട് താലൂക്കിൽ തിരുവിഴാംകുന്ന് അമ്പലപ്പാറ ഭാഗത്തുള്ള തൂമ്പത്ത് അഷ്റഫിൻ്റെ മക്കളെയാണ് അദ്ദേഹം ഇവർ ഇരുവരും കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇടതു ഭാഗത്തിരിക്കുന്നത് ജുനൈദ്, വലതു ഭാഗത്തിരിക്കുന്നത് ജുനൈസ്. ജുനൈദ് ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയാൽ നന്നാവും.
4: അസ്സലാമു അലൈക്കും. പേര് ജുനൈദ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സോളാറിൻ്റെ മേഖലയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് മഞ്ചേരി അടുത്ത് പയ്യനാട്, പിന്നെ പാണ്ടിക്കാട്, പിന്നെ അലനല്ലൂർ, മണ്ണാർക്കാട് അടുത്ത് അലനല്ലൂർ. ഇങ്ങനെ 3 സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ സ്ഥാപനങ്ങളിൽ മണ്ണാർക്കാട് അടുത്തുള്ള അലനല്ലൂർ ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടാളെ തിരിച്ചറിയാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേര് 2 ജില്ലയിലേക്ക് മാറിയതാണ്. ഞാൻ പാലക്കാട് ജില്ലയാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യണത്.
3: അടുത്തത് ജുനൈസിൻ്റെ റോളാണ്.
5: അസ്സലാമു അലൈക്കും. ഞാൻ ജുനൈസ്. ജെ എൻ ജെ ടെക്നോളജീസ് എന്ന സ്ഥാപനത്തിൽ മാണ്ടിക്കാട് മഞ്ചേരി ഓഫീസുകളിൽ കാര്യമായിട്ട് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. രണ്ടാളും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതായിരുന്നു. പാണ്ടിക്കാട് അടുത്ത് വെള്ളുവങ്ങാട് ആണ് പ്രദേശം വീടുള്ളത്. ഓഫീസുകൾ പാണ്ടിക്കാട് ഓഫീസും മഞ്ചേരിയും അലനല്ലൂരുമാണുള്ളത്.
3: സൗരോർജത്തെക്കുറിച്ചുള്ള ആലോചനയിലാണ് നമ്മൾ. സോളാർ എനർജി എന്താണ് നമുക്കൊന്ന് തുടക്കത്തിൽ പറയാം, ജുനൈദ് ഒന്ന് പറയാം.
4: സോളാർ എനർജി എന്ന് പറഞ്ഞാൽ സൗരോർജത്തെ ഒരു ഇലക്ട്രിക്കൽ ആക്കി മാറ്റുക, ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്ന ഒരു സംരംഭമാണ് സോളാർ എനർജി. അതിൽ സോളാർ എനർജി കൊണ്ട് ഒരുപാട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ അല്ലാത്ത സിസ്റ്റംസ്, വെള്ളത്തെ ചൂടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട്, അഥവാ ഒരു ഊർജത്തെ മറ്റൊരു ഊർജമാക്കി മാറ്റുക എന്നുള്ളതാണ്. ലൈറ്റ് എന്നൊരു ഊർജത്തെ ഇലക്ട്രിക്കാക്കി മാറ്റുന്നതിനാണ് നമ്മൾ സോളാർ എനർജി ആയിട്ട് ഇലക്ട്രിക്കലായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
3: ജുനൈസ്, അതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു പ്രക്രിയ നടക്കുന്നുണ്ടാവുമല്ലോ, എന്താണത്?
5: അതായത് സൂര്യനിൽ നിന്നുള്ള ഒരു എനർജി, നമ്മുടെ ഹൈഡ്രജൻ സ്ഫോടനം നടത്തി ഉണ്ടാകുന്നൊരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് സണ്ണിൽ നിന്ന് ലഭിക്കുന്നത്. ആ ഒരു എനർജിയെ നമ്മളൊരു സോളാർ പാനൽ വെച്ചിട്ട് ആ ഒരു എനർജിയെ നമ്മൾ ആ ഒരു വെളിച്ചത്തെ ഒരു അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഒരു ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഇലക്ട്രിസിറ്റിയാണ് നമ്മളൊരു ബാറ്ററിക്ക് ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലോ ഉപയോഗപ്പെടുത്തുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് PV മൊഡ്യൂൾ, അതായത് ഫോട്ടോ വോൾട്ടാറ്റിക് മൊഡ്യൂൾ എന്നാണ് അതിനെ നമ്മൾ ശാസ്ത്രീയമായി അറിയപ്പെടുന്നത്. ഈ ഒരു പ്രതലത്തിലേക്ക് നമ്മൾ സൂര്യൻ്റെ വെളിച്ചം തട്ടുമ്പോൾ അതൊരു ഇലക്ട്രിസിറ്റി ജനറേഷൻ ചെയ്യും. ആ ജനറേഷൻ ചെയ്യുന്നതാണ് നമ്മളൊരു കണ്ടക്ടർ വെച്ച്, ഒരു വയർ വെച്ചിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ബാറ്ററിയിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് അതുമൊന്നും തന്നെ നമുക്കൊരു ലൈറ്റ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്താം.
3: അതായത് സൂര്യപ്രകാശമാണോ അതോ സൂര്യൻ്റെ താപമാണോ, അതായത് ഈ പാനൽ വെക്കുന്ന സമയത്ത് വെയിൽ തട്ടണോ അതോ ചൂട് തട്ടണോ, അങ്ങനെയുള്ള ഏത് എവിടുന്നാണ്, അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്ന്? നമ്മുടെയൊക്കെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ തലയുടെ മുകളിൽ നേരെ സൂര്യൻ ആ ലൈറ്റ് എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും പ്രത്യേക ഡയറക്ഷനിൽ നിന്നാണോ നമുക്ക് ഈ ലൈറ്റ് കൂടുതൽ കിട്ടുന്നത്? ലൈറ്റാണോ അതോ അതിൻ്റെ ഹീറ്റാണോ, എങ്ങനെയൊക്കെയാണ് ഈ പാനൽ വെക്കുന്ന ഒരു പ്രത്യേകത, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
4: അതിൽ സോളാർ നമുക്ക് ഒരിക്കലും അതിൻ്റെ ഹീറ്റിനെ അല്ല അബ്സോർബ് ചെയ്യണത്, അതിൻ്റെ വെളിച്ചത്തിൻ്റെ തീവ്രതയാണ്. ഏറ്റവും കൂടുതൽ വെളിച്ചം നമ്മളെ സോളാർ പാനലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അഥവാ നമ്മളെ കേരളത്തിൽ തെക്ക് വശത്തേക്ക് ചെരിച്ചിട്ടാണ് നമ്മൾ പാനൽ വെക്കുക. തെക്ക് വശത്തേക്ക് ചെരിക്കുമ്പോൾ അത് കൂടുതൽ ചെരിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു 15 ഡിഗ്രി ആ ലെവലിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഥവാ സൂര്യൻ ഏറ്റവും കൂടുതൽ കാലകം കേരളത്തിൻ്റെ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ തെക്ക് വശത്തോട് ചെരിഞ്ഞിട്ടാണ് സൂര്യൻ പോവുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തെക്ക് വശത്തേക്ക് ചെരിച്ചു വെക്കുന്നത്.
3: എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നിന്ന് പറഞ്ഞുകൂടാ, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് സോളാർ എനർജി എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നത് വീട്ടിലൊരു റാന്തലുണ്ടായിരുന്നു, ചെറിയൊരു പാനല് മുകളിൽ വെച്ച് ഒരു കേബിൾ കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എന്താണ് അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയുക?
5: അതായത് റാന്തൽ എന്ന് പറഞ്ഞാൽ, റാന്തൽ പണ്ട് അനർട്ട് സപ്ലൈ ചെയ്ത ഒരു റാന്തലുണ്ടായിരുന്നു, മാർക്കറ്റിൽ വേറെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതിൽ ഈ റാന്തലിൽ വരുന്നത് ഒരു സോളാർ പാനൽ, ഒരു 20 വാട്ട്സിൻ്റെ സോളാർ പാനൽ ഉണ്ടാവും. ആ പാനലിൽ വന്ന് നമുക്കൊരു ഒരു വയറുണ്ടാവും, നമ്മൾ ഈ റാന്തലിമ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കണക്ട് ചെയ്തിട്ട് ഈ സോളാർമെന്ന് വരുന്ന എനർജിനെ ഈ റാന്തലിനുള്ളിലുള്ള ഒരു 7 AH ബാറ്ററിയിൽ നമ്മൾ ചാർജ് ചെയ്ത് വെക്കും. പകൽ സമയത്ത് നമ്മൾ ഫുൾ ടൈം ചാർജിലിട്ട് വെക്കും, കാരണം പകൽ സമയത്ത് നമുക്ക് ഈ റാന്തലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പകൽ സമയത്ത് നമ്മൾ ചാർജ് ചെയ്തിട്ട് രാത്രി വയറ് ഡിസ്കണക്ട് ചെയ്ത് ഈ റാന്തൽ ഉപയോഗിക്കും. ഈ റാന്തലിൽ ഈ 12 വോൾട്ടിൽ നമ്മൾ ബാറ്ററി പകൽ സമയത്ത് ചാർജ് ചെയ്ത എനർജി കൊണ്ട് രാത്രി ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറോ നമുക്ക് ഒരു വെളിച്ചം പ്രകാശിപ്പിക്കാൻ കഴിയും. അതാണ് ആ റാന്തൽ കൊണ്ടൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത്.
3: അനർട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുമോ?
4: അനർട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ഊർജങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിച്ച് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ ഏജൻസിയാണ് അനർട്ട്.
3: ഇപ്പോഴും അവർ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്?
5: അതെ അതെ, ഉണ്ട്. ഊർജ മേഖലയിൽ കാര്യമായിട്ട് അനർട്ട് തന്നെയാണ് കൂടുതൽ സജീവമായിട്ട് ഇടപെടുന്നത്.
3: സബ്സിഡികളൊക്കെ
5: അനർട്ട് വഴിയുണ്ട്. പിന്നെ ഇപ്പോൾ സൗര പദ്ധതികളായിട്ടും പല മേഖലയിലും സബ്സിഡി വേറെ വഴികളൊക്കെ വരുന്നുണ്ട്.
3: അതേപോലെ ഈ സോളാർ എനർജിയുടെ ഈ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, തീരെ ഇലക്ട്രിസിറ്റി എത്താത്ത പ്രദേശങ്ങളിലൊക്കെ ഇത്, അതായത് ലൈനൊക്കെ വലിച്ച് കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാവും, അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വൈദ്യുതി എത്തിക്കാനുള്ള മാർഗങ്ങൾ ഇതിൽ ചെയ്യും. നിങ്ങൾ തന്നെ JNJ ടെക്നോളജീസ് കുറച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് അങ്ങനെ ചെയ്തു എന്നൊരു അറിവുണ്ട്, ഒന്ന് പറയാമോ?
4: നമ്മൾ ചെയ്തിട്ടുള്ളത് എടത്തനാട്ടുകര മുണ്ടക്കുന്ന് സ്ഥലത്തുള്ള ഒരു സ്കൂളിൽ സ്കൂളിലെ ടീച്ചേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ടത് പ്രകാരം കുറച്ച് ആദിവാസി ഏരിയയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ റാന്തൽ ടൈപ്പ് സിസ്റ്റംസാണ് അത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൽ കൂടുതൽ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളുണ്ട്. കറണ്ട് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ നമുക്ക് വെള്ളമടിക്കാൻ മോട്ടറടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വരെ ചെയ്യാവുന്ന അത്രയും വലിയ സിസ്റ്റംസ് വരെ ഇപ്പോൾ നിലവിൽ അവൈലബിളാണ്. അതിൽ നമുക്ക് കറണ്ട് തീരെ കിട്ടാത്ത വീടുകളിലൊക്കെ DC ആയിട്ട് അഥവാ ബാറ്ററിയിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററി ലൈറ്റുകൾ, ഫാനുകൾ അങ്ങനത്തെ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റംസൊക്കെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
5: റൂറൽ ഏരിയകൾ ഇപ്പോൾ അട്ടപ്പാടി പോലുള്ള ഊരു പ്രദേശങ്ങളിലൊക്കെ വൈദ്യുതി വരെ എത്താത്ത സ്ഥലങ്ങൾ കുറേയുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റിലൂടെ തന്നെ നമ്മൾ കുറേ സൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലൈറ്റുകളായിട്ടും അവർക്ക് ആവശ്യമുള്ള ബാറ്ററി നമ്മൾ ടോർച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ,
4: മൊബൈൽ
5: ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഊരു പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്.
3: അട്ടപ്പാടിയിൽ ഞാനും പോയിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ തന്നെ സൂര്യവിളക്ക് അവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. വലിയ വൃത്തിയും വെടുപ്പൊന്നും ഇല്ലാത്ത ചെമ്മൺ പാതകളിലേക്ക് അടുത്ത് ആ ഊരിലെ അവരുടെ ഹട്ടുകളിലേക്ക് അടുത്തായിട്ട് കത്തിക്കുന്നത് അവർക്ക് വലിയ താല്പര്യമുള്ള സംഗതിയാണ്.
5: നമ്മൾ തന്നെ ഒരു 5 കിലോമീറ്ററോളം നടന്നിട്ടൊക്കെയാണ് മുകൾക്ക് പോയിരുന്നത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. താഴെ വണ്ടി നിർത്തിയിട്ട് 5 കിലോമീറ്ററോളം നടന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു പോയത്.
3: പിന്നെ സോളാർ എനർജിയുടെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഗതി വാട്ടർ ഹീറ്ററാണ് തോന്നുന്നുണ്ട്.
4: വാട്ടർ ഹീറ്ററിൽ ചെയ്യുമ്പോൾ അതിനൊരുപാട് ഡീമെറിറ്റ്സും ഉണ്ട്, മെറിറ്റ്സും ഉണ്ട്.
3: മെറിറ്റ്സ് പറയാം നമുക്ക്.
4: മെറിറ്റ്സ് ആകുമ്പോൾ നമുക്ക് വേറൊരു വൈദ്യുതി ആവശ്യമില്ലാതെ തന്നെ 100 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് അല്ലെങ്കിൽ 200 ലിറ്ററിൻ്റെ ടാങ്കൊക്കെ സുഖമായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ബാത്റൂമുകൾക്ക് 3-4 ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരു വേറെ എനർജിയൊന്നും ആവശ്യമില്ലാതെ സൂര്യപ്രകാശത്തിൻ്റെ എനർജിക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്.
5: ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 100 ലിറ്ററിൻ്റെ ടാങ്ക് നമ്മൾ ഫിറ്റ് ചെയ്യണത് ഏറ്റവും ടെറസിലാണ്. ആ ടെറസിൽ ചൂടായി കിടക്കുന്ന വെള്ളം താഴത്തേക്ക് എത്തുമ്പോഴേക്ക് ഇപ്പോൾ ഒരു പൈപ്പ് ലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ പൈപ്പ് ലൈൻ പോകുന്നുണ്ടാവും. ആ പൈപ്പ് ലൈനിലൂടെ എല്ലാം വെള്ളമൊക്കെ പോകുന്നു എത്തിയിട്ട് ഈ പൈപ്പ് ലൈനിലൊന്നും ചൂടുള്ള വെള്ളം ഉണ്ടാവില്ല, അതൊക്കെ തണുത്ത് കിടക്കുന്ന വെള്ളമായിരിക്കും. ഈ വെള്ളം ഫുള്ള് താഴെ എത്തിയിട്ട് വേണം ഈ ചൂടുവെള്ളം മേലെ നിന്ന് എത്താണ്. ഏതാണ്ട് ഒരു രണ്ട് ഒരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ രണ്ട് ബക്കറ്റ് വെള്ളമൊക്കെ നമുക്ക് വെറുതെ ഒഴിവാക്കേണ്ട ഒരവസ്ഥ വരും. അത്രയും ലൈൻ ഇപ്പോൾ വലിയൊരു വീടാണെന്നുണ്ടെങ്കിൽ മേലെ നിന്ന് അടിയിക്കൊറ്റുള്ള പൈപ്പത്തെ വെള്ളം മാത്രം ഉണ്ടാവും ഒരു രണ്ട് ബക്കറ്റ് വെള്ളം. ആ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു ബക്കറ്റ് വെള്ളം നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒരു മെയിൻ ഡിസ്വൻറ്റേജ് ഇതിനുണ്ട്.
4: കൂട്ടത്തിൽ വന്നാൽ അതിൽ നമ്മൾ ഈ ടാങ്ക് ഒരേ ടാങ്കിലായിരിക്കും അതിൻ്റെയൊക്കെ ഇൻലെറ്റും ഔട്ട്ലെറ്റും കൊടുക്കുന്നത്. ഒറ്റ ടാങ്കായിരിക്കും, ഒരു ക്യാപ്സൂൾ ടൈപ്പ്. ഈ ടാങ്കിൽ നമ്മൾ അതിന് ഒരു ലിറ്റർ ചൂടുവെള്ളം എടുത്താൽ ഒരു ലിറ്റർ പച്ചവെള്ളമൊക്കെ
5: കയറും.
4: അതോ ഒരു ബക്കറ്റ് വെള്ളം എന്ന് എടുത്താൽ ഒരു ബക്കറ്റ് പച്ചവെള്ളത്തിലേക്ക് കയറും. അപ്പോൾ അത് ചൂട് കുറയും. അങ്ങനത്തെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാകാറുണ്ട്. പിന്നെ നമുക്ക് മഴക്കാലങ്ങളിൽ നമുക്ക് ചൂടുവെള്ളം ആവശ്യമുള്ള സമയം മഴക്കാലങ്ങളിലായിരിക്കും. ആ സമയത്ത് സൂര്യപ്രകാശം കുറവായതുകൊണ്ട് അതിൻ്റെ പവർ ചൂട് കുറവായിരിക്കും.
3: നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ബിസിനസ് നടക്കുക,
5: നല്ല കാര്യങ്ങളും നമ്മൾ തുറന്നു പറയണ്ടേ?
4: അതിനുശേഷമല്ലേ ബിസിനസ്സുകൾ നടക്കേണ്ടത്. എല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ബിസിനസ് നടത്തുമ്പോൾ ആളുകൾക്ക് അതിലൊരു ഒരു മോട്ടിവേഷൻ ഉണ്ടാവും.
3: എന്ത് ചിലവ് വരും ഒരു വാട്ടർ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ?
4: ഒരു 100 ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്റർ ആണെങ്കിൽ ഒരു 18,000 രൂപ 20,000 രൂപ അറേഞ്ച് വരും. ആവറേജ് വീടുകൾക്ക് 100 ലിറ്റർ ആണ് കൂടുതൽ ആവശ്യമുള്ളത്.
3: ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണ് ഇവർ, നമുക്ക് തന്നെ തിരിച്ചറിയാൻ പ്രയാസമുണ്ട്. അതാണ് ഞാൻ ഇടത് എന്നാൾ വലത് എന്നാളെന്ന് ഇടയ്ക്കിടക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. പിന്നെ നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അല്ലാത്ത മേഖലകളിലൊക്കെ ഈ ആൾമാറാട്ടം വല്ല അനുഭവമുണ്ടോ, ഷെയർ ചെയ്യാനുണ്ടോ?
4: ആൾമാറാട്ടം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മളെ പാണ്ടിക്കാട് പള്ളിയിൽ വെള്ളിയാഴ്ച, ഞാൻ സ്ഥിരമായിട്ട് അലനല്ലൂരാണ്. അപ്പോൾ അലനല്ലൂരിലെ ഒരാൾ നമ്മളെ കസ്റ്റമറാണ്, അവിടുത്തെ ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഒരു മെഡിക്കൽ ആവശ്യത്തിന് പാണ്ടിക്കാട് വന്ന്, പാണ്ടിക്കാട് വന്ന് പള്ളിയിൽ നിന്ന് ജുനൈസിനെ കണ്ട് അവൻ്റെ പുറത്തൊരു കൊട്ട് കൊടുത്ത്. അപ്പോൾ ജുനൈസ് ചോദിച്ചു, അവന് കണ്ട യാതൊരു പരിചയമല്ല. അപ്പോൾ അവൻ തിരിച്ചു ചോദിച്ചു, ഇതിപ്പോൾ ജുനൈദിനുള്ള കൊട്ടാണോ എന്ന് ചോദിച്ചു.
5: അതുപോലെ വേറെ അനുഭവമുണ്ട്. അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ ആദ്യ ഒരാൾ 8 ഇട്ടു. 8 ഇട്ടാണ്ട് അവൻ പോയി. ജുനൈദാണ് ആദ്യം 8 ഇട്ട്. 8 ഇട്ടാണ്ട് അവന് അവൻ്റെ പേപ്പറും കൊണ്ട് അങ്ങനെ പോയി. പിന്നെ ഞാൻ പേപ്പറും കൊണ്ട് ചെന്ന് ആർ ടി ഓഫീസർ ചോദിച്ചു, ഇയ്യല്ലേ 8 പോയത്? അല്ല സാറേ, വേറെ ആളാണ്. അതിൽ അവസാനം എന്നെ പിടിച്ചിട്ട് ജീപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടിരുത്തി, മറ്റവനും കൊണ്ട് 8ഉം 8ഉം ഇടിയിച്ചിട്ട് പിന്നെ അയാളെ ജീപ്പ് കയറ്റിയിരുത്തിയിട്ട് എന്നെ പുറത്തിറക്കിയിട്ട് 8 ഇട്ട് ഇടിയിച്ചത്.
3: അത് ശരി, അത് ശരി. നമ്മൾ സോളാർ എനർജിയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്താണ് ഈ സംഗതി, എവിടെ നിന്നാണ് ലൈറ്റ് കൂടുതൽ കിട്ടുന്നത്, അതിൻ്റെ ആദ്യത്തെ കാലഘട്ടങ്ങൾ ഉപയോഗിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ, സോളാർ ഹീറ്ററുമായി ബന്ധപ്പെട്ടുള്ള 1-2 സംഗതികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാതലായ കാര്യങ്ങൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. പുരപ്പുറ ഊർജ സംവിധാനങ്ങളും കാര്യങ്ങളുമൊക്കെ സർക്കാരിൻ്റെ സബ്സിഡിയോടുകൂടിയൊക്കെ നടപ്പിലാക്കുന്ന കുറേ പരിപാടികളുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കേൾക്കാം.
2: ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ജനക്ഷേമം എന്ന പ്രോഗ്രാമായിരുന്നു. സൗരോർജം അടിസ്ഥാന വിവരങ്ങൾ എന്ന വിഷയത്തിൻ്റെ 1-ാം ഭാഗമാണ് നാം ഇതുവരെ കേട്ടത്.
6: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട് പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, ആയിരക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ഇനി നാം പ്രവേശിക്കുന്നു പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക്.
1: പീസ് റേഡിയോ സ്നേഹക്കൂടിൽ എപ്പോഴും അറിയാവുന്നതുപോലെ തന്നെ വളരെയധികം കുടുംബ കാലുഷ്യമുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് നാം അതിലൂടെ നൽകാറുള്ളത്.
0: ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്,
3: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് ചർച്ചയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയ ഒരു മേഖല തന്നെയാണ് വീണ്ടും പുറത്തെടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുട്ടി ഒരു വരൻ മുന്നിൽ വന്നു. എല്ലാ നിലക്കും പൂർണ്ണമായും ഫിറ്റാണ്. അവൻ ദീനിയാണ്, അവൻ വിദ്യാസമ്പന്നനാണ്, അവൻ ജോലിയുള്ള ആളാണ്, നല്ല തറവാടിൽ നിന്നുള്ള ആളാണ്. പക്ഷേ പഠനത്തെക്കുറിച്ച് അവളുടെ ചില ബോധങ്ങൾ കൊണ്ട് അവൻ്റെ മുന്നിൽ അവളിപ്പോൾ ഒരു MBBS ഫസ്റ്റ് ഇയറാണ് അല്ലെങ്കിൽ വേറെ ഏതൊരു കോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവൾ ഒരുപാട് ഡിമാൻഡുകൾ വെച്ച് അവസാനം അവൻ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ആ ചെറുപ്പക്കാരൻ പിന്മാറുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്താണ് അവൾ അവളുടെ ജീവിതത്തിലെ ഇങ്ങനത്തെ നീട്ടപ്പെട്ട ഒരു മഹത്വത്തെ സ്വീകരിക്കണോ, അതല്ല അവൾ അവളുടെ ഒരു സ്റ്റാൻഡിനെ സ്വീകരിക്കണോ, പഠനം എന്ന സ്റ്റാൻഡിനെ സ്വീകരിക്കണോ എന്നതാണ് നമുക്കൊരു ക്ലാരിറ്റി വേണ്ടത്.
4: നമ്മൾ വിവാഹത്തിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതെങ്ങനെ തിരഞ്ഞെടുക്കണം, ആരെ തിരഞ്ഞെടുക്കണം, എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച്, തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തീരുന്ന ജീവിതം തൻ്റേതാണെന്നതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിക്ക് അതിൽ വലിയ പങ്കുണ്ട്. അവളുടെ എല്ലാ അഭിപ്രായങ്ങളെയും മാനസികാവസ്ഥയും പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ പ്രായത്തിലും നമ്മുടെ സമയത്തിലും നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും അത് പൂർണ്ണമായി ശരിയായി കൊള്ളണമെന്നില്ല. അപ്പോൾ അതിൽ സ്വന്തം തീരുമാനമെടുക്കുന്നതിന് പകരം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്ന, നമ്മുടെ ഭാവിയിൽ നമ്മളെക്കാളും ആശങ്കകളുള്ള, നമ്മൾ നല്ലവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ച് തന്നെ ചെറു പ്രായത്തിൽ ഒരു ചെറിയ പാവ വാങ്ങിത്തന്നത് മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും കൂടെ നിന്ന മാതാപിതാക്കൾ നമുക്കൊരു അപകടം വരുത്തില്ലെന്ന കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് അവരോട് ചർച്ച ചെയ്തുകൊണ്ടായിരിക്കണം തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ പലപ്പോഴും വിവാഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ പറ്റുന്ന ഒരു അബദ്ധം ഇവിടെ ഈ ചോദ്യത്തിൽ ഓർമ്മ വരികയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വാശി പിടിക്കുക. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ അത് ഞാനൊരു മെഡിസിൻ പഠിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഒരു മെഡിസിൻ എൻ്റെ അതേ മെഡിസിൻ പഠിച്ച ആളായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ അതേ സ്പെഷ്യാലിറ്റി ആയിരിക്കണം. ഇങ്ങനെ ചില നിബന്ധനകൾ നമ്മൾ വിൽക്കുമ്പോൾ എന്തറിയോ, നമ്മുടെ ചോയ്സ് കുറയാണ്. അതായത് ജീവിതത്തിൻ്റെ ഭാഗം, നമുക്കൊരു ഡോക്ടറെ അല്ലല്ലോ ആവശ്യം, നമുക്കൊരു എഞ്ചിനീയറെ അല്ലല്ലോ ആവശ്യം, നമുക്കൊരു നല്ല ഭർത്താവിനെയാണ് ആവശ്യം. അവിടെയാണ് നമ്മുടെ പറയുന്നത് നമുക്ക് വേണ്ടത് ആരെയാണ്, ഒരു നല്ല ഭർത്താവിനെയാണ്, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന നല്ലൊരു പിതാവാകാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യനെയാണ് നമുക്ക് ഭർത്താവായിട്ട് ആവശ്യം. അതാണ് യഥാർത്ഥത്തിൽ തെർലൗന ദീനഹു വഹുൽഖവും പറഞ്ഞത്, സ്വഭാവവും അതേപോലെ തന്നെ മതവും. ഇത് നഷ്ടപ്പെടുത്തി വെറും ഒരു പ്രൊഫഷൻ്റെയോ ഒരു സ്പെഷ്യാലിറ്റിയെയോ സെലക്ട് ചെയ്യുക എന്നുള്ളത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിയല്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ട് നമ്മുടെ അതേ പ്രൊഫഷൻ ആകുന്നത് നല്ലതാണ്, നമ്മളെക്കാളും യോഗ്യത ഉള്ള ആളാവുന്നത് നല്ലതാണ്, അതൊക്കെ ഒരു പക്ഷേ വിവാഹത്തിൻ്റെ യോജിപ്പിനും മുന്നോട്ട് പോക്കിനും ഒക്കെ ഉപകാരപ്പെട്ടേക്കാം. പക്ഷെ അതിലൊക്കെ ഉപരി ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ മതപരമായി ദീനിയായി സ്വഭാവപരമായി ഏറ്റവും നല്ല ഒരു വ്യക്തിയായിരിക്കണം എന്നെ കല്യാണം കഴിക്കുന്നവൻ എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും മുൻഗണന നൽകേണ്ട ഒരു കാര്യം. ഇനി എന്തെങ്കിലും വിഷയങ്ങൾ നമ്മൾ വാശി പിടിച്ച് വിവാഹം നടക്കാത്തൊരു ഘട്ടം വരുന്ന ഒരവസ്ഥ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വിശ്വസിക്കണം. നമ്മളെ ഒന്നും അവരെ അടിച്ചേൽപ്പിക്കില്ല. നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾക്കും അവർ കൂടെ നിൽക്കും. നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവർ നമുക്ക് മനസ്സിലാക്കി തരും. ഇനി അങ്ങനെയും ബുദ്ധിമുട്ടാണെങ്കിൽ മതപരമായ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന, ഈ ഇത്തരം വിവാഹ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ ഡിസ്കസ് ചെയ്ത് ഒരു ചെറിയ കാര്യത്തിൻ്റെ മേൽ വാശി പിടിച്ച് ഒരു ജീവിതത്തെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മറിച്ച് സന്ദർഭത്തിനും സമയത്തിനും അനുസരിച്ചുകൊണ്ട് നമ്മളെ ഉപദേശിക്കുകയും നമ്മുടെ ചർച്ചയും ചെയ്യുന്ന ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു തീരുമാനത്തിലേക്ക്, നമ്മുടെ ഭാവിക്ക് ഉപകരിക്കുന്ന നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
3: തീർച്ചയായും ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു ജംഗ്ഷൻ അതാണ്. പഠന ജീവിതത്തിൽ നിന്നും കളി കുടുംബ ജീവിതങ്ങളിൽ നിന്നും ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുക എന്ന് പറയുന്നത്. അവിടെ ചർച്ച ചെയ്യാവുന്ന, നമുക്ക് കൃത്യമായി നമ്മുടെ കാര്യത്തിൽ നസീഹത്ത് പാലിക്കുന്നവരുമായി ചർച്ച ചെയ്തേ തീരുമാനമെടുക്കാവൂ, നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെയോ നമ്മളെ ക്ലാസ്സിൽ നമ്മളെ ഉപദേശിച്ച ഏതെങ്കിലും ഒരു ടീച്ചറുടെയോ ആ അധ്യാപകൻ അദ്ദേഹത്തിനൊരു വീക്ഷണം ഉണ്ടാകും. ഞാൻ വളരെ ഓപ്പണായി പറയുന്ന ഒരു ഫ്രീ തിങ്കർ, ഒരു നിരീശ്വരവാദിയായ ഒരു അധ്യാപകൻ, അയാളുടെ ഗൈഡ് ലൈൻ സ്വീകരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അവളുടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ സ്വാഭാവികമാണ് ധാർമ്മികതക്കോ നന്മക്കോ യാതൊരു അടിത്തറയുമില്ലാത്തതാണ്. പാഴ്വാക്കുകളിലും എന്താ പറയുക, പറയുന്ന വാക്കുകളിൽ ഒരുപക്ഷെ ഒരുപാട് നന്മകൾ ചേർത്ത് വെക്കാൻ പറ്റുന്നുണ്ടാകാം. പക്ഷേ സ്വന്തം തീരുമാനമാണ് അയാളുടേത്. ഒരിക്കലും ഒരു ആത്മീയമായ ഗൈഡ് ലൈൻ സ്വീകരിക്കാത്തൊരു വ്യക്തി പറയുന്നത് അടക്കമുള്ള മേഖലകൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വേണം തീരുമാനമെടുക്കാനെന്ന് വളരെ ഗൗരവപൂർവ്വം പെൺകുട്ടികളെ ഓർമ്മപ്പെടുത്തുന്നു. രക്ഷിതാക്കൾക്ക് കൂടി ഒരു വാചകം ചേർത്ത് വെക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം കാത്തിരുന്നൊരു പെൺകുട്ടി അവസാനം വാപ്പയോട് പറയേണ്ടി വന്നു, അവളുടെ തന്നെ അതേ കോഴ്സ് കഴിഞ്ഞ ഒരാളെ കിട്ടണം എന്ന വാശിയിൽ വാപ്പ നിന്നപ്പോൾ വാപ്പയോട് പറയേണ്ടി വന്നു, എനിക്ക് ഒരു മത്തിക്കച്ചവടക്കാരനെ കിട്ടിയാലും കുഴപ്പമില്ല, ദീനുള്ള ഒരാളാണ് എനിക്കാവേണ്ടത്. അത്തരമൊരു ഒരു അവസ്ഥയിലേക്ക് രക്ഷിതാക്കളും പോയിക്കൂടാ, അവൻ MBBS ആണ്, അവൾ അതുകൊണ്ട് അവൾ MBBS ആകണം എന്നൊക്കെയുള്ള ഇങ്ങനത്തെ ഒരു വളരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോയിക്കൂടാ, അവിടെ ദീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ ചേർത്ത് വെക്കാനുള്ളത്. അപ്പോൾ വിവാഹം അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ സമയം ഒരു പെൺകുട്ടിക്ക് അന്വേഷണം വന്ന് എല്ലാം ഫിറ്റാകുന്ന ഒരു ഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തൊരു മേഖല എന്ന് പറയുന്നത് രണ്ട് തരം വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നു. ഒന്ന് അറേഞ്ച്ഡ് വിവാഹങ്ങൾ, വാപ്പയും ഉമ്മയൊക്കെ അന്വേഷിച്ച് കുടുംബമൊക്കെ പോയി കണ്ട് ആ രീതിയിൽ നടക്കുന്ന കല്യാണങ്ങൾ. രണ്ട് അഫെയർ വിവാഹങ്ങൾ, രണ്ടുപേരും അവരുടെ പ്രൊഫൈൽ കാഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ ക്യാമ്പസിലെ കാഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ചാറ്റിംഗ് കൊണ്ടോ ഒക്കെ ഒരു പ്രണയത്തിലെത്തി ആ നിലക്ക് നടക്കുന്ന വിവാഹങ്ങൾ. ഇതിൽ പിന്നെ അഫെയർ വിവാഹങ്ങളാകുമ്പോൾ കുറച്ചുകൂടി അടുക്കാനും അതുപോലെ തന്നെ മാനസികമായി അറിയാനുമൊക്കെയുള്ളൊരു സാഹചര്യം കിട്ടുന്നുണ്ടല്ലോ. അപ്പം അതല്ലേ അറേഞ്ച്ഡ് വിവാഹങ്ങളെക്കാളും നല്ലത്? വീട്ടിൽ വന്ന അയാൾ കാണുന്ന ഒരു 5 മിനിറ്റിലെ സംസാരത്തിൽ നല്ല തീരുമാനമായി പോകുന്നത്. മറ്റേത് ക്യാമ്പസിലെ വർഷങ്ങളോളമുള്ള ബന്ധം കൊണ്ടല്ലേ ആ ഒരു ബന്ധം രൂപപ്പെടുന്നത് എന്നുള്ള നിലക്കുള്ള ചില ചോദ്യങ്ങൾ വളരെ ഓപ്പണായി നമ്മുടെ ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പോഴുള്ള ഈ ഒരു അവസരം.
4: അഫെയർ മാരേജുകളും അതേപോലെ തന്നെ പ്രേമവിവാഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം അത് ഏറ്റവും നന്നായി നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം. ഒന്ന്, എന്നെ ആര് വിവാഹം കഴിക്കണം, അതെങ്ങനത്തെ ആളാവണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു അധികാരവും ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ സ്വാതന്ത്ര്യമാണ് പ്രേമത്തിലൂടെ എനിക്കൊരാളെ കണ്ടെത്തുന്നത് എന്നാണ് ചില പെൺകുട്ടികൾ തെറ്റിദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ സാധാരണഗതിയിൽ നമുക്ക് സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു പ്രേമമുണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രേമമുണ്ടാകുന്നത് ഒരിക്കലും ഇതൊരു വിവാഹമായി പരിണമിക്കും, അങ്ങനെ വിവാഹം ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭാവിയിൽ എന്ത് ചെയ്യും, അയാൾ ഇങ്ങനത്തെ ഒരാളാവണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ആരെങ്കിലും പ്രേമിക്കാറുണ്ടോ? എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും ആയിക്കൊണ്ട് പരിചയപ്പെടുന്ന ഒരു പരിചയമാണ്. ഒരു പക്ഷേ ലാബിൽ വെച്ചോ അല്ലെങ്കിൽ ഓഫീസിൽ വെച്ചോ ബസ്സിൽ വെച്ചോ യാത്രയിൽ വെച്ചൊക്കെ ഒരാളെ പരിചയപ്പെടുന്നത് ആരുമാവാം. അത് ചിലപ്പോൾ ഒരു ഒരു തൻ്റെ സ്വന്തം മതസ്ഥനായിക്കൊള്ളണമെന്നില്ല, അതല്ലെങ്കിൽ തൻ്റെ അതേ പ്രായമുള്ള ആളായിക്കൊള്ളണമെന്നില്ല, വിദ്യാഭ്യാസമുള്ള ആളായിക്കൊള്ളണമെന്നില്ല, ആരുമല്ല. ഒരു വിവാഹ എങ്ങനെ ആരായിരിക്കണം നിൻ്റെ ഭർത്താവ് എന്ന് ചോദിക്കുമ്പോൾ 100 മറുപടികൾ പറയുന്ന ഒരു പെൺകുട്ടി എവിടെയെങ്കിലും പോയിട്ട് തൽക്കാലം എന്ത് ചെയ്യാണ്, ഒരാളെ കണ്ട് പ്രേമിച്ച് അയാളെ തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോൾ ഒരു നല്ല ഭർത്താവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണ്, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടിയ ഒരു ചുരിദാർ, ആരോ ഗിഫ്റ്റ് തന്നതാണ്, എന്നാൽ നിങ്ങൾ സെലക്ട് ചെയ്തൊരു ചുരിദാർ, ഗിഫ്റ്റിനായി കിട്ടുന്ന ഒരു ചുരിദാർ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയതാകാം, പാകത്തതാകാം, ഇഷ്ടപ്പെട്ട നിറമാകാം, ഒക്കെ ആകാം. എന്നാൽ നിങ്ങൾ പോയി തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അണിഞ്ഞു നോക്കി ധരിച്ചു നോക്കി വാങ്ങുന്ന ഒരു ചുരിദാർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവും. അതാണ് പ്രേമവിവാഹത്തിൽ നാം എവിടെയോ ചെന്ന് കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അറേഞ്ച്ഡ് മാരേജിലോ അന്വേഷണങ്ങൾ വരുന്നു, ഓരോ അന്വേഷണങ്ങളും വേണ്ടെന്ന് പറയുന്നു, ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു, പലതും പറയുന്നു. അവസാനം നമുക്കിഷ്ടപ്പെട്ട ഒന്നിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലേറെ പ്രേമവിവാഹം നടക്കുന്നത് വരെയുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമേ പ്രേമിക്കുന്ന പെൺകുട്ടികൾ ചിന്തിക്കാറുള്ളൂ. പ്രേമം ഒരു വിവാഹമായി പരിണമിച്ചാൽ പിന്നെ എന്ത് എന്ന് നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ പ്രേമിച്ച ഒരാളെ കല്യാണം കഴിക്കാൻ വാശി പിടിക്കില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന നിങ്ങളെ പ്രേമിച്ച ആ പുരുഷൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവരാഗ്രഹിച്ച ഒരു പെൺകുട്ടിയല്ല നിങ്ങൾ. തൽക്കാലം അവന് വേണ്ടി അവർ സമ്മതം മൂളിയാലും അവരാഗ്രഹിക്കുന്നത് അവരന്വേഷിച്ച് കണ്ടെത്തി സെലക്ട് ചെയ്ത തങ്ങൾക്കൊരു മരുമകളെയാണ് അവരാഗ്രഹിക്കുന്നത്. എത്ര സന്തോഷത്തോടെയാണ് കുടുംബങ്ങളുടെ വിവാഹത്തിൽ ഇടപെടുക. ഉമ്മ പോയി നോക്കി, എല്ലാവരും പോയി നോക്കി, ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു പെൺകുട്ടിനെ സ്വീകരിക്കുന്നത്. ആ സ്ഥാനത്ത് അവൻ കണ്ടെത്തി, വഴിയിൽ നിന്ന് കണ്ടെത്തി ഒരു പെൺകുട്ടി, അതവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ എന്നും വലിഞ്ഞു കയറി വന്നവൾ എന്ന നിലക്ക് നിങ്ങൾ ആ വീട്ടിൽ കഴിയേണ്ടി വരും. എന്തേ പ്രേമിച്ച് വാശി പിടിച്ച് കയറിപ്പോയ മാതാപിതാക്കളെ ധിക്കരിച്ചിറങ്ങിപ്പോയ എത്ര സഹോദരിമാരാണ് ഭർത്തൃ വീട്ടിൽ നിന്നും അസമയത്ത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നത്? എന്ത് കാര്യം? അവിടെ ആവേശത്തോടെ ചെന്ന സ്വീകരണം ആ വീട്ടിൽ നിന്ന് ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പറയുന്നൊരു ന്യായം എന്താ വെച്ചാൽ, അത് എന്താണ്, എന്നെ നന്നായി അറിയുന്ന പരിചയമുള്ള ഒരാളല്ലേ ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ട് പരിചയപ്പെട്ടവനേക്കാളും നല്ലത് എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ഈ ചോദ്യം പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മൾ പരിചയപ്പെട്ടു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഇപ്പോൾ ചില പ്രേമ വിവാഹങ്ങളൊക്കെ നടത്താൻ പറ്റാതെ വരുമ്പോൾ രക്ഷിതാക്കൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തും. അവനെക്കുറിച്ചിട്ട് അന്വേഷണം നടത്തി തിരിച്ചു വന്നിട്ട് അവർ പറയും, പ്രൂഫ് കൊടുക്കും, അവനെന്തുണ്ട്, വേറൊരു പെൺകുട്ടിയായിട്ട് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവന് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്നൊക്കെ നീ പ്രൂഫ് കൊടുന്നു കൊടുക്കും. അപ്പോൾ അവളിങ്ങനെ കണ്ണുക്ക് നോക്കണം, എന്താണ് ഇതൊന്നും ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്താ ഈ അറിവ്? 4 കൊല്ലം പിന്നാലെ നടന്നിട്ടും അവൻ സ്മോക്ക് ചെയ്യുമെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത പെൺകുട്ടികൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. പരിചയം എന്നത് നമ്മളെ വശീകരിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും നമുക്ക് കാണിച്ചു തന്നൊരു മുഖം മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. നമുക്ക് അയാളുടെ വീടോ അയാളുടെ ജീവിതമോ അയാളുടെ സ്വഭാവമോ സുഹൃത്തുക്കളോ ഒന്നും നമുക്ക് പരിചയമില്ല. പരിചയമുണ്ടെന്ന് പറയുന്നത് നമ്മളൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നെ യഥാർത്ഥത്തിൽ പരിചയപ്പെടാൻ പറ്റുമെങ്കിൽ, പരിചയമുണ്ടാകുമെങ്കിൽ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ക്യാമ്പസിൽ ജീവിക്കുന്നവരാണല്ലോ നിങ്ങൾ, ഏതെങ്കിലും പ്രേമം വഴിയിൽ വെച്ച് അവസാനിച്ചിട്ടുണ്ടോ? അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവനെപ്പറ്റി മനസ്സിലായപ്പോൾ ഞാൻ അവനെ ഒഴിവാക്കി, അവനെപ്പറ്റി അവൻ്റെ ചില സ്വകാര്യതകൾ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവനെ വിട്ടു എന്ന് പറയുന്ന അപൂർവമായ കേസുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പരിചയപ്പെടുന്നു എന്ന് പറയുന്നതിനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. 4 കൊല്ലം കൂടെ ജീവിച്ച് എല്ലാ നിലക്കും അഫെയറായി ജീവിച്ച സുഹൃത്ത് കോഴ്സ് കഴിഞ്ഞ് പിറ്റേന്ന് അവൾ വേറൊരാളെ വിവാഹം കഴിച്ചു. അപ്പോൾ അവൻ ചോദിക്കാണ്, അപ്പോൾ നമ്മൾ പ്രേമിച്ചതോ, നീ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞതോ? അതിനവൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞാൻ ക്യാമ്പസിൽ തൽക്കാലം എൻ്റെ ജീവിതത്തിനൊരു സപ്പോർട്ട് എന്ന നിലക്കാണ് ഞാൻ നിങ്ങളെ സ്വീകരിച്ചത് എന്ന് പച്ചയായി വിവാഹത്തിൻ്റെ തലേന്ന് അവനോട് മറുപടി പറഞ്ഞുവെങ്കിൽ അവളെ അവന് മനസ്സിലാക്കാൻ പറ്റിയോ? നാം ഗൗരവത്തോടെ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ഒരു പുരുഷനെ കണ്ടെത്താൻ. നമുക്കിഷ്ടപ്പെട്ട, നാം നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാറ്റിനോടും കൂടി ആ സ്വാതന്ത്ര്യത്തെ ദയവ് ചെയ്ത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. ഒരു പെൺകുട്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടും ജീവിതം തന്നെ നഷ്ടപ്പെട്ടാലും എനിക്ക് അവൻ മതി എന്ന് വാശി പിടിച്ചു. അവൻ പോലും പറഞ്ഞു എനിക്ക് അവളെ വേണ്ട, എന്നിട്ടും അവൾ സമ്മതിക്കുന്നില്ല എനിക്ക് അവനെ തന്നെ വേണമെന്ന്. അവസാനം ഞാൻ അവളോട് ചോദിച്ചൊരു ചോദ്യം, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന അഫെയറായി വന്ന ആൺകുട്ടികളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു നിലക്കും എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ആത്മാർത്ഥമായി തന്നെ മാതാപിതാക്കളോട് പറഞ്ഞ് കരയുന്ന പെൺകുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അവളോട് ചോദിച്ചതാണ്. അവൻ വോയിസ് അയച്ചു കൊടുത്തു, എന്ത്, എനിക്ക് നിൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം ഒരു വിവാഹത്തിന് നീ തയ്യാറാകൂ, നമുക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കാം, ഞാൻ ഒരിക്കലും ഇനി നിന്നെ ബന്ധപ്പെടുകയില്ല, ഞാൻ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ആരംഭം തുടങ്ങിക്കഴിഞ്ഞു എന്നവൻ പറഞ്ഞിട്ടും ഇവൾ പിൻവാങ്ങാതെ വീടിനുള്ളിൽ നിരാശയോടെ അടച്ചിട്ട് കിടക്കുമ്പോൾ അവളോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് ലോകത്ത് മറ്റൊരു പുരുഷനുമില്ലാത്ത പ്രത്യേകത, എന്താണ് ഇയാൾക്കുള്ളത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയണം, എന്താണുള്ളത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ മാതാപിതാക്കളുടെ മനസ്സറിഞ്ഞ് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നിൽ പറ്റിയ ഒരു അബദ്ധം, തെറ്റ്, അവിഹിത ബന്ധം അവസാനിപ്പിച്ച് പശ്ചാത്തപിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് പറ്റുമായിരുന്നു. അവൾക്ക് പറയാൻ കഴിയുന്നില്ല. അവൾ പറഞ്ഞു, എന്നെ അറിയും, എനിക്ക് അയാളെ അറിയാം. ഈ പറഞ്ഞ ന്യായങ്ങളാണ്. ഞാൻ പറഞ്ഞു, ഒന്നുമല്ല കുട്ടി, അയാൾക്കൊരു പ്രത്യേകതയുമില്ല, ഒരു ആണാണ്, ഒരു പുരുഷനാണ് എന്നത് മാത്രം. ഒരു ആണിനോട് തോന്നുന്ന ഒരു ഇഷ്ടം, അതാണ്. അത് ആണും പെണ്ണും ഒന്നു ചേരാൻ അള്ളാഹു വെച്ച ഒരു ആകർഷണീയതയാണ് ആ ഇഷ്ടം. അത് നമ്മൾ ഒരാണിനെ ആഗ്രഹിച്ചാൽ അയാളോടായിരിക്കും ഇഷ്ടം. ഏതാണിനെയാണോ നമ്മളൊരാണെന്ന നിലക്ക് ആഗ്രഹിച്ചത് അവനിലാകും ഇഷ്ടം. ഒരു ഏതൊരു പെണ്ണിനെയാണോ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് അവളോടാകും എനിക്കിഷ്ടം, അല്ലാതെ വേറെന്താണുള്ളത്? അതുകൊണ്ട് ഒരാണെന്നതിൽ കവിഞ്ഞ് ഒരു പ്രത്യേകതയും അവനില്ല എന്നവൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ, ഞാൻ ഈ ഉത്തരം പറഞ്ഞ് പൂർത്തിയായപ്പോഴേക്കും അവൾ പറഞ്ഞു, ഓക്കെ, ഞാൻ അവനെ വിട്ടു, നിങ്ങൾ വാപ്പനോട് സംസാരിക്കൂ, ഉമ്മനോട് സംസാരിക്കൂ, ഒരു ചെറിയ സാവകാശത്തിൽ ഞാനൊരു വിവാഹത്തിന് റെഡി എന്നാണ്. ഇത് ഏറ്റവും വലിയൊരു അറിവാണ്, ചെറിയ അറിവല്ല. എന്തുകൊണ്ട് അയാളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ചോദിച്ചാൽ, എല്ലാവരും വാപ്പനും ഇമ്മനും ഉപേക്ഷിച്ചിട്ടും എല്ലാം ഒഴിവാക്കി പോകണമെന്ന് പറയുന്നത് അവനിൽ എന്തുകൊണ്ട് വിചാരിച്ചില്ല? ഒന്നുമില്ല, ഒരു പുരുഷൻ ഒരാണെന്ന ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ലത് നമ്മുടെ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അവർ നമ്മുടെ വിവാഹ ദിവസത്തിൽ കണ്ണീരൊലിപ്പിക്കാതെ അവർ സന്തോഷത്തോടെ നമ്മളെ യാത്രയാക്കട്ടെ. അതിനുവേണ്ടി അവരുടെ ഇഷ്ടപ്രകാരം അവരന്വേഷിക്കുന്ന ഒരാളെ, നാം ഇഷ്ടപ്പെട്ട് നമുക്കിഷ്ടപ്പെടുന്ന ഒരാളെ അവിടെ സമ്മതത്തോടെ തിരഞ്ഞെടുക്കുന്ന അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് ഇസ്ലാം നിശ്ചയിച്ചതും നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും ഗുണകരമായത്.
3: പ്രിയപ്പെട്ട നമ്മുടെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഇരുട്ടിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ടോർച്ച് വെളിച്ചം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യം, അതാണ് ഈ ചർച്ച നിങ്ങൾക്ക് നൽകുന്നത്. ഇരുട്ടിലേക്ക് ടോർച്ചടിക്കുമ്പോൾ അവിടെ പുതിയ കാഴ്ചകൾ കാണും പോലെ നമ്മൾ ചിലത് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായി മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ ഒരുപക്ഷെ പിശാജ് സമ്മതിക്കുന്നില്ലെങ്കിൽ, നിങ്ങളൊരു അഴുതു ചൊല്ലുക, നിങ്ങൾ ആയത്തുൽ കുർസി ഓതുക എന്നത് ഈ സന്ദർഭത്തിൻ്റെ ഒരു ആവശ്യമായി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ അരുസ്മോലി പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ ആരെയാണോ പ്രണയിക്കുന്നത്, ആ പ്രണയിക്കുന്ന ആൾക്ക് നമ്മുടെ എല്ലാ സ്വഭാവവും അറിയില്ലല്ലോ, നമ്മുടെ എല്ലാ സ്വഭാവവും അറിയില്ല. ഒരു പെണ്ണ് എന്ന നിലക്ക് നമ്മൾ താരതമ്യേന കൂടുതൽ വ്യക്തമാക്കാറുണ്ട്. പക്ഷെ ഒരാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഫേക്കായിരിക്കും, അയാളുടെ കുടുംബത്തെക്കുറിച്ച്, പശ്ചാത്തലത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചും ഒക്കെ. അവസാനം കഞ്ചാവിൻ്റെയും പോൺ സൈറ്റുകളുടെയും ഒക്കെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വ്യക്തിയുടെ ബെഡ്റൂമിൽ അയാൾ മറ്റൊരാളുമായി ചാറ്റ് ചെയ്യുന്നതും സഹിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ മാത്രം, മരണക്കൊമ്പിൽ തൂങ്ങിയാടുന്ന ഒരു മൃതശരീരമാകാൻ വിധിക്കപ്പെടുമ്പോൾ മാത്രം ഇത്തരം വാക്കുകളും വരികളും ഒക്കെ നമുക്ക് ഓർമ്മ വന്നാൽ പോരാ എന്ന ഒരു ഭാഗവും കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഈ ചർച്ചയിൽ മൗലവി പറഞ്ഞൊരു കാര്യം സ്നേഹക്കൂടിൻ്റെ ചർച്ചയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു, അതിലൊരു വാചകം വിട്ടുപോയത് എനിക്ക് തോന്നി. ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയെ സ്നേഹിച്ചു, ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു, അവസാനം കോഴ്സ് കഴിഞ്ഞ് പോയ അടുത്ത ദിവസം കല്യാണം കഴിച്ചു, അവൾക്ക് ലാവിശായി ജീവിക്കാനുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തു, എന്നിട്ട് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പോയിന്റ്, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കണം എന്നീ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇപ്പോൾ വന്ന ഒരു കമൻറ്റ് വളരെ പ്രധാനമാണ്. ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളത്, പാരൻസ് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ ബർക്കത്ത് ലഭിക്കുമെന്നാണ് അവരുടെ ചോദ്യം. എന്താ വിഷയം? വരൻ്റെയും വധുവിൻ്റെയും മാതാപിതാക്കൾ, അവർ പരസ്പരം ചർച്ച ചെയ്തു, 100% അവർ തൃപ്തികരമായ രീതിയിൽ, അവർക്ക് രണ്ടു കൂട്ടർക്കും തൃപ്തികരമായ രീതിയിൽ ഒരു വിവാഹം അത് മുൻകൂട്ടി ഉറപ്പിച്ചു വെക്കാൻ പറ്റുമോ, വാക്കാൽ പറഞ്ഞു വെക്കാൻ സാധിക്കുമോ എന്നതാണ് സംശയം. എൻ്റെ വിവാഹം നേരത്തെ ഉറപ്പിച്ചതാണ്, എനിക്ക് വിവാഹത്തോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ എതിർപ്പ് അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിലും സുഖകരമല്ലാത്ത ചില കാര്യങ്ങൾ ആ കുടുംബ വീടിനെ കുറിച്ച് കേട്ടു എന്നതാണ് വന്നിട്ടുള്ളത്, മറ്റൊരു കമൻ്റായി വന്നിട്ടുള്ളത്. ആ കമൻറ്റിലേക്ക് ഞാൻ വരാം, അത് ഈ വിഷയം പൂർത്തീകരിച്ചിട്ട് നമുക്കതിലേക്ക് വരാം. ചോദ്യം ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് ചോദിക്കുന്നു, അരുസ്മോലിയുടെ കേൾവിയുടെ സൗകര്യത്തിന് വേണ്ടി. 100% പാരൻസ് രണ്ടു കൂട്ടർ അറിഞ്ഞുകൊണ്ട് വിവാഹങ്ങൾ പറഞ്ഞുറപ്പിച്ചു വെക്കാൻ പറ്റുമോ? ഉറപ്പിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ എത്ര കാലം? ആ ഒരു കാലയളവിൽ ഈ രണ്ട് കുട്ടികളും തമ്മിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ഒരു മേഖലക്കൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിലേക്ക് പോകാം.
4: ഒരു സുഹൃത്ത്, പേരൊന്നും പറയാതെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞ ഒരു അനുഭവം, യഥാർത്ഥത്തിൽ വിവാഹം തീരുമാനിച്ചുറപ്പിച്ച് നിക്കാഹ് കഴിയാതെ കാത്തിരിക്കുന്നവരോട്, അത്തരം തീരുമാനമെടുക്കുന്ന രക്ഷിതാക്കളോടും അതേപോലെ തന്നെ വിവാഹിതരാകാൻ പോകുന്നവരോടും പറയാനുള്ള ഒരു വലിയൊരു കാര്യമാണത്. അതായത് ആ സുഹൃത്ത് പറയുന്നതിൻ്റെ ഒരു ചുരുക്കം, ആ സുഹൃത്ത് പേര് പറയാത്തതുകൊണ്ടും നാട് പറയാത്തതുകൊണ്ടും ഈ സംഭവം ഇത്തരം ഒരു കാര്യത്തിൽ പറയുന്നത് തെറ്റല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അദ്ദേഹം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, അവർ കണ്ടു, പരസ്പരം ഇഷ്ടപ്പെട്ടു, പാരൻസ് ഉറപ്പിച്ചു, കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചു, നിക്കാഹിൻ്റെ ഡേറ്റ് ഏകദേശം ഫിക്സായിന്നോ അതോ ആയിക്കൊണ്ടിരിക്കുന്നു എന്നോ പറഞ്ഞു. അപ്പോൾ അവർ ചാറ്റിംഗ് ആരംഭിച്ചു, ആദ്യം അവർ മെസ്സേജുകൾ അയച്ചു, ഫോൺ കോളുകൾ നടന്നു, പിന്നീട് എന്ത് ചെയ്തു വെച്ചാൽ അവർ വീഡിയോ ചാറ്റ് ചെയ്തു. വീഡിയോ ചാറ്റ് ചെയ്ത് സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു. ഒരു വ്യഭിചാരമെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ഈ സുഹൃത്ത് എന്നെ വിളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഇതിൻ്റെ മുമ്പും ഇവൾക്കൊരു പ്രപ്പോസൽ വന്നു. ആ പ്രപ്പോസൽ വന്ന പുരുഷനുമായിട്ടും അവൾ എന്ത് ചെയ്തു? ഇതേപോലെ ചാറ്റ് ചെയ്തു. ഇത്തരം സംഭവങ്ങളെല്ലാം അവിടെയും നടന്നു. അങ്ങനെ കേട്ടപ്പോൾ ഇവൾ വലിയൊരു വിശ്വസ്തയല്ലോ എന്ന് ഇവന് തോന്നുകയും അവളുടെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ക്യാമ്പസിലും അവളോടും ചുഴിഞ്ഞന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കഥകളാണ് അയാൾക്ക് പിന്നീട് കേൾക്കാൻ വന്നത്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ വിവാഹിതർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി എന്ന തോന്നലാണ്. ആ തോന്നൽ വരുന്നതോടുകൂടെ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങും. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ജീവിതത്തിൽ ഈ സുഹൃത്തിനോട് പറയണത്, ജീവിതത്തിൽ ഇന്നേ വരെ ക്യാമ്പസുകളിൽ ജീവിച്ചിട്ടും എത്രയോ അവിഹിത ബന്ധങ്ങളും മറ്റും കണ്ടിട്ടും ദീനിൻ്റെ പേരിൽ പിടിച്ചു നിന്ന ഒരാളാണ് ഞാൻ, പക്ഷേ ഇപ്പോൾ വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ചാറ്റ് ചെയ്ത് അത് എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ എനിക്ക് നരകം പോലും കിട്ടാവുന്ന ഒരു തെറ്റിലേക്ക് എന്നെ എത്തിച്ചു എന്നാണ് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം, വിവാഹം തീരുമാനിച്ച് കഴിഞ്ഞതിനു ശേഷം അത് നീണ്ടുപോകുമ്പോൾ തീർച്ചയായും അവർക്ക് പരസ്പരം സംസാരിക്കുകയും ഫോൺ വിളിക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടറിയോ? എൻ്റെ ഭാര്യയാകാൻ പോകുന്നവളാണ് ഇവൾ, അല്ലെങ്കിൽ ഇവനാണ് എൻ്റെ ഭർത്താവ് എന്ന് മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ കണ്ടേ പറ്റൂ, ഒന്നിച്ചേ പറ്റൂ. ഇതൊരു വലിയ സംഭവമാണ്. കാരണം ഈ കഴിഞ്ഞൊരു ദിവസം കേട്ടൊരു വാർത്ത ഞാൻ പറയാം. അതായത് ഒരു പുരുഷൻ ഒരാൾ കാണാൻ വേണ്ടി വന്നു, കാണാൻ വേണ്ടി വന്നു, ആ കല്യാണം നടന്നില്ല. പിന്നെ രണ്ടാമതൊരാൾ വന്നു, ആ കല്യാണം നടന്നു. പക്ഷേ ഈ ആദ്യം കാണാൻ വന്ന ആളെ 10 വർഷം കഴിഞ്ഞിട്ട് ഒരങ്ങാടിയിൽ വെച്ച് കാണുകയാണ്. അവർ തമ്മിൽ പരിചയപ്പെടുന്നു, നമ്പർ കൊടുക്കുന്നു, പരസ്പരം ചാറ്റ് ചെയ്യുന്നു. മറക്കാൻ പറ്റുന്നില്ല, 10 കൊല്ലമായിട്ടും വിവാഹത്തിൽ ആദ്യം ഒരു ദിവസം കണ്ട ഒരാളെ മറക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിവാഹിതരാകും, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും എന്ന തോന്നൽ വരുന്നതോടുകൂടെ കാണാനും ഒന്നിച്ചു ചേരാനുള്ള ആഗ്രഹം വർദ്ധിക്കും. ആ ആഗ്രഹങ്ങൾക്ക് അവധി വർദ്ധിക്കുമ്പോൾ ഒരു പക്ഷേ അത് അവിഹിതങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് രക്ഷിതാക്കൾ ഓർക്കുക, നിക്കാ കഴിക്കാൻ എന്താ പ്രശ്നം? ഒന്നുമില്ല. നാട്ടിൽ ചില നാട്ടിൽ എന്ത് പറയും, അതാരെ വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നടത്താൻ പറ്റൂ, കുറച്ച് ആൾക്കാർ വരണ്ടേ എന്നൊക്കെ ചിന്തിച്ചിട്ട് അതൊക്കെ നിങ്ങൾ നടത്തിക്കോളൂ. നിക്കാഹ് കഴിഞ്ഞ് ഒന്നിച്ചു ജീവിച്ചിട്ടാണ് ഒരു പക്ഷേ വലീമത്ത് കൂടുതൽ സുന്നത്തെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നിക്കാഹ് നടത്തുക. അത് വളരെ കുറഞ്ഞ ആളുകളെ വെച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് ജീവിതം ഹലാലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നീട്ടി നിശ്ചയിക്കരുത്. 2 അപകടങ്ങളുണ്ടാവും. 1, അവിഹിതങ്ങൾ സംഭവിക്കും. 2, വിവാഹം നടക്കാതെ വരും. കാരണം ഈ കാലയളവിൽ ചെയ്യുന്ന ഫോൺ കോളുകളെല്ലാം സംശയത്തോടു കൂടിയായിരിക്കും. ആ സംശയം അവരെ തമ്മിൽ പിണക്കും, പരസ്പരം അവർക്ക് വിശ്വാസം നഷ്ടപ്പെടും, അത് വിവാഹം നടക്കാത്ത അവസ്ഥയിലേക്ക് പരിണമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടാൽ ഉടനെ വിവാഹമായി മുന്നോട്ട് പോകലാണ് നല്ലത്.
3: ഓക്കെ, വിവാഹം അങ്ങനെ തീരുമാനമാക്കുകയും നിക്കാഹ് നടത്തുകയും, എന്നാൽ പെണ്ണിനെ കൂട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകൽ നീണ്ടുപോവുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഈ 2 കുട്ടികൾക്കും പുറത്തു പോകാനും ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാനുമുള്ള ചില അദൃശ്യമായ നിയന്ത്രണത്തിൻ്റെ ചരടുകൾ അവർക്കു ചുറ്റും വലയം ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്. അവരൊന്നിച്ച് പോകുന്നതും വരുന്നതുമൊക്കെ പലപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതിന് ഇസ്ലാമികമായി എന്തെങ്കിലും പിന്നെ അത് അങ്ങനെ തടയപ്പെടേണ്ടതുണ്ടോ? അവർക്ക് ഒന്നിച്ച് പോകുന്നതിനും വരുന്നതിനുമൊക്കെ തടസ്സങ്ങളുണ്ടോ എന്നതിലൊരു ക്ലാരിറ്റി വേണം എന്ന് തോന്നുന്നു.
4: വിവാഹിതരായ ദമ്പതികളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ ആർക്കും പറ്റില്ല. നമ്മളിപ്പോൾ എൻ്റെ മക്കൾ വിവാഹം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, വിവാഹിതനായി കഴിഞ്ഞാൽ അവർക്കിടെ സ്വാതന്ത്ര്യങ്ങളോ അവരുടെ സംസാരങ്ങളോ ഒരു കാര്യങ്ങളും, അത് അവരുടെ ഒരു വ്യക്തിപരമായ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങളും മനസ്സും മനസ്സിലാക്കി അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്താ ചില ഇതിപ്പോൾ ചില നാടുകളിലൊക്കെ ചില ആചാരങ്ങളുണ്ടാവും, നിക്കാഹ് കഴിഞ്ഞാലും പിന്നെ ചില ഔദ്യോഗിക ചടങ്ങ് കഴിഞ്ഞിട്ട് അവർ കാണാം. ഇത് ഇസ്ലാമിൽ അതിനെന്ത് സ്ഥാനമുള്ളത്? നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഹലാലാക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഹലാലായി, വിവാഹം ചടങ്ങ് കഴിയുന്നതോട് കൂടെ ചെയ്തു ഹലാലായി. പിന്നെ അവർക്ക് ഏത് രൂപത്തിൽ പെരുമാറാനും എങ്ങനെ ജീവിക്കുവാനും അവകാശമുണ്ട്. അതുകൊണ്ട് അത് തടസ്സപ്പെടുത്താൻ യഥാർത്ഥത്തിൽ മാതാപിതാക്കളും അത് തടസ്സപ്പെടുത്താൻ പാടില്ല. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് അവരെന്താണെന്നറിയോ, ഒന്നിച്ച് ചേരണം. ഒന്നിച്ച് ചേരാതെ അവർ ഫോണിലും മറ്റും ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സംശയങ്ങൾ വരാൻ തുടങ്ങും. ഞാൻ പിന്നെ നമ്മുടെ സ്നേഹക്കൂട്ടും പറഞ്ഞൊരു ഉദാഹരണമാണ്, ആ ഉദാഹരണം ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് നമ്മളിങ്ങൾ നിന്ന് പോയിട്ടൊരു വീട് കച്ചവടം ചെയ്തു, അതിനൊരു അഡ്വാൻസ് കൊടുത്ത് പോന്നു. ഇനി നിങ്ങൾക്ക് വാങ്ങാനും വാങ്ങാതിരിക്കുവാനുമുള്ള ഒരു അവകാശം നിലനിർത്തിയിട്ടാണ് നിങ്ങൾ പോരുന്നത് എങ്കിൽ വീണ്ടും ആ വീട് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള ചിന്തയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നേരമറിച്ച് നിങ്ങൾ ആ സന്ദർഭത്തിന് അഡ്വാൻസ് കൊടുത്ത് ആ വീടിൻ്റെ ഏറ്റെടുത്ത് കഴിഞ്ഞാലോ പിന്നെ ആ വീട് എങ്ങനെ നന്നാക്കി കൊണ്ടുപോകാം എന്ന ചിന്തകളേ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ വിവാഹം കഴിഞ്ഞ ഉടനെ ഇപ്പോൾ ഈ ഗൾഫിലേക്ക് പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് പോകുന്ന ആളുകൾ ഇവരൊന്ന് ഒന്നിച്ച് ജീവിക്കാതിരിക്കണം. ഒരു 5-6 മാസം പെട്ടെന്ന് തന്നെ ഒന്നിച്ചു ജീവിക്കുമ്പോഴേ ഇവർ ഒന്നിച്ചാവുകയുള്ളൂ. 2 നദികൾ ഒഴുകിയെത്തി ഒന്നാവുന്ന പോലെ ഇവർക്ക് ഒന്നായി തീരാനുള്ള അവസരം എത്രയും പെട്ടെന്ന് നൽകണം.

0: ഉപകരണ വാചകം തീർച്ചയായും രക്ഷിതാക്കൾക്ക് ഇത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. നമ്മോടൊപ്പം ചേർന്നത് ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ താജുദ്ദീൻ സലാഹി. നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
2: അൽ ഉസൂൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بيس راديو سرداك لي الوصول اندي إنتي كلاسل نام چرچكر كنا وشيام شد قرآن اندي تفسير غلماي بند پتا عدستان برماي طولا چلا نيامنگل كورچان يدرو ആയത്ത് നമ്മളെടുത്താലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ വ്യക്തമായി അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ ആശയതലങ്ങൾ നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ ചില അടിസ്ഥാന ഉസൂലുകൾ, ചില അടിസ്ഥാന നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ആളുകൾക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്യുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന പാഠങ്ങളുണ്ട്. നാം ഇസ്ലാമിലെ പ്രമാണങ്ങളെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉസൂലുൽ ഫിഖ്ഹിൽ മസാദിറുശ് ശരീഅ, ശരീഅത്തിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ് എന്ന ചർച്ചയിലാണ് നാം ഒന്നാമത്തെ ഉറവിടമായ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഖുർആനിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ഖുർആനിൻ്റെ വിശദീകരണങ്ങളാണ്, അത് പ്രവാചകൻ വിശദീകരിച്ചതുണ്ടാകും, പ്രവാചകൻ്റെ സഹാബത്ത് വിശദീകരിച്ചതുണ്ടാകും, അവിടുത്തെ താബിഈങ്ങളും തബഅത്താബിഈങ്ങളും വിശദീകരിച്ചതുണ്ടാകും, അഹ്ലുസുന്നയിൽപ്പെട്ട പണ്ഡിതന്മാരുടെ തഫ്സീറുകളുണ്ടാകാം. ഇതിനെല്ലാം ഒരു നിയമങ്ങളുണ്ട്, ചില അടിസ്ഥാനപരമായ ഉസൂലുകളുണ്ട്, ഖവായിദുകളുണ്ട്. ആ ഖവായിദുകളുടെ പറ്റിയുള്ള മേഖലയിലേക്കാണ് ഇൻഷാഅല്ലാ ഇനി നമ്മൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖവായിദുകൾ എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാന നിയമമാണ്. ഉസൂലു തഫ്സീറിൻ്റെ ഖവായിദുകൾ പ്രധാനമായിക്കൊണ്ടും രണ്ട് തരമാണ് പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചിട്ടുള്ളത്. ഒന്ന്, അൽ ഖവായിദുൽ ആമ്മ, ഉമൂമനെ കുറിക്കുന്ന ആമായിട്ടുള്ള പൊതുവെ ഉള്ള നിയമങ്ങൾ, ഖവായിദുകൾ. രണ്ടാമത്തേത് അൽ ഖവായിദ് അത്തർജീഹിയ, തർജീഹ് ചെയ്യുന്ന അഥവാ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. ഇൻഷാല്ലാ അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഇന്ന് അൽ ഖവായിദുൽ ആമ്മയെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായും അറിയപ്പെട്ടിട്ടുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട്, അത് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, മഹാൻ ഇബിൻ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അൽ മഅഹൂദു മിൻ അൽഫാദിൽ ഖുർആനി കുല്ലിഹ അന്നഹ തകൂനു ദാലത്തൻ അല ജുംലത്തി മഅനി. വിശുദ്ധ ഖുർആനിൻ്റെ ഏത് അൽഫാദുകൾ എടുത്ത് പരിശോധിച്ചാലും അതിനൊരു ആശയമുണ്ടാകും, ഒരു അർത്ഥമുണ്ടാകും, ഒരു ആശയം അതിലടങ്ങിയിട്ടുണ്ടാകും. അത് ഖുർആനിൻ്റെ പ്രത്യേകതയാണ്. മുദ്ഹാമ്മത്താൻ ഖുർആനിലൊരായത്താണ്, അതിനൊരാശയമുണ്ട്. നൂൻ വൽ ഖലമിയുമായ സ്തുറുൻ ആയത്താണ്, അതിനർത്ഥമുണ്ട്. മനുഷ്യരുടെ സംസാരം പോലെയല്ല അള്ളാഹുവിൻ്റെ സംസാരം. ഇത് ഖുർആനിൻ്റെ നിയമത്തെക്കുറിച്ചുള്ള, ഖുർആനിൻ്റെ അടിസ്ഥാന ഒരു ശൈലിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ. മറ്റൊന്ന് ഇമാം ഷൻഖിത്ത്

0: റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തഖററ ഇൻദൽ ഉലമാ അന്നൽ ആയ ഇദാ കാനത് തഹ്തമിലു മആനി കുല്ലുഹാ സഹീഹുൻ. ഇമാം ശൻഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അദ്വാഉൽ ബയാനിൽ പറഞ്ഞു, ഫഫിൽ ഖുർആനി അൽ അളീം അഷ്യ കസീറ ലം യുബയ്യിനഹ അല്ലാഹു ലനാ വലാ റസൂലുഹു ولم يثبت في بيانها شيء والبحث عنها لا طائل تحته ولا فائده فيه. ഇതൊരു നിയമമാണ്. ഇമാം ശൻഖീത്തി പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവോ റസൂലോ നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നാം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ പ്രത്യേകിച്ചൊരു ഗുണം, പ്രത്യേകിച്ച് ഒരു ലാഭം അതുകൊണ്ട് നമുക്ക് കിട്ടാനില്ല എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഇദ ഉരിഫ തഫ്സീറുൽ ഖുർആൻ മിൻ ജിഹത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ ഹാജത ഇലാ ഖൗലി മൻ ബഅദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു തഫ്സീർ വിശുദ്ധ ഖുർആനിന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരാളുടെ വാക്ക് അതിനുശേഷം പിന്നീട് ആവശ്യമില്ല. മറ്റൊരാളുടെ വാക്ക് ഇതിന് തഫ്സീറായിക്കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഖൗലു സ്വഹാബ മുഖദ്ദമുൻ അല ഗൈരിഹിം ഫി തഫ്സീർ. തഫ്സീറിൻ്റെ വിഷയത്തിൽ സ്വഹാബത്തിൻ്റെ അഭിപ്രായങ്ങളാണ്, സ്വഹാബത്തിൻ്റെ അഖ്വാലുകളാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ നാം മുന്തിക്കേണ്ടത്. വൈൻഖാൻ അള്ളാഹു റുസിയാ ഖിലായതുൽ അലൈഹി, ഒരു പക്ഷേ ആ സഹാബി പറഞ്ഞിട്ടുള്ള അഭിപ്രായം ആയത്തിൻ്റെ ബാഹ്യമായ അർത്ഥവുമായി കൊണ്ട് യോജിക്കാതിരുന്നാലും ശരി, സഹാബിയുടെ വാക്കുകൾ നമ്മൾ മുന്തിക്കണം. എന്തുകൊണ്ട്? ലിഅന്നഹും അഅലം ബിമഅാനിൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ ഖുർആനിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവർ പ്രവാചകൻ്റെ സ്വഹാബത്താണ്. വസ്സബബില്ലദീ ഫീഹി നസല വമാ ഉരീദ ബിഹി, ആ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്, ഏത് വിഷയത്തിലാണ് ആ ആയത്ത് ഇറക്കപ്പെട്ടത് എന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനാണ് കൂടുതൽ അറിയുക, മറ്റുള്ളവരെക്കാൾ കൂടുതലായി. അതുകൊണ്ട് തന്നെ സഹാബത്തിൻ്റെ വാക്കിനെയാണ് നമ്മൾ തഫ്സീറുകളിൽ മുന്തിക്കേണ്ടത്. ഇതൊരു അടിസ്ഥാനമാണ്, ഒരു അസലാണ്. അത് ഏത് ആയത്ത് എന്നുള്ളതല്ല, ഏതു ആയത്തായിരുന്നാലും ശരി, സഹാബത്തിൻ്റെ കൗലിന് ഒരു മുൻഗണനയുണ്ട്. ഇത്രയും പറഞ്ഞിട്ടുള്ളത് ഖുർആനിൻ്റെ വിശദീകരണം തഫ്സീറുമായി കൊണ്ട് ബന്ധപ്പെട്ട അടിസ്ഥാന ചില നിയമങ്ങളാണ്. അതിന് പുറമെ വേറെയും ചില നിയമങ്ങൾ ഖുർആനിൻ്റെ ആയത്തുകൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണമായി, ഹദ്ഫുൽ മുതഅല്ലിഖ് യുഫീദു അൽ ഉമൂം, ഇതൊരു ഖാഇദയാണ്, ഒരു നിയമമാണ്. അഥവാ ഒരു സംഗതി പറയേണ്ട സ്ഥാനത്ത് അത് പറഞ്ഞിട്ടില്ല, അതിനെ ഒഴിവാക്കിക്കളഞ്ഞു. അങ്ങനെ ഒഴിവാക്കിക്കളയുമ്പോൾ അതിലുള്ള നിയമമെന്താണെന്ന് ചോദിച്ചാൽ, ആ ഒഴിവാക്കിക്കളയാൻ സാധ്യതയുള്ള, അതല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുള്ള കാര്യം ഏതൊക്കെ സംഗതികളെ ഈ കാര്യം ഉൾക്കൊണ്ടിട്ടുണ്ടോ, ആ കാര്യങ്ങൾ മുഴുവനും ഈ മഹദൂഫ് ഹദഫ് ചെയ്യപ്പെട്ട കാര്യം ഉൾക്കൊള്ളും എന്നുള്ളതാണ്. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുംസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു വിശ്വാസികളെ. കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടി. നിങ്ങൾ സൂക്ഷിക്കുന്നവരായി തീരുവാൻ വേണ്ടി. ഇവിടെ തത്തഖൂൻ എന്നുള്ള ആ ഫിഇൽ, ആ ക്രിയയുടെ മഫ്ഊൽ ബിഹി, മഫ്ഊൽ ബിഹി അതിൻ്റെ കർമ്മം കളയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തത്തഖൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഫ്ഊൽ ബിഹിയായി വരാൻ സാധ്യതയുള്ള എന്തൊക്കെയുണ്ടോ, അതിൻ്റെ കർമ്മമായിക്കൊണ്ട് വരാൻ സാധ്യതയുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ആയത്തിൻ്റെ ഉദ്ദേശത്തിൽ വരും. ലഅല്ലക്കും തത്തഖൂൻ, തത്തഖൂൻ അല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാകുക, അതൊരർത്ഥം തഫ്സീറിൽ കാണാൻ കഴിയും. മറ്റൊന്ന് തത്തഖൂന നാർ, നരകത്തെ സൂക്ഷിക്കുക. തത്തഖൂന മഹാരിം, അള്ളാഹുവിൻ്റെ അതിർത്തികളെ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ സൂക്ഷിക്കുക. ഇങ്ങനെ ഈ തത്തഖൂൻ എന്ന ഫിഇലിൽ അതിൻ്റെ മഫ്ഊൽ ബിഹിയായി വരാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വരുത്താൻ പറ്റുമോ ആ കാര്യങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് ഈ ആയത്ത്. അതുകൊണ്ടാണ് മഹദൂഫ്, ഹദഫുൽ മുതഅല്ലിഖ് ഇഫീദുൽ ഉമൂം, മുതഅല്ലിഖുമായി കൊണ്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഹദഫുമായി, അതിൻ്റെ ഹദഫ് ഏതൊരു കാര്യം കളയപ്പെട്ടുവോ ആ കളയപ്പെട്ട കാര്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ആ കാര്യ സംഗതിയിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇതൊരു നിയമമാണ്. ഇത് ഈ ആയത്തിന് മാത്രമുള്ളതല്ല, വിശുദ്ധ ഖുറാനിൻ്റെ തഫ്സീറുകൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ, വിശുദ്ധ ഖുറാൻ നമ്മൾ പഠിക്കുമ്പോൾ ലഅല്ലക്കും തത്തഖൂൻ എന്ന് കേട്ടാൽ ആ തത്തഖൂനിൽ വരാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ മുഴുവനും ആ ആയത്തിൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ്. രണ്ടാമത്തെ മറ്റൊരു അടിസ്ഥാന നിയമമാണ്, ഇദാ ദഖലത് അലിഫ് ലാം അലൽ ഔസാഫി വഅസ്മാഇൽ അജ്നാസി ഫഇന്നഹ തുഫീദു ഇസ്തിഖ്റാഖ് മൻ യശ്മുലുഹു ഹാദൽ വസ്ഫ് അവൽ ഇസ്മ. ഒരു വിശേഷണത്തിലേക്കോ അതല്ലെങ്കിൽ ജിൻസുകളെ കുറിക്കുന്ന, സമൂഹത്തെ കുറിക്കുന്ന അസ്മാവുകളെ അതിൻ്റെ നാമങ്ങളിലേക്കോ അലിഫ്ലാമു ചേർന്ന് കഴിഞ്ഞാൽ അത് ഉമൂമാണ്, പൊതുവായി മാറും, എല്ലാ ആളുകളും അതിൽ ഉൾക്കൊള്ളുന്നവരായിത്തീരും. ഒരു ഉദാഹരണം പറയാം. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് തുടങ്ങി, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ വഅജ്റൻ അളീമ എന്നുവരെയുള്ള ആയത്തുകൾ. ഇവിടെ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ആ അൽ മുസ്ലിമീൻ എന്നുള്ളതിൽ മുഴുവൻ മുസ്ലിമീങ്ങളും ഉൾപ്പെടും, അൽ മുസ്ലിമാത്ത് എല്ലാ മുസ്ലിമത്തുകളും ഉൾക്കൊള്ളും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ മുഅ്മിനാത്തുകളും ഉൾക്കൊള്ളും. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞ നിയമമാണ്. ഔസാഫിൻ്റെയോ വസ്വുകളുടെയോ അതുപോലെ തന്നെ ജിൻസിൻ്റെ ഇസ്മുകളിലേക്കോ അലിഫ്ലാം കയറിക്കഴിഞ്ഞാൽ അത് ഉമൂമിനെ കുറിക്കും, ഇസ്തിഖ്റാഖിൻ്റെ അർത്ഥം അതിന് കിട്ടും, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന. ഇത് ഒരു അടിസ്ഥാന നിയമമാണ്. ഈ വിഷയത്തിൽ തന്നെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആവനു അലൽ ബിർരി വത്തഖ്വ അൽ ബിർ, നിങ്ങൾ നന്മയിൽ സഹായിക്കുക, തഖ്വയിൽ. അൽ ബിർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആ ജിൻസ്, ആ ബിർ എന്ന് പറയപ്പെടുന്ന, നന്മ എന്ന് പറയപ്പെടുന്ന ഏതൊരു കാര്യമുണ്ടോ ആ കാര്യത്തെ മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് വതഅവനുൽ ബിർരി വത്തഖ്വ. അതുപോലെ തന്നെ തഖ്വയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു വസ്ഫിലേക്കോ ഒരു ജിൻസിലേക്കോ അലിഫ്ലാം കയറിക്കഴിഞ്ഞാൽ അതിന് ഇസ്തിഖ്റാഖ് അഥവാ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ അതിനുണ്ടാകും. ഇത് ഉദാഹരണങ്ങൾ ഖുർആനിലും ഹദീസിലും നമുക്കൊരുപാട് കാണാനും സാധിക്കും. അതുപോലെ തന്നെയുള്ള മറ്റൊരു നിയമമാണ്, അന്നക്കിറത്തു في سياق النفي والنهي والشرط والاستفهام تفيد العموم. വിരോധത്തിൻ്റെയോ നിഷേധത്തിൻ്റെയോ നിബന്ധനയുടെയോ അതല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെയോ സിയാഖിൽ അതിൻ്റെ കൂടെ അതിൻ്റെ സാഹചര്യം ആ അവസ്ഥയിൽ നക്കിറയാണ് വന്നതെങ്കിൽ, നക്കിറ എന്ന് പറയുമ്പോൾ അലിഫ് ലാം കയറാത്ത അലമുകളല്ലാത്ത ഇസ്മുകൾക്കാണ് പറയുക. അത് വന്നു കഴിഞ്ഞാൽ തുഫീദുൽ ഉമൂം, ഉമൂമിനെ കുറിക്കുമെന്നാണ്. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും, ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഗ്രഹിക്കാൻ കഴിയും. നഫീന്റെ സിയാഖിൽ നക്കിറ വന്നതിൻ്റെ ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യൗമല തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ, യൗമ ലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ. ലാ തംലിക്കു എന്നുള്ളത് നഫിയാണ്. അന്നേ ദിവസം ഒരു നഫ്സും ഉടമപ്പെടുത്തുകയില്ല, ലിനഫ്സിൻ ഒരു നഫ്സിനും, ഷൈഅൻ ഒന്നിനെയും. അപ്പോൾ ലാ തംലിക്കു നഫ്സുൻ എന്നുള്ളത് അത് നക്കിറയാണ്. ഒരു നഫ്സും ഉപകാരപ്പെടുത്തുകയില്ല, ലിനഫ്സിൻ ഷൈഅൻ ഒന്നിനെയും. അപ്പോൾ നഫീൻ്റെ സിയാഖിൽ നക്കിറ വന്നാൽ അത് ഉമൂമാണ്. മൊത്തം എല്ലാ നഫ്സുകളും, നഫ്സെന്ന് പറയപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവനും ഈ ആയത്തിൻ്റെ പരിധിയിൽ പെടും. അത് അമ്പിയാക്കന്മാരുടേതാണെങ്കിലും മനുഷ്യന്മാരുടേതാണെങ്കിലും ജിന്നുകളുടേതാണെങ്കിലും അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടേതാണെങ്കിലും കാഫിറുകളുടേതാണെങ്കിലും എല്ലാ നഫ്സുകളും ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇതൊരു നിയമമാണ്. മറ്റൊന്ന്, നഫി പോലെ തന്നെയാണ് നഹി, വിരോധം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് നിങ്ങൾ പങ്കുകാരെ വെക്കാൻ പാടില്ല. നിദ്ദുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അന്താദ്. അപ്പോൾ ഫലാ തജഅലൂ എന്നുള്ളത് നഹിയാണ്, ഒരു കർമ്മത്തെ തൊട്ട് വിരോധിക്കുകയാണ്. ആ വിരോധം കഴിഞ്ഞതിന് ശേഷം അന്താദൻ അലിഫ് ലാം ഇല്ലാതെയാണ് നക്കിറയായിക്കൊണ്ടുവന്നു. അപ്പോൾ അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ വെക്കരുത്, ഒരു തരത്തിലുമുള്ള സമന്മാർ, അത് മനുഷ്യരാണെങ്കിലും ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മരമാണെങ്കിലും കല്ലാണെങ്കിലും ഭൂമിയാണെങ്കിലും ആകാശമോ സൂര്യൻ ചന്ദ്രൻ എന്നിങ്ങനെയുള്ള എന്തൊക്കെ മനുഷ്യന്മാർ വച്ചുകൊണ്ടിരിക്കുന്ന നിദ്ദുകളുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ആയത്താണ് ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദ. അപ്പോൾ നഹിയിൻ്റെ സിയാഖിൽ നിക്കിറ വന്നാൽ ഉമൂമിനെ കുറിക്കും. ഇതൊരു മറ്റൊരു അസലാണ്. അതുപോലെ തന്നെയാണ് ഷർത്ത്, ഒരു നിബന്ധന. ഷർത്തിൻ്റെ സിയാഖിൽ നക്കിറ വന്നാലും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള എന്ത് നിഅമത്താണെങ്കിലും, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങൾക്കുള്ള ഏത് അനുഗ്രഹമാണെങ്കിലും അത് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാകുന്നു. അപ്പോൾ നിഅമത്തുകൾ ചെറുതുണ്ട് വലുതുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത സന്ദർഭത്തിലുണ്ട്. ഇസ്ലാം ഒരു നിഅമത്താണ്, പണം ഒരു നിഅമത്താണ്, സന്താനങ്ങൾ എന്ന് വേണ്ട, നിഅമത്ത് എന്ന് പറയപ്പെടാവുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. മറ്റൊന്നാണ് ഇസ്തിഫാമിൻ്റെ സിയാഖ്. ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അന്വേഷിക്കുക, ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നു, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുക്കും മിനസ്സമായി വൽ അർദ്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയല്ലാത്ത മറ്റേതെങ്കിലും ഖാലിഖുകൾ ഉണ്ടോ നിങ്ങൾക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും? റിസ്ഖ് നൽകുന്നവനായി. ഇവിടെ ഹൽ എന്നുള്ളത് ഇസ്തിഫ്ഹാമാണ്, ഒരു ചോദ്യമാണ്, അഥവാ ഒരു കാര്യത്തെ അന്വേഷിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ആര് ഹൽ, ഏത് ഖാലിഖാണെങ്കിലും, അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലാത്ത വേറെ ഏത് ആളുകളാണെങ്കിലും അവർക്ക് തന്നെയും ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ തന്നെയും തഫ്സീറുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ, അത് വിശദീകരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില ഖാഇദകളാണ് നാം പറഞ്ഞത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ആഴത്തിൽ പഠിച്ച് അതനുസരിച്ച് കൊണ്ട് അമൽ ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 86-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
1: ما شاء الله بارك الله فيكم نامي دوري كيتد Peace Radio حفل القرآن كلاس دتد حافل جعفر السلفي
2: ഒരു സന്തോഷവാർത്ത. കാഴ്ച പരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ച പരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ച പരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
3: Peace Radio. Tune to reality.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 200 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി വർഗ വിഭാഗക്കാർക്ക് 100 രൂപ. സർക്കാർ കോളേജുകളിലെയും എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെയും ഗവൺമെന്റ് കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കി 2 തവണകളായി അലോട്ട്മെന്റ് നടത്തും. NCC സ്പോർട്സ് കോട്ടകളിൽ അപേക്ഷിക്കുന്നവർ അപേക്ഷയുടെ പ്രിന്റൌട്ട് പ്രോസ്പെക്ട്സിൽ നൽകിയിട്ടുള്ള വിലാസത്തിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. പോളിടെക്നിക് ഡിപ്ലോമ അപേക്ഷ 22 വരെ പരിഗണിക്കും. വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.diploma.polyadmission.org.
6: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സമയോചിതവും സരസവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്ന് നുറുങ്ങുകളിലൂടെ ആപ്പിലാക്കുന്ന ലോണുകൾ എന്ന നബീൽ പയ്യോളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: ആപ്പിലാക്കുന്ന ലോണുകൾ, എഴുത്ത് നബീൽ പയ്യോളി. സാമ്പത്തിക തട്ടിപ്പുകളുടെ വലയിലാകുന്നവരുടെ എണ്ണം ദിനേന കൂടി വരികയാണ്. എവിടെയും വില്ലൻ പണം തന്നെ. ആരും ആർക്കും ഒരു നയാപൈസ വെറുതെ കൊടുക്കുകയില്ല. ദാനധർമ്മങ്ങളും മറ്റും മാറ്റിനിർത്തിയാൽ നമുക്ക് പൊതുവെ ഉണ്ടാകേണ്ടുന്ന തിരിച്ചറിവാണിത്. സാമ്പത്തിക ഇടപാടുകൾ മനുഷ്യനെ വല്ലാതെ ബാധിക്കുന്നൊരു മേഖലയാണ്. വരവിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കാനും അല്പം മിച്ചം വയ്ക്കാനും ശീലിക്കുക എന്നതാണ് പരിഹാരം. ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വരവിനേക്കാൾ കൂടുതലുള്ള ചെലവുകളാണ്. ചുറ്റുമുള്ള മായാവലയത്തിൽപ്പെട്ട് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്ന വേർതിരിവില്ലാതെ എല്ലാം വാങ്ങിക്കൂട്ടുകയും അത് ജീവിതം തന്നെ ദുസ്സഹമാകും വിധം ദുരിതക്കയത്തിൽ ചെന്ന് പതിക്കുകയും ചെയ്യുന്ന കാഴ്ച നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക അച്ചടക്കം ഏറ്റവും പ്രധാനമാണ്. അത് കുട്ടികളെ പരിശീലിപ്പിക്കാനും കുടുംബത്തെ അതിനനുസരിച്ച് പാകപ്പെടുത്താനും കുടുംബനാഥന്മാർ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ദരിദ്രരും ധനികരും പണക്കാരും പണിക്കാരും പട്ടിണിപ്പാവങ്ങളുമൊക്കെ നമുക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളാണ്. നമ്മളെങ്ങനെ ഇങ്ങനെയായി എന്ന ചോദ്യത്തിനുത്തരം നമ്മോട് ചോദിക്കാതെ നമ്മെ സൃഷ്ടിച്ച സർവ്വലോകരക്ഷിതാവിൻ്റെ തീരുമാനം എന്നതാണ് ഉത്തരം. അവൻ തന്നെയാണ് നമ്മുടെ സാമ്പത്തികാവസ്ഥയും തീരുമാനിക്കുന്നത്. സമൂഹമാധ്യമങ്ങളുടെ അതിപ്രസരം അതിതീർത്ഥമായാലോകത്തെ പ്രകടനപരതയാണ് ഒരു പരിധിവരെ സാമ്പത്തിക ചൂഷണങ്ങളുടെ വലയിലേക്കെടുത്തു ചാടാൻ കാരണമാകുന്നത്. സ്വന്തത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നാണ് നാം തുടങ്ങേണ്ടത്. ഒരു മെഡിക്കൽ റിപ്പോർട്ടിലോ കുതിച്ചെത്തുന്ന മലവെള്ളപ്പാച്ചിലോ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിലോ ജീവിതം മാറിമറിഞ്ഞേക്കാം. അതുകൊണ്ടുതന്നെ നാളെ അടച്ചു തീർക്കാം, നൽകാം എന്ന് കരുതി സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കി വയ്ക്കുന്നത് സ്വന്തത്തിന് മാത്രമല്ല കുടുംബത്തിനും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചാൽ നമുക്കത് ബോധ്യമാകും. വീട്, വാഹനം, വിദ്യാഭ്യാസം, വിവാഹം എന്നിങ്ങനെ അനിവാര്യമായി ജീവിതത്തിന്റെ ഭാഗമായി വരുന്ന സാഹചര്യങ്ങളെ സ്വയം തിരിച്ചറിവോടെ കൈകാര്യം ചെയ്യണം. ഓൺലൈൻ വ്യാപാരത്തിന്റെ പരസ്യപ്പെരുമഴയിൽ വീണ് EMI എന്ന ഓമനപ്പേരിൽ പലതും വാങ്ങിക്കൂട്ടുന്നവർ സ്വയം നാശം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായ ആലോചനയോടെയും ആസൂത്രണത്തോടെയുമാണ് വാങ്ങേണ്ടത്. എല്ലാം വാങ്ങിക്കൂട്ടുന്ന സംസ്കാരം ഒരിക്കലും നല്ലതല്ല. പണം അധ്വാനിച്ച് നേടേണ്ടതാണ്. അത് ഹലാലുമായിരിക്കണം. പലിശയിലേക്ക് പോകാൻ നമുക്ക് അനുമതിയില്ല. അത് വാങ്ങാനും കൊടുക്കാനും പാടില്ല. തവണ വ്യവസ്ഥയിൽ കിട്ടുമെന്ന് കരുതി വൻ തുകയ്ക്ക് ആവശ്യമില്ലാത്തതുപോലും വാങ്ങുന്നത് അവസാനിപ്പിക്കണം. ഉള്ളവർ അതിനനുസരിച്ച് ചെലവഴിക്കട്ടെ, ധൂർത്തു പാടില്ല. മറ്റുള്ളവർ അതിൽ അസൂയപ്പെടുകയോ ആശങ്കപ്പെടുകയോ വേണ്ട. സാമ്പത്തിക ബാധ്യതകളില്ലാതെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുക എന്നത് വലിയ സൗഭാഗ്യമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും സത്യവിശ്വാസികൾക്ക് സാധിക്കണം.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ആപ്പിലാക്കുന്ന ലോണുകൾ. നബീൽ പയ്യോളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഐടി ജാലകം. വാട്സപ്പ് നോട്ടിഫിക്കേഷൻ നിയന്ത്രിക്കാൻ വിഷയം അവതരിപ്പിക്കുന്നു സാലിഹ് ഇബ്രാഹിം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബീ അജ്മാഈൻ, അമ്മാ ബാദ്. ഐടി ജാലകം പുതിയ ഒരു എപ്പിസോഡിലോട്ട് നമുക്ക് പ്രവേശിക്കാം. അടുത്തതായി നമ്മളെല്ലാവരും ഫോണിൽ, നിങ്ങളുടെ സ്വന്തം ഫോണിലാണ് റേഡിയോ കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ, വീട്ടിലെ മറ്റാരുടെയെങ്കിലും ഫോൺ എടുത്ത് സെറ്റിങ്സിലെ കുറിച്ചാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ നോട്ടിഫിക്കേഷൻ, 3rd ഓപ്ഷനായ നോട്ടിഫിക്കേഷൻ എടുക്കുക. മുന്നത്തെ എപ്പിസോഡുകളിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളും വൈബ്രേഷൻ അതുപോലെയുള്ള പോപ്പപ്പ് നോട്ടിഫിക്കേഷനൊക്കെ എങ്ങനെയൊക്കെ ഒഴിവാക്കാം, കൺട്രോൾ ചെയ്യാം, നിയന്ത്രിക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളർ മാറ്റാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. വ്യത്യസ്തം, നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെടാനോ അല്ലെങ്കിൽ പിന്നെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ കളേഴ്സ് മാറ്റാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വ്യത്യസ്ത കളർ, 7 വ്യത്യസ്ത കളറുകളുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ ലൈറ്റ്, ആ നോട്ടിഫിക്കേഷൻ വരുന്ന ലൈറ്റിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ലൈറ്റ്, 3rd ഓപ്ഷൻ, ലൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത കളർ, ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നണ്ണ് കൊടുക്കാം, അതല്ലെങ്കിൽ വ്യത്യസ്ത കളേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻസ് ആണ് യൂസ് ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻസ്. നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് എപ്പോഴും ടോപ്പ് ഓഫ് ദ സ്ക്രീൻ കാണാൻ വേണ്ടിയിട്ട്, നല്ല പ്രയോറിറ്റിയോട് കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ. അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ്, നമ്മൾ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ ഹൈ പ്രയോറിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് ഓണാക്കിയാൽ മതി. ഇതുവരെ നമ്മൾ പേഴ്സണൽ നോട്ടിഫിക്കേഷൻസിൻ്റെ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്ത്. ഇനി ഗ്രൂപ്പിൻ്റെ, വാട്സപ്പ് ഗ്രൂപ്പുകളുടെ നോട്ടിഫിക്കേഷൻ, പേഴ്സണൽ നോട്ടിഫിക്കേഷൻ പോലെ തന്നെ ഗ്രൂപ്പുകളുടെ നോട്ടിഫിക്കേഷൻസും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പലപ്പോഴും പേഴ്സണൽ നോട്ടിഫിക്കേഷനുപരി ഗ്രൂപ്പ് നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഒത്തിരി ഗ്രൂപ്പുകളിൽ നമ്മൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് ഗ്രൂപ്പുകൾ, നാട്ടിലെ ഗ്രൂപ്പുകൾ, കുടുംബത്തിലെ ഗ്രൂപ്പുകൾ, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകൾ, ഓഫീസ് ഗ്രൂപ്പുകൾ, അങ്ങനെ ഒത്തിരി ഗ്രൂപ്പ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാം. ഗ്രൂപ്പ്സിൽ കയറി നോട്ടിഫിക്കേഷൻ ടോൺ എന്നുള്ളത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സൈലൻ്റ് ആക്കാനുള്ള ഓപ്ഷനുണ്ട്. അതല്ല, നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പിലൂടെ വരുന്ന മെസ്സേജസിന് സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ടൊരു ടോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ടോണിൽ നിങ്ങളുടെ ഓഡിയോസ്, ഫയൽ മാനേജർ, മ്യൂസിക്, വ്യത്യസ്ത നമ്മുടെ ഫോണിലെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്ത് അതിലുള്ളൊരു ഫയൽ ചൂസ് ചെയ്യാൻ പറ്റും. റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ഓപ്ഷൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നോട്ടിഫിക്കേഷൻ ടോൺ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 2, നേരത്തെ പറഞ്ഞ പോലെ വൈബ്രേറ്റ് എന്നുള്ള ഓപ്ഷൻ, നമ്മുടെ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് കൊണ്ട് നിങ്ങൾക്ക് വൈബ്രേഷൻ വേണ്ട എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വൈബ്രേറ്റ് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡീഫോൾട്ട് ഓപ്ഷൻ ഉണ്ട്, ഷോർട്ട്, ലോങ് ഒക്കെ ഉണ്ട്. ഷോർട്ട് ആണെങ്കിൽ ചെറിയൊരു വൈബ്രേഷൻ, ലോങ് ആണെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ വരും. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാനുള്ള ഓപ്ഷൻസ് വാട്സപ്പ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പേഴ്സണൽ മെസ്സേജസിൽ നമ്മൾ നല്ല പ്രയോറിറ്റി മുൻഗണന കൊടുക്കുന്നത് പോലെ ഗ്രൂപ്പിൻ്റെ നോട്ടിഫിക്കേഷന് മുൻഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷൻസും അതിൽ അവൈലബിൾ ആണ്. വാട്സപ്പിൽ നാലാമത്തെ ഈ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നാലാമത്തെ ഓപ്ഷനാണ് അത്. അതുപോലെ നമ്മുടെ വാട്സപ്പ് കോളുകൾ വരുമ്പോഴുള്ള ടോണ്, അതിൻ്റെ ടോണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഗൾഫ് കൺട്രിയിലൊക്കെ പിന്നെ അല്ല വിദേശത്ത് പ്രവാസികളൊക്കെ പലപ്പോഴും ഏറ്റവും കൂടുതൽ വാട്സപ്പും അതുപോലെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ പലപ്പോഴും കോളുകൾ നാട്ടിലുള്ളവരായിട്ട് കോൾ ചെയ്യുന്നതൊക്കെ വാട്സപ്പ് ത്രൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ഒരു കോൾ വരുമ്പോൾ വാട്സപ്പിലെ കോൾ, നിങ്ങൾ ഫോൺ കയ്യിലില്ലെങ്കിലും അത് വാട്സപ്പ് കോൾ ആണെന്ന് സ്പെഷ്യലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് റിംഗ് ടോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അങ്ങനത്തെ സംഗതികൾ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ വൈബ്രേറ്റ് കോൾ, വാട്സപ്പ് കോൾ വരുമ്പോൾ അതിന് വൈബ്രേഷൻ വേണോ വേണ്ടേ ഓഫാക്കാനും, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു വൈബ്രേഷൻ, ലെങ്തി ആയിട്ടുള്ള വൈബ്രേഷൻ, ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് വിൻഡോൻ്റെ അകത്ത്, ഈ സെറ്റിങ്സിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സെറ്റിങ്സിൻ്റെ അകത്ത് നാലാമത്തെ ഓപ്ഷനായ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ. പലപ്പോഴും പലരും ബുദ്ധിമുട്ടുന്ന ഒരു കേസാണ് വാട്സപ്പിലെ മെസ്സേജസ് കൊണ്ടും വാട്സപ്പിലെ ഫോട്ടോസും വാട്സപ്പിലെ വീഡിയോസും കാരണം ഫോൺ മെമ്മറി

0: സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഒന്ന് എല്ലാവരും പിന്നെ നമ്മുടെ വാട്സപ്പ് ബൈ ഡീഫോൾട്ട് നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിലെ പിന്നെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിൽ മീഡിയ ആൻഡ് ഓട്ടോ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾക്ക് താഴെ മൂന്ന് കാറ്റഗറി ആയിട്ട് മൂന്ന് ഓപ്ഷൻസ് വീണ്ടും കാണാം. വൺ യൂസിങ് മൊബൈൽ ഡാറ്റ, നമ്മുടെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വേറൊരു വിൻഡോ വരും. അതിൽ കാണിക്കുന്നുണ്ടാവും ഫോട്ടോസ്, ഓഡിയോ, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്. പലപ്പോഴും നിങ്ങൾക്ക് ബൈ ഡീഫോൾട്ട് ഇതിൽ ഫോട്ടോസ്, ഓഡിയോ ടിക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഓണാക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വാട്സപ്പിൽ എത്രത്തോളം ഗ്രൂപ്പുകളുണ്ടോ, എത്രത്തോളം പിന്നെ വ്യത്യസ്ത കോണ്ടാക്ട്സുകളുണ്ടോ, ആ കോണ്ടാക്ട്സിൽ നിന്നൊക്കെ അയച്ച് അതുവരെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഓഫ്ലൈൻ ആയ ആ സമയത്ത് അയച്ച മെസ്സേജുകൾ മൊത്തം ഒറ്റയടിക്ക് നമ്മൾ ആ ഡാറ്റ ഓണാക്കുന്നതോട് കൂടിയിട്ട് വാട്സപ്പ് നമ്മുടെ ആ ഫോട്ടോസും ഓഡിയോസ് വീഡിയോസ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇതേ ടിക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറേ നിങ്ങളുടെ ഫോണ് ഹാങ് ആവുന്ന ഇഷ്യൂസും മെമ്മറി ഫുള്ളാകുന്ന ഇഷ്യൂസൊക്കെ കുറക്കാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് നല്ലവണ്ണം സഹായിക്കും. അപ്പോൾ ഈ ടിക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ ആ ടിക്കുകൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ടിക്ക് എന്ത് ചെയ്യും, പോകും. പച്ചയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ടിക്ക് ഓണാണ്. പച്ച പോയി ആ ബോക്സിൽ ഒന്നുമില്ല, കാലിയാണെന്നുണ്ടെങ്കിൽ ടിക്ക് ഓഫാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് ചെയ്യേണ്ടത്. വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ ഉണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ മിക്കവാറും ബൈ ഡീഫോൾട്ട് എല്ലാം ടിക്കായിട്ടായിരിക്കും കാണുക. എല്ലാം എന്ത് ചെയ്യുക, അൺടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്തോട് തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അൺടിക്ക് ആവും. അൺടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴാണ് അത് സേവ് ആവുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ വെൻ റോമിങ്. നമ്മൾ റോമിങ്ങിലായിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളതാണ്. അതും ആ എല്ലാം ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടിക്ക് അൺടിക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ, നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്സപ്പിലെ മെമ്മറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനായി. ജസാകല്ലാ ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഐ ടി ജാലകം. അവതരിപ്പിച്ചത് സാലിഹ് ഇബ്രാഹിം. വിഷയം വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ നിയന്ത്രിക്കാൻ. പീസ് റേഡിയോ. റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: എന്താണ് ഇന്നത്തെ പിന്നെ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ള ഒരു കാര്യം?
3: ഇന്ന് അൽ ഇജാബ ലൈവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫീച്ചർ പരിചയപ്പെടുന്നത്. ലൈവ് അൽ ഇജാബ.
2: ഓക്കെ,
3: ലൈവ് അൽ ഇജാബ നടക്കുന്നത് ശനിയാഴ്ചയാണ്.
2: ശനിയാഴ്ച ഏത് സമയത്താ?
3: സാധാരണ ചില മഗ്രിബിനനുസരിച്ച് മാറാറുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചായിട്ട് 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്താണ്. ആ സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. 90 20 840 840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ, ഇന്നിപ്പോൾ 2-3 ശ്രോതാക്കൾ സംശയം ചോദിച്ചല്ലോ, അപ്പോൾ എത്ര ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നത് നല്ല കാലം. തീർച്ചയായിട്ടും അതെന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടേണ്ട ചോദ്യമാണെങ്കിൽ അതെന്ത് ചെയ്യുക, ഇങ്ങനെ വിളിക്കുക. മറ്റേത് പെട്ടെന്ന് കിട്ടാനൊന്നുമില്ല. നമ്മുടെ ശ്രോതാക്കളെ പറയാറുണ്ട്, കിട്ടലുണ്ട്, ഇവിടുന്ന് വിളിച്ച് പറയാറുണ്ട് നിങ്ങളെ പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് ഇന്ന ദിവസം വരുന്നു.
2: അതെ,
3: ഇപ്പൊ ലൈവിന് പുറമെ നമ്മൾ ലൈവുകൾ വേറെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് വിളിക്കാൻ പറ്റില്ല എന്നുള്ളു. നിങ്ങൾ എഴുതിയ ചോദ്യങ്ങൾ ലൈവായി വായിക്കും. അപ്പോൾ ഫൈസൽ മൗലവി, ഷബീബ് സൊലാഹി, അതേപോലെ തന്നെ ഹംസ ജമാലി, ഹംസ മദീനി, ഷമീർ മദീനി, പി എൻ അബ്ദുറഹ്മാൻ, അബ്ദുള്ള അബ്ദുൽ ജബ്ബാർ മദീനി, പിന്നെ ഫൈസൽ മദീനി, സ്വാദിഖ് മദീനി. ഞാൻ എണ്ണിയപ്പോൾ 9 ആൾക്കാർ, മാഷാല്ല. ഈ 9 ആൾക്കാർ, ഇതിൻ്റെ കൂടെ ഒരാളും കൂടി 10, ഉമർ ഫൈസി, 10 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ അൽ ഇജാബ ലൈവിന് വേണ്ടിയിട്ട് ഇടതട വിട്ട് വരുന്നുണ്ട്. ദിവസത്തിൽ ആഴ്ചയിൽ ചിലപ്പോൾ 5 ദിവസം ലൈവ് അടക്കുന്ന ദിവസങ്ങളുണ്ട്.

0: പറ്റും. അപ്പോൾ അതിൽ ഒരു ലൈവാണ് മെയിനായിട്ട് ശ്രോതാക്കൾക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റുക. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അതെന്താണ്? ശനിയാഴ്ച
1: 7-8. ഈ ലൈവിനൊരു പ്രത്യേകത ഉണ്ട്. എന്താച്ചാലേ, ചില ആളുകൾക്ക് ചില സംശയങ്ങൾ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടാവും. അപ്പൊ അവർക്ക് അവരെ മനസ്സിൽ ഇങ്ങനെ ഒരു തളം കെട്ടി നിൽക്കുന്നതിൽ പ്രയാസമായി നിൽക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിയർ ചെയ്ത് പോകാൻ ലൈവ് സഹായിക്കുകയാണ്.
0: തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക, പണ്ടൊക്കെയും നമ്മൾ പണ്ഡിതന്മാരുടെ ത്യാഗങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. മാസങ്ങൾ യാത്ര ചെയ്തിട്ട് ഒരു അറിവ് തേടി പോവാണ്. ഇന്ന് അറിവ് തേടാൻ ഫോണെടുത്ത് നിന്ന് നിൽക്കിയാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ അറിവ് ലഭിക്കും എന്നുള്ളതാണ് ആ വിഷയത്തിൽ എന്ത് ചെയ്യാനുള്ളത്, നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് എന്നുള്ളതാണ്.
2: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അറബി എഴുത്തുകാരനായ മൻഫലൂത്തി തന്റെ പുസ്തകത്തിലൊരു ഒരു കൊച്ചുകഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ പറ്റിയാണ് കഥ എഴുതുന്നത്. നല്ല ശരീരം ചുറുചുറുക്കുള്ള, നല്ല ആവേശമുള്ള ഒരു മനുഷ്യനായിരുന്നു എൻ്റെ കൂട്ടുകാരൻ. എല്ലാ കാര്യങ്ങൾക്കും താല്പര്യത്തോടുകൂടി ഇടപെടുന്ന ഒരാളായിരുന്നു അയാൾ. പക്ഷേ ഇന്ന് ഞാൻ അദ്ദേഹത്തെ ചെന്നു കണ്ടത് തൻ്റെ കട്ടിലിൽ ഒട്ടിക്കിടക്കുന്ന ഒരു ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതുപോലെ മാത്രമേ അയാളുള്ളൂ എന്നാണ്. അത്രയധികം ശരീരം ക്ഷീണിച്ച് അവശനായ, എല്ലും തോലും മാത്രമാകുക എന്ന് പറയുമല്ലോ, ഇറച്ചില്ലാതെ അങ്ങനെ ആ കട്ടിലിനോട് ചാരിക്കിടക്കുന്ന ഒരാളെയാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് മൂത്രത്തിൻ്റെ മണമുണ്ട്, അവിടെ കാഷ്ടത്തിൻ്റെ മണമുണ്ട്, വൃത്തിയാക്കാത്തതിൻ്റെ ദുർഗന്ധം ആ റൂമിലുണ്ട്. അവിടെ പരിചരിക്കാൻ ഭാര്യയില്ല, മക്കളില്ല, മാതാപിതാക്കളില്ല. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് അയാൾക്കുള്ളത്. അങ്ങനെ കഴിയുന്ന ആ ഒരു കൂട്ടുകാരൻ്റെ വേദനയെക്കുറിച്ച് മൻഫലൂത്തി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ കൈ പിടിച്ച്, നീ ഈ അവസ്ഥയിലെത്താൻ കാരണമെന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞ മറുപടി അൽഖസുൽ ഊല എന്നാണ്. അൽഖസുൽ ഊല, ഒന്നാമത്തെ കപ്പ്, ഒന്നാമത്തെ സിപ്പ്, അതാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്നാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അവസ്ഥയിലായിരുന്ന, നല്ല ശരീരമുണ്ടായിരുന്ന, കുടുംബം കൂടെ ഉണ്ടായിരുന്ന, ഒട്ടനവധി സുഹൃത്തുക്കളൊപ്പം ഉണ്ടായിരുന്ന, ആളുകൾക്കിടയിൽ സജീവമായി ഇടപെട്ടിരുന്ന ആ ചുറുചുറുക്കുള്ള ആ മനുഷ്യൻ എല്ലും തോലുമായി ഒറ്റപ്പെട്ട് വീട്ടിൽ കഴിയേണ്ടി വന്ന സാഹചര്യത്തിൻ്റെ കാരണം ഒന്നാമത്തെ സിപ്പാണ്. അപ്പോൾ ഒന്നാമത്തെ സിപ്പും ഒന്നാമത്തെ പഫും അത് നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് കോളേജിൽ നമ്മളോടൊപ്പം പഠിക്കുന്ന കൂട്ടുകാരാകാം, സ്കൂളിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കെ നമുക്ക് ഫ്രീയായി സൗജന്യമായി തരാൻ വേണ്ടിയുള്ള നമ്മുടെ ജ്യേഷ്ഠ സുഹൃത്തുക്കളാകാം. അവർ ഒരുപക്ഷെ ഇതിൻ്റെ വിൽപ്പനയുടെ കണ്ണികളാകും, വിൽപ്പനയുടെ കണ്ണികളാകും. ഗൗരവത്തിൽ നമ്മൾ ആ വിഷയം കാണണം. അപ്പോൾ അവർ തരുന്ന ഈ ഒന്നാമത്തെ ഒരു സിപ്പോ ഒന്നാമത്തെ ഒരു പഫോ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്ത്യം വളരെ ഭയാനകമായിരിക്കും. ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന ഒരു ദുരന്ത സാഹചര്യത്തിലേക്കാണ് ലഹരി ഉപയോഗിക്കുന്നവരെത്തുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ, ലഹരി ഉണ്ടാക്കുന്ന എല്ലാം മദ്യമാണെന്നും എല്ലാ മദ്യവും നിഷിദ്ധമാണെന്നും 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു ഉപകാരമില്ല, ഒരു ഉപകാരമില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല മദ്യം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്താ മദ്യം നിഷിദ്ധമാക്കിയത്? അത് മനുഷ്യനെ അവനല്ലാതാക്കി മാറ്റുന്നു എന്നതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ നശിപ്പിച്ചു കളയുന്ന, അവൻ്റെ ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന ഒന്നും തന്നെ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അനുവാദമല്ല. അപ്പോൾ എൻ്റെ ശരീരം കേടുവന്നോട്ടെ, എനിക്കെന്താ പ്രശ്നം എന്ന ചോദ്യം ചോദിക്കാൻ പറ്റൂല. ഞാനല്ലേ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ പറ്റൂല. നമ്മുടെ ശരീരത്തിൻ്റെ അവകാശം നമുക്കില്ലല്ലോ. ആരാ പറഞ്ഞത് നമ്മുടെ ശരീരത്തിൻ്റെ അവകാശം നമുക്കാണെന്ന്? നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ ലോകരക്ഷിതാവായ അള്ളാഹുവാണ്. അതുകൊണ്ട് ആ അള്ളാഹു പറഞ്ഞതുപോലെ മാത്രമാണ് നമ്മുടെ ശരീരം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയെ അവനല്ലാതാക്കി മാറ്റുകയാണ്, കുടുംബത്തിൽ നിന്ന് അകറ്റുകയാണ്, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്, ഒരുപാട് ദുരന്തങ്ങൾക്ക് അല്ലേ അക്രമങ്ങൾക്ക് കാരണമാകും. ജയിലിനുള്ളിൽ കഴിയുന്ന കുറ്റവാളികളായ ആളുകളിൽ ഭൂരിഭാഗം ആളുകളും മദ്യം ഉപയോഗിച്ച ആളുകളോ ലഹരി ഉപയോഗിച്ച ആളുകളോ ആണ്. അവർ ചെയ്ത കുറ്റകൃത്യം ഈ മദ്യം ഉപയോഗിച്ചു ലഹരി ഉപയോഗിച്ചു എന്നല്ല, അതല്ല അവരുടെ ശിക്ഷയുടെ കാരണം. മറിച്ച് അവർ കൊലപാതകം ചെയ്തവരാണ്, വ്യഭിചാരം ചെയ്തതല്ല ബലാത്സംഗം ചെയ്തതാണ്, അവർ അക്രമങ്ങൾ നടത്തിയതാണ്, കട അടിച്ചു പൊളിച്ചതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അക്രമങ്ങൾക്ക് കൂട്ടുന്നതാണ്. ഇതൊക്കെ ചെയ്തത് ഈ ലഹരിയുടെ ഒരു ഉപയോഗം കാരണത്താലാണ് എന്നറിയുമ്പോൾ അത് അത്രമേൽ ഗൗരവമുള്ള വിഷയമാണ് തിരിച്ചറിഞ്ഞ് വിശ്വാസി എന്തായാലും ഇത്തരം ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അങ്ങനെ ഒരു ഒന്നാമത്തെ സിപ്പിൽ നിന്ന്, ഒന്നാമത്തെ പഫിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ നമ്മളുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. ഒന്നാമത്തതിൽ പെടാതിരിക്കുക. ആദ്യം കിട്ടുമ്പോൾ ഇതെനിക്ക് പറ്റില്ല വേണ്ട എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒന്ന് രുചിച്ചു നോക്കുക, ഒന്ന് രസിച്ചു നോക്കുക. എല്ലാവരും കൂടിയപ്പോൾ ഒരു വട്ടമല്ലേ, എപ്പോഴെങ്കിലും ഒരു പിന്നെ വിജയാഘോഷ സമയത്തല്ലേ, എന്തെങ്കിലും ഒരു ആഘോഷ നിമിഷത്തിലല്ലേ, ഒരു കല്യാണത്തലേന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരിൽ ഒരു യാത്രക്കിടയിലല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചാൽ അവസാനം നമ്മൾ ഒറ്റപ്പെടും എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ ശ്രവിക്കുന്നത് ജീവിത പാഠങ്ങൾ, ഉപജീവനം വിശാലമാവാൻ ഭാഗം 2, അവതരിപ്പിക്കുന്നത് അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നാം മനസ്സിലാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉപജീവനം വിശാലമാവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെന്നും അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നും ആ ഉപജീവനം വിശാലമാകാൻ രണ്ടു കാരണങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ജീവിത പാഠങ്ങളിലൂടെ മനസ്സിലാക്കിയത്. ഒന്ന് തൗബ, രണ്ട് തഖ്‌വ. ഇത് രണ്ടും നമ്മുടെ ഉപജീവനം, നമ്മുടെ റിസ്ക്, നമ്മുടെ സമ്പത്തിനെ ഹലാലായ രീതിയിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ നമ്മെ സഹായിക്കുന്നതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ജീവിത പാഠങ്ങളിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. മൂന്നാമത്തെ വിഷയം, നമ്മുടെ ഉപജീവനം വിശാലമാകാനുള്ള മൂന്നാമത്തെ വിഷയം, വിശുദ്ധ ഖുർആനിൻ്റെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വഇദ് തഅദന്ന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിശ്ചയമായും നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ലഇൻ ശകർതും, നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരായാൽ, നന്ദിയുള്ളവരായാൽ, ലഅസീദന്നക്കും, നാം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും. വലഇൻ കഫർതും, എന്നാൽ നിങ്ങൾ നന്ദികേടു കാണിച്ചാൽ, ഇന്ന അദാബി ലശദീദ്, നിശ്ചയമായും എൻ്റെ ശിക്ഷ കഠിന കഠോരം തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ നമുക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് വീണ്ടും വീണ്ടും ജീവിതത്തിൽ വർദ്ധിക്കാൻ, സമ്പത്താകട്ടെ, ആരോഗ്യമാകട്ടെ, റിസ്ക്കാകട്ടെ, ഉപജീവനം എല്ലാം അത് വിശാലമാകാൻ, വർദ്ധിക്കാനുള്ള കാരണം, അതിനൊരു മാർഗം റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. ലഇൻ ശകർതും, നിങ്ങൾ എന്തു ചെയ്യുക? ശുക്ർ ചെയ്യുക, നന്ദിയുള്ളവരാകുക. ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിന് അകമഴിഞ്ഞ സ്തുതിയും ഹംദും ശുക്റും രേഖപ്പെടുത്തുക. എങ്കിൽ ലഅസീദന്നക്കും, ആ അനുഗ്രഹങ്ങൾ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും, വിശാലമാക്കിത്തരും. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയും 16-ാം അധ്യായം സൂറത്തു നഹ്‌ലിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. വഇൻ തുഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റിയും എണ്ണാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് കഴിയില്ല. അത്രയേറെ എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ മനുഷ്യന് ബാധിച്ച പ്രശ്നമെന്താണ്? ഖലീലം മാ തഷ്കുറൂൻ. മനുഷ്യരിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ ശുക്ർ ചെയ്യുന്നവരുള്ളൂ, റബ്ബ് നൽകിയ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരാകുന്നുള്ളൂ. അല്ലേ, പലരും നന്ദികെട്ടവരായി തീരുകയാണ്. ഒരു കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള അത്ര പോലും നന്ദി, കടപ്പാട് പലപ്പോഴും മനുഷ്യന്, അവനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, അവന് വായു നൽകിയ, വെള്ളം നൽകിയ, അവന് ആരോഗ്യം നൽകിയ, അവന് കാണാൻ കണ്ണ് നൽകിയ, ചിന്തിക്കാൻ ഹൃദയം നൽകിയ, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളോട് ഒരു കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള ശുക്ർ പോലും പലപ്പോഴും മനുഷ്യൻ റബ്ബിനോട് കാണിക്കുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ 100-ാം അധ്യായം സൂറത്തുൽ ആദിയാത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഒരു കുതിരയെപ്പറ്റി വിശദീകരിച്ചതിനു ശേഷം, വൽആദിയാത്തി ദുബഹ ഫൽമുരിയാത്തി ഖദഹ ഫൽമുഗീറാത്തി സുബഹ فأثرن به نقعا فوسطن به جمعا. കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു പാരമ്യതയാണ് ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. എല്ലാം മറന്നുകൊണ്ട് സ്വന്തം ജീവൻ പോലും വെടിയാൻ തയ്യാറായിക്കൊണ്ട് തൻ്റെ യജമാനനെ രക്ഷിക്കാൻ, യജമാനനെ വിജയിപ്പിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ശത്രുക്കൾക്കിടയിലേക്ക് ഇറങ്ങിച്ചാടുന്ന ഒരു കുതിരയെപ്പറ്റി വർണ്ണിച്ചതിനു ശേഷം അള്ളാഹു പറയുകയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായും മനുഷ്യൻ തൻ്റെ റബ്ബിനോട് അങ്ങേയറ്റത്തെ നന്ദികെട്ടവൻ തന്നെയാണ്. സഹോദരങ്ങളെ, നന്ദിയുള്ളവരായാൽ, നാം ശുക്ർ ചെയ്യുന്നവരായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപജീവനം ധാരാളമാക്കി തരും. ഇല്ല എങ്കിൽ 16 അധ്യായം സൂറത്തുൻ നഹലിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان. ഒരു ഗ്രാമത്തെ പറ്റി ഉപമയായി അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആ ഗ്രാമത്തിൽ എല്ലാ നിലക്കും സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. ആ ഗ്രാമത്തിലേക്ക് വിശാലമായി ഉപജീവനം ഒരു തടസ്സവും കൂടാതെ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. മിൻകുല്ലി മക്കാൻ, എല്ലാ സ്ഥലത്തു നിന്നും ആ രാജ്യത്തിലേക്ക് ഭക്ഷണം ഇങ്ങനെ വരും. ഫക്കഫറത്ത് ബി അൻഉമില്ല, പെട്ടെന്ന് ആ ഗ്രാമവാസികൾ അവരെന്തു ചെയ്തു? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അവർ നന്ദികേട് കാണിച്ചു. ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജൂഉം ഖൗഫും നൽകി. എന്താ ജൂഉ? വിശപ്പ്. വൽ ഖൗഫ്, ഭയം. വിശപ്പും ഭയവും അവർക്ക് നൽകി. കാരണം എന്താ? അവരല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരായില്ല എന്നു തന്നെയാണ്. നന്ദിയുള്ളവരായ സമയത്ത് അവർക്ക് ഒരുപാട് ഉപജീവനം വിശാലമാക്കപ്പെട്ടിരുന്നു. അപ്പം നന്ദികേട് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ഉപജീവനം തടയപ്പെടും. വിശപ്പ് കൊണ്ട് റബ്ബ് നമ്മളെ പരീക്ഷിക്കും, പട്ടിണിയും ഭയവും കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ഭയമുള്ളവരായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിർഭയത്വം നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പട്ടിണി കിടക്കുന്നൊരവസ്ഥ നമുക്കുണ്ടെങ്കിൽ, പലപ്പോഴും വിശപ്പുള്ളവരാകുന്നുണ്ട് എങ്കിൽ, ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന റിസ്ക് നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മൾ തിരിച്ചറിയണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളിൽ ഞാൻ നന്ദിയുള്ളവനല്ല. പലപ്പോഴും ഞാൻ നന്ദിയുള്ളവനാകുന്നില്ല, ശുക്ർ ചെയ്യുന്നവനാകുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ റബ്ബ് എനിക്ക് ഈ ഒരു റിസ്ക് മുടക്കിയത് എന്നും സഹോദരങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെയും ഓർക്കാം. വഷ്കുറൂലീ, എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണം. വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്തു ചെയ്യരുത്? നന്ദികേട് കാണിക്കരുത്. സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്കല്ല. ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്കല്ല, നിങ്ങളുടെ താഴെ ഉള്ളവരിലേക്ക്, നിങ്ങളെക്കാൾ അനുഗ്രഹം കുറവ് നൽകപ്പെട്ടവരിലേക്കും നിങ്ങൾ നോക്കൂ. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ശുക്ർ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ആ മനുഷ്യനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ധാരാളം അനുഗ്രഹം തന്നല്ലോ എന്ന് തോന്നലുണ്ടാവുകയും അതിലൂടെ ശുക്ർ ചെയ്യുന്നവനായി തീരും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് റബ്ബിന് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ശാക്കിരീങ്ങളാകേണ്ടത്? റബ്ബിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് എപ്രകാരമാണ്? ഒരിക്കലും നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലിൽ നീര് വരുമാറ് രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് നബിയെ ഇത്രയേറെ അങ്ങ് കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുത്തു തന്നതല്ലേ? അങ്ങയുടെ പാപങ്ങൾ മുൻകഴിഞ്ഞു പോയതും വരാഞ്ഞിരിക്കുന്നതുമായ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തന്നതല്ലേ? ഇനിയും നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അഫല അകൂന അബ്ദൻ ശകൂറ, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചത്. അപ്പോൾ നമ്മൾ നന്ദിയുള്ള അടിമകളാവാൻ നാം ചെയ്യേണ്ടത് എന്താണ്? കേവലം ഇപ്പോൾ നമുക്കൊരാളൊരു നന്മ ചെയ്തു തന്നാൽ നമ്മൾ അദ്ദേഹത്തോട് ശുക്രൻ അല്ലെങ്കിൽ താങ്ക് യു എന്നൊക്കെ പറയുന്നത് പോലെ റബ്ബിന് വെറുതെ ശുക്രൻ താങ്ക് യു എന്ന് പറയുകയാണോ? അല്ല. പിന്നെയോ, അൽഹംദുലില്ലാ എന്നത് പറയുന്നത് പുണ്യം തന്നെയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ റബ്ബെ, നിനക്ക് സ്തുതി, എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ നിനക്ക് സ്തുതി എന്ന് ഏറ്റുപറയുന്നത് ആ ദിക്ര് പുണ്യമാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ ശാക്കിരീങ്ങളാണ് എന്നത് പ്രകടിപ്പിക്കപ്പെടണം. അതെങ്ങനെയാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെ രാത്രി നമസ്കരിച്ച് ആ ശുക്രനെ പ്രകടിപ്പിച്ചല്ലോ. അഫല അകൂന അബ്ദൻ ശകൂറ, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്ദിയുള്ളവരാകാൻ ശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം നന്ദിയുള്ളവരാകണം എന്ന് തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? നമ്മളെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ശുക്രിൻ്റെ അടയാളം എന്ന് നമ്മൾ തിരിച്ചറിയുക. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു നംലിലെ ഒരായത്തുണ്ട്, പലപ്പോഴും നമ്മളൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെടുമ്പോൾ, ഒരു വീട് എന്നുള്ളൊരു അനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാഹനം എന്ന അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ വാഹനത്തിൽ അല്ലെങ്കിൽ വീടുമേൽ എഴുതി വെക്കും, ഹാദാ മിൻ ഫളി റബ്ബി, ഹാദാ മിൻ ഫളി റബ്ബി, ഇതെൻ്റെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമാണ്. പക്ഷേ ആയത്തിൻ്റെ തുടർച്ച പലരും അറിയുന്നില്ല. ആ ആയത്തിൻ്റെ തുടർച്ച എന്താണ്? ലിയബുലുവനി അഷ്കുറു അം അക്ഫുറു. ഈ ഫളില്, ഈ അനുഗ്രഹം എൻ്റെ റബ്ബിൻ്റെ ഫളിൽ നിന്നും എനിക്ക് കിട്ടിയത് എന്തിനാണ്? എന്തിനാണ് എൻ്റെ റബ്ബ് എനിക്ക് ഈ അനുഗ്രഹം തന്നത്? ലിയബുലുവനി, എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാനാണ്. അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാകുന്നുണ്ടോ അതോ നന്ദികെട്ടവനായി തീരുന്നുണ്ടോ എന്ന് എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാനാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരാകാൻ നമ്മൾ പരിശ്രമിക്കുക, അത് ഉപജീവനം വിശാലമാക്കിത്തരും. അതേപോലെ തന്നെ നമുക്ക് അല്ലാഹു നൽകുന്ന ഉപജീവനം വിശാലമാകാനുള്ള മറ്റൊരു കാരണം വിശുദ്ധ ഖുർആനിലെ 65 അധ്യായം സൂറത്തു ത്വലാഖിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വതവക്കൽ അലല്ലാഹി വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു വമൻ യതവക്കൽ അലല്ലാഹ്, ആർ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുവോ, ഫഹുവ ഹസ്ബുഹു, അവനാ റബ്ബ് തന്നെ മതിയായവനാണ്. നാലാമത്തെ ഒരു മാർഗം ഉപജീവനം വിശാലമാകാൻ തവക്കുൽ എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളിലും സന്നിഗ്ധഘട്ടങ്ങളിലും പ്രാരാബ്ദങ്ങളിലുമൊക്കെ തൻ്റെ ഭാരം മുഴുവനും റബ്ബിൽ ഏൽപ്പിക്കാൻ കഴിയുക എന്നുള്ളത്, മറ്റൊരാളിലും ഒരു വ്യക്തിയിലും ഒരു ശക്തിയിലും ഒന്നിലും ഏൽപ്പിക്കാതെ തവക്കൽ അലല്ലാ, എൻ്റെ റബ്ബിൽ മാത്രം ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന ചിന്ത, എന്ന സ്വഭാവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ആ മനുഷ്യന് ഉപജീവനം വിശാലമാക്കപ്പെടും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസഖു തൈർ തഖദു ഖിമാസൻ വതറൂഹു ബിത്വാന ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിൽ ഹക്ക തവക്കുലിഹി തവക്കുല് ചെയ്യേണ്ട മുറപ്രകാരം റബ്ബിൽ തവക്കുല് ചെയ്താൽ ലറസഖക്കും, അല്ലാഹു നിങ്ങൾക്ക് റിസഖ് നൽകും, ഉപജീവനം നൽകും. കമാ യർസുഖു തൈർ, പക്ഷിക്ക് അല്ലാഹു റിസഖ് നൽകുന്നത് പോലെ. തഖ്ദു ഖിമാസൻ, അത് പ്രഭാതത്തിൽ തൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ കൂട്ടിൽ നിന്നും പുറപ്പെട്ട് പറന്നു പോകുന്നത് വയറൊട്ടിയ നിലയിലാണ്, വയറിൽ ഒന്നുമില്ല. പക്ഷേ വത്തറൂഹു ബിത്വാന, വൈകുന്നേരം അത് മടങ്ങി വരുമ്പോൾ അതിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടാകും. അപ്രകാരം ആ പക്ഷിയെ ഭക്ഷിപ്പിച്ചവനാരോ, ആ പക്ഷിക്ക് ഉപജീവനം റിസുക്ക് നൽകിയവനാരോ, ആ റബ്ബും നിങ്ങൾക്ക് റിസുക്ക് നൽകും, ഉപജീവനം നൽകും. എന്തു ചെയ്താൽ? നിങ്ങളുടെ ജീവിതത്തിൽ തവക്കുല് ഉണ്ടായാൽ, അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇന്ന് മനുഷ്യർ നോക്കൂ, നിങ്ങൾ ആളുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ പലരും തവക്കുല് ചെയ്യുന്നതും ഒരു കഷ്ണം ചരടിലാണ്, മന്ത്രിച്ചൂതിയ ഒരു ചരടിൽ, ഒരു നൂലിൽ. അത് കൈത്തണ്ടയിലോ കഴുത്തിലോ അരയിലോ ഒക്കെ കെട്ടിയാലും പ്രയാസങ്ങൾ മാറിപ്പോകും എന്ന ഒരു വിശ്വാസം അല്ലേ? ആ ഒരു നൂലിലും ആ ഒരു ചരടിലും തൻ്റെ പ്രയാസത്തെ തൻ്റെ ഭാരത്തെ ഏൽപ്പിക്കുന്നവൻ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇത്തരത്തിൽ രോഗം മാറാനാണ് എന്ന് വിചാരിച്ച് ചരട് കെട്ടി വന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൈത്തണ്ടയിൽ നിന്നും ആ നൂല് ചരട് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഇത്, ലാ യസീദുക ഇല്ലാ വഹന, ഈ ചരട് കെട്ടിയതുകൊണ്ട് നിന്റെ രോഗം കൂടുകയല്ലാതെ കുറയുകയില്ല. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കെട്ടിയ അവസ്ഥയിലാണ് നീ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ നീ ഒരിക്കലും വിജയിക്കുകയില്ല, നീ ശിർക്ക് ചെയ്തവനായി മരിക്കേണ്ടി വരും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫഇദ അസംത ഫതവക്കൽ അലല്ലാഹ്, ഖുർആനിൽ സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചല്ലോ, ഒരു കാര്യം തീരുമാനിച്ചാൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുല് ചെയ്യുക, റബ്ബിൽ ആ കാര്യത്തെ ഏൽപ്പിക്കുക. ഇപ്പൊ നമ്മൾ തവക്കുലുള്ളവരാണ് എന്നതിന് നമുക്ക് തന്നെ ധാരാളം തെളിവുകൾ കാണാൻ കഴിയും, അടയാളങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? എന്നും പതിവാക്കുക എന്നുള്ളത്. എന്ത്? നമ്മുടെ വീട്ടിൽ നിന്നും എന്നും നമ്മൾ പുറപ്പെട്ട് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിൻ്റെ നാമത്തിൽ എൻ്റെ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനല്ലാതെ അവനെക്കൊണ്ടല്ലാതെ ശക്തിയും കഴിവുമില്ല എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുക എന്നുള്ളത് തവക്കുലുള്ളവരുടെ ഒരു അടയാളമാണ്, സ്വഭാവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തവക്കുലുള്ള ആളുകളായി തീർന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നൽകുന്ന ഉപജീവനം റിസ്ഖ് വിശാലമാകും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഉപജീവനം വിശാലമാകാനുള്ള നാലു കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, തൗബ ജീവിതത്തിൽ കൊണ്ടുവരിക. രണ്ട്, തഖ്‌വയുള്ളവരാവുക. മൂന്ന്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ശാക്കിരീങ്ങളാവുക, ശുക്ര് ചെയ്യുന്നവരാവുക. നാല്, ഏതു ഘട്ടത്തിലും റബ്ബിൽ ഭരമേൽപ്പിക്കാൻ തവക്കുൽ കൈമുതലാക്കി ജീവിക്കാൻ പരിശ്രമിക്കുക. ഈ നാലു കാര്യങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉപജീവനം വിശാലമാക്കി കൊടുക്കും എന്ന യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആനിലൂടെ ഹദീസുകളിലൂടെ നമ്മളറിഞ്ഞു മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് ജീവിത പാഠങ്ങൾ, ഉപജീവനം വിശാലമാവാൻ ഭാഗം രണ്ട്. അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.
2: നമ്മളിപ്പോൾ പോകുന്നത് മധുരം ഖുർആനിലേക്കാണ്.
3: أعوذ بالله من الشيطان الرجيم.

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടുപോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദ് നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ട്, അല്ലേ? ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത്, ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരം എന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ, അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: നമ്മൾ വിസ്ഡം യൂത്തിൻ്റെ കീഴിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുള്ള ഡയലോഗിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ഭാഗമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
3: അതിൻ്റെ ശബ്ദാവിഷ്കാരം അബ്ദുള്ള ബാസിൽ സി പി ആണ് അവതരിപ്പിക്കുന്നത്.
2: നവനാസ്തികത, വെറുപ്പിന്റെ ആഘോഷം എന്ന ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ് അദ്ദേഹം നടത്തുന്നത്.
3: വളരെ നല്ല ഒരു വിഷയമാണ്. പൊതുവേ നമ്മുടെ ഡയലോഗുകളിലൊക്കെ ഇത്തരത്തിൽ ഈ ഒരു നാസ്തികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യാറുള്ളത്. അബ്ദുള്ള ബാസലിന്റെ സംസാരം ഇൻഷാല്ലാ നമുക്ക് ശ്രവിക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആരാണ് മനുഷ്യൻ എന്ന ഏറ്റവും സുപ്രധാനമായ ആ ഒരു ചോദ്യത്തിൻ്റെ, അതിന് ഇസ്ലാമിനും അതുപോലെ തന്നെ ഖുർആനിനും നൽകാനുള്ള മറുപടിയുടെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമുള്ള, അതായത് നമ്മളെല്ലാവരും ഒരു ഉപ്പയുടെയും ഒരു ഉമ്മയുടെയും മക്കളാണ് നമ്മൾ എന്ന ഏറ്റവും ഉന്നതമായ മനുഷ്യസങ്കല്പമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ, ഇതിനെ ചോദ്യം ചെയ്യുന്ന ഖുർആൻ പഠിപ്പിക്കുന്ന മാനവികത, അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികത അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനുഷ്യൻ ആരാണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ് നമ്മളെങ്കിൽ, ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിണാമ ശൃംഖലയിൽ യാദൃശ്ചികമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു ജീവവർഗം മാത്രമാണ് മനുഷ്യർ. പരിണാമം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിലിങ്ങനെ യാദൃശ്ചികമായി വന്ന ഒരു ജീവവർഗം മാത്രമാണ് മനുഷ്യർ. അതിൽ തന്നെ പരിണാമം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏത് ഘട്ടം തൊട്ടാണ് മനുഷ്യൻ എന്ന മനുഷ്യനാകുന്നത്? എപ്പോഴാണ് മനുഷ്യൻ എന്ന വിളിപ്പേരിന് അല്ലെങ്കിൽ മനുഷ്യൻ എന്ന അസ്തിത്വത്തെ എങ്ങനെയാണ് ഏത് ഘട്ടം തൊട്ടാണ് മനുഷ്യനായി ഇവർക്ക് വിശദീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഇവർക്ക് സാധിക്കൂല. ഇതിങ്ങനെ പരിണാമം ഇങ്ങനെ ശൃംഖല നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ശൃംഖലയിൽ ഏത് തൊട്ടാണ് മനുഷ്യനാകുന്നത് എന്ന് വിശദീകരിക്കാൻ ഇവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഈ ശൃംഖലയിലെ ആദ്യത്തെ ചില കണ്ണികൾ ഒരു കുരങ്ങനിൽ നിന്ന് മനുഷ്യനാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുപൂർവികനിൽ നിന്ന് മനുഷ്യനാകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ കണ്ണികൾ അവരെന്ത് ചെയ്യും? അവർക്ക് കഴിവ് കുറവാണ്, അവർക്ക് ബുദ്ധി കുറവാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആദ്യത്തെ കണ്ണികളെ ലെസ് ഹ്യൂമണായിക്കൊണ്ട്, ഒരൽപ്പം കുറഞ്ഞ മനുഷ്യരായിക്കൊണ്ട് കാണുന്ന മാനവിക സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഭൗതികവാദികൾക്കുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനം എവിടെയാണ്? സാക്ഷാൽ ചാൾസ് ഡാർവിൻ തന്നെ. അദ്ദേഹത്തിൻ്റെ പരിണാമത്തിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയമെന്ന് പറയുന്നത് പ്രകൃതി നിർദ്ധാരണമാണ്. പ്രകൃതി നിർദ്ധാരണം എന്ന് പറഞ്ഞാൽ പ്രകൃതി സെലക്ട് ചെയ്യപ്പെടുന്ന ചില ക്വാളിറ്റികളുണ്ട്, അതാണ് സെലക്ട് ചെയ്യപ്പെടുക. അതല്ലാത്തത്, അതിനനുഗുണമല്ലാത്തത് അതെന്ത് ചെയ്യും? പ്രകൃതി തന്നെ ഒഴിവാക്കും, എലിമിനേറ്റ് ചെയ്യും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡിസെൻറ്റ് ഓഫ് മാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ചാൾസ് ഡാർവിൻ പറയുന്നത്, ഇവിടെ മനുഷ്യർക്കിടയിൽ രോഗികളുണ്ട്, വൈകല്യങ്ങളുള്ളവരുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരെയെല്ലാം പ്രകൃതി ഒഴിവാക്കേണ്ടതായിരുന്നു, മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ മനുഷ്യന്മാരെന്ത് ചെയ്തു? ചികിത്സ കണ്ടുപിടിച്ചു, മനുഷ്യന്മാർ വാക്സിൻ കണ്ടുപിടിച്ചു. ഇങ്ങനെ പ്രകൃതി നിർദ്ധാരണത്തിന് തടസ്സം നിൽക്കുകയാണ് ആധുനിക മനുഷ്യൻ എന്ന് പറഞ്ഞു വെക്കുകയാണ് ചാൾസ് ഡാർവിൻ. ഇതിൻ്റെ കൂടെ പിടിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഈ ചാൾസ് ഡാർവിൻ്റെ തന്നെ അമ്മാവൻ്റെ മകനായ ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന് പറയുന്ന വ്യക്തി ഇതിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, നമുക്ക് നല്ലൊരു സമൂഹം വേണം, മനുഷ്യ സമൂഹത്തിന് നല്ലൊരു ഭാവി വേണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് ഇവിടെയുള്ള മോശം ഗുണങ്ങളുള്ള മനുഷ്യരെ അല്ലെങ്കിൽ അത്ര നല്ല ഗുണങ്ങളില്ലാത്ത മനുഷ്യരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ഇവിടെ നിന്ന് ഈ സമൂഹത്തിൽ നിന്നില്ലായ്മ ചെയ്യണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ ഡാർവിനിസം എന്ന ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവരികയാണ് ഈ ഗാൾട്ടർ എന്ന് പറയുന്ന വ്യക്തി. അത് വെറുമൊരു സിദ്ധാന്തമായി ഏതെങ്കിലും പുസ്തകത്തിലോ ഏതെങ്കിലും പേജിലോ ഒതുങ്ങുകയല്ല, മറിച്ച് അത് കൃത്യമായി പ്രായോഗികവൽക്കരിക്കപ്പെടുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അമേരിക്കയിൽ ഈ യൂജനിക്സ് എന്ന് പറയുന്നത് 1912 അത് ഒരു നിയമമായി തന്നെ പാസ്സാവുകയാണ്. അതിലെന്താ പറയുന്നത്? പരിണാമ ശൃംഖലയിൽ ആദ്യത്തെ കണ്ണികളായ അല്ലെങ്കിൽ കുരങ്ങനും മനുഷ്യർക്കുമിടയിലുള്ള ഇടം കണ്ണികളായ ഇവിടെയുള്ള കറുത്ത വർഗ്ഗക്കാർ, അതുപോലെ തന്നെ ഇവിടെയുള്ള നീഗ്രോകൾ, അതുപോലെ തന്നെ ആഫ്രിക്കൻ വംശജർ, അവരെന്താണ്? അവർക്ക് ബുദ്ധി കുറവാണ്, അവർക്ക് IQ കുറവാണ്, അവർക്ക് ചിന്താശേഷി കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരെ ഇല്ലായ്മ ചെയ്യണം. അതിനുവേണ്ടി ഈ യൂജനിക്സ് ലോ 12 പാസ്സായതിനു ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഇവർക്കെതിരെയുള്ള കറുത്ത വർഗ്ഗക്കാർക്കെതിരെയുള്ള കൃത്യമായ വംശീയതയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നതാണ്. അതിൻ്റെ കുടപിടിച്ചുകൊണ്ട് ലഭിച്ച കണക്കുകൾ പ്രകാരം തന്നെ 60,000-ത്തിലധികം കറുത്ത വർഗ്ഗക്കാരെ വന്യംകരണം ചെയ്യുക, അവരുടെ ലൈംഗിക ശേഷി ഇല്ലായ്മ ചെയ്യുക. അമേരിക്കയിൽ നടന്ന സംഭവമാണിത്. ഈ കപടശാസ്ത്രത്തെ കുടപിടിച്ചുകൊണ്ട് അമേരിക്കയിൽ നടന്നത് 60,000-ത്തിലധികം കറുത്ത വർഗ്ഗക്കാരെ വന്യംകരണം ചെയ്യാൻ. എന്തിനാ? അവർ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് അവർക്ക് കുട്ടികളുണ്ടായാൽ വീണ്ടും കറുത്ത വർഗ്ഗക്കാരായ കുട്ടികളുണ്ടാവും, ബുദ്ധിയില്ലാത്ത കഴിവില്ലാത്ത കുട്ടികളുണ്ടാവും. അതില്ലാതിരിക്കാൻ അവരെ വന്യംകരണം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ കാര്യ വന്യംകരണം ചെയ്യൽ, പേപ്പട്ടികളെ തെരുവു നായ്ക്കളെ വന്യംകരണം ചെയ്യാറുണ്ടല്ലേ, അത് തന്നെ വേണോ വേണ്ടെന്നുള്ള ഇവിടെ തർക്കമാണ്. നമ്മൾ തെരുവു നായ്ക്കൾക്ക് കൊടുക്കുന്ന ആ വില പോലും ചോരയും നീരുമുള്ള മനുഷ്യർക്ക് അവരുടെ തൊഴിനിറം കറുത്തുപോയി എന്നതിൻ്റെ പേരിൽ മാത്രം കൊടുക്കാതിരിക്കുന്ന വംശീയത, അതിന് കപടശാസ്ത്രത്തിൻ്റെ കുടപിടിച്ചുകൊണ്ട് 60,000, 600,000, 6,000, 10,000, 60,000 കറുത്ത വർഗ്ഗക്കാരെ വന്യംകരണം ചെയ്ത് കണ്ട് നിങ്ങളിനി വേണ്ട, കറുത്ത വർഗ്ഗക്കാർ വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് ഇവരുടെ വംശീയത എത്തി. അതുകൊണ്ടും അവസാനിച്ചില്ല. ഇത് അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് പിന്നീട് ഈ സിദ്ധാന്തം കടമെടുക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായി നമ്മൾ വായിക്കുന്ന സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലറാണ്. അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹം ജൂതന്മാരെയും അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാരെയുമെല്ലാം കൂട്ടക്കൊല ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ മെയിൻ കോഫിൽ പറയുന്ന ന്യായം ഈ യൂജനിക്സ് തന്നെയാണ്. ഈ ഒരു തരത്തിൽ കപടശാസ്ത്രമുണ്ടാക്കിക്കൊണ്ട് ഈ ഒരു തരത്തിലേക്ക് എത്തിച്ചു. എന്നാൽ പിന്നീട് നമുക്കറിയാം മാൽക്കം എക്സിനെ പോലെയുള്ള ആളുകൾ ഒരുപാട് കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയുള്ള അവരുടെ വിമോചനത്തിന് വേണ്ടിയുള്ള ഒരുപാട് പോരാട്ടങ്ങൾ ചരിത്രത്തിൽ നമ്മൾ വായിച്ചവരാണ്. അങ്ങനെ അത്തരം പോരാട്ടങ്ങൾ സംഭവിച്ചുകൊണ്ട് ഈ ഒരു വംശീയത, കറുത്ത വർഗ്ഗക്കാർക്കെതിരെയുള്ള വംശീയത പതിയെ പതിയെ സമൂഹത്തിൽ പാശ്ചാത്യ ലോകത്ത് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് വീണ്ടും ഒരു പ്രശ്നം പ്രത്യക്ഷപ്പെടുക. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കൃത്യമായി പറഞ്ഞാൽ 1994 അമേരിക്കയിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ദ ബെൽ കർവ് എന്ന. റിച്ചാർഡ് ഹെറിൻസ്റ്റളും അതുപോലെ തന്നെ ചാൾസ് മുറെ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ, അവർ ഈ ബെൽ കർവ് എന്ന് പറയുന്ന പുസ്തകം എഴുതി. എന്താണ് ആ പുസ്തകത്തിലുള്ളത്? നേരത്തെ പറഞ്ഞ കറുത്തവർക്ക് ബുദ്ധി കുറവാണ്, അവർക്ക് ഐ ക്യു കുറവാണ്, അവർക്ക് ചിന്താശേഷി കുറവാണ്, അവർക്ക് കഴിവുകൾ കുറവാണ് എന്നുള്ള തരത്തിലുള്ള ഈ കപടശാസ്ത്രങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട്, ഈ ചവറുകൾ ക്രോഡീകരിച്ചുകൊണ്ട് വീണ്ടും 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വീണ്ടും ഈ വംശീയമായ ഈ കാര്യങ്ങൾ ഉയർത്തിവിട്ടുകൊണ്ട് ചാൾസ് മുറെ എന്ന് പറയുന്ന ഈ വ്യക്തി ബെൽ കർവ് എന്ന് പറയുന്ന പുസ്തകവുമായി രംഗത്ത് വരികയാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അമേരിക്കയിലുള്ള പൊതുജനം അതിനെ തള്ളിക്കളഞ്ഞു. അവിടെയുള്ള അക്കാദമിക ലോകവും ശാസ്ത്രലോകവും അദ്ദേഹത്തിനെതിരെ വളരെ കൃത്യമായി കൊണ്ട് തന്നെ നിലകൊണ്ടു. ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഈ ചാൾസ് മുറെ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ വംശീയത കൊണ്ട് അദ്ദേഹം ഒറ്റപ്പെട്ടു. ഏതുവരെ ചോദിച്ചാൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ ചാൾസ് മുറെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വംശീയവാദി പിരിഞ്ഞു പോവുക എന്ന പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ടാണ്, വംശീയവാദി പിരിഞ്ഞു പോകുന്ന എന്ന പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് ചാൾസ് മുറെ എന്ന് പറയുന്ന ഈ വംശീയവാദിയെ സ്വീകരിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ. ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ട, എല്ലാവരാലും തള്ളിക്കളഞ്ഞ ഈ വംശീയവാദിക്ക് കൊടിപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണയുമായി വേറെ ചില ആളുകൾ രംഗത്ത് വരികയാണ്. ആരാന്നറിയോ? മറ്റാരുമല്ല, ലോകത്തെ തന്നെ ആഗോളതലത്തിലെ തന്നെ നവനാസ്തികരുടെ കുതിരപ്പടയാളികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഫോർ ഹോസ്മെൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരിചയപ്പെടുത്തുന്ന സാക്ഷാൽ സാം ഹാരിസ് എന്ന് പറയുന്ന ആഗോള നിരീശ്വരവാദികളുടെ പടത്തലവനായി അവർ തന്നെ പരിചയപ്പെടുത്തുന്ന സാക്ഷാൽ സാം ഹാരിസ്, അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലേക്ക് ഈ വ്യക്തിയെ ക്ഷണിക്കുകയാണ്. ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹവുമായി 2.25 മണിക്കൂറിലധികം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ ചാൾസ് മുറെ പറഞ്ഞ കാര്യങ്ങളാണ് ശരി, ഇത് ശാസ്ത്രീയമായി ശരിയാണ്, ഇതിനെ ഖണ്ഡിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാൾസ് മുറെ എന്ന് പറയുന്ന പൊതുസമൂഹം തള്ളിക്കളഞ്ഞ ഈ വംശീയവാദിയെ ഉയർത്തിക്കൊണ്ടുവരുന്നത്, അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് സാക്ഷാൽ നിരീശ്വരവാദികളുടെ ആഗോള അപ്പോസ്തലന്മാർ നേരിട്ടാണ് എന്നുള്ളതാണ് വസ്തുത. ഏതുവരെ ചോദിച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം, അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം നിങ്ങൾ കേട്ടോളൂ.
5: Unfortunately for Murray, what we have here is a set of nested taboos. Human intelligence itself is a taboo topic. People don't want to hear that intelligence is a real thing and that some people have more of it than others. People don't want to hear this. And they certainly don't want to hear that average IQ differs across races and ethnic groups. Now, for better or worse, these are all facts. In fact, there is almost nothing in psychological science for which there is more evidence than these claims.
6: അദ്ദേഹം പറയുന്നത് കറുത്ത വർഗ്ഗക്കാർക്ക് ബുദ്ധി കുറവാണ്, അവർക്ക് ചിന്താശേഷി കുറവാണ് എന്ന് പറയുന്ന ചാൾസ് മുറെ പറഞ്ഞ കാര്യങ്ങൾ അതാണ് വസ്തുത, അതാണ് ശാസ്ത്രം. അത് ഈ ആളുകൾ ജനങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും അതാണ് വസ്തുത എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായ വംശീയവാദത്തിന് കൊടിപിടിക്കുകയാണ് ആഗോള നിരീശ്വരവാദികളുടെ അപ്പോസ്തലന്മാർ. ഇത് പക്ഷേ സമൂഹത്തിൽ വല്ലാതൊന്നും സ്വീകരിക്കപ്പെടൂല. കറുത്ത വർഗ്ഗക്കാരെ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ പക്ഷേ അതിന് ഇവര് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ്, വംശീയതക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് നവനാസ്തികരായ ആളുകൾ. അതിനവർ ചെയ്തതെന്ന് വെച്ചാൽ അമേരിക്കയിലേക്കൊക്കെ അടിമകളായി കടത്തപ്പെട്ട കറുത്ത വർഗ്ഗക്കാരിൽ തന്നെ വലിയൊരു ശതമാനം മുസ്ലിങ്ങളാണ്. ഇവരുടെ വംശീയതയുടെ ഇരകളായി ഇന്ന് ഏറ്റവും കൂടുതൽ ഇരകളായിരിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. ഈ നമുക്കറിയാം റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ആളുകൾ, അവർ നടത്തിയ ട്വീറ്റുകൾ നമ്മൾ വായിച്ചതാണ്. ഇറാഖ് യുദ്ധകാലഘട്ടത്തിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോലും ആഗോള നാസ്തികരുടെ മറ്റൊരു കുതിരപ്പടയാളിയായ ക്രിസ്റ്റോഫ്രൈസ്റ്റിൻസ് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ നമ്മൾ വായിച്ചതാണ്. ഈ സാം ഹാരിസും ഒട്ടും മോശമല്ല. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, വി ഷുഡ് പ്രൊഫൈൽ ഓൾ മുസ്ലിംസ് ആൻഡ് ദോസ് ഹു കൺസീവബ്ലി ലുക്ക് ലൈക്ക് എ മുസ്ലിം. മുസ്ലിങ്ങളെ മാത്രമല്ല, മുസ്ലിങ്ങളാണെന്ന് തോന്നുന്നവരെ പോലും നമ്മൾ പ്രൊഫൈൽ ചെയ്യണം, അവരെ ഗവൺമെൻറ് നിരീക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. സാം ഹാരിസ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നത് തീവ്രവാദമായിട്ടല്ല, ഇസ്ലാമിനെതിരെ തന്നെയാണ് എന്ന്. ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും, ശരിയാണ് ഞങ്ങൾ ഇസ്ലാമിനെ എതിർക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് അങ്ങനെ വംശീയതയൊന്നുമില്ല, മുസ്ലിങ്ങളോട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ചില ആളുകളെങ്കിലും പറയും. പക്ഷേ അല്ല സഹോദരന്മാരെ, ഇവർ പറയുന്ന വംശീയത എത്രത്തോളം ചോദിച്ചാൽ, ഒരു ഉദാഹരണം മാത്രം, ഒരുപാടുണ്ട്, ഒരു ഉദാഹരണം മാത്രം നിങ്ങൾ കേട്ടോളൂ. ഇവർ പറയുന്ന എന്താ ചോദിച്ചാൽ, ഈ സാം ഹാരിസ് തന്നെ പറഞ്ഞത് മുസ്ലിങ്ങളെ കൊണ്ടൊരു കാര്യമില്ല ഈ സമൂഹത്തിൽ, ഇവരെന്തിനാ സമൂഹത്തിൽ എന്നാണ് ചോദിക്കുന്നത്. കേട്ടോളൂ,
5: What is the fucking point of having more Muslims in your society? It seems perfectly rational to say we don't want any more. We have enough, right? And certainly increasing the percentage is not a help to anyone who loves freedom of speech and anything else, that any of the other liberal values that you and I just spoke.
6: അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഇനി വേണ്ട, അവർ സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് എന്നാണ് ഇങ്ങനെ പച്ചയായ വംശീയത മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നവർ. ഈ മാനവികതയാണോ ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? എല്ലാവരും ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ് എന്ന് പറയുന്ന ഉന്നതമായ മാനവിക കാഴ്ചപ്പാടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ വംശീയതയിലേക്കാണോ ഞങ്ങൾ വരേണ്ടത്? ഇതുകൊണ്ടോ അവസാനിച്ചില്ല. നമുക്കറിയാം ഇസ്രയേൽ ഫലസ്തീനിൽ നടത്തുന്ന ക്രൂരതകൾ, ഒരൽപ്പം മാനവികത, ഒരൽപ്പം മനുഷ്യത്വം ഹൃദയത്തിൽ എവിടെയെങ്കിലും ഉള്ളവർ അത് ന്യായീകരിക്കോ? ഒരൽപ്പം മാനവികതയുള്ളവർ ന്യായീകരിക്കോ? പക്ഷേ ഇല്ല സഹോദരന്മാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെപ്പോഴും ആലോചിച്ചെന്താ അറിയോ, ഇസ്രയേൽ ഫലസ്തീനിൽ ക്രൂരതകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങളാണല്ലോ, അവിടെ കൊന്നൊടുക്കപ്പെടുന്നത് ചത്തൊടുങ്ങുന്നത് മുസ്ലിങ്ങളാണല്ലോ എന്ന ചിന്ത കൊണ്ട് മാത്രം അതിനെപ്പോലും ന്യായീകരിക്കുന്നവർ. ഇവർ പറഞ്ഞത് ഇസ്രയേലിനെ വിമർശിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല എന്നാ. ഈ പറഞ്ഞ സാം ഹാരിസിനെ പോലെയുള്ള ആളുകൾ. പക്ഷെ ഇത് പറയുമ്പം വേറെ ചില നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കും, ആയിക്കോട്ടെ പാശ്ചാത്യൻ യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ വംശീയതക്കളിൽ ശരിയാണ്, പക്ഷേ കേരളത്തിൽ അങ്ങനെയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ? കേരളത്തിൽ അങ്ങനെയൊക്കെ ഇസ്രയേലിനെ ന്യായീകരിക്കുക, അങ്ങനൊന്നും കേരളത്തിലെത്തിയിട്ടുണ്ടാവൂല എന്നെങ്കിലും വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സഹോദരന്മാരെ നിങ്ങൾ കണ്ടോളൂ, യാതൊരു മാറ്റവുമില്ല. ഈ വംശീയത അതേപടി ഈച്ച കോപ്പി അടിച്ചുകൊണ്ട് മലയാളത്തിലേക്ക് അവതരിപ്പിക്കുകയാണ് കേരളത്തിലെ നവരാസ്തികരായ ആളുകൾ. അതിന്റെ ചെറിയ ഒരു ഉദാഹരണം മാത്രം നിങ്ങൾ കണ്ടോളൂ.
7: ഹാരിസിന്റെ അടുത്ത വന്നൊരു എസ്സേ, വൈ ഡോണ്ട് ഐ ക്രിട്ടിസൈസ് ഇസ്രായേൽ? യു കൻ ടേക്ക് ദ പോയിന്റ്സ്. ഫസ്റ്റ് വൺ, ഹി സേ ദ ഡിസ്കോഴ്സ് ഇൻ മുസ്ലിം വേൾഡ് അബൌട്ട് ജൂസ് ഈസ് അറ്റർലി ഷോക്കിംഗ്. നോട്ട് ഓൺലി ദർ ഇസ് എ ഹോളോകോസ്റ്റ് ഡിനയൽ, ദർ ഇസ് എ ഹോളോകോസ്റ്റ് ഡിനയൽ ദറ്റ് then assert that we will do it for real if we are given a chance. Muslim logathu unda oru chindagathi avaru holocaust nishedikkunnu ennu mathramalla holocaust yatharthathil nadannittilla pakshe oru avasaram theranengil njangal nadatha yudhanmara kootakalla nadannittilla pakshe njangalku oru chance therangil nadatham ennulla reethil paada pusthakangalilum media ilum ee palestine la paada pusthakangal okke kandu kaniyal adinathu ഇസ്രായേലികൾക്കെല്ലാം കൊമ്പുകളുണ്ട്. ഇസ്രായേലികൾ അവിടെ ഒരുപാട് ക്രൂരതകൾ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇതിന് ഗത്യന്തരമില്ലാതെ ചെയ്യുന്നതാണ് പലത്. അതിലൊരു കാര്യമാണ് ഹാരിസ് പറയുന്നത്.
6: പലതരം ക്രൂരതകൾ കേട്ടിട്ടുണ്ട്. ഗത്യന്തരമില്ലാതെ ചെയ്യുന്ന ക്രൂരതയെ പറ്റി നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഗത്യന്തരമില്ലാതെ ചെയ്യുന്ന ക്രൂരതകളാണത്രേ. ഏതാ ഗത്യന്തരമില്ലാതെ ചെയ്യുന്ന ക്രൂരത? ഇതാണോ ഗത്യന്തരമില്ലാതെ ചെയ്യുന്ന ക്രൂരത? ഇതാണോ ഗത്യന്തരമില്ലാതെ ചെയ്യുന്ന ക്രൂരത? നിങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇതാണോ ഗത്യന്തരമില്ലാതെ ചെയ്യുന്ന ക്രൂരത? അവിടെ എന്തിനാ എന്തിനാ ഈ ഇസ്രയേലിനെ പോലും ന്യായീകരിക്കുന്നുണ്ടോ? അവിടെ വീഴുന്ന രക്തം, അവിടെ വീഴുന്ന രക്തം അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും, ലോകയുദ്ധ നിയമങ്ങളെ പോലും അട്ടിമറിച്ചുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും ബോംബ് വർഷിപ്പിച്ചുകൊണ്ട് അവർ നടത്തുന്ന കിരാതമായ ക്രൂരതകൾ ന്യായീകരിക്കുന്നത് നിന്റെ പേരിലാ. അവിടെ കൊല ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങളാണ്, അവിടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങളാണ് എന്നതിൻ്റെ പേരിൽ മാത്രം ഇസ്രയേലിനെ പോലും ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ സഹോദരന്മാരെ, ഈ ഇസ്രയേലിനെ ന്യായീകരിക്കുന്ന മാനവികതയുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വേണ്ട. ഇതുകൊണ്ട് അവസാനിച്ചോ? ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി ലോകത്തുള്ള തന്നെ ഏറ്റവും വലിയ ഒരു ലോകത്തിൻ്റെ നൊമ്പരമായി അവശേഷിക്കുന്ന ഒരു വിഷയമാണ് അഭയാർത്ഥി വിഷയം. അല്ലേ, വീടും നാടുമില്ലാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ആ പാവപ്പെട്ട സഹോദരി സഹോദരന്മാർ, അവർ ലോകത്തിൻ്റെ നൊമ്പരമായി ഇവിടെയുള്ള ജാതിമത ഭേദമന്യേ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആളുകൾ അവരവിടെയും ചിന്തിച്ചതെന്താറിയും? ഈ അഭയാർത്ഥികളാക്കപ്പെടുന്നവർ അതോടെ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണല്ലോ. കഷ്ടപ്പെടണേ കഷ്ടപ്പെടട്ടെ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അഭയാർത്ഥികളെപ്പറ്റി പോലും ഇവർ പറയുന്ന വാചകങ്ങൾ എത്രത്രോളം ക്രൂരം നിറഞ്ഞതാണ് എന്നുള്ളത് ഒരു ഉദാഹരണം മാത്രം നിങ്ങൾ കേട്ടോളൂ.
8: സമാധാനവും സന്തോഷവും അല്ലെങ്കിൽ വേണ്ട അതിജീവനത്തെ കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയുള്ള ആളുകളെല്ലാം എങ്ങോട്ടാണ് ഓടുന്നത്?
9: യൂറോപ്പിലേക്ക് പോവുകയാണ്. കാരണം അവിടെ ചെന്നാല് അത്യാവശ്യം ഭക്ഷണവും കിട്ടും സൗജന്യമായിട്ട്. അഭയാർത്ഥികൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും. അവിടുത്തെ പൗരന്മാർക്ക് കിട്ടുന്നതിനുള്ള സൗകര്യങ്ങളാണ് അഭയാർത്ഥികൾക്ക് അവർ കൊടുക്കുന്നത്. അങ്ങനെയാണ് അവരുടെ നിയമം, അതാണ് അവരുടെ കൾച്ചർ. അതുകൊണ്ട് അവിടേക്ക് ആളുകൾ ഓടുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ പ്ലക്കാർഡും പിടിച്ച് നിൽക്കുകയാണ്. എന്താ പ്ലക്കാർഡും പിടിച്ച് നിൽക്കുന്നത്? ഞങ്ങളെ പേടിക്കണ്ടാ. പക്ഷെ ആ പ്ലക്കാർഡിന്റെ പിന്നിലും ഉണ്ടാവും ബോംബ് അരയിൽ വെച്ച് കെട്ടിയ സൂത്രക്കാരെ. അങ്ങനെയുള്ള അക്രമങ്ങളും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവരെയൊന്നും ആർക്ക് വേണ്ട? ഇസ്ലാമിന്റെ ലോകത്ത് ആർക്കും വേണ്ട. അതാണ് ഏറ്റവും വലിയ രസം. സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥികളെ സൗദി അറേബ്യക്കാർക്ക് വേണ്ട, അവിടുത്തെ ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ട. ഒരൊറ്റ മുസ്ലിം രാജ്യങ്ങളും ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം എന്താ? അവർക്ക് വേണ്ട. ഏറ്റവും കൊള്ളാത്തവരാണെന്ന് അവർക്കറിയാം. കയറ്റം കൊള്ളാത്തവരാണെന്ന് അവർക്കറിയാം.
6: ആ കയറ്റാൻ കൊള്ളാത്തവരാണ്. ആരെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞത്? അതിൻ്റെ ഇടയിൽ വേറൊരു നുണയും. ഇസ്ലാമിക രാജ്യങ്ങളൊന്നും അഭയാർത്ഥികൾക്ക് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല, സൗദി അറേബ്യ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഖുർആൻ വായിച്ചാൽ മനസ്സിലാവില്ല, അതിവിടെ തെളിഞ്ഞു. ഹദീസ് നിങ്ങൾക്ക് തിരിയേ ഇല്ല. അറബി കിതാബുകളുടെ കഥ ഇവിടെ മനസ്സിലായി. ആകെ നിങ്ങൾ പിന്നെ ശാസ്ത്രത്തിൻ്റെ കഥ പറയണ്ട, അത് നിങ്ങൾക്ക് തിരിയുന്ന പ്രശ്നമേ ഇല്ല. ആകെ നിങ്ങൾ വായിക്കുന്നത് പത്രമല്ലേ, അതെങ്കിലും മര്യാദക്ക് വായിച്ചു കൊടുക്കും അല്ലേ? സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അഭയാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ? അവരെ അഭയാർത്ഥികളായിട്ട് പോലും അല്ല, പൗരന്മാരായിക്കൊണ്ട സൗദി അറേബ്യ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മക്കയിലും മദീനയിലുമുള്ള മക്കയിലും മദീനയിലുമുള്ള കാര്യങ്ങൾ പോലും റോഹിംഗ്യൻ അറബ് അഭയാർത്ഥികളാണെന്നുള്ള വാർത്തകൾ, ഒരുപാടൊക്കെ കാര്യങ്ങൾ പോലും റോഹിംഗ്യൻ അഭയാർത്ഥികളാണെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കൂടാതെ മില്യൺ കണക്കിന് ഡോളറുകളാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഈ അഭയാർത്ഥി വിഷയത്തിൽ അവർക്ക് വേണ്ടി ചെലവഴിച്ചു കൊടു. ഇതൊക്കെ നിഷേധിച്ചിട്ടുണ്ടെന്ന് പറയാം. അതെന്തോ ആയിക്കോട്ടെ, ഇവർ പറയുന്നത് കയറ്റാൻ കൊള്ളാത്തവരാണ്, ഭീകരവാദിയല്ല എന്ന് പ്ലക്കാർഡും പിടിച്ചു നടക്കും, എന്നിട്ട് അരയിൽ ബോംബും കൊണ്ട് നടക്കും. ആരെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇവരെ കുറിച്ചാണോ? ഈ പാവപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കയറ്റാൻ കൊള്ളാത്തവരെന്ന്, കയറ്റാൻ കൊള്ളാത്തവരെന്ന്, ഈ പാവങ്ങളെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? എന്ത് എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? അവർ മുസ്ലിങ്ങളാണ് എന്നല്ലാതെ, അവർ മുസ്ലിമായി പോയി എന്നതിൻ്റെ പേരിലല്ലാതെ എന്ത് ന്യായമാണ് നിങ്ങൾക്ക് ഈ ആളുകളെ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്? ഈ വംശീയത പേറുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വംശീയത നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്ന് തന്നെ പറയാനുള്ളൂ. അല്ലെ, ഏതുവരെയും ചോദിച്ചാൽ നമുക്കറിയാം, ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിലൊക്കെ ദളിതുകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭയാനകമായ ഒരു ഉദാഹരണമായിരുന്നു ഉത്തരേന്ത്യയിലൊരു മുസ്ലിമായ ഒരു വ്യക്തി, അദ്ദേഹത്തിന് പച്ചയായി കത്തിക്കപ്പെട്ടു, കരിച്ചു കൊന്നു വർഗീയവാദികളായ ആളുകൾ. അതിൻ്റെ വീഡിയോകൾ നമ്മൾ കണ്ടതാണ്, അതിൻ്റെ വാർത്തകൾ നമ്മൾ വായിച്ചതാ. അതിന് അദ്ദേഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ വർഗീയതക്കെതിരെ, ഈ ആളുകൾക്കെതിരെ എല്ലാവരും ശബ്ദിച്ചു. ഇവിടെയുള്ള രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ജാതി മതഭേദമന്യേ എല്ലാവരും അവർക്ക് വേണ്ടി നിലകൊണ്ടു. പക്ഷേ അവിടെയും ഈ ആളുകൾക്ക്

0: തികഞ്ഞ വംശീയതയാണ്. അതാണ് പറഞ്ഞത്, അഖില അഖിലയായിരുന്നപ്പോൾ, അഖില അഖിലയായിരുന്നപ്പോൾ ഒരു സ്വതന്ത്ര മനുഷ്യ വ്യക്തിയായിരുന്നു. ഹാദിയന്റെ പഴയ പേരാണ് അഖില. അപ്പോ ഒരു സ്വതന്ത്ര മനുഷ്യ വ്യക്തിയായിരുന്നു. പിന്നെ ഹാദിയായപ്പോ എന്താ സംഭവിച്ചത്? അവൾ ഹാദിയ ആയതോടെ മറ്റൊരാൾക്ക് തുണിയിൽ പൊതിഞ്ഞു കൊണ്ടു നടക്കാനുള്ള വെറും ഒരു ശരീരം മാത്രമായി ചുരുങ്ങി. അപ്പൊ ഹാദിയ ആയതോടുകൂടി മനുഷ്യനല്ലാതായി. മറ്റൊരാളുടെ സ്വകാര്യ സ്വത്താണിന്നവൾ. പിന്നെ പറയാ എനിക്കട്ടോ, തിരിച്ചു വീണ്ടും അഖിലയായാൽ മനുഷ്യനാവാം. അപ്പോ അഖില ഹാദിയായി, അതായത് മുസ്ലിമായി. അപ്പൊ എന്തായി? മനുഷ്യനല്ലാതായി. തിരിച്ചു വീണ്ടും അഖിലയായാൽ, അതായത് മുസ്ലിം അല്ലാതായാൽ മനുഷ്യനാവാം. അതായത് മുസ്ലിമായാൽ മനുഷ്യനായി കണക്കാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പച്ചയായി പ്രഖ്യാപിക്കുന്ന ഈ വംശീയവാദം, ഇതാണോ നിങ്ങളുടെ മാനവികത? ഇതിനെയാണോ എല്ലാവരും ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണെന്ന് പറയുന്ന അത്ര ഉന്നതമായ മാനവിക സങ്കല്പങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ വംശീയവാദത്തിന്റെ, ഈ വർഗീയവാദത്തിന്റെ പിന്നാലെയാണോ ഞങ്ങൾ വരേണ്ടത്? ഏതുവരെയും ചോദിച്ചാൽ സാക്ഷാൽ വർഗീയ ഫാസിസ്റ്റുകളായി പോലും വേദി പങ്കിടാൻ പോലും ഇവർക്ക് യാതൊരു പ്രശ്നവും. അവരങ്ങോട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ഇവരിങ്ങോട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നല്ല ഐക്യ. എന്താ കാരണം? വർഗീയ ഫാസിസ്റ്റുകൾ അവരില്ലായ്മ ചെയ്തത് മുസ്ലിങ്ങളെയാണ്, ഇവർക്ക് ഇല്ലായ്മ ചെയ്യേണ്ടതും മുസ്ലിങ്ങളാണ്. നല്ല ഐക്യമാണ്. ഈ അവസ്ഥയിലേക്ക് വരെ ഈ വംശീയവാദം പേർന്ന ആളുകൾ അവർ മാനവികത സംസാരിച്ചു വരുമ്പോൾ പരിഹസിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാൻ പറയാനല്ലാതെ എന്ത് സംഭവിക്കും? എന്തിനാണ് സാധിക്കുക? അല്ലേ, ഏതുവരെ ചോദിച്ചാൽ പാശ്ചാത്യ ലോകത്തുള്ള വംശീയതക്ക് അതേപടി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കാൻ. അവിടെ പാശ്ചാത്യ ലോകത്ത് നമുക്കറിയാം, അവിടെ കറുത്തവർ ഒരുപാട് പീഡനങ്ങളെ ഏറ്റുവാങ്ങിയവരാണ്, ഒരുപാട് പ്രയാസങ്ങളെ ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള തൊഴിൽ സ്ഥാപനങ്ങളിലും അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അവർക്ക് അഫർമേഷനുകളുണ്ട്, സംവരണങ്ങളുണ്ട്. ഇവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചാൽ അവിടെ കുത്തുതിരിപ്പുണ്ടാക്കുക. കറുത്ത വർഗ്ഗക്കാർക്ക് സംവരണം വേണ്ട, കറുത്ത വർഗ്ഗക്കാർക്കുള്ള സംവരണങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അവിടെ കുത്തിത്തിരിപ്പുണ്ടായിക്കൊണ്ടിരിക്കുക. ആ സാധനം, ആ വംശീയവാദം അതേപടി ഈച്ച കോപ്പി അടിച്ച് ഇവിടെ ഇവിടെയുള്ള ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംവരണത്തെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള സവർണ ഫാസിസ്റ്റുകളോട് ചേർന്ന് നിന്നുകൊണ്ട് ദളിതുകൾക്ക് വേണ്ടിയുള്ള സംവരണത്തെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള സവർണ യുക്തിവാദികൾ. അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടു ഇസ്ലാമിന്റെ മാനവിക സങ്കല്പം. ഇസ്ലാമിന്റെ മാനവിക സങ്കല്പം പറയുന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടി, അപരവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഇസ്ലാമിന്റെ മാനവിക സങ്കല്പമെങ്കിൽ ഈ സവർണ യുക്തിവാദികൾക്കെതിരെ സംവരണ വിഷയത്തിലും അല്ലാത്ത വിഷയങ്ങളിലുമെല്ലാം ഇവിടെയുള്ള ദളിത് കമ്മ്യൂണിറ്റിയുമായി കൈകോർത്തു പിടിച്ചുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ സവർണ യുക്തിവാദികൾക്കെതിരെ പോരാടാൻ മുസ്ലിങ്ങൾ തയ്യാറാകണം. മുസ്ലിങ്ങൾ നമ്മുടെ ബാധ്യതയായി അത് ഏറ്റെടുക്കണം എന്നുകൂടിയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞു വന്നത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെന്ന് പറയുന്നത് ഒരുമ്മയുടെയും ഒരുപ്പയുടെ മക്കൾ. നമ്മൾക്കറിയാം പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് ഒരനുചരൻ ഒരു ചൂടായപ്പം അറിയാതെ മറ്റൊരനുചരനെ കറുത്തവന്റെ മകനെ എന്ന് വിളിച്ചുപോയി. അപ്പോ പ്രവാചകൻ പറഞ്ഞത് നിന്നിൽ ജാഹിലിയത്തിന്റെ അംശം ബാക്കിയുണ്ട് എന്നാണ്. ആ പറഞ്ഞ മാനവികതയാണ് ഞങ്ങൾക്ക് നെഞ്ചേറ്റാനുള്ളത്. തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും വെളുത്തവന് കറുത്തവനേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ, അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ യാതൊരുവിധ ശ്രേഷ്ഠതയുമില്ല എന്ന് പ്രഖ്യാപിച്ച ആ മാനവികത നെഞ്ചേറ്റുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പോലെയുള്ള ശാസ്ത്രത്തിൽ പൊതിഞ്ഞ വർണ്ണവിവേചനവും വെറുപ്പിൽ പൊതിഞ്ഞ വർഗീയതയും മുസ്ലിം വിരോധവും ദളിത് വിരോധവും കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ മാനവികത അത് നെഞ്ചേറ്റുവാൻ, അത് പിൻപറ്റുവാൻ തൽക്കാലം ഞങ്ങൾക്ക് സൗകര്യമില്ല. ഉന്നതമായ മാനവിക സങ്കല്പത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് ഡയലോഗ് ശബ്ദാവിഷ്കാരം. ബഹുമാന്യനായ അബ്ദുള്ള ബാസിൽ സി പി അവതരിപ്പിച്ച നവനാസ്തികതാ വെറുപ്പിൻ്റെ ആഘോഷം എന്ന ടൈറ്റിലിൽ നിന്നുകൊണ്ടുള്ള ഒരു സംസാരമാണ് നമ്മൾ കേട്ടത്.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: അസാപ് കേരളയിൽ കോഴ്സുകൾ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരളയിലെ പുതിയ കരിയർ അധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഫണ്ടമെന്റൽസ് ഓഫ് കാലിബ്രേഷൻ ആൻഡ് മെട്രോളജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് അനലിസ്റ്റ് എന്നീ കോഴ്സുകളിലേക്കാണ് അവസരം. ബിരുദം, ഡിപ്ലോമ, പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സ്കിൽ ലോൺ സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി അസാപ് കേരളയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്, asapkerala.gov.in. വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 9495 9999749.
2: أعوذ بالله من الشيطان الرجيم.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. ഓരോ വചനങ്ങളും മനഃപ്പാഠമാക്കുമ്പോൾ ജീവിതപുണ്യം നേടുകയാണ് നാം. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ മനഃപ്പാഠമാക്കുവാൻ സഹായകമാക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ ഖാഫ് 42-43 കൂടിയ വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ജഅഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു ഖാഫിലെ 42-43 ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് തുടങ്ങാം.

38-ാമത്തെ ആയത്ത് മുതൽ ഒന്നുകൂടി നമുക്ക് പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം.

0: എല്ലാ ദിവസവും തുടക്കം മുതൽ നിരന്തരമായി ആവർത്തിച്ച് പാരായണം ചെയ്യണമെന്ന് നമ്മളോടെല്ലാവരോടും ഉണർത്തി അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഇപ്പോൾ ഇസ്ലാമിലെ സാഹോദര്യം ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരിയെ പിക്കാട് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിതത്തിൽ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. പരസ്പര സ്നേഹത്തിനും സാഹോദര്യത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാം ഒരാളോടും വിദ്വേഷമോ ശത്രുതയോ പുലർത്തുന്നതിനെ യാതൊരു നിലക്കും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്‌വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്, അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം, നന്മയുണ്ടാക്കണം, ഇസ്ലാഹ് ഉണ്ടാക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വേണമെന്ന ജാഗ്രതയും നിർദ്ദേശവും സന്ദേശവും അടങ്ങുന്ന ഒരു വചനം സൂറത്തുൽ ഹുജറാത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. മാത്രമല്ല, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ തന്നെയാണ് എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് എന്ന് ഊട്ടിയുറപ്പിക്കുകയാണ്. അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം, മസലുൽ മുഅ്മിനീ നഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദി ഇദശ്തക മിൻഹു ഉളുവ് തദാഅ ലഹു സായിറൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. പരസ്പര സ്നേഹത്തിലും കാരുണ്യത്തിലും അനുകമ്പയിലുമുള്ള വിശ്വാസികളുടെ ഉപമ ഒരു ശരീരം പോലെയാണ്. ഏതെങ്കിലും ഒരു അവയവത്തിന് വല്ല അസുഖവും ബാധിച്ചാൽ ശരീരം മുഴുവൻ പനിച്ചും ഉറക്കമിളച്ചും അതിനോട് അനുഭാവം പുലർത്തുമെന്നാണ്. അപ്പോൾ സാഹോദര്യത്തിൻ്റെ പ്രാധാന്യത്തെ വർണ്ണിക്കുന്ന ഒരുപാട് ഹദീസിൻ്റെ പാഠങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ സാഹോദര്യ ബന്ധമുണ്ടാക്കിയതിനെക്കുറിച്ച് നമുക്കറിയാം. മനുഷ്യ സഹജമായി ഉണ്ടാകാറുള്ള ദേശീയത്വം പറഞ്ഞുകൊണ്ടുള്ള വെറുപ്പ് ഇസ്ലാം അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിർമ്മാർജ്ജനം നടത്തിയിട്ടുണ്ട്. ഒരിക്കലും വംശീയതയുടെ, ജാതിയുടെ, മതത്തിൻ്റെ, നിറത്തിൻ്റെ, വർണ്ണത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരു പാരസ്പര്യമുള്ള പ്രതിസന്ധികൾ, വ്യത്യാസം ഉണ്ടാക്കുക എന്നത് ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല. പരസ്പരം സഹായിക്കണമെന്നതാണ്. കേവലം എന്തെങ്കിലും നൽകുകയല്ല മക്കയിലെത്തിയ അൻസാറുകൾ ചെയ്തത്. അവർ പലതും പങ്കുവച്ചു, പലതും തനിക്ക് വേണ്ടത് പലതും അവർ വേണ്ടെന്ന് വെച്ചു. അത്തരത്തിൽ ഒരു വിശാല മനസ്കതയാണ് പ്രവാചകൻ്റെ അനുയായികൾ മാതൃകയായി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം ദീർഘമായ ചരിത്ര സംഭവങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ സാഹോദര്യങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലേറ്റവും സുപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കിടയിൽ സ്നേഹവും സാഹോദര്യവും നിലനിൽക്കാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തൻ്റെ സഹോദരങ്ങൾക്കും ലഭിക്കണമെന്ന ആഗ്രഹം, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന, അതിനേറ്റവും പ്രാധാന്യം നാം നൽകേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് നാം എത്രത്തോളം പ്രാധാന്യം നൽകണം, പരിഗണിക്കണം, അവരെ സ്വീകരിക്കണം എന്നതിൻ്റെ ഒരു പ്രാധാന്യം ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. ദഅവത്തു അൽ മർഉ മുസ്ലിമി ലി അഖീഹി ബി ളഹീരിൽ ഗൈബി മുസ്തജാബ ഇൻദ റഅസി മലകുൻ മുവക്കലുൻ കുല്ലമ ദഅ ലി അഖീഹി ബി ഖൈറിൻ ഖാല അൽ മലകുൽ മുവക്കൽ ബിഹി ആമീൻ വലക ബിമിസൽ. ഒരു മുസ്ലിം തൻ്റെ സഹോദരനായ മുസ്ലിമിന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ നടത്തുന്ന പ്രാർത്ഥന ഉത്തരം ലഭിക്കപ്പെടുന്നതാണ്. അയാളുടെ തലഭാഗത്ത് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. ഏതൊക്കെ സമയത്താണോ അവൻ തൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അപ്പോഴെല്ലാം ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആമീൻ പറയും, താങ്കൾക്കും പ്രാർത്ഥിച്ചതുപോലുള്ളതുണ്ട് എന്ന് പറയുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അടുത്ത ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സലാം അധികരിപ്പിക്കുക എന്നാണ്. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹബ്ബു അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും അഫ്ഷു സലാമ ബൈനക്കും. ഈ ഹദീസിൻ്റെ അവസാനത്തിൽ പറഞ്ഞതാണ് നമ്മുടെ പോയിൻ്റ്, സലാമിനെ അധികരിപ്പിക്കണമെന്നാണ്. പരസ്പരം സലാം പറയുക, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണല്ലോ സലാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ പരസ്പരം സഹായിക്കണം. മന്നഫസ അൻ മുസ്ലിമിൻ ഖുർബത മിൻ ഖുറബി ദുന്യ നഫസ അല്ലാഹു അൻഹു ഖുർബത മിൻ ഖുറബി യൗമിൽ ഖിയാമ. ക്ലേശങ്ങളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അവരെ പരസ്പരം അതിൽ സഹായിക്കുവാൻ, പ്രയാസങ്ങളില്ലാതാക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ പരസ്പരം ദ്രോഹിക്കാതിരിക്കണം. ലാ തഹാസദു വലാ തനാജഷു വലാ തബാഅദു വലാ തദാബറു വലാ യബിഉ ബഅദുക്കും ബൈ അലാ ബൈഇ ബഅദിൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പരസ്പരം അസൂയ കാണിക്കരുത്, പരസ്പരം വില കയറ്റി പറയരുത്, വിദ്വേഷം കാണിക്കരുത്, അവഗണിക്കരുത്, ഇങ്ങനെയൊക്കെ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഇസ്ലാം നമ്മോട് അടിസ്ഥാനപരമായി കൊണ്ട് ആവശ്യപ്പെടുന്നത്, സാഹോദര്യം നിലനിർത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുവാനും അതുപോലെ തന്നെ നിർവഹിക്കാനുമുണ്ടോ, വിട്ടുകൊടുക്കേണ്ടതുണ്ടോ, അതെല്ലാം ചെയ്യാൻ തുറന്ന മനസ്സ് നമ്മൾ കാണിക്കണമെന്നതാണ് പ്രവാചകൻ്റെ അധ്യാപനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ താൽക്കാലികമായ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ തങ്ങൾക്ക് വിട്ടുകൊടുക്കാവുന്നതെല്ലാം വിട്ടുകൊടുത്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. തൻ്റെ സഹോദരങ്ങൾ ഒരു നാട്ടിൽ നിന്നും പ്രതിസന്ധികളിലൂടെ കടന്നു വരുന്ന സമയത്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ വിട്ടുകൊടുത്തു. ആ സാഹോദര്യത്തെ നിലനിർത്തുവാനുള്ള അങ്ങേയറ്റത്തെ ക്ഷമ അവർ കൈക്കൊണ്ടു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നവർ മുഹാജിറുകളുടെ കൂട്ടത്തിലെ ദരിദ്രരാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ദുനിയാവിന് വേണ്ടി എന്തെല്ലാം അവർക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ദുനിയാവിലുള്ള അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റിവെച്ച് ശാശ്വതമായൊരു ലോകത്തിന് വേണ്ടി അവർ എല്ലാം മാറ്റിവെച്ചു എന്നത് നമുക്കേവർക്കും വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. അതുകൊണ്ട് വിശ്വാസികൾ, സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരസ്പരം ആ ഒരു ബന്ധത്തെ എന്നും നിലനിർത്തുവാനും സമാധാനത്തിൻ്റെ വൈകളിലേക്ക് അവരെ ക്ഷണിക്കുവാനുമുള്ള പരിശ്രമത്തിൽ സദാസമയം നിലകൊള്ളണമെന്നത് ഈ സംഭവങ്ങളും പ്രവാചകൻ്റെ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും നല്ല സഹോദരങ്ങളായി, പരസ്പര ബന്ധം പുലർത്തുന്നവരായി നാം മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
5: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം.
3: ഇസ്ലാമിലെ സാഹോദര്യം. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: പീസ് റേഡിയോയിൽ ഇനി നബിചരിത്രം. അവതരണം മുൻഷിദ് ഒട്ടുമൽ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിക്കൊണ്ട് വന്നതിന് ശേഷം ഇസ്ലാമിക ലോകത്ത് നടന്ന പ്രഗത്ഭമായിട്ടുള്ള യുദ്ധമാണ് ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിന് മുന്നോടിയായിക്കൊണ്ട് നടന്ന ചില സംഘടനകളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനമായിരുന്നു നഖ്ല യുദ്ധം എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിക്കൊണ്ട് പറഞ്ഞിരുന്നു. അഥവാ ചെറു പോരാട്ടങ്ങളായിരുന്നു. യഥാർത്ഥ യുദ്ധം എന്നുള്ളത് ബദർ യുദ്ധമാണെങ്കിലും അതിൻ്റെ മുന്നോടിയായി നടന്ന ചെറിയ ചെറിയ പോരാട്ടങ്ങളാണ് നഖ്ല യുദ്ധങ്ങൾ പോലത്തെ യുദ്ധങ്ങൾ. ഈ നഖ്ല യുദ്ധം കഴിഞ്ഞതോടുകൂടി ഖുറൈശികൾക്കും അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കുമിടയിൽ ഔദ്യോഗികമായി യുദ്ധം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല യുദ്ധത്തിൻ്റെ വിധിവിലക്കുകൾ അള്ളാഹു ഇറക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അലൂനക അനി ഷഹരിൽ ഹറാം, യുദ്ധനിഷിദ്ധമായ മാസങ്ങളെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കും. ഖുൽ ഖിതാലു ഫീഹി കബീർ, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഖാതിലു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക. അല്ലദീന യുഖാതിലൂനക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക. വലാ തഅതദു, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ അതിരി കവിയരുത്. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല അതിരി കവിയുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് പറയാണ്, വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ കണ്ടയിടത്ത് വെച്ചൊക്കെ നിങ്ങളവരെ വധിച്ചു കളയുക. അഥവാ ഒരു യുദ്ധത്തിൻ്റെ സന്നിദ്ധ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. അല്ലാതെ എപ്പോഴും കാണുന്ന സത്യവിശ്വാസികളെ കൊല്ലണമെന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ഒരു യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ അവരെ നിങ്ങൾ കൊല്ലുക തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് ഇവിടെ ഖുറൈശികളുമായി ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്, നമ്മളത് പറഞ്ഞു വെച്ചു. ആ ഘട്ടത്തിൽ നിങ്ങളവരെ വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങളവരെ വധിച്ചു കളയുക. വ അഖ്രിജൂഹും മിൻ ഹൈസു അഖ്രജൂക്കും, നിങ്ങളെ അവർ പുറത്താക്കിയതുപോലെ നിങ്ങളും അവരെയും പുറത്താക്കിക്കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, മുസ്ലിങ്ങൾ ഔദ്യോഗികമായിക്കൊണ്ട് ഖുറൈശികളോട് സായുധ പോരാട്ടത്തിന് തയ്യാറായി എന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബദർ യുദ്ധത്തിലേക്ക് മുസ്ലിങ്ങൾ നേരിട്ടെത്തിയത്. അതിനുശേഷമുണ്ടായ മറ്റൊരു സംഭവമാണ് മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന ഖുറൈശികളുടെ കച്ചവട സംഘം. ആ കച്ചവട സംഘത്തെ തടഞ്ഞു നിർത്തുന്നത് മൂലമാണ് ഒരു ബദർ യുദ്ധം എന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് മുസ്ലിങ്ങൾ ചെന്നെത്തുന്നത്. എന്താണ് ഇതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ? അഥവാ എല്ലാ വർഷങ്ങളിലും ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവട സംഘം അവർ ഷാമിലേക്കും അതേപോലെ തന്നെ യമനിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഖുറൈശിൽ പറയുന്നുണ്ട്. അവരുടെ സഞ്ചാരപാത വളരെ എളുപ്പമായിരുന്നു. അഥവാ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ അവർ യഥേഷ്ടം കച്ചവട വസ്തുക്കളുമായിക്കൊണ്ട് ഷാമിൻ്റെ പ്രവിശ്യകളിലേക്ക് പോവുകയും അവിടെ നിന്ന് തിരിച്ച് മക്കയിലേക്ക് തന്നെ പോവുമായിരുന്നു. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിച്ചിരുന്നില്ല. കാരണം അവർ മക്കയുടെ ആളുകളാണ്, കഅബയുടെ ആളുകളാണ് എന്ന പരിഗണന ആ കാലഘട്ടത്തിൽ ഖുറൈശികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുമുള്ള പ്രയാസമില്ലാതെയുള്ള അവരുടെ സഞ്ചാരപാതക്ക് തടസ്സം നിന്നത് മുസ്ലിങ്ങളുടെ ഈ ഒരു ചെറുത്തുനിൽപ്പായിരുന്നു. അതാണ് പിന്നീട് ബദറിലേക്ക് കലാശിച്ചത്. അങ്ങനെ ഷാമിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ഈ കച്ചവട സംഘത്തെ അവരുടെ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊലഹത്തുബിന് ഉബൈദില്ലയും സഈദുബിന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും നിയോഗിച്ചു. ഇവർ രണ്ടുപേരും അടങ്ങുന്ന സംഘം നിരീക്ഷിക്കുന്നതിലൂടെ അബു സുഫിയാൻ്റെ സംഘം ഹിറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി എന്ന് മനസ്സിലായി. ഉടനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവർ വിവരമറിയിച്ചു. ഇവർ അറിയിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അബു സുഫിയാൻ്റെ പക്കൽ 5000 സ്വർണ ദീനാറും അതേപോലെ തന്നെ 40 പാറാവുകാരും അടങ്ങുന്ന ഒരു സംഘമാണ് പുറപ്പെട്ടു വരുന്നത് എന്ന് ഈ സ്വഹാബികൾ അവരറിയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ ആ സ്വത്ത് പിടിച്ചെടുക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. കാരണം ന്യായമായിട്ടുള്ള ഒരു പിടിച്ചെടുക്കൽ തന്നെയാണത്. കാരണം ഇത്രയും കാലം മക്കയിൽ ജീവിച്ച മുസ്ലിങ്ങളുടെ സ്വത്തുക്കളൊക്കെ അപഹരിച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ട് തന്നെ ന്യായമായിക്കൊണ്ട് അതിന് പ്രതികാരം ചെയ്യാനുള്ള അർഹത മുസ്ലിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ആ ഹാദിഹി ഈറു ഖുറൈഷ്, വിശ്വാസികളെ, ഖുറൈശികളുടെ കച്ചവട സംഘമാണിത്. ഫീഹ അംവാലുഹും, അതിലവരുടെ വസ്തുക്കളുണ്ട്, അവരുടെ ധനങ്ങളുണ്ട്. ഫഹ്രിജൂഹും ഇലൈഹ, നിങ്ങളതിലേക്ക് പുറപ്പെട്ടുകൊള്ളുക. ലഅല്ലല്ലാഹു യൻഫലകുമൂഹ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കത് ഗനീമത്ത് സ്വത്തായി നൽകിയേക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുകയാണ്. ഇതിനടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളിലെ വളരെ കുറച്ച് പേരടങ്ങുന്ന സംഘം അതിനായി തയ്യാറെടുക്കുകയാണ്. എല്ലാവരുമല്ല, വളരെ കുറച്ച് പേർ, ഏകദേശം 313-ൻ്റെയും 317-ൻ്റെയും ഇടയിൽ വരുന്ന കുറച്ച് സംഘം ഈയൊരു സമ്പത്ത് തട്ടിയെടുക്കുവാൻ വേണ്ടി ഈ പറയുന്ന വിശ്വാസികൾ തയ്യാറായി വന്നു. അതിൽ 82-86-ൻ്റെയും ഇടയിൽ വരുന്ന മുഹാജിറുകളായിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലവും സംഘങ്ങളും ബദറിലേക്ക് പുറപ്പെടുകയാണ്. കാരണം ബദർ വഴിയാണ് ഇവരുടെ കച്ചവട സംഘം കടന്നു പോവുക എന്ന ധാരണ കൃത്യമായിക്കൊണ്ട് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പക്കൽ 1 കുതിരയും അതേപോലെ തന്നെ 70 ഒട്ടകവും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ ബദർ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്ഷരാർത്ഥത്തിൽ മുസ്ലിങ്ങളൊരു യുദ്ധം പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത്, നേരെ മറിച്ച് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ തട്ടിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമേ അവർക്കവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന വഴിക്ക് മദീനയുടെ ഉത്തരവാദിത്വം മഹാനായിട്ടുള്ള ഉമ്മു മക്നൂബ് റളിയല്ലാഹു അൻഹിൻ്റെ പുത്രൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. യാത്ര മധ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ലുബാബ് അബ്ദുൽ മുൻദിർ എന്ന് പറയുന്ന സ്വഹാബിയെ മദീനയുടെ മൊത്തം കാര്യം ഏൽപ്പിച്ചുകൊണ്ട് ആ സംഘത്തിൽ നിന്ന് അദ്ദേഹത്തെ മദീനയിലേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈനിക വ്യൂഹത്തെ 2 ഭാഗങ്ങളായിക്കൊണ്ടാണ് നിശ്ചയിച്ചു വെച്ചത്. അതിലൊരു വിഭാഗം 2 ബറ്റാലിയനായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു വെക്കുന്നത്. അതിൽ ഒരു വിഭാഗം മുഹാജിറുകളാണ്. മുഹാജിറുകളുടെ നേതാവായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലീബിൻ അബി തൊലീബ് റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ മറ്റു സംഘം അൻസാറുകളാണ്. അവരുടെ നേതാവായിക്കൊണ്ട് സഈദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെയുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്നത്. ഈ 2 സംഘങ്ങളായിക്കൊണ്ട് ഇവർ ഇവരുടെ ലക്ഷ്യമായിട്ടുള്ള ബദറിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയം അബൂ സുഫിയാൻ ചില ആളുകൾ മുഖേന ഈ വിവരം അറിയുകയും ഉടനെ തന്നെ തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മക്കയിൽ നിന്ന് ആളുകളെ വേണമെന്ന അർത്ഥത്തിൽ അബൂ സുഫിയാൻ ഒരു കത്തുമായിക്കൊണ്ട് ലംലം ഇബ്നു അംറിനെ നിയോഗിക്കുകയാണ്. ലംലം എന്ന് പറയുന്ന ഈ വ്യക്തി അതിവേഗത്തിൽ മക്കയിലേക്ക് തൻ്റെ കുതിരപ്പുറത്ത് ഓടുകയും മക്കയിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹം മക്കയുടെ തെരുവീതികളിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മുഹമ്മദും കൂട്ടരും അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ ആക്രമിക്കുവാൻ വേണ്ടി തയ്യാറായി വരുന്നുണ്ട്, ആരാണ് സഹായത്തിനുള്ളത് എന്ന് ഉറക്കെ വിളിച്ച് പറയുകയും 1000 വരുന്ന ഖുറൈശികൾ അവിടെ തടിച്ചുകൂടുകയുമാണ് ഉണ്ടായത്. അങ്ങനെ എല്ലാം നിലക്കും ഖുറൈശികൾ ഒരു യുദ്ധത്തിന് സന്നാഹമായിക്കൊണ്ട് അവർ കോപ്പുകൂട്ടി. അബൂ ലഹബ് ഒഴികെ ബാക്കി എല്ലാ ഖുറൈശ് നേതാക്കളും യുദ്ധം വേണമെന്ന വാശിയോടുകൂടി അവർ മുന്നോട്ട് വന്നു. അബൂ ലഹബിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ശാരീരിക പ്രയാസം മറ്റു മൂലമോ അയാൾക്ക് വരാൻ സാധിച്ചില്ല. അയാൾ ചില അദ്ദേഹത്തിൻ്റെ കടബാധ്യതയുള്ള ചില ആളുകളെ ഏൽപ്പിച്ചുകൊണ്ട് അയാൾ അതിൽ നിന്ന് മാറി നിന്നു. അങ്ങനെ ഖുറൈശ് നേതാക്കൾ ഒന്നടങ്കം യുദ്ധത്തിനണിനിരന്നുകൊണ്ട് ഏകദേശം 1300 ആളുകൾ മുസ്ലിങ്ങളെ നേരിടാൻ വേണ്ടി ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പോരാട്ടത്തിനായിട്ട് അവർ തയ്യാറായി വരികയാണ്. ഏകദേശം 100 കുതിരപ്പടയാളികളും 600 അംഗികളും അവരുടെ പക്കലുണ്ടായിരുന്നു. ഇവരുടെയൊക്കെയും സൈനിക നേതാവായിക്കൊണ്ട് അബൂ ജഹലബിൻ ഹിഷാമായിരുന്നു നേതൃത്വം നൽകിയത്. എല്ലാ നിലക്കും കുറൈശികൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ സംരക്ഷിക്കുക എന്നതിനപ്പുറം മുസ്ലീങ്ങളെ നിഷ്കാസനം ചെയ്യണമെന്ന ആഗ്രഹം അവർക്കുള്ളിലുണ്ടായിരുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് വധിക്കുവാനുള്ള അവരുടെ ശ്രമം തന്നെ പാളിപ്പോയ ദേഷ്യം അവർക്കുണ്ടായിരുന്നു. എല്ലാ നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ വേണ്ടി അവർ തയ്യാറാക്കി വെച്ച കെണികളെ മറികടന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയത്. ഈ ഒരു യുദ്ധത്തോടുകൂടി പ്രവാചകനെ മാത്രമല്ല മദീനക്കാരെ, പ്രവാചകൻ അഭയം നൽകിയ മദീനക്കാരെ അടക്കം നിഷ്കാസനം ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അബൂജഹൽ ബദറിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ അബൂജഹലും കൂട്ടരും അടങ്ങുന്ന സംഘം, 1000 പേരടങ്ങുന്ന ഈ സംഘം, അവർ ബദർ ലക്ഷ്യം വെച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് ഈ കുറേശികൾക്കൊരു മനസ്സിൻ്റെ അകത്ത് ഒരു പ്രയാസം അനുഭവപ്പെട്ടു. ഇവരോട് ശത്രുതയുള്ള ബക്കർ ഗോത്രക്കാർ പിന്നിൽ നിന്ന് ആക്രമിക്കുമോ എന്ന ഭയം. പിന്നിൽ നിന്നുള്ള ഇവരുടെ അക്രമം ഏത് സമയത്തും വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവരോട് ഒരു സംഘട്ടനത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ബദർ യുദ്ധത്തിനുള്ള ഇവരുടെ പുറപ്പാട്. ഈ സമയത്ത് ഷെയ്ത്താൻ സുറാഖത്ത് ബിൻ മാലിക് ജുഷം എന്ന് പറയുന്ന വ്യക്തിയുടെ രൂപത്തിൽ രൂപം മാറിക്കൊണ്ട് കുറേശികളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ബക്കർ വംശജരുടെ അടുക്കൽ നിന്ന് ഒരു അക്രമം നിങ്ങളുടെ മേൽ പ്രതീക്ഷിക്കേണ്ടതില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. നിങ്ങൾ ധൈര്യമായിക്കൊണ്ട് മുഹമ്മദിനെയും കൂട്ടർക്കുമെതിരെ നിങ്ങൾ യുദ്ധം നയിച്ചുകൊള്ളൂ. എല്ലാവിധ പിന്തുണയും ഞങ്ങൾ തരുമെന്ന് ഈ വ്യക്തി പറഞ്ഞു. ഈ വ്യക്തി വന്നത് സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ രൂപത്തിലായിരുന്നു. അങ്ങനെ എല്ലാവിധ സമാധാനത്തോടുകൂടി സുരക്ഷിത പാതയിലൂടെ അവർ ബദർ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പറയാം. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നബി ചരിത്രം. അവതരിപ്പിച്ചത് മുൻഷിദ് ഒട്ടുമൽ.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം.
7: وَلَقَدْ خَلَقْنَا الْإِنْسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ

0: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
1: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിലെ സതുപദേശങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ഖുർആൻ പാഠങ്ങൾ, ഇസ്ലാമിൻ്റെ സംസ്കാര സമ്പന്നത. ക്ലാസ് എടുക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ نبينا وحبيبنا محمد وآله وصحبه اجمعين اما بعد പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഇസ്ലാം ഏറ്റവും ഉന്നതമായ സംസ്കാരവും പെരുമാറ്റവും പഠിപ്പിക്കുന്ന മതമാണ്. വിശ്വാസരംഗം മുതൽ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും ഇടപാടുകളിലേക്കും വരെ ഏറ്റവും ശക്തവും തെളിഞ്ഞതുമായ മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നതും നാം മനസ്സിലാക്കുക. ഇസ്ലാമിൻ്റെ സംസ്കാര സമ്പന്നത മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളിലൂടെ നാം സഞ്ചരിച്ചാൽ മതിയാകും. ഉദാഹരണത്തിന്, പരിശുദ്ധ ഖുർആൻ 17 അധ്യായം സൂറത്തുൽ ഇസ്റായിലെ 23 മുതൽക്കുള്ള വചനങ്ങൾ ഇസ്ലാമിൻ്റെയും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അതുല്യമായ ആശയങ്ങളുടെയും ഏറ്റവും ശ്രദ്ധേയമായ ചില ഉദാഹരണങ്ങളാണ്. 23 വചനത്തിൽ പറയുന്നത്, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു, നിങ്ങൾ അവനു മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്നും. അപ്പോൾ വിശ്വാസരംഗത്ത് ഏറ്റവും ഉന്നതമായ ആദർശമായ തൗഹീദ്, ഏകദൈവ ആരാധന, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവില്ലാരെയും പങ്കുചേർക്കരുത്. അതേ സന്ദർഭത്തിൽ തന്നെ കുടുംബത്തിൽ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണമെന്നും, അവരോട് ചേ എന്നുപോലുമുള്ള ഒരു വാക്കുപോലും പറയരുത് എന്നും, അവരെ കൈയൊഴിയരുത് എന്നുമെല്ലാം തുടർന്നുള്ള വചനങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കേണ്ടതാണ്, അവർക്കു വേണ്ടി കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് 24 വചനത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാകുന്നു. ഇപ്രകാരം അള്ളാഹുവിനെ ആരാധിക്കണമെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നുള്ള ഏറ്റവും നല്ല ഉപദേശം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ വീണ്ടും 26 വചനത്തിൽ നമുക്ക് കാണാം, വആതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്ന സബീൽ വലാ തുബദ്ദിറു തബ്ദീറ. കുടുംബ ബന്ധമുള്ളവന് അവൻ്റെ അവകാശം നീ നൽകണം, അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശവും, നീ ധനം ദുർവ്യയം ചെയ്ത് കളയരുത്. എന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ള ആളുകൾക്ക് നമ്മളിൽ നിന്നൊരവകാശമുണ്ട്, ആ അവകാശം അവർക്ക് നൽകണം. പാവപ്പെട്ട ആളുകൾക്കും വഴിപോക്കരായ ആളുകൾക്കുമുള്ള അവകാശങ്ങൾ, സക്കാത്തും അതേപോലെയുള്ള മറ്റു അവകാശങ്ങളും നാം അവർക്ക് നൽകേണ്ടതുണ്ട്. അതേപോലെ തന്നെ വല തുബദ്ദിറു തബ്ദീറ, ദുർവ്യയം ചെയ്ത് കളയരുത്. പണം ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതും മാന്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ദൂർത്തടിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള അവകാശങ്ങൾ മറ്റുള്ള ആളുകൾക്ക് നൽകണമെന്നുള്ള ബൃഹത്തായ സാമൂഹികമായ ഒരുപാട് ഗുണങ്ങളുള്ള ഒരാശയമാണ് 26 വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ദൂർത്തടിച്ചുകൊണ്ട് അനാവശ്യ മേഖലയിൽ പണം ചെലവഴിക്കുന്നവർ അവർ പിശാചുക്കളുടെ മിത്രങ്ങളാണ് എന്ന് 27 വചനത്തിൽ വളരെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ധനം ചെലവഴിക്കുന്ന രംഗത്ത് ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റ് 29 വചനത്തിൽ നൽകുന്നുണ്ട്. ولا تجعل يدك مغلولة الى عنقك ولا تبسطها كل البسط فتقعد ملوما محصورا. നിന്റെ കൈ നീ പിരടിയിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ടതാക്കരുത് എന്ന് പറഞ്ഞാൽ പിശുക്ക് കാണിക്കരുത് എന്നർത്ഥം. അതേപോലെ തന്നെ അത് മുഴുവനായങ്ങ് നീട്ടിയിടുകയും ചെയ്യരുത്, അഥവാ ദൂർത്തടിക്കരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം നീ നിന്ദിതനും കഷ്ടപ്പെട്ടവനുമായിരിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ പണം ചെലവഴിക്കുന്നിടത്ത് പിശുക്കും ദൂർത്തും കാണിക്കാതെ അതിനിടയിലുള്ള ഒരു മധ്യമ നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള വളരെ ശ്രദ്ധേയമായ ഒരു ഉപദേശം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും 31-ാമത്തെ ആയത്തിൽ വളരെ ശ്രദ്ധേയമായ മറ്റൊരു നല്ല കാര്യമാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വ ഇയാക്കും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത്. നാമാണ് അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്. അവരെ കൊല്ലുന്നത് തീർച്ചയായും ഭീമമായ അപരാധമാകുന്നു. കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന ആളുകൾ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, പട്ടിണിയാകുമെന്നോ സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്നോ എല്ലാം പറഞ്ഞുകൊണ്ട്, അപമാനമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നവരോട് ഇസ്ലാം പറയുന്നത് അത് ഭീമമായൊരു അപരാധമാണ്, നിങ്ങളങ്ങനെ ചെയ്യരുത്, എല്ലാവർക്കും ഉപജീവനം നൽകുന്നവൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ വിശ്വാസികളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ 32-ാമത്തെ വചനത്തിൽ കാണാം, വല തഖ്റബു സിന ഇന്നഹു കാന ഫാഹിഷത്തൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത്, കാരണം അത് തീർച്ചയായും ഒരു വലിയ നീചവൃത്തിയും ദുർമാർഗവുമാകുന്നു. വ്യഭിചാരം എന്നത് ഒരു മനുഷ്യൻ്റെ അന്തസ്സിനെയും കുടുംബത്തിൻ്റെ അന്തസ്സിനെയും സമൂഹത്തിൻ്റെ അന്തസ്സിനെയും കളഞ്ഞുകുളിക്കുന്ന മാരകമായ തിന്മയാണ്. ആ തിന്മയ്ക്കെതിരെ ശക്തമായ നിലപാട് ഈ വിശുദ്ധ വേദഗ്രന്ഥം സ്വീകരിക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. 33-ാമത്തെ വചനത്തിൽ പറയുന്നു, വല തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. നിങ്ങൾ ഒരിക്കലും അള്ളാഹു പവിത്രമാക്കിയ മനുഷ്യജീവനുകളെ അന്യായമായി കൊന്നുകളയരുതെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. നമുക്കറിയാം ഇന്ന് ലോകം അനുഭവിക്കുന്ന വളരെ വലിയ പ്രതിസന്ധികളിലൊന്ന് അന്യായമായ കൊലപാതകങ്ങളാണ്. കൊലപാതകങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. അത്തരം അസാംസ്കാരിക പ്രവണതകൾക്കെതിരെ, ധാർമ്മിക ചുതിക്കെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾ കൊലപാതകങ്ങൾ നടത്തരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഉപദേശിക്കുകയാണ്. അതേപോലെ തന്നെ 34-ാമത്തെ വചനത്തിൽ പറയുന്നത്, വല തഖ്റബു മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ. ഒരിക്കലും അനാഥകളുടെ ധനത്തെ നല്ല നിലയിലല്ലാതെ നിങ്ങൾ അതിനോട് സമീപിക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്യായമായി അനാഥകളുടെ ഉത്തരവാദിത്തം ഇല്ലാത്ത, അതല്ലെങ്കിൽ കൃത്യമായ രക്ഷിതാക്കളില്ലാതെ അനാഥരായിപ്പോയിട്ടുള്ള ആളുകളുടെ ധനം നിങ്ങൾ അന്യായമായി തിന്നരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വഔഫു ബിൽ അഹദ്, കരാറുകൾ പാലിക്കണമെന്ന് അതേ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ 35-ൽ വഔഫുൽ കൈല ഇദാ കിൽതും വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം. നിങ്ങൾ അളന്നു കൊടുക്കുകയാണെങ്കിൽ അളവ് നിങ്ങൾ തികച്ചു കൊടുക്കുക, ശരിയായ തുലാസ് കൊണ്ട് നിങ്ങൾ തൂക്കിക്കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തിക രംഗത്തും കച്ചവട രംഗത്തുമുള്ള മര്യാദ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കറിവില്ലാത്തതിനെ നിങ്ങൾ പിന്തുടരരുത് എന്ന് പറഞ്ഞുകൊണ്ട് വല തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, അറിവില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ പോവരുത് എന്നും കേൾവിയും കാഴ്ചയുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഗൗരവമേറിയ കാര്യം ഇസ്ലാം പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ വല തംഷി ഫിൽ അർദി മർഹ എന്ന 37-ാമത്തെ ആയത്തിൽ അഹങ്കാരികളായിക്കൊണ്ട് ഭൂമിയിലൂടെ നടക്കരുത് എന്ന് പഠിപ്പിക്കുന്നു. ഇങ്ങനെ മനുഷ്യന് ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിക്കുകയും ഏറ്റവും ഉന്നതമായ സംസ്കാര സമ്പന്നമായ ഒരു ജീവിതത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അങ്ങനെയുള്ള മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ, ഇസ്ലാമിൻ്റെ സംസ്കാര സമ്പന്നത വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ 500 തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേതലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ മതപഠന രംഗത്ത് പുതിയ ചരിത്രം.

0: സ്വയം ചെയ്യുന്നതിന് പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
2: സ്കൂൾ ക്ലാസ് റൂമിൽ വലിയ അനുഭവങ്ങളാണ് നമുക്ക്. ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും പ്രായത്തിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ ഓരോ ക്ലാസ്സിലും വ്യത്യസ്തമായ ചില അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ ഒരു കുട്ടി പറഞ്ഞതാണ്, മാഷേ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നും പറഞ്ഞു തരണം, എന്നും പറഞ്ഞു തരണം. അപ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടികൾ പറഞ്ഞാൽ ഈ ഉപദേശങ്ങൾ അഡ്വൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വെറുപ്പാണ്, ബോറാണ്. സംഭവം ശരിയാണ്, പക്ഷേ നമ്മുടെ ഒരു പ്രസൻറ്റേഷനും പറയുന്ന കാര്യങ്ങളുടെയും ഒരു ഇതിനനുസരിച്ചായിരിക്കും കുട്ടികൾ അതിനെ എടുക്കുക. ഫുള്ള് നമ്മൾ ഉപദേശമായി കഴിഞ്ഞാൽ ബോറന്നെ ആയിരിക്കും. വ്യത്യസ്തമായ രൂപത്തിൽ പല കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് ആവശ്യമാണ് എന്ന് ഓരോ കാര്യങ്ങൾ കിട്ടണം.
3: ഇതൊരു ചിന്തയാണ് അല്ലേ? അതായത് രണ്ട് രൂപത്തിലൊരു ചിന്തയാണത്. ഒന്ന്, നമ്മുടെ രക്ഷിതാക്കൾ മിക്കവാറും നമ്മുടെ കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ചാൻസുകൾ കൊടുക്കുന്നുണ്ട്. ഒന്നാമത് പഠിക്കാനുള്ളത്, അവർ വളരാനുള്ളത്, അവർക്ക് പിന്നെ ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം ആത്മീയമായി അവരിലേക്ക് അവരെ ഒന്ന് പരിപോഷിപ്പിക്കാനുള്ള ചിന്തകൾ എന്താണ് നമ്മൾ കൊടുക്കാറുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുണ്ടല്ലോ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം നമുക്കൊരു പേടിയുണ്ട്, രക്ഷിതാക്കൾക്ക് ഒരു പേടിയുണ്ട്, ഞാനത് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുമോ, അവരെന്തെങ്കിലും വിചാരിക്കുമോ, അതല്ലെങ്കിൽ അവരുടെ പിന്നെ പരാജയം സംഭവിക്കുമോ, ഇങ്ങനെയുള്ള പല ബേജാറുകളും അവർക്കുണ്ടാവാറുണ്ട്. അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ മറന്നു പോകുന്നൊരു സംഭവമുണ്ട്, ചെറുപ്പകാലങ്ങളിൽ മദ്രസ സംവിധാനത്തിൽ നിന്ന് കിട്ടിയിരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കിട്ടാതെ പോവാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങൾ 10-ാം ക്ലാസ്സിൽ ഇപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് ഓർമ്മ, 10-ൽ പഠിക്കുന്നൊരു കുട്ടിക്ക് അവളുടെ മനസ്സിൽ തോന്നിയതാണ് ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് ഇടക്കങ്ങൾ തരി എന്ന് പറയാനുള്ള കാരണം എന്താ, അത് കിട്ടാനുള്ള വസ്തുതല്ല. അപ്പം അധ്യാപകരെ സംബന്ധിച്ചും രക്ഷിതാക്കളെ സംബന്ധിച്ചും അവർക്ക് കൊടുക്കാവുന്ന ചില ടിപ്സുകളിൽ പലതും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതെ, ഒന്നുകിൽ അവരോട് പറയാം. ഒരു ഒരു ചെറിയൊരു ഞാൻ എൻ്റെ ഇതിൽ ഒരു മക്കളോട് ഞാൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന നന്മകളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കുക. അപ്പം അത് നിസ്സാരമായിട്ട് ഉമ്മാക്ക് പാത്രം കഴുകി കൊടുക്കണതോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഞാനൊരു പേന കൊടുത്തു, ഇങ്ങനെ രൂപത്തിൽ
2: എന്തോ
3: അത് എവിടെ എത്താറിയങ്ങൾ, അവർക്കൊരു നന്മക്ക് പ്രചോദനമാവും. നാളെപ്പം എന്താ ഞാൻ
2: എഴുതുകയാണല്ലോ.
3: അതെ, അപ്പം അങ്ങനെ ആ ഒരു രൂപത്തിലൂടെ നമ്മളെ കുട്ടികളെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വെറും ഉപദേശമല്ല, വെറും ഇതിനെക്കുറിച്ചുള്ള ഇതല്ല, കുറച്ച് ഇടക്കൊക്കെ അവർക്ക് നന്മ കൊടുക്കണം.
2: അങ്ങനെയുള്ള നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചിന്ത നമ്മൾ എടുത്തത്.
3: അതെ അതെ അതെ.
2: പിന്നെ ഒരു കാര്യം കൂടെ, പെർമനൻ്റ് ആയിട്ട് നമ്മളൊരു കുട്ടി നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ കണ്ട

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ അടുത്തതായി റിയാദുസ് സ്വാലിഹിൻ, ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹിൻ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പഠനം. ഇന്ന് നരകത്തിലെ നിത്യവാസികൾ എന്ന വിഷയത്തിൽ മുജീബ് റഹ്മാൻ സുലാഹി അവതരിപ്പിക്കുന്നു.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ. വസ്സലാത്തു വസ്സലാമു അലൽ അത്തമ്മാനി അൽഅക്മലാനി അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പൂർവകാല സമൂഹത്തിൽ സംഭവിച്ച ഒരു ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ദീർഘമായ ഹദീസിലെ പാഠങ്ങളാണ് നാം ഈ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെയായി മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ശേഷിക്കുന്ന ഒന്ന് രണ്ട് ഫായിദകൾ കൂടെ നമുക്കതിൽ പഠിക്കാനുണ്ട്. അതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഈ സംഭവത്തിൽ പരാമർശിക്കുന്ന കുട്ടി രാജാവിനോട് തന്നെ വധിക്കുവാനുള്ള വഴി, മാർഗം എന്താണെന്ന് പറഞ്ഞുകൊടുത്തു. തൻ്റെ ആവനാഴിയിൽ നിന്ന് ഒരമ്പെടുത്ത് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞുകൊണ്ടും എന്നെ അമ്പ് ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത്. ആ പറഞ്ഞതുപോലെ ചെയ്തു. അപ്പം ഇത് പല ആളുകളും ഈ ഹദീസ് തെറ്റായ രീതിയിൽ മനസ്സിലാക്കി സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ ഘടിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ പോയി പൊട്ടിത്തെറിക്കുന്ന ആ ഒരു രീതി, അങ്ങനെ സ്വയം പൊട്ടിത്തെറിച്ചുകൊണ്ട് ശത്രുക്കൾക്കെതിരെ പ്രതികരിക്കാം എന്ന് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുകയും ചില തെറ്റായ ഫത്വകൾ ആ വിധത്തിൽ പുറത്തു വരികയുമൊക്കെ ചെയ്തത് നമുക്കറിയാം. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നത് ആത്മഹത്യയാണ്. അവനെ ആത്മഹത്യ ചെയ്ത പാപി എന്നേ പറയാൻ പറ്റൂ. അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവനല്ല എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിരപരാധികളായ ആളുകളെ ഈ വിധത്തിൽ വധിച്ചു കളയുന്നതിനോട് ഈ രീതിയിലുള്ള ഒരു മാർഗം സ്വീകരിക്കുന്നത് ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ കൃത്യം ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിന് ദുഷ്പേരുണ്ടാക്കുകയും ഇസ്ലാമിക ദഴവത്തിന് മുമ്പിൽ വലിയ വിഘാതങ്ങൾ സൃഷ്ടിക്കുകയും മുസ്ലിങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഇതുവഴി അവൻ സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത്. അതോടൊപ്പം അവൻ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാപങ്ങളുടെ ഗണത്തിൽ എണ്ണിയിട്ടുള്ള ആത്മഹത്യ ചെയ്യുന്നവനുമായി അവൻ മാറുന്നു. അങ്ങനെ ചെയ്യുന്ന ആളുകൾ നരകത്തിലാണ് എന്ന് നമുക്കറിയാം. ഉദാഹരണമായി ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, മൻ ഖതല നഫ്സഹു ഫഹുവ ഖാലിദുൻ മുഖല്ലദുൻ ഫീ നാരി ജഹന്നമ. ഒരാൾ ആത്മഹത്യ ചെയ്താൽ, സ്വന്തത്തെ വധിച്ചാൽ, അവൻ ശാശ്വതമായി നരകത്തിലാണ്. ശാശ്വതമായി എന്ന് പറയുന്നത് രണ്ട് അർത്ഥത്തിലാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അൽ ഖുലൂദു ഖുലൂദാനി, ഖുലൂദുൽ ലാ നിഹായതല വഹാദാ ഖുലൂദുൽ കുഫാർ ലൈസ ലി ഖുലൂദിഹിം ഫിന്നാരി നിഹായ ബൽ അബദല്ല ആബാദ്. നരകത്തിൽ നിത്യവാസികളാകുക എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരു കാലത്തും അതിൽ നിന്ന് മോചനമില്ലാതെ കാലാകാലവും നിരകാവകാശിയായി അതിൽ കഴിച്ചുകൂടേണ്ടി വരിക. അത് സത്യനിഷേധികളാണ്, കാഫിറുകളാണ്. അവർക്ക് നരകത്തിൽ നിന്നൊരു കാലത്തും മോചനമുണ്ടാവില്ല. മറ്റൊന്ന്, വഹുനാക ഖുലൂദുൻ മുവഖത് ലഹു നിഹായ, പരിധിയുണ്ട്, അതുവരെ നിശ്ചിത കാലം നരകത്തിൽ കഴിയേണ്ടി വരും. അല്ലാഹു തആല നിശ്ചയിച്ച കാലത്തിൽ അതിൽ നിന്നൊരു ഏറ്റക്കുറച്ചിലില്ലാതെ ആ നിർണയിക്കപ്പെട്ട കാലം അത്രയും നരകത്തിൽ കഴിയേണ്ടുന്ന നിശ്ചിത കാലം കഴിഞ്ഞാൽ മോചനം ലഭിക്കുന്ന ആ രീതിയിൽ നരകത്തിൽ കഴിച്ചുകൂട്ടേണ്ടി വരുന്ന ആളുകളുണ്ട്. അത് പാപികളാണ്, കുഫ്ര് ശിർക്ക് ഒന്നും ചെയ്യാത്ത, തൗഹീദുള്ള എന്നാൽ പാപങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അത്തരം ആളുകൾക്ക് ശാശ്വതമായി നരകത്തിൽ കഴിയേണ്ടി വരില്ല, അവർക്കതിൽ നിന്ന് മോചനം കിട്ടും. ആ നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന ആളുകളിൽപ്പെടും ഈ ആത്മഹത്യ ചെയ്ത ആൾ. ആത്മഹത്യ ചെയ്ത ആൾ, അയാളിൽ കുഫറോ ശിർക്കോ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു നിശ്ചയിച്ച കാലം കഴിഞ്ഞാൽ അയാൾക്കതിൽ നിന്ന് മോചനം ലഭിക്കും. അതുപോലെ സാനി, വ്യഭിചാരി, വ്യഭിചാരിണി എന്നിങ്ങനെ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ അവർ കുഫ്ര് ശിർക്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്കതിൽ നിന്ന് മോചനം ലഭിക്കും. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സ്ഫോടനങ്ങളോ അക്രമമുറകളോ ഒക്കെ സ്വീകരിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്നത് മഹാപാതകമാണെന്നും സ്വന്തത്തെ വധിക്കലാണെന്നും അവരെ അവർ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരാണെന്നും എല്ലാം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ കുട്ടിയുടെ ഹദീസിൽ അവർക്കുള്ള തെളിവുകളില്ല. അതൊരിക്കലും അവർ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ മസ്ലഹത്ത് ഉദ്ദേശിച്ചോ ഇസ്ലാമിനതുകൊണ്ട് നേട്ടങ്ങളോ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിനത് വഴി വലിയ നഷ്ടമുണ്ടാകുന്നു, ഇസ്ലാമിൻ്റെ മുഖത്തെ വികൃതമാക്കാൻ ശത്രുക്കൾക്ക് ഒരവസരം തുറന്നു കൊടുക്കുന്നു, അതുപോലെ മുസ്ലിങ്ങളിൽപ്പെട്ട ധാരാളം ആളുകളെ വധിക്കുവാനുള്ളൊരവസരം കൂടത് വഴി അവർ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് തുടങ്ങിയ ഒരുപാട് ദുരന്തങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പ്രസ്തുത ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലയെപ്പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ ഹദീസിൽ പഠിക്കാനുള്ളത് 31-ാമത്തെ ഹദീസാണ്. وعن أنس رضي الله عنه قال مر النبي صلى الله عليه وسلم بامرأة تبكي عند قبر فقال اتق الله واصبري فقالت إليك عني فإنك لم تصب بمصيبتي ولم تعرفه فقيل لها إنه النبي صلى الله عليه وسلم فأتت باب النبي صلى الله عليه وسلم فلم تجد عنده بوابين فقالت لم أعرفك فقال إنما الصبر عند الصدمة الأولى متفق عليه وفي رواية لمسلم تبكي على صبي لها أنس بن مالك رضي الله عنه അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആരാണ് എന്ന് നേരത്തെ വായിച്ച ഹദീസുകളിൽ നിന്ന്, മുമ്പ് നമ്മൾ പഠിച്ച ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാണ്, സേവകനാണ്. അഷ്റ സിനീൻ പത്ത് വർഷം റസൂലുള്ളാഹിക്ക് സേവനം ചെയ്തിട്ടുള്ള സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് ഉദ്ധരിക്കുന്നത്. മുത്തഫഖുൻ അലൈഹിയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ കിതാബുൽ ജനായിസിൽ, അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹിമഹുല്ലയും കിതാബുൽ ജനായിസിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ധാരാളം പാഠങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കുവാനും ശ്രദ്ധിക്കാനുമുണ്ട്. അതുപോലെ ഇമാം തിർമദി റഹിമഹുല്ലയും ഇമാം നസായി റഹിമഹുല്ലയും അവരൊക്കെ ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഈ ഹദീസിലെ പ്രധാന പാഠങ്ങളും അതിൻ്റെ ആശയങ്ങളും ഗ്രഹിക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ, നരകത്തിലെ നിത്യവാസികൾ. ഈ വിഷയവുമായി നമ്മോട് ഇതുവരെ സംസാരിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
3: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
0: പീസ് റേഡിയോ, Tuned to reality.
5: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മാഇദയിലെ ഏതാനും വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ആസ്വദിക്കുന്നത്.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിൽ ഇന്ന് തോൾവേദന, കൈകൾക്ക് വീണ്ടും സ്വാതന്ത്ര്യം. ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ ജസീൽ കെ നമുക്കൊപ്പം ചേരുന്നു.
1: പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്നൊരു സംഗതിയാണ് ഈ ഷോൾഡറിലെ വേദന, തോളിലെ വേദന. ചില പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ച് കാണും, എല്ലാത്തവരിലും കാണാം, പക്ഷേ ഇത് പ്രമേഹ രോഗികളിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം ആളുകൾ ശ്രദ്ധിക്കണം. അത് കണ്ടു തുടങ്ങിയാൽ തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഡോക്ടറെ കാണിക്കാം. വേദനയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ എക്സസൈസുകളും മറ്റുമൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വിട്ടുള്ള എക്സസൈസും മറ്റുമൊക്കെ മനസ്സിലാക്കി അത് കൃത്യമായി ചെയ്തു പോവുക. ചൂട് പിടിക്കുക, അതുപോലെ ഓയിൻമെൻറ്റുകൾ പറ്റിയിട്ട് ചൂട് പിടിക്കുകയൊക്കെ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ എക്സസൈസ് കൃത്യമായി ചെയ്തു പോവുകയാണെങ്കിൽ അത് വഷളാവാതെ നിൽക്കും. പലപ്പോഴും ആ പ്രശ്നം കൂടിയിട്ട് ഈ തോളിൻ്റെ അവിടുന്ന് നമുക്ക് കൈ പൊന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, രാത്രിയിൽ ശക്തമായ വേദന ഉണ്ടാകുന്ന അവസ്ഥയിലേക്കൊക്കെ ആളുകൾ എത്തിപ്പെടാറുണ്ട്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ചികിത്സിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ഷൻ അടിച്ചിട്ടോ മറ്റുമൊക്കെ ചികിത്സിക്കേണ്ടതായിട്ട് വരും. അപ്പം അത്തരം അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ്
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. തോൾവേദന, കൈകൾക്ക് വീണ്ടും സ്വാതന്ത്ര്യം. വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയത് ഡോക്ടർ ജസീൽ കെ.
2: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിൻ്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്, പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തത് കൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി നാല് വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്നതോർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്കു മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.
1: ഇനി നമ്മൾ പീസ് ടൈമിലേക്ക് പോയാലോ.
2: പീസ് ടൈമിൽ ഇന്ന് ആരാണ് നമ്മുടെ കൂടെ?
1: ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ പീസ് റേഡിയോ കേൾക്കാറുണ്ട്, മനസ്സ് നിറയും. പ്രവാസലോകത്തെ മലയാളി കുടുംബങ്ങളുടെ ആത്മീയ കൂട്ടുകാരൻ, എവിടെയാണെങ്കിലും നാടും ദീനും ഓർമ്മിപ്പിക്കുന്ന സുന്ദര ശബ്ദം. പ്രവാസികൾക്ക് പീസ് റേഡിയോ നൽകുന്ന തണൽ വാക്കുകൾക്ക് അപ്പുറമാണ് എന്ന വളരെ മനോഹരമായ ഒരു ഫീഡ്ബാക്കാണ് നമ്മളിവിടെ വായിച്ചത്.
2: പീസ് ടൈമിൽ നമ്മൾ പിന്നെ ഓരോ ദിവസവും ഓരോരുത്തരും ഇതുപോലെ തന്നെ ശരിക്കും അവരുടെ ഒരു ഫീലിങ്സ് അടയാളപ്പെടുത്തിയ കമൻറ്റുകൾ നമ്മൾ കൊണ്ടുവരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരുപാട് ആളുകളെ സ്വാധീനിക്കുന്നു എന്ന് ആദ്യമായിട്ടത് കേൾക്കുന്ന ഒരാൾ സംബന്ധിച്ചോളം എന്നാ ഒന്ന്
1: കേട്ടു നോക്കാം.
2: ഇത് ഒരു പ്രചോദനമായിരിക്കുമല്ലോ.
1: തീർച്ചയായിട്ടും, കാരണം ദൈവം സൂചിപ്പിച്ച പോലെ തന്നെ നാട് വിട്ട് മറ്റു നാടുകളിലോ യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റു പ്രവാസ ലോകത്തൊക്കെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ദീനിപരമായിട്ടുള്ള ഒരു പ്രഭാഷണം കേൾക്കാൻ ഇങ്ങനെ ഓഡിയോ സംവിധാനങ്ങൾ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇത് 24 മണിക്കൂറും ഓണാക്കി വെച്ചാൽ നമുക്കത് സുന്ദരമായ പഠിക്കാനുള്ള കാര്യങ്ങൾ, അതുപോലെ പല രീതിയിലുള്ള സമകാലികമായ വിഷയങ്ങളൊക്കെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പീസ് റേഡിയോയിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്.
3: സർക്കാർ സർവീസ് കാര്യങ്ങളുടെ വിവര സങ്കേതം ലളിതമായി ശ്രോതാക്കളിലേക്ക്. പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാർക്കും അധ്യാപകർക്കും ഏറെ ഉപകാരപ്രദമായ സർക്കാർ സർവീസിലെ മുഴുവൻ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യുന്ന പരിപാടി പീസ് റേഡിയോ സർവീസ് സഹായി. കേരള സർവീസ് റൂൾസ് KSR, കേരള എഡ്യൂക്കേഷൻ റൂൾസ് KER തുടങ്ങിയവ വിശദമായി ഈ പ്രോഗ്രാം ചർച്ച ചെയ്യുന്നു. 3 പതിറ്റാണ്ടിലേറെ അധ്യാപന പരിചയവും വർഷങ്ങളുടെ സർവീസ് സേവന പരിചയവുമുള്ള പ്രശസ്ത സർവീസ് കൺസൾട്ടന്റും IMG CMAT ഒഫീഷ്യൽ പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി പീസ് റേഡിയോ സർവീസ് സഹായി എന്ന പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നു. പ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. നിങ്ങളുടെ സംശയങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അറിയിക്കാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശദീകരിക്കാമോ?
1: ഇവിടെ ഒന്നാമതായിട്ട് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമിൻ്റെ അറിവോടെയാണ് മുഅദ്ദിന് ഇഖാമത്ത് വിളിക്കേണ്ടത് എന്നതാണ്. ഇഖാമത്ത് വിളിക്കുന്നതിന് അല്പം മുമ്പായി പള്ളിയിൽ വരലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. നബി സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ചിലപ്പോഴൊക്കെ ബിലാൽ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് നിസ്കാരത്തെപ്പറ്റി ഉണർത്തുകയും ചെയ്തിരുന്നതായിട്ട് ഹദീസ് വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ ജാബിർ ബിൻ സമുറ റളിയല്ലാഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതുവരെ ബിലാൽ റളിയല്ലാഹു ഇഖാമത്ത് വിളിക്കാറുണ്ടായിരുന്നില്ല. ഫലാ യുഖീമു ഹത്ത യഖ്റുജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതുവരെ ഇഖാമത്ത് ബിലാൽ റളിയല്ലാഹു വിളിക്കാറില്ല. ഫൈദ ഖറജ അഖാമ സ്വലാ ഹീന യറാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്നത് കാണുമ്പോഴാണ് ബിലാൽ റളിയല്ലാഹു ഇഖാമത്ത് വിളിക്കാറുണ്ടായിരുന്നത് എന്നാണ്. എന്നാൽ പള്ളിയിലെ ഇഖാമത്ത് നിശ്ചയിച്ചിട്ടുള്ള സമയമാകുമ്പോൾ ഇവിടെ ഇമാമ് ഉണ്ടായിരിക്കുക എന്നത് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അമാനത്താണ്. അതുപോലെ തന്നെ സമയമാകുന്ന നേരം ഇമാം അവിടെ ഹാജർ ഉണ്ടാകുക എന്നത് ഇഖാമത്ത് വിളിക്കാനുള്ള അനുവാദമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇമാം വന്ന് സമയമായാൽ ഇഖാമത്ത് വിളിക്കുക, അതോടെ മഅ്മൂമിങ്ങൾ നിൽക്കുകയും ചെയ്യുക. അതാണ് നമ്മളിതിൽ നിന്ന് വ്യക്തമാകുന്നത് ഹദീസിൽ നിന്ന്. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും സമയമായി കഴിഞ്ഞാൽ പിന്നെ പിന്താതിരിക്കുക, അതൊരു അമാനത്തായിട്ട് നമ്മൾ കാണുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇമാം മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് ആളുകൾ മഅ്മൂമിങ്ങളൊക്കെ ഇമാമിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരവസ്ഥ ഇല്ലാതെ സമയം കൃത്യമായി കഴിഞ്ഞാൽ അത് ഇമാം അവിടെ ഉണ്ടായിരിക്കുകയാണ് വേണ്ടത്, അത് ഇമാം ഉണ്ടാകുന്ന സമയമായി കഴിഞ്ഞാൽ ഇഖാമത്ത് വിളിക്കുകയും ചെയ്യുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല ആലം.
0: നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടില്ലെന്ന് ഒരു പള്ളിയിൽ എഴുതി വെച്ചത് കണ്ടു, അങ്ങനെയുണ്ടോ? ഇതിലൊരു വിശദീകരണം നൽകാമോ എന്നാണ് ചോദ്യകർത്താവ് ആവശ്യപ്പെടുന്നത്.
2: അങ്ങനെയല്ല, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല പുരുഷന്മാർക്ക് എന്നത് വളരെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അഹങ്കാരത്തിൻ്റെയും ഒരു പൊങ്ങച്ചത്തിൻ്റെയും ഭാഗമായിട്ടൊക്കെയാണ് എങ്കിൽ അത് വലിയ കുറ്റമാണ്, ഹറാമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സ്വാഭാവികമായി ഒരു മനുഷ്യൻ വസ്ത്രം ധരിച്ചപ്പോൾ ഒരല്പം താഴോട്ടിറങ്ങിപ്പോയി, അദ്ദേഹത്തിന് അതിനെപ്പറ്റി വലിയ ധാരണയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഒന്ന് താഴോട്ട് പോയതാണ് എങ്കിൽ അതൊരു വലിയ കുറ്റമായിട്ട് എടുക്കാൻ പറ്റില്ല. എങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താഴെ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്നത് എങ്കിൽ ഇസ്ലാമിൻ്റെ ദൃഷ്ട്യ അത് വലിയ കുറ്റമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യത്തിൻ്റെ നോട്ടം അത്തരം ആളുകളുടെ നേരെ നോക്കില്ല എന്നും നമസ്കാരം അത്തരം ആളുകൾ അങ്ങനെ നിർവഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടില്ല എന്നുമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അദ്ദേഹത്തിൻ്റെ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടില്ല, സ്വഹീഹായിട്ടൊരു റിപ്പോർട്ടും വന്നിട്ടില്ല. നമസ്കാരം സ്വീകരിക്കും, എന്നാൽ ആ ചെയ്ത പ്രവർത്തനം നമസ്കാരത്തിനുള്ളിലാണെങ്കിലും നമസ്കാരത്തിൻ്റെ പുറത്താണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്ന, അല്ലാഹുവിൻ്റെ റസൂല് വെറുത്ത പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ്. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം പോലും ലഭിക്കാത്ത ഒരു പ്രവർത്തനമാണ് എന്നതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ബിൽ എന്ന് പറഞ്ഞാൽ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച വ്യക്തി അവരുടെ നമസ്കാരത്തിലേക്ക് നോക്കുകയില്ല, കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതിനർത്ഥം നമസ്കാരം സ്വീകാര്യമല്ല എന്നല്ല. സ്വീകാര്യത അതിൻ്റെ രൂപം വേറെയാണ്, അല്ലാഹുവിൻ്റെ കാരുണ്യം കിട്ടുക എന്നത് അത് വേറെയാണ്. രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം.
0: എൻ്റെ സുഹൃത്ത് ഡിപ്രഷൻ കാരണം രാത്രി ഉറങ്ങാനുള്ള ഗുളിക കഴിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സുബ്ഹി നിസ്കാരത്തിന് സമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കാറില്ല. പലപ്പോഴും സൂര്യോദയത്തിന് ശേഷമാണ് അദ്ദേഹം ഉണരുന്നതും സുബ്ഹി നിസ്കരിക്കുന്നതും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് പലപ്പോഴും സമയത്ത് എഴുന്നേൽക്കാത്തതിന് അദ്ദേഹത്തെ ശകാരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിന് എൻ്റെ സുഹൃത്ത് ഉറങ്ങാൻ വേണ്ടി ഗുളിക കഴിക്കുന്നത് അറിയാം. ഇത്തരമൊരു സന്ദർഭത്തിൽ സുബ്ഹി നിസ്കാരം സൂര്യോദയത്തിന് ശേഷം നിർവഹിച്ചാൽ കുഴപ്പമുണ്ടോ? അങ്ങനെ നിർവഹിക്കുന്നത് അനുവദനീയമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെ എങ്ങനെ ബോധ്യപ്പെടുത്താം എന്നൊക്കെയാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
3: നമസ്കാരം അതാതിൻ്റെ വക്തുകളിൽ നിർവഹിക്കുക എന്നതാണ് അടിസ്ഥാനം. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന സ്വലാത്ത കാൻ

കിതാബം മൗഖൂത്ത. തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികളുടെ മേൽ സമയബന്ധിതമായിരിക്കുന്നു എന്നാണ്. ഇനി ഒരാൾ ഉറക്കം കാരണോ മറ്റെന്തെങ്കിലും കാരണത്താൽ സമയത്ത് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അയാൾ എപ്പോഴാണ് ഉണരുന്നത്, എപ്പോഴാണോ അയാൾക്ക് ഓർമ്മ വരുന്നത്, അപ്പോഴാണ് അയാൾ നമസ്കരിക്കേണ്ടത്.

0: എൻ്റെ ഭർത്താവ് സൂര്യൻ ഉദിച്ച ശേഷമല്ലാതെ സുബഹി നമസ്കരിക്കാറില്ല. അപ്പോൾ റസൂലുള്ള അദ്ദേഹത്തോട് ഭാര്യ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നഹല ബൈത് ഖദ് ഉരിഫ ലനാ ദാക്ക്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബം അതിലറിയപ്പെട്ട അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരവസ്ഥയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇദ സ്തൈഖൽത ഫസല്ലി, എങ്കിൽ നീ എപ്പോഴാണ് എണീക്കുന്നത് അപ്പോൾ നമസ്കരിക്കുക എന്നാണ്. ഇതൊക്കെ ഒരു റുഖ്സ, ഇത്തരം രോഗികൾക്കുള്ള റുഖ്സയായി മനസ്സിലാക്കിയാണ്. മൊത്തത്തിൽ എല്ലാവർക്കുമുള്ള ഒരു മതവിധി അല്ല. അല്ലാഹു തആല ആലം.
1: പെൺകുട്ടികളെ വീട് വിട്ട് ഇന്ത്യക്കകത്തോ പുറത്തോ ഭൗതികമോ ഇസ്ലാമികമോ വിദ്യാഭ്യാസത്തിനായി അവിടെ നിർത്തിപ്പഠിപ്പിക്കുന്ന രീതിയോട് ഇസ്ലാമിക വിധി എന്താണ്? മഹറം അടുത്തുണ്ടാവണം എന്ന് നിബന്ധനയുണ്ടോ എന്നാണ് ചോദ്യം.
0: സ്വന്തം മക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ കാണിക്കുന്ന രക്ഷിതാക്കൾ അവർക്ക് പ്രയാസം വരുത്തുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും അവരെ പറഞ്ഞയക്കുകയില്ല. പണത്തിനാണെങ്കിലും ജോലിക്കാണെങ്കിലും മറ്റ് സന്ദർശനങ്ങൾക്കായിരുന്നാലും ശരി, മതപരമോ ഭൗതികമോ ആയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെങ്കിൽ ഒരു നല്ല രക്ഷിതാവ് ഒരിക്കലും അത്തരം സ്ഥലങ്ങൾ അവരെ താമസിപ്പിക്കുകയില്ല. അതോടൊപ്പം തന്നെ അകലങ്ങളിലോ അടുത്തോ ഒക്കെ ഭൗതികമായ പഠനത്തിനോ മതപരമായ പഠനത്തിനോ ഒരു അവസരം ലഭിക്കുകയും അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനവും ഹോസ്റ്റലും താമസ സൗകര്യവുമൊക്കെ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുമുള്ള അവസ്ഥയാണ് എങ്കിൽ, അപ്പോൾ മഹ്റമായ ആളുകൾ ചെയ്യേണ്ടത് ഈ പെൺകുട്ടികളെ സുദീർഘയാത്രയുള്ള സ്ഥലത്താണ് അവരുടെ ഇത്തരം സ്ഥാപനങ്ങൾ എങ്കിൽ അവരെ കൊണ്ടുപോവുക കൊണ്ടുവരിക എന്നത് അവരിൽ അവരുടെ ചുമതലയാണ്. എത്ര സുരക്ഷിതമുള്ള സ്ഥാപനമായിരുന്നാലും അങ്ങോട്ട് ഉള്ള യാത്രയിൽ ഭർത്താവോ മഹ്റമോ ആയ ആളുകൾ കൂടെ ഉണ്ടായിരിക്കണം. വലാ തുസാഫിർ ഇംറാത്തു ഇല്ലാ മഅ ദീ മഹ്റം, മഹ്റമില്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിരിക്കുന്നു. അത് ഗൗരവമായി എടുത്ത് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് സുരക്ഷിതമായി അവരുടെ കൂടെ പോവുകയും കൊണ്ടുചെന്നാക്കുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുകയാണ് വേണ്ടത്.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ടുള്ള ഹദീസിൽ അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ ചൈനയാണെങ്കിലും പോയി പഠിക്കണം, ചൈനയിൽ പോയി പഠിക്കണം, ചൈനയിൽ നിന്ന് വന്ന് പഠിക്കണം, ഇതിൽ ഏതാണ് ശരി?
2: ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ വിദ്യ അഭ്യസിക്കണം, പഠിക്കണം എന്ന് എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം പറയുന്ന സന്ദർഭത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രഗത്ഭരായ പല ആളുകളും പറയാറുള്ള ഒരു ഹദീസ് ആണ് ഇത്. അങ്ങനത്തെ ഒരു ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അങ്ങനെ ഒന്ന് സ്ഥിരപ്പെട്ടിട്ട് വന്നിട്ടേ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആശയമോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൈനയല്ല അതിനപ്പുറത്ത് വേറെ വല്ല രാജ്യമുണ്ടെങ്കിൽ അവിടെയും, ഇനി ഭൂമിയിലല്ല അതിനപ്പുറത്ത് വല്ലയിടത്തും ഉണ്ടെങ്കിൽ അവിടെയും പോയി പഠിക്കണം എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അൽ ഹിക്മത്തു ലാല്ലത്തുൽ മുഅ്മിൻ, വിദ്യ, വിജ്ഞാനം, തത്വജ്ഞാനം, ഇതൊക്കെ ഒരു മുഅ്മിനിൻ്റെ കളഞ്ഞുപോയ വസ്തുവാണ്, നഷ്ടപ്പെട്ട വസ്തുവാണ്. എവിടെ അത് കണ്ടാലും അവൻ അത് പെറുക്കിയെടുക്കണം എന്നതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. അത് നമ്മൾ ചൈനയിൽ പരിമിതപ്പെടുത്തേണ്ടതില്ല. ഒരു വേള പണ്ടുകാലത്ത് ചൈന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമായതുകൊണ്ട് ചൈനയിൽ പോയിട്ടും വിദ്യാഭ്യസിക്കണമെന്നത് ഇങ്ങനെ ആരെങ്കിലും ഈ ഒരു ഹദീസിൻ്റെ ആശയം വെച്ചുകൊണ്ട് പറഞ്ഞതായി, പിന്നീട് അത് നബിയുടെ ഒരു ഹദീസായി ആളുകൾക്കിടയിൽ പ്രചരിച്ചതായിരിക്കാം. ഏതായാലും ആ ചൈന എന്നതിൽ നിന്ന് മാറ്റിയിട്ട് ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ എവിടെയും വിജ്ഞാനമുണ്ടെങ്കിൽ അത് എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ പോയി പഠിക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ സ്വഹാബത്തൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞത് തന്നെ കാണാൻ കഴിയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ ഖുർആനിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരാളാണ് ഞാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ ആയത്തുകളും എവിടെ ഇറങ്ങി, ഏത് വിഷയത്തിലിറങ്ങി, ഏതാണ് അതിലെ പരാമർശ വിഷയം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രവാചകനിൽ നിന്ന് തന്നെ അറിവ് കിട്ടിയിട്ടുണ്ട്.

0: ഈ പ്രപഞ്ചത്തിലെവിടെയെങ്കിലും ഒരാൾ എന്നെക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ അറിവുണ്ട് എങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. ഒരു വാഹനത്തിൽ കയറി അവിടേക്ക് എത്താൻ കഴിയുമെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കുമെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അതേപോലെ തന്നെ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളുമൊക്കെ നമുക്കിഷ്ടം പോലെയുണ്ട്. അത് മതി. ഇതുപോലുള്ള ദുർബലമായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ പറഞ്ഞുണ്ടാക്കരുത്. ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അത് അവർക്ക് തിരുത്തി കൊടുക്കണം. അതിനേക്കാൾ ഉത്തമമായ വാക്ക് ഉണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അൽ ഹിക്മത്തു ലാല്ലത്തുൽ മുഅ്മിൻ ഐന വജദഹ യൽതഖിതുഹു എന്ന്. എവിടെയാണോ അത് കണ്ടത് അവിടെ നിന്ന് അവൻ അത് പെറുക്കിയെടുക്കും, അത് തപ്പിയെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ, അതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ളത്, ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ടത്. വല്ലാഹു അഅലം.
1: ഭർത്താവിൻ്റെ വീട്ടിൽ കുടുംബബന്ധം പുലർത്തുക എന്ന നിയത്തോടെ ആണ്ട് പരിപാടിക്ക് മൗലൂദിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പോകാമോ എന്നാണ് ചോദ്യം.
2: അർജാലു ഖവ്വാമൂന അലൻ നിസ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ മേൽ നിയന്ത്രണാധികാരമുണ്ട്. ഒരു ഭാര്യ ഭർത്താവിൻ്റെ കീഴിലാണ്, അയാളുടെ ചിലവിന് കീഴിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ അനുസരിക്കണം. എന്നാൽ ഭർത്താവ് ദീനിന് അന്യമായ കാര്യമാണ് പറയുന്നതെങ്കിൽ ലാ ത്വാഅത്ത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, റബ്ബിനെ തെറ്റിച്ചുകൊണ്ട് സൃഷ്ടികളെ അനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുടുംബത്തിൽ ബിദ്അത്തും അനാചാരവും ഉണ്ടാവുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നത് അടിസ്ഥാനപരമായൊരു കാര്യമാണ്. അത് ഭർത്താവിനെ അറിയിക്കുകയും ഭർത്താവിനോട് ആ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ നിലപാട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഒരിക്കലും അത്തരത്തിലുള്ള ബിദ്അത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ താൻ ഭാഗവാക്കുകയില്ല എന്നത് മുൻകൂട്ടി തന്നെ അറിയിക്കുകയും ചെയ്യുക. അവിടെ ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരാൾ മരണപ്പെട്ട് വർഷാവർഷം അയാൾ മരിച്ച ഡേറ്റിന് നടത്തുന്ന പ്രത്യേക പരിപാടികൾ, ഇസ്ലാമിൽ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. അതിൽ മുറുകെ പിടിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത്.
1: ഫെർമെൻറ്റഡ് ഡ്രിങ്ക്സ് ആയ ടപാച്ചേ, കമ്പൂച്ചേ, കാഞ്ചി, ആപ്പിൾ സൈഡർ വിനെഗർ തുടങ്ങിയവ നമ്മുടെ വയറിന് നല്ലതാണ്, അഥവാ പ്രോബയോട്ടിക്കാണ്, നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയ

0: പറയുന്നുണ്ട്. രണ്ടാമതൊരവസ്ഥ, ഈ പാനീയത്തിലേക്കോ ഭക്ഷണ വസ്തുവിലേക്കോ ഒരൽപ്പം ആൽക്കഹോളാണ് ചേർക്കുന്നതെങ്കിലും ആ ആൽക്കഹോളിൻ്റെ അടയാളം വേറിട്ട് നിൽക്കുന്നു, അത് ഉപയോഗിക്കുന്നവരിൽ സ്വാധീനം ചെലുത്തുന്നു എങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള പാനീയങ്ങളും ഭക്ഷണ വസ്തുക്കളും ഉപയോഗിക്കുവാൻ പാടില്ല. ഇത് മനസ്സിലാക്കിയിട്ടാണ് നേരത്തെ പറയപ്പെട്ട ഡ്രിങ്ക്സ് ഉപയോഗിക്കേണ്ടത്.
1: PPF NPS വാത്സല്യ, പോസ്റ്റ് ഓഫീസിലെ സുകന്യ സമൃദ്ധി യോജന എന്നിവയ്ക്ക് പകരം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നടത്താവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം.
0: ഗവൺമെൻറ് നൽകുന്ന ഇത്തരം സംരംഭങ്ങളിൽ പലിശ ഉണ്ടാകും എന്നത് വ്യക്തമാണ്. ഒരു കുഞ്ഞിനു വേണ്ടി രക്ഷിതാക്കൾ ഡെപ്പോസിറ്റ് ചെയ്യുകയും വർഷങ്ങൾക്ക് ശേഷം ആ ഡെപ്പോസിറ്റിൽ പലിശ അടക്കം ഒരുമിച്ച് കൂട്ടി ആ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്യുക എന്നതായിരിക്കും ഇത്തരത്തിലുള്ള പദ്ധതികളുടെ അടിസ്ഥാനം. ഒരു മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി സാമ്പത്തികമായി നോക്കുകയാണ് എങ്കിൽ അവരെ നല്ല തർബിയത്ത് കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, അതിനാവശ്യമായ പണം ചെലവഴിക്കുക, നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നീതിപൂർവം സാമ്പത്തികമായി വിനിയോഗിക്കുക അഥവാ അവർക്ക് വേണ്ടി ഭാവിയിലേക്ക് എന്തെങ്കിലും സംരംഭങ്ങളിൽ ഏർപ്പെടുത്തി കൊടുക്കുക നീതിപൂർവം. അതല്ലാതെ ഗവൺമെൻറ് നൽകുന്ന ഒരു പദ്ധതി പോലെ പലിശരഹിതമായ വല്ല പദ്ധതികളും ഉള്ളതായി എൻ്റെ അറിവിൽ ഇല്ല. അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കുക.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്.

പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന

0: കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 4 ലക്ഷത്തിൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000 കണക്കിന് ശ്രോതാക്കൾ. 60-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ. 50-ൽ ഏറെ സ്ഥിരം അവതാരകർ. 100-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കും ഇടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏതു മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ. ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ. ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം. പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം. വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ. Tune to reality.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാവപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ടൈറ്റിലോടുകൂടി പീസ് റേഡിയോ ഒരുക്കുന്ന സ്റ്റാർ ക്വസ്റ്റിലാണ് നമ്മളിപ്പോഴുള്ളത്. ഒത്തിരി പ്രോഗ്രാമുകളുമായിട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പാട്ടും പ്രസംഗവും അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകളുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെ സ്റ്റാർ ക്വസ്റ്റിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം.
1: നമ്മൾ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ടൈറ്റിലാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ സ്റ്റാർ ക്വസ്റ്റുകളുള്ളത്. അപ്പോൾ ഇതിനകത്ത് ധാരാളം ആളുകൾ പാട്ടായിട്ട് നമുക്ക് വരുന്നുണ്ട്. പാട്ടുണ്ട്, സ്പീച്ചുണ്ട്, അങ്ങനെ പല മേഖലയിൽ ഉള്ള ആളുകളുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു നോക്കാം അല്ലേ. ഇൻഷാല്ലാ.
0: അതെ. ഹാദിയ ഷെഫീഖ്, ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി, എടവനക്കാട്,
1: എറണാകുളം ജില്ലയിലെ എടവനക്കാട് ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹാദിയ ഷെഫീഖ് എന്നുള്ള.
0: അതെ, ആറാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ഹാദിയ ഷെഫീഖ്. ഹാദിയ ഷെഫീഖിന്റെ ആദ്യത്തെ ഒരു പാട്ട് നമുക്കൊന്ന് കേട്ട്
2: നോക്കാം. പതിവായി ജ്വലിക്കുന്നു പരിഹാരം അരുളുന്നു ആമിന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു റയോനിൽ സ്തുതിച്ച് മനമുള്ളിൽ ചുറുറ

ലാത്തയും മുസ്സയും പൊട്ടിയുടഞ്ഞു നെട്ടി കുഫിർ പൊട്ടി ജന്നാത്തിലെ നൂറൊളി കാരണമായി ജഹലിൻ്റെ ഇരുളിറയോനവൻ പൂട്ടി അൽഹംദിന്നുടയോനേ ആ റഹ്മാനേ അഹദിൻ്റെ നൂറായി പതിമക്ക തുതിക്കുന്നു നബിദൂതർ പിറക്കുന്നു അജബിൻ്റെ ഒളിവായി പതിവായി ജ്വലിക്കുന്നു പരിഹാരമരുളുന്നു ആമിന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു റയോന് സുതിച്ച് മനമുള്ളി സുറുറകു.

സലാമിൽ നബി വരെ സലവാത്ത് മുറവിട്ട് ആഹിറ നബി ദുദർശ ഫാത്തിൽ ഇടപെട്ട് കൂനെ സുബ്ഹാനേ നിധിയോരുടെ പാതയിൽ ചേർത്തിടടേ നബിയോരിൽ സലാമത്തേ കണിത്തോനെ അൽഹംദിനുടയോനെ ആ റഹ്മാനേ അഹദിൻ്റെ നൂറായി പതിമക്ക തുതിക്കുന്നു നബി ദുദർ പിറക്കുന്നു അജബിൻ്റെ ഒളിവായി പതിവായി ജ്വലിക്കുന്നു പരിഹാരമരുളുന്നു ആമിന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു റയോലിൽ സ്തുതിച്ച്

0: പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൽ അൽഹംദുലില്ലാ മാഷാല്ലാ ഹാദിയ ഷെഫീഖിൻ്റെ വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ശ്രവിച്ചത്.
1: ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഐറ്റംസ് അല്ലേ നമ്മൾ കേട്ടത്.
0: ഈ പാട്ടിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇത് കുറച്ചൊരു സ്പീഡ്
1: പാട്ടാണ്,
0: സ്പീഡിൽ പാട്ട്. അതായത് ഇതേ രീതിയിൽ മറ്റൊരു മാപ്പിളപ്പാട്ടിന് ലബ്ബൈക പാടുന്നു എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അതിൻ്റെ അതേ രീതിയിലുള്ള ഒരു ഗാനമാണ്, അതേ ഇനത്തിലുള്ള ഒരു പാട്ടാണ്. അത്യാവശ്യം സ്പീഡിൽ പാടേണ്ട ഒരു പാട്ട്, വളരെ മനോഹരമായിട്ട് തന്നെ ഹാദിയ ഷെഫീഖ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. മാഷാല്ലാ, ഇനിയും കൂടുതൽ കൂടുതൽ പാട്ടുകളും പ്രസംഗങ്ങളുമായിട്ട് റേഡിയോയുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്?
1: നെക്സ്റ്റ് നമുക്ക് ഐറിൻ സൈനബാണ്, കരിങ്ങനാട് എന്നാണ്. കരിങ്ങനാട് എന്നുള്ള ഐറിൻ സൈനബിൻ്റെ ഒരു പാട്ട് കേൾക്കാം.
2: ഞാൻ ഒരു പാട്ട് പാടാം.

0: السلام عليكم.
1: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന സ്റ്റാർ ക്വസ്റ്റിൽ നമ്മളോടൊപ്പം വളരെ രസകരമായിട്ട് അവതരിപ്പിച്ച ഐറിൻ സൈനബ് കൊച്ചു കൂട്ടുകാരിയാണ് സ്കൈ ത്രീ. നമ്മളെ LKG-യിലും താഴെ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. മാഷാല്ലാ, വളരെ മനോഹരമായിട്ട്, കുറച്ചാണെങ്കിലും വളരെ രസകരമായിട്ട് ഐറിൻ സൈനബ് അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. കൂടുതൽ കൂടുതൽ മനഃപാഠമാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് അയച്ചുകൊണ്ടേ ഇരിക്കണം ഐറിൻ സൈനബ്.
2: ഐറിൻ സൈനബിൽ ഞാനൊരു പോസിറ്റീവ് കണ്ടത് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്.
1: അതെ, ഈ ഒരു ചെറിയ പ്രായത്തിലും അത് പാടി അവതരിപ്പിക്കാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ കൂടെ ആരാണ്?
2: അടുത്തതായിട്ട് നമുക്ക് ഫാത്തിമ സൻഹ കെ.
1: ഫാത്തിമ സൻഹ ഏഴാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ഫാത്തിമ സൻഹ. SA UPS ചേലോട്, അല്ലേ, മലപ്പുറം ജില്ലയിലെ SA UPS ചേലോടിൽ നിന്നും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ സൻഹ കെ ഒരു മനോഹരമായ ഗാനവുമായി നമ്മോടൊപ്പമുണ്ട്. നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മഷാല്ല, മലപ്പുറം ജില്ലയിലെ ചേലോട് SA UPS സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ സൻഹക്കയുടെ പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ഈ സ്റ്റാർ ക്വസ്റ്റ് എപ്പിസോഡിൽ നമുക്കിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം.
1: അത് അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയണ്ടേ, നമ്മുടെ ഫാത്തിമ സൻഹയുടെ പാട്ട് കേട്ടപ്പോഴേ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ റസൂലിൻ്റെ ജനിച്ച ദിവസമാണ് കൂടുതലായിട്ട് എല്ലാവരും ഓർക്കാറുള്ളത്. ആ ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഓർക്കുന്നത് ജനിച്ച റബീഉലവൽ എന്ന് കേൾക്കുമ്പോൾ ശരിക്കും ജനിച്ച ദിവസമാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതും റബീഉലവൽ 12-നാണ്. റബീഉലവൽ മാസത്തിലെ 12-നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. അപ്പോൾ ഈ ഈ ഈ നബിദിനാഘോഷമൊക്കെ ആഘോഷിക്കുന്ന ആളുകൾ ശരിക്കും എന്താണ് ആഘോഷിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിലേക്കാണ് ഈ പാട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൽ മനം നൊന്ത് ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ടു പോകുന്നതും
0: ആ
1: ഒരു സന്ദർഭത്തിൽ ഈ പാട്ടിങ്ങനെ കേട്ടപ്പോൾ നമ്മൾ ആ പാട്ടിൻ്റെ കൂടെ ബിലാലിൻ്റെ കൂടെ മദീന വിട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു ഫീല് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത്ര മനോഹരമായിട്ട് നമ്മുടെ ഫാത്തിമ സൻഹ ആ ഒരു ഗാനം ആലപിച്ചു എന്നുള്ളതാണ്. മാഷാല്ല, വളരെ മനോഹരമായിട്ട് മോള് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് 3 പാട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ഹെഡിങ്ങിൽ പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന സ്റ്റാർ ക്വസ്റ്റിൽ അടുത്തായിട്ട് നമുക്കൊരു ഒരു പ്രസംഗം കേട്ടിട്ട് തിരിച്ചു വരാം. മുഹമ്മദ് അജ്സൽ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് അജ്സൽ GMUPS BP അങ്ങാടിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അജ്സലിൻ്റെ പ്രസംഗം കേട്ടിട്ട് എന്താണ് ആ പ്രസംഗത്തിൽ ഉള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഗീറുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈക് വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الأخوان والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رحمن الرحيم. സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. വിശ്വാസികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് കാണുന്നത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ജീവനേക്കാൾ സ്വന്തം ദേഹത്തേക്കാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് പ്രിയപ്പെട്ടതാണ്. സ്വന്തം ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിക്കുമ്പോഴാണ് ഒരാളുടെ ഈമാൻ പൂർത്തീകരിക്കുന്നത് എന്നാണ് വിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത്രമാത്രം ആദരവും ബഹുമാനവും ഏറ്റുവാങ്ങിയിട്ടുള്ള ലോകത്തിലെ അതുല്യ വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ഏഴ് അയലത്തി എത്താൻ സാധിക്കാത്ത ആളുകൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പോലും ഉച്ചരിക്കാൻ അർഹതയില്ലാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നതും പരിഹസിക്കുന്നതും അതിനേക്കാൾ വലിയ പരിഹാസ്യത വേറെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബിയോട് ഒരാൾക്ക് സ്നേഹമുണ്ടായാൽ അയാൾക്ക് എന്തൊക്കെ അടയാളങ്ങൾ കാണാൻ കഴിയും? ഒന്ന്, ഒരു പ്രവാചക സ്നേഹിയായ മനുഷ്യനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമുക്ക് കാണാൻ പറ്റും. രണ്ട്, നബി വിലക്കിയ കാര്യങ്ങൾ അയാളുടെ വീട്ടിൽ, വസ്ത്രത്തിൽ, വേഷത്തിൽ, എവിടെയും അയാൾ വിലക്കുന്നതായി നിനക്ക് കാണാൻ പറ്റും. മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദാബ് അയാൾ പാലിക്കാൻ തുടങ്ങും. ചിരിക്കും, കൈകൊടുക്കും, സലാം പറയും, ദേഷ്യം നിയന്ത്രിക്കും, ഭാര്യയോട് നന്നായി പെരുമാറും, മക്കളോടുള്ള ബാധ്യത നിർവഹിക്കും, വഞ്ചനകൾ ഒഴിവാക്കും, കാപട്യങ്ങൾ ഒഴിവാക്കും. എല്ലാ അദബുകളും അയാളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. നാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളമായി സ്മരിക്കാനും പറയാനും അയാൾ സന്നദ്ധനാവും. എപ്പോഴെങ്കിലും ഒരു ദിവസമല്ല, എപ്പോഴും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും. അഞ്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ധാരാളം നബി പഠിപ്പിച്ച സ്വലാത്തുകൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കും. ആറ്, നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ കുടിക്കാൻ നേരത്ത്, നാളെ പരലോകത്ത് വിചാരണയുടെ സമയത്ത്, സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കുന്ന സമയത്ത് എന്റെ നേതാവിനെ കണ്ടുമുട്ടണേ എന്ന വല്ലാത്ത അടങ്ങാത്ത കൊതി ഉള്ളിലുണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും വിചിത്ര അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ സെലിബ്രേറ്റുകളാകുന്ന ആളുകളെയൊക്കെ കാണാൻ വേണ്ടി എന്തു തിക്കും തിരക്കുമാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉള്ളിൽ കാണാനുള്ള മനസ്സിന്റെ അങ്ങേയറ്റത്ത് അണങ്ങാത്ത മോഹം അയാളുടെ മനസ്സിനുള്ളിൽ പ്രാർത്ഥനയായിട്ട് വരാൻ തുടങ്ങും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായിട്ട് മഹത്വപ്പെടുത്തുകയും ബഹുമാന ആദരവുകളോടുകൂടിയ സംസാരിക്കുകയുള്ളൂ. ഇത്രയും ഗുണങ്ങൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും ഗുണങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്നർത്ഥം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാൻ നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
0: മാഷാ അല്ലാഹ്. നമ്മൾ ആദിൽ
1: മുഹമ്മദ് അജ്സൽ,
0: സോറി, മുഹമ്മദ് അജ്സലിൻ്റെ ഒരു സ്പീച്ചാണ് നമ്മൾ കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് സ്പീച്ചിലൂടെ പറഞ്ഞു തന്നതല്ലേ. ആ ഒരു സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുധാവനം ചെയ്യേണ്ടതിൻ്റെ രീതിയൊക്കെ സ്പീച്ചിൽ ഉൾപ്പെടുത്തി. ആദ്യ മുഹമ്മദ് അജ്സൽ, നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ നിന്ന് ബി പി അങ്ങാടി
1: GM UPS
0: സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ്.
1: അപ്പോൾ അജിസലിൻ്റെ ഈ പ്രസംഗം കേൾക്കുമ്പോഴേ ഇത് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് പ്രവാചകനെ പിൻപറ്റേണ്ടത്. അതോടൊപ്പം തന്നെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച ആ ദീനിൽ പുതിയൊരു കാര്യം ഉണ്ടാക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു ഭയാനകത, അതിൻ്റെ ഒരു ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടും. ആ രൂപത്തിൽ തന്നെ മുഹമ്മദ് അജ്സൽ അത് അവതരിപ്പിച്ചു. മാഷാല്ലാ, വരും കാലങ്ങളിൽ ഇൻഷാല്ലാ വലിയ വലിയ പ്രസംഗങ്ങൾ അവതരിപ്പിക്കാനും അതുമൂലം ആളുകൾക്ക് സത്യത്തിൻ്റെ വെളിച്ചം നേടാനും ഒക്കെ അജ്സലിൻ്റെ സംസാരങ്ങൾ
0: ഭാവിയിൽ കൂടുതൽ ശോഭിക്കാൻ ഈ ഒരു മേഖലയല്ലേ ജനങ്ങളുടെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കട്ടെ
1: എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല്ലാ. ഏതായിരുന്നാലും നമ്മളിപ്പോൾ പീസ് റേഡിയോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമിൽ മൂന്ന് ഗാനങ്ങളും വളരെ മനോഹരമായ ഒരു പ്രസംഗവുമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരൻറ്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
4: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
6: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
5: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
6: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
5: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
6: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
5: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
6: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
5: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
6: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
5: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
6: അന്നൂർ Quran Learning Program.
5: പ്രാമാണികമായ പഠനം,
6: പ്രായോഗികമായ പഠനക്രമം,
5: പണ്ഡിതോചിതമായ പ്രതിപാദനം,
6: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
5: ലളിത സുന്ദരമായ അവതരണം.
6: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
5: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്ന് വേണ്ട,
6: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
5: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
6: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
5: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
6: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
5: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
6: പീസ് റേഡിയോ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം, ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് പാലക്കാട് ചുങ്കത്തെ മസ്ജിദുൽ ഹിക്കമയിൽ അർഷദ് അൽ ഹിക്കമി നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം കേൾക്കുന്നത്. ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ടോ?
8: യുദ്ധഭൂമി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു ജബലിൻ്റെ, ഒരു പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് താവളമടിച്ചിരിക്കുകയാണ്. അതിശക്തമായ രാത്രിയാണ്. മയ്യഹ്റുസുനല്ലൈല, ഈ രാത്രി ആരാണ് ഞങ്ങൾക്ക് കാവല് നിൽക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. മുഹാജിറുകളിൽ നിന്ന് മഹാനായ അമ്മാർ ഇബ്നു യാസിർ, അൻസാരികളിൽ നിന്ന് അബ്ബാദ് ഇബ്നു ബിഷിർ റളിയല്ലാഹു തഅൻഹുമ, രണ്ടുപേരും മുന്നിട്ട് വന്നു. രാത്രി മുസ്ലിം സൈന്യത്തിന് കാവല് നിൽക്കണം, ഇതാണ് രണ്ടുപേരുടെയും ദൗത്യം. സഹാബത്ത് വിശ്രമിക്കുന്നു. അൻസാരികളിൽ നിന്നൊരു സഹാബിയും മുഹാജിറുകളിൽ നിന്നൊരു സഹാബിയും ആ സൈന്യത്തിന് കാവല് നിൽക്കുന്നു. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ മഹാനായ അബ്ബാദ് ബിൻ ബിഷിർ, അദ്ദേഹം അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തഅൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ വിശ്രമിക്കുക. രാത്രിയുടെ ഒരു ഭാഗം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കാം. അതുവരെയുള്ള സമയം ഖുർആനോതി ഞാൻ നമസ്കരിക്കാൻ പോവുകയാണ്. മഹാനായ അമ്മാർ ബിൻ യാസിർ, അദ്ദേഹം വിശ്രമിച്ചു. അബ്ബാദ് റളിയല്ലാഹു തഅൻ നമസ്കാരത്തിലാണ്. മനോഹരമായി സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നു. ആ താഴ്വരയിൽ ഖുർആൻ പതിഞ്ഞ സ്വരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു ശത്രു ആ ഭാഗം ലക്ഷ്യമാക്കി കടന്നു വരുന്നത്. നിലാവിൽ മഹാനായ അബ്ബാദ് റളിയല്ലാഹു തഅൻ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അത് ലക്ഷ്യമാക്കി ശത്രു അമ്പ ചെയ്തു. മഹാനായ സഹാബിയുടെ ശരീരത്തിൽ അമ്പ് തറച്ചു കയറി, ഒരു മുള്ളേൽക്കുന്നത് പോലെയല്ല, ആഴമേറിയ മുറിവോടുകൂടെ അമ്പ് തറച്ചു കയറിയ രൂപത്തിൽ അദ്ദേഹം നമസ്കരിക്കുന്നു. ആ നമസ്കാരത്തിലായിക്കൊണ്ട് തന്നെ അദ്ദേഹം അമ്പ് വലിച്ചൂരി. ഖുർആനിന്റെ പാരായണം നിലക്കുന്നില്ല. ശത്രു കരുതി ഒന്നാമത്തെ അമ്പ് അത് നഷ്ടപ്പെട്ടു, ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടില്ല, രണ്ടാമത്തെ അമ്പ് ചെയ്തു. രണ്ടാമത്തെ അമ്പും സഹാബിയുടെ ശരീരത്തിൽ തറച്ചു, അതും അദ്ദേഹം ഊരിയെടുത്തു, നമസ്കാരം തുടർത്തി. മൂന്നാമത്തെ അമ്പ് തറച്ചു, അതിവേഗത്തിൽ റുക്കുവും സുജൂദും ചെയ്ത് സലാം വീട്ടി മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തഅൻഹുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ശരീരം മുഴുവൻ രക്തം പുരണ്ട് മുറിവേറ്റ് നിൽക്കുന്ന അബ്ബാദ് റളിയല്ലാഹു തന്നെ കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കൊന്നാമത്തെ അമ്പേൽക്കുന്ന സമയത്തു തന്നെ, ആദ്യത്തെ മുറിവേൽക്കുന്ന സമയത്തു തന്നെ നിങ്ങൾക്കൊന്ന് വിളിച്ചുകൂടായിരുന്നു, നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു? മഹാനായ സഹാബിയുടെ മറുപടി, കുൻതു ഫീ സൂറത്തിൻ അഖ്റഉഹാ, ഞാനൊരു സൂറത്തിലായിരുന്നു, ഞാനൊരു സൂറത്തു പാരായണം ചെയ്യുകയായിരുന്നു. ഫലം ഉഹിബ്ബ അൻ അഖ്തഅഹ, അത് മുറിച്ചു കളയാൻ, ആ പാരായണം നിർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ശരീരത്തിലേറ്റ അമ്പിനേക്കാൾ, ആ മുറിവിനേക്കാൾ വേദനയുണ്ടായിരുന്നു ഖുർആനിന്റെ പാരായണം നിർത്തുന്നതിന്. ആസ്വദിച്ചോതുന്ന, ആഴങ്ങളിലേക്കിറങ്ങിച്ചെന്ന് ഹൃദയം കൊണ്ട് സംവദിക്കുന്ന, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നിർത്തുന്നത് സ്വന്തം ശരീരത്തിലേറ്റ മുറിവിനേക്കാൾ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയ അമ്പിനേക്കാൾ അവർക്ക് വേദനയായി തോന്നി. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഖുർആനിന് അങ്ങനെ ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഖുർആനിന്റെ തീരങ്ങളിലൂടെ സഞ്ചരിക്കാൻ, ഖുർആനിന്റെ ആശയങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചില സലഫുകളുടെ വാക്കുകളിൽ കാണാൻ സാധിക്കും, 20 കൊല്ലം ഞാൻ ഖുർആനുമായി ഞാൻ പോരാടുകയായിരുന്നു, 20 കൊല്ലം ഖുർആനിന്റെ ലദ്ദത്ത് കിട്ടാൻ, ഖുർആനിന്റെ ആസ്വാദനം കിട്ടാൻ ഞാൻ ചടഞ്ഞിരുന്നു, പഠിച്ചു. പിന്നീടുള്ള ജീവിതത്തിൽ ഖുർആൻ എനിക്ക് ആസ്വാദനമായിരുന്നു. അപ്പൊ അതൊരു പ്രക്രിയയാണ്. അത് കേവലം ഇങ്ങനെ ഖുർആൻ ഓതിപ്പോയാൽ കിട്ടുന്ന ഒന്നല്ല. ഇന്നു പലപ്പോഴും മുസ്ലിം കുടുംബങ്ങളിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം കേവല പാരായണമാണ്, കേവല പാരായണം. അതുമില്ലാത്തവരുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ പോലും ആശയങ്ങൾ അവർക്കറിയില്ല. അള്ളാഹു പാരായണത്തിന് വേണ്ടി മാത്രമായി ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല. ഖുർആൻ ഓതുന്നതിന് വേണ്ടി മാത്രമായി അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല. ഖുർആൻ അവതരണത്തിന് അങ്ങനെ മാത്രമായി ഒരു ലക്ഷ്യമില്ല. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് തദബ്ബുറിനാണ്, ഖുർആനിന്റെ ആശയങ്ങളോട് ഹൃദയം കൊണ്ട് സംവദിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ രംഗം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല വേദന അനുഭവിക്കുന്നുണ്ട്. ഒരു തണുത്ത പാത്രത്തിൽ കൈമുക്കി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റി ഇങ്ങനെ പതുക്കെ തടവിക്കൊണ്ടിരിക്കുന്നുണ്ട്. പതിഞ്ഞ സ്വരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗത്തി സഖറാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി ഇലാ റഫീഖില്ല അലാ എന്ന് പറഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മയുടെ ആയിഷ റളിയല്ലാഹു തഅലഹയുടെ മടിത്തട്ടിൽ തലവെച്ച് ഈ ലോകത്ത് നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു. മഹാനായ മുഗീറ റളിയല്ലാഹു തഅലൻ പറയുന്നു, കുൻതു മഅ ഉമർ ഫിൽ മസ്ജിദ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഞാൻ ഉമറിന്റെ കൂടെ പള്ളിയിലായിരുന്നു. ഫസമിഅനന്നാസ് യഖൂലൂൻ, ജനങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. മാത്ത റസൂലുള്ളാ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. അവർ കിടുങ്ങിപ്പോവുകയാണ്, അവർ വിറച്ചു പോവുകയാണ്. അവരുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന വാർത്ത അവർ കേൾക്കുകയാണ്. ഫഖാമ ഉമർ, ഉമർ റളിയല്ലാഹു തഅലി എഴുന്നേറ്റു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖദബു, ആ പറഞ്ഞത് കളവാൻ. വല്ലാഹി മാ മാത്ത റസൂലുള്ളാ, അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയില്ല, പ്രവാചകൻ വഫാത്താവുകയില്ല, റസൂലുള്ളാഹി വഫാത്താവുകയില്ല. മഹാനായ മുഗീറ റളിയല്ലാഹു തഅലൻഹു റസൂലുള്ളാഹിയുടെ വീട്ടിലേക്കെത്തി. അബു ഹഫ്സ് ഒന്ന് പ്രവാചകന്റെ റൂമിലേക്ക് പ്രവേശിക്കുമോ? ഉമർ റളിയല്ലാഹു തഅലൻ ആ റൂമിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വീടിന്റെ പുറത്തു നിൽക്കുന്നു. മഹാനായ മുഗീറത്ത് ബിനു ശുഅബ ആ റൂമിലേക്ക് പ്രവേശിച്ചു. യമനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു തുണി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ പുതച്ചിട്ടുണ്ട്. ആ തുണി പതുക്കെ മുഗീറ റളിയല്ലാഹു തഅലൻ നീക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കണ്ടു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. ആ വഫാത്ത് ഉറപ്പിച്ചു. പക്ഷെ പുറത്ത് ഉമർ റളിയല്ലാഹു തഅലൻ വൈകാരികമായി നിൽക്കുകയാണ്. ആർക്കും അത് പറയാൻ സാധിക്കുന്നില്ല. എല്ലാവരും വൈകാരികമായി നിൽക്കുന്ന രംഗം. സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ കാണാതായി. ഒരു ഭ്രാന്തമായ അന്തരീക്ഷം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅലൻഹു ആ റൂമിലേക്ക് കടന്നു വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് ആ തുണി, മുഖത്തു നിന്ന് ആ തുണി മാറ്റുന്നു. രണ്ടു പിരിഗങ്ങൾക്കിടയിൽ
9: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅലഹു ചുംബനം നൽകുന്നു. ബി അബി അൻത വ ഉമ്മി തിബ്ത ഹയ്യൻ വ മയ്യിതൻ. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്ക് എന്തൊരു സുഗന്ധമാണ്. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് മരണപ്പെട്ട ഈ വേളയിലും അങ്ങേക്ക് സുഗന്ധമാണല്ലോ എന്ന് പറഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅലഹു പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിൽ ഉമർ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, സ്വഹാബികൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് അവർ പറയുന്നത്? റസൂലുള്ളാഹിക്ക് വഫാത്തില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയില്ല. ഉമർ, താങ്കളൊന്ന് ശാന്തമാകണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅലഹു മിമ്പറിൽ കയറി. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. പരിശുദ്ധ ഖുർആനിന്റെ ഒറ്റ ആയത്ത്, വേറെയും ആയത്തുകൾ ആ സംസാരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കേണ്ട താമസം ആ സാഹചര്യം മാറി. വൈകാരികമായി അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ട അവരുടെ വികാരം അവർക്ക് തിരിച്ചു കിട്ടി, ആദ്യമായിട്ട് ആ ആയത്ത് കേൾക്കുന്നതുപോലെ. പക്ഷെ ഖുർആൻ കേട്ടപ്പോൾ, ഖുർആനിന്റെ ആയത്ത് കേട്ടതോടുകൂടെ ആ രംഗം ശാന്തമായി. അവർ തിരിച്ചറിഞ്ഞു അവരുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട് എന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനിന്റെ ഒരായത്ത്, ഖുർആൻ എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളെ സ്വാധീനിച്ചത് എന്നതാണ്. ആ ഖുർആൻ നമ്മുടെ വീട്ടിൽ എത്രത്തോളം സ്വാധീനമുണ്ടാക്കുന്നുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ എത്രത്തോളം സ്വാധീനമുണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ്? ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയെ, ഒന്നര വയസ്സുള്ള കുട്ടി നമ്മുടെ വീട്ടിലുണ്ടല്ലോ, നമ്മളവരെ കളിപ്പിക്കാറുണ്ട്, നമ്മളവരെ ഓമനിക്കാറുണ്ട്. ആ പുഞ്ചിരി കൗതുകത്തോടുകൂടെ നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. 91 വരുന്ന മുറിപ്പാടുകൾ ഒരു പഞ്ഞി പോലെയുള്ള ഒരു കൊച്ചു ശരീരത്തിൽ, ആ പിഞ്ചു കാലിൽ അടക്കം സിഗരറ്റ് കൊണ്ട് കത്തിച്ചു വെച്ച് പൊള്ളലേൽപ്പിച്ച രംഗം, തണലാകേണ്ടവർ അടിച്ച് രണ്ട് കൈകളും തകർത്തിരിക്കുന്ന, ഭക്ഷണം കടിച്ചിട്ട് ആ കടിച്ച ഭക്ഷണം പോലും ആ കൊച്ചു പൈതൽ ഛർദ്ദിച്ചുപോയി എന്നാണ്. ജനനേന്ദ്രിയത്തിൽ പോലും മാരകമായ മുറിവ് വരുത്തിയിരിക്കുന്നു. ഒരു കുടുംബത്തിൽ നിന്ന് കേട്ട വാർത്തയാണ്. മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഉപ്പ ഭാര്യയുടെ കഴുത്തറുക്കുന്നു. ഇതെങ്ങനെയാണ് ഈ കുടുംബങ്ങൾ ഈ രൂപത്തിലായി മാറിപ്പോകുന്നത്? എന്താണ് അവിടെ പരിഹാരം? ആർക്കാണ് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുക? ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ട് പിടിച്ചുകെട്ടാൻ കഴിയുമോ? ഇതുണ്ടായിരുന്നു ജാഹിലിയത്തിൽ. ഖൈസ് റളിയല്ലാഹു തഅലഹു 8 കുട്ടികളെ കുടിച്ചുമൂടിയ വ്യക്തിയാണ്. കുട്ടികളെ കുടിച്ചുമൂടിയിരുന്ന, തോന്നിവാസങ്ങൾ ചെയ്തിരുന്ന, പെണ്ണിന് വില കൽപ്പിക്കാതിരുന്ന ഒരു ജനതയെ പരിവർത്തിപ്പിച്ചത്, ഖൈർ ഉമ്മത്താക്കി മാറ്റിയത് ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിന്റെ മുന്നിൽ അവരിരുന്നപ്പോഴാണ് ഖൈറു ഉമ്മത്തായി അവർ മാറിയത്. എങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഈ വാർത്തകൾ കേൾക്കാതിരിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ കണ്ണീരു വീഴാതിരിക്കണമെങ്കിൽ, നമ്മൾ ഖുർആൻ പഠിക്കുന്ന ബോധപൂർവമായ സാഹചര്യമുണ്ടാകണം. ഖുർആൻ പഠിക്കണം, ഓതണം എന്നല്ല പറഞ്ഞത്, കേൾക്കണം എന്നല്ല പറഞ്ഞത്. കയ്യിലൊരു പുസ്തകം പിടിച്ച്, കയ്യിലൊരു പേന പിടിച്ച് ഒരു ബെഞ്ചിലിരുന്ന് ഖുർആൻ പഠിക്കണം, ഒരു ഉസ്താദിന്റെ കീഴിലിരുന്ന്.

0: ഇമാം അഹ്മദ്, ആ ഇമാം അഹ്മദ് ഭാര്യയെ കുറിച്ച് പറയാറുണ്ട്, എന്റെ ഭാര്യ എന്റെ ആഹിറത്തിന്റെ വിഷയത്തിൽ എന്നെ സഹായിക്കുന്നവളാണ്. സഹോദരിമാരെ, അതൊരു യോഗ്യതയാണ്. കുടുംബത്തെ ആഹിറത്തിന്റെ വിഷയത്തിൽ സഹായിക്കൽ. ഭർത്താവിനോട് പറയൽ, ഈ ഉള്ള ലാഭം മതി, ഈ ഉള്ള ലാഭം മതി. ആഴ്ചയിൽ ഒരു മണിക്കൂർ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ പോയിരുന്നാൽ കിട്ടുന്ന സന്തോഷത്തെക്കാൾ വേറൊരു സന്തോഷമില്ല. ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് ഖുർആൻ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തണം. സഹോദരിമാരെ, നമ്മുടെ മക്കളുടെ കൈ പിടിച്ച് ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ എത്തണം. ഖുർആൻ പഠിക്കുന്ന സദസ്സിൽ കുടുംബ സമേതം നമ്മൾ ഉണ്ടാകണം. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ചെന്നു, കുടുംബത്തിന്റെ ഒരു സൗഹാർദ്ദം കണ്ട്, ആ കുടുംബത്തിന്റെ ഒരു ഐക്യം കണ്ട് വല്ലാത്തൊരു അത്ഭുതം തോന്നിപ്പോയി. പൊതുവെ അകലുന്നൊരു കാലഘട്ടത്തിൽ വളരെ സൗഹാർദ്ദത്തോടുകൂടെ ആ സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളെ വളർത്തിയത് ഉമ്മയാണ്, ഞങ്ങൾക്ക് തർബിയത്ത് നൽകിയത് ഉമ്മയാണ്. ഉമ്മാക്ക് തൗഹീദ് ഉണ്ടായിരുന്നു, ഉമ്മ പഠിപ്പിച്ചതാണ്. ഉമ്മമാർ മുന്നിൽ നിന്നാൽ ഈ ഉമ്മത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്താണ്, സഹോദരിമാരെ, നമ്മൾ ഒറ്റയ്ക്കല്ല ഖുർആൻ ക്ലാസ്സിൽ ഉണ്ടാകേണ്ടത്. ഏത് തിരക്കിലാണെങ്കിലും, എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും, ഭർത്താവിനെ, നമ്മുടെ മക്കളെ, നമ്മുടെ പെൺകുട്ടികളെ, അവരെ ഖുർആൻ പഠനത്തിന്റെ ക്ലാസുകളിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവം അത്തരം മജ്ലിസുകളിൽ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ സാബിത് അൽ ബുനാനി ഖുർആൻ കേട്ടാൽ അദ്ദേഹം കരയും, ഖുർആൻ ഓതിയിട്ട് കരയും. ആളുകൾ പറയും, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? വമാ ഖൈറുഹുമാ ഇല്ലം യബ്കിയ മിൻ ഖശിയത്തില്ലാ, അള്ളാഹനെ പേടിച്ച് കരയാത്ത കണ്ണുകൊണ്ട് എന്തു ഗുണം? ഖുർആൻ ഓതിയിട്ട്, അള്ളാഹുവിന്റെ കലാം ഓതിയിട്ട് ഈ കണ്ണ് നനയുന്നില്ല എങ്കിൽ, ഈ കണ്ണിനൊരു സ്വാധീനവും ഇല്ല എങ്കിൽ, ഈ കണ്ണുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? നമ്മൾ ആലോചിക്കേണ്ടത് എത്രത്തോളം ഖുർആൻ നമ്മളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സ്വാധീനം ഉണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ഖുർആൻ പഠിച്ചാൽ, ഖുർആനിന്റെ ആശയങ്ങളിലൂടെ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ബോധപൂർവം ഖുർആൻ പഠന ക്ലാസ്സിൽ കുടുംബസമേതം മറ്റെന്ത് തിരക്കുകൾ ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ച് പങ്കെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
1: മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. പാലക്കാട് ചുങ്കത്തെ മസ്ജിദുൽ ഹിക്കമയിൽ അർഷദ് അൽ ഹിക്കമി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്. ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ടോ?
2: അവരുടേത് ആദ്യ വിവാഹമാണ്. പക്ഷെ ഭർത്താവ് ഭാര്യ മരണപ്പെട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ വിവാഹമാണ്. അപ്പോൾ ഭർത്താവിൽ അവർക്കൊരു 4 വയസ്സായ ഒരു പെൺകുട്ടി അതിലുണ്ട്. ആദ്യ ഭാര്യയിൽ വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പതിയെ ആ പെൺകുട്ടി, ആദ്യ ഭാര്യയിലുള്ള പെൺകുട്ടി പതിയെ വളർന്നു വലുതാവുന്നു. അവരുടെ മുഖഛായ പലരും പറഞ്ഞു ആദ്യ ഭാര്യയുടെ അതേപോലെ തന്നെയാണ്. അപ്പോൾ അവർ ഇത് കേൾക്കുമ്പോൾ ആദ്യ ഭാര്യയുടേത് പോലെ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴും ആദ്യ ഭാര്യയെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുമല്ലോ ഭർത്താവിനെ. അത് കാണുമ്പോൾ ഇടയ്ക്ക് ഭർത്താവ് മോളെ ചേർത്ത് പിടിച്ചിട്ടിങ്ങനെ ആദ്യ ഭാര്യയെക്കുറിച്ച് ചിലപ്പോൾ പറയും, സംസാരിക്കും. പക്ഷെ പതിയെ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ ഈ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്തു, വലിയ വിഷമമായി. അവരിങ്ങനെ വെറുപ്പ് തോന്നാൻ തുടങ്ങി കുട്ടിയോട്. അപ്പം ആ വെറുപ്പ് പതിയെ കാലം കഴിയുന്തോറും ആ വെറുപ്പ് ഇങ്ങനെ വളർന്നുകൊണ്ടേ വന്നു. അതിനിടക്കാണ് ഇവർക്കൊരു കുഞ്ഞുണ്ടായി. അപ്പോൾ മോനാണ്. പിന്നെ ഇവരെന്ത് ചെയ്തു, തൻ്റെ കുഞ്ഞിനെ പരിചരിക്കുന്നത് വഴി ആ വെറുപ്പൊക്കെ ആ കുട്ടിയെ പൂർണ്ണമായും അവഗണിക്കുന്ന രൂപത്തിലേക്ക് വന്നു. ആ മോളെ പൂർണ്ണമായിട്ട് അവഗണിച്ച് തൻ്റെ കുഞ്ഞിനെ കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ആ ഉള്ളിലുള്ള എന്തിനൊന്നില്ലാത്തൊരു ദേഷ്യവും വെറുപ്പുമൊക്കെ തൻ്റെ കുഞ്ഞിനോടുള്ള കൂടുതലുള്ള ആഭിമുഖ്യവും സ്നേഹവും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ആ കുട്ടിക്ക് ആ വെറുപ്പും അവഗണനയൊക്കെ മനസ്സിലാക്കിയ പിതാവ് ആ കുട്ടി എന്ത് ചെയ്തു, കുട്ടിയുടെ കാര്യങ്ങളെല്ലാം പിതാവ് ഒറ്റയ്ക്ക് നോക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. പിന്നെ ഈ കുട്ടി ഒറ്റയായി. കുട്ടിക്കൊരു 14 വയസ്സായിട്ടുണ്ടാവും. ഈ സമയത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിൽ കുട്ടി ഈ അവഗണനയും വെറുപ്പുമൊക്കെ

0: സഹിച്ച് കുട്ടി അവിടെ കഴിഞ്ഞുകൂടുകയാണ്, അവരുടെ അടുത്ത് തന്നെയാണ്. ഒരു ദിവസം ഈ മോനും അതുപോലെ തന്നെ ഈ മോളും തമ്മിൽ എന്തോ ചെറിയ ഒരു കശപിശ ഉണ്ടായി, അല്ലെങ്കിൽ ചില വഴക്കുകളുണ്ടായി. അപ്പം മോനെന്തോ അങ്ങോട്ട് തിരിച്ച് എന്തോ ഉപദ്രവിച്ചു, അപ്പം തിരിച്ച് മോളും ഇങ്ങോട്ട് ഉപദ്രവിച്ചു. അപ്പം ആ ഉപദ്രവം പിന്നെ പരാതിയായി വന്നപ്പോൾ ആ ഉമ്മ എന്ത് ചെയ്തു, ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ആ ദേഷ്യം മുഴുവനും ആ കുട്ടിയോട് വീണ്ടും പ്രകടിപ്പിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു.
1: മൂത്ത കുട്ടിയെ
0: പുറത്താക്കി, പെൺകുട്ടിയെ പുറത്താക്കി വാതിലടച്ചു. കുറേ സമയം കഴിഞ്ഞ് ദേഷ്യമൊക്കെ അടങ്ങിയപ്പോൾ ഒരു വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അന്ന് രാത്രിയായിരുന്നു, പുറത്ത് കുട്ടിയെ കാണാനില്ല. പിന്നെ കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചതുമില്ല. കാലം ഒരുപാട് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇവരവൻ്റെ മകനെ അങ്ങേയറ്റം പരിചരിച്ചും മകനെക്കുറിച്ച് ഓർത്തും മറ്റ് നഷ്ടപ്പെട്ട പോയ കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. എന്തോ ആവട്ടെ, ഇവൾ എവിടെയും പോട്ടെ, അത്രയും സമാധാനം. അങ്ങനെ കുട്ടിക്ക് വേണ്ടി, തൻ്റെ മോന് വേണ്ടിയിട്ടുള്ള അഹോരാത്ര ജീവിത പരിശ്രമത്തിനിടയിൽ മകൻ വളർന്നു, പഠനമൊക്കെ കഴിഞ്ഞു, വിദേശത്ത് ജോലിയായി. ഇടയ്ക്ക് ഈ സ്ത്രീക്ക് പ്രായമായി, അവർക്ക് ഇടയ്ക്കൊരു തലവേദന, തലകറക്കം വന്ന്. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ചില ബ്രെയിനിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ തലകറങ്ങി വീണു, ഹോസ്പിറ്റലിലായി. അപ്പോൾ അവരെ നോക്കാനും പരിചരിക്കാനൊന്നും മോന് വരാൻ സമയമില്ല. മോൻ വിദേശത്താണ്, തിരക്കിട്ട ജോലികൾക്കിടയിലാണ്. പല ആളുകളും, കുടുംബക്കാരൊക്കെ പലരും വന്നു, ചിലവരൊക്കെ മാറി വന്ന് നിൽക്കുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരാളവിടെ വന്നു. അവർ കണ്ണു തുറന്ന് അത്ഭുതത്തോടുകൂടി നോക്കുമ്പോൾ അത് താൻ അന്ന് ആട്ടിപ്പുറത്താക്കിയ ആ മോളാണ്,
1: പെൺകുട്ടിയാണ്.
0: അവർ വന്നിട്ട് കൈ പിടിച്ചു. അവരെ കണ്ട പാടന്നെ ഇവർക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ആ കൈ അമർത്തി പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പം മോളോട്, ഞാൻ ഒരിക്കലും അന്നത്തെ ആ ഒരവസ്ഥയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് നീ വന്നല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയാം ഉമ്മ അന്ന് എന്നോട് ഒരു സ്നേഹവും കാണിച്ചിട്ടില്ല, എന്നെ അവഗണിച്ചതും എൻ്റെ വിഷമമൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും അന്ന് എന്നെ പട്ടിണിക്കിട്ടിട്ടില്ലല്ലോ. എനിക്ക് എന്നെ പുറത്താക്കുന്നത് വരെയും എനിക്ക് പട്ടിണിയില്ലാതെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരിച്ചതിന് ശേഷവും. പിന്നെ പുറത്താക്കിയപ്പോൾ ഞാൻ എൻ്റെ മുപ്പയുടെ മറ്റു ബന്ധുക്കളുടെ ഇടകളിലേക്ക് ഞാൻ പോയി. അങ്ങനെ അവിടുന്ന് ഞാൻ ജീവിച്ചു വളർന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഇന്ന് എനിക്ക് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് വളരെയാണ്. ഞാൻ ഈ വിവരം കേട്ടു നിങ്ങളിവിടെ സുഖല്ലാതെ കിടക്കാന്ന്. പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല, നിങ്ങളെക്കുറിച്ചുള്ള വെറുപ്പുമില്ല. നിങ്ങളെന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു വന്നതാണ്. എൻ്റെ മോന് വളർന്ന് വലുതാകുമ്പോൾ മോനൊരു വല്യമ്മയായിട്ട് നിങ്ങളുണ്ടാവണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം എൻ്റെ സഹായം ഉണ്ടാവുമെന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ, കുറ്റബോധം കൊണ്ട് തിരിച്ചൊന്നും പറയാൻ കഴിയാതെ ഉമ്മ ഒരുപാട് സമയം കരഞ്ഞ് ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വളരെയധികം വിലപിച്ചു എന്നതാണ് കഥ. എന്താണ് സുലൈക്ക് പറയാനുള്ളത്?
1: കഥയാണോ അതോ അനുഭവമാണോ എന്നതിലൂടെ കുറേയൊക്കെ ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് തന്നെ എന്തായാലും അത് അവിടെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ പിന്നീട് ട്വിസ്റ്റ്, ആ ഒരു ലാസ്റ്റ് പറഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിന് ഒരു ഉമ്മയായിട്ട് നിങ്ങളുണ്ടാവണം എന്ന് പറഞ്ഞത്, അത് ശരിക്കും ഒരു നടുക്കം, ഉള്ളിൽ ഒരു കിടുങ്ങലുണ്ടാകുന്ന രൂപത്തിൽ. കഥയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഭാവനയാണെങ്കിൽ പോലും, വ്യത്യസ്തമായ ജീവിത രീതികളിലൂടെ പോകുന്ന മനുഷ്യൻ്റെ യാത്രയിൽ തീർച്ചയായിട്ടും പലർക്കും അനുഭവപ്പെട്ടതോ അതല്ലെങ്കിൽ സ്വയം ജീവിതത്തിൽ ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ചിലപ്പോൾ അലതല്ലെന്നുണ്ടാവാം.
0: അല്ല, ഞാനതിൽ അവസാന ഏറ്റവും അടിവരയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, അത് കഥ നമ്മൾ വായിച്ചപ്പോഴും പലപ്പോഴൊക്കെ ഇതുപോലെ പല സമാനമായ പല സംഭവങ്ങളും ലോകത്ത് അല്ലേ പല ആളുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്, ഈക്വലായിട്ടുള്ള അല്ല എങ്കിലും. പക്ഷെ അടിവരയിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യം വെച്ചാൽ, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ജയിക്കുന്നത് നമ്മൾ മാപ്പ് കൊടുക്കുമ്പോഴും പുറത്ത് കൊടുക്കുമ്പോഴും, അപ്പോഴേക്ക് നമ്മുടെ ലൈഫിന് അർത്ഥമുണ്ട് എന്ന് തോന്നുന്ന അവിടെയാണ് അവർ പരാജയപ്പെട്ടു പോയത്. ഏത് നമ്മൾ ആരൊക്കെ എന്തോ ചെയ്തു അവരെ പരാജയപ്പെടുത്താൻ പറ്റുന്നത് നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുമ്പോഴാണ് എന്നുള്ള ആ ഒരു വശം.
1: അതെ,
0: അങ്ങനെ നമുക്ക്
1: റസൂലിന്റെ ഒരു ഉപദേശം തന്നെ നമുക്കത് കാണാൻ പറ്റുമല്ലോ, ക്ഷമയോളം ജയിക്കുന്ന ഒരു ആയുധവുമില്ല എന്നുള്ളത്. കാരണം നമ്മളായിട്ട് ചൂടായിട്ട് ദേഷ്യം പിടിച്ചു വരുന്ന ഒരാളോട് നമ്മൾ ന്യായമുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവൻ അമ്പെ പരാജയപ്പെടുകയാണ്. എന്നാൽ കണ്ടു നിൽക്കുന്ന ഏത് ഒരു കാണിയാണെങ്കിലും അവിടെ കൈയടി കൊടുക്കുന്നത് ദേഷ്യം പിടിച്ചു വന്ന ആൾക്കല്ല, അവൻ ആവേശത്തിൽ കയറ്റിവിട്ട ആളുകളുണ്ടാവാം, പക്ഷേ അവർക്കല്ല സപ്പോർട്ടുണ്ടാകാം പിന്നീട്. മറിച്ച് അവനത് ആ കഴിവുണ്ടായിട്ടും ന്യായം അവൻ്റെ ഭാഗത്തുണ്ടായിട്ടും ക്ഷമിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ക്ഷമയും വിട്ടുവീഴ്ചയും കുറച്ച് താഴ്ന്നു കൊടുക്കുക എന്നുള്ളതൊക്കെ വിജയം തന്നെയാണ് എന്നുള്ളത്.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും, നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും, നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും, അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 200 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി വർഗ വിഭാഗക്കാർക്ക് 100 രൂപ. സർക്കാർ കോളേജുകളിലെയും എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെയും ഗവൺമെന്റ് കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കി 2 തവണകളായി അലോട്ട്മെന്റ് നടത്തും. NCC സ്പോർട്സ് കോട്ടകളിൽ അപേക്ഷിക്കുന്നവർ അപേക്ഷയുടെ പ്രിന്റൌട്ട് പ്രോസ്പെക്ട്സിൽ നൽകിയിട്ടുള്ള വിലാസത്തിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. പോളിടെക്നിക് ഡിപ്ലോമ അപേക്ഷ 22 വരെ പരിഗണിക്കും. വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.diploma.polyadmission.org.
7: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലിപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരണ്ടബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
8: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: മകൻ മാതാവിനെ വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് സെഷന്റെ ചർച്ചകളിലേക്ക് വരുന്നു. സ്റ്റുഡിയോയിൽ ആദരണീയന ഹാരിസ് ബിൻ സലീം എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ അദ്ദേഹത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഹാരിസ് മലി, ഒരു ഒരു കെട്ട് ചോദ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു മഴക്കാലത്ത് ഒരു കാറ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മൊത്തം മരങ്ങളൊക്കെ വീണൊരു റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഫീലിംഗാണ് ഈ ചോദ്യങ്ങൾ വായിച്ചപ്പോൾ പേഴ്സണലി എനിക്കുണ്ടായത്. അതുകൊണ്ട് നമുക്കൊരു തൽക്കന്ന് തുടങ്ങാം. ഏറ്റവും ലളിതമായ വേഗത്തിൽ നമുക്ക് കവറിയാവുന്ന ചില മേഖലകളിലൂടെയാണ് ഈ ചർച്ച ആദ്യം പോകുന്നത്. എൻ്റെ ഭാര്യ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മോശമായ അല്ലെങ്കിൽ ദുഃഖകരമായ എന്തെങ്കിലും വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അവർ പെട്ടെന്ന് ചുണ്ടുകൾ ചേർത്ത് കടിക്കുന്നു, അവരുടെ കണ്ണുകൾ അടയുന്നു, കൈകാലുകൾ തരിക്കുന്നു, ചിലപ്പോൾ ശ്വാസതടസ്സം പോലും അവർക്ക് വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഒരു സഹോദരൻ്റെ ചോദ്യം.
9: നമ്മൾ വളരെ ഗൗരവപരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മളിതിലൊക്കെ വരുന്നത് കുടുംബപരമായ പ്രയാസങ്ങളാണല്ലോ ആളുകൾ നമ്മളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയൊരു വിഷമം വന്നാൽ അതെന്തുമാത്രം ഒരാളെ മാനസികമായ സമ്മർദ്ദത്തിലാക്കും എന്നതിനുള്ള ഒരു സാക്ഷിയാണ് യഥാർത്ഥത്തിൽ ഈ സഹോദരി ഇത് പറഞ്ഞത്. അതായത് സമാധാനപൂർവമായ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഭർത്താവ് എന്ന് പറയുമ്പോൾ അയാൾ ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് എന്ന ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഭർത്താക്കന്മാർക്കുണ്ടാവണം. അയാൾ ഒരേ സമയം ഒരു പിതാവാണ്, അതായത് ഒരേ സമയത്ത് അയാൾ ഭർത്താവാണ്, ഒരു സംരക്ഷകനാണ്, എല്ലാമാണ് അയാൾ. കാരണം നമ്മളൊരു പെൺകുട്ടിയെ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം അയാൾക്കുണ്ട്,
7: ഭർത്താവിനുണ്ട്.
9: അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം, അവളുടെ വിഷമങ്ങൾ പറയാനും അവളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അത് പരിഹാരം കാണാനും എല്ലാറ്റിനും പറ്റുമ്പോഴേ അവൾക്ക് അവിടെ സമാധാനപരമായ ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഈ ഒരു വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാകുന്നത് തന്നെ, അവളെ കുറ്റപ്പെടുത്തുന്നതോ വിമർശിക്കുന്നതോ ആക്ഷേപിക്കുന്നതോ ആയ ചില സംസാരങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണത്, ഈ ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തോ കുടുംബജീവിതത്തിലൊരു സന്തോഷവും സമാധാനവും ഒരു സുരക്ഷിതത്വവും ലഭിക്കാത്ത ഒരു മാനസികമായൊരു ഡിപ്രഷൻ ഒരു പക്ഷേ ഒരു ചെറിയ അളവിൽ എന്ത് ചെയ്യുന്നു, ഈ പെൺകുട്ടി അനുഭവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു നോർമൽ ജീവിതത്തിൽ കിട്ടുന്നതിനേക്കാളും പരിഗണനയും സ്നേഹവും അതേപോലെ തന്നെ സംരക്ഷണവും ആവശ്യമാണ്. അപ്പോൾ അത് ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത്തരം ഒരു അവസ്ഥയിൽ മാനസികാവസ്ഥ നിൽക്കുന്ന ഒരു പെൺകുട്ടിനെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ അതവൾക്ക് വളരെ അസഹനീയമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഒരു ചില ആളുകൾ രോഗം അഭിനയിക്കുന്നത് തന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കൊരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതവരാഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികൾ നമ്മൾ കാണും, സ്ത്രീകൾ കാണും, വയസ്സായ ആൾക്കാരൊക്കെ കാണും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ആളുകൾ എന്താണ് വളരെ വലിയൊരു കൺസിഡറേഷൻ പരിഗണന ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അത് അസഹനീയമായി തീരും. അപ്പോൾ നമുക്കിവിടെ രണ്ട് പരിശോധന ആവശ്യം. ഒന്ന്, ഇവരുടെ മനസ്സ് തുറക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ് അവരുടെ ആ വീട്ടിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഇപ്പോഴും മാനസികമായി അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ എന്താണ്. അപ്പോൾ അതൊരു പക്ഷേ ഭർത്താവിന് അറിയാഞ്ഞിട്ടായിരിക്കും, അയാൾക്കത് നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ അതിയും അതിന് പരിഹാരം കണ്ട് ഒരു നല്ല രക്ഷിതാവായി ഒരു നല്ല ഭർത്താവായി സ്നേഹത്തോടുകൂടെ പോയാൽ പരിഹരിക്കപ്പെടും. എന്നാലും അത് പാത്രം പരിമിതമാണോ അതല്ലെങ്കിൽ ഇത് ഒരു എന്തെങ്കിലും ഡിപ്രഷൻ ഒരു രോഗാവസ്ഥയിലേക്ക് പരിണമിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെന്താണ് ഈ ഒരു സിംപ്റ്റംസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണം അതിന് വൈദഗ്ധ്യമുള്ള ആദ്യം ഒരു നല്ലൊരു കൗൺസിലറെ, വളരെ ശാസ്ത്രീയമായി ചെയ്യാവുന്നൊരു കൗൺസിലറെ കാണിക്കുക. അയാളുടെ അഭിപ്രായ പ്രകാരം ഒരു ഡോക്ടറുടെ എന്താണ് സേവനം ആവശ്യമാണെങ്കിൽ ഒരു ഡോക്ടറിലേക്ക് എത്തേണ്ടതുണ്ടായിരിക്കും എന്നാണ് നമുക്ക് ഈ ഒരു കുറഞ്ഞ വാചകത്ത് മനസ്സിലാവും.
7: തീർച്ചയായും ഏറ്റവും ചുരുക്കിയാണ് അവർ ചോദ്യം എഴുതിയിട്ടുള്ളത്. ഇതിൽ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ പൊതുവെ രൂപപ്പെടുന്നിടത്ത് ഈ കുട്ടികളുടെ ചെറുപ്പകാലത്തെ വളർച്ച അല്ലെങ്കിൽ ഒറ്റക്കുട്ടി ഇങ്ങനത്തെ ചില ഘടകങ്ങൾ ഉണ്ടാവാറില്ലേ?
9: അത് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് ഇതിലൊരു വലിയൊരു പ്രതീക്ഷ, ഇത്തരം കേസുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും 100%. ഒന്നില്ലെങ്കിൽ മരുന്ന് കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെതായ ഒരു ജീവിതപരമായ പെരുമാറ്റങ്ങളെ കൊണ്ടും മാനസിക ബന്ധങ്ങളെ കൊണ്ടും പറ്റും. നമ്മൾ ശരിക്കും വിവാഹത്തെ കാണുന്നത് എങ്ങനെയാ വെച്ചാൽ, വിവാഹത്തിന് മുമ്പ് നിങ്ങളീ പറഞ്ഞതുപോലെ തന്നെയുള്ള എന്ത് പ്രശ്നങ്ങളും വിവാഹത്തിലൂടെ പരിഹരിക്കണം എന്നാണ്. ഒരു പക്ഷേ പാരൻസിൻ്റെ സ്നേഹം കിട്ടാതെ വന്നേക്കാം, കുടുംബജീവിതത്തിൽ പല പീഡനങ്ങളുണ്ടായ ആളുകളുണ്ടായിരിക്കാം, ആര് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതൊരു ഉത്തരവാദിത്തപ്പെട്ട കൈകളിൽ എത്തുന്നതോടുകൂടെ എന്ത് ചെയ്യും, എല്ലാം സോൾവ് ചെയ്യപ്പെടും. ഇപ്പോൾ ഒരു രോഗമുള്ളൊരു പെൺകുട്ടിയാണ് നമ്മളെ ഭാര്യയായി വന്നതെങ്കിൽ ആ രോഗം നമ്മൾ ഏറ്റെടുത്ത് എന്ത് ചെയ്യും, ചികിത്സിക്കും. ഒരു പക്ഷേ അതുവരെ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ വിവാഹത്തോടുകൂടെ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും. അതുവരെ മനസ്സമാധാനമില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടും. അതുവരെ സ്നേഹമില്ലെങ്കിൽ സ്നേഹം കിട്ടും. എല്ലാറ്റിനുമുള്ളൊരു പരിഹാരം കൂടെയാണ് ഒരു സുരക്ഷിതമായൊരു കൈകളിലേക്ക് ഒരു പെൺകുട്ടി വരിക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അത് പരിഹരിക്കപ്പെടുകയാണ് വേണ്ടത്, ഒരിക്കലും സങ്കീർണമാവല്ലോ വേണ്ടത്.
7: അപ്പോൾ ഇവിടെ ഒരു വളരെ സന്തോഷമുള്ള ഒരു വിവരമാണ്. സമാനമായി എഴുതിയ പ്രശ്നങ്ങൾ എഴുതിയ ആളുകളൊക്കെ ഉണ്ട്, അവർക്കൊരു ആശ്വാസമുള്ള ഒരു ഉത്തരമാണ് അൽഹംദുലില്ലാ വന്നിട്ടുള്ളത്. കുറച്ചൊരു വിശദമായ ഒരു ചോദ്യമാണ് അടുത്തത്. ഭാഗികമായി വായിച്ചും ബാക്കി അവരുടെ അതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞുകൊണ്ടും ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. 2.5 വയസ്സുള്ള 2 മക്കളുള്ള 24 വയസ്സ് ഭാര്യക്കും 28 വയസ്സ് ഭർത്താവിനുമുള്ള ഒരു ഫാമിലി. ഈ ഭർത്താവ് ഭാര്യയുടെ വീട്ടിലാണ് താമസം. ഈ ഒരു ഫാമിലിയിൽ ഈ ഒരു പെൺകുട്ടി ഇവിടെ എഴുതിയിട്ടുള്ള കാര്യം ഇതാണ്: അയാൾ വളരെ റോങ്ങായി പെരുമാറും, അയാൾ നിസ്കരിക്കൂല, അയാൾ സിഗരറ്റ് വലിക്കും, അയാൾ സിനിമ കാണും, അയാൾ ബഹളം ഉണ്ടാക്കും, എല്ലായിടത്തും പോയി പ്രശ്നം ഉണ്ടാക്കും. ഒരു സ്ഥലത്തും അയാൾ തെറ്റുകാരനാണെന്ന് ഇന്ന് വരെ അയാൾ സമ്മതിച്ചിട്ടില്ല. ഈ ഭാര്യൻ്റെ അടുത്ത് മോശമായി പെരുമാറും, അവസാനം അയാൾ പിണങ്ങും, മാസങ്ങളോളം വേണമെങ്കിൽ പിണങ്ങും. അത് തെറ്റ് തീരണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ കുട്ടി അങ്ങോട്ട് പോയി മാപ്പ് പറയണം. പിന്നെ ഇടയ്ക്ക് ഇയാൾ വീട്ടിൽ നിന്ന് തെറ്റി പിരിഞ്ഞു പോകും, അയാളുടെ വീട്ടിലേക്ക് പോകും. തിരിച്ചു വരാൻ വേണ്ടി കുടുംബങ്ങൾ എന്ത് ചെയ്യും, ഈ പെൺകുട്ടിനോട് നീ ക്ഷമിച്ച് ജീവിക്കുകയാണ് വേണ്ടതെന്ന് അവരുടെ കുടുംബം പറയും. അപ്പോൾ അവൾ വിളിക്കും, വരൂല. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവരുടെ അങ്കിൾ, അമ്മാവൻ, ഉമ്മൻ്റെ ആങ്ങളെ പോയി വിളിച്ചു, ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം ഇവരുടെ വിവാഹത്തിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തിരുന്നു, സ്വർണം ഡിമാൻഡ് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത ആളായതുകൊണ്ട് ഭർത്താവിൻ്റെ ഉപ്പാക്ക് അയാളെ പറ്റാത്ത പ്രശ്നമുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിയും അവരുടെ ഉമ്മയും ചെല്ലണമെന്ന് ഡിമാൻഡ് ചെയ്തു. അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചു, എല്ലാ കുറ്റവും ഇവളുടെ തലയിൽ വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, അയാൾ തിരിച്ചു വന്നു. പിന്നെയും പ്രശ്നങ്ങളായി. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ പീരീഡിലുള്ളൊരു വിഷയമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ലോക്ക്ഡൗൺ പീരീഡിൽ അയാൾ നിസ്കാരമൊക്കെ തുടങ്ങി, എന്നാലും സിനിമയും സംഗതിയും ഒക്കെ ഉണ്ട്, വളരെ മോശമായ പെരുമാറ്റമാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ അവർ തമ്മിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. സഹി കെട്ടപ്പോൾ ഇവരെന്തോന്ന് പ്രതികരിച്ചു, അയാൾ പോയി. ഇപ്പോൾ പലതവണ അവർ തീരുമാനിച്ചൊരു തീരുമാനമുണ്ട്, ഞങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന്. 4.5 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതവണ ഈ തീരുമാനം എടുത്തു, കുടുംബം പിന്തിരിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഫാമിലി അവരുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ്, അവരുടെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ ഉപ്പാനെ പറ്റി ഇതിൽ പറഞ്ഞിട്ടില്ല, ഉമ്മ അടക്കമുള്ള ആളുകൾ അവരുടെ കൂടെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ കുടുംബത്തിൻ്റെ, ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭീഷണി എന്ന് പറയുന്നത്, കുട്ടി അവരുടെ മോളെ ഞങ്ങൾ എന്ത് ചെയ്യും, ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടുവരും, നീ അടങ്ങി നിൽക്കുകയാണ്, നിനക്ക് നല്ലതെന്നുള്ളൊരു ലൈനിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതാണ്, ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കണോ, എന്നോട് പ്രശ്നമായതിൻ്റെ പേരിൽ നോമ്പെടുത്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല, മുഴുവൻ സമയം സിനിമ കണ്ടു, ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ദീർഘമായ ഒരു കുറിപ്പിലൂടെ ഈ സഹോദരി ചോദിച്ചിട്ടുള്ളത്.
9: ഇവിടെ എന്താ വെച്ചാൽ, വളരെ വലിയൊരു സംഘർഷാവസ്ഥ ഇവിടെയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഒരു നല്ല ദീനിയായ ബോധമുള്ള നല്ലൊരു കൾച്ചറുള്ള ഫാമിലിയിൽ നിന്ന് എന്താണ് അത്ര ദീനിയും ദീനി ചുറ്റുപാടില്ലാത്ത ഒരു വീട്ടിലേക്ക് എത്തിപ്പെടുമ്പോണ്ടാവുന്ന ഒരവസ്ഥ,
7: അതവരിതിൽ പറഞ്ഞിട്ട്
9: ആവണം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ, അവിടെ ചെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അവരുടെ ഒരു ദീനി സംസ്കാരം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം നമുക്കൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണല്ലോ നമ്മുടെ ദീന്. അപ്പോൾ അതില്ലാത്ത ഒരു കുടുംബങ്ങളിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികൾ വല്ലാത്ത വേദന അനുഭവിക്കും. നമുക്ക് പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും, പക്ഷേ എന്താ വെച്ചാൽ, വിവാഹം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ വരുന്ന വീഴ്ചകൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓടിച്ചെന്ന് പരിഹരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഭർത്തൃ വീട്ടിൽ എന്താണ്, അവൾക്ക് വളരെയധികം പരിമിതികളുണ്ടല്ലോ. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് അവരുടെ വിശ്വാസത്തെയോ അന്ധവിശ്വാസങ്ങളെയോ സംസ്കാരങ്ങളെയോ അതിജീവിക്കുക എന്നുള്ളത് ഒരു പെൺകുട്ടിക്ക് സാധ്യമല്ലാത്ത കാര്യമാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു സംഘർഷം. രണ്ടാമത്തൊരു സംഘർഷം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഏതൊരു വിവാഹം നടന്നാലും ആ ദമ്പതികൾ തമ്മിൽ എന്തൊക്കെ ഫൈറ്റുകൾ നടക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിലൊരു മാനസിക ഇഷ്ടമുണ്ടാകും. അവർ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയ്ക്ക് എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ്, അതൊരു കുട്ടിയും കൂടെ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും, സ്വാഭാവികമായിട്ട് അവരൊരു കുടുംബമായി മാറി. പിന്നെ എന്തു ചെയ്യും എന്ന് വിചാരിച്ചാൽ, യോജിച്ച് പോകാൻ പറ്റുന്ന യാതൊരു വിധത്തിലുള്ള അവസ്ഥകളില്ലാതിരിക്കുക, എന്നാൽ പിരിയാൻ കഴിയാതിരിക്കുകയും ചെയ്യുക. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും എന്തുകൊണ്ട് ഇദ്ദേഹം പടങ്ങി പോകുമ്പോഴൊക്കെ ബന്ധുക്കൾ പോയിട്ട് അവരെ കാൽ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇവൾക്ക് എന്താണ്, എൻ്റെ കുട്ടിയുടെ വാപ്പ എന്ന നിലയ്ക്ക് ഇയാൾ നിലനിൽക്കണം. അപ്പോൾ ഇങ്ങനത്തെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം, അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല, ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അതായത് അവരിങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്ക് ഈ ബന്ധം ഒഴിവാക്കാൻ തോന്നുന്നത്, എൻ്റെ ദീനും എൻ്റെ സംസ്കാരം മനസ്സ് ജീവിക്കാൻ പറ്റൂല, അപ്പം ഞാനിത് എത്ര നാൾ പോവും, ഈ കുടുംബത്തിലോ ഈ വ്യക്തിക്കോ ഒന്നും ഒരു ദീനിയായ മാറ്റം ഇനി വരുമില്ല, അതുകൊണ്ട് ഞാൻ ഒഴിവാകുന്നു. ഒരു സമയം അവരങ്ങനെ ചിന്തിക്കും. അപ്പോഴേക്കും അവരുടെ മനസ്സിലേക്ക് ഓർമ്മ വരും, എന്ത്, എനിക്ക് മോളുണ്ടല്ലോ, അവളെന്താ ചെയ്യുക, ഞാൻ എനിക്കൊരു ഭർത്താവില്ലാതെ അയാളൊരു സഹതാപം എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിട്ട് എന്നെ ഒഴിവാക്കിയിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ അയാളെ വിട്ടു പോകാൻ പറ്റുമോ, അതിൽ ഇസ്ലാമികമായി തെറ്റുണ്ടാവുമോ, അങ്ങനെയുള്ളൊരു സംഘർഷം. അപ്പോൾ ഇത് എടുക്കാനും വയ്യ വിടാനും വയ്യ എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ കത്തിൽ ഉടനീളം നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഇതിനൊരു പരിഹാരം പറയുമെന്ന് ചോദിച്ചാൽ, ഒരു പരിധിവരെ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ തൻ്റെ ദീനും ആദർശവും അനുസരിച്ചു കൊണ്ട് തനിക്ക് ജീവിക്കാൻ അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ടോ എന്നതാണ് നമ്മൾ ആദ്യ പരിശോധന. അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദീൻ നമ്മളൊരു കോംപ്രമൈസും ചെയ്യാതെ അനുഷ്ഠിച്ചും ആചരിച്ചും മുന്നോട്ട് പോവുക, അതിലൊരു സംഘർഷത്തിനോ പ്രശ്നത്തിനോ പോവാതിരിക്കുക. എന്നാൽ വളരെ യുക്തിപരമായ നിലക്ക് ഈ ദീനി ആശയങ്ങൾ ഭർത്താവിലേക്കും കുടുംബത്തിലേക്കും നൽകാൻ തൻ്റെ കഴിവുകളിൽ വെച്ച് കഴിവനുസരിച്ചു കൊണ്ട് ശ്രമിക്കുക. എന്നാൽ ഒരു കുടുംബജീവിതം എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുക, ഭർത്താവിന് എല്ലാ നിലക്കുമുള്ള സപ്പോർട്ട് കൊടുത്ത് അയാളെ ശരിക്കും സംരക്ഷിച്ച് അയാളുടെ എല്ലാ അവകാശങ്ങളും നിർവഹിച്ചു കൊടുത്ത്, അതായത് ഈ ദീനിയായ വിയോജിപ്പിൻ്റെ വെറുപ്പ് അവരുടെ വ്യക്തി ജീവിതത്തെ എന്താണ് ബാധിക്കാതെ അവർക്കൊരു ഫാമിലി ഭാര്യ ഭർത്താവ് എന്നുള്ള നിലക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, കുട്ടീനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോകാൻ പറ്റൂ എന്ന് അങ്ങനൊരു അവസ്ഥയിൽ ഇവർക്ക് പറ്റുമെങ്കിൽ ഈ സ്മൂത്തായിട്ട് ഈ ബന്ധത്തെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. നേരെ മറിച്ച് ഈ ആദർശത്തേക്ക് വന്നെങ്കിലേ എനിക്ക് ഈ ഭർത്താവിനെ തൃപ്തിപ്പെടാൻ പറ്റുള്ളൂ, എനിക്കിതിൽ യോജിച്ച് പോകാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുകയും അതിന് യാതൊരു സാധ്യതകളില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ വെറുതെ എന്തെയാണ് അസ്വസ്ഥമായി ദിനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നരക ജീവിതം നയിക്കാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ അവർ ചിന്തിക്കേണ്ട കാര്യം, ഇതിപ്പോൾ നമുക്കൊരു ഒരു എഴുത്തിൽ നിന്ന് കിട്ടുന്നൊരു വിവരം വെച്ച് നമ്മൾ പറയുന്നത്, അവർക്ക് ഇനി ഇതിൽ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ദീന് സംരക്ഷിച്ചുകൊണ്ട് അയാളുടെ കൂടെ, അവളുടെ വീട്ടിലാണല്ലോ ജീവിക്കുന്നത്, അതുകൊണ്ട് അവൾക്ക് അവളുടെ ദീന് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ, കുട്ടിനെ ആ നിലക്ക് വളർത്താൻ പറ്റുമോ, അദ്ദേഹവുമായി ഭർത്താവ് എന്ന നിലക്ക് അയാളെ ബഹുമാനിക്കലും ആദരിക്കലും അയാളെ കടമകൾ നിർവഹിച്ചു കൊടുക്കലും അയാളെ സ്നേഹിക്കലും ഒക്കെ ഒരു മതപരമായ കർത്തവ്യം കൂടെയാണ്. അങ്ങനെ പോകാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ക്രമേണ ആ സ്നേഹബന്ധങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അയാളെ ക്രമേണ ഈ ദീനിലേക്കും ആശയത്തിലേക്കും കൊണ്ടുവരാൻ പറ്റുമെന്ന് പരിശ്രമിക്കുക.
10: ഇതിലെ ഈ കത്തിലുള്ള രണ്ട് പ്രധാന പോയിന്റുകളുണ്ട് നമ്മൾ കവർ ചെയ്യേണ്ടത്. അതായത് ഇവരുടെ തെറ്റുകൾ ഇങ്ങനെ നോക്കി ഇല്ലാത്ത തെറ്റുണ്ടാക്കി അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ സംഘർഷതാണ്. വെറും ഒരു വിമർശകന്റെ റോളിൽ പറഞ്ഞും പീഡിപ്പിച്ചും ഇങ്ങനെ പിന്നാലെ നടക്കുന്നു, എന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്നു, അവർ മാപ്പ് ചോദിക്കേണ്ടി വരുന്നു, അതിലൂടെ അവർ തെറ്റുന്നു, അവർ അയാൾ മാപ്പ് ചോദിക്കേണ്ടിവരുന്നു എന്നുള്ള ഒരു വലിയൊരു മേഖല അതിലുണ്ട്. ദീനിയായ ആ പിന്നെ പ്രശ്നം അവരുടെ കുടുംബങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ട് ഈ ഒരു വിഷയമാണ് അവർ പ്രധാനമായി ഉന്നയിച്ചിട്ടുള്ളത്.
9: അതിപ്പോൾ എന്താ വെച്ചാൽ, ഖുറാൻ തന്നെ പറഞ്ഞൊരു സൈക്കോളജി, ഇന്നലദീന അജറമു കാനു മിന്നലദീന ആമനു ഇൽഹഖു എന്നാണ്. അതായത് കുറ്റം ചെയ്യുന്നവരുടെ ഒരു ഒരു മാനസികാവസ്ഥയാണ് എന്ത്, ശരി ചെയ്യുന്നവരെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക വിമർശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. കാരണം അവർ പാലിക്കാത്തൊരു ദീനെ ഇവർ കൊണ്ടടക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൽ കുറ്റവും കുറവും കണ്ടുകൊണ്ടിരിക്കുക, നീ എനക്ക് അങ്ങനെ ദീ ഉണ്ടെങ്കിൽ ആ പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല എന്നിട്ട് എന്താ നീ ഇങ്ങനെ നടക്കുന്നു എന്നെന്ത് ചെയ്യും, നിരന്തരമായി അവർ അവരുടേതാണെന്ന് ബാധിക്കുന്ന ആ ഒരു ആദർശം എന്നത് അവർക്കില്ലെന്ന് വരുത്താനും ഇതിലൊന്നും വലിയ കഥയില്ലെന്ന് വരുത്താനുമുള്ളൊരു ശ്രമം, അതൊരു ഒരാൾക്ക് ദീനുണ്ടായി ഒരാൾക്ക് ദീനില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭാഗത്തിൽപ്പെട്ടൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ എന്തെങ്കിലും പലപ്പോഴും എന്താ വെച്ചാൽ, അയാൾ ഇറങ്ങിപ്പോയാലും അദ്ദേഹത്തെ തേടി പോകേണ്ട ഒരു അവസ്ഥ ഇവർക്ക് വരുന്നത് എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ, ഒരു വിവാഹമാണല്ലോ, ഒരു കുട്ടിയുണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യാണ്, എന്ത് ചെയ്താലും ഇവൾ തിരിച്ചു വരും എന്നുള്ള ഒരു മനസ്സിലാക്കൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് വാക്കുകളെന്ന് മനസ്സിലാവണം. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യൂല, എത്ര പീഡിപ്പിച്ചാലും എത്ര ബുദ്ധിമുട്ടിച്ചാലും അവൾ എങ്ങും പോവില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കുട്ടിയുടെ ഭീഷണിയും കൂടി അതിൻ്റെ ഭാഗമാണ്. എന്ത് അവർ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് എതിർപ്പുകൾ ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് കുട്ടിയെ ഓർത്ത് അവൾ നിൽക്കണം. അത് എന്ത് എങ്ങനെ അവൾ നിൽക്കുമെന്ന് അവർക്കറിയാം. അവളുടെ ഒരു വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അവളെന്താണ് ശരിക്കൊരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രൂപമാണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ചില പ്രതികരണങ്ങളും ചില യുക്തിപരമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഇവരുടെ ബന്ധുക്കളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ കൂടിയാലോചനയോടുകൂടെ ഉണ്ടാകുമ്പോഴേ അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുള്ളൂ.
10: കുട്ടിയെ എങ്ങനെ ആത്യന്തികമായി നഷ്ടപ്പെടുക എന്നുള്ളൊരു പ്രശ്നം ലീഗലി ഇവിടെ സംഭവിക്കണില്ലല്ലോ.
9: അങ്ങനെ ഒന്നും ഉണ്ടാവില്ല.
10: അപ്പോൾ ആ സഹോദരിക്ക് അവരുടെ ഒരു മേഖല ഉത്തരമായി കിട്ടി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർ പിന്നീട് ചോദിക്കട്ടെ, സമയം പോലെ നമുക്ക് പ്രതികരിക്കാം. ഇനി മറ്റൊരു തലത്തിലുള്ള ഒരു ചോദ്യമാണ്, എൻ്റെ പ്രശ്നം സംശയമാണ്. ഹസ്ബൻഡ് എപ്പോഴും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അതെനിക്ക് ഭയങ്കര സംശയമാണ്. ഡയറക്റ്റായി ഞാൻ അവിഹിതങ്ങളൊന്നും കണ്ടിട്ടില്ല, എങ്കിലും എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നു. എനിക്ക് 3 കുട്ടികളുണ്ട്, അവരെ ഓർക്കുമ്പോൾ എല്ലാം മറക്കാൻ ശ്രമിക്കും. എന്നാൽ എൻ്റെ മനസ്സ് എനിക്ക് മാറ്റാൻ കഴിയുന്നില്ല. ഹസ്ബൻഡിനോട് ചോദിക്കാനും ധൈര്യമില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ തോന്നലാണെങ്കിൽ എനിക്കൊരാളെ കൊണ്ട് അപവാദം പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ കുറ്റം കിട്ടേണ്ടതില്ലല്ലോ എന്നാണ് ആ ഒരു സഹോദരി ഇവിടെ ചോദ്യമായി ഉന്നയിച്ചിട്ടുള്ളത്.
9: എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെറിയ ചെറിയ തകരാറുകളൊക്കെ ഉണ്ടെന്നൊരു സംശയം തോന്നിയാലും വല്ലാത്ത ജസ്റ്റിസും എന്നാണ്, നമ്മളതൊന്നും എന്ത് ചെയ്യണ്ട, കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടി ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, അയാൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളും പടച്ചവനും ആവട്ടെ, പടച്ചവനറിയാതെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ സ്വാഭാവികമായി എന്താ വെച്ചാൽ ഏത് തെറ്റുകളും ഏത് ഇരുളുകളിൽ കഴിയുന്നതും എന്തെങ്കിലും ഒരിക്കൽ എന്ത് ചെയ്യും, സൂര്യ വെളിച്ചത്തിലേക്ക് വരും എന്നുള്ളതാണ്, പുറത്തു വരും. അപ്പം എന്താ വെച്ചാൽ വെയിറ്റ്, കാത്തിരിക്കുക. അതങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അയാൾ തന്നെ അത് തിരിച്ചറിവുണ്ടാവും. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ സഹോദരി അനുഭവിക്കുന്നതൊരു വല്ലാത്ത മാനസിക സംഘർഷമാണ്. ഒന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സദാചാര ജീവിതത്തിൽ സംശയം തോന്നുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാര്യയ്ക്കോ ഒരു ഭർത്താവിനോ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതൊരു ആത്മരോഷം ഉണ്ടാകുന്ന കാര്യം, ചിലപ്പോൾ കൊന്നു കളഞ്ഞാലോ എന്ന് ചിന്തിക്കുമെന്ന് പറഞ്ഞല്ലോ, അത്രമാത്രം ആത്മരോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു ഭയങ്കര മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒന്നാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ അയാളുടെ ഒരു വെറുപ്പും ഒരു വിശ്വാസക്കുറവും സ്വാഭാവികമായി മനസ്സിൽ രൂപപ്പെട്ട് വരും. അപ്പോൾ അത് പെരുമാറ്റങ്ങളിലും ഉണ്ടാവും. അയാൾക്ക് അങ്ങനെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടൊരു സേവനമൊന്നും ചെയ്യാനും അദ്ദേഹത്തെ സ്നേഹിക്കാനൊന്നും ഇവർക്ക് പറ്റാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു സ്ത്രീക്ക് പറ്റിക്കോളുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ആത്മരോഷം ഉണ്ടാകുന്ന കാര്യം അവരോട് അവർക്ക് അതിങ്ങനെ സഹിച്ച് എട്ടങ്ങേറായി മനസ്സിലിട്ടങ്ങാണ്ട് പോകണമല്ലോ ഈ കാര്യം. പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ ഇവർക്ക് നേരിട്ട് ഇവിടെ പെരുമാറ്റങ്ങളിൽ എന്ത് ചെയ്യും, അത് ഒരു പരിധിവരെ സ്വാധീനിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. ഭർത്താവായിട്ടുള്ള ഇങ്ങനെ ഒരാളാണെന്ന് വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് എല്ലാ അർത്ഥത്തിലും അവരുടെ ശാരീരിക ബന്ധങ്ങളിലും മാനസിക പെരുമാറ്റങ്ങളിലും അനുസരണത്തിലും പ്രതികരണത്തിലും എല്ലാം എന്ത് ചെയ്യും, ഈ സംശയം ശരിക്കും പ്രതിഫലിക്കുന്നുണ്ടാവും. അപ്പോൾ രണ്ടാളും തമ്മിൽ പറഞ്ഞിട്ടില്ലെങ്കിലും എന്നെപ്പറ്റി ഇങ്ങനെ ഒരു സംശയമുണ്ടെന്ന് അയാൾക്കും എന്താണ് തിരിച്ച് രണ്ടു പേർക്കും അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. അതിപ്പോൾ സത്യത്തിൽ അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ശരിക്കും അത് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അവരുടെ കുടുംബജീവിതത്തെയും ദാമ്പത്യത്തെയും സ്നേഹത്തെയും ഒക്കെ ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് മാറ്റിക്കൊണ്ടുവരാമെന്നുള്ളതാണ്. അതിലിപ്പോൾ നമ്മളൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് മിക്കവാറും എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഒരു സംശയത്തിൻ്റെ ചെറിയൊരളവ് ഉണ്ടാവും. പക്ഷെ അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കൂടും, ചിലപ്പോൾ അത് യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ എനിക്കെൻ്റെ ഭാര്യയെക്കുറിച്ചൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ അതെന്താണ് എൻ്റെ ഒരു അവളുടെ ആങ്ങളോടോ അവളുടെ വാപ്പനോട് പോലും സംസാരിച്ചാൽ പോലും ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, എനിക്ക് ആ സംസാരങ്ങൾ മുഴുവനും അങ്ങനെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത് വന്നത്, അതോ ചില തെളിവുകൾ അവർക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ വ്യക്തമായൊരു തെളിവ് കിട്ടുന്നത് വരെ ഹദാ ബുഹ്താൻ അല്ലെങ്കിൽ ഇതൊരു വലിയ ഒരു കളവാണ് എന്ന് വിചാരിക്കാം, അന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കാം. ഒരു തെളിവോടുകൂടെ അത് പുറത്തു വരുന്നത് വരെ എന്ത് ചെയ്യുക, അത് എൻ്റെ ഒരു തോന്നലായിരിക്കും ഒരു സംശയമായിരിക്കും എന്ന് എന്ത് ചെയ്യുക, മനസ്സിനെ വിശ്വസിപ്പിച്ചിട്ട് അയാൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല എന്ന നിലക്ക് എന്ത് ചെയ്യുക, ജീവിക്കാൻ ശ്രമിക്കലാണ് ഇപ്പോൾ അവർക്ക് ഏറ്റവും നല്ലത്. ആ ഒരു കാലയളവിൽ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് ശരിക്കൊരു ദീനും വിശ്വാസമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊന്നും പ്രത്യക്ഷമായി പറയാതെ ദീനിയായിട്ട് അദ്ദേഹത്തെ ഒരു മാറ്റം. എത്രയോ ആളുകൾ ഇപ്പോൾ ഈ ക്ലാസ്സും റേഡിയോ ഒക്കെ കേട്ടിട്ട് ഭയങ്കര ദീനിയായ ആളുകളായി മാറുന്നില്ല. അതേപോലെ എന്ത് ചെയ്യാം, ഒരു മഴ പെയ്താൽ ആ ഭൂമിയിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ മുളച്ചു വരുന്നത് പോലെയും അതിന് ഈർപ്പവും അതിന് ജീവനും കിട്ടുന്ന പോലെ എന്ത് ചെയ്യും, ആരും ഉത്ബോധനങ്ങളെ കൊണ്ട് മാറും. അപ്പം അതൊക്കെ ക്രമേണ എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാനൊരു ശ്രമം നടത്തിയാൽ ഇൻഷാല്ലാ ഒരു സമ്പൂർണ്ണമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയേക്കും.
10: നേരത്തെ ഒരു ചർച്ചയിൽ ആരിസ്ക പറഞ്ഞൊരു പോയിന്റ് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരികയാണ്. അതായത് ഒരാള് കണ്ണിൽ ഒരാള് വേറൊരാളായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കണ്ടാൽ പോലും അത് പറയണമെങ്കിൽ നാല് സാക്ഷി വേണം എന്നൊരു തത്വം ഉണ്ടല്ലോ. അപ്പൊ തീർച്ചയായും ഒരു വ്യക്തിയെ അയാൾക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും അറിയാതെ ഊഹത്തിൽ ഇങ്ങനെ കുടുംബജീവിതം ഈ സഹോദരി വഷളാക്കേണ്ടതില്ല എന്ന് തന്നെ നമുക്ക് അവർക്ക് ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ ആരിസ്ക പറഞ്ഞതിന്റെ ഒരു പ്രായോഗിക നിർദ്ദേശം, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ ഇപ്പം പീസ് റേഡിയോ പ്രൊമോട്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ ഇപ്പം 500 ഒരുപാട് ആളുകൾ കേൾക്കണേ, ഏകദേശം ഇപ്പം നമുക്ക് 59 രാജ്യങ്ങളിൽ 500 പഠിതാക്കളുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് രണ്ടാൾക്കും ഉറങ്ങണീന്റെ മുമ്പ് ടൈം നിശ്ചയിച്ച് കേൾക്കാം അല്ലെ. അങ്ങനത്തെ ചില കാര്യങ്ങൾ കൂടി അവർക്ക് സ്വീകരിക്കാം എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. പ്രശ്നങ്ങൾ നിങ്ങൾ എഴുതി നൽകിയത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് സെക്ഷനിൽ നിന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരുപാട് കുറിപ്പുകൾ തീർച്ചയായും ഉണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും തീവ്രമായതെന്ന് തോന്നുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. ഈ ഏഴ് ദിനത്തിൽ നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടി, നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി. ഓരോ ഇഷ്യൂസും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും നമ്മുടെയൊക്കെ ജീവിതം എത്രമാത്രം അനുഗ്രഹീതമാണ്. ഇതിലെ ടെക്സ്റ്റുകളിലൂടെ പോകുമ്പോൾ പലപ്പോഴും ഞാൻ ആലോചിക്കാറുള്ളത് അതാണ്, അൽഹംദുലില്ല എന്ന് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് മനസ്സുകൾ ഇണങ്ങുക എന്നതും മനുഷ്യർ അടുക്കുക എന്നതും അവരുടെ സ്വഭാവ പെരുമാറ്റ സംസ്കാരങ്ങൾ ഒരിടത്തിൽ യോജിക്കുക എന്നതും അള്ളാഹുവിന് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. ആ നിലക്ക് നമ്മളൊക്കെ അനുഗ്രഹീതരാണ്. ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു അതിൽ നിന്നൊക്കെ പരിഹാരങ്ങൾ നൽകുമാറാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന കാരണം നിങ്ങൾക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നു. വലക്ക ബിമിസിൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് മലക്കു പ്രാർത്ഥിക്കും എന്നാണ്. അതുകൊണ്ട് പിശുക്കണ്ട ഈ നല്ല ദിനത്തിൽ, ഒരാളും പിശുക്കണ്ട, എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ പീസ് റേഡിയോ സാമ്പത്തിക കാര്യങ്ങൾ നമ്മളിങ്ങനെ റമദാനിൽ നിരന്തരം ഉന്നയിച്ചിരുന്നു, റേഡിയോയിൽ നിരന്തരം പറയാറുണ്ട്. അതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ആരും നമ്മുടെ ഒരു ഇറിറ്റേഷനും ഒരു വിഷമവും ഈ കാലം വരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. ഈ റമദാൻ്റെ ദിനങ്ങളിലും വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. പല തുള്ളികളിൽ നിന്ന് ഇറ്റിയിറ്റി വീഴുന്ന വെള്ളത്തുള്ളികൾ അതിങ്ങനെ ഒരു ചെറിയ ചാലിലൂടെ ഒഴുകി പിന്നീട് ഒരു തോട്ടിലെത്തിയതൊരു പുഴയായി കടലിലെത്തും പോലെയാണ് പീസ് റേഡിയോ അതിൻ്റെ മൂവ്മെൻ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ നൽകിയ പണം മുടക്കുമ്പോൾ ഇതിനൊക്കെ ഉത്തരം കിട്ടുന്നുണ്ട് എന്നത് നിങ്ങൾക്കും ഒരു എഹ്തിസാബിനും ഒരു പുണ്യപ്രതീക്ഷക്കുള്ള, ഞാൻ കൊടുത്തത് ഇത്തരമൊക്കെ ആളുകൾക്കാണല്ലോ ഉപകാരപ്പെടുന്നത് എന്നൊരു ചിന്ത കൂടി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ ഇതിൻ്റെ തുടർ എപ്പിസോഡുകൾ നിങ്ങളുടെ കൂടുതൽ ഇഷ്യൂസും കാര്യങ്ങളും നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ എപ്പിസോഡുകൾ ഉണ്ടാകും. സ്നേഹക്കൂട് അതിൻ്റെ തുടർച്ചകൾ ഉണ്ടാകും. സ്നേഹക്കൂടിൽ മധുരമുള്ള ദാമ്പത്യവുമായി ബന്ധപ്പെട്ട പുതിയൊരു പരമ്പര ആരംഭിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ വിഷയങ്ങളിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം തൽക്കാലം വിടവാങ്ങുന്നു. ഈദിൻ്റെ സന്തോഷങ്ങൾക്കിടയിലും നമുക്ക് ഒരുപാട് വേദനകളുണ്ട്, വിശേഷിച്ച് പ്രവാസി സുഹൃത്തുക്കൾ. ഒരുപാട് ആളുകൾ രോഗികളാണ്, സംശയാസ്പദമായ ഘട്ടങ്ങളിലാണ്. പലരുടെയും കുടുംബങ്ങൾ സഹിതം അവിടെ താമസിക്കുന്നവരാണ്, ക്വാറന്റൈനിൽ പോകേണ്ട ഘട്ടത്തിലാണ്. ചികിത്സ തന്നെ ലഭ്യമാകാത്ത സാഹചര്യവും പലർക്കുമുണ്ട്. പീസ് റേഡിയോ നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രവാസികളോട് പറയുന്നു, സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ പീസ് റേഡിയോ നമ്പറിൽ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ട മാനസിക പിന്തുണകൾ, അവിടെ എന്തെങ്കിലും അർത്ഥത്തിൽ അവിടുത്തെ ഏതെങ്കിലും ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുകളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിലൊക്കെ പറയുക. പ്രാർത്ഥിക്കണം നമുക്കെല്ലാവർക്കും വേണ്ടി. അതിഥി തൊഴിലാളികൾ അവരവരുടെ വീട് അണഞ്ഞിട്ടില്ല, ഇപ്പോഴും പൊട്ടിയ കാലുകളുമായി അവരവരുടെ നടത്തം തുടരുകയാണ്. നമുക്കറിയാം വേദനാജനകമാണ്. പല വീടുകളും ലോക്ക്ഡൗൺ കാരണം സാമ്പത്തിക പ്രയാസത്തിലാണ്. പലരുടെയും കച്ചവടങ്ങൾ ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം ഇതേ സമയത്ത് വീണ്ടും ഇൻഷാല്ലാ കാണാം. അമീൻ അമീൻ. ബ്രഹ്മത്തിഖർ ഇബ്രാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
11: സമകാലിക സാഹചര്യത്തിൽ ജീവിത പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ ഓൺലൈൻ കൗൺസിലിംഗിൽ ശ്രോതാക്കൾ കേട്ടത്.
12: ചെറിയ പെരുന്നാളിൻ്റെ ഈ സന്തോഷ സുദിനത്തിൽ ഓൺലൈൻ കൗൺസിലിംഗിൽ ശ്രോതാക്കളോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം,
11: പീസ് റേഡിയോ കോർഡിനേറ്റർ താജുദ്ദീൻ സലാഹി എന്നിവർ. ഷവ്വാലമ്പിളി ഈദ് ദിന പ്രത്യേക പരിപാടികൾ തുടരുന്നു.

0: എന്റെ പേര് മുഹമ്മദ് ഷഹീദ്, ഭാര്യന്റെ പേര് ജംസീന. ഞങ്ങളെ ജീവിതത്തിലെ ആദ്യത്തെ കൺമണിയാണ് ആസിം എന്ന ഞങ്ങളെ പൊന്നാരം മോന്. ഇവന്റെ ജീവിതം എന്ന് പറഞ്ഞാല് ഇവിടെ പറഞ്ഞ പോലെ തന്നെ 4 മാസത്തില് ആണ് ഇത് അറിയുന്നത്. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു 4 മാസമായി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോ ഇങ്ങനൊക്കെ പ്രശ്നമുണ്ട്, ഉടൻ അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്ക് ഒന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. മനസ്സില് സൃഷ്ടാവ് തോന്നിപ്പിച്ചത് ഞാൻ എപ്പോഴും സൃഷ്ടാവിനോട് ചോദിക്കാറുണ്ട്, നീ പരീക്ഷിക്കുമെന്ന് ഞങ്ങളെ ഖുർആനിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ചോദിച്ചു, പഠിച്ചവനെ അനക്കിന്നിഷ്ടല്ലേ, നീ പരീക്ഷിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, ഞാനാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല. പരീക്ഷണം അങ്ങനെയാണല്ലോ എല്ലാവരും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലേക്ക് ഓടിയത് അതൊരു പരീക്ഷണമായിരിക്കും. അങ്ങനെ പിന്നെ ഡോക്ടർമാർ ഒരുപാട് കമ്പൾസ് ചെയ്തു അബോർട്ട് ചെയ്യാൻ. ഞങ്ങൾ ഉറച്ച തീരുമാനത്തിൽ നിന്ന് എന്തു വന്നാലും സ്വീകരിക്കുന്നില്ല.
1: പലപ്പോഴും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കുട്ടിയുടെ പിതാവാണ് സംസാരിച്ച്, പിതാവിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ആസിമിൻ്റെ പിതാവായിരുന്നു സംസാരിച്ചത്. ആസിം കഴിഞ്ഞ ഈ അടുത്ത് നടന്ന നാഷണൽ ഗെയിംസിൽ നീന്തലിൽ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി കൂടിയാണ്. പലപ്പോഴും നമുക്കെല്ലാം മാതൃകയാണ് ആസിം.
2: തീർച്ചയായിട്ടും
1: നമുക്ക് മാതൃകയാണ്. പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടും പരിമിതികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടും അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ജനനസമയത്ത് അവരുടെ മാതാപിതാക്കൾ സഹിച്ച കുറച്ച് പ്രയാസങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്റർവ്യൂവിൽ പറയുന്നത് നമ്മൾ കേട്ടത്.
2: പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നമ്മൾ ശ്രദ്ധിച്ചത് കാരണം 4 മാസം ഡോക്ടർ പിന്നെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഉറച്ച തീരുമാനം എടുത്തു അവിടെ. കാരണം ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ജനിതക പ്രശ്നങ്ങളുണ്ട്, അവയവങ്ങൾ ഉണ്ടാവൂല, അതുപോലെ തന്നെ ബുദ്ധി ഉണ്ടാവൂല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട്, പഠിച്ചവൻ എന്നെ പരീക്ഷിക്കുകയാണോ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അതിൽ നിന്ന് അവർ പിന്മാറി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വിധിയിലുള്ള വിശ്വാസത്തിൽ, വിശ്വാസികളെ സംബന്ധത്തോളം, അതായത് മുസ്ലിമീങ്ങളെ സംബന്ധത്തോളം, വിധിയിൽ ഏതൊരു കാര്യം വന്നാലും അത് പഠിച്ചവൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ ആശ്വാസം ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അന്ന് അവരാലോചിച്ച ആ പ്രയാസത്തിന് ഇന്ന് ആ കുട്ടിയെ കൊണ്ട് അവർക്ക് സന്തോഷം മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
1: പറയുന്നുണ്ട് ഞാൻ ആസിമിന്റെ ഉപ്പയാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. വളരെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്.
2: വലിയൊരു പോയിന്റാണ് അത്. കാരണം ആ 4 മാസത്തെ കുട്ടിയെ അവർ അബോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് പറയാൻ പറ്റൂല. അന്നെടുത്തൊരു തീരുമാനത്തിൽ അത് പടച്ചു അങ്ങനെ തോന്നിച്ചിട്ടുണ്ടാവും. വലിയൊരു കാരണം ആദ്യത്തെ ഒരു കുട്ടിയെ ജനിതക പ്രശ്നത്തോടു കൂടി ലഭിക്കുക എന്ന് പറഞ്ഞ ഒരു പിതാവിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഏതൊരു മാതാപിതാക്കളും തൻ്റെ പ്രസവിക്കുന്ന കുഞ്ഞ് അത് ഒന്നല്ല 5-ാമത്തെ കുട്ടിയാണെങ്കിലും നല്ല ആരോഗ്യമുള്ള കുട്ടീനെ കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. കുട്ടികളില്ലാത്ത എത്രയോ മാതാപിതാക്കളുണ്ട്, എത്രയോ പിന്നെ ദമ്പതിമാരുണ്ട്, ഉള്ളവർക്ക് നല്ല സ്വാലിഹത്തായ മക്കൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ പ്രാർത്ഥന വലിയൊരു നമ്മുടെ വിശ്വാസിയുടെ ആയുധമാണ്. നമുക്കൊക്കെയും ദാമ്പത്യ ജീവിതത്തോടെ ലഭിക്കുന്ന മക്കളൊക്കെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള മക്കൾ ലഭിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യേണ്ടവരാണ്. പക്ഷേ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ഇങ്ങനെയുള്ള പരീക്ഷണം നൽകിക്കൊണ്ട് അത് അവരെ പരീക്ഷിക്കുകയല്ല, നമുക്കും കൂടി പരീക്ഷണമാണ്. ഇപ്പോൾ അവയവങ്ങളില്ലാതെ ജനിച്ച ആ കുട്ടിയെ സംബന്ധിച്ചോളം നമ്മുടെ നാളിച്ച് നോക്കിയേ, കയ്യും കാലും കണ്ണും കാതൊക്കെ ഉണ്ടായിട്ട് നമ്മളെന്ത് നേടി, അവനിപ്പോൾ നേടിയ ആ ഒരു ലെവലും നമ്മുടെ ഒരു ലെവലും ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പടച്ചവനെ ഒരു കുറവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു എന്തെങ്കിലും പോസിറ്റീവ് അവർക്ക് അള്ളാഹു നൽകും എന്നും കൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും.
1: തീർച്ചയായിട്ടും ആസിമും നമുക്ക് മാതൃകയാണ്, ആസിമിൻ്റെ മാതാപിതാക്കളും നമുക്ക് മാതൃകയാണ്.
2: തീർച്ചയായിട്ടും
1: ആസിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇല്ലായ്മകളെ പറയുന്നവരാണ് നമ്മൾ. നമ്മൾ ആദ്യം ലൈവിൻ്റെ ആദ്യത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ കാണുക ഇല്ലായ്മകളെ കുറിച്ചാണ്. എന്നാൽ പരിമിതികളിൽ നിന്നുകൊണ്ട് ആസിം അവൻ്റെ നാട്ടിൽ കുറെ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്നാമതായി അവൻ പഠിക്കുന്ന LP സ്കൂൾ അവൻ മുഖ്യമന്ത്രിയെ കാണുകയും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കാണുകയും അങ്ങനെ അത് UP സ്കൂളാക്കി മാറ്റി വീണ്ടും ഹൈസ്കൂളാക്കാനുള്ള പരിശ്രമത്തിലാണ്.
2: അതിന്റെ നെട്ടോട്ടം അതിങ്ങനെ അതിൽ ഫുള്ള് കേട്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈക്കോടതി വരെ പരിഗണനയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മറ്റുള്ള അത് അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് ശേഷം ഒരു തലമുറക്ക് തന്നെ ഇത് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സമരം നടത്തുന്ന ആ കുട്ടി പറയുന്നുണ്ട്.
1: തീർച്ചയായിട്ടും അപ്പോൾ പരീക്ഷണങ്ങൾ മുന്നിൽ വരുമ്പോൾ അതിൽ പതറാതെ, അത് റബ്ബിന്റെ പരീക്ഷണമാണ്. അദ്ദേഹം പറഞ്ഞ അസുവിന്റെ ഉപ്പ പറഞ്ഞ കേൾക്കാം, റബ്ബ് എന്താ എന്നെ പരീക്ഷിക്കാത്തത്, ഞാൻ ആദ്യം ആലോചിച്ചു, അപ്പോഴാണ് ഈ പരീക്ഷണത്തിന്റെ മുന്നിൽ വന്നത്. റബ്ബ് പരീക്ഷിക്കും തീർച്ചയാണ്. നമ്മുടെ ജീവിതം എന്നുള്ളത് പരീക്ഷണത്തിന് മാത്രമായിട്ട് നമ്മെ നിയോഗിക്കപ്പെട്ടതാണ്. പരീക്ഷണങ്ങൾ മുന്നിലുണ്ടാകും, പരീക്ഷണങ്ങൾ മുന്നിൽ ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്യുകയും അതിൽ ക്ഷമിക്കുകയും ചെയ്യണം. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം എന്ന്
2: ഖുർആനിൽ പറഞ്ഞ കാര്യം കൂടിയാണ്. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞല്ലോ, വല നബ്ലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാന അവിടെ സന്തോഷിക്കുന്നവർ, സന്തോഷ വാർത്ത അറിയിക്കുന്ന ആർക്കാണ്?
1: ക്ഷമിക്കുന്നവർക്കാണ്. അപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരീക്ഷണങ്ങളെ നേരിടാനും അവിടെ ക്ഷമിക്കാനും എല്ലാം നമുക്ക് കഴിയേണ്ടതുണ്ട്. പല രീതിയിലും നമ്മെ പരീക്ഷിക്കും. ആയത്തിൽ തന്നെ കാണാം, ഹൗഫ് ഭയം കൊണ്ട്, പേടി കൊണ്ട്, ധന ആള് നഷ്ടം കൊണ്ട്, എല്ലാം ഫലനഷ്ടം കൊണ്ട് എല്ലാം നമ്മെ പരീക്ഷിക്കും. ഏതൊരു പരീക്ഷണത്തിന് മുമ്പിലും നിരാശപ്പെടാതെ, എന്തിനാ റബ്ബ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് എങ്കിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, നമ്മളെന്ത് കുറ്റാ ചെയ്തത്, അത് നിരാശയുടെ ധിക്കാരത്തിൻ്റെ സ്വരങ്ങൾ. പലപ്പോഴും എന്ത് പരീക്ഷണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ട് നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത്, ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലാലോ എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും, ഒറ്റപ്പെട്ടാണെങ്കിൽ പോലും.
2: അതെ, ഈ പരീക്ഷണങ്ങൾ ലഭിക്കുന്ന സമയത്തും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, പക്ഷെ അത് അതിനെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. ഇല്ലായ്മയെക്കുറിച്ച് മാത്രമാണ് പലപ്പോഴും ആൾക്കാർ സംസാരിക്കാറുള്ളത്. ഒരു ഉദാഹരണത്തിന്, ഒരാളുടെ കച്ചവടം എങ്ങനെയുണ്ട് വെച്ചാൽ ഭയങ്കര മോശമാണ് പറയുക. ഇത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അയാൾ ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ അപ്പുറത്തുള്ള പോസിറ്റീവ് കാണാതെ നെഗറ്റീവ് മാത്രം കാണുന്ന അവസ്ഥയിലാണ് പലപ്പോഴും ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആൾക്കാർ അതിലിങ്ങനെ പരിതപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം അള്ളാഹു നൽകിയ നിയമത്തിലെ തിരിച്ചറിയുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, ഈ പ്രയാസങ്ങൾ പറച്ചിലുണ്ടാവില്ല
1: തീർച്ചയായിട്ടും. അപ്പോൾ പരീക്ഷണങ്ങളിൽ പതറാതെ മുന്നോട്ട് പോവുക. പരീക്ഷണങ്ങൾ ഞാൻ മുന്നത്തെ ഒരു ലൈവിൽ സൂചിപ്പിച്ചിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ, ഒരു സ്വഹാബി കടന്നു വന്നു, ഒരു വ്യക്തി കടന്നു വന്നു. പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല പരീക്ഷണവും നേരിട്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പരീക്ഷണവും നേരിട്ടിട്ടില്ല, ഒരു പനി പോലും എനിക്ക് ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, നരകാവകാശിയെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നോക്കിക്കൊള്ളട്ടെ എന്ന്. അപ്പോൾ പരീക്ഷണങ്ങളൊന്നുമില്ലാത്തവർ എല്ലാവരും നരകത്തിലാണ് എന്നല്ല, വഹിയുടെ അടിസ്ഥാനത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തി നരകത്തിലാണ് എന്ന് പഠിപ്പിച്ചത്. അപ്പോൾ അത് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്തെന്ന് വെച്ചാൽ, പരീക്ഷണങ്ങൾ ഉണ്ടായാലേ ജീവിതത്തിൽ നമുക്ക് സ്വർഗത്തിൽ, നമ്മൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ സുഖപരമായി ജീവിച്ച് നമ്മൾ മരിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൻ്റെ നമുക്ക് ജീവിത വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാവണം, അതിൽ നമ്മൾ ക്ഷമിക്കണം. അതൊരു വിശ്വാസിയുടെ ക്വാളിറ്റി കൂടിയാണ്, ഏതൊരു പരീക്ഷണത്തിൽ അവൻ ക്ഷമിക്കും, അതവന് ഹൈറാണ് എന്ന് റസൂൽ പഠിപ്പിച്ച കാണാൻ സാധിക്കും.
2: വിശ്വാസികളെ സംബന്ധിച്ചോളം ഒരുപാട് സന്തോഷങ്ങളാണ് വിശുദ്ധ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്ത് വന്നാലും അത് റബ്ബിൽ നിന്നുള്ള ഒരു വിധിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ആശ്വാസമാണ്. ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്ത് ബാധിക്കുകയാണെങ്കിലും അത് അള്ളാഹു മുമ്പേ തീരുമാനിച്ച കാര്യങ്ങളാണ്.

0: പത്രിക പ്രസിദ്ധീകരിച്ച മുഖമൊഴിയിൽ ഗോദി മീഡിയ അഥവാ ഭരണകൂട നാവ്. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഗോദി മീഡിയ അഥവാ ഭരണകൂട നാവ്, ആധുനിക സാമൂഹിക ജീവിതത്തിലെ അവശ്യഘടകവും മനുഷ്യന്റെ ചിന്തയെയും മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും സ്വാധീനിക്കാൻ കഴിവുള്ള സംവിധാനമാണ് മാധ്യമങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥിതിയുടെ നാലാം തൂണും ജനാധിപത്യത്തിന്റെ കാവലാളായിട്ടുമാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അധാർമികതയും അരാജകത്വവും അഴിമതിയും അരങ്ങു തകർക്കുമ്പോൾ തിരുത്തലുകൾക്ക് വഴി തുറക്കുന്നത് മാധ്യമങ്ങളുടെ ധീരമായ ഇടപെടലുകളാണ്. മാധ്യമങ്ങൾക്ക് അവയുടെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ സ്വാതന്ത്ര്യം നൽകണം. എന്നാൽ ഭരണകൂടവും വ്യവസായികളുമാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നാണ് സമകാലിക സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് ശരിയായ വാർത്തകളും സന്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകാൻ സാധിക്കാതെ വരുന്നു. നുണകളും അവാസ്തവങ്ങളായ കാര്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിച്ച് സത്യമെന്ന് വരുത്തി തീർക്കുക മാത്രമല്ല, ജനങ്ങൾക്കെന്ത് വിവരം നൽകണം, എന്ത് വിവരം നൽകേണ്ട എന്ന് തീരുമാനിക്കുന്നതിലേക്കും മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവർ എത്തിച്ചേരുന്നു. വാർത്താവിനിമയ സംവിധാനത്തിന് പുറമെ നിന്നുള്ള ഇടപെടൽ, അത് സർക്കാരിൽ നിന്നോ മറ്റാരെങ്കിലും നിന്നോ ആയാലും മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ അവിശ്വാസവും തെറ്റിദ്ധാരണയും വളർത്താൻ വേണ്ടി ബോധപൂർവം ശ്രമം നടത്തുന്ന ചില പത്രങ്ങളും ചാനലുകളുമുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന അരുതായ്മകളും ഭരണതരത്തിലുള്ള അഴിമതിയും ഇല്ലായ്മ ചെയ്യുന്നതിലും അനീതിക്കിരയാകുന്നവർക്ക് ന്യായമായ നീതി നേടിക്കൊടുക്കുന്നതിലുമുള്ള മാധ്യമങ്ങളുടെ പങ്ക് ചെറുതല്ല. ഹിന്ദി പ്രൈം ടൈം വാർത്താ ചാനലുകളും മറ്റു ചില മുഖ്യധാരാ മാധ്യമങ്ങളും ഗോദി മീഡിയ എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഗോദി എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം മടിത്തട്ട് എന്നാണ്. പ്രശസ്ത ഇന്ത്യൻ മാധ്യമപ്രവർത്തകനായ രവീഷ് കുമാറാണ് ഈ പ്രയോഗം ജനകീയമാക്കിയത്. ഭരണകൂടത്തിന്റെ മടിയിലിരുന്ന് വാർത്തകൾ ചെയ്യുന്ന മാധ്യമങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഗോദി മീഡിയ എന്ന പേര് വിളിച്ചു തുടങ്ങിയത്. സർക്കാരിന്റെ വീഴ്ചകളെയോ ജനകീയ പ്രശ്നങ്ങളെയോ വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയവയൊന്നും ചർച്ച ചെയ്യുന്നതിന് പകരം എപ്പോഴും ഭരണകൂടത്തെ അനുകൂലിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുക, സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ, സാമൂഹിക പ്രവർത്തകർ, ജനകീയ സമരങ്ങൾ നടത്തുന്നവർ എന്നിവരെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മതപരവും വർഗീയവുമായ ചർച്ചകൾക്ക് ചാനലുകളിൽ അമിത പ്രാധാന്യം നൽകുക തുടങ്ങിയവയാണ് ഗോദി മീഡിയകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ നാലാം തൂണായി നിന്ന് ഭരണകൂടത്തെ ചോദ്യം ചെയ്യേണ്ട മാധ്യമങ്ങൾ അതിനു പകരം സർക്കാരിന്റെ PR പബ്ലിക് റിലേഷൻസ് ഏജൻസികളെപ്പോലെ പ്രവർത്തിക്കുന്നത് ജനാധിപത്യ രാഷ്ട്രത്തിന് അപമാനം തന്നെയാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, ഗോദി മീഡിയ അഥവാ ഭരണകൂടനാവ്. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട് പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും

0: ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഹൃദയവസന്തം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 19 മുതൽ 22 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സുലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار ويصب من فوق رؤوسهم الحميم.

0: أن يخرجوا منها من غم أعيدوا فيها وذوقوا عذاب الحريق.
1: പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളും മനുഷ്യരിൽ ധാരാളം ആളുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അഹങ്കാരിയായി അതിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, അവനെ അള്ളാഹു നിന്ദിക്കും. അള്ളാഹുവിൻ്റെ അപമാനം കിട്ടിയാൽ പിന്നീട് അവനെ ആദരിക്കാൻ മറ്റൊരാളുമുണ്ടാവുകയില്ല എന്ന കാര്യങ്ങളാണ് നാം വിശദീകരിച്ചത്. ഇൻഷാ അള്ളാഹ് ഇന്ന് ഈ അധ്യായത്തിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആയത്തുകളുടെ അർത്ഥം നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. ഹാദാനി ഖസ്മാനി, ഈ രണ്ടു വിഭാഗം. ഹാദാനി ഖസ്മാനി, ഈ രണ്ട് വിഭാഗം. ഇഖ്തസമു ഫീ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ കാര്യത്തിലാണ് അവർ രണ്ട് കക്ഷികളായി മാറിയത്. അവർ രണ്ട് എതിർകക്ഷികളായത് രക്ഷിതാവിൻ്റെ കാര്യത്തിലാണ് അവർ രണ്ട് എതിർകക്ഷികളായിട്ട് മാറിയത്. ഫല്ലദീന കഫറു, എന്നാൽ അവിശ്വസിച്ചതായ ആളുകൾ, അവിശ്വസിച്ചതായ ആളുകൾ. കുത്തിയാത്ത് ലഹും, അവർക്ക് വേണ്ടി മുറിക്കപ്പെടും, അവർക്ക് വേണ്ടി മുറിച്ചെടുക്കും. സിയാബും മിന്നാരിൻ, സിയാബ് വസ്ത്രങ്ങൾ. മിന്നാരിൻ, നരകത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ അഥവാ തീയിൻ്റെ വസ്ത്രങ്ങളാണ് അവിശ്വാസികളായ ആളുകൾക്ക് മുറിച്ചെടുക്കുക. യുസബ്ബു, ചൊരിയും. മിം ഫൗക്കി റുഊസിഹിം, അവരുടെ തലക്കു മുകളിലൂടെ, അവരുടെ തലക്കുമീതെ ചൊരിയപ്പെടുന്നതാണ് അൽ ഹമീം, തിളക്കുന്ന ചൂടേറിയ വെള്ളം അവരുടെ തലക്കു മുകളിലൂടെ ചൊരിയുന്നതാണ് എന്നർത്ഥം. ഫഹാദാനി ഖസ്മാനി, ഈ രണ്ട് വിഭാഗം എതിർകക്ഷികളാണ്. ഇഖ്തസമു ഫീ റബ്ബിഹിം, അവരവരുടെ രക്ഷിതാവിൻ്റെ കാര്യത്തിലാണ് എതിർകക്ഷികളായി മാറിയത്. ഫല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ. കുത്തിഅത് ലഹും സിയാബും മിന്നാരിൻ, അവർക്ക് വേണ്ടി തീയിൻ്റെ വസ്ത്രങ്ങൾ മുറിക്കുന്നതാണ്. യുസബ്ബു മിം ഫൗക്കി റുഊസിഹിമുൽ ഹമീം, അവരുടെ തലക്കുമീതെ തിളച്ച വെള്ളം ചൊരിയുന്നതുമാകുന്നു. യുസ്ഹറു ബിഹി, അത് നിമിത്തം ഉരുക്കപ്പെടും. യുസ്ഹറു, ഉരുക്കപ്പെടും. ബിഹി, അത് നിമിത്തം. എന്ത്? മാ ഫീ ബുതൂനിഹിം, അവരുടെ വയറുകളിലുള്ളതും. വൽ ജുലൂദ്, അവരുടെ ചർമ്മങ്ങളും. അവരുടെ ചർമ്മങ്ങളും അവരുടെ വയറുകളിലുള്ളതും ആ ചൂടുള്ള തിളച്ച വെള്ളം ഒഴിക്കുന്നതിലൂടെ ഉരുക്കപ്പെടും എന്നാണ്. വലഹും, അവർക്കുണ്ട്. മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിൻ്റെ ദണ്ഡനങ്ങൾ, ഇരുമ്പിൻ്റെ ദണ്ഡുകൾ അവർക്കുണ്ടായിരിക്കും. ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ്. വലഹും, അവർക്കുണ്ട്. മഖാമിഉ, ദണ്ഡുകൾ. മിൻ ഹദീദ്, ഇരുമ്പിൻ്റെ ദണ്ഡുകൾ. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹ, അതിൽ നിന്നും പുറത്തു വരാൻ അവർ ഉദ്ദേശിക്കുമ്പോയെല്ലാം. കുല്ലമാ അറാദു, അവർ ഉദ്ദേശിക്കുമ്പോയെല്ലാം. അൻ യഖ്റുജു മിൻഹ, അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവരുദ്ദേശിക്കുമ്പോയെല്ലാം. മിൻ ഗമ്മിൻ, വിഷമം കാരണത്താൽ, പ്രയാസം കാരണത്താൽ, ആ കഠിനമായ ക്ലേശം. മിൻ ഗമ്മിൻ, ആ കഠിനമായ ക്ലേശം കാരണത്താൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ശ്രമിക്കുമ്പോയെല്ലാം. ഉഗീദൂ ഫീഹാ, അവർ അതിലേക്ക് തന്നെ മടക്കപ്പെടുന്നതാണ്. വദൂക്കൂ, എന്നിട്ട് അവരോട് പറയപ്പെടും, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവീൻ. വദൂക്കൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവീൻ. അദാബൽ ഹരീഖ്, ആ കരിച്ചു കളയുന്ന, എരിച്ചു കളയുന്ന ആ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവീൻ എന്ന് അവരോട് പറയുകയും ചെയ്യുമെന്നാണ്. ഇവിടെ തുടങ്ങുന്നത് രണ്ട് എതിർകക്ഷികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതിന് പല വിശദീകരണങ്ങൾ തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ ബദർ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കും. ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫീ റബ്ബിഹിം, അത് ഹുമുല്ലദീന ബാറസു യൗമ ബദർ, ആ ബദറിന്റെ ദിവസത്തിൽ നേർക്കുനേരെ ഏറ്റുമുട്ടിയ ആ ഒരു സാഹചര്യം ആരൊക്കെയാ? അലി വഹംസ വ ഉബൈദസ്, മുസ്ലിങ്ങളുടെ പക്ഷത്തുനിന്ന് ഉണ്ടായിരുന്ന മൂന്നാളുകൾ. പിന്നെയോ അമുസ്ലിങ്ങളുടെ പക്ഷത്തുനിന്നുണ്ടായിരുന്ന ഷൈബത്ത് ബിനു റബീ വ ഉത്ബത്ത് ബിനു റബീ വൽ വലീദ് ബിൻ ഉത്ബ, ഈ ആളുകളും. ഇതാണ് രണ്ട് കക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ആദ്യമായി ദ്വന്ദ്വയുദ്ധത്തിന് ഇറങ്ങിയ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും, ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹും, അതേപോലെ തന്നെ ഉബൈദ റളിയല്ലാഹു അൻഹും ഒക്കെ ചേരുന്ന ആ മൂന്നാളുകളും അതിന്റെ നേരെ എതിർവിഭാഗമായി നിന്നത് ഷൈബയും ഉത്ബയും വലീദുമായിരുന്നു. അവരുമാണ് ഈ രണ്ട് കക്ഷികൾ അള്ളാഹുവിന്റെ കാര്യത്തിലാണ് എതിർകക്ഷികളായത് എന്നാണ് വിശദീകരിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. മറ്റു പല വിശദീകരണങ്ങളും ഇതിൽ കാണുവാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ ഇവിടെ മുസ്ലിങ്ങളും അഹ്ലു കിതാബുമാണ് എന്നും അങ്ങനെയൊക്കെ ഇതിനകത്ത് വിശദീകരണങ്ങൾ കാണുവാൻ കഴിയും. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ കാര്യത്തിൽ ശരിയായ വിശ്വാസികളായിട്ടുള്ള ഒരു വിഭാഗവും ആ വിശ്വാസം അംഗീകരിക്കാത്ത മറ്റൊരു വിഭാഗവും, ഇതാണ് രണ്ട് കക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അള്ളാഹുവിന്റെ വിശ്വാസപരമായ കർമ്മപരമായ കാര്യങ്ങളിൽ രണ്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന കക്ഷികൾ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നിട്ടിവിടെ വിശദീകരിക്കുന്നത് ഫല്ലദീന കഫറു, ആ സത്യനിഷേധികളായ ആളുകൾ, സത്യനിഷേധികളായ അവിശ്വാസികളായ ആളുകൾ, ആ ആളുകൾ അവസാനം നരകാഗ്നിയിൽ എത്തിച്ചേരും. ആ നരകാഗ്നിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ അനുഭവിക്കുന്നതായ പ്രയാസങ്ങളെ, നരകത്തിൽ അവർക്ക് ലഭ്യമാകുന്ന അതികഠിനമായ ശിക്ഷയെക്കുറിച്ചാണ് തുടർന്ന് വിശദീകരിക്കുന്നത്. അതിലൊന്നാമത് പറയുന്നത് കുത്തിഅത് ലഹും സിയാബും മിന്നാരിൻ, നരകത്തിൽ നിന്നും അവർക്ക് വസ്ത്രം മുറിച്ചു കൊടുക്കുമെന്നാണ്. തീയിന്റെ വസ്ത്രം, തീയിന്റെ വസ്ത്രമാണ് അവർക്ക് മുറിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോ അവരണിയുന്ന വസ്ത്രം തീയിന്റെ വസ്ത്രമായിരിക്കും. എത്ര ഭീകരമായിരിക്കും ആ ഒരവസ്ഥ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടെ എല്ലാം ചൂടുള്ള സംഗതികളാണ്, എല്ലാം കുടിക്കാൻ കിട്ടുന്നത്, ഭക്ഷിക്കാൻ കിട്ടുന്നത്, ധരിക്കാൻ കിട്ടുന്നത് എല്ലാം ആ കൂട്ടത്തിലാണ്. തീയിന്റെ വസ്ത്രം മുറിച്ചവർക്കണിയാൻ നൽകും എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞോ യുസബ്ബു മിം ഫൗകി റുഊസിഹിം അൽ ഹമീം, അവരുടെ തലയിലൂടെ ഹമീം, ഹമീം എന്ന് പറഞ്ഞാൽ തിളച്ചുമറിയുന്ന വെള്ളമാണ്, തിളച്ചുമറിയുന്ന വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കുമെന്നാണ്. ആ തലയിലൂടെ ആ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, ആ കാരണത്താൽ അവരുടെ വയറുകളിലുള്ളതും അവരുടെ തൊലിയുമെല്ലാം ഉരുകി ഒലിച്ചു പോകുമെന്നാണ്. നഊദു ബില്ലാ, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അത്രയും ഭീകരമായ അനുഭവങ്ങളാണ് നരകാഗ്നിയിൽ ലഭ്യമാവാൻ പോകുന്നത്. എന്നാൽ ഉരുകി ഒലിച്ചങ്ങ് പോയാൽ അതിൽ തീരുമോ? ഇല്ല. മറ്റുള്ള ആയത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബദ്ദൽനാഹും ജുലൂദൻ ആഹർ, വേറെ തൊലികൾ അവർക്ക് നൽകുമെന്നാണ്. നിലവിലുള്ള തൊലി ഉരുകി ഒലിച്ചു പോകുമ്പോൾ ശിക്ഷ അവിടെ അവസാനിക്കുകയല്ല, മറിച്ച് പുതിയ തൊലി നൽകി വീണ്ടും അതങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ചീഞ്ഞ ജലവും അത് മുഖത്തോടടുപ്പിക്കുമ്പോൾ ചൂട് കാരണത്താൽ മുഖം കരിഞ്ഞു പോകുന്നതും അത് കുടിക്കുമ്പോൾ ദാഹം കാരണത്താൽ കുടിക്കുമ്പോൾ ആ വെള്ളമിറങ്ങിപ്പോകുന്ന ഭാഗമപ്പാടെ ഉരുകിയൊലിച്ചു പോകുമെന്നൊക്കെ ആ ഭീകരതയെ വിശദീകരിച്ച് ഖുർആനിൽ മറ്റു പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല തുടർന്ന് പറയുകയാ വലഹും മഖാമി ഉമിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡനങ്ങൾ അവിടെ ഏൽക്കേണ്ടി വരും, ഇരുമ്പിന്റെ ദണ്ഡനങ്ങൾ അവിടെ ഏൽക്കേണ്ടി വരും എന്നും വിശദീകരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അത്രമാത്രം ഭീകരമായ ഒരവസ്ഥയാണ് ആ നരകത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അങ്ങനെ ആ പ്രയാസങ്ങൾ കാരണത്താൽ, ഗം, ആ ക്ലേശം കാരണത്താൽ അതിൽ നിന്നെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുമെന്നാണ്. ഖുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ, ആ ക്ലേശം കാരണത്താൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോയെല്ലാം, അതാ കുല്ലമാ അറാദു, അവരുദ്ദേശിക്കുമ്പോയെല്ലാം, അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോയെല്ലാം, ഉഗീദു ഫീഹാ, അവരതിലേക്ക് തന്നെ മടക്കും എന്നാണ് പറഞ്ഞത്. അതിലേക്ക് തന്നെ അവരെന്ത് ചെയ്യും? മടക്കും. എന്നിട്ട് അവരോട് പറയുമെന്ന് ദൂക്കൂ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞല്ലോ അവരാസ്വദിക്കുമെന്നുള്ളത്, നാം അവരെ ആസ്വദിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ. ഇതും ഒരു ശിക്ഷ ആസ്വാദനമല്ല, അവർക്കുള്ളൊരു പരിഹാസമാണ്. നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ. അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന, എരിച്ചു കളയുന്ന ആ ശിക്ഷയെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ. കാരണം അഹങ്കാരം കാരണത്താൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച ആളുകളാണ് നിങ്ങൾ. അല്ലാഹുവല്ലാത്ത ആളുകളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ. ആ നിങ്ങൾ ഈ ശിക്ഷക്ക് അർഹരാണ് എന്നാണ്. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പല അധികം ആളുകളുടെ മേലും, വകസീറുൻ ഹഖ അലൈഹിമുൽ ഹദാബ്, അവന്റെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതിന്റെ ഭാഗമായിട്ട് ഈ ശിക്ഷ അവർ ആസ്വദിക്കുകയാണ് ആ നരകാഗ്നിയിൽ വെച്ചുകൊണ്ട്. സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതിഭീകരമായ ഒരവസ്ഥയാണ് പരലോകത്ത് നമുക്കുണ്ടാകാൻ പോകുന്നത്, നരകാഗ്നിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളിൽ അധികം ആളുകളും കുറെ ആളുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ ഗണത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. എന്നാൽ കുറെ ആളുകളുടെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അകന്നു നിൽക്കാനും അതിൽ ഉൾപ്പെടാതിരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിച്ചാൽ ഈ പറയുന്ന ഭീകരമായ ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഒന്നുകൂടെ നമുക്ക് പാരായണം ചെയ്യാം. ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫീ റബ്ബിഹിം ഫല്ലദീനാ കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരിൻ വയുസബ്ബു മിൻ ഫൗകി റൂസിഹുമുൽ ഹമീം يُسْهَرُ بِهِ مَا فِي بُطُونِهِمْ وَالْجُلُودِ

0: തൗഫീഖ്, ഗൗരവം ഉൾക്കൊണ്ട് ജീവിതത്തെ ശരിയായ വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സുറത്തുൽ ഹജ്ജിലെ 19 മുതൽ 22 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. അള്ളാഹുവിന്റെ കാര്യത്തിൽ രണ്ട് കക്ഷികളായി മാറുകയും അതിൽ അവിശ്വാസികളിൽ ഉൾപ്പെടുകയും ചെയ്താൽ നരകത്തിൽ അനുഭവിക്കുന്ന അതിഭീകരമായ ശിക്ഷകളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.

പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്.

0: അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി.

0: കൗലി ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷിക്കേണ്ട നിമിഷമാണ്, റബ്ബിനെ സ്തുതിക്കേണ്ട, റബ്ബിനെ വാഴ്ത്തേണ്ട ഒരു സമയമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്തെ, അതിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇന്നിവിടെ പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: വിടി അബ്ദുൽസലാം, കൂടെ രണ്ട് കുട്ടികളുമുണ്ട്. അപ്പോൾ രണ്ട് മക്കളൊന്ന് പറഞ്ഞോളൂ, ആരൊക്കെയാണ്?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് മുഹമ്മദ് ഫുസൈൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് മിഷാൽ.
1: അപ്പോൾ ഫുസൈലും മിഷാലുമാണ് നമ്മളൊപ്പം ഉള്ളത്. അതുപോലെ ഈ സമയത്ത് ഇപ്പം നമ്മളെ കൂടെ വന്ന് സലാം പറഞ്ഞ ആളുകളുണ്ട്. ഷൊയ്ബായും വളപട്ടണം, മെഹനാസ്ക് ഫോർ പാലത്തിങ്കൽ, നഫീസ പി എ താമരശ്ശേരി, ഇവരൊക്കെ ഉണ്ട്.
0: സമീജ പാറൽ, അമീറിട്ടി അടുത്തനാട്ടുകാര, അങ്ങനെ ഒരുപാട് ആളുകൾ.
1: അപ്പോൾ ഇന്നത്തെ ഈവനിങ് ലൈവിൽ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ എന്നും പറയുന്ന പോലെ തന്നെയുള്ള കാര്യമാണ് പറയാനുള്ളത്.
0: അതിൻ്റെ നമ്പർ
1: 90 745 845
0: ആ നമ്പറിലേക്ക് അയക്കുക കുട്ടികളുടെ പ്രോഗ്രാം. പിന്നെയും സലാം പറഞ്ഞു വന്നിട്ടുണ്ട് സുബൈദ പുളിക്കൽ, താഹിറ ടി കെ കാസർഗോഡ്,
1: ഉമൈറ തൃശൂർ വള്ളാർക്കാട്,
0: ജമീല വെളിയങ്കോട്,
1: സൽമാൻ
0: ഒറാടംപാലം വായിച്ചു അല്ലേ. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം നിറഞ്ഞ സമയങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിഥികൾ എന്തൊക്കെയാ പ്രോഗ്രാമുകളുള്ളതെന്ന്?
3: ഇന്ന് ഭക്ഷണം പാഴാക്കരുത് എന്നുള്ളതിനുണ്ട്. ഒരാളെ കാണുമ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ് നന്മകൾ, അതിൻ്റെ നന്മകളുണ്ട്. പിന്നെ കുറേ ടിപ്സ്.
0: ടിപ്സ് അയ്യോ, അടുത്തത്
2: ഒരു പാട്ടും ഹദീസിന്, ഹദീസിൽ തർക്കം പാടില്ല എന്ന വിഷയം.
0: ഓക്കെ ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. മാനു ഹംസക്കുട്ടി, മാനു കാപ്പ്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൾ, ബാംഗ്ലൂർ.
0: അദ്ദേഹം
1: നമ്മുടെ കൂടെ സലാം പറഞ്ഞു കൂടും.
0: ആളുകളൊക്കെ കയറി വരുന്നത് അനുസരിച്ച് സലാം പറഞ്ഞിട്ടാണ് കയറുന്നത് അല്ലേ. അത് എല്ലാവരും വലിയൊരു വല്ലാത്തൊരു ഇതന്നെയാണ്
1: നമുക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ സലാം അടക്കിയല്ലോ അല്ലേ.
0: അസ്സലാമു
1: റഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഒരു ഈ സമാധാനം എന്ന് പറഞ്ഞ വിഷയത്തിൽ ഒരു ചിത്രരചന നടത്തിയിരുന്നു ഒരു സ്ഥലത്ത്. അപ്പോൾ ഈ സമാധാനം എന്നുള്ള അതിൽ ഭയങ്കര ഒരുപാട് ആളുകൾ ചിത്രം വരച്ചു സമാധാനത്തെ ആ ഒരു തീമിനെ ആസ്പദമാക്കിക്കൊണ്ട്. അങ്ങനെ ചില ആൾക്കാരിങ്ങനെ പിന്നെ വ്യത്യസ്ത രൂപത്തിലുള്ള ഓരോ ചിത്രങ്ങൾ വരച്ച് ഓരോരുത്തർ ആ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ ആ ഇതിനായിരിക്കും ഫസ്റ്റ്, ഇതിനായിരിക്കും ഫസ്റ്റ് എന്നിട്ട് ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം അതിൻ്റെ ഇടക്ക് ഒരാൾ വരച്ചൊരു ചിത്രം കണ്ടു. ആ ചിത്രം വളരെ മോശമായിട്ടുള്ളൊരു ചിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാര്യമായിട്ട് ഒന്നുമില്ല, കുറേ എന്താ പറയുക, പാറയും ഉണങ്ങിക്കടിച്ചതും ഉണങ്ങിയ പുല്ലും ഒന്നുമില്ല, എല്ലാം പിന്നെ തകർന്നായിട്ടുള്ള ആകെ ചെളി പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ അതിൻ്റെ ആകെ വരണ്ട് കിടക്കുന്ന സ്ഥലത്ത് അവിടെ പോലും സമാധാനം ഉണ്ടാവും ഇല്ലല്ലോ. അങ്ങനത്തെ സ്ഥലത്ത് ഒരു പാറിൻ്റെ സൈഡിൽ ഇങ്ങനെ ആകാശം മൂടിക്കെട്ടിയ മാതിരി തോന്നുന്നുണ്ട്. ജീവജാലങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ വറ്റി വരണ്ട നീർച്ചാലുകളാണ്. ജീവജാലങ്ങളൊന്നും വല്ലാല്ല, കിളികളൊന്നും അവിടെ വല്ലാല്ല. അപ്പോഴവിടെ ഇങ്ങനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു വലിയൊരു പാറുണ്ട്. ആ പാറിൻ്റെ ചെറിയ സൈഡിലിങ്ങനെ ഒന്ന് രണ്ട് ചെടികളിങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്. ആ ചെടിയുടെ ഒരു തണ്ടിലിങ്ങനെ ചെറിയൊരു ഒരു കിളിക്കൂടുണ്ട്. അപ്പോൾ ആ കിളിക്കൂട്ടിലിങ്ങനെ ഒരു കൂട്ടിലിങ്ങനെ ഒരു ചെറിയ കിളി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ചിത്രത്തിനാണ് സമ്മാനം കൊടുത്തത്. അപ്പം ഇതെന്തായിരിക്കും? ബാക്കിയുള്ള അടിപൊളി നല്ല സീനിയറുള്ള നല്ല പ്രകൃതിയെക്കുറിച്ചുള്ള ചിത്രം, നല്ല ചിത്രങ്ങൾക്ക് വന്ന്, പക്ഷെ അതിലൊന്നും സമ്മാനം കിട്ടില്ല. ആകെ വരണ്ട ഉണങ്ങി ആകെ ഊശ്വരമായിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ ചെറിയൊരു ഒരു ഒരു ഒരു പാറൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ചെടി വളർന്ന് ആ ചെടീൻ്റെ കൊമ്പിൽ ഇങ്ങനെ ഒരു കിളി ഒരു കൂട്ടിലിങ്ങനെ ആ കിളി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനാണ് സമ്മാനം കിട്ടി. എന്തായിരിക്കും ഇപ്പ കാരണം എന്താ? മനസ്സിലായോ? മനസ്സിലായില്ല? അമീൻ സാർ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക, എന്താ നിങ്ങൾക്ക് തോന്നുന്നില്ല, ഒന്ന് മനസ്സിലായി? ഇതായിട്ടില്ല. ശ്രോതാക്കൾക്ക് മനസ്സിലാകാൻ ചാൻസ് ഉണ്ടാവുമോ?
0: ഉണ്ടാവുമായിരിക്കാം. അവര് പറയട്ടെ
1: അവർക്ക് വേണ്ടി
0: നോക്കല്ലേ. നമ്മുടെ അമീർട്ടി അടുത്ത നാട്ടുകാരന്റെ എഴുത്ത് വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വബറകാത്തു. ഒരു പകൽ കൂടി നമ്മിൽ നിന്നും വിട പറയുകയാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും ചെയ്തു പോയ തെറ്റുകൾക്ക് പശ്ചാത്തപിക്കാനും നമുക്ക് ഈ സമയം ഉപയോഗിക്കാം. സൂര്യൻ അസ്തമിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും മരണത്തിലേക്ക് നമ്മെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം തേടി പരസ്പരം സ്നേഹിച്ചും നന്മകൾ ചെയ്തും ഈ സായാഹ്നം നമുക്ക് ധന്യമാക്കാം. നന്മകൾ കൊണ്ട് തിന്മകളെ മായ്ച്ചു കളയുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.
1: ഓക്കെ, അപ്പോ പിന്നെ വേറെ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ടോ?
0: വന്നിട്ടുണ്ടല്ലേ.
1: ചോദ്യം,
0: അതിനു മുന്നേ സലാം പറഞ്ഞു വന്ന ഒരുപാട് ആളുകളുണ്ട്. ജുമൈലത്ത് തുറക്കൽ, സഫിയ കെ തിരുരങ്ങാടി, സഫിയ എടപ്പാൾ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോവാലേ.
1: ചോദ്യം എന്താ? മനുഷ്യന്റെ
0: ശരീരത്തിലെ ഒരു ചോദ്യമായാലോ, ശരീരത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ചെറിയ എല്ല് സ്ഥിതി ചെയ്യുന്ന അവയവം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
1: ശരീരത്തിലെ ഏറ്റവും ചെറിയ
0: അവയവം, എല്ല് സ്ഥിതി ചെയ്യുന്ന അവയവം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ശ്രോതാക്കൾ പറയട്ടെ, നമ്മളെ അതിഥികൾക്ക് അറിയാ. അതിഥികൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ആംഗ്യം കാണിച്ചു
1: തരുന്നു. അറിയോ,
0: അവർക്കറിയാം, അവരാംഗ്യം കാണിച്ചു തരുന്നുണ്ട്.
1: ശ്രോതാക്കൾ വേറെ കൂടി കാര്യം കൂടി പറയണം. അതുപോലെ ആംഗി കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആ ചിത്രത്തിന് പിന്നെ സമ്മാനം കിട്ടാൻ കാരണം? സമാധാനം എന്ന് പറയുമ്പോ നമ്മള് സമാധാനം കിട്ടാൻ വേണ്ടിട്ട് നല്ല പീസ്ഫുൾ ആയ സ്ഥലത്തൊക്കെ നമ്മള് പോലെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് പോയിട്ടൊക്കെ, പക്ഷെ അങ്ങനെ ഒരു തീം കൊടുത്തിട്ട് അവസാനം ആകെ വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത്
0: ഒരു മരം,
1: ഒരു മരം, ചെറിയൊരു പാറൻ്റെ ഉള്ളിൽ സൈഡിലേറ്റ് ചെറിയൊരു മരത്തുമ്മൽ ഒരു കിളി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു കൂട്ടിൽ. അതിനാണ് ഇപ്പൊ സമ്മാനം കിട്ടിയത്. കാരണം
0: ആ കിളി സമാധാനത്തിനാണ് പോയതാ?
1: എന്താണെന്നുള്ളത്
0: ശ്രോതാക്കള് പറയട്ടെ. ഇൻഷാല്ലാ ശ്രോതാക്കൾക്ക്
1: പറഞ്ഞത് കിളി കൂട്ടിൽ സുഖമായി ഉറങ്ങായിരുന്നു, അതുകൊണ്ടാണ് സമ്മാനം.
0: അല്ലാ, ഒരുപാട് പേരും
1: ചെവിയാണെന്നുള്ളത്. ആ അത് നമ്മള് ഇവിടെ ഇതായി പോയില്ലേ. നോക്ക്, ഇവിടെ എന്നാ കൊറേ ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതാന്നുള്ളത് നമുക്ക് നോക്കാം, പിന്നെ പറയാം.
0: ഒരുപാട് ഉത്തരം വരുന്നുണ്ട്.
1: ഉത്തരം പറഞ്ഞ ആൾക്കാരൊക്കെയാണ് സൽമ ഫറൂഖും സമീജ പാറാലും റജ്ന ബി സബീർ തൃശൂർ. പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ.
0: സുറൈജ
1: കേലപ്പുഴ,
0: ആലപ്പുഴ.
1: പിന്നെ
0: താഹിറ ടി കെ കാസർകോട്.
1: പിന്നെ
0: പിന്നെ സഫിയ എടപ്പാള്, അമീർ ടി അടത്തനാട്ടുകര,
1: സഫിയ കെ തിരുങ്ങാടി, സൽമാൻ ഒരടമ്പാലം. ഇവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
0: ഉത്തരം വരുന്നുണ്ട്, വരുന്നുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ട്. വന്നോട്ടല്ലേ, നമുക്കേ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സാരവസ്ഥയിലേക്ക് പോയാലോ. സാരവസ്ഥയിലേക്ക് പോവാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പത്തു നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണാൽ എന്തു പറ്റും? നമ്മളെല്ലാവരും പറയും അയാൾ മരിക്കും, അയാൾക്ക് മാരകമായ പരിക്ക് സംഭവിക്കും എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. എങ്ങനെയാണ് നാം അത് പറയുന്നത്? നമ്മൾ ചാടി നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? പത്തു നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടിയിട്ടില്ലെങ്കിലും അല്പം ഉയരങ്ങളിൽ നിന്ന് താഴോട്ട് വീണാൽ നമുക്ക് സംഭവിക്കുന്ന ഒടിവുകളും ചതവുകളും നമുക്കറിയാം. അപ്പോൾ അതിനേക്കാൾ ഹൈറ്റുള്ള ഉയരങ്ങളിൽ നിന്ന് ചാടിയാൽ വലിയ പരിക്ക് സംഭവിക്കുമെന്ന നമ്മുടെ ഒരു കണക്കുകൂട്ടലാണ് ഒന്ന്. രണ്ട്, ഉയരങ്ങളിൽ നിന്ന് വീണവർക്ക് സംഭവിച്ച അപകടങ്ങളും മറ്റുമൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ പറയും വലിയ പരിക്കുകൾ അതുകൊണ്ട് സംഭവിക്കും എന്ന്. എന്നാൽ ഇതുപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വലിയ പരിക്കുകൾ സംഭവിക്കും. ഖുർആനിൽ ഒരുപാട് തലമുറയുടെ കഥകൾ പറയുന്നുണ്ട്. എന്തിനാണ് അള്ളാഹു മനുഷ്യരെ കൊന്നൊടുക്കിയത്, അവരെ മുക്കി നശിപ്പിച്ചത്, അവരെ ഘോരശബ്ദം കൊണ്ട് പിടികൂടിയത്, അവരെ കീഴ്മേൽ മറിച്ചിട്ടത്, അവരുടെ മേൽ ചുട്ടുപഴുത്ത ഇഷ്ടികൾ കൊണ്ട് അള്ളാഹു ചരൽ വർഷമുണ്ടാക്കിയത്, രാസം മഴ പെയ്യിച്ചത്, വിവിധ തരങ്ങളിൽ ശിക്ഷിച്ചത്, അവരുടെ ജീവിതത്തിൽ പടച്ചറബ് സുബ്ഹാനഹു വ തആല വിലക്കിയ ശിർക്കും കുഫ്റും തിന്മകളും അവർ ജീവിതത്തിൽ നിർവഹിച്ചു എന്നതാണ് അതിൻ്റെ കാരണമായിട്ട് അള്ളാഹു പറയുന്നത്. ഫഅഖദ്നാ ബിദംബിഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച തലമുറകളുടെ കഥകൾ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് അവരുടെ പാപങ്ങൾ കൊണ്ടാണ് ഞാൻ അവരെ ഇത്തരത്തിൽ ശിക്ഷിച്ചിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വേണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യം ആരു നിർബന്ധിച്ചാലും നമ്മളതിലേക്ക് പോകരുത്. ഒരിക്കലും അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കരുത്. നമ്മുടെ കൂടെ പഠിക്കുന്നവരും നമ്മുടെ കൂട്ടുകാരുമൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർമ്മയുണ്ടാകണം. ഒരു കുട്ടി വളരെ പിന്നെ സങ്കടത്തോടുകൂടെ നടക്കുകയാണ്. അവനവൻ്റെ പഠനത്തിൽ നിന്ന് പതിയെ പിന്നോട്ട് പോകുന്നു. അവൻ്റെ മുഖത്തുള്ള പുഞ്ചിരി നീങ്ങിയിരിക്കുന്നു. വല്ലാത്തൊരു വിഷമമുള്ളതുപോലെ അവനെ കണ്ടപ്പോൾ വിളിച്ച് സംസാരിച്ചു, എന്താ മോനെ നിനക്ക് പ്രശ്നം, നിനക്കെന്താണ് ഒരു വിഷമം പോലെ എന്ന് ചോദിച്ചപ്പോൾ വളരെ പ്രായം കുറഞ്ഞ ആ ഒരു കുട്ടി അവൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് സംഭവിച്ചു പോയി. അവൻ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അവന് നമ്മൾ പറഞ്ഞുകൊടുത്തു. കൂടുതൽ നന്മയിലേക്കുള്ള മാർഗങ്ങൾക്ക് ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊടുത്തു. അതോടുകൂടെ അവൻ്റെ പഴയ സൗന്ദര്യവും ആ ഒരു സന്തോഷവും ആ ഒരു പിന്നെ ഊർജ്ജസ്വലതയുമൊക്കെ അവന് തിരിച്ചു കിട്ടിയെന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അപ്പോൾ തെറ്റുകൾ ചെറുതാകട്ടെ വലുതാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വലിയ പരിക്കുകളുണ്ടാക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ചെറുപ്പത്തിൽ തന്നെ ഈ സിനിമകളിലും മറ്റുമൊക്കെ കാണുന്നത് പോലെ ചില ആളുകൾ ലഹരിയും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത്, അതിനുവേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നത്, അവസാനം ഇതെവിടേക്കാണ് എത്തുക? കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ സ്വന്തം ഉമ്മയെ കഴുത്തറുത്തുകൊന്ന ഒരു മകൻ്റെ കഥ. നൊന്തു പ്രസവിച്ച ആ മാതാവിൻ്റെ കഴുത്ത് അവൻ അരിഞ്ഞെടുക്കുമ്പോൾ അവന് എന്തെങ്കിലുമൊരു വേദന തോന്നിയോ? എന്തെങ്കിലും ഒരു വിഷമം തോന്നിയോ? എന്തെങ്കിലും ഒരു മനസ്സാക്ഷി കുത്തു തോന്നിയോ? പോലീസ് അവനെ പിടിച്ച് അവിടെ പരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ മീഡിയക്കാർ അവൻ്റെ മുന്നിൽ ക്യാമറ തിരിച്ചപ്പോൾ മീഡിയക്കാർക്ക് നേരെ ഒരു ചുംബനമാണ് അവന് കൊടുത്തത്. ഇത്രയും മോശപ്പെട്ട ഒരാളാക്കി അവനെ മാറ്റിയതെന്താണ്? ലഹരിയാണ്. ലഹരി അവൻ ആദ്യം ഒരു കള്ളു കുടിച്ചോ? അവൻ കഞ്ചാവ് ഉപയോഗിച്ചോ? ഇല്ല, ആദ്യം ചെറിയ ചെറിയ തോതിൽ ഇത്തരം വേണ്ടാത്തരങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നോക്കൂ, സ്നേഹിച്ച ഒരു സുഹൃത്തിനെ, കല്യാണം കഴിക്കാൻ തയ്യാറായ ഒരുത്തനെ വേണ്ടെന്ന് തോന്നിയപ്പോൾ ഒരു പെൺകുട്ടി ചെയ്തത് മരുന്ന് എന്ന വ്യാജേന അവനെ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ചെയ്തത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അതിൻ്റെ ചർച്ചകളാണ് പത്രങ്ങളിലൂടെ നാം കാണുന്നത്. എവിടെയാണത് തുടങ്ങിയത്? പാടില്ലാത്തൊരു ആൺ പെൺ സുഹൃത്ത് ബന്ധം, അല്ലെ, ഒരു ഫ്രണ്ട്ഷിപ്പ്. ആണും പെണ്ണും അന്യരായാൽ എന്തു പാലിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിടത്ത് നിന്ന് മാറി, അല്ലെ, ആണും പെണ്ണും അവർ മുസ്ലിമീങ്ങളല്ലെങ്കിൽ പോലും മുസ്ലിങ്ങൾക്കിടയിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന്. സ്നേഹബന്ധം എന്ന പേരിലൊക്കെയാണ് അത് നടക്കുന്നത്. പക്ഷേ ഇതെല്ലാം അവസാനം എത്തിച്ചേരുന്ന എവിടേക്കാണ്? കുടുംബകലഹങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരവെപ്പുകളിലേക്കും കേസിൽ കുടുക്കി കോടതിയിലും ജയിലിലും കൊണ്ടുപോയി ഇടുന്നതിലേക്കുമൊക്കെയാണ് ഇതെത്തുന്നത്. അപ്പോൾ ബേസിക്കലി ഇതൊക്കെ എന്താണ്? അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെറിയ ചെറിയ തോതിൽ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ വലിപ്പത്തിൽ അത് വലിയ അപകടങ്ങളിലേക്കെത്തും. വലിയ ഗുണ്ടയായി ആള് മാറും, വലിയ മോഷ്ടാവായി മാറും, കൊലപാതകനായി മാറും. അവസാനം അവൻ്റെ ദുനിയാവും പരലോകവുമൊക്കെ നശിച്ച് ആർക്കും വേണ്ടാത്ത ഒരുത്തനായി അവസാനം നരകത്തിലെറിയപ്പെടുന്ന അവസ്ഥയുണ്ടാകും. സോ തെറ്റുകൾക്ക്, അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പരിക്കുകളുണ്ട്. അതുകൊണ്ട് ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയണം, എൻ്റെ റബ്ബ് അനുവദിച്ചത് മാത്രം മതി എനിക്കെന്ന് പറയാൻ. അത് കാണുകയാണെങ്കിലും കേൾക്കുകയാണെങ്കിലും കളിക്കുകയാണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും ഇനി സൗന്ദര്യമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പാണെങ്കിലും വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും ഒക്കെ എനിക്കെൻ്റെ റബ്ബ് അനുവദിച്ചത് മാത്രം മതി എന്ന് പറയാൻ നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ നമുക്ക് പറ്റിയാൽ വളരെ ഹാപ്പിയായി വളരെ സന്തോഷത്തോടെ വിജയത്തിൻ്റെ ചുവടുകൾ നമുക്ക് താണ്ടിക്കടക്കാൻ സാധിക്കും ഇൻഷാ അല്ലാ. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീക്കും വജസാകും അല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
3: വഅലൈക്കും അസ്സലാം. മാഷാ അല്ലാ, മുനർ സലാം നമുക്ക് ഒരു നല്ല ഉപദേശം തന്നത്. പടച്ചോനെ ഭയം വേണം,
0: ഭയം വേണം. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പടച്ചോനെ ഭയമില്ലാത്ത ഒരു കൗമനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. പടച്ചോനെ പേടിക്കാത്ത തോന്നിയത് ചെയ്യുക. ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിക്കുമ്പോഴേ ഇപ്പോൾ ക്യാമ്പസുകളിലൊക്കെ ഒരു ഇങ്ങനെ ചാനൽ ചർച്ചകൾ വരും. ഇപ്പോൾ ഈ മുസ്ലിം നാമധാരികളായ പെൺകുട്ടികൾ ആൺകുട്ടികളും പറയുന്ന വർത്തമാനം എന്താ വെച്ചാൽ, ഇതൊക്കെ ഒരു 600 വർഷം മുമ്പുള്ള പഴഞ്ചൻ നിയമങ്ങളല്ലേ, അതൊക്കെ ഒന്ന് മാറ്റണം, അതൊന്നുമല്ല ഇപ്പോൾ വേണ്ടത്, ഇപ്പോൾ ഒരു വൈബിൻ്റെ അതിലേക്ക് എത്തിക്കണം എന്നുള്ള പല ഇതാണ്. പടച്ചോനെ പേടിയില്ലാത്തൊരു കാര്യങ്ങളാണ് സമൂഹത്തിൽ
3: കണ്ടുകൊണ്ടിരിക്കുന്നത്.
0: അതാണ് വരുന്നത്. അപ്പം അതല്ല, നമുക്ക് റോൾ മോഡൽ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മുടെ കുട്ടികളിൽ, ഇത് കേൾക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും നമ്മുടെ ജീവിതം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ ഏത് രൂപത്തിലാണ് ജീവിക്കുന്നത്, മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായി ചൂന്ന് അന്വേഷിക്കൽ, അത് അന്വേഷിക്കൽ നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലം അല്ലേ, നമ്മുടെ മക്കള് അവരുടെ കൂട്ടുകെട്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കേണ്ട വേണം. സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ കൂട്ടുകെട്ട്, ഇപ്പോഴത്തെ ഈ അധിക പേരും വഴി പിഴക്കുന്നത് അത് കൂട്ടുബന്ധത്തിലൂടെയാണ്. ഇതിലൂടെ ഈ കൂട്ടുബന്ധം തെറ്റിപ്പോയാൽ പരലോകത്ത് വിലപിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. പഠിച്ചോനെ, ഇന്നവനെ ഞാൻ കൂട്ടുകൂടിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഖുർആൻ പറയുന്ന പ്രയോഗമുണ്ട്. മാത്രമല്ല, പിശാജ് വരെ അവിടുന്ന് നമ്മളെ കൈവിടും. പിശാജ് പറയും, ഞാൻ അവനോട് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ വഷളാക്കുന്ന ഒരവസ്ഥ പരലോകത്തുണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇനി ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹൽ പി ഇടപ്പലം, സീനത്ത് പാലക്കാട്, സാജിദ കാലിക്കറ്റ്. ഏതായാലേ നമുക്ക് നേരത്തെ ചോദിച്ചതിൻ്റെ ഉത്തരം പറയാല്ലേ. ഉത്തരം എന്തേനു? ആയുവാ ശ്രോതാക്കൾ, നമ്മളെ അതിഥികൾ തന്നെ പറഞ്ഞു ചെവി എന്നുള്ളതാണ് ഉത്തരം. അപ്പം നമുക്ക് ഈ ചെവി എന്നുള്ള ഉത്തരം ആദ്യം ആരാണ് പറഞ്ഞത്? സൽമ ഫറൂഖ് ആണ് ആദ്യം ഉത്തരം പറഞ്ഞത്. ചില ആളുകൾ നാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശരി ഉത്തരം പറഞ്ഞത് സുറൈജ അല്ലേ, കെ ആലപ്പുഴ. താഹിറ ടി കെ കാസർഗോഡ്. ഷെഫിയ ഇടപ്പാൾ. അമീർ ടി ഇടത്തനാട്ടുകര അറ്റ് റിയാദ്. സഫിയ കെ തിരുരങ്ങാടി. സൽമാൻ ഓറടമ്പാലം. റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ. പിന്നെ ആരാ? മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ. പിന്നെ ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൾ മാംഗ്ലൂർ. ഇത്തരം ആളുകളാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ ചോദിച്ചതുണ്ടല്ലോ, അതിന് ഒരാൾ മറുപടി വന്നിട്ടുണ്ട്.
1: എന്താണ്?
0: സൽമ ഫറൂഖ്. എത്ര പ്രയാസങ്ങൾക്കിടയിലും സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സ്വാതന്ത്ര്യം.
1: അത് തന്നെയാണ് സ്വാതന്ത്ര്യം.
0: അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്.
1: യെസ്. അപ്പൊ നമുക്ക് അതിൽ വിശദീകരിക്കാം. അതിൽ പറയാനുള്ള ചില അതിൽ കറക്റ്റ് ആണ്, അതിലേക്ക് എത്തിക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഈ സന്തോഷം മനുഷ്യനെ വിചാരിക്കുമ്പോ എങ്ങനെയാന്നോ, എല്ലാം റെഡി ആയിട്ട് നമ്മൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും എല്ലാം സെറ്റ് ആകുമ്പോഴാണ് സന്തോഷം എന്നുള്ളത്. സന്തോഷം എല്ലാ സാഹചര്യങ്ങളൊക്കെ റെഡി ആയിട്ട് എനിക്കൊന്ന് സന്തോഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ നടക്കൂല. എന്തെങ്കിലും ഒരു കുറവുകൾ ആ സാഹചര്യത്തിൽ മനുഷ്യനുണ്ടാവും. അപ്പൊ എല്ലാം പൂർണ്ണമായിട്ട് ഹാപ്പിനെസ് കിട്ടൂല. ഹാപ്പിനെസ് കിട്ടണ വെച്ചാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും, ആ വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ആ ചിത്രം ഉള്ളത്. പക്ഷെ അതിൻ്റെ ഇടയിലും ആ മരത്തിൻ്റെ കുമ്പത്ത് ആ കിളി സുഖമായിട്ട്, നേരത്തെ വേറൊരാൾ മെസ്സേജ് അയച്ചല്ലോ, സുഖമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്,
0: ഉറങ്ങാൻ പോയിരുന്ന പോലെ
1: അവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്, മറ്റൊന്നും അതിനെ ഭയപ്പെടുന്നില്ല. അപ്പോൾ നമ്മളൊരു വിശ്വാസമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, നമുക്കിപ്പോൾ ചിലപ്പോൾ പല പ്രതിസന്ധികൾ വന്നേക്കുക, അവിടെയൊക്കെ പടച്ചവനിൽ അഭയം തേടി തവക്കൽ ചെയ്തിട്ട് നമ്മൾ സമാധാനം കണ്ടെത്തി ഇങ്ങനെ പോവുക, അതാണ്
0: വലിയൊരു പോയിന്റ്.
1: അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ കിളിക്ക്, കിളിയെ കുറിച്ച് ഇപ്പോൾ അത് തന്നെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, തറൂഹു ബിത്താന, അപ്പോൾ വയറൊട്ടി എന്താണ് ഒട്ടിയിട്ട് ഉള്ള ആൾ പുറത്തു പോയിട്ട് പിന്നെ വയറ് നിറഞ്ഞ് തിരിച്ചു വരും പറഞ്ഞല്ലോ. അപ്പൊ അതിനെന്തില്ല, ഒരു ഒന്നും ആലോചിക്കുന്നില്ല, അതിങ്ങനെ പോയിട്ട് അതിലെല്ലാം
0: പക്ഷികളെ കാര്യം പറഞ്ഞല്ലേ,
1: കാര്യം പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞ പോലെ നമ്മളെ കാര്യത്തിലെന്ന് വെച്ചാല് നമ്മൾ ആവലാതികളും ആശങ്കകളും ഒക്കെ ഉണ്ടാകുക എന്ന് വെച്ചാല് എന്തെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടന്നില്ലെങ്കിൽ സാഹചര്യം മോശമാകുമ്പോൾ നമ്മളും അതിനനുസരിച്ച് മോശമായി പോകാം മനസ്സ്. അപ്പം മനസ്സിന് ഏത് സാഹചര്യത്തിൽ, പ്രതികൂല സാഹചര്യത്തിൽ പോലും പടച്ചവനിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് സമാധാനം കിട്ടാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ്, അത് അപ്പോളേ സമാധാനം ആവുള്ളൂ, അല്ലെങ്കിൽ സമാധാനം ആവില്ല അല്ലേ. അതാണ് നമ്മളതിൽ മനസ്സിലാക്കിയിരിക്കുന്നത്.
0: ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ടല്ലോ. അമീർ ഇട്ടിടത്തിനായിട്ട് പറയാണ്, നിങ്ങൾ പറഞ്ഞതിൻ്റെ ചുറ്റും വരൾച്ചയും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും ആ കിളി അതൊന്നും വക വെക്കാതെ ശാന്തമായിരിക്കുന്നു. ജീവിതത്തിൽ എന്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും ഉള്ളിൽ സമാധാനം കണ്ടെത്താൻ നമുക്ക് കഴിയണം എന്ന വലിയ പാഠമാണിത്.
1: ആ സമാധാനം നമുക്കിപ്പോ ഒരാക്കേ, ഒരു പടച്ചവന് വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ആ സമാധാനം അങ്ങനെ നേരിട്ടാണ് പെട്ടെന്ന് കണ്ടെത്താൻ
0: കഴിയില്ല. ഈമാനിന്റെ തരി മനസ്സിലുണ്ടെങ്കിൽ നമുക്ക്
1: സമാധാനം കണ്ടെത്താൻ പറ്റുള്ളൂ.
0: ശരിയാ,
1: അല്ലാത്ത ഒരാൾ സമാധാനം കണ്ടെത്താൻ എന്തിലായിരിക്കുന്നോ, ചിലപ്പോ മദ്യത്തിലോ
0: മ്യൂസിക്കുകൾ ഡിജെ പാർട്ടികൾ
1: അങ്ങനെ
0: അത് സമാധാനം കിട്ടൂല.
1: അവിടെ എന്താ വെച്ചാല് സാഹചര്യങ്ങളൊക്കെ മോശമാകുമ്പോൾ ആൾക്കാർ ഇത്തരം സമാധാനത്തിലേക്ക് പോകും, അത് തൽക്കാലം ഒന്ന് കിട്ടും, പിന്നെയും വീണ്ടും വലിയ അർത്ഥത്തിലേക്ക് പോകും. കുട്ടികളൊക്കെ അതാണ് പരീക്ഷന്റെ ടെൻഷനാണ്. അപ്പൊ ഒരു ചെറിയൊരു മയക്കുമരുന്ന് ഒരു പൊടി അല്ലേ, അപ്പൊ ഒന്ന് ടെൻഷൻ മാറ്റിയിട്ട് പഠിക്കാൻ. അങ്ങനെയാണ് പലരും, അന്ന് പോലീസുകാർ നമ്മള് സ്കൂളിൽ വന്നപ്പോ സാറ് പറഞ്ഞല്ലോ, സ്ട്രെസ് അനുഭവിക്കുമ്പോ സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് തരിക. അപ്പൊ നമ്മള് സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഹാപ്പിനെസ് ഉള്ള ഹൃദയം തന്ന പഠിച്ചവന്റെ അടുത്തുനിന്ന് മാത്രമേ
0: ഉണ്ടാവുള്ളൂ. പിന്നെ സുഹൈബ എം വളപട്ടണം, നല്ലൊരു സാരോപദേശം. അൽഹംദുലില്ലാഹ്, ജസാകും അല്ലാഹു ഖൈർ, ബാരക്കല്ലാഹു ഫീക്കും, അല്ലാഹു ആമീൻ വയ്യാക്ക്.
1: പിന്നെ നമുക്കൊരു കുട കിട്ടിയ കഥയുണ്ട്. പണ്ടൊരിക്കലും ഒരാള് റേഡിയോയിലേക്ക് കുട ചോദിച്ചു, കുട ചോദിച്ച് അവസാനം കുറെ കഴിഞ്ഞപ്പം ചെറിയ സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായി, അവസാനം കുട പോസ്റ്റ് ഓഫീസിൽ അത് പാർസൽ വഴി എത്തിയെന്നുള്ള വിവരം കിട്ടി. അപ്പം അതിൽ ഹാപ്പിയായി, ഇപ്പം നേരിട്ട് കുട കിട്ടിയിരിക്കുകയാണ്. എന്നു പറഞ്ഞാൽ കുട കയ്യിൽ കിട്ടിയിരിക്കുകയാണ്, അതിൻ്റെ സന്തോഷമാണ് സെഫിയൊക്കെ തിരങ്ങടി അയച്ചിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പീസ് റേഡിയോയുടെ കുട കിട്ടി, നല്ല കുട. കുടയുമായി ഹസ്ബൻഡിനോട് ചോദിച്ചു എവിടെ നിന്നാണ്, ഹസ്ബൻഡ് പറഞ്ഞ് പീസ് റേഡിയോയുടെ കുടയാണെന്ന്. അവർക്ക് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് വളരെ സന്തോഷമാണ് ഉണ്ടായത്. എനിക്ക് ഹസ്ബൻഡിനും അള്ളാഹുവിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു പ്രതിഫലം കൂടെ കിട്ടിയ കഥ.
0: പിന്നെ അമീരിട്ടി അടുത്തിനാട്ടുകാർ അതിൽ വേറെ ഒന്ന് പറയുന്നുണ്ട്, ബാഹ്യമായ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും മനസ്സിനെ ശാന്തമായും ആത്മവിശ്വാസത്തോടെയും നിലനിർത്താൻ പഠിക്കുക.
1: മറിയം ബിൻത്ത് ഹസീന, മറിയം ഹസീന ബിൻത്ത് അബ്ദുള്ള, അങ്ങനെയുണ്ടോ. അള്ളാഹു പീസ് റേഡിയോ അണിയറ പ്രവർത്തകർക്ക് ഖൈർ നൽകട്ടെ. പുതിയ പുതിയ ആൾക്കാർ ഈ
0: സമയത്ത്, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു, തൈരു സലാം പറഞ്ഞു വന്ന ആളുകളുണ്ട്.
1: നമ്മുടെ കുട്ടികളുടെ
0: പ്രോഗ്രാമിലേക്ക് പോവാം ഇൻഷാല്ലാ.
1: എന്താണ് അടുത്ത പാട്ട്?
2: പാട്ട് ഉമറിന്റെ മാറ്റത്തെ കുറിച്ചുള്ള പാട്ട്.
1: ആ പാട്ടൊന്ന് കേൾക്കണം.

0: മാഷാല്ലാ, നല്ലൊരു അല്ലേ സോ അങ്ങനെയാണ്. എന്നൊരു പേര് പറഞ്ഞേ
1: ഉമറിന്റെ മാറ്റത്തെ
0: അല്ല, പേരെന്താ പറഞ്ഞേ? നിന്റെ പേര്
1: ഫുസൈൽ.
0: ഫുസൈൽ അടിപൊളി കണ്ട് പാടി, മാഷാല്ലാ ബറക്കല്ലാ ഫീക്ക്. നമ്മളെ ശ്രോതാക്കളിൽ നിന്ന് ഒരുപാട് ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് നോക്കണം.
2: ചോദ്യത്തിന്റെ പറഞ്ഞു
0: ഇല്ലല്ല, പറഞ്ഞിട്ടില്ല. അതിന്റെ മുന്നേ വേറെ ചോദ്യം ഉണ്ടായിരുന്നു, ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? അതൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. നമുക്ക് ചോദ്യം വേണോ?
2: നമുക്ക് ആ അത് പിന്നെ പൊതുവെ
0: എല്ലാവർക്കും അറിയാം
2: വായനാ ദിനം എന്നുള്ളത്.
0: ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. പിന്നെ
2: പൊതുവെ ഈ ചരമവും ജന്മവും നമുക്ക്
0: അത്രതില്ല,
2: അത്ര വലിയൊരു നമ്മള് നല്ലാൻ റസൂലിന്റെ ജന്മദിനം വരെ നമ്മൾ
0: ആവശ്യമില്ല.
2: ചരമദിനത്തിന് നമ്മൾ പൊതുവെ പിന്നെ ഒരു കോമൺ എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ ആ നിലക്ക് കാണാൻ
0: അത്ര ഉള്ളൂ. പിന്നെ ഷുഹൈബായും വളപാട്ടാണ് ചോദിക്കുന്നത്, ഒരു കുസൂതി ചോദ്യം. മണ്ണിൽ വീണൊരു ചോരത്തുള്ളി നാലു നാൾ കിടന്നിട്ടും വറ്റുന്നില്ല,
2: അതിന്റെ
0: ഉത്തരം പറയാമോ? അത് അല്ലേ, നമ്മളെ അതിഥികൾക്കറിയാം. മണ്ണിൽ വീണൊരു ചോരത്തുള്ളി നാലു നാൾ കഴിഞ്ഞിട്ട് കിടന്നിട്ടും വറ്റുന്നില്ല, വല്ലാത്തൊരു ചോദ്യമായി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ചോദ്യം. ആയിഷ കരമ്പിൽ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഓക്കെ, ആ ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം അല്ലയോ? അത് അമീറിട്ടി അടുത്തനാട്ടുകാർ ആവർത്തിച്ചിട്ടുണ്ട് ഒരു ചോദ്യം.
2: അവസാനം ഇവിടെ പറഞ്ഞ പ്രവാചക പത്നി ആരാണ്?
0: അടുത്ത ചോദ്യം വന്നോ?
2: വന്നിട്ടുള്ളതാണ് ചോദ്യങ്ങൾ, നേരത്തെ വന്നിട്ടുള്ള തന്നെയാണ്. നമ്മൾ വിട്ടുപോയതായിരിക്കും,
0: വിട്ടുപോയിരിക്കും അല്ലേ. ആ മറ്റിന്റെ ഉത്തരങ്ങളും വരുന്നുണ്ട്, ഇതിന്റെ ഉത്തരങ്ങളും വരുന്നുണ്ട്. അയച്ചോട്ടല്ലേ?
2: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
0: യെസ് യെസ്.
2: അപ്പോ ഇപ്പൊ ലാസ്റ്റ് കുറെ ചോദ്യങ്ങൾ വന്നത് ഇതാ. പിന്നെ ഉത്തരം ഇപ്പൊ അമീർട്ടി അടുത്തനാട്ടുകാരെ ഉത്തരം അയച്ചതുണ്ട്.
0: അമീർട്ടി അടുത്തനാട്ടുകാരെ ചോദ്യമുണ്ട്.
2: തലപ്പുഴ അയച്ച ഉത്തരമുണ്ട്. ഇത് മണ്ണിലുള്ള ചോരക്കുരുല്ലേ, ചോരക്കുരു സാധാരണ മേത്തണ്ടാവില്ല, ഇതിപ്പോ മണ്ണിലാണുള്ളത്.
0: മണ്ണിലുള്ളത് ഒരുപാട് ആളുകള്
2: പറാൽ അവരൊക്കെ ഉത്തരവായിച്ചുണ്ട്. മുംതാസ് പാലപ്പുഴ
0: ഒക്കെ ഉണ്ട്.
2: സിൽമ ഫറൂഖ്, റൈഹന ബാനോ, തോട്ടശ്ശേരി എല്ലാരും ഉത്തരവായിച്ചിട്ടുണ്ട്.
0: നമ്മളേ അടുത്ത അതിലേക്ക് പോയാലോ. ഇൻഷാല്ലാ.
1: നമുക്ക് ഭക്ഷണത്തിന് പായാക്കരുത് എന്നുള്ള ടോപ്പിക്കിൽ ചെറിയൊരു കുറച്ചേ ഉള്ളൂ, ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാക്കാം. നമ്മൾ അറിയാലോ, ഈ ഫലസ്തീനിൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ട് കുട്ടികൾക്കൊന്നും ഭക്ഷണം കിട്ടില്ല. നമുക്കറിയാം ഒരു മാസമൊക്കെ നമ്മൾ നോമ്പെടുത്ത് നോക്കുമ്പോൾ നമ്മൾ അവശ്യമായി നിൽക്കണതാണ് എല്ലാവരും. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും കുഴങ്ങും. അപ്പം ഇത്രയും ദിവസമായിട്ട് ഭക്ഷണം കിട്ടാത്ത ഈ ഫലസ്തീനത്തെ കുട്ടികളെ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു, അതിന് ഈ കർഷകന് നെല്ല് കുത്തുമ്പം അതിന് വേസ്റ്റ് ആവുണ്ടോ? ഇല്ല, അത് മെഷീനിലിട്ട് പൊടിച്ച് അരിയായി വരുമ്പോൾ വേസ്റ്റ് ആവണില്ല. കിലോമീറ്ററുകൾ

0: നമ്മൾ അത് ഫലസ്തീൻ്റെ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അപ്പോൾ യുദ്ധമായിട്ടൊന്നും ഭക്ഷണം പോലും ഇല്ല. അപ്പോൾ നമ്മൾ അതൊക്കെ അറിഞ്ഞിട്ട് വേണം ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ കഴിക്കണത് ഇടുക, ഓവർ ഇട്ടിട്ട് ലാസ്റ്റ് വേസ്റ്റ് ആക്കാൻ നിൽക്കരുത്.
1: നമ്മൾ കഴിക്കുമ്പോൾ വേസ്റ്റ് ആക്കുമ്പോൾ മറ്റുള്ളൊരു ജനത പട്ടിണിയായി കിടക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ നമ്മളിൽ ഉണ്ടായിരിക്കുക അത് അനിവാര്യമാണ്. പലപ്പോഴും ഈ ഭക്ഷണത്തിനൊരു വില കൊടുക്കുന്നില്ല നമ്മുടെ സമൂഹം അല്ലേ. ആർഭാടങ്ങളും തോന്നിയത് കാട്ടിക്കൂട്ടാണ് ഭക്ഷണം കൊണ്ട്. അത് നമ്മൾ മാന്യമര്യാദക്ക് മന്തി കാര്യങ്ങളൊക്കെ നമുക്ക് മാന്യമര്യാദക്ക് ഉണ്ടാക്കാം, പക്ഷേ നമ്മൾ ഓവർ ഒരു ആർഭാടമാക്കി ഇപ്പോൾ ചില നാം പറയാതിരിക്കാൻ വയ്യ, ചില ഈ വിവാഹ ചടങ്ങുകളൊക്കെ ഈ രണ്ട് മൂന്ന് വിഭവങ്ങളൊക്കെ വിളമ്പും, എന്നിട്ട് എന്ത് ചെയ്യും, അത് കഴിയുമ്പോൾ നേരെ വേസ്റ്റ് കുഴിയിൽ കൊണ്ടു തട്ടുന്ന അവസ്ഥ എന്തൊരു പരിതാപകരമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെ പടച്ച റബ്ബിൻ്റെ അടുക്കിൽ നിന്ന് അത്രയേ ശിക്ഷ ലഭിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ആലോചിക്കണം. ഒരു ഒരു ജനത പട്ടിണിപ്പാവങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇത് ഈ ഒരു അവസ്ഥ അവർക്ക് ലഭിച്ച ആ ഒരു അവസ്ഥ നമുക്കുണ്ടായാൽ ഇല്ലാതിരിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യൂല, നമുക്കിത് വേസ്റ്റ് ആക്കാൻ തോന്നൂല. ഒരു ചെറിയ ഞാൻ എന്നാലൊരു വീഡിയോ കാണാണ്, വലിയൊരു പാത്രം, ആ പാത്രത്തിൽ കുറച്ച് ഭക്ഷണം, ആയിരങ്ങളോളം ക്യൂ നിൽക്കുകയാണ് ആ കുറച്ചുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ആയിരങ്ങളോളം കുറച്ച് ക്യൂ നിൽക്കുകയാണ്, എന്നിട്ട് അവരതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യേണ്ടത് ആലോചിക്കണം. കുറച്ച് ഭക്ഷണം കൊണ്ട് അവർ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ വീടുകളിൽ പലപ്പോഴും നമ്മൾ കാണുകയാണ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. മറ്റുള്ളവന് കഴിക്കാനുണ്ടോ അല്ലെങ്കിൽ ഇന്നാ കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കില്ല, എന്നിട്ട് വാരി ഒലിച്ച് കഴിക്കുന്ന ഒരവസ്ഥ. നമ്മൾ നമ്മുടെ വീട്ടിലെ എല്ലാവരും ഒന്ന് പരിഗണിക്കാൻ നമ്മൾ ആദ്യം പഠിക്കണം. അപ്പോഴാണ് അതിനൊരു എന്തരാ ഒരു ബറക്കത്ത് ഉണ്ടാവുള്ളൂ. മാത്രമല്ല നമ്മുടെ ഭക്ഷണം വേസ്റ്റാവാതെ പോവാതിരിക്കുള്ളൂ. അപ്പോൾ അത് വേസ്റ്റായി പോവാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെ നമ്മുടെ മക്കളൊക്കെ ഭക്ഷണം പാഴാക്കുന്ന, ചിലപ്പോൾ ഇങ്ങനെ ഭക്ഷണം നമുക്കറിയില്ല. ഇതൊരു ചരിത്രം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലേ ഒരു ഉമർ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്, അത് ഈ ഉമർ തന്നെയല്ല വേറൊരു കുട്ടി, ഉമർ ബിൻ അബി സലമേ ഒരു കുട്ടിയുണ്ട്, സഹാബി ആയിരുന്നു. പിന്നെ ഈ കുട്ടി ഇങ്ങനെ പ്രവാചകൻ്റെ അടുക്കൽ നിന്നും ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, അപ്പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട്, നടുവിന്ന് കഴിക്കുന്നുണ്ട്, ഇങ്ങനെ എന്തു പറയുക, നമ്മളെ കുട്ടികളുണ്ടാവല്ലേ ആകെ വാരി വലിച്ച് കഴിക്കുക. അപ്പോൾ നമ്മളെ ആളുകളൊക്കെ ആകുമ്പോൾ എന്താ പറയുക, ഈ എന്താ കുട്ടി ഇങ്ങനെ കഴിക്കണേ. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടീൻ്റെ പുറകിൽ നിന്ന് വെല്ലോ തലോടിയിട്ട് പറഞ്ഞു, മോനെ ഭക്ഷണം കഴിക്കേണ്ടത് ഇന്ന രൂപത്തിലാണ്, നമ്മുടെ വശത്തു നിന്ന് കഴിക്കണം, ബിസ്മി ചൊല്ലി കഴിക്കണം, വലത് കൈ കൊണ്ട് കഴിക്കണം എന്ന് കുറച്ച് ഉപദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനൊരു മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും നമുക്ക് നേരത്തെ ചോദിച്ചതിൻ്റെ ഉത്തരം പറയാം അല്ലേ.
2: യെസ്,
1: നേരത്തെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു?
2: നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ, മണ്ണില്
3: മണ്ണിലുള്ള ഒരു ചോരക്കുരു എത്ര ദിവസം കഴിഞ്ഞിട്ട് പറ്റുന്നില്ല,
2: അങ്ങനെയുള്ള ഒരു ചോരക്കുരു അല്ലേ.
1: ആ ചോരക്കുരു എന്തായിരുന്നു പറയേ?
2: അത് മഞ്ചാടിക്കുരു.
1: മഞ്ചാടിക്കുരു, മഞ്ചാടിക്കുരു ചില ആൾക്കാർ കുന്നിക്കുരു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആദ്യം ആരോ ഉത്തരം പറഞ്ഞത്?
2: ആദ്യം ഉത്തരം പറഞ്ഞാൽ തപ്പി കൊടുക്കണത്.
1: ആ ഇതാണോ, സൽമ ഫറൂഖ് ആണോ? സൽമ ഫറൂഖ് ആണ് ആദ്യം ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അതിന്റെ മുന്നേ നമ്മുടെ കുട്ടിന്റെ നമ്മളെ പാട്ടിനെ കുറിച്ചൊക്കെ പറയണു. മാഷാല്ലാ സൂപ്പർ സോങ്, മോനെ നന്നായി പാടിയിട്ടുണ്ട്. ബാറക്കല്ലാ ഫീക്ക് സഫിയ എടപ്പാള്. അതുപോലെ തന്നെ ഷുഹൈബായും മുളപ്പെട്ടണം. മാഷാല്ലാ പാട്ട് സൂപ്പർ, മോൻ നല്ല ഈണത്തിൽ പാടി, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സഫിയ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, മാഷാല്ലാ മോനെ അടിപൊളിയായി പാടി, അൽഹംദുലില്ലാ. ഇനിയും പാടാനുള്ള കഴിവ് അല്ലാഹു നൽകട്ടെ. ഏതായാലും നേരത്തെ ഉത്തരം ഫസ്റ്റ് പറഞ്ഞത് സൽമ ഫറൂഖ്. രണ്ടാമത് ആരാണ്?
2: റിഹാന ബാനു തോട്ടശ്ശേരി, റാവു സൂചിറമംഗലം, മുംതാസ് പാലപ്പുഴ, പിന്നെ സെമീജ പാറാൽ, സീനത്ത് തലപ്പുഴ വയനാട്ടിൽ നിന്നും,
1: താഹിറ ടി കെ കാസർകോട്,
2: യെസ്
1: അത്ര. അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ അല്ലേ.
2: പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറെ ചോദ്യം ഉണ്ടായിരുന്നു,
1: നമ്മളെ വായനാ ദിനമായ

0: നബിസല്ലാസ്ലമിയുടെ അവസാനമായി വഫാത്തായത് അല്ലേ, അതിന്റെ ആൻസർ വന്നെന്താണ്?
1: ഉമ്മു സലമ വന്നിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു വന്നിട്ടുണ്ട്.
0: അപ്പൊ അതില് കുറെ ആൾക്കാർ ഉത്തര അയച്ചുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക്
1: അതിലാരാ ശരി ഉത്തരം പറഞ്ഞത്?
0: അവസാനം ഇവിടെ പറഞ്ഞ പ്രവാചക പത്നി, അതിന്റെ ഉത്തരം അയച്ച ആൾക്കാർ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു അൻഹ എന്നുള്ളത് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നെ വേറെ പിന്നെ ആരൊക്കെയുണ്ട്? പിന്നെ കുറെയല്ലേ. ഓക്കെ, കുറെ ആൾക്കാർ ഇത് ഇതാണ്ട് കൂടെ ഒക്കെ മിക്സായിരുന്നു, അതുകൊണ്ട് ചിലതൊന്നും കാണുന്നില്ല. അപ്പോ ഉത്തരം പറഞ്ഞ ഉമ്മു സലമ, സഫി എടപ്പാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെഹനാസ് ഗഫൂർ, ത്രൈഹാന ബാനു തോട്ടശ്ശേരി അറ, ഇവരൊക്കെ അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്ന
1: സലാംക്ക് നിങ്ങൾക്ക് നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഹുസൈൻ വിഎം എടത്തനാട്ടുകാര, സലാം ഖാന്റെ സൗണ്ട് ഒരു ഉഷാറില്ലല്ലോ, എന്താണ് ജലദോഷം ഉണ്ടോ?
0: അത് വൈകുന്നേരായില്ലേ ഒരു ദിവസത്തിന്?
1: അതെന്താ വെച്ചാല് രാവിലെ ഡ്യൂട്ടിക്ക് കയറി വൈകുന്നേരം കണ്ട് ഇറങ്ങുമ്പോ കുറച്ച് കുട്ടികളൊക്കെ ക്ലാസ്സൊക്കെ എടുത്ത് ഇറങ്ങുമ്പോത്തിന് മനുഷ്യന് പിന്നെ വൈകുന്നേരം പറയാനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, സ്വാഭാവികം.
0: അപ്പൊ ഏതായാലും ഇന്നലെ നമുക്ക് അടുത്തൊരു അല്ലേ അടുത്ത പ്രോഗ്രാം അല്ലേ,
1: നമുക്ക് അതിന് മുന്നേ പാഠക്കുറിപ്പ്
0: പാഠക്കുറിപ്പ് കേൾക്കാണ്ട്
1: ഇൻഷാല്ലാ പാഠക്കുറിപ്പിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ
2: അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഇസ്ലാമിലെ വലിയൊരു നന്മയായിട്ട് തന്നെ പഠിപ്പിച്ച കാര്യമാണ് നമ്മൾ പുഞ്ചിരിക്കുന്ന ആളുകളായി മാറുക എന്നത്. ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ടാകും, നമ്മളൊന്നും ആ അർത്ഥത്തിൽ ചിരി എന്ന കാര്യത്തിന് വലിയൊരു പ്രാധാന്യമൊന്നും കൊടുക്കാതെ ആരെങ്കിലും ഒരാളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അയാളോട് കൃത്യമായൊന്നൊരു പുഞ്ചിരിക്കാനുള്ളൊരു മനസ്സുപോലും ഇല്ലാത്ത ആളുകളായിട്ടാണോ ജീവിക്കുന്നത് എന്ന് ചിലപ്പം ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, നമ്മുടെ സഹോദരൻ നമ്മൾ കാണുമ്പോൾ അയാൾക്കൊരു പുഞ്ചിരിയോടുകൂടെ നമ്മുടെ മുഖത്തെ കാണാൻ പറ്റുക എന്നത് എത്ര വലിയ പോസിറ്റീവായൊരു കാര്യമാണ്. നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ, ഒരു പക്ഷേ നമ്മളൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എങ്കിലും ഒരു വലിയ മനസ്സിൽ ഒരു വലിയൊരു തുറവി, ഒരു സമാധാനം, ഒരു സന്തോഷം ലഭിക്കാൻ കാരണമായി മാറുന്ന ഒരു കാര്യമാണ് ചിരി എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറു പുഞ്ചിരി മുഖത്തുണ്ടാകുക, തബസ്സുമുക ലി വജിഹി അഹീക സ്വദഖത്തുൻ, നിന്റെ സഹോദരനോട് ചിരി നീ ചിരിക്കുക എന്നത് അതെന്നാണ് ഒരു സ്വതക്കയായിട്ട് പോലും പഠിപ്പിക്കുന്ന ഒരു ഘട്ടം ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണേ അപ്പോൾ അതിൻ്റെ ഒരു നന്മ എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ചിരി മാറ്റി വെച്ച് നമ്മളിങ്ങനെ കനപ്പിച്ച മുഖവുമായ ആളുകൾക്കിടയിൽ നടക്കുമ്പോൾ അത് എത്ര വലിയ പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമ്മളെ പറ്റി ഒരുപാട് മോശപ്പെട്ട ധാരണകൾ മറ്റുള്ളവർക്ക് ലഭിക്കാൻ കാരണമായി മാറുന്നൊരു അവസ്ഥ അത് അതുകൊണ്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, അതാണ് അതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളൊക്കെ ആ വിഷയത്തിലൊക്കെ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ പ്രയോഗിച്ച പ്രയോഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തബസ്സും അത്തബസ്സും എന്ന വാക്ക് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ആ കാര്യം ചെയ്യും. കാരണം നബിയുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി ഞങ്ങൾക്ക് വ്യക്തമായി കാണാമായിരുന്നു എന്ന് സ്വഹാബികൾ പറയുന്ന ഹദീസുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഹദീസുകൾ അത് കാണാൻ പറ്റും എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചിരിക്കുന്ന ആളുകളായി മാറുക, അതൊരാൾക്ക് നമ്മോട് വളരെ തുറന്ന മനസ്സോടെ സംസാരിക്കാനും അയാൾക്ക് ഇടപഴകാനും ഒരു നല്ല ഒരുപാട് ആശയങ്ങൾ കൈമാറാനും ഒരു നല്ല ബന്ധം ഉണ്ടാകാനൊക്കെ കാരണമാകുന്ന കാര്യമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് എന്നതാണ് അതുമായി സംബന്ധിച്ച് അത് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ആ നിലക്ക് നമ്മളതിൽ പിശുക്ക് കാണിക്കാതെ ഒരു പുഞ്ചിരിച്ച മുഖവുമായി നടക്കുക, അതൊരു നന്മയാണ്, അതൊരു സ്വതക്കയാണ് എന്നുപോലും പഠിപ്പിച്ച വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാന തആല ഈ അർത്ഥത്തിൽ നന്മകൾ ചെയ്യാൻ പരിശ്രമിക്കുക എന്നതാണ്. ഇവിടെ ഇത് പറയുമ്പോൾ ഒരു പൊട്ടിച്ചിരിയും അതുപോലെ തന്നെ അവൻ അനാവശ്യമായ ചിരിയും പരിധി ലംഘിച്ചുള്ള ചിരിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. തമാശകൾ പറഞ്ഞ് അനാവശ്യമായ ചർച്ചകളൊക്കെ നടത്തി ചിരിച്ച് ഒരാളെ പരിഹസിക്കാൻ പോലും ഉപയോഗിക്കുന്ന അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഒരു ചെറുപുഞ്ചിരിയുടെ വിഷയമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നമ്മുടെ മുഖത്ത് ഉണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കുകയും അത് നമ്മൾ ശീലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു പാഠക്കുറിപ്പ് പറയുമ്പോൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, ഫൈസൽ അലിക്കമി സാറ് നല്ലൊരു ടോപ്പിക് അതിനാണ് പറഞ്ഞത്, പുഞ്ചിരിക്കുക. ആര് കാണാണെങ്കിലും നമ്മൾ ഫസ്റ്റ് പുഞ്ചിരിക്കുക, അത് കഴിഞ്ഞിട്ട് സലാം പറയുക. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോടൊരു എല്ലാവരോടും പറയാണ്, ഒരു സദസ്സിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് 30 രൂപ എൻ്റെ അടുത്തേക്ക് വന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുമല്ലോ, അപ്പോൾ കുറേ വട്ടം വന്നാൽ കുറേ പൈസ കിട്ടും. അതേപോലെ തന്നെയാണ് ഈ സലാമിൻ്റെ വിഷയത്തിലും. ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 ഇരട്ടി കൂലിയാണ്. 10 അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ 20, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30, അങ്ങനെ കൂലി
4: കിട്ടും.
5: നബി പറഞ്ഞതും സലാം വർദ്ധിപ്പിക്കുക എന്നാണല്ലോ.
3: അപ്പൊ ഈ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിശ് കാണിക്കരുത് എന്നാണ്.
4: അഫ്ഷുസ്സലാം ബൈനക്കും എന്നാണ് പ്രവാചകസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് ഒരു പരസ്പരം സ്നേഹം പങ്കിടാനുള്ള ഏറ്റവും വലിയൊരു അഭിവാദ്യമാണ് സലാം എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞോ അത്? ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ സലാമിൻ്റെ വിഷയം നമ്മൾ പറയുമ്പോൾ നമ്മൾ പരസ്പരം നമ്മൾ അത്രയും അറിയുന്ന ആളുകൾക്ക് മാത്രമേ സലാം കൊടുക്കുന്നുള്ളൂ. മുസ്ലിംമാരെ വ്യക്തിനെ കണ്ടാൽ പരസ്പരം സലാം പറയാത്ത ഒരുപാട് ആളുകൾ, അത് വല്ലാത്തൊരു അപകടം തന്നെയാണ്. നമ്മൾ എല്ലാവരെയും നമ്മൾ കാണുമ്പോൾ കാണുന്നവരൊക്കെ മുസ്ലിങ്ങളാണോ, അവരൊക്കെ സലാം പറയുക, ആ സലാം വർദ്ധിപ്പിക്കുക. ഒരുപാട് സമാധാനം അതിലൂടെ നമുക്ക് ലഭിക്കും അല്ലെ, സമാധാനം ലഭിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത അതിഥിയിലേക്ക് പോകാം അല്ലേ.
5: ഹദീസുകളിൽ തർക്കം വെടിയുക എന്ന വിഷയത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അള്ളാഹുവിനെ പരലോകത്ത് വെച്ച് കാണും എന്ന് പറയുന്ന എല്ലാ ഹദീസുകളും വിശ്വാസികൾ നിർബന്ധമാണ്. ഈ ഹദീസുകളോ വിശ്വാസയോഗ്യരായവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മറ്റു ഹദീസുകളോ തള്ളിക്കളയാനും പാടില്ല. ഒരാളോട് അനാവശ്യമായി തർക്കിക്കാനോ തർക്കം പിടിക്കാനോ പാടില്ല. ഗദറിലും അള്ളാഹുവിനെ കാണുന്നതിലും ഖുർആനിലുമുള്ള തർക്കം സംസാരം വെറുക്കപ്പെട്ടതും വിരോധിക്കപ്പെട്ടതുമാണ്. അത്തരക്കാരുടെ വാക്കുകളിലുള്ള ശരിയായ സുന്നത്ത് വന്നാൽ പോലും തർക്കം ഒഴിവാക്കി ഹദീസുകളിൽ വിശ്വസിക്കുന്നതുവരെ അവർ അഹ്ലുസുനയിൽ പെടുകയില്ല. വിശ്വാസികൾ സ്വർഗത്തിൽ വെച്ച് അവരുടെ റബ്ബിനെ കാണുമെന്ന വിശ്വാസവും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ജരീർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം ഈ പൂർണ്ണചന്ദ്രനെ നിങ്ങൾ കാണുന്ന പോലെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും, അവനെ കാണുന്നതിൽ മറയിടപ്പെടുകയില്ല. ഇതിനെ മുത്തസിലിമിയാക്കളും ഇബാളിയാക്കളും നിഷേധിച്ചു. അവരുടെ നിഷേധം പരിഗണിക്കപ്പെടുകയില്ല. അപ്രകാരം അള്ളാഹു ഒരു പ്രമാണവും അവതരിപ്പിച്ചിട്ടുമില്ല. തർക്കം ഒഴിവാക്കണം. ഈമാനുള്ളവൻ ഹദീസിൽ സ്ഥിരപ്പെട്ടതിനെ കീഴ്പ്പെടണം. അറിയില്ലെന്ന് കൊണ്ട് നിഷേധിക്കാൻ പാടില്ല. അറിയുന്നവ സ്വീകരിക്കുക, അറിയാത്തതിന് കീഴ്പ്പെടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സമൂഹത്തിലെ ചില വിഭാഗം ആളുകളിൽ നിന്ന് കണ്ടുവരുന്നതാണ് ഇതില് നമ്മുടെ സംവാദങ്ങളും മുഖാമുഖങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ. ഘട്ടങ്ങളായി ഖണ്ഡനങ്ങളായി നടന്നിട്ടുണ്ട്. അത് കേട്ടാൽ മനസ്സിലാവും എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഹദീസ് നിഷേധിക്കുക എന്നുള്ളത് അത് വളരെ തെറ്റായൊരു കാര്യമാണ്. അപ്പോൾ പലരും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുകളെ അത് സ്വീകരിക്കാൻ പറ്റൂല, അത് യുക്തിക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരുപാട് ഹദീസുകൾ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അഥവാ കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ സ്വഹാബിയെ കള്ളനാക്കുക, കളവ് പറയുന്നവനാക്കുക എന്നതാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതൊരു വല്ലാത്തൊരു അപകടം തന്നെയാണ്. വെറുതെ തന്നെ കള്ളനാക്കുക എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാ, അല്ലാ കത്തിരക്ഷിക്കുമാറാകട്ടെ. അത്തരം വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം ആളുകൾക്ക് പുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ എന്നാണ് ഈ അവസരത്ത് പ്രാർത്ഥിക്കാനുള്ളത്. വളരെ വലിയ അപകടമാണ് ആ ഒരു ഇത്. സ്വഹാബത്ത് എന്ത് പഠിപ്പിച്ചോ അത് പണ്ഡിതന്മാർ സഹീഹാണെന്ന് പറഞ്ഞാൽ അത് യുക്തിക്ക് ഞങ്ങളെ യുക്തിക്ക് യോജിപ്പിച്ചതല്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: പറഞ്ഞിട്ടില്ലേ, വ്യക്തികളെ മാത്രം നോക്കിയാണ് സലാം പറയുന്നതും സലാം അടക്കുന്നതും. അപ്പൊ അത്
1: അവരുടെ ക്ലാസ്സിൽ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു ഹിദായത്ത്, അത് ഒരു വിഭാഗം ആളുകളുണ്ട് അല്ലേ, അതിന്റെ വിഷയത്തിൽ നല്ല തർക്കമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ചർച്ച സമമാധ്യമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
0: നമ്മൾ ഈ പള്ളിയിലെ കുട്ടികളോട് നമുക്ക് ഇപ്പോഴും പറയാനുള്ള കാര്യം എന്ന് വെച്ചാല്, ഈ പള്ളിയുടെ പള്ളി എന്നുള്ളത് അള്ളാഹുവിന്റെ ഷായറിൽ പെട്ടതാണല്ലോ. അതിന്റെ ഒരു സംഭവം കിട്ടുമ്പോ നമ്മൾ അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ പറ്റും. പള്ളിയില് എത്രമാത്രമാണ് നമ്മൾ പള്ളിയോട് ബഹുമാനം കാണിക്കേണ്ട എന്നുള്ളതിൻ്റെ ഇത്. ഒരിക്കലേ പള്ളിയുടെ കിബില ഭാഗത്തേക്ക് ഇങ്ങനെ ഒരാള് മൂക്ക് ചീറ്റാണ്, കിബിലിന്റെ ഭാഗത്തേക്ക്, ആ ഭാഗത്തേക്ക് ഇങ്ങനെ മൂക്ക് ചീറ്റിയ സമയത്ത് ഇത് നബി കണ്ടു. ഈ സമയത്ത് നബി പള്ളിയിലുള്ള ആൾക്കാരോട് ഇങ്ങനെ കോപിച്ചുകൊണ്ട് നബി പറയാ, നിങ്ങളുടെ മുമ്പിൽ അള്ളണ്ട്, നിങ്ങൾ നിസ്കരിക്കുമ്പോ ഇങ്ങനെ തുപ്പുപോയി മൂക്ക് ചീറ്റുകയും ചെയ്യരുത്. പിന്നീട് നബി തന്റെ കൈകൊണ്ട് അത് അടർത്തി മാറ്റി, നിങ്ങൾ എന്നിട്ട് അത് മാറ്റി നബിയാണ് എടുത്ത് മാറ്റണത്. എന്നാലോചിച്ച് നോക്കിയാണെങ്കിൽ, എന്നിട്ട് നിങ്ങൾ തുപ്പുകയാണെങ്കിൽ ഇടത് ഭാഗത്ത് തുപ്പണം. ഇബ്നു വറള്ളാന്ന് പ്രവാചകൻ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് നബിയുടെ പള്ളിയിൽ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മണ്ണിൽ തന്നെ മണലായിരുന്നു. അപ്പൊ അതിന് ആ രൂപത്തിലുള്ള സംവിധാനം ആയതുകൊണ്ട് അത് പറ്റും. പക്ഷെ അതിൽ നമ്മള് നമുക്കിപ്പം നമ്മളേതായാലും പള്ളിയിലാത്തതായാലും തുപ്പൂല. പക്ഷെ അത് ഇതിൽ കൊണ്ട് നമ്മൾ മനസ്സിലാക്കണ വെച്ചാല്, ഇതുപോലെ അനാദരവ് കാണിക്കുന്ന തുപ്പലെന്ന് മാത്രല്ല, മൂക്ക് ചീറ്റിയെന്ന് മാത്രല്ല, പള്ളിന്റെ അകത്ത് കിബിലിന്റെ ഭാഗത്തേക്കുള്ള എന്നിട്ട് നമ്മൾ കോപ്പറായ തരം കാട്ടുക, കുട്ടികളെ അങ്ങടി ചാട്ടം ഇങ്ങടി ചാടുക, അപ്പൊ അതൊരു അനാദരവായിട്ട് തോന്നുന്ന എന്തും ഈ പറഞ്ഞതിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. ഒരു ഹദീസിൽ വേറെ പറഞ്ഞ കിബിലിയുടെ ഭാഗത്തേക്ക് എന്റെ മൂക്ക് ചീറ്റിനെ കണ്ടപ്പോ നബി ദേഷ്യം കൊണ്ട് നബിന്റെ മുഖം ഇങ്ങനെ ചുവന്ന് തൊടുത്തു. അപ്പൊ അൻസാരിക്കപ്പെട്ട ഒരു സ്ത്രീ അത് എന്ത് ചെയ്തു, അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടേക്ക് എന്താണ് കുറച്ച് സുഗന്ധം തേച്ചു ആ ഭാഗത്തേക്ക്. ഇത് കണ്ടപ്പോ നബി പറയണം, ഓ വളരെ നല്ല കാര്യമാണ് ആ ചെയ്തത്. അപ്പൊ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ട കിബില, അത് പള്ളിയിൽ നിൽക്കുമ്പോ ആ കിബില അതിന്റെ പവിത്രതയെ അനിക്കുന്ന രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഒരു നബി അത്രമാത്രം ദേഷ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു അത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത് വെച്ചാൽ, പള്ളിയിൽ നിന്നോ ശബ്ദം ഉണ്ടാക്കുക. പള്ളിയുടെ നമുക്ക് തോന്നുന്നു തുപ്പുമ്പോഴൊക്കെ ശരിക്കും നമുക്ക് കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പരുത്. അപ്പം ശരിക്ക് ആ ഭാഗത്തിൽ ജനൽ കൂടെ തുപ്പരുത്.
1: അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്.
0: നമ്മൾ പള്ളിൻ്റെ അകത്തുനിന്ന് മാത്രമല്ല പോകുന്നത്, കിബിലിൻ്റെ ഭാഗമാണല്ലോ ആ ഭാഗത്തേക്ക് നിന്നൊരു തുപ്പ. ആ ഭാഗത്തേക്ക് പിന്നെ ആ ഭാഗത്ത് നിന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു അനാദരവായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടി ചാടി കളിക്കുക എവിടുന്നും പറ്റില്ല. എന്നാലും പള്ളിൻ്റെ അകത്തുനിന്ന് ഒരു അദബിൻ്റെ കാര്യത്തിൽ അത്രയും ശ്രദ്ധ ആണ് നമുക്കുണ്ടായിരിക്കണം പള്ളിയിൽ പാലിക്കേണ്ടത് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും.
1: പിന്നെ ഖിബിലയുമായി ബന്ധപ്പെട്ട് കിടത്തത്തിൻ്റെ വിഷയത്തിലും, നമ്മൾ കിടക്കുമ്പോൾ ഖിബിലക്ക് നേരെ തിരിഞ്ഞ് കിടക്കണം, അതാ ഖിബിലേക്ക് നമ്മുടെ വലത്ത് വരുന്ന രൂപത്തിൽ അങ്ങനെ കിടക്കണം എന്ന് പറഞ്ഞൊരു ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മയ്യത്തിനെ കിടത്തുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ, ഖിബിലക്ക് നേരെ തിരിച്ച് കിടത്തണം.
0: ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലതിനോട് കാണിക്കേണ്ട റെസ്പെക്ട് അത് നമ്മൾ
1: കാണിക്കന്നെ വേണം.
0: അത് കാണിക്കാതിരിക്കുന്നത് ഇപ്പം ഖിബില പള്ളി ആവട്ടെ, ഖിബില ആവട്ടെ, പിന്നെ ബാക്കി ഖുർആൻ ആവട്ടെ.
1: ഇപ്പൊ ഖുർആൻ ഓതുമ്പോ നമ്മള് ഖിബിലക്ക് നേരെ തിരിഞ്ഞ് ഓതണം എന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്.
0: പിന്നെ ഖുർആനെ നമുക്കിപ്പോ ഖുർആൻ കുറേ ഉള്ളത് കൊണ്ടേ ഒരു വീട്ടിലെ ഒരുപാട് ഓരോരുത്തർക്ക് ഓരോ ഖുർആൻ, ഓരോരുത്തർ ഓരോ മൂലക്കോ കൊണ്ടിട്ടാണ്. അപ്പൊ അതിന്മേ പൊടി പിടിച്ചതും അത് വേറെ ഇതിന്റെ സേഫിന്റെ മേലെ വെക്കണതും സേഫിന്റെ മേലെ വേറെ കൊണ്ടുവന്ന് വെക്കുക.
1: പള്ളികളിലും അധികം കാണുന്നുണ്ട് പൊടി പിടിച്ച ഖുർആൻ.
0: അപ്പൊ ആരതിന് ഒന്ന് ഹുർമത്ത് കൊടുത്തിട്ട് റെഡിയാക്കണ ഒരു ഭയങ്കര കൂലിയല്ലേ?
1: കൂലിയാണ്, ഭയങ്കര കൂലിയാ. പക്ഷെന്താറിയോ, ഇപ്പത്തെ കാലത്ത് ഖുർആനുമായി അടുക്കാന് പലർക്കും മടിയാണ്. അതാണ് ഈ പൊടി പിടിച്ച് കിടക്കാനുള്ള കാരണം. അവസാന സമയങ്ങളിൽ സലാം പറഞ്ഞു വരാറുണ്ട് ഷംനാദ് ഖാൻ, അബൂബക്കർ സുലൈമാൻ, അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളേ, ഞാൻ ഇത് കേൾക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ചെറിയൊരു ടിപ്സ് പറഞ്ഞു തരികയാണ്, ഖുർആൻ പഠിക്കാൻ ആവശ്യമായൊരു ടിപ്സ്. എന്തെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഹിഫ്ളു മുത്തുവിന് പറഞ്ഞ സംഗതി ഉണ്ട്, ഹിഫ്ളു മുത്തുവിൻ, അതിൽ എഴുതിയ പണ്ഡിതൻ അദ്ദേഹം ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നത് പഠിക്കാൻ. അപ്പോൾ ഇത് ഖുർആനുമായി ബന്ധപ്പെടുത്തിയാൽ അത് ഉപകാരമായിരിക്കും എന്നെനിക്ക് തോന്നി. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ മാഷാല്ലാ നല്ലൊരു ഉപകാരം കിട്ടി. എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഖുർആൻ നമ്മൾ പഠിക്കുകയാണ്. ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക,
4: പലപ്പോഴും നമുക്ക് ഖുർആൻ ഓതുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചടപ്പുണ്ടാവും. നമ്മൾ പഠിക്കുന്ന ഭാഗം 20 തവണ നമ്മൾ നോക്കി പാരായണം ചെയ്യണം എന്നുള്ളതാണ് ആ പണ്ഡിതൻ പറയുന്നത്. 20 തവണ നോക്കി പാരായണം ചെയ്യണം. അത് കഴിഞ്ഞാൽ 10 തവണ നോക്കിയിട്ടും നോക്കാതെയും അഥവാ കണ്ണെടുത്തിട്ടും എടുക്കാതെയും അങ്ങനെ ഓതണം എന്നുള്ളതാണ്. അവസാനമായി അദ്ദേഹം പറയുന്നത് 5 തവണ കാണാതെ ഓതുക. ഏകദേശം 30 തവണ അദ്ദേഹം ഓതി. ആ ഓതിക്കഴിഞ്ഞാൽ ആ പേജ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പതിയും. അത് ഖുറാന് അതും ശ്രദ്ധ കൊടുത്ത് ഓതണം എന്നുള്ളതാണ്. ശ്രദ്ധ കൊടുക്കാതെ ആർക്കു വേണ്ടി ഓതിയാൽ കയറൂല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഖുറാൻ മറക്കാതിരിക്കാൻ, പലരും പറയുന്നതാണ് ഖുറാൻ പഠിച്ചതൊക്കെ മറന്നു, അത് വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആരാണ് ഷേഖ് ഇബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു ടിപ്സാണ്, മുഖദ്ദിമയിൽ കാണാൻ സാധിക്കും. അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം.
0: ഇനി എന്താണ് പിന്നെ
4: എന്താ ടിപ്സ് ഉണ്ട് അറിയില്ലേ?
3: അല്ല, സയന്റിഫിക്കലി തെളിയിച്ചൊരു കാര്യമാണ്.
4: ആ ഓക്കെ പറഞ്ഞു.
3: ആനകള് സാധാ ജീവികളെ പോലെ അല്ലല്ലോ,
4: ഒന്നുകൂടി
3: ബുദ്ധിയുള്ള ഒരു ജീവിയാണ്. ഈ ആനക്കുട്ടികള് പ്രസവ സമയത്തോ അല്ലാണ്ടോ മരിച്ചാല് സാധാരണ മൃഗങ്ങളെ ഉപേക്ഷിച്ചു പോവും, ആന ഉപേക്ഷിച്ചു പോവില്ല. അത് ആ ചെറിയ കുട്ടിയാണ് ബോഡി കൊണ്ടോ, എന്നിട്ട് തേയിലത്തോട്ടങ്ങളിലുള്ള ഈ ചെറിയ ചെറിയ കുഴികളില്ലേ, അതില് കാല് മുകൾക്ക് വരുന്ന രീതിയിൽ കിടത്തും. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ആനകളും ആ ബാക്കിയുള്ള എല്ലാ ആനകളെ കാലുകളും കൊണ്ട് ആ മണ്ണിങ്ങനെ ഇടിച്ചിടിച്ച് ആ കുഴി മൂടും. അത് ഈ വന്യമൃഗങ്ങളില്ലേ, അത് ഭക്ഷിക്കാണ്ടിരിക്കാനുള്ളതാണ്. അപ്പം പിന്നെ ആ വൈക്ക് വരുന്ന സഞ്ചാരം ഓല് ആ വൈക്ക് ആ തേയിലത്തോട്ടം ആ വൈക്കിൽ ഇങ്ങനെ വരുന്ന സഞ്ചാരങ്ങളൊക്കെ ഉണ്ടാവൂലേ ആനകള്, അത് പിന്നെ കാലാകാലമായിട്ട് പിന്നെ അവിടുക്ക് വരൂല ആ സ്ഥലത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് കേട്ടപ്പോൾ ഞാനും വിശ്വസിച്ചില്ല, പിന്നെ കുറേ കുറേ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് മനസ്സിലായത് ഇത് സത്യമാണ്. ഇത് സയന്റിഫിക്കലി ഇപ്പോഴും തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് ഈ തേയിലത്തോട്ടത്തിൽ നിന്നൊരു ബോഡി കിട്ടിയ ശേഷമാണ് ഇതിൻ്റെ ഈ സെർച്ചിങ് തുടങ്ങിയത്.
4: ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊരു ഗുണപാഠം
3: എന്നാണ് സയന്റിഫിക്കലി ഒരു ടിപ്പാണ് സയന്റിഫിക്കലി ഉള്ള.
4: ഓക്കെ ഓക്കെ ഓക്കെ, ഏതായാലും ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും
3: എന്നാണ്
4: തോന്നണ്. ഇൻഷാല്ലാ ഒന്ന് ആയത്തിൽ നമ്മൾ പഠിക്കണം,
3: കുറേ ഉണ്ട് ഇതിന്.
4: ആ ഒരുപാട് ടിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതായാലും ഇന്ന് ഒരു വ്യത്യസ്തപരമായിട്ടായിരുന്നു നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മഴക്കാലമാണ്, ഇപ്പോൾ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മഴ എന്നുള്ളത് അള്ളാൻ്റെ അനുഗ്രഹമാണ്. ഈ നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞ സംഗതിയുണ്ട്, എന്താ അറിയോ, മനുഷ്യർ നന്ദി കെട്ടവർ തന്നെയാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം എന്താ അറിയോ, പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മഴ പെയ്ത ആളുകൾ പറയും എന്താപ്പത് എന്നും മഴ, എന്നും മഴയാണ്, ഇതൊന്ന് നിന്ന് കിട്ടിയാൽ എന്ന് പറയും. എന്നാ മഴ പോയി വെയിലാണ് വന്നു കഴിഞ്ഞാൽ മനുഷ്യരെ പറയും ഐഷ് ഇതെന്തൊരു വെയിലാണ്, എന്തൊരു കഷ്ടമാണ്, സഹിക്കണില്ല, ഇതൊന്ന് പോയി കിട്ടി മഴ വന്നു പോണെങ്കിൽ. ഇതാ പറഞ്ഞത് മനുഷ്യർ നന്ദി കെട്ടവർ തന്നെയാണ്, പഠിച്ചോ നന്ദി കാണിക്കണില്ല. അപ്പൊ ഈ സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. മഴ പെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുമ്മ സയ്യിബൻ നാഫിഅ എന്നുള്ള പ്രാർത്ഥന പലപ്പോഴും ഇത് നമ്മൾ ചൊല്ലും, നമുക്കറിയാം. പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് നന്ദി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ഇതില് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട്, മുത്തിർന ബിഫളില്ലാഹി വറഹ്മതിഹി. എന്നൊരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മഴ ചോർന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, പലപ്പോഴും പല ആളുകൾക്കും അറിയാത്തൊരു പ്രാർത്ഥനയാണ്. ഒരിക്കൽ കൂടി പറയണം, മുത്തിർന ബിഫളില്ലാഹി വറഹ്മതിഹി. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ നമ്മൾ പറയും
0: ഈ സമയത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട അല്ലേ.
4: യെസ് യെസ് യെസ് ശരിയാണ്,
0: കണ്ട കാര്യമാണ്.
4: പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഇപ്പൊ സ്കൂളുകളിലൊക്കെ പോകുന്ന ഒരു സമയമാണ് ഇപ്പോ. അപ്പൊ ഈ സമയത്ത് ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാണ്, കുട്ടികൾക്ക് പലപ്പോഴും അലസത വരും, പഠിക്കാൻ കഴിയണില്ല, പഠിച്ചതൊക്കെ മറക്കാണ് എന്ന് പലപ്പോഴും പല കുട്ടികൾ പരാതി പറയാണ്. ഇതിനുള്ള കാരണം എന്താ വെച്ചാൽ, പഠിച്ചാൽ പഠിയാത്ത കാരണം എന്താ വെച്ചാല് നമ്മൾ നിയ്യത്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യണില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ രാവിലെ എണീറ്റാൽ പിശാച് നമ്മുടെ മേലിൽ 3 കെട്ട് കെട്ടും. അതിൽ ഒന്നാമത്തെ കെട്ട് കഴിയുന്നത് രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥനയാണ്. അത് പലപ്പോഴും ചെല്ലണില്ല ആളുകൾ. രണ്ടാമതായി ബിസ്മി ചൊല്ലി ഒതുർക്കുമ്പോഴാണ്. മൂന്നാമതായി സുബൈക്ക് മുന്നുള്ള രണ്ട് റക്കാത്ത സുന്നത്താണ്. ഈ സുന്നത്തിന്റെ വിഷയം പലപ്പോഴും പല ആളുകൾ മറന്നു പോകണം. വീട്ടിൽ നിസ്കരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പ് സുന്നത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശേഷം നിസ്കരിച്ചു എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. മാത്രമല്ല യാത്രയിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കാത്ത സുന്നത്താണ് സുബൈക്ക് മുന്നുള്ള സുന്നത്ത്. അപ്പം അത്രമേൽ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒന്നാണ്. പിന്നെ ഇത് നിസ്കരിച്ചാലാണ് നമ്മുടെ കെട്ട് കഴിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാലാണ് പഠിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, അതിൻ്റെ ബർക്കത്ത് നമുക്ക് ലഭിക്കുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി ശ്രോതാക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ശ്രോതാക്കളല്ല, ഇത് പറയുന്ന ഞങ്ങളും ഇത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അമീർ ഹുസൈൻ വി എം ഇടത്തിനാട്ടുകാരെ, പള്ളിയുടെ ജനൽ വഴി തുപ്പുന്നതും പള്ളിയുടെ പുറത്ത് ഇരുന്ന് ബീഡി വലിക്കുന്നതും ഒരിക്കലൊരു വ്യക്തിയോട് സംസാരിച്ചു. അദ്ദേഹം നൽകിയ മറുപടി, നിങ്ങളുടെ ആദർശ പള്ളിയെ പള്ളിയിലെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇതിന് എന്ത് മറുപടി പറയണം?
0: ഹിദായത്ത്
4: കൊടുക്കട്ടെ.
0: അമീൻ.
4: ചില ആളുകളെ ഈ നോമ്പൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന ചിലപ്പോൾ ബീഡി കൊണ്ടാണ്, ലഹരി കൊണ്ടാണ്. പക്ഷെ അങ്ങനെ പാടില്ല. ആ
0: അപ്പോ അതിലൊക്കെ ഒരു ഒരു മാറ്റം കുറെ വന്നു. പക്ഷെ ഇപ്പൊ പുതിയ തലമുറ അതൊക്കെ മാറിയ രാസലഹരിയിലാണ്,
4: മയക്കുമരുന്നുകൾ. ഇപ്പോ അൽഹംദുലില്ലാ ഒരു സമാധാനം ഉണ്ട്, ഒരു തൂഫാൻ കേരളത്തിൽ അലയടിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് മാറ്റം വന്നു, മാറ്റം വന്നിരുന്നാലും ഒരുപാട്
0: കുറച്ചൊരു ശ്രദ്ധയും കൊണ്ടുവരാനും കുറച്ചൊരു ഗൗരവം
4: ഉണ്ടാക്കാനും
0: പറ്റട്ടെ. പക്ഷെ അത് വേരറക്കാൻ പറ്റട്ടെ എന്നുള്ളത് നമുക്ക് അല്ലേ
4: പ്രാർത്ഥിക്കാം. അത് അടിവേര് തന്നെ പിഴുതറക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതൊന്നും അതിലൊന്നും പെടാതിരിക്കുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും നമ്മുടെ ഈവണി ലൈവ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളോടൊപ്പം പി സി റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
0: ഞാൻ അബ്ദുസ്സലാം വീട്ടി,
3: മിഷാല്.
4: ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു ഈവണി ലൈവ് അവസാനിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാ ഈ ഇരുത്തവും സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്തൊരു ഈവണി ലൈവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ സ്വരം. വിശ്വാസികൾ അയൽവാസികൾക്ക് കരുതലിൻ്റെയും സഹായത്തിൻ്റെയും ഭവനങ്ങളാവണം. അവർ തമ്മിൽ ആത്മബന്ധത്തിൻ്റെ നൂലിഴകൾ ചേർക്കണമെന്ന് പ്രവാചക വചനം.
1: ഇ കെ എം പന്നൂരിൻ്റെ വരികൾക്ക് കെ വി അബൂട്ടിമാഷിൻ്റെ ഈണം. ആലാപനം ഹാഷിം പൂക്കോട്ടോർ, പ്രണവ് മഞ്ചേരി, ജുവൈദ്.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: കനൽപഥങ്ങളിലെ ജീവിതസാക്ഷ്യങ്ങൾ. ഓർമ്മ. കെ എം മൗലവിയുടെ ജീവിതത്തിൽ നിന്ന്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. കനൽ പദങ്ങളിലെ ജീവിത സാക്ഷ്യങ്ങൾ. പീസ് റേഡിയോ ഓർമ്മയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയുടെ ജീവിതയാത്രയിലെ ചില ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെ എം മൗലവിയുടെ പൗത്രനും PSMO കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസറുമായ ടി ദാവൂദ് സാറാണ് ഈ എപ്പിസോഡിലും നമ്മുടെ കൂടെയുള്ളത്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്ത് കെ എം മൗലവി റഹിമഹുല്ലയുടെ പഠന കാലഘട്ടവും പഠന സാഹചര്യങ്ങളുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് ജോലിക്ക് പോയിരുന്ന വഴലിലൂടെ ഖുത്ബയിലൂടെയൊക്കെ ജോലി നോക്കിയിരുന്ന ആളുകളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ പ്രസംഗവും രചനയുമൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ പഠനം തുടരാനാണ് കെ എം മൗലവി റഹിമഹുല്ല ശ്രമിച്ചത്. പ്രതിസന്ധികൾക്കിടയിൽ സമൂഹത്തോടുള്ള തൻ്റെ ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ കൂടുതൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ മതത്തെ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കാനും പഠിച്ചു മനസ്സിലാക്കിയ സത്യങ്ങളെ സമൂഹത്തിനിടയിൽ പ്രബോധനം ചെയ്യാനുമൊക്കെ അദ്ദേഹം ജീവിതത്തിൽ സമയം കണ്ടെത്തിയിരുന്നു എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. കെ മൗലവി റഹിമഹുല്ലയുടെ പഠനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം പ്രതിസന്ധികൾക്കിടയിൽ തൻ്റെ പഠനരംഗത്ത് ശ്രദ്ധിച്ചതോടൊപ്പം തന്നെ മക്കളുടെ പഠനകാര്യത്തിൽ, സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ കെ മൗലവി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. മക്കളെയും സമൂഹത്തെയും വിദ്യാഭ്യാസ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ കെ മൗലവി റഹിമഹുല്ല വഹിച്ച പങ്ക് എന്തായിരുന്നു?
3: ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്നും ആര്യനെഴുത്ത് മലയാളം എഴുത്ത് ഹറാമാണ് എന്നുമൊക്കെ പ്രചരിപ്പിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഭൗതിക വിദ്യാഭ്യാസം ഒരിക്കലും നേടാൻ പാടില്ല, അതിൽ തന്നെ സ്ത്രീകളെ ഒരിക്കലും എഴുത്തുപോലും പഠിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയായിരുന്നു മുസ്ലിയാക്കന്മാർ പറഞ്ഞിരുന്നത്. എന്നാൽ കെ എം മൗലവി എല്ലാ തരം വിദ്യാഭ്യാസത്തെയും അനുകൂലിക്കുകയും ഹലാലായിട്ടുള്ള എല്ലാത്തരം വിദ്യാഭ്യാസത്തെയും അനുകൂലിക്കുകയും അത് സമൂഹത്തിലെ എല്ലാവർക്കും എത്തിക്കുവാനുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനെ അദ്ദേഹം മെഡിസിനാണ് പഠിപ്പിച്ചത്. അദ്ദേഹം ഡോക്ടറായിരുന്നു. തമിഴ്നാട് സർവീസിൽ മെഡിക്കൽ കോളേജുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോവുകയും അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വന്ന് കുറേ കാലം നാട്ടിൽ തന്നെ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം മൂത്തമകൻ മരിച്ചത്. അതുപോലെ ഇളയ മകൻ എഞ്ചിനീയറായിരുന്നു, പോളിടെക്നിക്കിൽ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം അറേബ്യയിൽ പോയി അവിടുത്തെ ടെലിഫോൺസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നു. ഭൗതികമായി പഠിപ്പിക്കാൻ അദ്ദേഹം അതിന് കഴിവുള്ള മക്കളെ അതിന് പറഞ്ഞയച്ചിരുന്നു. മൂന്നാമത്തെ മകൻ ഇസ്ലാമിക പഠനമാണ് നടത്തിയത്. അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ടാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ ഏത് തരം പഠനവും അത് പഠിക്കാൻ താല്പര്യമുള്ളവരെ അതാത് രീതിയിലേക്ക് മാറ്റുക, അതാത് രീതിയിലേക്ക് നയിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു. നാട്ടിലുള്ള മക്കളല്ലാത്ത പലരെയും അദ്ദേഹം ഇതുപോലെ പഠിക്കാൻ പ്രേരിപ്പിക്കുകയും അതിന് സഹായം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു ഉദാഹരണം എം കെ ഹാജിയുടെ മൂത്ത മരുമകൻ പ്രൊഫസർ പി എം അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹത്തെ തുടർന്ന് പഠിക്കാൻ പ്രേരിപ്പിക്കുകയും അതിന് എല്ലാവിധ സഹായവും ആരിൽ നിന്നെങ്കിലും വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് മദ്രാസിലേക്ക് എം കെ ഹാജിയുടെ അടുത്തേക്ക് അയക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് ആ സഹായം സ്വീകരിക്കേണ്ടാത്ത ഒരവസ്ഥയിൽ തന്നെ അദ്ദേഹം പഠിച്ച് പിന്നീട് അദ്ദേഹം പിന്നെ ബ്രണ്ണൻ കോളേജിൽ പ്രൊഫസറാകുകയും ചെയ്തു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. കെ എം മൗലിയാണ് അദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ചത് എന്നുള്ളത്. ഇതുപോലെ പലരെയും അദ്ദേഹം ഇങ്ങനെ പഠിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, തിരുവരങ്ങാടിയിൽ നൂറുൽ ഇസ്ലാം മദ്രസയും അതിനെ തുടർന്നുള്ള മറ്റ് സ്ഥാപനങ്ങളും യതീംഖാനയും അതിൻ്റെ കീഴിൽ സ്കൂളും പിന്നെ അറബി കോളേജും ഒക്കെ ഉണ്ടാക്കുന്നതിൽ നേതൃത്വം നൽകിയത് കെ എം മൗലവി സാഹിബാണ്.
2: ഭൗതിക വിദ്യാഭ്യാസത്തോട് സമൂഹം പുറന്തിരിഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടം. ഇംഗ്ലീഷിനെ നരകത്തിലെ ഭാഷയായി കാണുകയും മലയാളത്തെ ആര്യനെഴുത്തിനെ ഹറാമായി ഗണിക്കുകയും സമൂഹത്തിൻ്റെ പാതിയായി വരുന്ന സ്ത്രീകൾ സഹോദരിമാർ എഴുത്തു പഠിക്കുന്നത് പാടില്ലാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ തൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുകയും മക്കൾക്ക് മാത്രമല്ല സമൂഹത്തിനു മുഴുവൻ ഹലാലായ രൂപത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടില്ലാത്ത മതം അനുവദിച്ചു തരുന്ന രൂപത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസവും സമൂഹത്തിന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത ഒരാളായിട്ടാണ് ചരിത്രത്തിൽ നിന്ന് കെ എം മൗലവിയെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി തിരുരങ്ങാടി മദ്രസയും യതീംഖാനയും സ്കൂളുമൊക്കെ തുടക്കം കുറിക്കുന്നതിൽ വളരെയധികം മുന്നോട്ട് വരികയും തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരാൾ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണല്ലോ അത്തരം കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കുന്നത്. ആ രൂപത്തിൽ തൻ്റെ മക്കൾക്കും താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും ഭൗതിക വിദ്യാഭ്യാസവും മതപരമായ വിദ്യാഭ്യാസവും കൈമാറാനുള്ള പരിശ്രമങ്ങളിൽ കെ എം മൗലവി റഹിമഹുള്ള മുന്നിൽ നിന്ന് നയിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. വൈജ്ഞാനിക രംഗത്ത് ഇത്രയേറെ മുന്നോട്ടു പോവുകയും തനിക്കും തൻ്റെ മക്കൾക്കും സമൂഹത്തിനുമൊക്കെ വിദ്യാഭ്യാസമുള്ളവരായി മാറണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്ത കെ എം മൗലവി റഹിമഹുള്ളയുടെ രചനാരംഗത്തുള്ള സേവനങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളെ ഒന്ന് വിശദീകരിക്കാമോ?
3: നേരത്തെ പറഞ്ഞതുപോലെ ഐക്യസംഘം തന്നെ മാസികകളും വാരികകളുമൊക്കെ തുടങ്ങാനുള്ള പ്രയത്നങ്ങൾ ചെയ്തിരുന്നു. പിന്നീട് ഈ മതപ്രവർത്തനത്തിൻ്റെ കൂടെ തന്നെ രാഷ്ട്രീയവും, അതായത് കോൺഗ്രസിൽ നിന്ന് മാറി മുസ്ലിം ലീഗിലേക്ക് വന്ന് അങ്ങനെ മുസ്ലിം ലീഗ് കമ്മിറ്റികൾ രൂപീകരിച്ച് തിരുവരങ്ങാടിയിൽ കെ എം മൗലവിയുടെ നേതൃത്വത്തിൽ, തലശ്ശേരിയിൽ സീതി സാഹിബിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ കോഴിക്കോട്ട് പിന്നെയും കെ എം മൗലവിയുടെ നേതൃത്വത്തിൽ തന്നെ മുസ്ലിം ലീഗ് കമ്മിറ്റികൾ ഉണ്ടാക്കി. അപ്പോൾ സ്വാഭാവികമായും ചന്ദ്രികാ പത്രവും പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഈ ചന്ദ്രികയിലേക്ക് മതപരമായതും അല്ലാത്തതുമായ ലേഖനങ്ങൾ എഴുതുക കെ എം മൗലവിയുടെ ശീലമായിരുന്നു. അതുപോലെ മറ്റനേകം പ്രസിദ്ധീകരണങ്ങൾ 1933 ഈ വാറന്റ് പിൻവലിച്ചപ്പോൾ അദ്ദേഹം കുടുംബസമേതം തിരുവരങ്ങാടിയിലേക്ക് മാറി. 1935 തന്നെ അൽമുർഷിദ് അറബി മലയാള മാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചു. പ്രഗത്ഭരായ ഒട്ടേറെ പണ്ഡിതന്മാർ ഉൾക്കനമുള്ള ലേഖനങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ അറബി കവിതകളും പ്രസിദ്ധീകരിക്കപ്പെടാറുണ്ടായിരുന്നു. MCC അഹമ്മദ് മൗലവി സഹീഹുൽ ബുഖാരിയുടെ പരിഭാഷ അൽമുർഷിദിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിരുന്നു. അദ്ദേഹം തന്നെ എഴുതിയിരുന്ന അവ്വലുൽ മുസ്ലിമീൻ, അത്തറാവിഹ് മുതലായ ലേഖനങ്ങൾ അമൂല്യങ്ങളായിരുന്നു. ലോകപ്രശസ്തനായ അമീർ ഷക്കീബ് സാഹിബിൻ്റെ ലിമാ തഅഖ്ഖറൽ മുസ്ലിമീൻ എന്ന ഗ്രന്ഥം മുസ്ലിങ്ങൾ എന്തുകൊണ്ട് അധപ്പതിച്ചു എന്ന പേരിൽ കെ മൗലവി അൽ മുർഷിദിൽ ഖണ്ഡശ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അതുപോലെ കെ മൗലവി തന്നെ എഴുതിയ കൈഫിയത്തുൽ ഹജ്ജ്, അസ്സലാത്ത് എന്നീ ലേഖന പരമ്പരകൾ പിന്നീട് പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്ന് ഇസ്ലാഹി പ്രവർത്തകർക്കൊപ്പമായിരുന്ന സി എൻ അഹമ്മദ് മൗലവിയും അൽ മുർഷിദിൽ ലേഖനങ്ങൾ എഴുതാറുണ്ടായിരുന്നു. ഖുതുബ പരിഷ്കരണം, ഖുർആനും അമുസ്ലിംകളും, മൗദുആത്തുൽ അഹാദീസ് എന്നിവ സി എൻ അഹമ്മദ് മൗലവിയുടെ കോളിളക്കങ്ങളുണ്ടാക്കിയ ലേഖനങ്ങളാണ്. ജനാബ് സി എ മുഹമ്മദ് മൗലവിയുടെ യഹ്യാഹുസുന്ന എന്ന ലേഖന പരമ്പര ഇബാദത്തുകളിൽ കടന്നുകൂടിയ ബിദ്അത്തുകളെ ഉന്മൂലനം ചെയ്യാൻ പ്രേരണ നൽകി. ടി കെ മൗലവിയുടെ സക്കാത്ത് എന്ന ലേഖനവും പഠനാർഹമായിരുന്നു. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീനെപ്പറ്റി കേരളീയ പണ്ഡിതന്മാരിൽ അധിക പേരും അറിയുന്നത് അൽ മുർഷിദിലൂടെയാണ്. അൽ മുർഷിദിൽ ഖണ്ഡശം വന്നിരുന്ന ആ ഗ്രന്ഥം പലരും പകർത്തി സൂക്ഷിച്ചിരുന്നു. 1935 കെ എം മൗലവിയുടെ സഹകരണത്തോടുകൂടി കെ മൂസാൻകുട്ടി മൗലവി അത് അറബി മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു. മൗലാന അബുൽ കലാം ആസാദിൻ്റെ തർജുമാനുൽ ഖുർആനിലെ സക്കാത്തിനെക്കുറിച്ച വ്യാഖ്യാനക്കുറിപ്പ് കെ എം മൗലവി വിവർത്തനം ചെയ്ത് തുടർ ലേഖനമായി അൽമുർഷിദിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. എം സി സി ഹസൻ മൗലവി എഴുതിയ ഖാത്തമുൻ നബിയീൻ എന്ന ലേഖനം ഖാദിയാനിസത്തിനെതിരായ ശക്തമായൊരാക്രമണമായിരുന്നു. അൽ മുർഷിദ് ആദ്യ ഘട്ടം 4 കൊല്ലം കൊണ്ട് അവസാനിച്ചു. 49 വീണ്ടും തുടങ്ങിയെങ്കിലും 1 വർഷമേ നിന്നുള്ളൂ. അൽ മുർഷിദ് കെ മൗലവിയാണ് തുടങ്ങിയത്, നടത്തിക്കൊണ്ടുപോയിരുന്നത് എങ്കിലും അതിൽ പരമാവധി പണ്ഡിതന്മാരുടെ ലേഖനങ്ങൾ പ്രസിദ്ധം ചെയ്യാൻ കെ മൗലവി ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് മുകളിൽ പറഞ്ഞ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു പുറമെ നിരവധി ഫത്വകൾ അൽ മുർഷിദിലൂടെ കെ മൗലവി സാഹിബ് നൽകിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ 1-2 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു അധ്യായമല്ല.
2: രചനാരംഗത്ത് തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ നിർവഹിക്കുക എന്നതു മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രമുഖരായ പണ്ഡിതന്മാരുടെ ലേഖനങ്ങൾ പ്രസിദ്ധപ്പെടുത്തുകയും അവരിൽ നിന്നുള്ള വിജ്ഞാനങ്ങൾ കൂടി സമൂഹത്തിലേക്ക് എത്തിക്കാൻ കെ എം മൗലവി പരിശ്രമിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു എന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആദർശ പ്രബോധന പ്രചാരണ രംഗത്ത് പേനയെ പടവാളാക്കി പരിശ്രമിച്ച, പേനയെ പടവാളാക്കി അധ്വാനിച്ച ഒരാൾ എന്ന നിലക്ക് സ്വാഭാവികമായും ഏതൊരു നന്മ അന്നത്തെ കാലഘട്ടത്തിൽ പ്രമാണങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനെയെല്ലാം എതിർക്കാനുള്ള പൗരോഹിത്യത്തിൻ്റെ ശ്രമവും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ രചനാരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന കെ എം മൗലവി റഹിമഹുല്ലക്ക് ആ രംഗത്ത് അക്കാലത്ത് എതിരാളികൾ ഉണ്ടായിരുന്നു.
3: കെ എം മൗലവിക്ക് ധാരാളം എതിരാളികൾ ഉണ്ടായിരുന്നു. കെ എം മൗലവി എഴുതിയ പല പ്രസിദ്ധീകരണങ്ങൾക്കും എതിരായി അന്നത്തെ യാഥാസ്ഥിതികന്മാരായ പണ്ഡിതന്മാർ ഖണ്ഡനങ്ങൾ എഴുതാറുണ്ടായിരുന്നു. മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായാർത്ഥന നടത്തുന്നത് അനാചാരമാണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ പര്യാപ്തമായ ഒരു ഗ്രന്ഥം അൽ ഹിദായത്തു ഇലാ മഹ്ദിൽ ബിദാഅ വൽ ളലാല എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എന്നാൽ ഉപകാരപ്രദമായ ഈ ഗ്രന്ഥത്തിനെതിരെയും അന്ധവിശ്വാസികൾ ഹാലിളകി. എന്നാൽ യാഥാസ്ഥിതികരിൽ തന്നെ ചിലർ ഇതിൻ്റെ സത്യാവസ്ഥ അംഗീകരിച്ചു എന്നുള്ളത് അതിൻ്റെ എതിർപ്പിൻ്റെ ശക്തി കുറയ്ക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ രചനകൾ ഒരുവിധം എല്ലാ മേഖലകളെയും സ്പർശിച്ചിരുന്നു. അൽ ഇർഷാദ്, അൽ ഇസ്ലാഹി എന്നീ പത്രമാസികളിൽ അറബിയിലും അറബി മലയാളത്തിലും അദ്ദേഹം ലേഖനങ്ങളും ഫത്വകളും നൽകിയിരുന്നു. ജുമാ ഖുതുബ മാതൃഭാഷയിൽ എന്ന അറബി ലേഖനം അൽ ഇർഷാദിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതുപോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഏറ്റവും ശക്തമായി നിലനിന്നിരുന്ന കാലമായിരുന്നു അത്. ചന്ദനക്കുടം, കൊടികയറ്റം, മരിച്ചുപോയ മഹാത്മാക്കളോടുള്ള പ്രാർത്ഥന മുതലായവയെല്ലാം അന്നത്തെ ശീലമായിരുന്നു. അതാണ് ഇസ്ലാം ദീൻ എന്നായിരുന്നു ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ഈ നേരത്തെ പറഞ്ഞ അൽ ഹിദായത്തു ഇലാ മഹ്ദിൽ ബിദാഅ വൽ ളലാല എന്ന ഗ്രന്ഥത്തിന് മറുപടി എഴുതിയ സുന്നി മുസ്ലിയാക്കന്മാർ അവരുടെ തന്നെ ഇടയിൽ നിന്നുള്ള എതിർപ്പ് കൊണ്ട് മുട്ടുമടക്കിയെങ്കിലും റദ്ദുൽ വഹാബിയ എന്ന ക്ഷുദ്രകൃതിയുടെ ജനനം അന്നാണുണ്ടായത്. ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടപ്പോൾ അത് ആ പരാജയം മറച്ചു വെക്കാനും വിജയം തിരിച്ചു പിടിക്കുവാൻ വേണ്ടി അവർ നടത്തിയൊരു ശ്രമമായിരുന്നു അർദുൽ വഹാബിയ എന്ന കൃതിയുടെ പ്രസിദ്ധീകരണം. വബുത്തഹു ഇലൈഹിൽ വസീല എന്ന ആയത്തിന് ദാത്ത് തിരിഞ്ഞു കാണുന്ന തടികൾ എന്ന വൃത്തികെട്ട അർത്ഥം ആ പുസ്തകത്തിലൂടെയാണ് ഈ യാഥാസ്ഥിതികർ ജനങ്ങളിലേക്ക് എത്തിച്ചത്. റദ്ദുൽ വഹാബിയക്കെതിരെ കെ എം മൗലവി അന്ന് തന്നെ പ്രതികരിച്ചു, തൻബീഹുൽ മുഹിമ എന്ന ഗ്രന്ഥം രചിച്ചു. അന്നത്തെ യാഥാസ്ഥിക നേതാവ് റദ്ദുൽ വഹാബിയക്ക് താൻ സമ്മതപത്രം എഴുതിയിട്ടില്ലെന്ന കത്തും അതിൽ ചേർത്തിരുന്നു. യാഥാസ്ഥിക നേതാവ് സമ്മതപത്രം എഴുതിയിട്ടുണ്ട് എന്ന് ഈ റദ്ദുൽ വഹാബിയയുടെ കർത്താവ് അവകാശപ്പെട്ടപ്പോൾ ആ നേതാവിൻ്റെ അടുത്ത് കെ എം മൗലവി പോവുകയും അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം എഴുതിയിട്ടില്ല എന്ന കത്ത് എഴുതി വാങ്ങുകയുമാണ് ചെയ്തത്. ഈ റദ്ദുൽ വഹാബിയക്കെതിരായി തന്നെ കെ എം മൗലവി 3 അറബി മലയാള കൃതികളും രചിച്ചിട്ടുണ്ട്. ഒന്നിനു പോലും ഖണ്ഡനം എഴുതാൻ യഥാർത്ഥത്തിൽ യാഥാസ്ഥിതികർക്കായിട്ടില്ല. ഐക്യസംഘത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായ ഒട്ടേറെ പണ്ഡിതന്മാരൊന്നുണ്ടായിരുന്നു. ഈ മൊയ്തു മൗലവിയുടെ പിതാവ് മരക്കാർ മുസ്ലിയാർ അവരിൽ പ്രമുഖനാണ്. ഖുറാഫാത്തുകളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ദുരാചാരമർദ്ദനം എന്ന പേരിൽ അദ്ദേഹം ഒരു കവിത എഴുതുകയുണ്ടായി. കൊടുങ്ങല്ലൂരിൽ വെച്ച് അത് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. അറബിയിലും അറബി മലയാളത്തിലും അദ്ദേഹം വേറെയും കൃതികൾ രചിച്ചിട്ടുണ്ട്. മറ്റൊരു ഗുണകാംക്ഷിയാണ് കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ. ചാവടിയന്തിരം, ഖത്തം, 15, 40 എന്നീ തരത്തിലുള്ള അനേകം ദുരാചാരങ്ങളെ നിശിതമായി വിമർശിക്കുന്ന ഇർഷാദുൽ ആമ്മ എന്നൊരു അറബി മലയാള കൃതി എന്ന് അദ്ദേഹം രചിക്കുകയും വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ഉണ്ടായി. മരിച്ചുപോയരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമ്പ്രദായത്തിനെതിരെ വളരെ ശക്തമായ നിലപാടാണ് ഐക്യസംഘക്കാർ എടുത്തിരുന്നത്. ഇതുകൊണ്ട് തന്നെ മുഅ്ജിസത്തും കറാമത്തും നിഷേധിക്കുന്നവരാണ് ഐക്യസംഘക്കാർ എന്ന വിമർശനത്തിന് കാരണമായി. ഇതിനെ പ്രതിരോധിക്കാൻ അൽ വിലായത്തു അൽ കറാമ എന്ന പേരിൽ അൽ ഇർഷാദ് മാസികയിൽ ഒരു ലേഖന പരമ്പര കെ എം മൗലവി ആരംഭിച്ചു. ഇടയ്ക്ക് വച്ച് അൽ ഇർഷാദ് നിന്നുപോയെങ്കിലും അൽ ഇസ്ലാഹി മാസികയിൽ ആ ലേഖന പരമ്പര വീണ്ടും തുടരുകയുണ്ടായി.
2: സത്യത്തിൻ്റെ പ്രകാശം ജനങ്ങൾക്ക് കൈമാറാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരാനും വേണ്ടിയുള്ള അധ്വാനത്തിലാണ് കെ എം മൗലവി റഹിമഹുല്ലയും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാരും ശ്രമിച്ചത്. ആ രംഗത്ത് വരുന്ന ഏതെല്ലാം എതിർപ്പുകളുണ്ടോ, ആരൊക്കെ അതിനെ എങ്ങനെയൊക്കെ തകർക്കാൻ പരിശ്രമിക്കുന്നോ, അതിനെയെല്ലാം സധൈര്യം നേരിട്ടവർ മുന്നോട്ടു പോയി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സംസാരത്തിൽ അൽ ഇർഷാദ് മാസിക ഇടക്ക് വെച്ച് നിന്നുപോയതിനെ കുറിച്ച് പറഞ്ഞു. അൽ ഇർഷാദ് മാസിക നിന്നുപോയതിൻ്റെ കാരണം എന്തായിരുന്നു?
3: ഒരു പ്രസിദ്ധീകരണം എന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്നൊരു വിധം എല്ലാവർക്കും അറിയാം. വളരെ സൗകര്യമുള്ള ഇക്കാലത്ത് പോലും വളരെ കൃത്യമായി ഒരു പ്രസിദ്ധീകരണം നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ വളരെയധികം പ്രയാസമുണ്ട്. അപ്പോൾ ശരിക്ക് കല്ലിലെഴുതി ആ അച്ച് അതൊരച്ചാക്കി മാറ്റിയിട്ട് അതുകൊണ്ട് അച്ചടി ചെയ്യുന്ന, അച്ചടി എന്ന പേര് തന്നെ വന്നത് അങ്ങനെയാണ്, അച്ചടിക്കുന്ന ആൾക്കാർ. ലിത്തോ പവർ പ്രസ് എന്ന് പറയുന്ന പ്രസ്സുകളിൽ നടക്കുന്ന സമ്പ്രദായം അതായിരുന്നു. അതുപോലെ കൃത്യമായ ലേഖനങ്ങൾ കിട്ടുക, അത് വായിച്ചു നോക്കി അതിലെ അബദ്ധങ്ങൾ തിരുത്തുക, അതുപോലെ അത് എഴുതിയിട്ട് കല്ലിലെഴുതുമ്പോൾ അവിടെ വരുന്ന പിഴവുകൾ മനസ്സിലാക്കിയിട്ട് അത് തിരുത്താൻ ശ്രമിക്കുക എന്നുള്ള ഒട്ടേറെ പ്രതിബന്ധങ്ങൾ അന്നത്തെ പുസ്തക പ്രസിദ്ധീകരണ രംഗത്തുണ്ടായിരുന്നു. അതുപോലെ തിരൂരങ്ങാടിയിൽ വന്നതിന് ശേഷം തിരൂരങ്ങാടിയിൽ കെ എം മൗലവിയുമായി ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. പുളിക്കൽ, അതുപോലെ കടവത്തൂർ മുതലായ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ പണ്ഡിതന്മാർ. ഇവരിൽ പലരും പിന്നീട് മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടി വന്നത് ഈ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയും അതുപോലെ ജോലി ആവശ്യാർത്ഥവും ഒക്കെ പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടി വരുന്നതൊക്കെ ഈ എഴുത്തുകാരുടെ കുറവുണ്ടാകാനുള്ള കാരണങ്ങളാണ്. അതുപോലെ സാമ്പത്തികമായ കെ എം മൗലവി സ്വന്തം നിലക്ക് ഒരു ദരിദ്രനായിരുന്നു. അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് യഥാർത്ഥത്തിൽ ധൈര്യസമേതം ആൾക്കാരുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചിട്ടാണ്. യത്തീംഖാന ഉണ്ടായ കാലത്ത് തന്നെ അദ്ദേഹം മറ്റുള്ളവരുമായി ചേർന്ന് എം കെ ഹാജിയും ഇ കെ മൗലവിയും ഒക്കെ ചേർന്ന് സംഭാവനകൾക്ക് വേണ്ടി പോകുമ്പോൾ യത്തീംഖാന എന്ന് പറഞ്ഞത് അന്നത്തെ ഏറ്റവും വലിയ അത്യാവശ്യമായിരുന്നു. എന്നിട്ട് പോലും നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത് തുടങ്ങിയത് എന്ന് അദ്ദേഹത്തെ വിമർശിച്ച സംഭവങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ഒരാൾ ഒരു പ്രസിദ്ധീകരണം നടത്തുമ്പോൾ അതും അതിലേക്ക് ലേഖനം എഴുതാനുള്ള ആൾക്കാരെ വിവിധ ദേശങ്ങളിലേക്ക് മാറി താമസിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ ഇടക്ക് വച്ചുള്ള നൃത്തത്തിന് കാരണമായത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിൽ തന്നെ പല പ്രസിദ്ധീകരണങ്ങളും നടത്തിയിട്ട് ഇടക്ക് വച്ച് നിന്നു പോകുന്നതും ഇടക്ക് വച്ച് മറ്റു ചിലർ അതിനെ റാഞ്ചി കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. ഏതായാലും അന്ന് റാഞ്ചലുകൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് സമാധാനിക്കാം.
2: വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. കല്ലിലെഴുതി അത് അച്ചടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തീർത്തും ദരിദ്രനായ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ആളുകളിലേക്ക് സത്യമതത്തിൻ്റെ സന്ദേശം കൈമാറാനുള്ള ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട അത്തരമൊരു സന്ദർഭത്തിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിശുദ്ധ മതത്തിൻ്റെ പ്രബോധനമെന്ന ആ ഒരു തിരിച്ചറിവ്, അതാണ് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്കുണ്ടായത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളും എന്തൊക്കെ മുന്നിലുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജയിച്ച് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ പ്രബോധന രംഗത്ത് അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. മാത്രവുമല്ല, അലിർഷാദ് മാസിക നിന്നുപോയതിൻ്റെ ഒരു കാരണമായി പറയുകയുണ്ടായി. അപ്പോൾ ജനിച്ചു വീണ നാട്ടിൽ തന്നെ നിന്ന് അവിടെ തന്നെ താമസിച്ച് അതിനിടയിൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നതിനപ്പുറം അള്ളാഹുവിൻ്റെ മതത്തെ പരിചയപ്പെടുത്താനും പഠിപ്പിക്കാനും യാത്ര പോവേണ്ടി വന്നാൽ യാത്ര പോകാനും അതിനുവേണ്ടി ഒരുപക്ഷെ പ്രയാസങ്ങളൊക്കെ ഏറ്റെടുക്കാനുമുള്ള ആ പണ്ഡിതന്മാരുടെ മനസ്സ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്ത്, വ്യത്യസ്ത നാടുകളിൽ കടന്നു ചെന്ന് അള്ളാഹുവിൻ്റെ ദീനിനെ പരിചയപ്പെടുത്തിയതിൻ്റെ ആ ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനം കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിയുകയാണ്. കേരളത്തിൽ ശരിയായ ദീനിൻ്റെ സത്യമതത്തിൻ്റെ പ്രകാശം പരക്കുന്നതിൽ വലിയ ഒരു പങ്ക് നിർവഹിച്ചിട്ടുണ്ട് ഇസ്ലാഹി മദ്രസ. ആ ഇസ്ലാഹി മദ്രസയെ കെട്ടിപ്പടുക്കുന്നതിൽ, അതിൻ്റെ വളർച്ചയിൽ കെ എം മൗലവിക്കുള്ള പങ്ക് എത്രത്തോളമായിരുന്നു?
3: കെ എം മൗലവി തിരൂരങ്ങാടിയിൽ താമസിച്ചിരുന്ന ആദ്യഘട്ടത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടി സി റോഡിലുള്ള വീട്ടിൽ നിന്ന് ചന്തപ്പടി വരെ പോകുമ്പോഴേക്ക് കൂക്കുവിളിയും കല്ലേറും പരിഹാസ വാക്കുകളും കേൾക്കേണ്ട ഒരവസ്ഥയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അന്ന് എം കെ ഹാജി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു. എം കെ ഹാജി മദ്രാസിൽ ഹോട്ടൽ ബിസിനസ് തുടങ്ങുകയും അതിൽ വിജയം വഹിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ പരപ്പനങ്ങാടിക്കാരനായ സി എ അബ്ദുറഹ്മാൻ മൗലവി അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടലിൽ വരാൻ ഇടയായി. അവിടെ വച്ച് അദ്ദേഹം അബ്ദുറഹ്മാൻ മൗലവിയുമായി പരിചയപ്പെടുകയും മതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് നാട്ടിൽ വന്നപ്പോൾ തൻ്റെയും സ്നേഹിതന്മാരുടെയും കുട്ടികൾക്കായി ഒരു മദ്രസ സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചു. മദ്രസക്ക് മുമ്പ് ഒരു ദർസ് ആരംഭിക്കാനാണ് അദ്ദേഹം പരിപാടി ഇട്ടിരുന്നത്. ആ ദർസ് ആരംഭിക്കാൻ വേണ്ടി ഒരു ചെറിയ യോഗം വിളിക്കുകയും അതിൽ പറവണ്ണ മൈദീൻകുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ അസർ നമസ്കാരത്തിന് വന്ന കെ എം മൗലവി സാഹിബ് സദസ്സിലേക്ക് വരികയും പറവണ്ണ മൈദീൻകുട്ടി മുസ്ലിയാർ കെ എം മൗലവിയെ ആദരിച്ചുകൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. കെ എം മൗലവിയെ ഇഷ്ടപ്പെടാതിരുന്നുവെങ്കിലും പറവണ്ണ മൈദീൻകുട്ടി മുസ്ലിയാർ അദ്ദേഹത്തെ ആദരിക്കുന്നത് കണ്ടപ്പോൾ എം കെ ഹാജിക്ക് കെ എം മൗലവിയോട് ഒരല്പം സ്നേഹം തോന്നുകയുണ്ടായി. പിന്നീട് ദർസ് നടത്താമെന്നും തീരുമാനമായി. എന്നാൽ തൻ്റെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ പള്ളിയിൽ പോകാൻ സാധ്യമല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മദ്രസക്ക് വേണ്ടി ആഗ്രഹിച്ചു. അന്നത്തെ പലരും അതിനെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അദ്ദേഹം തൻ്റെ വാദത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ കെ മൗലവിയുമായും മറ്റു പലരുമായും ആ വിഷയം ചർച്ച ചെയ്യുകയും അവസാനം എം കെ ഹാജി ചെനക്കൽ പള്ളിയുടെ അടുത്ത് തന്നെ വാങ്ങിയ ഒരു സ്ഥലത്ത് മദ്രസ തുടങ്ങാൻ തീരുമാനമാവുകയും ചെയ്തു. 1937 മുതൽ തുടങ്ങിയ പരിശ്രമം 1939 പൂവണിഞ്ഞത്.
2: വളർന്നു വരുന്ന തലമുറക്ക് ദീനി വിജ്ഞാനം പകർന്നു നൽകുന്നതിനു വേണ്ടി മദ്രസ എന്ന സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും ആ ലക്ഷ്യം ഒരർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. മദ്രസ സംവിധാനത്തോടുള്ള എതിർപ്പുകളെ എങ്ങനെയാണ് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ നേരിട്ടത്?
3: എല്ലാ കാര്യത്തിലും എന്നതുപോലെ മദ്രസയുടെ കാര്യത്തിലും അതിശക്തമായ എതിർപ്പുകളാണ് ഉണ്ടായിരുന്നത്. മദ്രസയുടെ തുടക്കത്തിലുള്ള മീം ജഹന്നമിൻ്റെ അവസാനത്തിലുള്ള മീമാണ്. അതുകൊണ്ട് മദ്രസയിൽ പഠിച്ചവരെല്ലാം ജഹന്നമിൽ പോകും എന്നാണ് അന്നത്തെ സുന്നി മുസ്ലിയാക്കന്മാർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കെ മൗലവിയെ സംബന്ധിച്ചിടത്തോളം മദ്രസ എന്ന് പറഞ്ഞത് ഒരു പുത്തൻ ആശയമായി തോന്നേണ്ടതില്ലാത്ത ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം മദ്രസ പോലത്തെ ഒരു ദർസിലാണ് വാഴക്കാട്ട് പഠിച്ചിരുന്നത്. ചാലിലത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി ഒരു ദർസ് എന്നുള്ളതിൽ നിന്ന് മാറ്റി ഒരു മദ്രസ എന്ന ഒരു രീതിയിലാണ് അവിടെ പഠനം നടത്തിയിരുന്നത്. എന്നാൽ സിലബസ് ഇന്ന് നമ്മൾ മദ്രസക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സിലബസ് പോലെ ആയിരുന്നില്ല. അത് പഴയ ദർസിൻ്റെ സിലബസുകളായിരുന്നു. ചാലാത്ത് കുഞ്ഞഹമ്മദ് ഹാജി അതിൽ ജോമട്രിയും ജോഗ്രഫിയും അസ്ട്രോണമിയും മാത്തമാറ്റിക്സും ഹിസ്റ്ററിയും ഒക്കെ കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. അതുകൊണ്ട് ഈ മദ്രസ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാൻ കെ എം മൗലവിക്ക് വലിയ വിഷമമൊന്നുമില്ല. ഈ സുന്നികളുടെ ഈ പ്രചാരണം മാത്രമേ ഉള്ളൂ, അതിന്

0: സമൂഹത്തിലെ ചെറിയവരും മുതിർന്നവരുമായ മുഴുവൻ ആളുകൾക്കും താൻ ഉൾക്കൊണ്ട സത്യത്തിൻ്റെ, ശരിയായ മതത്തിൻ്റെ പ്രകാശം നന്മകൾ കൈമാറാൻ വളരെയധികം പരിശ്രമിക്കുകയും പണിയെടുക്കുകയും ചെയ്ത മഹാവ്യക്തിത്വമായിട്ടാണ് ചരിത്രത്തിൽ നിന്ന് കെ എം മൗലവിയെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ആ ജീവിതത്തിലെ ഏത് തലങ്ങൾ നമ്മൾ പരിശോധിച്ചാലും അവിടങ്ങളിലെല്ലാം സമൂഹത്തിന് നന്മ കൈമാറുകയായിരുന്നു. ദാരിദ്ര്യത്തിൽ നിൽക്കുമ്പോൾ പോലും ആ ദാരിദ്ര്യത്തെ അവഗണിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിൻ്റെ ദീനി രംഗത്തിറങ്ങുകയും അത് വാചകങ്ങളായി, അത് വാക്കുകളായി, വരികളായി സമൂഹത്തിന് കൈമാറുകയും പൗരോഹിത്യത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന എല്ലാ എതിർപ്പുകളുടെയും മുന്നിൽ സധൈര്യം പിടിച്ചു നിൽക്കുകയും പ്രാർത്ഥനകൾ കൊണ്ട് തവക്കുലുകൾ കൊണ്ട് മുന്നോട്ടു പോവുകയും ചെയ്തതിൻ്റെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കനൽപദങ്ങളിലെ ജീവിതസാക്ഷ്യങ്ങൾ ഓർമ്മയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കെ എം മൗലവിയുടെ ജീവിതത്തിലെ മറ്റു ചില ഭാഗങ്ങൾ വരും എപ്പിസോഡുകളിൽ ഇൻഷാ അല്ലാ നമുക്ക് കേൾക്കാവുന്നതാണ്. അല്ലാഹു തൗഫീഖിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോയിൽ നിങ്ങൾ കേട്ടത് മർഹൂം കെ എം മൗലവിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഓർമ്മകൾ. അവതരിപ്പിച്ചത് തിരൂരങ്ങാടി PSMO കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ദാവൂദ്.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് യുക്തിപൂർണമായ ഗ്രന്ഥം. ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي سلام رجاء സഹോദരിമാരെ വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്. തൻസീലുൽ കിതാബി മിന അല്ലാഹിൽ അസീസിൽ ഹകീം. ഈ ഗ്രന്ഥം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നും അവതീർണമായതായിരിക്കുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ വാചകം ആവർത്തിച്ചു പറഞ്ഞത്. സൂറത്തു സുമറിൻ്റെ 1-ാമത്തായത്തിൽ, സൂറത്തുൽ ജാസിയയുടെ 2-ാമത്തെ വചനത്തിൽ, അതേപോലെ തന്നെ സൂറത്തുൽ അഹ്ഖാഫിൻ്റെ 2-ാമത്തെ വചനത്തിൽ. ഈ 3 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം എന്ന് പറഞ്ഞു. സൂറത്തുൽ ഗാഫിറിൻ്റെ 2-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം എന്നും പറഞ്ഞു. അഥവാ പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നും അവതീർണമായതാകുന്നു ഈ ഗ്രന്ഥം എന്നാണ്. ആവർത്തിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനം ഖുർആനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ കുറച്ച് മാത്രമാണ് നമുക്ക് ഇപ്രകാരം പറയാൻ സാധ്യമാവുക. ലോകത്ത് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ പലരും അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിക്കുന്ന മതവിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ വേദഗ്രന്ഥമായിക്കൊണ്ട് പല ഗ്രന്ഥങ്ങളെയും പരിചയപ്പെടുത്താറുണ്ട്. എന്നാൽ ഒരു ഗ്രന്ഥത്തിനും ഈ ഒരു അവകാശവാദം ഉന്നയിക്കാൻ സാധ്യമാവുകയില്ല. ഇത് യുക്തിമാനായ, അറിവുള്ളവനായ, പ്രതാപിയായ, ഒരു യഥാർത്ഥ രക്ഷിതാവിൽ നിന്നും അള്ളാഹുവിൽ നിന്നും അവതീർണമായതാണ് എന്ന് ഒരു

0: ആൾക്കും പറയാൻ കഴിയുന്നില്ല. ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഹൈന്ദവരായ ആളുകൾ അവരുടെ വേദഗ്രന്ഥങ്ങളായി പലതും പറയാറുണ്ട്. എന്നാൽ ആ ഗ്രന്ഥങ്ങളെല്ലാം ഒരു വ്യക്തി രചിച്ചതാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന വിഷയമാണ്. പുരാണങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഒരു വ്യക്തി രചിച്ചു, അതിനെ അവർ വളരെ മഹത്തമായിക്കൊണ്ട് കാണുകയും അത് പാടുകയും പാരായണം ചെയ്യുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധ്യമാകും. വിശുദ്ധ ഖുർആൻ എന്നാൽ അപ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാക്കിയതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറയുന്നത് അല്ലാഹു അൽ അസീസും അൽ ഹക്കീമും അൽ അലീമുമാണ്. അല്ലാഹു പ്രതാപിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയേക്കാൾ പ്രതാപമുള്ളവനായി ലോകത്തൊരാളുമില്ല. ഭൂമിലോകത്ത് പ്രതാപം അവകാശപ്പെടുന്ന, അഹങ്കരിക്കുന്ന ആളുകൾക്കൊന്നും വാസ്തവത്തിൽ ആ പ്രതാപം അവകാശപ്പെടാൻ സാധ്യമാവുകയില്ല. യഥാർത്ഥ പ്രതാപി അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അല്ലാഹു അൽ ഹക്കീമാണ്, യുക്തിമാനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ നടപ്പിലാക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു പ്രവർത്തനവും യുക്തിപൂർണമായിരിക്കും. അതിന് ചോദ്യം ചെയ്യുവാൻ, അതെന്ത് എന്തുകൊണ്ട് ഇങ്ങനെയായി അല്ലെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെയായില്ല എന്ന് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹുവിൻ്റെ പ്രവർത്തികൾക്ക് പിന്നിൽ യുക്തിയുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണിൽ മോശമായി തോന്നിയേക്കാം. ആരുടെയെങ്കിലും മരണത്തെ നമ്മൾക്ക് മോശമായി തോന്നിയേക്കാം, അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരവസ്ഥയും നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവിടെയൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ യുക്തി നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല. കാരണം അതിനപ്പുറത്ത് നമ്മളറിയാത്ത ഒരു യുക്തി പിന്നീട് തന്നെ നമുക്ക് മനസ്സിലാകുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ യുക്തിമാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹു അൽ അലീമാണ്, അഥവാ എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അറിയാത്തതായി ലോകത്തൊന്നുമില്ല. അല്ലാഹുവിൻ്റെ അറിവിൽപ്പെടാത്ത ഒരു കാര്യം ഭൂത ഭാവി വർത്തമാനങ്ങളിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും അവതീർണമായ ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൻ്റെ അവകാശവാദത്തെ ഖണ്ഡിക്കുവാൻ ലോകത്താർക്കും സാധ്യമായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ സംരക്ഷണത്തെ ഏറ്റെടുത്തു പറഞ്ഞത് ഇന്ന നഹ്നു നസ്സല ദിക്ർ വ ഇന്ന ലഹു ലഹാഫിദൂൻ, നാമാണ് ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. അദ്-ദിക്ർ അഥവാ സ്മരണ എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സംരക്ഷിക്കുമെന്ന് ഏറ്റെടുത്ത കാര്യമാണ്. ഈ ഖുർആൻ നശിപ്പിക്കുവാൻ ലോകത്തിന്നേ വരെ ആർക്കും സാധ്യമായിട്ടില്ല. ഇനി ഖുർആനിൻ്റെ ലോകത്തുള്ള എല്ലാ പ്രതികളും ആരെങ്കിലും ഒരു ദിവസം നശിപ്പിച്ചു കളഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് അത് വീണ്ടും പുനരാവർത്തിക്കാൻ മാത്രം കഴിയുന്ന രൂപത്തിൽ അതിനെ പരിപൂർണമായും ഹൃദിസ്ഥമാക്കിയ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. അതേപോലെ തന്നെ ആ വിശുദ്ധ ഖുർആനിനെ സമാനമായത് കൊണ്ടുവരാൻ ലോകത്തിന്നേ വരെ ആർക്കും സാധ്യമായിട്ടില്ല. പലരും ഖുർആൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുകയും എന്നാൽ അത് കൃത്യമായി കൊണ്ട് അതിനോട് നീതി പുലർത്താൻ കഴിയാതെ വരികയും ചെയ്തത് ലോകത്തിൻ്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധ്യമാകും. ഇത്തരത്തിലുള്ള ഗ്രന്ഥം, ഈ അവകാശവാദം ഉന്നയിക്കുന്ന ഗ്രന്ഥം, ഇതുപോലെ ഗ്രന്ഥം ഒരാൾക്കും കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ അല്ലാഹു തന്നെ സ്വമേധയാ യുക്തിപൂർണനും പ്രതാപിയും അറിവുള്ളവനുമായ അല്ലാഹു ഇറക്കിയതെന്ന് പറയുമ്പോൾ ആ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കാനായിരിക്കണം നമ്മൾക്ക് സാധ്യമാക്കേണ്ടത്. ആ ഖുർആനിനെ മുറുകെ പിടിച്ച് അത് ജീവിതത്തിൽ മാറുടണക്കാൻ, അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ജീവിക്കണമെന്നാണ് നമ്മോട് കൽപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടു സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഖുർആനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഇന്ന അൻസൽന അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമറിൻ്റെ 41-ാമത്തെ വചനത്തിൽ നിശ്ചയമായും ഈ ഗ്രന്ഥം ജനങ്ങൾക്ക് നാം യാഥാർത്ഥ്യമായി കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഫമനിഹ്തദ ഫലിനഫ്സിഹി, ഇനി ഈ വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചുകൊണ്ട് ആരെങ്കിലും നേർവഴിയിലായിട്ടുണ്ടോ, ഫലിനഫ്സിഹി, അത് അവന് സ്വന്തത്തിനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മൾ നേർവഴിയിലായിട്ട് എന്തെങ്കിലും കിട്ടാനില്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളും നേർവഴിയിലായതുകൊണ്ട്, അല്ലാഹുവിനനുസരിച്ചതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആലക്ക് എന്തെങ്കിലും കിട്ടാനോ അല്ലാഹുവിൻ്റെ ഇസ്സത്തിൽ പ്രതാപത്തിൽ എന്തെങ്കിലും അധികരിക്കാനുമില്ല. മറിച്ച് ഞാൻ നേർവഴിയിലായി കഴിഞ്ഞാൽ അല്ലാഹു പഠിപ്പിക്കുന്നു ഫമനി ഹിതദ ഫലിനഫ്സിഹി, ആരെങ്കിലും ഖുർആൻ കൊണ്ട് നേർവഴിയിലായാൽ അത് അവനുള്ളതാണ്. വമൻ വല്ല, ഇനി ആരെങ്കിലും വഴികേടിലായി, ആ ഖുർആൻ ഈ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവതരിപ്പിച്ച് നൽകിയ എല്ലാം ഉൾക്കൊള്ളുന്ന നേർവഴി വഴിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഈ ഗ്രന്ഥം സ്വീകരിക്കാൻ ഒരാൾ കൂട്ടാക്കുന്നില്ല എങ്കിൽ, അതനുസരിച്ച് കൊണ്ട് ഒരാൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ജീവിക്കുന്നില്ല എങ്കിൽ, അവന് വഴികേടിലായി ചേരും. അങ്ങനെ ആരെങ്കിലും വഴിപിഴവിലായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു, അങ്ങനെ ആരെങ്കിലും വഴികേടിലായാൽ ഫഇന്നമാ യദില്ലു അലൈഹ, അവൻ അവരെ തന്നെയാണ് വഴിപിഴവിലാക്കിയിരിക്കുന്നത്. വമാ അൻത അലൈഹിം ബിവക്കീൽ, അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ മേൽ അല്ലാഹു ഏറ്റെടുത്തിട്ടില്ല അവനെ നേരെയാക്കണമെന്നത്. ഓരോരുത്തരെയും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കണമെന്ന് വഴിപിഴവിനെയൊക്കെ സ്വയം തീരുമാനിച്ച ഒരുത്തനെ അല്ലാഹു സുബ്ഹാനഹു വതാല ആ രൂപത്തിൽ ഏറ്റെടുക്കുന്നില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഖുർആനെ കൂടി നിറവഴിയിലായാൽ നമുക്ക് മാത്രമാണ് നേട്ടം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഇതേ വിഷയം സൂറത്ത് യൂനസിൻ്റെ 108-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഈ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. ഖുൽ, റസൂലേ പറയണം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅകുമുൽ ഹഖ് മിർ റബ്ബിക്കും, ഇതാ നിങ്ങളുടെ റബ്ബിൽ നിന്ന്, രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതാലയിൽ നിന്നും നിങ്ങൾക്കിതാ യാഥാർത്ഥ്യമായിക്കൊണ്ട് ഒരു ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫമനിഹിച്ചത, ആരെങ്കിലും ആ ഖുർആൻ കൊണ്ട് നേർവഴിയിലായാൽ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി, അവൻ അവനെ തന്നെയാണ്, സ്വന്തത്തിനു വേണ്ടി തന്നെയാണ് അവൻ ഹിദായത്തിലായിരിക്കുന്നത്, നേർവഴിയിലായിരിക്കുന്നത്. വമൻ ദല്ല ഫഇന്നമാ യദില്ലു അലൈഹ, നേരത്തെ പറഞ്ഞ അതേ കാര്യം, വഴിപിഴച്ചാൽ അവൻ അവനെ തന്നെയാണ് വഴിപിഴപ്പിച്ചിരിക്കുന്നത്. വമാ അന അലൈക്കും ബിവക്കീൽ, ഞാൻ അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും നിങ്ങളുടെ മേൽ അഥവാ ജനങ്ങളുടെ മേൽ വക്കീലായി ഉത്തരവാദിത്തപ്പെട്ടവനെ കൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയാണ്. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ എന്നത് അത് നേർവഴിയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് എന്ന്, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീഹി അഖ്വം, ഏറ്റവും നേരായതിലേക്ക്, ചൊവ്വായതിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഖുർആൻ നേർവഴിയിലേക്ക് നടത്തുന്ന ഖുർആൻ, അതിന് സമാനമായ ഗ്രന്ഥം കൊണ്ടുവരാൻ ലോകത്താർക്കും സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുക എന്നത് നമുക്ക് നേർവഴിയിലേക്കുള്ള മാർഗമാണ്. അത് മുറുകെ പിടിച്ചാൽ നമുക്ക് തന്നെയാണ് നേട്ടം. ഈ രണ്ട് ലോകത്തും നമുക്ക് ഖുർആൻ മുറുകെ പിടിച്ചാൽ നേർവഴിയിലേക്ക് നയിക്കുവാനും രക്ഷ ലഭിക്കുവാനും നമുക്ക് സാധ്യമാകും. എന്നാൽ ഈ ഖുർആൻ നമ്മൾ പിൻപറ്റിയിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സുമറിൻ്റെ തന്നെ 55-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു, വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഏറ്റവും അഹ്സനായ, ഏറ്റവും നല്ലതായതിനെ നിങ്ങൾ പിൻപറ്റണം. എന്നാൽ അതിനെ നിങ്ങൾ ആരെങ്കിലും പിൻപറ്റിയിട്ടില്ല എങ്കിൽ എപ്പോൾ നിങ്ങൾ പിൻപറ്റണം? മിൻ ഖബ്ലി അയ്യതിയക്കുമുൽ അദാബു ബഖ്ത, വളരെ പെട്ടെന്ന് പെട്ടെന്ന് പിടികൂടുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തും മുമ്പ് നിങ്ങൾ ആ ഖുർആനിനെ പിൻപറ്റിക്കൊണ്ട് അതനുസരിച്ച് കൊണ്ട് ജീവിക്കണം. അഥവാ നിങ്ങൾ വിശുദ്ധ ഖുർആൻ പിൻപറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ നാശം, അതിൻ്റെ പ്രയാസം അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും, അതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്ന. സഹോദരന്മാരെ, ഒരു ഗ്രന്ഥം നിങ്ങൾ വെറുതെ എന്തെങ്കിലും ഒരു മുദ്രാവാക്യങ്ങൾ പറയുകയോ, അതല്ലെങ്കിൽ അവകാശവാദങ്ങൾ വെറുതെ നമ്മുടെ നാട്ടിൽ ചില രാഷ്ട്രീയ പാർട്ടികളോ അതല്ലെങ്കിൽ ചില ആളുകളോ ഒക്കെ പ്രഖ്യാപിക്കുന്നത് പോലെ വെറുതെയുള്ള പ്രഖ്യാപനങ്ങളല്ല വിശുദ്ധ ഖുർആൻ. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ ചരിത്രപരമായ കാര്യങ്ങൾ, അതിലെ ശാസ്ത്രീയമായ കാര്യങ്ങൾ, അതിലെ ഓരോ കാര്യങ്ങളും തെറ്റാണെന്ന് സമർത്ഥിക്കുവാൻ ലോകത്തിന്നേവരെ, വിശുദ്ധ ഖുർആൻ അവതീർണമായതിനു ശേഷം 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ലോകത്തിന്നേവരെ ഒരാൾക്കും സാധ്യമായിട്ടില്ല. ആ ഖുർആനെ പറഞ്ഞ ചരിത്ര സത്യങ്ങളും അതിൽ പറഞ്ഞ ശാസ്ത്ര സത്യങ്ങളും അത് തെറ്റല്ല എന്ന് ആളുകൾക്ക് കൃത്യമായി കൂടെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ഗ്രന്ഥം, അതിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ, അതിലെ പരലോകത്തെക്കുറിച്ച് പറയുന്നത്, നമ്മുടെ ജീവരക്ഷത്തെക്കുറിച്ച് പറയുന്നത്, ഈ ഒരു ഭാഗം ശരിയാണെങ്കിൽ മറുഭാഗം എന്തായാലും ശരിയായിരിക്കും. കാരണം എന്താണ്? ഇതെല്ലാം അവതരിപ്പിച്ചത്, ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുന്നു, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം, യുക്തിപൂർണനായ പ്രതാപിയായ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നും അവതീർണമായ ഗ്രന്ഥമാണ് എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ അല്ലാഹു അവതരിപ്പിച്ച, ആ ലോക സൃഷ്ടാവ് നമ്മളെ പടച്ച അല്ലാഹു അവതരിപ്പിച്ച ഗ്രന്ഥത്തെ മുറുകെ പിടിക്കാൻ, അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ സന്നദ്ധമാകണം. അതുമാത്രമാണ് നമുക്ക് രണ്ട് ലോകത്തേക്കുമുള്ള വിജയത്തിന് വഴിയെന്ന് മനസ്സിലാക്കുക. ആ നേരായ പാതയിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി രണ്ട് ലോകത്തും വിജയിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, യുക്തിപൂർണമായ ഗ്രന്ഥം. ക്ലാസ് എടുത്തത് സഫീർ അൽഹിക്കമി. പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ.
2: വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
1: വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
3: യഥാർത്ഥത്തിൽ ഇത് ഏത് കാലഘട്ടങ്ങളിലും, ഇപ്പം 90s രണ്ടായിരത്തിലൊക്കെ ആണെങ്കിലും എല്ലാ നാടുകളിലും വളരെ വൃത്തികേട് പറയുന്ന ആളുകൾ ചില ഏരിയകളിലൊക്കെ ഉണ്ടാകും. പക്ഷെ ആ ഏരിയകളിലൊന്നും അങ്ങോട്ട് കുട്ടികളെയോ മറ്റോ ആരും അവർക്ക് കമ്പനി കൊടുക്കൂല. കാരണം അവർ വൃത്തികെട്ടാവുന്നുള്ള പൊതുബോധം ഉണ്ടായ സ്ഥിതിക്ക് ആ കുടുംബ നാട്ടുകാരെ ബാക്കി എല്ലാവരും അകറ്റി നിർത്തും. പക്ഷെ ഇവിടെ അങ്ങനെ വൃത്തികേട് ഉണ്ടായിട്ട് പോലും പിന്നെയും കുട്ടികൾ അതിനേറ്റ് മുന്നോട്ട് പോയി. രക്ഷിതാക്കൾ കണ്ടാൽ പോലും അത് സോഷ്യൽ മീഡിയ അല്ലെന്ന് വിചാരിച്ചിട്ട് അത് മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ഈ തൊപ്പി അനുകരിച്ച് എനിക്ക് തോന്നുന്നു 10-20 ഒക്കെ അതുപോലത്തെ ഗ്യാങ്ങുകളാണ് സ്ഥിരമായിട്ട് ഇതിൻ്റെ കോപ്പി അടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഈ ഡോക്ടർ റാഫിക്ക നമ്മുടെ കൂടെ ഉണ്ട്. റാഫിക്ക ഇപ്പോൾ NSS പ്രോഗ്രാം ഓഫീസറാണെങ്കിലും കോളേജിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിലും ഇതിൻ്റെ ഒരു ട്രെൻഡ് പല സമയങ്ങളിൽ മനസ്സിലാക്കിയ ഒരാളാണ്. എന്താണ് ഇപ്പോൾ തൊപ്പി മാത്രമല്ല ഇത് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തൊപ്പിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാളത്തിൽ ഒളിക്കൊന്നുമില്ല. ഇത് ഇത് രാത്രിയായി കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഒരു അനേകായിരം ചെറുപ്പക്കാർ ലൈവിലുണ്ട്. ഇതിനായിട്ട് എന്താണ് സൂചിപ്പിക്കാനുള്ളത്?
4: ഇവിടെ സൂചിപ്പിച്ച ഈ തൊപ്പി എന്ന് പറയുന്ന ഈ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ടതന്നെ ഇപ്പോൾ നേരത്തെ അമീദ് മാഷ് പറഞ്ഞ പോലെ നമ്മളത് ഫസ്റ്റ് കേരളം തന്നെ പൊതുവെ ശ്രദ്ധിക്കുന്നത് വളാഞ്ചേരിക്കടുത്തുള്ള ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ആളുകളത് വലിയ അളവിൽ ശ്രദ്ധിക്കാനുള്ള കാരണം ബ്ലോക്കുന്നതിനൊക്കെ അപ്പുറത്ത് അവിടെ വന്ന കുറേ വീഡിയോസുകൾ ഉണ്ടായിരുന്നു. വളരെ ചെറിയ പ്രായത്തിലുള്ള 5-ാം ക്ലാസ് മുതൽ ഒരു 7-ാം ക്ലാസ് വരെയുള്ള UP സ്കൂളിലെ കുട്ടികളാണ്. സാധാരണഗതിയിൽ ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോഴാണ് പൊതുവെ ഗവൺമെൻറ് സ്കൂളുകളിലാണെങ്കിലും സ്കൂൾ കട്ട് ചെയ്ത് പോകുന്ന ഒരു രീതി ഉണ്ടാവാറുള്ളത്. ഇത് വളരെ ചെറിയ കുട്ടികൾ അവർ അവിടെ വരികയും വലിയ ആവേശത്തോടെ കുറേ സമയം കാത്തു നിൽക്കുകയും അവരോട് ഈ TV ചാനലുകാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന്. അപ്പോഴാണ് വളരെ തമാശാപൂർവ്വം ഒരു കുട്ടിയിൽ പറയുന്നത് അവൻ്റെ തെറിയാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതാണ് കേരള ശ്രദ്ധിച്ച ഏറ്റവും വലിയ കമൻ്റ് തോന്നും. അതിന് ശേഷമാണ് ഇയാൾ
5: അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് എതിരാണെന്ന്.
4: ആ അതെ
5: അതെ പ്രായത്തിന് അങ്ങനെയാണല്ലോ.
4: അതെ അതെ അതെ ആ പ്രായത്തിൻ്റെതായ ഒരു ഒരു എന്താ പറയുക ഇന്നസെൻസോടുകൂടി ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കേരളം അല്ലെങ്കിൽ പൊതുവേ ഒരു ധാർമ്മികതയെക്കുറിച്ച് ആലോചിക്കുന്നവരും കേരളത്തിലെ പൊതുസമൂഹമൊക്കെ ഈ ഇയാളെ ശ്രദ്ധിച്ച് വരുന്നുണ്ട്. അവിടെയാണ് ഇയാളുടെ ഒരു പിന്നീട് ഇതിനെ വിറ്റ് ഈ തെറി പറയുന്നതിനെയും അതുപയോഗിച്ച് സത്യത്തിൽ ഇയാളൊരു ഗെയിമറായിട്ടാണ് ഇയാളെ സ്വയം പരിചയപ്പെടുത്തുന്നത്. ആ അതിൻ്റെ ഒരു വലിയ ലോകത്തേക്ക് പൊതുവെ നമ്മളൊക്കെ കടന്നു ചെല്ലുന്നതിനേക്കാൾ അപ്പുറം ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഈ ഗെയിമിങ്ങിൻ്റെയും ഓൺലൈൻ ഗെയിമിൻ്റെയും ഓൺലൈൻ ചൂതാട്ടത്തിൻ്റെയും ഒക്കെ ഒരു വലിയ തലത്തിലേക്ക് കുട്ടികളെ ഈ ഇത്തരം ഗ്യാങ്ങുകൾ ആകർഷിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു വിഷയം. മറ്റൊന്ന് പിന്നെ ഈ ഗ്യാങ് വൽക്കരണം എന്നുള്ളത് ആൾ ഈ കുട്ടികളുടെ ഈ പ്രായത്തിൽ സ്വാഭാവികമായി ഈ കമ്പനി ആവുക ഒരു ബോണ്ടുണ്ടാവുക ആളുകൾ പരസ്പരം ഭയങ്കരമായൊരു എല്ലാവരും വളരെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പൊതുവെ മുമ്പ് കാലത്തുള്ളത് പോലെ നമ്മളുടെ ചുറ്റുഭാഗത്തുള്ള കുട്ടികളുമായുള്ള ഒരു ഒരു സ്നേഹബന്ധമോ ഒരു പരസ്പരമുള്ള ഒരു കാഴ്ചപ്പാടുകളോ ഒരു ഐക്യമോ ഒരു റിലേഷൻസോ ഒന്നും ഇല്ലാത്ത കാലത്ത് കുട്ടികളൊക്കെ അവരുടെ ഡിജിറ്റൽ വേൾഡിലേക്ക് ഒതുങ്ങിയിരിക്കുക, വിർച്വൽ വേൾഡിലുള്ളത്. അങ്ങനെ റൂമിലിരിക്കുന്ന ഈ കുട്ടികൾക്ക് നൽകുന്ന വലിയ ഒരു ഒരു ടീം ബിൽഡിങ്ങും ഒരു ഗ്യാങ് ഒരു ഒരു അവർ തമ്മിലുള്ള ഞാൻ ഇത്തരം വലിയ ഒരുപാട് ആളുകളുള്ള ഒരു ലോകത്തെ ഒരു അംഗമാണ് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തരം പിന്നെ എന്താ പറയുക മെസ്സേജുകളും നിരന്തരം കുട്ടികളെ ഇവനുമായി കണക്ട് ചെയ്യുന്ന സംഗതികളാണ് ഇയാളുടെ ഈ രാത്രി നടക്കുന്ന, പ്രത്യേകിച്ച് രാത്രിയാണിത് അധിക സമയത്തും ഇതിൻ്റെ വലിയ സ്ട്രീമിങ് നടക്കുന്നത്. ഇതിനകത്ത്
5: മണിക്കൂറുകൾ
4: ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ സ്ട്രീമിങ്ങിലൂടെയും. ഇത്തരത്തിൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മളുടെ ഒരു ഒരു മുതിർന്ന ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിരി വരുന്ന എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പിടുത്തം കിട്ടാത്തൊരു ലോകം എന്ന് വിചാരിക്കുന്നതിലൂടെ ഇവർ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സ്ട്രീമിങ്ങിലൂടെ സമ്പാദിക്കുന്നത്. അത് നൽകുന്നത് നമ്മളുടെ ഓരോ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അവരെ വെച്ചുകൊണ്ടാണ് ഈ പണം സമ്പാദിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മളുടെയൊക്കെ വീടുകളിലുള്ള കുട്ടികൾ ഈ തരത്തിൽ ഇത്തരം ഒരു വിർച്വൽ വേൾഡിൻ്റെ നമ്മളൊന്നും വിചാരിക്കാത്തൊരു പാരലൽ അധോലോകത്തിൻ്റെ അടിമകളായി മാറും നമ്മളറിയാതെ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ എന്നുള്ളതാണ്. മറ്റൊന്ന് ഇത് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ നമ്മളെ സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മുമ്പ് കാലത്തൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞവരായിരുന്നു പഴയ അല്ലെങ്കിൽ കുറച്ച് മുമ്പുള്ള കാലം വരെ അധ്യാപകർ ഇൻഫ്ലുവൻസേഴ്സാണ്, മതരംഗത്തുള്ള പണ്ഡിതന്മാരും മറ്റു ഇൻഫ്ലുവൻസേഴ്സാണ്, സമൂഹത്തിൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഇൻഫ്ലുവൻസേഴ്സാണ്. ഈ കഴിഞ്ഞ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് 2010 ശേഷം നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു 10 കൊല്ലത്തിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്നത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ്. മറ്റെല്ലാ സാമൂഹ്യ തലത്തിൽ സ്വാധീനം ചെലുത്താവുന്ന ആളുകൾക്കും ഒരുപാട് രാജ്യം നിശ്ചയിക്കുന്ന, സമൂഹം നിശ്ചയിച്ചിട്ടുള്ള, നമ്മളുടെ ഒരു സാഹചര്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. ഒരു അധ്യാപകൻ മാതൃകാ അധ്യാപകനാവണം എങ്ങനെ, അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ നല്ല രാഷ്ട്രീയക്കാരൻ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവണം എങ്ങനെ, ഒരു സമൂഹത്തിൽ ഇടപെടുന്ന അയാൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്. എന്നാൽ ഇത്തരം യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാത്ത ആകെയുള്ളൊരു മാനദണ്ഡം കയ്യിൽ ഒരു ക്യാമറ ഉണ്ടാവുക, ഒരു മൈക്കുണ്ടാവുക എന്നുള്ളത് മാത്രമായ ഒരു ഇൻഫ്ലുവൻസേഴ്സാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു തൊപ്പി മാത്രമല്ല, പൊതുവിൽ എല്ലാവരുടെയും സ്വകാര്യ ജീവിതത്തെ പകർത്തി പരസ്യമാക്കുക, അത് വിറ്റഴിച്ച് കാശുണ്ടാക്കുക, ആളുകൾ ഒരു ഒരു സ്വകാര്യതയോടുകൂടി പാലിക്കേണ്ട കാര്യങ്ങളെയൊക്കെ പുറത്തിട്ട് അതിനെയെല്ലാം എങ്ങനെ പണമാക്കി മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ ആളുകൾക്കിടയിൽ വൈറലായി കൊണ്ടുവരാം എന്നുള്ളത് മാത്രം ആലോചിക്കുന്നു. അതിനുവേണ്ടി ക്യാമറ സൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ സലീം കുമാർ എന്ന് പറയുന്ന സിനിമാ നടൻ മരിച്ചിടത്ത് കണ്ട അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആ വിക്ഷോഭം ശരിക്കും കേരളം വലിയ അളവിൽ ചർച്ച ചെയ്യുകയും അതിനുശേഷം പൊതു മീഡിയകൾക്ക് തന്നെ ഒരു ഒരു അവബോധം ഉണ്ടായി. ഇപ്പോൾ കോഴിക്കോടൊക്കെ പൊതു മീഡിയകൾ പിന്നീട് ഒരു സ്റ്റാൻഡ് കൊണ്ടുവന്ന് വെച്ചാൽ സ്റ്റാൻഡിന് മുഖത്ത് പുറത്ത് മൈക്ക് വെക്കുകയും രാഷ്ട്രീയക്കാർ പിന്നെ അവരുടെ കമൻറ്റ് പറയുന്നുണ്ടോ, ബൈറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ വന്ന് കൊടുക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഒരു മാറ്റത്തിന് വരെ കാരണമായത്. എന്നാൽ അതേസമയത്ത് ഇവർക്കോ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്, സോഷ്യൽ മീഡിയയുടെ ഈ മൈക്കും ഈ ക്യാമറയും എടുത്ത് നടക്കുന്ന ആളുകൾക്ക് യാതൊരു നിയന്ത്രണമില്ലാത്ത, അവരിപ്പോഴും കണ്ടൻറ് തിരഞ്ഞ് നടക്കുന്ന അത്തരം ആളുകളെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇതിൽ വരേണ്ട അങ്ങ് പറഞ്ഞ കാര്യത്തിൻ്റെ മറ്റൊരു വശം എന്ന് പറയേണ്ടത്. അതിവിടെയും ഗവൺമെൻറ് ഇതിനൊക്കെ ഒരു എഡിറ്റിംഗ് പോളിസിയോ, അല്ലെങ്കിൽ ആരത് ചെയ്യണം എന്നുള്ളതോ, ആ സ്ട്രീമിങ്ങിന് എന്ത് ലൈസൻസ് എന്നുള്ളത് നമ്മൾ വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം മോണിറ്ററിംഗ് സിസ്റ്റമാണ് ലൈസൻസ് ഇല്ലാതെ, UAE-യിലൊക്കെ ലൈസൻസ് ഇല്ലാതെ ബ്ലോഗിങ് നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. അത് ഇന്ത്യക്കാരുടെ കൂടി ഒരു കടന്നുകയറ്റം കൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ള പുതിയൊരു നിയമമാണ്. അവിടെ വന്ന് എല്ലാ ഒഫീഷ്യൽ സംവിധാനങ്ങളും രാജ്യത്തിൻ്റെ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ മുമ്പ് കാലത്തുള്ള ആളുകളൊക്കെ അവിടെ ഡ്രൈവിങ്ങും മറ്റൊക്കെ വളരെ കെയറായി കൊണ്ടു നടന്നിരുന്നെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ പേടിയുണ്ടായിരുന്നു. പുതിയ തലമുറ വന്നപ്പോൾ അവർക്ക് ഈ പേടില്ല. അപ്പോൾ പുതിയ അവർ ഇത്തരം ലൈസൻസ് ഉള്ള ആളുകളെ വ്ളോഗ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും അടിയന്തരമായി, പ്രത്യേകിച്ചും കേരളമാണ് ഏറ്റവും കൂടുതൽ ഇതെന്ന് തോന്നുന്നത്, കേരളത്തിൽ അടിയന്തരമായി ഇത്തരം ലൈസൻസി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ഇതിനൊരു ഒരു ഉത്തരവാദിത്വമുണ്ട്, ഞാൻ ആരോടെങ്കിലുമൊക്കെ മറുപടി പറയേണ്ടതെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയുള്ളൂ. ഒരു കാര്യം കൂടി എന്നോട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ കുട്ടികളാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ട് മനസ്സിലാക്കുകയും, ഇപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിലും ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു കാര്യമാണ് നടക്കുന്നത്, ഒരുപാട് ഇപ്പോൾ മെസ്സി, നെയ്മർ, വിനീഷ്യസ് ജൂനിയർ ഇങ്ങനെയൊക്കെ ഒരുപാട് താരങ്ങൾ, അവരെ ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവരുടെ ആ കളി മികവ് കൊണ്ടാണ്. അപ്പോൾ അവരുടെ രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ അവരുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടൊന്നുമല്ല ഒരു ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാളെ സ്നേഹിക്കുന്നത്. ജീവിതം എന്നത് നമ്മൾ ആ ജീവിതത്തിന് റോൾ മോഡലായി കാണേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ്. അത് ആധുനിക കാലത്തൊരു പഴഞ്ചനായി മാറുന്ന സാഹചര്യമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുട്ടികളായ ആളുകളാണെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും പ്രവാചകനെ വായിക്കാനും പ്രവാചകൻ്റെ ജീവിതത്തെ കൂടുതൽ അടുത്തറിയാനും എങ്ങനെയാണ് ഗൗരവതരമായി നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്നൊരു ബോധത്തിലേക്ക് മടങ്ങാനും തയ്യാറായി കഴിഞ്ഞാൽ വലിയ ഗുണങ്ങളാണ് ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്ന ഒരു തലം കൂടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
6: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദുസ് സാലിഹീൻ, പ്രഭാതത്തിലും പ്രദോഷത്തിലും പള്ളിയിലേക്ക് നടക്കൽ. ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദുസ് സാലിഹീൻ ഇമാം നവവി റഹ്മഹുള്ളയുടെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ നിന്നുള്ള 189-ാമത്തെ അധ്യായം, ബാബു ഫദ്ലിൽ മഷി ഇലൽ മസാജിദ്, മസ്ജിദുകളിലേക്ക് പള്ളികളിലേക്ക് നടക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 153-ാമത്തെ ഹദീസ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലൻ കുല്ലമാ ഗദാ ഔ റാഹ. മുത്തഫഖുൻ അലൈഹി. മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽ യമാനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു. അഹ്ലു സുഫയിൽപ്പെട്ട മഹാനായ സ്വഹാബി 5374 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ, ആരെങ്കിലും പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ പള്ളിയിലേക്ക് പോകുന്നു, മസ്ജിദിലേക്ക് പോകുന്നു, അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലൻ, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ അവനൊരു വിരുന്നൊരുക്കിയിരിക്കുന്നു. കുല്ലമാ ഗദാ ഔ റാഹ, അവൻ ഏതെല്ലാം സമയത്ത് പോവുകയും വരികയും ചെയ്യുന്നു, പ്രഭാതത്തിലും പ്രദോഷത്തിലും പോകുന്ന സമയത്തെല്ലാം. സഹോദരങ്ങളെ, പള്ളികളിലേക്ക് നമസ്കാരത്തിന് വേണ്ടി നടക്കുക എന്നതിന് അതിനുള്ള ശ്രേഷ്ഠതയും പുണ്യവും വിവരിക്കുന്ന അധ്യായമാണിത്. അപ്പോൾ ഇവിടെ അൽ മഷീ ഇലൽ മസ്ജിദ് മസാജിദ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വലാത്ത് ഫിഹ, അതിൽ നമസ്കരിക്കാൻ വേണ്ടിയാണ്. കാരണം മസ്ജിദിലേക്ക് പല കാരണങ്ങൾക്ക് വേണ്ടി ആളുകൾ നടക്കാറുണ്ട്. ചിലപ്പോൾ ക്ലാസ് കേൾക്കാൻ വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി, വേറെന്തെങ്കിലും മസ്ലഹത്തിന് വേണ്ടി, മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആവാം. പക്ഷേ മൻജാ ഇലൽ മസാജിദ് ലിസ്സലാത്തി ഫഹാദാ ഹുവൽ മഖ്സൂദ് ഫി ഹാദൽ ബാബ്, നമസ്കാരത്തിന് വേണ്ടി മസ്ജിദുകളിലേക്ക് നടന്നു പോവുക എന്നതാണ് ഈ അധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ഉണർത്തി, മൻ ഗദാ ഇലൽ മസ്ജിദ് ഔറാഹ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലൻ കുല്ലമാ ഗദാ ഔറാഹ. ഇവിടെ ഗദാ എന്ന് പറഞ്ഞാൽ ദഹബ ഫി സ്വബാഹി, പ്രഭാതത്തിൽ, സുബഹിക്ക് പോവുക എന്നതാണ്. വറാഹ എന്നത് യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദഹബ ഫിൽ അഷി ബഅദ സവാൽ, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിനു ശേഷം വൈകുന്നേരം പോകുന്നതിനാണ്. ഇങ്ങനെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ മസ്ജിദിലേക്ക് നടന്നു പോകുമ്പോൾ, ഫ ഇന്നഹു യുക്തബു ലഹു നുസുലുൻ ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ ഒരു വിരുന്ന് രേഖപ്പെടുത്തുന്നതാണ്. എപ്പോഴെല്ലാം അവൻ പോവുകയും അതുപോലെ തന്നെ എല്ലാം പോയി വരുന്ന സമയത്തൊക്കെ തന്നെയും, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഏതെല്ലാം സമയങ്ങളിൽ അവൻ പോകുന്നുണ്ടോ എന്നെല്ലാം അവൻ പോകുന്നുണ്ടോ അതെല്ലാം. അൽഹംദുലില്ലാ. നഖ്ദു ഇലൽ മസാജിദ് വനറൂഹു ഫി കുല്ലി യൗമിൻ വലൈലത്തിൻ ഖംസ മറാത്ത്, നമ്മൾ 5 നേരവും പള്ളികളിലേക്ക് നടക്കുന്നു, പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം. ഫയുക്തബു ലിൽ ഇൻസാനി നുസുലും ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വിരുന്നൊരാൾ, ഒരു മനുഷ്യന് ഇങ്ങനെ ചെയ്യുന്നവർക്ക് രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. എന്താണത് നുസുൽ? ദുയാഫത്തം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഗസ്റ്റായി, അവിടെ ഒരു അതിഥിയായിക്കൊണ്ട് രേഖപ്പെടുത്തപ്പെടുന്നു. എപ്പോഴൊക്കെ അവൻ പോകുന്നുണ്ട്? അപ്പോഴെല്ലാം. അപ്പം അത്രയും കാലം അവിടെ സ്വർഗീയ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഈ ഒരു സൽക്കർമ്മങ്ങൾ, അഥവാ ഇഷ്ടപ്പെടുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത്. അതുമാത്രമല്ല, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് മസ്ജിദ്. അവിടെ പോയി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ ഒരു കർമ്മം നിർവഹിക്കുന്നവന് അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയെത്ര പ്രതിഫലമാണ്, മഹത്വമാണ്, അവന് വിരുന്നാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത് ഹാദിഹി മിൻ ഫളായിലിൽ മഷീ ഇലൽ മസാജിദ്, മസ്ജിദുകളിലേക്ക് നടക്കുന്നതിൻ്റെ ശ്രേഷ്ഠത ഇത് അറിയിക്കുന്നുണ്ട്. അൽ മസാജിദു ഖൈറുൽ ബിഖാഇ ഫിൽ അർദ്, ഭൂമിയിൽ ഏറ്റവും ഖൈറായ, ഏറ്റവും നല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ മസ്ജിദുകളാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹുക്കേറെ ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് മസ്ജിദുകൾ. അള്ളാഹുവിന് കോപമുള്ള സ്ഥലങ്ങൾ അത് മാർക്കറ്റുകളാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയം മസ്ജിദുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അവിടെ അങ്ങനെ അവൻ്റെ മനസ്സ് മസ്ജിദുമായി ഇണങ്ങിയിട്ടുണ്ടെങ്കിൽ അവനൊരു റാഹത്താണ്, അവനൊരു സമാധാനമാണ്. അതേപോലെ തന്നെ അഞ്ചു നേരത്തെ നമസ്കാരം, അത് നിർവഹിക്കുന്ന വിഷയത്തിൽ അവൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനെ ഓർക്കുന്നതായ മസ്ജിദുകളിൽ അവിടെ പോയി നമസ്കരിക്കാൻ വേണ്ടി പോവുക. അവനേറ്റവും വലിയ സ്ഥാനവും പദവിയും തന്നെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതും ദറജകൾ ഉയർത്തപ്പെടുന്നതും വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ്. ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഉണർത്തിയത് ഫദലു ദിഹാബ് ഇലൽ മസാജിദ്, മസ്ജിദുകളിലേക്ക് പോകുന്നതിൻ്റെ ശ്രേഷ്ഠത. വയുബയ്യിനു സവാബൽ ജസീലൽ മുഅദ്ദ ലിമൻ ഇഅതാദ ദിഹാബ ഇലൈഹ, പതിവായി നിത്യമായി എന്നും മസ്ജിദുകളിലേക്ക് നടക്കുന്ന ആളുകൾ, പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ, അവർക്കുള്ള പ്രതിഫലം അത് വ്യക്തമാക്കുകയാണ്. മൻ ഗദ ഇലൽ മസ്ജിദി വറാഹ, ഒരാൾ പ്രഭാതത്തിൽ മസ്ജിദിലേക്ക് പോയി, അതുപോലെ തന്നെ വൈകുന്നേരവും പോയി, അള്ളാഹു അഅദ്ദ അല്ലാഹു ലഹു നുസുലഹു, അവനുള്ള വിരുന്ന്, അവനുള്ള ആതിഥേയത്വം അവിടെ അള്ളാഹു റെഡിയാക്കിയിട്ടുണ്ട്. എവിടെ നിന്ന്? മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന്. കുല്ലമാ ഗദാ വറാഹ ഔറാഹ, എപ്പോഴെല്ലാം പ്രഭാതത്തിൽ പോകുന്നു, ഏതെല്ലാം സന്ദർഭത്തിൽ അവൻ പ്രദോഷത്തിൽ പോകുന്നു, ആ സമയങ്ങളിലൊക്കെ തന്നെ. ഗുദുവ് എന്നുള്ളത് ഹുവൽ വഖ്തു ബൈന സ്വലാത്തി സുബ്ഹി ഇലാ ശുറൂഖി ശംസ്, അതേപോലെ തന്നെ ഗദ ഗുദുവ് എന്നുള്ളതാണ്. ഗുദുവം വ ബുക്കറത്തം വാസീല എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ, ഹദീസുകളിലും കാണാം. ഇപ്പോൾ ഗുദുവ് എന്നുള്ളത് സ്വലാത്തു സുബഹിൻ്റെയും സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ആ ശുറൂഖു ശംസിൻ്റെയും ഇടക്കുള്ളതായ ആ ഒരു സമയമാണ്. വർ റവാഹ്, ഗുദുവും വ റവാഹുമാണ്. ഗദ ഔ റാഹ എന്ന് പറഞ്ഞത് ആ റവാഹ് മിൻ സവാലി ശംസി ഇലല്ലൈൽ, സൂര്യൻ അസ്തമിച്ച് വൈകുന്നേരം രാത്രിയാവുന്ന ആ ഒരു സമയത്തേക്ക്. അപ്പോൾ സഹോദരങ്ങൾ, ഈ ഒരു സമയങ്ങളുടെ പ്രത്യേകത അതും നമ്മൾ മനസ്സിലാക്കണം. ഓരോ നമസ്കാരത്തിനും അതിൻ്റേതായ ശ്രേഷ്ഠത ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതിൻ്റെ മഹത്വം നമ്മൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നു. വ ഇന്നൽ മഖ്സൂദു അൽ മുദാവമതു അല ദഹാബി ഇലൽ മസ്ജിദി ലിൽ ഇബാദതി വസ്സലാത്തു സുഹ, ഇബാദത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടക്കുക, അത് പതിവാക്കുന്ന ആളുകൾ, അതാണല്ലോ നമസ്കാരമാണ് മുഖ്യം. മറ്റൊരു വിശദീകരണം ഈ ഹദീസിന് നൽകപ്പെട്ടിട്ടുള്ളത് മൻ ഖദാ ഇലൽ മസ്ജിദ് വറാഹ എന്നുള്ളത് ദഹബ വറജ മിൻഹു ഫീ കുല്ലി മറ, ഓരോ സമയങ്ങളിലും പോവുകയും വരികയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് വൽ മുറാദു ബിൽ ഖുദൂബി വദ്ദഹാബ്, ഖുദൂബ് കൊണ്ട് ദഹാബ്, വ ബിർ റവാഹ് അർ റുജൂ, റവാഹ് കൊണ്ട് ഉദ്ദേശിച്ചത് റാഹ കൊണ്ട് ഉദ്ദേശിച്ചത് മടങ്ങി വരിക എന്നതും അങ്ങനെയും ഹദീസിനെ വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അന്നമൻ ഇഅതാദ ദഹാബ ഇലൽ മസാജിദി ഫഇന്നല്ലാഹ തആല യുഇദ്ദു ലഹു മൻസിലഹു വമകാനഹു വളിയാഫതുഹു മിനൽ ജന്ന, നിശ്ചയമായും ഏതൊരാൾ മസ്ജിദിലേക്ക് പോകുന്നത് പതിവാക്കുന്നു, അള്ളാഹു അയാളെ എണ്ണിയിട്ടുള്ളത് അള്ളാഹു ആതിഥേയത്വം നൽകുന്ന, വിരുന്നൊരുക്കുന്ന, അള്ളാഹുവിൻ്റെ ഗസ്റ്റായി ചെല്ലുന്ന പ്രത്യേക സ്ഥാനം അവിടെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അയാൾക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. ജീവിതകാലത്ത് എപ്പോഴെല്ലാം അയാളത് ചെയ്യുന്നുണ്ടോ ആ സമയം എത്രയും അവിടെ എണ്ണപ്പെടുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടുക്കൽ സ്വർഗത്തിൽ ഒരു വിരുന്ന് ലഭിക്കുക എന്നത് ദുനിയാവിലേതുപോലെയല്ല. സ്വർഗമെന്നത് മാല ഐനും റഅത്ത് വല ഉദുനു സമിഅത്ത് വല ഖത്റ അല ഖൽബി ബശർ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യ മനസ്സിൻ്റെ ഭാവനയിലും ചിന്തിക്കാൻ ആലോചിക്കാൻ കഴിയാത്ത വിധം അതിനപ്പുറത്തുള്ളതാണ് സ്വർഗീയ ലോകമെന്നുള്ളത്. അവിടെ ഒരു വിരുന്ന് ലഭിക്കുക എന്നുള്ളത് സഹോദരങ്ങൾ, അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതങ്ങനെ വെറുതെ കിട്ടുന്ന ഒന്നല്ല. അതിന് കിട്ടണമെങ്കിൽ തഖ്വയുള്ളവരായി ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കണം. لكن الذين اتقوا ربهم لهم جنات تجري من تحتها الانهار خالدين فيها نزلا من عند الله. അല്ലാഹുവിനെ റബ്ബിനെ സൂക്ഷിക്കുന്ന ആളുകൾക്കാണ്, തഖ്വയുള്ളവർക്കാണ് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതായ സ്വർഗപ്പൂന്തോപ്പുകൾ ഉള്ളത്. അവരതിൽ ശാശ്വതരായിരിക്കും. അവർക്ക് നുസുലൻ മിൻ ഇൻദില്ലാ, അല്ലാഹുവിൽ നിന്നുള്ള ഒരു ളിയാഫത്ത്, വിരുന്നുണ്ടവർക്ക് എന്നതാണ്. വമാ ഇന്ദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ, പുണ്യവാളന്മാരായ ആളുകൾക്ക് നന്മയല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കലില്ല. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വാബിഷുറൂബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ. സൂറത്ത് ഫുസ്സിലത്ത് ഹാമീൻ സജദ എന്നും അതിന് പേരുണ്ട്. ഈ സൂറത്തിലെ 30, 31, 32 ആയത്തുകളിൽ ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയുകയും എന്നിട്ടതിൽ നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് മരണസമയത്ത് മലക്കുകൾ അവരെ അടുക്കലേക്ക് ഇറങ്ങി വരും, എന്നിട്ട് പറയും, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക, നിങ്ങൾക്കാണിത് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞ് ഇസ്തിഖാമത്തോടെ ജീവിച്ചവർക്ക് ആ മലക്കുകളുണ്ടാകും. നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, വഫിൽ ആഖിറത്തി പരലോകത്തുമുണ്ട്. വലക്കും ഫിഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫിഹാ മാ തദ്ദഊൻ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് സ്വർഗീയ ലോകത്ത്, അത് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണോ അതെല്ലാം ഉണ്ട്. നുസുലം മിൻ ഗഫൂരി റഹീം, ഏറെ പൊറുക്കുന്ന റബ്ബിൽ നിന്ന്, റഹീമായ റബ്ബിൽ നിന്നുള്ള ഒരു വിരുന്നാണ് നിങ്ങൾക്കത്. സഹോദരങ്ങളെ, ഈമാനാണ് പ്രധാനം. ഈമാനുള്ളവർക്കാണ് ആ സ്വർഗം ലഭിക്കുക. ഈമാനുള്ളവരുടെ കർമ്മങ്ങളല്ലേ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയുള്ളൂ. അതിലേറ്റവും ശ്രേഷ്ഠമായ അമലാണ് ഈ പറയപ്പെട്ട നമസ്കാരം എന്നത്. നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് കൂലി, അതിനുവേണ്ടി വുദു ചെയ്യുന്നതിന്, അതിനുവേണ്ടി ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഒക്കെ മുഅ്മിനിന്, സത്യവിശ്വാസിക്കാണ് ഇത് ലഭിക്കുന്നത്. സ്വർഗീയ ലോകത്ത് ഖൈമകളും അവന് പ്രത്യേകമായ ടെൻറ്റുകളും ഗുർഫത്തുകളും വീടുകളും ഒക്കെ. അപ്പോൾ ഈമാനും അമല സ്വാലിഹാത്തും അത് സ്വർഗത്തിൽ, സ്വർഗീയ ലോകത്ത് വിരുന്ന് ലഭിക്കാൻ, ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട കാര്യമാണ് ഈമാനു ബില്ലാഹി വ റസൂലി, അള്ളാഹുവിലും റസൂലിലുമുള്ള വിശ്വാസം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കാൻ, ധർമ്മസമരം ജിഹാദിനും തയ്യാറുള്ള ആളുകൾക്ക്. വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യം അള്ളാഹുൽ വിശ്വസിക്കുക, അള്ളാഹു റസൂൽ വിശ്വസിക്കുക, ജിഹാദ് നിർവഹിക്കുക, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആ സ്വർഗത്തിൽ വിരുന്നു ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗീയ ലോകത്ത് ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബനിയത്ത്, മുകളിലേക്ക് മുകളിലേക്ക് പടുത്തുയർത്തിയതായ സ്വർഗീയ ലോകത്തെ അനുഭൂതികൾ, ഐ മസാക്കിൻ ആലിയ, ഉന്നതമായ താമസ സ്ഥലങ്ങളുള്ളതാണ്. മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും ഇബാദത്തുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ വീടൊരുക്കുന്ന, സ്വർഗത്തിൽ ആതിഥേയത്വം ഒരുക്കുന്ന കാര്യങ്ങൾ. മൻ ബനാലില്ലാഹി മസ്ജിദൻ, അള്ളാഹുക്കു വേണ്ടി ഒരാൾ പള്ളി ഉണ്ടാക്കി, വലൗക മിഫ്ഹസി ഖതാത്തിൻ ഔ അസ്ഹർ, ചെറിയൊരു പക്ഷി കുരുവിക്കുഞ്ഞ്, ആ കുരുവിക്കുഞ്ഞിനുള്ളൊരു കൂടിൻ്റെ അത്ര ചെറുതോ അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതോ, ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിൽ അയാൾക്ക് അള്ളാഹു ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവർക്കുള്ള വിരുന്ന് എന്നുള്ളത് അൽ മക്കാനുള്ളതി യുഹ്യ ഉലിൻ നുസൂലിഫിഹ, അവർക്ക് ചെന്നിറങ്ങാനുള്ള പ്രത്യേക സ്ഥാനമാണത്. ആ അതിഥികളെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകമായി സ്ഥാനം നൽകപ്പെടും. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ റിയാദ് സ്വാലിഹീൻ്റെ ഷറഹിൽ വിശദീകരിച്ചു, വളാഹിറുൽ ഹദീസ്, ഈ ഹദീസിൻ്റെ ളാഹിറിൽ, അന്ന മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ സവാഅൻ ഗദാ ലിസ്സലാത്തി ഔ ലിത്വലബി ഇൽമിൻ ഔ ലിഗൈരി ദാലിക മിൻ മഖാസിദിൽ ഖൈർ അന്നല്ലാഹ യുക്തബു ലഹു ഫിൽ ജന്നത്തി നുസുല. പ്രത്യേകമായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം അതാണ്, നമസ്കാരത്തിന് വേണ്ടി എന്നത് മാത്രമല്ല, ഒന്നാമതായി പ്രധാനമായും നമസ്കാരമാണ്, ഇനി ഇൽമു നേടാൻ വേണ്ടിയും ഖൈറിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും രേഖപ്പെടുത്തപ്പെടുമെന്ന്, അള്ളാഹു ഇഷ്ടപ്പെടുന്നതായ സ്ഥലങ്ങളാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ദർജ ലഭിക്കുന്നതായ ഒരുപാട് കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ വിരുന്ന് അത് ലഭിക്കാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കുകയും തേടുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ശിഷ്യ നമസ്കാരങ്ങൾ തന്നെയാണ് അത്. സ്വലാത്തു ളുഹ നിർവഹിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ വീടൊരുക്കപ്പെടുന്നതാണെന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത്, നല്ല വാക്കുകൾ പറയുന്ന, സംസാരം നന്നാക്കുന്ന, നോമ്പ് പതിവാക്കുന്ന, രാത്രി നമസ്കരിക്കുന്ന ആളുകൾക്ക്, ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് സ്വർഗീയ ലോകത്ത് വലിയ സ്ഥാനം ലഭിക്കും എന്നാണ്. കളവ് ഉപേക്ഷിക്കുന്ന, തർക്കം ഒഴിവാക്കുന്ന, സൽസ്വഭാവികളായ ആളുകൾക്ക് സ്വർഗീയ സ്ഥാനത്ത് ഉന്നതമായ സ്ഥാനം ഉണ്ട്. മാത്രമല്ല പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന സമയത്ത്, അതേ മക്കളൊക്കെ മരിച്ചു, അങ്ങനെയുള്ള സമയങ്ങളിൽ ക്ഷമിക്കാനൊക്കെ സാധിക്കുന്ന ആളുകൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗീയ ലോകത്തെ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന, നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
3: കച്ചവടത്തിൻ്റെ സക്കാത്ത് എങ്ങനെയാണ്? ഇലക്ട്രിക് ഷോപ്പാണ് ഉള്ളത് എന്നാണ്.
4: ക്രെഡിറ്റ് ഒഴിവാക്കി തൻ്റെ മുതലായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണോ ഉള്ളത് അതിന് തന്നെയാണ് സക്കാത്ത് നൽകേണ്ടത്. അല്ലാഹു അഅലം.
3: ഖുറാനിൽ പുരുഷന്മാർക്ക് മാത്രമായി സ്വർഗത്തിൽ ലഭിക്കുന്ന പല നേട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വർഗത്തിലെ സ്ത്രീകൾ, ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ? അതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ എല്ലാവരും പുരുഷന്മാരായിരുന്നല്ലോ. മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് മാത്രമാണോ അള്ളാഹു സ്ത്രീകളെ സൃഷ്ടിച്ചത് എന്നാണ്.
5: അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സ്വർഗം സംവിധാനിച്ചത് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവർക്കാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവർ എന്നുള്ളതാണ്. അത് ആണായാലും പെണ്ണായാലും, മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. ആണാകട്ടെ പെണ്ണാകട്ടെ, സുകൃതമനുഷ്ഠിച്ച് ജീവിച്ചാൽ, വിശ്വാസിയായിക്കൊണ്ടാണ് ആ സുകൃതമനുഷ്ഠിക്കുന്നത് എങ്കിൽ അവന് വിശിഷ്ടമായ ജീവിതമുണ്ട് എന്നുള്ളതാണ്. അത് ഈ ലോകത്തും ബർസഖി ലോകത്തും പരലോകത്തും. സ്വർഗത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകം പരാമൃഷ്ടമായ അനുഗ്രഹങ്ങൾ, അത് പൊതുവിലും പറയപ്പെട്ടിട്ടുണ്ട്, വൈയക്തികമായിട്ടുള്ള വിഷയങ്ങളിലും നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ വായിക്കാൻ സാധിക്കും. പലയിടത്തും സ്വർഗീയാനുഗ്രഹങ്ങൾ, അതിൽ അറബി ഭാഷയിൽ പുല്ലിംഗമാണ് പ്രയോഗമെങ്കിലും അതിൽ സ്ത്രീകളും ഉദ്ദേശം തന്നെയാണ്. പ്രത്യേകമായ തെളിവുകൾ കൊണ്ട് പുരുഷന്മാരെ പ്രത്യേകമാക്കാത്തിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ വജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്രാബൻ ലി അസ്ഹാബിൽ യമീൻ. ഇതാരെക്കുറിച്ചാണ്? സ്ത്രീകളെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ പ്രവേശനത്തിന് സ്ത്രീകൾക്ക് പ്രത്യേക സൃഷ്ടിപ്പ് അല്ലെങ്കിൽ പ്രത്യേക സൃഷ്ടിപരമായ ശാരീരികമായ ഘടന നൽകുമെന്നുള്ളതാണ്. അവരെ കന്യകകളാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിക്കുമെന്നുള്ളതാണ്. അവരെ സ്വീകരിക്കാനുള്ള ഇണകൾ അവരിലേക്കെത്തും മുമ്പ് ഈ സ്വർഗീയ അനുഗ്രഹീതരായ മഹദികൾ ഇങ്ങനെ ആദരിക്കപ്പെട്ട് അവർ സ്വർഗത്തിൽ ഇടം കാണുമെന്നുള്ളതാണ്. ഇതുപോലെ പ്രത്യേകമായിട്ട് ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടു. അതിൽ കയറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതാർക്കുള്ള കൊട്ടാരമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻകടന്ന് പരലോകയാത്രയിലായ മഹദി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സ്വർഗീയ കൊട്ടാരമാണ്. വബശ്ശറഹ ബിബൈതിൻ ഫിൽ ജന്ന മിൻ സഖബിൻ ലാ നസബ ഫീ മിൻ ഖസബിൻ ലാ നസബ ഫീഹ വലാ സഖബ്. പളുങ്കിനാൽ നിർമ്മിതമായ സ്വർഗീയ കൊട്ടാരം, ക്ഷീണമോ ബഹളമോ ഇല്ലാത്ത ഒരു അനുഗ്രഹീത കൊട്ടാരം. ഇതേപോലെ സുമയ്യ ബിന്ത് ഖബ്ബാത്ത് റളിയല്ലാഹു തആല അൻഹ രക്തസാക്ഷിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബ്റൻ ആലയാ സിർഫ ഇന്ന മൗഇദകുമുൽ ജന്ന എന്ന സന്തോഷ വാർത്ത അറിയിച്ചത് അവരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആ സന്ദർഭത്തിലാണ്. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചതായി കാണിക്കപ്പെട്ട ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുന്നിൽ ഒരു ഖശഫ കേട്ടു എന്നാണ്. ഖശഫ, അപ്പോൾ ലിമൻ ഹാദിഹിൽ ഖശഫ, ആരുടേതാണ് ഈ ഖശഫ എന്ന് ചോദിച്ചു. കാൽവെപ്പുകളാണ്. അപ്പോൾ ലി ഉമ്മി സുലൈം, ഇത് ഉമ്മു സുലൈമിൻ്റെ കാൽവെപ്പുകളാണ് എന്നാണ് പറഞ്ഞത്. ഉമ്മു സുലൈം ഉമൈസ അല്ലെങ്കിൽ റുമൈസ ബിന്ത് മൽഹാൻ റളിയല്ലാഹു തആല അൻഹ. ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും എന്നേക്കുമായി അള്ളാഹു സുബ്ഹാനഹു വതആല മാതൃക പറഞ്ഞ മഹദിയാണ് ഇമ്രാഅത്തു ഫിർഔൻ, ആസിയ ബിന്ത് മുസാഹിം. അവരെക്കുറിച്ച് എന്താ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നത്? ദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇമ്രാഅത്ത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. റബ്ബിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ തനിക്കൊരു വീട് വേണം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാന തആല അവർക്ക് ആ വീട് കനിഞ്ഞു എന്ന് മാത്രമല്ല, അവർ ഇവിടെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഫറവനും അവൻ്റെ കിങ്കരന്മാരും അവരെ കൈക്കാലുകൾ ബന്ധിച്ച് കിടത്തി പീഡിപ്പിക്കുമ്പോൾ അവർ ചിരി തൂകിയെന്നാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത്, അവരെ ദ്രോഹിക്കുന്നവർ പറയുന്നത് ഭ്രാന്തിപ്പെണ്ണ് എന്നാണ്. കാരണം ഇത്ര പീഡനമേറ്റ് ബന്ധനത്തിൽ കിടക്കുമ്പോൾ ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭ്രാന്തിയുടെ ലക്ഷണമാണ് ഈ ഭൗതികമായ കാഴ്ചപ്പാടിൽ. പക്ഷേ അവർ ചിരിച്ചതിനെക്കുറിച്ച് എന്താ പ്രമാണം പറഞ്ഞത്? അവർക്ക് നിർമ്മിക്കപ്പെട്ട, അവർ അള്ളാഹുവിനോട് നജിനി മിൻ ഫിർഔന വ അമലിഹി വ നജിനി മിനൽ ഖൗമി ളാലിമീൻ എന്ന് ദുആ ചെയ്തു. അതിനു മുമ്പ് റബ്ബിബിൻ ഇൻദക ബൈതൻ ഫിൽ ജന്ന എന്ന് പറഞ്ഞു. അള്ളാഹു ആ വീട് അവർക്ക് സമ്മാനിച്ചു, സ്വർഗീയ കൊട്ടാരം സമ്മാനിച്ചു, അതവർക്ക് പ്രദർശിപ്പിച്ചു. അപ്പോൾ ആ സ്വർഗീയ കൊട്ടാരം കണ്ടാണ് അവർ ചിരിക്കുകയുണ്ടായത്. നസറുല്ലാഹി അലൈഹി സ്വലം തങ്ങൾ വഫാത്താകുന്ന ആ സമയം ഫാത്തിമ റളിയല്ലാഹു തആലാന അകതയായി. അവർ തിരുദൂതരുടെ വിയോഗ വാർത്ത അറിഞ്ഞു വിഷമിച്ചു, കരഞ്ഞു. അവരെ ആശ്വസിപ്പിച്ച് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ തിരുമൊഴിയിൽ, അമാ തർദൈന അൻ തകൂനി സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന ഇല്ലാ മറിയം ബിൻത ഇമ്രാൻ. ഫാത്തിമ, സ്വർഗീയ സ്ത്രീകളുടെ നേതാവാകുന്നത് നിങ്ങളാകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾ സ്വർഗ സ്ത്രീകളുടെ നേതാവായിരിക്കും. മറിയം ബിൻത് ഇമ്രാനൊഴിച്ച് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതേപോലെ പൂർണ്ണത വരിച്ച സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വർഗ സ്ത്രീകളുടെ നേതാക്കന്മാരെ നാല് പേരെ പറഞ്ഞപ്പോൾ, മറിയം ബിൻത് ഇമ്രാൻ, ഖദീജ ബിൻത് ഹുവൈലിദ്, ഫാത്തിമ ബിൻത് മുഹമ്മദ്, ആസിയ ബിന്ദു മുസാഹിം അലൈഹിന്ന അസ്സലാം. ഈ നാല് മഹദികളെ പറഞ്ഞു, ഇവർ സ്വർഗത്തിൽ നേതാക്കളാണ് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ധാരാളം വചനങ്ങൾ, തെളിവുകൾ, സ്ത്രീകൾക്ക് സ്വർഗത്തിൽ എന്ത് എന്നുള്ള വിഷയത്തിൽ, കൂടുതൽ സ്ത്രീകളായിരിക്കും സ്വർഗത്തിൽ ഇടം കാണുക എന്നുള്ള വിഷയത്തിലൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിലും തിരുമൊഴികളിലും ഉദാഹരണങ്ങൾ വായിക്കും. ഇത് ഇങ്ങനെയുള്ള പ്രത്യേകം സ്ത്രീകൾക്കുള്ള പരാമർശങ്ങളുള്ള വിഷയങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ്. പിന്നെ നമ്മൾ ഹും വ അസ്വാജു ഹും ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തകിഊൻ ജന്നാത്തി അദ്നി യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വ ദുർറിയാതിഹിം. ഭർത്താക്കന്മാർ ഇണകളോടൊപ്പം സ്വർഗം പങ്കിടുന്ന വിഷയത്തിൽ അവിടെ ഇണകളെ പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല പരാമർശിച്ചത്, ഇതൊക്കെ നമ്മൾ ഇതുപോലത്തതും നമ്മൾ തെളിവുകളിൽ വായിക്കും. അപ്പോൾ സ്വർഗത്തിൽ സ്ത്രീകൾക്ക് എന്ത് എന്നുള്ളത് പ്രത്യേകം പരാമർശമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. സ്ത്രീകളുടെ പ്രത്യേകം പരാമർശമായിട്ടുള്ള, പുരുഷന്മാരുടെ ഒപ്പം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന, ഈമാനും തഖ്വയും സാക്ഷാത്കരിച്ച അവർക്കുള്ള ഇതാണ് സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, സ്വർഗീയാനുഗ്രഹങ്ങൾ എന്നതിൽ സ്ത്രീകൾ അവിടെ ഉദ്ദേശമാണ്. സ്ത്രീകൾക്കുള്ളും ആ മേൽവിലാസം പേർന്നവരാണ് എങ്കിൽ പുരുഷന്മാരെപ്പോലെ സ്ത്രീകളും ആ സ്വർഗീയാനുഗ്രഹങ്ങൾ അനുഭവിക്കാനും ആസ്വദിക്കുവാനുമുള്ളവരുമാണ് എന്നുള്ളതാണ് ദീൻ പറയുന്നത്. അള്ളാഹു ആലം.
3: സുബഹി നിസ്കാരം പള്ളിയിൽ നിർവഹിച്ച ശേഷം അവിടെ വെച്ച് തന്നെ ഇരുന്ന് ദിക്റുകളും ദുആകളും ചെയ്ത് ഖുർആൻ ഓതിയും അല്പസമയം ചെലവഴിച്ച് ളുഹ നിസ്കരിച്ചാൽ ഉംറയും ഹജ്ജും ചെയ്ത കൂലി നമുക്ക് ലഭിക്കുമോ എന്നാണ്.
6: ഇശ്രാഖ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള നിസ്കാരമാണ്. ആ വിഷയത്തിൽ വന്ന ഹദീസ് സ്വഹീഹ് ആണോ അതല്ല ളഈഫ് ആണോ എന്ന വിഷയത്തിലാണ് അഭിപ്രായ ഭിന്നതയുള്ളത്. സ്വഹീഹ് ആണെന്ന് പറഞ്ഞയാളുകൾ ഇശ്രാഖ് നിസ്കാരം സുന്നത്താണ് എന്നും, ളഈഫാണെന്ന് പറഞ്ഞയാളുകൾ ഇശ്രാഖ് നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരമില്ല എന്നുമെല്ലാം അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും. കൂടുതൽ ശരിയോടടുത്തു നിൽക്കുന്നത് ഹദീസ് പ്രബലമാണ് എന്ന വാദം തന്നെയാണ്. അതുകൊണ്ട് ആ നിസ്കാരം സ്വഹീഹുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ സല്ലൽ ഖദാത ഫീ ജമാഅത്തിൻ സുമ്മ ഖഅദ യദുക്കുറുല്ലാഹ ഹത്താ തത്ലു അശ്ശംസു സുമ്മ സല്ല റകഅതൈനി കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമത്തിൻ താമത്തിൻ താമ. റവാഹു അത്തുർമുദി. ഇമാം തുർമുദിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സല്ലൽ ഖദാത, ആരെങ്കിലും പ്രഭാത നിസ്കാരം നിർവഹിച്ചു, ഫി ജമാഅത്തിൻ, ജമാഅത്തിലായിക്കൊണ്ട് നിസ്കരിച്ചു, സുമ്മ ഖഅദ, പിന്നീട് അവൻ പള്ളിയിലിരിക്കുകയാണ്, യദുക്കുറുല്ലാഹ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, ഹത്താ തത്ലുഖ ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ, സുമ്മ സല്ല റകഅതൈനി, പിന്നീട് അവൻ രണ്ട് റക്കായത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ, കാനത്ത് ലഹു കഅജിരി ഹജ്ജത്തിൻ, അവന് ഒരു ഹജ്ജിൻ്റെ പ്രതിഫലമാണുള്ളത്, അവന് ഒരു ഹജ്ജിൻ്റെ പ്രതിഫലമാണുള്ളത്, വ ഉംറത്തിൻ, ഉംറയുടെ പ്രതിഫലവും, താമത്തിൻ, താമത്തിൻ താമ, പരിപൂർണമായ നിലക്ക് അവന് ആ പ്രതിഫലം ലഭിക്കുമെന്ന് മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹോദരൻ്റെ ചോദ്യം, ഈ പള്ളിയിൽ ഇരിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഉറക്കം വരാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ ഉറങ്ങിപ്പോകും, അതുകാരണത്താൽ പള്ളിയിൽ തന്നെ നടന്നുകൊണ്ട് ഖുർആൻ പാരായണം നടത്തുകയും അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലുകയും ചെയ്യുന്ന രീതിയാണ് താൻ സ്വീകരിക്കാറുള്ളത്, അതുകൊണ്ട് ഈ പറഞ്ഞ പ്രതിഫലം തനിക്ക് ലഭിക്കുമോ അതല്ലെങ്കിൽ നടന്നു എന്നതുകൊണ്ട് നഷ്ടപ്പെടുമോ എന്നതാണ്. ഇവിടെ ഇരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറ്റു റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നത്, ആ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടുക, അവിടെ തന്നെ നിൽക്കുക, അതല്ലെങ്കിൽ നിസ്കരിച്ച സ്ഥലത്തു തന്നെ കഴിച്ചുകൂട്ടുക എന്നതാണ്. അഥവാ മറ്റു ഷുഗലിലേക്ക്, മറ്റു ജോലികളിലേക്ക് പോകാതെ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ആ പള്ളിയിൽ തന്നെ കഴിച്ചുകൂടുക എന്നതുമാത്രമാണ്. നിസ്കരിച്ച സ്ഥലത്തു തന്നെ അനങ്ങാതെ ഇരിക്കുക എന്ന രീതിയല്ല, മറിച്ച് ആ പള്ളിയിൽ തന്നെ, ആ പള്ളിയുടെ ഏത് ഭാഗത്തിരുന്നാലും, ആ പള്ളിയുടെ ഉള്ളിൽ തന്നെ നടന്നാലും എല്ലാം ഈ പ്രതിഫലം ഇൻഷാ അല്ലാ ലഭിക്കുന്നത് തന്നെയാണ് എന്നാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിസ്കാരത്തിനു ശേഷം ജമാഅത്തായി ഫർളായ ഫജ്ർ ജമാഅത്ത് ജമാഅത്തായി കൊണ്ട് നിർവഹിച്ച് ശേഷം ആ നിർവഹിച്ച സ്ഥലത്തു തന്നെ ഇരുന്നു കൊണ്ടോ നടന്നുകൊണ്ടോ, അതല്ലെങ്കിൽ ആ സമയത്ത് അവിടെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് സൂര്യോദയം വരെ നിൽക്കുകയും പിന്നീട് നിസ്കാരം ഹലാലായ സമയം ആരംഭിക്കുന്ന സമയത്ത് നിസ്കരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും ഈ വാഗ്ദാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
3: പൂച്ചയുടെ രോമം നജസാണെന്ന് ഒരു ഉസ്താദ് പറയുന്നത് കേട്ടു, അത് ശരിയാണോ എന്നാണ്?
7: അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂച്ചയെക്കുറിച്ച് പറഞ്ഞു, വൈന്നമാ തവാഫുൻ അലൈക്കും വത്തവാഫാ, അത് നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് തന്നെ പൂച്ച പാത്രത്തിൽ തലയിട്ടാലോ നമ്മുടെ ശരീരത്തിൽ ഒരതിയാലോ വസ്ത്രത്തിൽ അവയുടെ രോമമായാലോ അവയൊന്നും നജസല്ല, നജസായി ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല.
3: സ്വർണത്തിന്റെ സക്കാത്ത് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ഉപ്പാക്ക് വരുമാനം ഒന്നുമില്ല, ഉപ്പ സുഖമില്ലാത്ത ആളാണ്, ഉമ്മാക്ക് ചെറിയൊരു ഷോപ്പുണ്ട്, അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്, സ്വന്തമായി സ്ഥലമുണ്ട്, അവർ സക്കാത്തിൻ്റെ അവകാശികളാകുമോ എന്നാണ്.
6: സ്വന്തം മാതാപിതാക്കളെ നോക്കേണ്ട ബാധ്യത ആൺമക്കൾക്കും പെൺമക്കൾക്കുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും അവരുടെ സക്കാത്തിൻ്റെ അവകാശമായി കൊണ്ടുവരുന്ന ധനം അതൊരിക്കലും തന്നെ തൻ്റെ മാതാപിതാക്കൾക്ക് നൽകേണ്ടവരല്ല. മാത്രവുമല്ല, അത്തരം നൽകുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവരുടെ സക്കാത്ത് വീടുകയില്ല എന്നു മാത്രമല്ല, തൻ്റെ മാതാപിതാക്കളെ അവർ ഭക്ഷിപ്പിക്കുന്നത് തൻ്റെ സ്വത്തിലെ എച്ചിൽ കൂടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം മാതാപിതാക്കളെ എച്ചിൽ തീറ്റിക്കുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ഒരു നല്ല മകൻ്റെ, നല്ല മകളുടെ സ്വഭാവമായി കൊണ്ടൊരിക്കലും തന്നെ അത് എണ്ണപ്പെടുകയില്ല. മാത്രവുമല്ല, സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടേതല്ലോ, അത് നമ്മുടെ സ്വത്തിൽ പാവപ്പെട്ട മറ്റുള്ളവരുടെ അവകാശമാണ്. നമ്മുടെ ചെലവിൽ കഴിയേണ്ട ആളുകൾക്ക് നൽകാൻ പറ്റിയതല്ല അത് എന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അവകാശത്തെ ഒരിക്കലും തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ചെലവിൽ നമ്മൾ നോക്കേണ്ട ആളുകളിലേക്ക് വരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം.
3: നോമ്പിന് നെയ്യത്ത് എന്നും വെക്കണോ? റമദാനിൽ തുടക്കത്തിൽ തന്നെ നമ്മുടെ നെയ്യത്ത് നോമ്പ് നോൽക്കുക എന്നാണല്ലോ. പിന്നെ അത്താഴത്തിന് എഴുന്നേൽക്കുന്നത് തന്നെ നോമ്പ് നോൽക്കുവാനല്ലേ? അത് അള്ളാഹുവിന് നമ്മളെക്കാൾ അറിയില്ലേ എന്നൊക്കെയാണ്.
7: നിർബന്ധ നോമ്പ്, നിർബന്ധ നോമ്പ് എന്ന് പറയുമ്പോൾ റമദാനിലെ നോമ്പ്, അതേപോലെ തന്നെ റമദാനിലെ ഖളാ വീട്ടേണ്ട നോമ്പ്, നേർച്ചയുടെ നോമ്പ്, പ്രായശ്ചിത്തമായി ചെയ്യുവാനുള്ള നോമ്പ്, ഈ നോമ്പിനൊക്കെ തന്നെയും രാത്രി കാലത്ത് തന്നെ നിയ്യത്ത് ഉണ്ടാവുകയാണ് വേണ്ടത്. മൻ ലം യജ്മഅ സിയാമ ഖബ്ല അൽഫജ്രി ഫലാ സിയാമ ലഹ്. ഫജറിന് മുമ്പായി ഒരാൾ നിയ്യത്ത് ചെയ്തിട്ടില്ല എങ്കിൽ അവന് നോമ്പ് ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ് അതിന് ആധികാരികമായി പണ്ഡിതന്മാർ കൊടുക്കാറുള്ളത്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ, ഇപ്പോൾ റമദാൻ പോലുള്ള നോമ്പ് അത് റമദാൻ്റെ തുടക്കത്തിൽ ഈ മാസം മുഴുവൻ നോമ്പ് നോൽക്കും.

0: നിർവഹിക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് നോറ്റു വീട്ടുകയാണ് നല്ലത് എങ്കിൽ തന്നെയും. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോമ്പില്ലാതെ കഴിച്ചു കൂട്ടാൻ പറ്റുന്ന അത്തരത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരാളാണ് എങ്കിൽ ഓരോ നോമ്പിനും നിയ്യത്ത് ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഖളാ വീട്ടുന്ന ഓരോ ദിവസവും തലേന്ന് രാത്രി അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പായി നിയ്യത്ത് ഉണ്ടാവുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആലം.
1: ഭർത്താവ് ഭാര്യയോട് നിന്നെ ഞാൻ ഒഴിവാക്കി എന്ന് പറയുന്നതിൻ്റെ വിധി എന്താണെന്നാണ്?
0: ത്വലാഖ് ഫുഖഹാക്കൾക്ക് ഇടയിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ, അവരുടെ ക്ലാസുകളിലും ഗ്രന്ഥരചനകളിലും ഒക്കെ വലിയ ഒരു വിഷയമാണ്. പലപ്പോഴും ത്വലാഖിനെ കുറിച്ചുള്ള ചർച്ച വരുന്നത് ദേഷ്യത്തിൽ ത്വലാഖ് ചൊല്ലി അവസാനം വേണ്ടിയിരുന്നില്ല, തെറ്റായിപ്പോയി എന്ന് ഖേദിക്കുമ്പോഴാണ്. പലരും അതിൻ്റെ ഇസ്ലാമികമായ വശങ്ങൾ പരിശോധിക്കാതെ ത്വലാഖ് സംഭവിച്ച് വീണ്ടും കുടുംബമായി കഴിയാറുണ്ട്. മറ്റു ചില ആളുകൾ ത്വലാഖായി എന്ന് തെറ്റിദ്ധരിച്ച് ഭാര്യയുമായി അകന്നു നിൽക്കാറുമുണ്ട്. ത്വലാഖിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഒരു കക്ഷിയാണ് ചോദിക്കുക എന്നതുകൊണ്ട് വിഷയത്തിൻ്റെ നിജസ്ഥിതി, എപ്പോഴാണ് ത്വലാഖ് ചൊല്ലിയത്, എങ്ങനെയാണ് ത്വലാഖ് ചൊല്ലിയത്, ആ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മാനസിക നില എന്തായിരുന്നു എന്നൊന്നും പറയാറില്ല. പലപ്പോഴും ഓരോരുത്തരും അവരവരുടെ ഭാഗം ന്യായീകരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം ത്വലാഖിൻ്റെ വിഷയങ്ങൾ ചോദ്യങ്ങളായി വലിയ വലിയ പണ്ഡിതന്മാരുടെ അടുക്കൽ വരുമ്പോൾ അവരൊക്കെ പറയാറുള്ളത്, നിങ്ങളുടെ ഇപ്പോൾ സൗദി അറേബ്യ പോലെയൊക്കെയുള്ള രാജ്യമാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മഹ്കമയിൽ, കോടതിയിൽ പോയി അതിൻ്റെ വിധി തേടുക എന്നത്. കാരണം ഭാര്യയോടും ഭർത്താവിനോടുമൊക്കെ പലതും ചോദിക്കാൻ ഉണ്ടാകും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയാൻ സാധിക്കുക. ത്വലാഖ് ചൊല്ലേണ്ടത് പല ഘട്ടങ്ങൾ കഴിഞ്ഞ ശേഷമാണ്. ഭർത്താവിൻ്റെ ആവശ്യപ്രകാരം ഭർത്താവാണ് ത്വലാഖ് ചൊല്ലേണ്ടത്. ഭാര്യയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് പൂർണ്ണമായി അറിയുമ്പോൾ ഉപദേശിക്കുക, അടുത്ത ഘട്ടം കിടപ്പറ മാറിക്കിടക്കുക, അത് അടുത്ത ഘട്ടം മാരകമല്ലാത്ത രൂപത്തിൽ അടിക്കുക, അടുത്ത ഘട്ടം ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ ഒന്നിരുന്ന് ചർച്ച ചെയ്യുക. ഇതൊന്നും സാധ്യമല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ അവളുമായി ശാരീരിക ബന്ധം നടക്കാത്ത ശുദ്ധികാലത്ത് ത്വലാഖ് ചൊല്ലുക എന്നാണ്. അതുതന്നെയും മൂന്നും ചൊല്ലി എന്നല്ല, ത്വലാഖ് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മതി. പിന്നീട് അവൾ ഇദ്ദ ഇരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇങ്ങനെ മൂന്ന് തവണ പല ഘട്ടങ്ങളിലായി വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവളെ അയാൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. സ്വമേധയാ അവളെ മറ്റൊരാൾ വിവാഹം കഴിച്ച് അതിൽ ത്വലാഖ് സംഭവിച്ചാൽ ഇദ്ദ കഴിഞ്ഞാൽ ആണ്. ത്വലാഖ് ചൊല്ലി ഇദ്ദ പിരീഡ് അവൾ ഇരിക്കേണ്ടത്, താമസിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ്. അവൾക്ക് അദ്ദേഹം ചിലവിന് കൊടുക്കണം. ഇദ്ദകാലത്തിൻ്റെ ഉള്ളിൽ അയാൾക്ക് അവളെ മടക്കിയെടുക്കാനുള്ള അവസരം ഉണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ത്വലാഖിന് ശേഷം അവൾ ഇദ്ദ ഇരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ്, ഭർത്താവിൻ്റെ ചിലവിന് കീഴിലാണ്. ഇദ്ദ കാലയളവിൽ അയാൾ അവളെ മടക്കിയെടുത്താൽ അത് വീണ്ടും മുന്നോട്ട് പോകാം. എന്നാൽ മൂന്നാം തവണയും വിവാഹമോചനം ചെയ്താൽ അവൾ ഇദ്ദ ഇരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലല്ല, അവൾക്ക് പ്രത്യേകമായി ചെലവിന് കൊടുക്കേണ്ടതുമില്ല. പിന്നീട് അവൾ ഭാര്യയല്ല, അന്യയാണ്. ഇതാണ് ത്വലാഖുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഭാര്യയല്ല ത്വലാഖ് ചൊല്ലേണ്ടത്. ഭാര്യ ഞാൻ നിങ്ങളെ ഒഴിവാക്കി, ഞാൻ നിങ്ങളെ ഫസ്ഖ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഫസ്ഖായി പരിഗണിക്കുകയില്ല. അല്പമൊക്കെ പഠിച്ചവരാണ് എന്ന് വിചാരിക്കുന്നവർ പോലും ഇസ്ലാമിലെ ഖുൽഇനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഖുൽഇ എന്ന് പറയുമ്പോൾ ഭാര്യ ആവശ്യപ്പെട്ട് ഭർത്താവ് ഒഴിവാക്കി കൊടുക്കലാണ്. ത്വലാഖ് എന്ന് പറയുമ്പോൾ ഭാര്യയുമായി പൊരുത്ത

0: കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് ഭർത്താവ് വിവാഹമോചനം ചെയ്യലാണ്. ജനങ്ങൾ തെറ്റിദ്ധരിച്ചത് സ്ത്രീ ഭർത്താവിനെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീ വന്ന് ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു, ഫസ്ഖ് ചെയ്തിരിക്കുന്നു, ഖുൽഉ ചെയ്തിരിക്കുന്നു എന്ന് പറയലാണ് എന്നാണ് തെറ്റിദ്ധരിച്ചത്. എന്നാൽ ഇസ്ലാമിലെ ഖുൽഉ എന്ന് പറയുമ്പോൾ ഭർത്താവുമായി ശാരീരികമോ മാനസികമോ മതപരമോ മറ്റെന്തെങ്കിലും കാരണത്താൽ യോജിച്ചു പോകാൻ സാധിക്കുകയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമാകുമ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക, നിങ്ങൾ എന്നെ ഖുൽഉ ചെയ്യണം, എന്നെ ഒഴിവാക്കി തരണം, നിങ്ങളുടെ മഹറോ മറ്റോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. അങ്ങനെ ഭർത്താവ് ഒഴിവാക്കി കൊടുക്കുന്നു. ഇതാണ് ഖുൽഉ. അവളുടെ ഇദ്ദ ഏത് എന്നതിലൊക്കെ എത്രയാണ് എന്നതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളും ഒക്കെയുണ്ട്. ഇതാണ് ഇസ്ലാമിലെ ഖുൽഉം ഇസ്ലാമിലെ ത്വലാഖും. അനിവാര്യ ഘട്ടത്തിൽ അത് സ്വീകരിക്കാം എന്നത് ഇസ്ലാം ഏത് കാലഘട്ടത്തിനും അനുയോജ്യമാണ് എന്നതിലൂടിയുള്ള ഒരു തെളിവാണ്. പല മതങ്ങളും ഇത്തരം അനിവാര്യ ഘട്ടത്തിൽ ചെയ്യേണ്ട വിവാഹമോചനം പോലും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കാരണത്താൽ മാനസികമായ സംഘർഷങ്ങളും ശാരീരികമായ പീഡനങ്ങളും ആത്മഹത്യകളുമൊക്കെ കണ്ടുവരുന്നു എന്നതും സർവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്നതിന് ഒരു തെളിവ് കൂടിയാണ് ഇസ്ലാം അനുവദിച്ച ഇത്തരം ഖുൽഉം ത്വലാഖുമൊക്കെ.
1: ഇന്നത്തെ അൽ-ഇജാബ പ്രോഗ്രാമിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: NPCIL 152 അപ്രന്റീസ്, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ, തമിഴ്നാട് കാൽപ്പാക്കത്തെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിൽ 158 അപ്രന്റീസ് ഒഴിവുണ്ട്. ഒരു വർഷമാണ് പരിശീലനം. ജൂൺ 30 വരെ അപേക്ഷിക്കാം. ട്രേഡ് അപ്രന്റീസ്, വെൽഡർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്, ഇലക്ട്രോണിക് മെക്കാനിക്, കാർപ്പൻ്റർ, പ്ലംബർ, മേസൺ, ഡ്രാഫ്റ്റ്സ്മാൻ തുടങ്ങി അനേകം ഒഴിവുകളുണ്ട്. ഡിപ്ലോമ അപ്രന്റീസ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 18 മുതൽ 25 വയസ്സുവരെ പ്രായം. NPCIL 158 അപ്രന്റീസ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.npcil.nic.in.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് നേർരേഖ, എപ്പോഴും സന്തോഷമാകാൻ. ഈ വിഷയത്തിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോട് സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ജീവിത സാഹചര്യങ്ങൾ അനുകൂലമായതുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് ജീവിത സുഖം അനുഭവിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഏതൊരു വിഷയത്തിലും സുഖവും സന്തോഷവും നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത് അതിൽ നമ്മൾ സംതൃപ്തരാകുമ്പോൾ മാത്രമാണ്. നമ്മൾ കഴിക്കാനിരിക്കുന്ന ഭക്ഷണം, അതിലേക്കൊരു നോട്ടം നോക്കി നമ്മൾ അതുകൊണ്ട് മനസ്സുകൊണ്ട് അതിനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ഒരു ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ എന്തെങ്കിലും അസംതൃപ്തി മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സ്വസ്ഥമായി ഉറങ്ങുക നമുക്ക് സാധ്യമല്ല. മനസ്സിൻ്റെ സംതൃപ്തി ഏത് വിഷയത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അസംതൃപ്തരാണ് എന്നതാണ് മനുഷ്യൻ്റെ ജീവിത സുഖങ്ങൾ അനുഭവിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സം. ദാമ്പത്യത്തിൽ അസംതൃപ്തരായവരുടെ ദാമ്പത്യ ജീവിതം എന്തുമാത്രം ദുരിതപൂർണമായിരിക്കും. ഒരു യാത്രയിൽ അസംതൃപ്തനായിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര എന്തുമാത്രം പ്രയാസകരമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. സംതൃപ്തിപ്പെടാൻ എന്താണ് വഴി? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മനസ്സിൻ്റെ പരാതികളും മനസ്സിൻ്റെ സംശയങ്ങളും മനസ്സിൻ്റെ തെറ്റായ ചില ധാരണകളും ഒക്കെ അസംതൃപ്തിക്ക് കാരണമാകാറുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുന്നിൽ എത്തിപ്പെട്ട ഒരു സാഹചര്യത്തോട് അസംതൃപ്തിപ്പെടുന്നത് കൊണ്ട് നമുക്ക് എന്തൊരു ലാഭമാണുള്ളത്, എന്തൊരു മെച്ചമാണുള്ളത്. എന്തായിരുന്നാലും നമ്മൾ അത് അനുഭവിക്കണം. പിന്നെ ഒരു അസംതൃപ്തിയോടുകൂടെ അനുഭവിക്കുന്നത് കൊണ്ട് എന്താ കാര്യം? വേറൊന്ന് തിരഞ്ഞെടുക്കാനോ മാറിപ്പോവാനോ സമയമോ സാഹചര്യമോ ഉണ്ടെങ്കിൽ ശരി, അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ സംതൃപ്തിപ്പെടാൻ മാനസികമായി തയ്യാറാവലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കുടുംബജീവിതത്തിൽ എന്താണോ നമ്മുടെ ജീവിത സാഹചര്യം, അത് ഉള്ളുകൊണ്ട് തൃപ്തിപ്പെട്ട്, ആ ഭാര്യയെ തൃപ്തിപ്പെട്ട്, ആ ഭർത്താവിനെ തൃപ്തിപ്പെട്ട്, ആ വീടിനെ തൃപ്തിപ്പെട്ട്, സാഹചര്യത്തെ തൃപ്തിപ്പെട്ട് ജീവിക്കുക. കാരണം അതിന് മാറിപ്പോവാൻ ഇന്ന് പല തടസ്സങ്ങളുമുണ്ട്. നമുക്ക് കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, കുറച്ച് കാലമായി ജീവിച്ചു വരികയാണ്. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് മാറിപ്പോവാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ സംതൃപ്തരാകും. എന്തുകൊണ്ടാണ് അസംതൃപ്തി സൃഷ്ടിക്കപ്പെടുന്നത്? അതിന് കാരണമുണ്ട്. നാം അനുഭവിക്കുന്ന സുഖത്തെക്കാളും വലിയൊരു സുഖം നമ്മൾ അനുഭവിക്കുകയോ അനുഭവിക്കുന്നവരെ കാണുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ അസംതൃപ്തരാകുന്നത്. നമ്മൾ എന്തൊരു ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്, അതിനേക്കാളും സൗകര്യമുള്ള ഒരവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരെ കാണുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ അസംതൃപ്തരാകുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, ഒരു ചോദ്യം, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തി ആർക്കെങ്കിലും സാധ്യമാണോ? എല്ലാവരും അസംതൃപ്തരാണ്. ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തി ഉള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞത്, എനിക്ക് പൂർണ്ണ സംതൃപ്തിയുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മ എനിക്ക് പൂർണ്ണമായി ഇഷ്ടമാണ്. അത് അംഗീകരിച്ചു. അങ്ങനെ പറയാനൊരു പെൺകുട്ടിക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. തൻ്റെ ഉമ്മയോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാനും ഉമ്മക്ക് മകളോട് ആ നിലക്കുള്ള ഒരു നല്ല ബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞു എന്നുള്ളൊരു വിജയമാണ്. പക്ഷെ അവിടെ ഒരു മറുചോദ്യമുണ്ട്. തൻ്റെ ഉമ്മ തന്നോട് പെരുമാറുന്നതിനേക്കാളും നന്നായി പെരുമാറുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവവും ബന്ധവും ഉണ്ടെന്ന് മറ്റൊരു കൂട്ടുകാരി അവളുടെ ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒരു അസംതൃപ്തി മനസ്സിലേക്ക് വരികയാണ്. കാരണം ഇതിനേക്കാളും സംതൃപ്തിയുള്ളൊരവസ്ഥ ഉണ്ടല്ലോ എന്ന്. പലതിലും നമ്മൾ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നത് മറ്റൊരവസ്ഥയെക്കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തൊരു കാര്യത്തിലും പൂർണ്ണ സംതൃപ്തി സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അമ്മാമൻ സക്കുലത്ത് മവാസീനുകു ഫഹുഫി ഈശത്തിൽ റാദിയ, ആരുടെയെങ്കിലും തുലാസ് കരം തൂങ്ങിയാൽ അവനൊരു തൃപ്തികരമായ ജീവിതമുണ്ട്. തൃപ്തികരമായ ജീവിതം എന്ന് വിളിക്കുന്ന സ്വർഗത്തെയാണ്. ഒരു പാനീയം തരുമ്പോൾ അതെത്ര സ്വാദിഷ്ടവും എത്ര ആകർഷണീയവും സന്തോഷകരവുമാണെങ്കിലും അത് കഴിക്കുമ്പോൾ അത് ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിലോ അസംതൃപ്തിയായി. ആവശ്യത്തിലധികം കഴിച്ചാലോ അതും അസംതൃപ്തിയാണ്. എന്നാൽ ഖദറുഹ തഖ്ദീറ, ഓരോരുത്തർക്കും വേണ്ട അളവനുസരിച്ച് മാത്രം സ്വർഗത്തിനത് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞാൽ, കുടിക്കുന്ന വസ്തു മാത്രമല്ല കുടിക്കുന്നവൻ്റെ മനസ്സിൻ്റെ അളവും ആഗ്രഹവും കൂടെ മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കാൻ സ്വർഗത്തിലല്ലാതെ എവിടെ പറ്റുക? അതുകൊണ്ട് അസംതൃപ്തി എന്നുള്ളത് ഈ ഒരു ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ വലിയ നഷ്ടം നമുക്ക് സംഭവിക്കും. അസംതൃപ്തരായി ജീവിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾ നമ്മൾ മുന്നിൽ വന്നാലും അതെല്ലാം ഇഷ്ടപ്പെടാൻ, നമ്മൾ കയറിയൊരു ബസ് എത്ര അസൗകര്യമായിക്കോട്ടെ, ഇന്ന് തൽക്കാലം ഇതിലാകാം യാത്ര എന്നിലേക്ക് പരമാവധി സൗകര്യങ്ങളിലേക്ക് മാറി നിന്ന് ആ യാത്രയെ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ഒരു മണിക്കൂർ സമയവും അസംതൃപ്തനായിട്ട് അവിടെ നിൽക്കണം, വിഷമിച്ച് ശപിച്ച് അവിടെ നിൽക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം? അപ്പോൾ ഈ ലോകത്തിൽ ചില അപൂർണതകളുണ്ടെന്ന് തിരിച്ചറിയുകയും അതിലെ നഷ്ടങ്ങളൊക്കെ എനിക്ക് പ്രതിഫലമായി ലഭിക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മനസ്സുകൊണ്ട് തൻ്റെ മുന്നിലുള്ള സാഹചര്യത്തെ തൃപ്തിപ്പെടാനും അത് തൃപ്തിയോടുകൂടെ അനുഭവിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ അത് ജീവിതത്തെ സന്തോഷകരവും സംതൃപ്തകരവുമാക്കാൻ സഹായിക്കും. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: പീസ് റേഡിയോ നേർരേഖ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. എപ്പോഴും സന്തോഷമാകാൻ ഈ വിഷയത്തിലുള്ള ഒരു സംസാരമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമുക്കായി നിർവഹിച്ചത്.
2: أعوذ بالله من الشيطان الرجيم.

0: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലി സുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവനെന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധ ഔഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിന്റെ സുഖവുമൊക്കെ.
1: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. മറിയം അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ നാം കേൾക്കുന്നത്. അതിൻ്റെ 9-ാമത്തെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ അറിയിച്ചു. പിന്നീട് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഗർഭം ചുമന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു മറിയമിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫഹമലത്ഹു, അങ്ങനെ അവൾ അവനെ ഗർഭം ചുമന്നു. അഥവാ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഗർഭം ചുമന്നു. ഫന്തബദത് ബിഹി മക്കാനൻ ഖസിയ, എന്നിട്ട് അവൾ അതുമായി, ആ ഗർഭവുമായി, ഒരു ദൂരപ്പെട്ട സ്ഥലത്ത് വിട്ടുമാറി താമസിക്കുകയും ചെയ്തു. അപ്പം ഇവിടെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ വയറ്റിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജന്മം തുടങ്ങുകയാണ്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചരിക്കാൻ ആരുമില്ല. അങ്ങനെ അവർ ദൂരത്തുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു. അതിനുശേഷം അവർക്ക് പ്രസവവേദന അനുഭവപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫഅജാഅഹൽ മഖാദു ഇലാ ജിദ്ഇൻ നഖ്ല, അനന്തരം പ്രസവവേദന അവളെ, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ, ഈത്തപ്പന മരത്തിനടുക്കലേക്ക് കൊണ്ടുവന്നു. ഖാലത്ത്, ആ സമയത്ത് അവൾ പറഞ്ഞു, യാ ലൈതനി ഹാ മിത്തു ഖബ്ല ഹാദ, ഇതിനു മുമ്പ് ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ, വകുന്തു നസിയം മൻസിയ, തീരെ വിസ്മരിക്കപ്പെട്ടു പോയ ഒരാളായി തീരുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അഥവാ ഭർത്താവില്ലാതെ ഗർഭവതിയായ സ്ത്രീക്ക് ജനങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകുവാൻ തോന്നുക സ്വാഭാവികമാണല്ലോ. അതുകൊണ്ടാണ് മറിയം ബീവി അങ്ങനെ ചെയ്തത്. അങ്ങനെ പ്രസവവേദന വന്നപ്പോൾ ചാരിയിരുന്ന് ആശ്വസിക്കുവാനായി ഈത്തപ്പനയുടെ അടുക്കൽ വന്ന് തൻ്റെ ആ നിസ്സഹായതയിൽ അവർ വ്യസനിച്ചു. നേരത്തെ തന്നെ ഞാൻ മരിച്ചുപോയിരുന്നെങ്കിൽ, എൻ്റെ കാര്യം ജനങ്ങളിൽ നിന്ന് തീരെ വിസ്മരിക്കപ്പെട്ടു പോവുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം എത്ര മാസമാണ് ഗർഭം ചുമന്നത്? ഈ പ്രസവവേദന വന്നത് എത്ര മാസങ്ങൾക്ക് ശേഷമാണ്? അത് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അന്നഹ ഹമലത് ബിഹി തിസ്അത അഷ്ഹുർ, 9 മാസമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഗർഭം ചുമന്നത് എന്നാണ്. ഇക്രിമ റഹ്മഹുല്ലക്ക് പറഞ്ഞത് സമാനിയത്തു അഷ്ഹുരിൻ, 8 മാസമാണ് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിലും വ്യക്തമായ ഗണ്ഡിതമായ ഒരഭിപ്രായം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഏതായിരുന്നാലും മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രസവവേദന വന്നു. പ്രസവവേദന വന്നപ്പോൾ അവർ ഒരൽപ്പം ചാരിയിരിക്കാനും മറ്റും വേണ്ടി ആശ്വാസത്തിനായി ഈത്തപ്പന മരത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അവരുടെ ആ പ്രസവവേദന അതവർക്ക് വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. അവർക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, അവരിങ്ങനെ പറയാണ്, ഞാനൊന്ന് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്ന്. ഇതിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഫീഹി ദലീലുൻ, ഇതിൽ തെളിവുണ്ട്, അലാ ജവാസി തമന്നിൽ മൗത്ത് ഇൻദൽ ഫിത്നത്തി, ഫിത്ന വരുന്ന സമയത്ത് മരണത്തെ ആഗ്രഹിക്കൽ അനുവദനീയമാണ് എന്നുള്ളത്. ഫ ഇന്നഹ അറഫത്, കാരണം മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി, അന്നഹ സത്തു ബുതല വത്തും തഹനു ബിഹാദൽ മൗലൂദി ലദി ലാ യഹ്മിലു നാസു അംറഹ ഫീഹി അലസ്സദാദ്. ദൈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം ശക്തമായി പരീക്ഷിക്കപ്പെടാൻ പോവുകയാണ് എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ആഗ്രഹിച്ചത് എന്നാണ്. ഏതായിരുന്നാലും മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവർ ഗർഭം ചുമന്നു, അവർക്ക് പ്രസവവേദന വന്നു. പ്രസവിക്കാനായപ്പോൾ ഒരു ഈത്തപ്പന മരത്തിൻ്റെ അടുക്കലേക്ക് അവർ വരികയും ചെയ്തു. വരാൻ പോകുന്ന ഫിത്നകളെക്കുറിച്ച് ആലോചിച്ച്, പരീക്ഷണങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവർ വല്ലാതെ അസ്വസ്ഥപ്പെടുകയും ചെയ്തു എന്നൊക്കെ നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ശരി, തുടർന്നുണ്ടായ വിഷയങ്ങൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. മറിയം അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ 9-ാമത്തെ ഭാഗമാണ് ഇന്ന് വിശദീകരിക്കപ്പെട്ടത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കുകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ശത്രുവിനെതിരെ വിജയം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന ശത്രുവിനെതിരെ നമുക്ക് വിജയം കൈവരിക്കാൻ സഹായകരമായി തീരുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: റബ്ബന അഫ്രിഗ് അലൈന സബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബന അഫ്രിഗ് അലൈന സബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. ഒന്നുകൂടി പറയാം: റബ്ബന അഫ്രിഗ്, അവിടെ അഫ്രിഗ് ഗൈനാണ്, ഐനിൻ്റെ മുകളിൽ കുത്തിട്ടാലുള്ള ഗൈന്, ഗൈനിന് സുക്കൂനാണ്. അഫ്രിഗ് അലൈന, അവിടെ ഐനാണ്. അലൈന സ്വബിറൻ, സ്വാദ്, സ്വബിറൻ. വസബ്ബിത് അഖ്ദാമന, അഖ് ഖാഫാണ്, കുത്തിട്ടാലുള്ള കുത്തുള്ള ഖാഫ്. അഖ്ദാമന വൻസുർന, സ്വാദാണ്, സ്വാദ്. വൻസുർന അലൽ, അവിടെ ഐനാണ്. അലൽ ഖൗമി, അവിടെ ഖാഫാണ്, കുത്തുള്ള ഖാഫ്. അലൽ ഖൗമിൽ കാഫിരീൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, അഫ്രിഗ്, നീ ചൊരിയേണമേ, ചൊരിഞ്ഞു നൽകിയേണമേ, അലൈന, ഞങ്ങളുടെ മേൽ, സ്വബിറൻ, ക്ഷമയെ. അപ്പം ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരേണമേ. വസബ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ കാൽപാദങ്ങളെ, കാലടികളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ, അഥവാ സത്യമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ. വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ അല്ലെ ജനതക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്കൊന്നുകൂടി പറയാം. റബ്ബന അഫ്രിഗ് അലൈന സബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. അപ്പോൾ ഈ പ്രാർത്ഥന നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല ശത്രുക്കളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ശത്രുവിനെതിരെ വിജയം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഭാഗമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിൽ LLB പ്രോഗ്രാമുകൾ പഞ്ചാബിലെ മൊഹാലിയയിലുള്ള ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിലെ 5 വർഷം വീതം ദൈർഘ്യമുള്ള BLLB BCO LLB പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന ലോ എൻട്രൻസ് ടെൻസ് LDT July 5 നടക്കും. ആർമിയിൽ 10 വർഷമെങ്കിലും സേവനം ചെയ്തവരുടെയും വിരമിച്ചവരുടെയും മക്കൾക്കാണ് കൂടുതൽ സീറ്റുകളും മാറ്റിവെച്ചിട്ടുള്ളത്. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട്, www.ALL.AC.IN.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ. സ്മാർട്ട് ഫോണിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ. ശംസുദ്ദീൻ എടത്തനാട്ടുകരയുടെ രചനയിൽ സമദ് കല്ലടിക്കോട് ശബ്ദാവിഷ്കാരം നൽകുന്നു.
0: പീസ് റേഡിയോ നുറുങ്ങുകൾ. സ്മാർട്ട് ഫോണിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ. എഴുത്ത് ശംസുദ്ദീൻ എടത്തനാട്ടുകര. ഉണ്ണി ഉണ്ടില്ലെങ്കിലും ചാറ്റ് ചെയ്യും. ഉണ്ണിക്കിഷ്ടം സ്മാർട്ട് ഫോണാണ്. ഇന്ന് നമുക്കിടയിലെ സ്മാർട്ട് ഫോൺ ജ്വരം കാണുമ്പോൾ ഒരു പഴയ റേഡിയോ പരസ്യം മൊഴിമാറ്റി ഇങ്ങനെ പറയാൻ തോന്നുന്നു. സമൂഹത്തിൽ നിന്ന് സാമാന്യം ഒരു ഫോൺ പൊക്കാൻ ആരോഗ്യമുള്ള എല്ലാ കുട്ടികളും യുവതികളും യുവാക്കളും വയോവൃദ്ധരടക്കമുള്ള ആളുകൾ സ്മാർട്ടായി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിൽ വമ്പന്മാരാണ്. വിവരസാങ്കേതികവിദ്യയുടെ കുതിച്ചുചാട്ടത്തിൽ നാം നാടോടുമ്പോൾ നടുവേ അല്ലെങ്കിലും അരികു ചേർന്നെങ്കിലും ഓടണ്ടേ എന്ന് കരുതി മെനക്കെട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുമുണ്ട് നമ്മുടെ ഇടയിൽ. യുവാക്കൾക്കിടയിൽ വസ്ത്രം മാറും പോലെ ഫോൺ മാറ്റുന്നവരുണ്ട്. സ്മാർട്ട് ഫോൺ ഒരു വികാരമായി മാറിയവർ, പുതിയ മോഡലുകൾ ഇറങ്ങുന്നതും കാത്തിരിക്കുന്നവർ, ഒരു സാധാരണ കുടുംബത്തിൻ്റെ റേഷൻ ചെലവുകൾക്ക് തുല്യമായ തുക ഫോണിൻ്റെ തീറ്റയ്ക്കും അനുബന്ധ കാര്യങ്ങൾക്കുമായി മുറതറ്റാതെ മുടക്കുന്നവർ, അനുഗ്രഹമാകുന്ന പഞ്ചേന്ദ്രിയങ്ങളെ കളികൾക്കും തമാശയ്ക്കുമായി ഫോണിന് മുന്നിൽ അർപ്പിച്ച് ഈ ലോകവുമായി ബന്ധമില്ലാതെ അന്യഗ്രഹ ജീവികളെപ്പോലെ സമയം കൊല്ലുന്നവർ. ഫോണിൻ്റെ പുതിയ തലമുറ ഇറങ്ങുമ്പോൾ അതിന് പുതുവത്സരത്തെപ്പോലെ വരവേൽക്കുന്നവർ, അതിന് 18% അതിനു മുകളിലോ നികുതി കൊടുക്കാനും അവർ തയ്യാർ. എന്നാൽ വരുമാനത്തിൻ്റെ 2.5% കണക്ക് നോക്കി സകാത്ത് കൊടുക്കാൻ കാശില്ല, ദാനധർമ്മങ്ങൾക്കോ പണമില്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പട്ടിണിയിലും പ്രാരാബ്ദങ്ങളിലുമാണ് മുൻഗാമികൾ ജീവിച്ചിരുന്നത് എന്ന കാര്യം അവർ മറന്നുപോകുന്നു, അല്ലെങ്കിൽ അത് ഓർക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുന്നു. ആരെങ്കിലും അത് ഓർമ്മിപ്പിക്കുമ്പോൾ അതൊക്കെ അന്ധകാലം എന്ന് നിസ്സാരമാക്കുന്നു. ഇഹലോകത്ത് കേവലം ഒരു മരത്തിൻ്റെ തണൽ അനുഭവിക്കാൻ അവസരം കിട്ടിയാൽ പോലും ആ അനുഗ്രഹത്തിന് സൃഷ്ടാവിനോട് നന്ദി കാണിക്കാതിരുന്നാൽ പരലോക ജീവിതം പ്രയാസത്തിലാകുമല്ലോ എന്ന് ആകുലപ്പെട്ടിരുന്നവരായിരുന്നു പ്രവാചക ശിഷ്യന്മാർ. ഇന്ന് നമ്മളോ അലമാരകൾ നിറഞ്ഞു കവിയുന്ന വസ്ത്രങ്ങൾ, വിഭവസമൃദ്ധമായ തീൻമേശ, കയ്യിൽ സദാസമയവും ഒന്നിലധികം മൊബൈൽ ഫോണുകൾ, നല്ല വീട്, മുന്തിയ വാഹനം, ഈ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും അവ നൽകിയ സൃഷ്ടാവിന് നന്ദി കാണിക്കാനും നമുക്ക് സമയമില്ലെന്ന് മാത്രം.

0: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടറോട് ചോദിക്കാം ഫോൺ ലൈവിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മൾക്കറിയാം മഴക്കാലം ആയപ്പോൾ തന്നെ പകർച്ചവ്യാധികളുടെ എണ്ണം അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ പലരെയും പല വിധത്തിൽ ബാധിച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ ആണെങ്കിലോ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടതും ആശങ്കപ്പെടുന്നതുമായ ഒരു പേരാണ് ഷിഗല്ല. എന്നാൽ അത്രയധികം ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള റിപ്പോർട്ടുകളും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷിഗല്ലയുടെ ഫാക്ട്സ് അതുപോലെ അതിൻ്റെ സത്യാവസ്ഥകൾ എല്ലാം നമുക്കിന്ന് നേരിട്ട് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം. അതിനായി നമ്മോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത്

0: സൂചിപ്പിച്ചതുപോലെ നിലവിലുണ്ട്,
1: അതെ.
0: ആശങ്കപ്പെടേണ്ട എന്നൊന്നും പറയുന്നുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് എന്താ ഓരോ ഓരോന്നായിട്ട് നമുക്ക് ചുരുളായിരിക്കാം ഇൻഷാല്ല. അപ്പം തുടക്കത്തിൽ ഈ ഷിഗെല്ല എന്ന് ഒരുപാട് ഇപ്പം കേൾക്കുന്നുണ്ട്, വാർത്തകളിലൂടെയും അല്ലാതെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഷിഗെല്ല ശരിക്കും എന്താണെന്നുള്ളതൊന്ന് ഒന്ന് ആൾക്കാർക്ക് അറിയണം എന്നുള്ളൊരു
1: അതെ,
0: ജിജ്ഞാസ ഉണ്ടാവും, അതൊന്ന് പറയാമോ?
1: സാധാരണ നമ്മുടെ പല അസുഖങ്ങളും വൈറസ് കൊണ്ടുണ്ടാക്കുന്ന അസുഖങ്ങളായിരുന്നു. നമ്മുടെ
0: അതെ
1: നിപ്പ
0: അതെ
1: ആണെങ്കിലും കൊറോണ വൈറസ് ആണെങ്കിലും അതുപോലെ എബോള എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു വൈറൽ അസുഖങ്ങളാണ്. പക്ഷേ അതിൽ നിന്നും വിഭിന്നമായിട്ട് നമ്മുടെ ഷിഗെല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയുടെ അസുഖമാണ്. ഒന്ന് രണ്ട് സ്ട്രൈ സ്പീഷീസ് എന്ന് പറയും, ഷിഗെല്ല സോണ എന്നൊക്കെ പറയുന്ന ഒന്ന് രണ്ട് വർഗത്തിൽപ്പെടുന്ന ഷിഗെല്ലകളുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ബാക്ടീരിയൽ അസുഖമാണ്.
0: ഓക്കെ ഓക്കെ
1: അത് പറഞ്ഞോട്ടെ.
0: ഓക്കെ ഓക്കെ
1: പകർച്ച ഉണ്ടാവുന്നത് ഇതൊരു ജലജന്യ രോഗമായിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ വെള്ളം, കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാവുന്ന അടങ്ങിയിട്ടുള്ള വെള്ളം, അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് ആണെങ്കിലോ അല്ലെങ്കിൽ പച്ചക്കറി ഫ്രൂട്ട്സ് ഇതൊക്കെ വേവിക്കാണ്ട് കഴിക്കുന്നതാണെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ ഉണ്ടാവുന്ന വെള്ളം ഇത് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, ഈ ഷിഗെല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെത്തുകയും ശരീരത്തിൽ ഇൻഫെക്ഷൻ വരികയും ചെയ്യും. ആ ഇൻഫെക്ഷൻ നമുക്ക് കൂടുതൽ പറയാം. ആ ഇൻഫെക്ഷനുള്ള രോഗബാധിതനായിട്ടുള്ള ആൾ അയാളുടെ മലത്തിലൂടെ ഈ ഷിഗെല്ല എന്ന് പറയുന്ന ബാക്ടീരിയയെ പുറന്തള്ളും. ഈ മലം വീണ്ടും മലിനമായ ജലാശയങ്ങളിലെത്തുകയും അത് വീണ്ടും മറ്റൊരാൾ കുടിക്കാനിടയാകുകയും ചെയ്താൽ ആ മറ്റേയാൾക്കും ഇൻഫെക്ഷൻ
0: പകരും.
1: അപ്പോൾ ഇതൊരു ജലജന്യ രോഗമാണ്. ഫീക്കോ ഓറൽ ട്രാൻസ്മിഷനാണ് ഇത് വരുന്നത്, അതായത് വിസർജ്യത്തിലൂടെ വരുന്ന ഒരു അസുഖമാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഇത് എത്രത്തോളം ബാക്ടീരിയൽ ഡിസീസസ് ഒരുപാട് ഇങ്ങനെ നമ്മൾ കേട്ടു പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ഒരുപാട് പേര് അതിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഷിഗെല്ല മാത്രം ഇത്രയധികം ചെയ്യാൻ, നമ്മൾ ചർച്ച ചെയ്യാൻ അത്ര ഫേറ്റലാണോ എന്നുള്ളതൊന്ന് പറയുമോ?
1: പല ഒരു 90% ആളുകൾക്കും ഇത് ഒരു സങ്കീർണതകളിലേക്ക് നീങ്ങാറില്ല. വളരെ ചുരുക്കം ചില ആളുകൾക്ക് ഇത് ചില സങ്കീർണതകൾ ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും മരണം വരെ ഉണ്ടായേക്കാം. നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ 3-4 മരണങ്ങൾ ഷിഗെല്ല മൂലം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മരണം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ ഇത് നമ്മുടെ മീഡിയകളിലൊക്കെ ഇതിൻ്റെ കുറച്ച് പ്രാധാന്യം കൂടുന്നതും, അതുപോലെ തന്നെ കുറച്ച് ജാഗരൂകരാകേണ്ട അവസ്ഥയും ഉണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഷിഗെല്ലയിലുണ്ടാവുന്ന ആദ്യമേ തന്നെ കാണുന്ന ചില ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ രോഗലക്ഷണങ്ങൾ എന്താണെന്നൊക്കെ എന്നുള്ളത് പറയാം.
1: അതെ, ഷിഗെല്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷിഗെല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് ജലത്തിലൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കും, അതായത് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസൊക്കെ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസുകൾക്ക് ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്.
0: ഓക്കെ,
1: അപ്പോൾ ഈ ഷിഗെല്ലയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 1-3 അല്ലെങ്കിൽ 4 ഡേയ്സ്, ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ ചില ആളുകൾക്ക് അതൊരു 1 ആഴ്ച വരെ ഇരിക്കാം. അപ്പം നമ്മൾ ഇൻഫെക്ഷൻ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം 2-3 ദിവസത്തിനുള്ളിലാണ് ലക്ഷണം കണ്ടു തുടങ്ങുക. അതാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ, ഒന്ന് പനിയാണ്. ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിക്കുന്നതാണ് പനിയായിട്ട്, അതൊരു രോഗലക്ഷണമാണ്. അപ്പോൾ പനിയായിട്ട് വരും. രണ്ടാമതായിട്ട് ഇത് നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിച്ച് വയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് അടുത്ത ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. അതിൽപ്പോൾ തന്നെ വയറ് വേദന വരാം, ഛർദി വരാം, വയറ് വേദന, വയറിളക്കം. വയറിളക്കത്തിൽ തന്നെ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന വയറിളക്കങ്ങൾ, ഷിഗെല്ല പോലെയുള്ള വയറിളക്കങ്ങൾക്ക് മലത്തിൽ ബ്ലഡിൻ്റെ അംശം കാണാറുണ്ട്. അതിനെ ബ്ലഡ് ഡയറി അല്ലെങ്കിൽ ഡിസെൻട്രി എന്നാണ് പറയുക. അതാണ് ഈ സാധാരണയായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. പിന്നെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടാകുന്ന സങ്കീർണതകൾ, ഇപ്പം കൂടുതലായിട്ട് വയറ്റിന്ന് പോയി അതല്ലെങ്കിൽ വയറിളക്കം സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ക്ഷീണം വരാം, തളർച്ച വരാം, അതുകൊണ്ട് BP ഫോൾ വരാം, അതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ വരാം. ഓക്കെ, ഇനി വളരെ ചുരുക്കം ചില ആളുകൾക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ ഷിഗെല്ല നേരിട്ടുണ്ടാക്കുന്ന അസുഖങ്ങളാണുള്ളത്. ഈ ഷിഗെല്ല കുറച്ച് ടോക്സിനുകൾ ഉണ്ടാക്കും. ഷിഗ ടോക്സിൻ എന്ന് പറയുന്ന ടോക്സിനുകൾ, അത് നമ്മുടെ ശരീരത്തിൽ ഡയറക്റ്റ്ലി ബ്ലഡിലേക്കൊക്കെ പോവും. പ്രധാനമായിട്ടും കിഡ്നി പോലെയുള്ള അസുഖങ്ങളിൽ ഈ ഷിഗ ടോക്സിൻ വരും. കിഡ്നിയിൽ നമ്മുടെ നമ്മൾ കിഡ്നിയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരിപ്പ പോലെ

0: പ്രവർത്തിക്കലാണ്,
1: അതെ അതെ അതെ
0: വേസ്റ്റുകൾ നീക്കം
1: അതെ
0: ചെയ്യാൻ വേണ്ടി. അപ്പോൾ അരിപ്പ പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ ഷിഗ ടോക്സിൻ പോയിട്ട് അടിഞ്ഞുകൂടുകയും അവിടെ നമുക്ക് ചെറിയ ചെറിയ ക്ലോട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും, ബ്ലഡ്
1: ഓക്കെ
0: ക്ലോട്ട് പോലെ ഉണ്ടാക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ, ബ്ലഡ് കട്ട പിടിക്കുന്ന ഘടകങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ, ഒരുപാട് അവിടെ ഉപയോഗിക്കും. അപ്പോൾ അതുമൂലം കിഡ്നിയിൽ ചെറിയ ചെറിയ ഡാമേജ് വരും. അത്തരം കുട്ടികൾക്ക് ലക്ഷണങ്ങളായി കാണുന്നത് മൂത്രത്തിലൂടെ ബ്ലഡിൻ്റെ അംശം വരുന്നതാണ്.
1: ഓക്കെ ഓക്കെ
0: അതുപോലെ
1: ഇതൊക്കെ നല്ല
0: പ്ലേറ്റ്ലെറ്റിൽ,
1: സിവിയർ കേസസ് ആണ്.
0: അതെ ഇത് കോംപ്ലിക്കേഷൻ, മലയാളത്തിൽ സങ്കീർണത എന്ന് പറഞ്ഞത് കോംപ്ലിക്കേഷനാണ്,
1: ഓക്കെ ഓക്കെ
0: ഇത് കോംപ്ലിക്കേഷനാണ്. അത് ബ്ലഡ് ഇൻ യൂറിൻ വരാം, ത്രോംബോസൈറ്റോപ്പിനി അതായത് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ശരീരത്തിൽ വളരെ കുറയുന്ന ഒരവസ്ഥയിലേക്ക് വരാം, റീനൽ ഫെയിലിയർ മൂത്രത്തിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ, കിഡ്നിനെ ബാധിക്കുന്നതുകൊണ്ട് ബി പി കൂടാം, പൊതുവേ ഇത് കുട്ടികൾക്കാണ് കാണുന്നത്, ബി പി കൂടാം, അപസ്മാരം പോലെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളും വരാം. ഇത്തരം കണ്ടീഷനെ നമ്മൾ ഹീമോളൈറ്റിക് യുറീമിക് സിൻഡ്രോം എന്നാണ് വിളിക്കാറുള്ളത്. ഇത് ഒരു നമ്മൾ സപ്പോർട്ടീവായിട്ടുള്ള ചികിത്സകളാണ് ഇതിന് കൊടുക്കാറുള്ളത്. അടുത്തതായിട്ടൊരു കോംപ്ലിക്കേഷൻ, ഒരു സങ്കീർണത എന്ന് പറയുന്നത് ഷിഗെല്ല എൻകെഫലോപ്പതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഷിഗെല്ല എൻകെഫലൈറ്റിസ് എന്ന് പറയുന്ന, തലച്ചോറിൻ്റെ നാഡീവ്യൂഹങ്ങളെ ഈ ഷിഗെല്ല ബാക്ടീരിയ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇതും കോംപ്ലിക്കേഷനാണ്. ഇതും ആളുകൾക്ക് തലച്ചോറിൻ്റെ ഞരമ്പുകളെ ബാധിക്കുകയും അപസ്മാരം, സ്ഥലകാല ബോധമില്ലാതെ പെരുമാറുക, അതുപോലെ ബോധത്തിലുണ്ടാവുന്ന മറച്ചിലുകൾ, അബോധാവസ്ഥയിലാവുക, അതുപോലെ ഛർദി, അത്തരം കടുത്ത തലവേദന, അത്തരം ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ ഷിഗെല്ല എൻകെഫലൈറ്റിസ് അല്ലെങ്കിൽ എൻകെഫലോപ്പതി എന്ന് പറയുന്ന കണ്ടീഷനിലുണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ കോംപ്ലിക്കേഷനായിട്ടുള്ള ഹീമോളൈറ്റിക് യുറീമിക് സിൻഡ്രോം, അതായത് കിഡ്നിയെ ബാധിക്കുന്നതും, രണ്ടാമതായി പറഞ്ഞ തലച്ചോറിനെ ബാധിക്കുന്നതുമായിട്ടുള്ള രണ്ട് കണ്ടീഷനും കുറച്ച് കോംപ്ലിക്കേഷനാണ്, അത് റിസ്ക്കാണ്. അത്തരം ആളുകളെ, കുട്ടികളെ ഐ സി യു പരിചരണം അത്യാവശ്യമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ മരണം വരെ സംഭവിക്കാം. അടുത്തൊരു കോംപ്ലിക്കേഷനാണ് ഷിഗെല്ല ഡയറിയ അല്ലെങ്കിൽ ഛർദിയൊക്കെ വന്ന് ശരീരത്തിൽ നിർജ്ജലീകരണം വരുന്നത്, സിവിയർ ഡീഹൈഡ്രേഷൻ വരും. അതും മൂലം കുട്ടി കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നു, മരണം സംഭവിക്കുന്നു.
1: ഓക്കെ ഓക്കെ
0: ഇതാണ് ഒരു ഷിഗെല്ലയിൽ കാണുന്ന ഒരു കോംപ്ലിക്കേഷനും അതിൻ്റെ
1: ലക്ഷണങ്ങളും. ഓക്കെ ഇപ്പം ഡയറിയ, ഡിസെൻട്രിയുടെ കാര്യം പറഞ്ഞല്ലോ, വയറിളക്കം,
0: ബ്ലഡ് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഡിസെൻട്രി എന്ന് പറയുന്നത്.
1: ഓക്കെ ഡയറിയ അല്ലാതെ ഉള്ള
0: ഡയറിയാണോ? ആ അങ്ങനെ രണ്ടും, മറ്റു ബ്ലഡി ഡയറിയന്റെ വേറെ പേരാണ് ഡിസെൻട്രി.
1: ഓക്കെ അപ്പൊ ഇത് ശരിക്കും ഡിസെൻട്രി എങ്ങനെ, നമ്മൾ സാധാരണ ഡിസെൻട്രിയും ഇതും ഷിഗെല്ല മൂലമുള്ള ഡിസെൻട്രി എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക?
0: നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡിൻ സ്റ്റൂൾ കാണും. അപ്പോൾ അത് ഇപ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇപ്പം ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരാൾക്ക് ബ്ലഡ് സ്റ്റൂൾ വരികയാണെങ്കിൽ നമ്മൾ ഒരു അതൊരു ഷിഗെല്ല ആണെന്ന് പ്രസ്യൂം ചെയ്യും. നമ്മൾ അങ്ങനെയാണ് വരുന്നത്. ഇല്ലെങ്കിൽ നമുക്കത് അതിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ നമുക്ക് മലം കൾച്ചർ ചെയ്യാം, അത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ മലം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ബാക്ടീരിയ കാണാം, പസ് കാണാം, പസ്സൽസ് കാണാം. മല പരിശോധനകളിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും.
1: ഓക്കെ ഓക്കെ ഇപ്പം കുട്ടികളിലാണ് കൂടുതൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു, അതിൻ്റെ കാരണം എന്താണെന്ന് സൂചിപ്പിക്കാമോ?
0: നമ്മൾ കുട്ടികളാണ് പൊതുവേ ഈ, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ ഒരു വ്യക്തി ശുചിത്വം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെള്ളം കുടിക്കുന്നതിലൂടെയാണ്. നമ്മളെ മുമ്പത്തെ സാധാരണ വരുന്ന അസുഖങ്ങളായിട്ടുള്ള കൊറോണ വൈറസും മറ്റുള്ളൊക്കെ, അതൊക്കെ ക്ലോസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയും. ഒരാൾ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കണികകൾ മറ്റൊരാൾ ശ്വസിക്കുന്നത് മൂലമാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഒരേപോലെ ബാധിക്കാം. നേരെ മറിച്ച് ഈ ഒരു സംഭവം വ്യക്തിശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും കൈ കഴുകില്ല. അവർ ചിലപ്പം എന്തെങ്കിലും എടുത്ത് വായിലിടും, ചിലപ്പം കൈ വായിലിടും, ചിലപ്പം നഖം കടിക്കും. സ്കൂളുകളാകുമ്പോൾ വെള്ളം ഷെയർ ചെയ്യും, പുറത്തുനിന്ന് വെള്ളം കുടിക്കും, ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കും. അപ്പോൾ പൊതുവേ ഇപ്പോൾ ഒരു മഴക്കാല സീസണാണ്. അപ്പം പൊതുവേ ജലാശയങ്ങളും കുളങ്ങളും കിണറുകളും പുഴകളും നദികളും ഒക്കെ മലിനമാവാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ പറയേണ്ടത് കുട്ടികളിൽ ഇത് ലക്ഷണങ്ങളും കാര്യങ്ങളും കുറച്ച് കൂടുതലായിരിക്കും മുതിർന്നവരെ അപേക്ഷിച്ചിട്ട്.
1: അപ്പം മുതിർന്നവർക്ക് ഇപ്പോൾ വ്യത്യസ്തമുണ്ടോ, മുതിർന്നവർക്കും കുട്ടികൾക്കും അങ്ങനെ സിംപ്റ്റംസിൽ അങ്ങനെ എന്തെങ്കിലും?
0: സിംപ്റ്റംസിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, സാധാരണ കാണുന്ന പോലെ തന്നെ പനി, വയറുവേദന, വയറിളക്കം, ഛർദി ഇതുപോലത്തെ ലക്ഷണങ്ങൾ മാത്രമാണ് കുട്ടികൾക്കും വലിയവർക്കും കാണുന്നത്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയവർക്കിപ്പോൾ ഒന്നോ രണ്ടോ തവണ വയറിളക്കം നടന്നാലും പ്രത്യേകിച്ച് ക്ഷീണം ഒന്നും വരാറില്ല. കാരണം മുതിർന്നവർക്ക് ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ കൂടുതലാണ്, ബോഡി ഏരിയ, അതിൽ നിന്നും അതേപോലെ ബോഡിയുടെ ഫ്ലൂയിഡ് കണ്ടൻറ് കൂടുതലായിരിക്കും. അതിന്നൊരു തവണ വയറിളക്കം സംഭവിച്ചാൽ കുറച്ചേ പോകുള്ളൂ ശതമാനം നോക്കുകയാണെങ്കിൽ. നേരെ മറിച്ച് കുട്ടികൾക്ക് വയറിളക്കം വരികയാണെങ്കിൽ നമ്മളെ ബോഡിയുടെ വാട്ടർ കണ്ടൻറ്റിൻ്റെ ഒരു മേജർ പോർഷനാണ് പോകുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് രണ്ട് തവണ വയറിളക്കം സംഭവിച്ചാൽ തന്നെ കുട്ടികൾ കിടപ്പിലാവും. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് കുട്ടികൾക്ക് വയറിളക്കം ഒരു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാറുള്ളത്.
1: ഓക്കെ ഓക്കെ. അപ്പം ഇത് കുട്ടികൾക്ക് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ, അപ്പം ഷിഗെല്ല ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫസ്റ്റ് ടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ ഒരു കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്?
0: നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിർജ്ജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് കുട്ടിക്ക് വീട്ടിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള, ഹോംലി അവൈലബിൾ ആയിട്ടുള്ള, ദഹിക്കാൻ എളുപ്പമുള്ളതായിട്ടുള്ള എന്നാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്.
1: ഓക്കെ ഓക്കെ.
0: നമുക്ക് നമ്മുടെ കേരളത്തിൽ നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്ന് കഞ്ഞി, കഞ്ഞിവെള്ളമാണ്, ഉപ്പിട്ട കഞ്ഞിവെള്ളം നല്ല ഒരു റീഹൈഡ്രേഷന് വേണ്ടിയിട്ടുള്ള, അതായത് നിർജ്ജലീകരണം തടയുന്ന ഒരു മാർഗമാണ്. അപ്പം അത് കൊടുക്കാം, കഞ്ഞി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ കരിക്ക് അല്ലെങ്കിൽ ഇളനീർ വെള്ളം എന്ന് പറയുന്നത്, അത് കൊടുക്കാം. ഇളനീർ വെള്ളത്തിലൊക്കെ സോഡിയം, പൊട്ടാസ്യം മുതലായ ലവണങ്ങൾ, നമുക്ക് ഈ വയറിളക്കത്തിൽ ക്ഷീണം വരാനുള്ള ഒരു കാരണം നമ്മുടെ ലവണങ്ങൾ പോകുന്നു. ലവണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സോഡിയം പൊട്ടാസ്യം എന്ന് പറയുന്ന സാധനങ്ങൾ, അത് ശരീരത്തിൽ പോകുന്നു, അതോടൊപ്പം തന്നെ വെള്ളവും പോകുന്നു. അപ്പോൾ ഇത് രണ്ടും വെള്ളത്തോടു കൂടെ, വെള്ളത്തോടൊപ്പം വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ക്ഷീണം മാറില്ല. വെള്ളത്തോടൊപ്പം നമുക്ക് ഈ സോഡിയം പൊട്ടാസ്യം ഒന്ന് പറയുന്ന അതുപോലെ തന്നെ കുറച്ചളവ് ഷുഗർ ഇതൊക്കെ കൂടുതൽ കൂടെ കിട്ടണം. അപ്പം നമുക്ക് കിട്ടുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ ഇളനീർ വെള്ളത്തിലും ഞാൻ ഈ പറഞ്ഞ ലവണങ്ങൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ നമുക്ക് ഒ ആർ എസ് നമുക്ക് ഏത് മെഡിക്കൽ ഷോപ്പുകളിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒ ആർ എസ് കുട്ടികൾക്കുള്ള പാക്കറ്റുണ്ട്, മുതിർന്നവർക്കുള്ള പാക്കറ്റുണ്ട്. കുട്ടികൾക്കുള്ള പാക്കറ്റ് 200 ml വെള്ളത്തിലാണ്, ചെറിയ പാക്കറ്റാണ്, അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വേണ്ടതാണ്. അതൊക്കെ വെള്ളം കലക്കി കഴിഞ്ഞാൽ നമുക്കത് സിപ്പ് സിപ്പായിട്ട് കുടിക്കാം. നമുക്ക് പറയുന്ന പോലെ എളുപ്പമായിരിക്കില്ല കുട്ടികൾക്ക് ഈ അവസ്ഥയിൽ കൊടുക്കാൻ, കാരണം ഛർദ്ദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു മധുരവും പുളിയും
1: ഉപ്പും. ആ
0: അതും അതാണ് കുറച്ചും കൂടെ കുട്ടികൾ കുടിക്കുക. അതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് നമുക്ക് ഈ ഓ ആർ എസ് പാക്കറ്റ് സാഷയാണ്. അതെ.
1: ഓക്കെ. അപ്പം വൺസ് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പം സ്വാഭാവികമായിട്ടും സ്കൂൾ കുറേ മിസ്സാവും. അപ്പം എത്ര ദിവസം വരെ കഴിഞ്ഞിട്ട് വേണം സ്കൂളിലോട്ട് പോകാനായിട്ട്?
0: നമുക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വയറിളക്കം മാറിയതിന് ശേഷമേ നമുക്ക് കുട്ടികളെ സ്കൂളിലോട്ട് പറഞ്ഞേക്കാൻ പറ്റുള്ളൂ. അത് ഒന്ന് ഈ മലത്തിലൂടെയാണ് ഈ അസുഖം മറ്റൊരാൾക്ക് പകരുന്നത്. രണ്ടാമത്തത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വയറിളക്കം ഉള്ള കുട്ടികളാണെങ്കിൽ സ്കൂളിലോട്ട് പോകുമ്പോൾ അത് ബുദ്ധിമുട്ടാവും, കുട്ടികൾക്കും കുട്ടികളുടെ ടീച്ചേഴ്സിനും അത് പ്രയാസം. അപ്പോൾ വയറിളക്കം മാറി, ക്ഷീണം മാറി, ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഈ അസുഖത്തിന് വയറിളക്കം, ഛർദി, വയറുവേദന, പനി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഭക്ഷണം കഴിക്കില്ല, നമ്മൾ നിർബന്ധിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ മാറി, അതായത് വയറിളക്കം മാറി, ഛർദി മാറി, വയറുവേദന മാറി, പനി മാറി, കുട്ടി ഭക്ഷണം എടുക്കാൻ തുടങ്ങിയ ഒരു കണ്ടീഷൻ ആകുമ്പോഴാണ് നമ്മൾ അവരെ സ്കൂളിലോട്ട് പറഞ്ഞേക്കുക. അതുമൂലം തന്നെ ബാക്കി കുട്ടികൾക്ക് അസുഖം വരാനുള്ള സാധ്യതയും കുറയും.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ ഷിഗെല്ലയെ പ്രതിരോധിക്കാനായിട്ട് സ്കൂളുകളിൽ, ഇപ്പം സ്കൂളുകളിൽ ഭക്ഷണം കൊടുക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ട്. അപ്പം അവർ, അവിടുത്തെ അധ്യാപകരും അതുപോലെ അധികൃതരും എന്താണ്, എന്ത് കരുതലാണ് നോക്കേണ്ടത്?
0: സ്കൂൾ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന വെള്ളം. അപ്പം ചില സ്കൂളുകളിലൊക്കെ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആയിരിക്കും, കുടിവെള്ളം അവൈലബിൾ ആയിരിക്കും. അത് തിളപ്പിച്ചാറി അല്ലെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത വെള്ളമാണെന്ന് 100% ഉറപ്പുവരുത്തണം. രണ്ടാമത്തത്, ഈവൻ ടാപ്പ് വാട്ടർ, നമ്മൾ കൈ കഴുകാനും അല്ലെങ്കിൽ പാത്രം കഴുകാനും അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് യൂസിനൊക്കെ, അതും ക്ലോറിനേറ്റ് ചെയ്യുകയോ ഡിസിൻഫെക്ഷൻ ചെയ്യുകയോ ചെയ്യണം. നമ്മുടെ അത് മതി, കൈ കഴുകി കഴിഞ്ഞ് ആ നമ്മുടെ കയ്യിലൊക്കെ ഷിഗെല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ വായിലൊക്കെ എങ്ങനെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ആൾക്ക് ഇൻഫെക്ഷൻ വരും. അപ്പോൾ കുടിവെള്ളവും അതുപോലെ തന്നെ ബാക്കി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളവും ഡിസിൻഫെക്ഷൻ ക്ലോറിനേറ്റ് ചെയ്യണം.
1: ഓക്കെ.
0: പിന്നെ വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് കുട്ടികൾക്ക് എപ്പോഴും ധാരണ ഉണ്ടാക്കണം. കാരണം അവയർനെസ്, സ്കൂളിലാണ് കുട്ടികൾ കുറേ സമയം ഇരിക്കുന്നത്, അതായത് കുറേ സമയം മീൻസ് ലൈവായിട്ടിരിക്കുന്നത്. വീടുകളിലെത്തിക്കഴിഞ്ഞാൽ രാത്രി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് അവർ ഉറക്കത്തിലേക്ക് പോകും, പിന്നെ രാവിലെ എണീച്ച് വീണ്ടും സ്കൂളിലോട്ട് പോകണം. അപ്പം മേജർ പാർട്ട് ഓഫ് ദി ഡേ അവർ അലൈവായിരിക്കുന്നത് സ്കൂളിലാണ്. അപ്പം ഈ അസുഖങ്ങളെ എങ്ങനെ തടയാമെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പ്രായത്തിലെത്തിയ കുട്ടികൾക്ക് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, കൈകൾ വൃത്തിയായി സോപ്പിട്ട് കഴുകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരു പരിധിവരെ അസുഖങ്ങൾ, ഈ ഇൻഫെക്ഷ്യസ് ഡിസീസുകൾ നമുക്ക്
1: സോപ്പ്
0: ഉപയോഗിച്ച് കൈ കഴുകുന്നതുകൊണ്ട് തടയാൻ പറ്റും. ഇപ്പോൾ കൊറോണ വൈറസ് ആണെങ്കിലും ഷിഗെല്ല ആണെങ്കിലും ഒരുപാട് ഒരു ഒരു മേജർ അസുഖങ്ങളും സാംക്രമികമായിട്ട് പകർച്ച ഉണ്ടാകുന്ന അസുഖങ്ങൾ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ഷിഗെല്ല അങ്ങനെ പറയുന്ന ഒരുപാട്, വൈറൽ ഡയറിയ, പിന്നെ വൈറൽ ഫീവറുകൾ, ഇപ്പോൾ ഉണ്ടാകുന്ന പകർച്ചപ്പനി. പകർച്ചപ്പനി ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണെങ്കിലും നമ്മൾ കൈകൊണ്ടും അവിടെയും ഇവിടെയൊക്കെ തൊടുന്നത് കൊണ്ടും പകർച്ച ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വ്യക്തി ശുചിത്വം കൊണ്ട് നമുക്ക് ഒരുപാട് ഒരു പരിധിവരെ നമുക്ക് വരാതിരിക്കാൻ നോക്കാം. അപ്പോൾ കൈ കഴുകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, അത് പ്രത്യേകിച്ചും ഭക്ഷണത്തിന് മുമ്പും ടോയ്ലറ്റിന് ശേഷവും, ഇത് രണ്ടും നമ്മൾ പ്രത്യേകം മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. ടോയ്ലറ്റ് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈ സോപ്പിട്ട് കഴുകണം, അതുപോലെ ഭക്ഷണത്തിന് മുമ്പും. പല സ്കൂളുകളിലും ഈ സോപ്പ് അവൈലബിൾ ആയിരിക്കില്ല. സോപ്പ് വെക്കുകയാണെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമായിരിക്കും.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അതിൽ ഈ ലിക്വിഡ് സോപ്പ് വെക്കുന്നതും അതിലും ഒരു വ്യത്യാസമുണ്ട്, കേക്ക് സോപ്പ് വെക്കുന്നതിലും.
0: അതെ, ലിക്വിഡ് സോപ്പാണ് കുറച്ചും കൂടെ നല്ലത്, പക്ഷെ അത് സ്കൂളിൽ എത്രത്തോളം പ്രായോഗികമാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റേ സോപ്പാകുമ്പോൾ നമ്മൾ കൈകൊണ്ട് വെക്കുമ്പോൾ ആ സോപ്പിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതെ അതെ.
1: ഓക്കെ ഓക്കെ. ഇപ്പം കൈ കഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പം ഈ കൈ കഴുകുന്നതിൻ്റെ എന്തെങ്കിലും രീതി ഉണ്ടോ?
0: കൈ നമുക്ക് കൈ കഴുകുന്നതിന് നമ്മൾ മെഡിക്കൽ, നമ്മളെ സമൂഹത്തിലൊക്കെ നമുക്ക് അതിന് സ്റ്റെപ്പുകളുണ്ട്.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ ആദ്യം 2 മിനിറ്റ് കഴുകണം, ആദ്യം പാം ടു പാം നമ്മൾ ഇങ്ങനെ വരയ്ക്കണം, അത് കഴിഞ്ഞാൽ ഇങ്ങനെ കഴുകണം, അത് കഴിഞ്ഞാൽ ഈ കൈ ഇവിടെ വെക്കണം, അത് കഴിഞ്ഞാൽ ഇങ്ങനെ കഴുകണം, കഴിഞ്ഞാൽ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, പിന്നെ ഈ ഭാഗം കൊണ്ട് കഴുകണം, പിന്നെ തമ്പ് കഴുകണം, പിന്നെ അവസാനം റിസ്റ്റും കഴുകണം. ഈ ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൈയുടെ ഒരു ഭാഗം പോലും നമ്മൾ മിസ്സാവില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കാനൊക്കെ കൈകളിൽ ഈ ഭാഗം മാത്രം കഴുകി,
1: കൈവെള്ളം മാത്രം, നമ്മൾ
0: കൈവെള്ളം മാത്രം. പക്ഷെ കൈയുടെ പുറകിൽ, കൈയുടെ ഈ ഈ അറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ തള്ളവിരലിൻ്റെ ഇവിടെ ഈ ഭാഗങ്ങളൊന്നും നമ്മൾ
1: റിസ്റ്റിൻ്റെ ഏരിയ,
0: റിസ്റ്റിൻ്റെ ഏരിയയിലും നമുക്ക് കഴുകില്ല, വൃത്തിയാവില്ല. അവിടെയൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എക്സ്പോഷർ വരാം.
1: ഇപ്പം
0: നമ്മൾ കേരളക്കാരല്ലെങ്കിൽ മലയാളികളൊക്കെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്, നമ്മളെ സ്പൂണ് കൊണ്ട് കഴിക്കുന്ന ആളുകളല്ല. അപ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ച്, കൈ ചോറിൽ ഇട്ട് അത് എടുത്ത് അത് നമ്മൾ മിക്സ് ചെയ്ത് കറി ഒഴിച്ച് കഴിക്കുന്നതാണ്. അപ്പം നമ്മുടെ കൈവെള്ളം മാത്രം കൈ കഴുകിയത് കൊണ്ട് നമുക്ക് അസുഖങ്ങൾ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ കൈയുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഈ റിസ്റ്റ് മുതൽ നമ്മുടെ ഈ കംപ്ലീറ്റ് ഭാഗം നമ്മൾ വൃത്തിയായി കഴുകിയെന്ന് ഉറപ്പുവരുത്തിയാൽ നമുക്ക് അസുഖം വരാതെ നോക്കാം.
1: അതിപ്പോൾ വൈറസ് ആയാലും ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ആയാലും നമുക്ക് സോപ്പ് കൊണ്ട് അല്ലേ പരിധി വരെ നല്ല രീതിയിൽ തടയാൻ പറ്റും.
0: ഈവൻ നമ്മുടെ റേബീസ്, നമ്മളെ പട്ടി കടിച്ചാലും നായ എന്താ പൂച്ചയൊക്കെ കടിച്ചു കഴിഞ്ഞാലും ആ ഭാഗം ഈവൻ നമ്മുടെ പാമ്പ് കടിച്ചാൽ പോലും ആ ഭാഗം സോപ്പും ഉപയോഗിച്ച് റണ്ണിങ് വാട്ടറിൽ കഴുകണം എന്നാണ് പറയൽ.
1: ഓക്കെ ഓക്കെ,
0: ഒരു പരിധിവരെ നമുക്ക് അത് തടയാൻ കഴിയും.
1: ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കുട്ടികളിലുണ്ടാവുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രതിവിധികൾ ഓൾറെഡി ഡോക്ടർ പറഞ്ഞു പോയെങ്കിൽ കൂടി കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം വീട്ടിൽ ഇപ്പം എന്തായാലും ബെഡ് റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീട്ടിൽ നമ്മൾ പരിചരിക്കേണ്ട എന്തെങ്കിലും മെത്തേഡ്സോ അല്ലെങ്കിൽ അതിൻ്റെ ടിപ്സോ ഒന്ന് ഷെയർ ചെയ്യാമോ?
0: വന്നു കഴിഞ്ഞാൽ
1: അതെ അതെ,
0: ഞാൻ ഇങ്ങനെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് പറഞ്ഞു. പനി, വയറുവേദന, വയറിളക്കം, ഛർദി മുതലാണ്. അപ്പം നമുക്ക് അവർക്ക് കൊടുക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ നിർജ്ജലീകരണം വരാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ റീഹൈഡ്രേഷൻ, അതായത് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ORS, വീട്ടിൽ കിട്ടുന്ന കഞ്ഞി, കഞ്ഞിവെള്ളം, കരിക്കിൻ്റെ വെള്ളം, ഇത്തരം ഭക്ഷണങ്ങളൊക്കെ ധാരാളം. അത് നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ രാവിലെ കുറച്ച്, പിന്നെ ഉച്ചയ്ക്ക് കുറച്ച്, അല്ലെങ്കിൽ രാത്രി കുറച്ചെന്നല്ല, 10 മിനിറ്റ് കൂടുമ്പോഴോ 20 മിനിറ്റ് കൂടുമ്പോഴോ 2-3 സിപ്പായിട്ട് അത്രേ ആ സമയത്ത് കുടിക്കാൻ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം വയറ് വീർത്തേക്കും, ദഹിക്കുണ്ടാവില്ല, ഗ്യാസായിരിക്കും, വിശപ്പുണ്ടാവില്ല, ഛർദ്ദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ഒരു സമയത്ത് കൊടുക്കുന്നതിന് പകരം കുറച്ച് കുറച്ച് ഫ്രീക്വൻസി കൂട്ടി കൂട്ടി കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ്. എന്നാലേ കുട്ടിക്ക് ഈ ഒരു നിർജ്ജലീകരണം തടയുള്ളൂ. രണ്ടാമത്തെ കാര്യം, പനിയുണ്ടെങ്കിൽ പാരസെറ്റമോൾ പോലെയുള്ള മെഡിസിൻസ് കൊടുക്കാം, അല്ലെങ്കിൽ നനച്ച് തുടച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കി ആൻറ്റിബയോട്ടിക് മരുന്നുകൾ, എന്തായാലും രക്തം കലർന്ന മലമാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. നമുക്ക് വൈറൽ ഇൻഫെക്ഷനേക്കാളും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതിന് വ്യക്തമായിട്ടുള്ള മരുന്നുകൾ അവൈലബിളാണ്. വൈറൽ ഇൻഫെക്ഷന് നമ്മൾ സപ്പോർട്ടീവ് കെയർ മാത്രമേ കൊടുക്കുകയുള്ളൂ. ബാക്ടീരിയനെ നമുക്ക് കൊല്ലാൻ കഴിയുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ഇന്ന് അവൈലബിളാണ്. അപ്പം ആൻറ്റിബയോട്ടിക് മരുന്ന് ചികിത്സ നിർബന്ധമായും ഷിഗില്ലകൾക്ക് വേണം. പാരസെറ്റമോൾ കൊടുക്കണം, പിന്നെ ORS കൊടുക്കണം, പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
1: ഓക്കെ ഓക്കെ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഡയറ്റ്, ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ രീതികളുണ്ടോ?
0: ഭക്ഷണം നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ, കഞ്ഞിയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്.
1: ഡോക്ടർ ഇപ്പോൾ പലതവണയായിട്ട് പറഞ്ഞു കഞ്ഞിയുടെ കാര്യം, അല്ലേ?
0: കഞ്ഞിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ കഞ്ഞിവെള്ളം കൊടുക്കാം. ഇനി അതൊന്നും കഴിക്കാത്ത കുട്ടികൾ, ചില കുട്ടികൾ പറയുമ്പോൾ അവന് തീരെ കഞ്ഞി തൊടില്ല, കഞ്ഞി അസുഖമില്ലാത്ത സമയത്ത് കണ്ടവൻ ഛർദ്ദിക്കും. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ചോറ് കൊടുക്കാം, നല്ലോണം വേവിച്ച ചോറ്. അതായത് ദഹിക്കാൻ പ്രയാസമായിരിക്കും, ദഹിക്കാൻ എളുപ്പമുള്ള വേവിച്ച ചോറ് ഉടച്ചിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എണ്ണയില്ലാതെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ, PDF പോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ, അതൊക്കെ നമുക്ക് കൊടുക്കാം. പരമാവധി നമ്മൾ ഈ ഫെർമെൻ്റ് ചെയ്ത് കഴിക്കുന്ന ഒഴിവാക്കുക, ഇഡ്ലി പോലെയുള്ള അല്ലെങ്കിൽ ദോശ പോലെയുള്ളതൊക്കെ ഒഴിവാക്കുക. അത് വീണ്ടും വയറിൻ്റെ അസുഖങ്ങൾ,
1: വെള്ളപ്പം അതിൽ പെടും തോന്നുന്നു.
0: ആ അതെ അതെ, അതൊക്കെ ഫെർമെൻ്റ് ചെയ്യുന്നതല്ലേ.
1: ഓക്കെ, ഇപ്പം ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യം പറഞ്ഞുപോയി. അപ്പം പലർക്കും ഈ ആൻറ്റിബയോട്ടിക്കൊക്കെ പോയി മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞ് വാങ്ങിക്കുന്ന ഒരു സെൽഫ് മെഡിക്കേഷനിലൊക്കെ പലരും പോകുന്നുണ്ട്. ഇപ്പം ഈ ഗൂഗിളും അതുപോലെ AI പ്ലാറ്റ്ഫോംസൊക്കെ നിൽക്കുമ്പം സെൽഫായിട്ടൊക്കെ കുറെ കെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറെ റിസ്കുകളൊന്ന് ഷെയർ ചെയ്യാവും.
0: ആൻറ്റിബയോട്ടിക്കുകൾ ഒരു കാരണവശാലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ വാങ്ങിച്ച് കഴിക്കരുത്. അത് നമുക്കും അതുപോലെ തന്നെ ഭാവി തലമുറയ്ക്കും നമ്മുടെ ബാക്കിയുള്ള ആളുകൾക്കും വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം, ആൻറ്റിബയോട്ടിക്കുകളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ അതിൻ്റെ ഡോസ്, എത്ര ദിവസം കൊടുക്കണം, എത്രത്തോളം സിവിയറിറ്റി, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക. ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റെസിസ്റ്റൻസ് വരും. അതായത് ഇപ്പം നമുക്കൊരു ആൻറ്റിബയോട്ടിക് ഷിഗെല്ല ബാക്ടീരിയക്ക്, സാധാരണ ഒരു സെഫിക്സിം എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക്കിന് അത് സെൻസിറ്റീവാണ്. അതായത് സെഫിക്സിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഷിഗെല്ല ബാക്ടീരിയ ചത്തുപോകും. അത് കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഷിഗെല്ല ബാക്ടീരിയ സെഫിക്സിം കൊടുത്താൽ ചത്തുപോകില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഹയർ
1: ഡോസ്,
0: ഹയർ ആൻറ്റിബയോട്ടിക്കുകളിലേക്ക് പോകേണ്ടി വരും. അത് നമ്മുടെ സമൂഹത്തിന് തന്നെ ബുദ്ധിമുട്ടിലേക്കാവും. പിന്നെ ചിലപ്പം വയറിലൂടെ കൊടുക്കുന്ന മെഡിസിനുകൾ ഉണ്ടാവില്ല, ഇഞ്ചക്ഷൻ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ഒരു കാരണവശാലും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വാങ്ങിക്കരുത് എന്ന് പറയുന്നത്. എന്തായാലും നിർബന്ധമായും ഡോക്ടറെ കാണിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്.
1: ഓക്കെ, ഇപ്പം ഇപ്പം വീട്ടിലുള്ള കാര്യം പറഞ്ഞു. ഇപ്പം ഹോസ്പിറ്റലിൽ ഷിഗെല്ല സംശയിച്ച് വരുന്ന രോഗിക്ക് എങ്ങനെയാണ് ആദ്യമായിട്ട് ചികിത്സ ആരംഭിക്കുന്നത്?
0: ഹോസ്പിറ്റലിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒ ആർ എസ് ആണ് ഇതിൻ്റെ മെയിൻ ചികിത്സ, കോർണർ സ്റ്റോൺ.
1: ഓക്കെ,
0: ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, അത് എപ്പോഴും കുടിപ്പിക്കുക, നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ സപ്പോർട്ടീവായിട്ട് വരുന്ന പാരസെറ്റമോൾ, പനിയുണ്ടെങ്കിൽ, ഛർദിയുണ്ടെങ്കിൽ ഛർദിയുടെ മെഡിസിൻ, വയറിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ഗ്യാസിൻ്റെ മെഡിസിൻ, പിന്നെ പലപ്പോഴും നമ്മൾ വയറിളക്കത്തിന് കൊടുക്കുന്ന സിങ്ക് എന്ന് പറയുന്നുണ്ട്. സിങ്ക് നമ്മുടെ കുടലിൻ്റെ എപ്പിത്തീലിയം എന്ന് പറയും, ചെറിയ ചെറിയ കോശങ്ങളുണ്ട്, അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മെഡിസിനാണ് സിങ്ക്. ഇതാണ് നമ്മൾ സാധാരണ വയറിളക്കത്തിന് കൊടുക്കുന്നത്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ, അതായത് മലത്തിൽ ബ്ലഡിൻ്റെ അംശം കാണുക, അല്ലെങ്കിൽ ഷിഗെല്ല നമ്മൾ ഡയഗ്നോസ് ചെയ്തു എങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും.
1: ഓക്കെ ഓക്കെ, അപ്പം ഏത് അവസ്ഥയിലാണ് രോഗി അഡ്മിറ്റ് ചെയ്യപ്പെടണോ വേണ്ടോ എന്നുള്ളൊരു
0: സാധാരണ തീരുമാനം? ഈ ഒരു കണ്ടീഷനുകളൊക്കെ നമ്മൾ കുട്ടീനെ ഒ പി ബേസിൽ, ഔട്ട് പേഷ്യൻ്റ് ബേസിലാണ് ചികിത്സിക്കുക. കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കേണ്ട കണ്ടീഷൻസ്, ഒന്ന്, കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, ക്ഷീണിതനാണ്, ടയേർഡാണ്, വയറിളക്കം എന്നാണ് നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക. നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, നമ്മൾ തലയും തുടങ്ങുകയാണെങ്കിൽ നമ്മളെ പതപ്പ് ഉണ്ടാവും തലയിൽ. ആ പതപ്പ് സാധാരണ ഒരു ഫ്ലാറ്റായിട്ട് നിൽക്കേണ്ടതാണ്, സങ്കൺ ഫ്ലാ എഫ് എന്ന് പറയുമ്പോൾ ആൻറ്റീരിയർ ഫ്രണ്ടിന്, അത് കുഴിഞ്ഞു പോയിരിക്കുന്ന പതപ്പ്. നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറയുമ്പോഴാണ് കുഴിഞ്ഞു പോയിരിക്കുക. രണ്ടാമതായി നമുക്ക് കുഞ്ഞ് കരയാണ്, കണ്ണുനീര് വരുന്നില്ല. നമ്മളൊരു കരയുന്ന കുഞ്ഞിന് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. കണ്ണുനീര് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കുഞ്ഞിന്
1: ഡീഹൈഡ്രേറ്റഡാണ്.
0: നമ്മുടെ ഓറൽ മ്യൂക്കോസ, വായും ചുണ്ടും നോക്കുകയാണെങ്കിൽ ഉണങ്ങി വരണ്ടിരിക്കുന്ന ചുണ്ടും അതുപോലെ നാക്കും, അതൊക്കെ ഡീഹൈഡ്രേറ്റഡാണ്. അടുത്തത് നമ്മളെ സ്കിൻ ടർഗർ എന്ന് പറയും, നമ്മൾ തൊലി പിടിച്ചിട്ടിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി തിരിച്ചു പോകും. പക്ഷേ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരാളെ തൊലി പിടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വയസ്സായ ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തൊലി പിടിച്ചു കഴിഞ്ഞാൽ വളരെ സാവധാനം തിരിച്ചു പോകുന്നു അതേ ഒരു അവസ്ഥയിലേക്ക്. അത് കുട്ടികളിലാണ്, കുട്ടികളിൽ അങ്ങനെ ഉണ്ടാവില്ല, കുട്ടികളുടെ തൊലിയൊക്കെ ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്നതാണ്. അതെ. അടുത്തത് മൂത്രത്തിൻ്റെ അളവ്, മൂത്രം വന്നേ കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു ഭയങ്കര ദാഹമായിരിക്കും, എപ്പോഴും വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കും. ആദ്യത്തെ കണ്ടീഷനിൽ ഒരു ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അയാൾ കുഴഞ്ഞ് തളർന്ന് വീഴും, അപസ്മാരമൊക്കെ കാണിക്കും. അതിൻ്റെ തൊട്ടുമുമ്പത്തെ സ്റ്റേജ് ഒരാൾ എപ്പോഴും ദാഹമായിരിക്കും, വെള്ളം വേണം വെള്ളം വേണം, വെള്ളം വാങ്ങിച്ചു കുടിക്കും. പാരൻസ് വന്നാൽ തന്നെ പറയും എപ്പോഴും വെള്ളം ചോദിച്ചിട്ടാണ് അവന് വയറ്റുന്ന, അങ്ങനെ പോവാണ് എപ്പോഴും വെള്ളം ചോദിക്കുന്നത്, അതിൻ്റെ അർത്ഥം അവന് ഡീഹൈഡ്രേഷൻ ഉണ്ട്. അത്തരം കുട്ടികളെ നമ്മൾ അഡ്മിറ്റ് ആക്കുന്നതാണ് നന്നായിട്ടുള്ളത്.
1: നമുക്കൊരു
0: അതുപോലെ നമ്മുടെ മറ്റേ കോംപ്ലിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ മൂത്രത്തിൽ കാണുന്ന രക്തത്തിൻ്റെ അംശം, അതുപോലെ തലച്ചോറിനെ ബാധിച്ച ലക്ഷണം, ഈ രണ്ട് ലക്ഷണങ്ങളും കോംപ്ലിക്കേഷൻസും വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും അഡ്മിറ്റ് ചെയ്യും.
1: ഓക്കെ, ഇനി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തുടരാവുന്നതാണ്.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ, ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ ബന്ധപ്പെടുക. 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അസ്സലാമു അലൈക്കും. ഡോക്ടറോട് ചോദിക്കാം ഫോൺ ലൈവ് പ്രോഗ്രാമിലേക്ക് നമുക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇതുമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഡോക്ടർ നമ്മോടൊപ്പമുണ്ട്. ഷിഗല്ലയുടെ വ്യത്യസ്ത പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി ഷിഗല്ലയെ തടയാൻ ഹൈജീൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാനമാണെന്നുള്ളത് ഡോക്ടർ ഒരുപാട് സ്ഥലങ്ങളിൽ സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു തുടക്കം മുതലേ ഈ ഹൈജീൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പം ഈ ഹൈജീൻ്റെ കാര്യം വരുമ്പോൾ ഈ നമ്മൾ ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ഇതിലാണ്. അപ്പം വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുന്നതിനെ കുറിച്ച്, കുടിക്കാനും അതിലും കുളിക്കാനായാലും ഒക്കെ തിളപ്പിച്ച് നമ്മൾ ഉപയോഗിച്ചാൽ എന്താണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ എന്ന് പറയാമോ?
0: നമ്മളെ ബാക്ടീരിയകൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ, ഈവൻ വൈറസുകളാണെങ്കിലും 100 ഡിഗ്രിയിലൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയകളും വൈറസുകളും ചത്തുപോകും.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ നമുക്ക് രോഗം വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളം തിളപ്പിച്ചു കുടിക്കണം എന്ന് പറയുന്നത്. ബാക്കിയുള്ള വെള്ളം നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യാം.
1: ഓക്കെ ഓക്കെ. അപ്പം
0: ജലാശയങ്ങളും പുഴകളും കിണറുകളൊക്കെ മലിനമായും തോന്നിക്കഴിഞ്ഞാൽ അത് തിളപ്പിക്കലും നടക്കില്ല. അപ്പം നമ്മൾ ക്ലോറിനേഷനാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളമുണ്ടോ അതിന് ക്ലോറിനേഷൻ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ക്ലോറിനേറ്റ് ചെയ്യാം. ക്ലോറിനേറ്റ് ചെയ്താൽ നമുക്ക് വീണ്ടും കുടിക്കാം, കുളിക്കാം, എല്ലാതും ചെയ്യാം.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ ബാത്റൂം ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുന്നത്, ഒരാൾ ഇപ്പം ഷിഗല്ല ബാധിച്ച ഒരാൾ യൂസ് ചെയ്ത ബാത്റൂം മറ്റൊരാൾ യൂസ് ചെയ്താൽ ഈ എന്താ ഇതിന് രോഗബാധ കൂടുതൽ അതിന് കാരണമാകുമോ എന്നുള്ളൊരു കാര്യം?
0: അത് ബാത്റൂം നമ്മൾ ഷെയർ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. കാരണം ഇത് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഫീക്കോ ഓറൽ ട്രാൻസ്മിഷനാണ്.
1: അതെ അതെ.
0: അപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബാത്റൂമിന് ശേഷം ആ ടാപ്പ് തൊട്ടാൽ മതി, ചിലപ്പോൾ അതിലൊക്കെ ഒന്നോ രണ്ടോ ബാക്ടീരിയകൾ ഉണ്ടാവും. അതിന് ശേഷമായിരിക്കും അയാൾ കൈ കഴുകാൻ പോകുന്നത്. അപ്പം ആ ഒരു ടാപ്പ് അടുത്ത ആൾ വന്ന് നേരെ പിടിക്കുന്നു, കഴുകുന്നു, അത് പിന്നെ എങ്ങനെയെങ്കിലും വായിലേക്ക് വരുന്നു. ഈവൻ ഇപ്പം നമ്മൾ ഒതു ചെയ്യുകയാണെങ്കിൽ പോലും തുറന്ന് നേരെ വായിൽ കുപ്പിക്കും, വായിലെത്തുന്നു. അപ്പം അങ്ങനെ അത് വീണ്ടും. അപ്പം ആ ഒരു ബാത്റൂം രോഗി ഉപയോഗിക്കുക, ബാക്കിയുള്ളവർ ബാക്കി ബാത്റൂം ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇത് ഈ ഇപ്പം ഷിഗല്ല പടരാതിരിക്കാനായിട്ട് ഇപ്പം ഭക്ഷണവുമായിട്ട് ബന്ധപ്പെടുമ്പം, നമ്മൾ ഫുഡ് കുക്കിംഗ് ആയിട്ട് ബന്ധപ്പെടുമ്പം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
0: നമ്മൾ വെള്ളം തിളപ്പിച്ച് മാത്രം കുടിക്കുക. നമ്മൾ വേവിക്കുന്ന സമയത്ത് എല്ലാം ഈ ബാക്ടീരിയകളും വൈറസും നശിച്ചു പോകും. അപ്പോൾ വേവിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങളും സേഫാണ്, തിളപ്പിച്ച വെള്ളവും സേഫാണ്. ഇനി ഇതിൽ പെടാത്തൊരു സാധനമാണ് നമ്മുടെ ഫ്രൂട്ട്സുകൾ. നമ്മൾ വേവിക്കാതെ കഴിക്കുന്ന പച്ചക്കറികൾ, ഇപ്പോൾ ക്യാരറ്റ്, കുക്കുംബർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ലീഫുകൾ, അതൊക്കെ നമ്മൾ വേവിക്കാതെയാണ് കഴിക്കുക. അപ്പോൾ അതൊക്കെ നല്ലോണം റണ്ണിങ് വാട്ടറിൽ കഴുകി വൃത്തിയാക്കി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം,
1: ഈ ഫാസ്റ്റ് ഫുഡ് യുഗത്തിൽ എനിക്ക് തോന്നുന്നു ഈ കുക്ക് ചെയ്യാതെ
0: സാലഡ്സിലൊക്കെ
1: വരുന്നുണ്ട്.
0: അതൊക്കെ പലതരം വയറ് സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകാം. അപ്പോൾ അതൊക്കെ പ്രോപ്പറായി കഴുകി വിട്ട് വേണം കഴിക്കാൻ എന്നുള്ളത് ശ്രദ്ധിക്കാം.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഓൾറെഡി ഇത് ഷിഗല്ല ബാധിച്ച ഒരു രോഗി ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ എങ്ങനെ വൃത്തി ആക്കേണ്ടത്, അല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെ ഹൈജീൻ ഇതാണ് സ്റ്റെപ്സ് ആണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഓൾറെഡി തിളപ്പിക്കുന്നതിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു, ബാത്റൂമിന്റെ കാര്യം പറഞ്ഞു, വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ?
0: ഇത് രണ്ടും കാര്യമായിട്ട് വേണ്ടത്. ഡ്രസ്സിൽ കൂടെ ഒന്നും അങ്ങനെ ഷിഗല്ല പകരാനുള്ള സാധ്യതയില്ല, അൺലെസ് നമ്മളെ ഈ കണ്ടാമിനേഷൻ ആവുന്ന രീതിയിൽ മലോ മൂത്രോ ആവുന്ന ഡ്രസ്സിലായിട്ടില്ല എങ്കിൽ അത് പകർച്ചയുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ ഭക്ഷണം കഴിച്ച പാത്രത്തിലൂടെ പകരാനുള്ള സാധ്യതയും, നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് സോപ്പിട്ട് കൈ കഴുകി കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്. ബാത്റൂം ഷെയർ ചെയ്യൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഇനി പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പേഴ്സണലായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
0: പൊതുസ്ഥലങ്ങളിൽ പരമാവധി തിളപ്പിച്ച് അല്ലെങ്കിൽ വേവിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ജലജന്യ രോഗങ്ങൾ ഒഴിവാക്കാനുള്ള കാരണങ്ങൾ. ഇതിൽ ഷിഗല്ല മാത്രമല്ല, അതുപോലെ അപകടം പിടിച്ചൊന്നാണ് ടൈഫോയിഡ്. നമ്മൾ ടൈഫോയിഡ് എനിക്ക് തോന്നുന്നു ഷിഗല്ലയേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ അതുമൂലം മരണം സംഭവിക്കാത്തത് കൊണ്ടാണ് അതങ്ങനെ ലൈം ലൈറ്റിലേക്ക് വരാത്തത്.
1: ഓക്കെ.
0: അതുപോലെ മഞ്ഞപ്പിത്തം, മഞ്ഞപ്പിത്തമൊക്കെ പടർന്ന് പിടിക്കായിരുന്നു ഇവിടെ. മഞ്ഞപ്പിത്തം മൂലം ഒരുപാട് ആളുകൾ മരിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിനൊന്നുമില്ലാത്തൊരു ഇത് ഷിഗല്ലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ വേവിച്ച് തിളപ്പിച്ച് ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം പുറത്തുനിന്ന് കഴിക്കുക. കാരണം എന്തൊക്കെ വെള്ളമാണ് ഇതിൽ വരുന്നത് അല്ലെങ്കിൽ വൃത്തിയാക്കാത്തതാണോ ഇത് നമുക്കറിയില്ല. വീട്ടിലാണെങ്കിലും ഈ കാര്യങ്ങൾ വേവിച്ചും തിളപ്പിച്ചും കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക.
1: ഓക്കെ ഓക്കെ.
0: അത് ഉറപ്പുവരുത്തിയാൽ നമുക്ക് എന്തായാലും വരാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്.
1: ഓക്കെ. അല്ല, അങ്ങനെ ഒരു ഒരു ചർച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പോട്ട് ലൈറ്റ് കിട്ടിയതുകൊണ്ടാണ് നമ്മുടെ ഈ ചർച്ച വരെ ഉണ്ടാവാൻ കാരണം.
0: അതെ അതെ.
1: ശരിക്കും ഈ ആരോഗ്യ പ്രവർത്തന ഈ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പൊതുവെ കുറച്ച് ആൾക്കാർ ഇതിന് വലുതായിട്ടൊന്നും അത്രയൊന്നും ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഒരു വാസ്തവം എന്താണ്?
0: അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 90% ആളുകൾക്കും ഇതൊരു വയറുവേദന, വയറിളക്കം, ഛർദി, പനി ആയിട്ട് അങ്ങനെ അങ്ങ് ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറുന്ന ഒരു അസുഖമാണ്. വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഇത് സങ്കീർണതകളിലേക്ക് പോകുന്നത്. സങ്കീർണതകളിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഇത് പ്രയാസമുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ അത് കുറവാണ്
1: പൊതുവാണ്.
0: അതുകൊണ്ടാണ് പേടിക്കേണ്ട, ജാഗ്രതപ്പെടേണ്ട ഒരാവശ്യമില്ല എന്ന് പറയുന്നത്.
1: ഓക്കെ ഓക്കെ. അല്ല, പൊതുവെ ഇത് സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെ ഒക്കെ കേൾക്കുമ്പോൾ പൊതുവെ ഒരു ഒരു ആശങ്ക എല്ലാവരുടെ ജനങ്ങളിൽ വന്നു പോകാറുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ ജാഗ്രത പറയുന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്
0: എങ്ങനെ
1: പ്രതിരോധിക്കണം എന്ന് പറയുന്നതും. നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല.
0: അതെ, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുക. പുറമേന്ന് നമ്മൾ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കേണ്ട ഒരാവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാൻ കഴിയില്ല. കാരണം യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കാം, ജോലിക്ക് പുറത്തു പോകുന്ന ആളുകളായിരിക്കും, പലപ്പോഴും വീട്ടിൽ നിന്നും ഉണ്ടാക്കാനുള്ള സൗകര്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, വെള്ളം ആണ് പ്രധാനം. വെള്ളം നമ്മൾ പല പുറന്ന് ഹോട്ടലുകളിലൊക്കെ നമ്മൾ വെള്ളം, ചൂടുള്ള വെള്ളമാണെങ്കിലും അവരത് പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ച് വെള്ളം തിളപ്പിക്കും, അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നശിച്ചു പോവില്ല. ഇതെല്ലാം തിളപ്പിക്കണം. 100 ഡിഗ്രി തിളപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അതിന് ടെമ്പറേച്ചർ കുറയണം. അങ്ങനെ ഒരു ഹോട്ടലിലും ചെയ്യില്ല, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലും അങ്ങനെ ചെയ്യില്ല. മിക്സിങ് ആയിരിക്കും. അപ്പോൾ പരമാവധി അത്തരം വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. പറ്റുകയാണെങ്കിൽ പാക്കേജ്ഡ് ബോട്ടിൽസ് ഉപയോഗിക്കാം, അതും എത്രത്തോളം സേഫാണെന്ന് അറിയില്ല.
1: ഓക്കെ.
0: അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് വെള്ളം ക്യാരി ചെയ്യാം.
1: ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, തിളപ്പിച്ച് ആറ്റ് ചെയ്ത് നമ്മൾ.
0: അതെ
1: അതെ. ഓക്കെ ഓക്കെ. ഇപ്പം ഈ കോവിഡിലൊക്കെ ഉണ്ടായ പോലെ ഒരു ഔട്ട് ബ്രേക്ക് പോലെ ഈ ഷിഗല്ലയിൽ അങ്ങനെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക?
0: കോവിഡിലൊക്കെ ഉണ്ടായ പോലത്തെ ഔട്ട് ബ്രേക്ക് ഷിഗല്ലയിൽ വരില്ല.
1: വരില്ല. ഓക്കെ ഓക്കെ.
0: കോവിഡ് നമ്മൾ ക്ലോസ് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആളുകൾ കൂടിക്കഴിഞ്ഞാൽ കോവിഡ് വരും, അല്ലെങ്കിൽ പനി വരും, വൈറൽ ഇൻഫെക്ഷൻ വരും. പക്ഷെ ഷിഗല്ല അങ്ങനെ പകരുന്ന ഒരു അസുഖമല്ല. നമുക്കതിനെ ഒരു കർട്ടെയിൽ മീൻസ് എന്താ പറയുക, അത് തടയാൻ കഴിയും. നമുക്ക് ഈ കൈ കഴുകുന്നത് കൊണ്ട് നമുക്ക് തടയാം. വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ മറ്റത് അതുപോലെയല്ല, നമുക്ക് മാസ്ക് ഉപയോഗിക്കണം, മാസ്കിൻ്റെ പ്രോപ്പറായ രീതിയിൽ ഉപയോഗിക്കണം. കൈ പോയി കണ്ണിലോ വായിലോ മൂക്കിലോ തൊട്ടാൽ തീർന്നു. ഇത് അത്ര അത്ര ഡേഞ്ചറസ് അല്ല, അത്ര പകർച്ച വ്യാപനം കൂടിയൊരു അസുഖമല്ല.
1: ഓക്കെ. തുടക്കത്തിൽ ഡോക്ടർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സിവിയർ കണ്ടീഷൻസിനെ കുറിച്ച്. അപ്പം ഈ HUS അതുപോലെ ഈ വൃക്കകളെയൊക്കെ, നമ്മുടെ കിഡ്നീനെയൊക്കെ ഇത് ബാധിക്കുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എത്രത്തോളം അതിനെ നമുക്ക് മറികടക്കാനോ അല്ലെങ്കിൽ എങ്ങനെ അതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതൊന്ന് പറയാം.
0: ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കിഡ്നീനെ ബാധിച്ച് ബ്ലഡ് യൂറിൻ, പ്ലേറ്റ്ലെറ്റ് കുറയുക, BP കൂടുക, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്.
1: ഓക്കെ.
0: പിന്നെ ഷിഗല്ലയുടെ ഒരു ആൻറ്റിബയോട്ടിക് മരുന്നുകളും. അപ്പം അത്തരം കണ്ടീഷനിൽ കിഡ്നി ഫെയിലിയറൊക്കെ പോകുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക, അതുപോലെ തന്നെ ഡയോറട്ടിക്സ്, ലാസിക്സ് പോലെയുള്ള മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. ഇതിലും പ്രിവെൻഷനാണ് കീ സ്റ്റെപ്പ്.
1: ഓക്കെ ഓക്കെ.
0: അത് നോക്കുന്നതിനുള്ള.
1: ഓക്കെ ഓക്കെ. ഇനിയിപ്പം ഇത് കഴിഞ്ഞ് നമുക്ക് റിക്കവറി ആയി, ഷിഗല്ല വന്ന് പോയി, അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും നമുക്ക് മാൽന്യൂട്രീഷൻ വരാൻ സാധ്യതയുണ്ടോ, പോഷകാഹാരക്കുറവ് വരാൻ സാധ്യതയുണ്ടോ?
0: ഇത് സാധാരണഗതിയിൽ ശീലം മാത്രമല്ല, ഏതൊരു വയറിളക്കം അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള അസുഖം വന്നു കഴിഞ്ഞാലും ഇതിലൊക്കെ നമ്മുടെ എപ്പിത്തീലി എന്ന് പറയും, നമ്മുടെ കുടലിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കോശങ്ങൾക്ക് ഡാമേജ് വരും.
1: ഓക്കെ ഓക്കെ.
0: അതുപോലെ ഈ കോശങ്ങളുടെ തൊട്ട് താഴെയാണ് നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈം, ദഹന രസങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനുള്ള ഇതും ദഹന രസങ്ങൾ വളരെ കുറവായിരിക്കും. ഭക്ഷണം ദഹിക്കില്ല, പൊതുവെ ദഹിക്കാത്ത ഭക്ഷണം വയറിൽ കിടക്കുമ്പോൾ ഗ്യാസ് വരും, വയറ് വീർക്കും, വിശപ്പുണ്ടാവില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കൽ കുറയും, ഇത് രണ്ടാഴ്ചയൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ, ആ കുട്ടി ഒരു 9 കിലോ ആണെങ്കിൽ ഈ ഒരു അസുഖം വന്ന് ബാധിച്ചു കഴിഞ്ഞാൽ അത് നേരെ 7.5-7 ഒരൊറ്റ ഡ്രോപ്പായിരിക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ 1 കിലോ ഒന്ന് കൂടണമെന്നുണ്ടെങ്കിൽ അവരെടുക്കുന്ന എഫേർട്ട് എത്രയാണെന്നുള്ളത്. ഒരു 10 ദിവസം കൊണ്ട് കുട്ടിയങ്ങ് ചുരുങ്ങിപ്പോവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണം കുറയാ കഴിക്കാത്തത് കൊണ്ട് ഈ ലവണങ്ങളും സോഡിയം പൊട്ടാസ്യം അതുപോലത്തെ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഹൈഡ്രേഷനും ന്യൂട്രീഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയത്ത്.
1: ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം നമുക്ക് എടുത്തു പറയാൻ, ഈ പാലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്?
0: പാല് നമ്മൾ പൊതുവെ വയറിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് പറയാറ്. കാരണം പാലൊരു കോംപ്ലക്സ്, നല്ല ഭക്ഷണമാണ്, പക്ഷേ ഒരു കോംപ്ലക്സ്, അതിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്, ഒരുപാട് ഫാറ്റ് കൊഴുപ്പുകളുണ്ട്, അതുപോലെ കാൽഷ്യം ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ പാലിൽ അടങ്ങിയുകൊണ്ട് തന്നെ ദഹനം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ദഹന വ്യവസ്ഥയ്ക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഒരു നല്ല ഭക്ഷണമാണ്. പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാൽഷ്യം എന്ന് പറയുന്ന ഒരുപാട് കുട്ടിക്കും അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ട ഒരുപാട് ആവശ്യമുള്ള ലവണങ്ങളും മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് രണ്ടും അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു വയറു സംബന്ധമായ പ്രശ്നങ്ങളുള്ള സമയത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദഹന രസങ്ങളൊക്കെ കുറയുന്ന സമയത്ത് ഇത് ദഹിക്കാൻ പ്രയാസമായിരിക്കും, അത് വീണ്ടും ഛർദി ഉണ്ടാക്കും. പക്ഷേ മുലപ്പാൽ കുടിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിർബന്ധമായിട്ടും മുലപ്പാൽ തുടരണം.
1: ഓക്കെ.
0: പക്ഷേ പശുവിൻ്റെ പാല് അല്ലെങ്കിൽ ആടിൻ്റെ പാല് കൊടുക്കുന്ന കുട്ടിയാണെങ്കിൽ തൽക്കാലത്തേക്ക് അസുഖം മാറി ഒരാഴ്ചത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം.
1: ഓക്കെ ഓക്കെ. അപ്പം ശരിക്കും നമുക്ക് ഈ രോഗം മാറി എന്ന് എങ്ങനെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുക?
0: നമുക്ക് രോഗം മാറി എന്ന് പറഞ്ഞ് സാധാരണ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് വേറൊരു അസുഖം പറയുകയാണെങ്കിൽ പനി വന്നു, കൗണ്ട് കൂടി, അപ്പം നമ്മൾ മരുന്ന് കഴിച്ചു, വീണ്ടും ബ്ലഡ് ചെക്ക് ചെയ്ത് കൗണ്ട് കുറഞ്ഞ് നോർമലായി, എൻ്റെ അസുഖം മാറി എന്ന് നമുക്ക് രക്തത്തിൻ്റെ പരിശോധന റിപ്പോർട്ട് നോക്കിയാൽ മനസ്സിലാവും. അന്ന് 30,000 അല്ലെങ്കിൽ 25,000 കൗണ്ടായിരുന്നു, ഇന്നിപ്പോൾ അത് 10,000 നോർമലായി, നമുക്ക് ചികിത്സ നിർത്തും എന്ന് പറയുന്ന പോലെ ഒരു ടെസ്റ്റ് നമുക്ക് മുമ്പും ശേഷവും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലക്ഷണങ്ങൾ കണ്ട്, ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഒരു ശിഖല്ല ഉണ്ട്, രണ്ട് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശിഖല്ലയാണെന്ന് നമ്മൾ അനുമാനിക്കാം, ചികിത്സ തുടങ്ങാം. രോഗിയുടെ ലക്ഷണങ്ങൾ മാറുകയാണ് മാറെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇയാൾക്ക് രോഗവിമുക്തനായിട്ടുണ്ട്
1: അല്ലേ. ഓക്കെ. ഇപ്പം ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പറ്റുമായത്, ഇപ്പം നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും ശീലമായിട്ട് ഉണ്ടോ? ശീലം വന്നു കഴിഞ്ഞാൽ
0: അങ്ങനെയില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ ഒക്കെ കൊടുക്കാം.
1: ഓക്കെ.
0: ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാറാണ് നല്ലത്.
1: ഓക്കെ.
0: അതിൽ നമ്മൾ ഡയറിയ വയറിളക്കം ഉണ്ടാകുമ്പോൾ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അധികം കൊടുക്കില്ല, അത് വീണ്ടും നമ്മുടെ ശരീരത്തിൽ മറ്റേ നമ്മളെ കുടലിലേക്ക് വെള്ളം ആകിരണം ചെയ്യും, വീണ്ടും വയറിളക്കം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓസ്മോട്ടിക് ഡയറിയ എന്നൊക്കെ പറയും. നമ്മുടെ ഒരു അങ്ങനെയും ഒരു സംഭവമുണ്ട്, നമ്മുടെ കൂടുതൽ ലവണങ്ങളൊക്കെ നമ്മളെ കുടലിനുള്ളിലുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മളെ കുടലിൻ്റെ പുറത്തുനിന്ന് വെള്ളത്തിനെ ആകിരണം ചെയ്ത് വീണ്ടും ഡയറിയയുടെ സാധ്യത കൂട്ടും.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ ഫൈബർ കണ്ടൻ്റ് ഉള്ള പഴങ്ങളും കാര്യങ്ങളും കുറച്ച് കുറച്ച് ബാക്കി ഭക്ഷണങ്ങൾ നമുക്ക് കൂടുതൽ ഉൾപ്പെടുത്താം.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഏകദേശം പ്രോഗ്രാമിൻ്റെ ഒരു അവസാനത്തിലോട്ട് പോവുകയാണ്. അപ്പം ഒരു അഡ്വൈസ് എന്ന നിലയിൽ, അപ്പം ഒരു ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു സൊസൈറ്റിയിൽ ഒരു ഒരു സ്കൂളിൽ, ഇപ്പോൾ സ്കൂളിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ കൂടി ഒന്ന് ഒന്ന് സമറൈസ് ചെയ്ത് പറയാനാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും?
0: ഷിഗെല്ല അതുപോലെ തന്നെ ജലജന്യ രോഗങ്ങളെ തടയാനുള്ള പ്രധാന മാർഗം വ്യക്തി ശുചിത്വമാണ്. കൈ കഴുകുന്നത് എസ്പെഷ്യലി പ്രധാനമായിട്ടും ഭക്ഷണത്തിന് മുൻപും ബാത്റൂം ഉപയോഗിച്ചതിന് ശേഷവും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതായി നമ്മൾ കുടിക്കുന്ന വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കഴിക്കുക. ഭക്ഷണങ്ങളും വേവിച്ച ഭക്ഷണങ്ങൾ നിർബന്ധമായും കഴിക്കുക. വേവിക്കാതെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴുകി, വൃത്തിയായി കഴുകി എന്ന് ഉറപ്പുവരുത്തിയതിന് മാത്രം കഴിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഷിഗെല്ലയും അതുപോലെ ഉണ്ടാകുന്ന ജലജന്യ രോഗങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, അതുപോലെ ഒരുപാട് വൈറൽ ഡയറികളുണ്ട്. ഒരു 70-80% വയറിളക്കവും കുട്ടികളിൽ ആൻറ്റിബയോട്ടിക് ആവശ്യമില്ലാത്ത വൈറൽ ഡയറികളാണ്. അതും നമുക്ക് തടയാൻ കഴിയും. അതുപോലെ ഞാൻ ഷിഗെല്ലയ്ക്ക് കുത്തിവെപ്പില്ല, പക്ഷേ ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, വൈറൽ ഡയറിയ, ഇതിനൊക്കെ നമുക്ക് വാക്സിനുകൾ അവൈലബിളാണ്.
1: ഷിഗെല്ലയ്ക്ക് വാക്സിനേഷൻ വേണ്ടാത്തതിൻ്റെ എന്തെങ്കിലും കാരണമുണ്ടോ?
0: അങ്ങനെ വേണ്ടാത്തതിൻ്റെ കാരണമല്ല, നമുക്ക് ഇത് ഈസിലി പ്രതിരോധിക്കാവുന്നതും. നമ്മൾ വാക്സിനുകൾ എപ്പോഴും ഉണ്ടാക്കൽ, ഇപ്പം എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ വാക്സിൻ ഉണ്ടാക്കില്ല. അതൊരു സാമൂഹ്യ പ്രയാസമുണ്ടാക്കുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് നമ്മളതിന് വാക്സിൻ എടുക്കുക, അല്ലെങ്കിൽ അതൊരു കോംപ്ലിക്കേറ്റഡ് ഡിസീസ് ആകും. അത്തരം ഒരു സന്ദർഭം ഷിഗെല്ലയ്ക്കില്ല. പിന്നെ വാക്സിൻ ഉണ്ടാക്കലും ഒരുപാട് കോസ്റ്റ് ഉള്ളത് ഒരു പണിയാണ്. പിന്നെ അത് ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിനൊക്കെ ഒരുപാട് കോസ്റ്റ്, കോടികളുടെ കോസ്റ്റാണ് വരുന്നത്. അല്ലെങ്കിൽ രോഗികൾക്കും അതെടുക്കാൻ ഒരുപാട് കോസ്റ്റാവും. അപ്പം അതെല്ലാതും കൂടി നോക്കി, കോസ്റ്റ് എഫക്റ്റീവ്നെസ് നോക്കിക്കഴിഞ്ഞാൽ, അത് പ്രതിരോധ മാർഗ്ഗങ്ങൾ അല്ലാത്ത പ്രതിരോധ മാർഗ്ഗങ്ങൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പം അതുകൊണ്ട് പ്രതിരോധ മാർഗ്ഗമായിട്ടുള്ള കുത്തിവയ്പ്പുകൾ ഇതുവരെ ഷിഗെല്ലയ്ക്ക് ഇല്ല.
1: അപ്പം ഈ എനിക്ക് തോന്നുന്നു ഈ ഷിഗെല്ലയ്ക്ക് ഒപ്പം തന്നെ ഈ മഴക്കാലമായിട്ട് ബന്ധപ്പെട്ട മറ്റ് രോഗങ്ങളെ കുറിച്ചും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാവോ?
0: മഴക്കാലത്ത് വരുന്ന മറ്റ് രോഗങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞ ജലജന്യ രോഗം. ജലജന്യ രോഗങ്ങളാണ്, അതായത് വാട്ടർ ബോൺ ഡിസീസാണ് മഴക്കാലത്ത് കോമൺ ആയിട്ട് കാണുക. കാരണം ജലാശയങ്ങൾ, നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ, ഒന്ന് കിണറാണ്. കിണറിലൊക്കെ നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ വെള്ളം ഒഴുകാൻ തുടങ്ങും. മാലിന്യത്തിലൂടെയൊക്കെ വെള്ളം ഒഴുകി അതങ്ങനെ കിണറിലോട്ടും, അതുപോലെ നമ്മുടെ ഈ ജല എന്താ പറയുക, വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കുന്ന വെള്ളങ്ങളൊക്കെ അത് യൂഷ്വലി പുഴകളിൽ നിന്നോ കുളങ്ങളിൽ നിന്നോ അവിടെ നിന്നൊക്കെ എടുത്ത് പ്യൂരിഫൈ ചെയ്യുന്നതാണ്, ക്ലോറിനേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. പ്രോപ്പറായിട്ട് ക്ലോറിനേഷൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇൻഫെക്ഷൻ വരും. കാരണം ഇത് റോഡ് സൈഡിലൂടെ പോകുന്ന മാലിന്യങ്ങൾ, ഓടകളിലൂടെ പോകുന്ന വെള്ളങ്ങളൊക്കെയാണ് അവസാനം അവിടെ എത്തിപ്പെടുന്നത്. അപ്പോൾ അത് പ്രോപ്പറായി ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇൻഫെക്ഷൻ വരും. അപ്പോൾ വാട്ടർ ബോൺ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ മാർഗ്ഗങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. രണ്ടാമതായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്നത് പകർച്ചപ്പനിയാണ്. പകർച്ചപ്പനി എന്ന് പറഞ്ഞാൽ അതൊരു വൈറൽ ഫീവറാണ്. ലക്ഷണങ്ങൾ സാധാരണയായി കാണുന്നത് പനി, ചുമ, ജലദോഷം ഇങ്ങനെ വരുന്നതാണ്. ഇത് നമ്മളെ കൊറോണ വൈറസ് ഒക്കെ പറയുന്ന പോലെ ഇതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ്. അതായത് ആൾക്ക് തുമ്മൽ വരും, ചുമ വരും, ജലദോഷം വരും. ഇതിൽ നിന്ന് വൈറസ് നമ്മളൊരു കണികളായിട്ട്, ഇപ്പം ഞാനിവിടെ തുമ്മിക്കഴിഞ്ഞാൽ, ഇതൊരു ക്ലോസ്ഡ് റൂമാണെങ്കിൽ ആ റൂമിൽ അതിൻ്റെ കണികളുണ്ടാവും, അതിൽ വൈറസ് ഉണ്ടാവും. അത് ഇപ്പം നിങ്ങൾ ശ്വസിക്കുകയാണെങ്കിൽ, അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ശ്വസിക്കുകയാണെങ്കിൽ അയാൾക്കും ഓട്ടോമാറ്റിക്കലി അത് വരും. അതുകൊണ്ടാണ് പകർച്ചപ്പനി പെട്ടെന്ന് കൂടുന്നത്. ഇപ്പോൾ പേപ്പറുകളിലൊക്കെ ദിവസം കാണുന്നു പകർച്ചപ്പനി കൂടുന്നു, ആയിരക്കണക്കിന് ആളുകൾ ചികിത്സയിൽ നിന്നുണ്ട്. പക്ഷേ ഇതിന് സാധാരണയായിട്ട് ഇതൊരു സെൽഫ് ലിമിറ്റിംഗ്, ഒരു 5 മുതൽ 7 ദിവസം വരെ പനി, മേനും കൈയും വേദന, ബോഡി പെയിൻ, ജോയിൻറ്റുകൾ വേദന, സന്ധികൾ വേദന, ചുമ ജലദോഷം, അങ്ങനെ അങ്ങനെ സബ്സൈഡ് ചെയ്തു. വളരെ കുറച്ച് ആളുകൾക്ക് ഇത് പ്രതിരോധശേഷിക്കൊക്കെ അനുസരിച്ച്, പ്രതിരോധശേഷി കുറവാണെങ്കിൽ അത് കഫക്കെട്ടിലേക്ക് പോകുന്നു, ന്യൂമോണിയയിലേക്ക് പോകുന്നു, അങ്ങനെ അങ്ങനെ പോകും. പക്ഷെ പൊതുവെ ഈ ഒരു പനി, ചുമ, ജലദോഷം, ബോഡി പെയിൻ ഒക്കെ ആയിട്ട് അങ്ങനെ സബ്സൈഡ് ചെയ്യും. അപ്പം ഇത് രണ്ടുമാണ് സാധാരണയായിട്ട് മഴക്കാലത്തിൽ കാണുന്ന രോഗങ്ങൾ, ജല വാട്ടർ ബോൺ ഡിസീസ് ആൻഡ് വൈറൽ ഇൻഫെക്ഷൻ.
1: അപ്പം ഈ സീസൺ വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രതിരോധ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ?
0: അതുപോലെ തന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യം മഴക്കാലത്ത് കാണുന്നതാണ്, മോസ്കിറ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കൊതുക് ജന്യ രോഗങ്ങൾ. കാരണം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, ഡെങ്കിപ്പനിയൊക്കെ അത് ഞാൻ വിട്ടുപോയി. അതും മഴക്കാലത്ത് കാണുന്നതാണ്. അപ്പോൾ അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഇപ്പം സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കുക. ഇപ്പം ചിരട്ടകളാവാം, അല്ലെങ്കിൽ ഓടകളാവാം, അതൊക്കെ ഒഴുക്കിക്കളയുക, ഓടകളൊക്കെ ഒഴുക്കിക്കളയുക. ഇപ്പോൾ വീടിനും വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കുക. ചെറിയ കുപ്പികളാണെങ്കിലും ടയറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം നിൽക്കും, ചിരട്ടയിൽ വെള്ളം നിൽക്കും. ഇളനീരിൻ്റെ തൊണ്ടൊക്കെ നമ്മൾ ഇളനീര് കുടിച്ചിട്ട് അത് പുറത്തേക്ക് അങ്ങനെ വലിച്ചെറിഞ്ഞാൽ അതിലേക്ക് വെള്ളം നിൽക്കും. ഈവൻ ഒരു സ്പൂണിൽ പോലും വെള്ളം നിൽക്കും. നമ്മളൊരു കുപ്പിയുടെ അടപ്പ് അത് തുറന്നു വെച്ചാൽ അതിലും വെള്ളം നിൽക്കും. അപ്പോൾ അത്തരം വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്.
1: ഓക്കെ ഓക്കെ. അപ്പം ഇത് നമുക്കിപ്പം ഇപ്പം പ്രത്യേകിച്ച് രോഗമൊന്നും ഇല്ലെങ്കിലും ഈ പ്രതിരോധ മരുന്നുകൾ കഴിക്കുന്നതിന് എന്തെങ്കിലും റിസ്കുകളുണ്ടോ?
0: പ്രതിരോധ മരുന്നുകളായിട്ട് നമുക്ക് ഇല്ല. നമുക്ക് മഴക്കാലപൂർവ്വ രോഗം എന്താ പറയുക, ശുചീകരണം എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ സംയുക്തമായി ചെയ്യുന്ന, അതായത് അതിൽ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഓടകളും ഒക്കെ ഒഴുക്കിക്കളയുക. അതായത് വേസ്റ്റ് വന്ന് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒഴുക്കിക്കളയും. അപ്പോൾ സോ ദാറ്റ് എന്ന് വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഉണ്ടാവില്ല. അതുപോലെ വീടും പരിസരവും വൃത്തിയാക്കാം. ഈ പറഞ്ഞ പോലെ ചിരട്ടകൾ, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, ടയറുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടിക്കിടക്കാനിടയുള്ള സാധനങ്ങൾ സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്.
1: അപ്പോൾ
0: ഇതും ഇതൊക്കെയാണ് മഴക്കാലത്ത്
1: കാണുന്ന
0: അസുഖങ്ങൾ.
1: ഏതായാലും നമ്മുടെ ഈ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ ഷിഗല്ലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫാക്ട്സ് നമ്മൾ അറിഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മാന്യ ശ്രോതാക്കളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്രയധികം ഗഹനമായിട്ടാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നത്. ജസാകുമുല്ലാഹു ഖൈർ. ഇനിയും ഈ ഡോക്ടറോട് ചോദിക്കാം, ഇനിയും ഇവിടെ അവസാനിക്കുന്നില്ല ഈ ഒരു എപ്പിസോഡ്. ഇനിയും ഇത് തുടരുകയാണ്. ഇനിയും നമുക്ക് ഒരുപാട് നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ ഇനിയും വരാനുണ്ട്. നമുക്ക് നമ്മുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്. മറ്റുള്ളവരിലേക്ക് നമുക്കിത് പകർത്ത് നൽകേണ്ടതുണ്ട്. അതിനായിട്ടാണ് ഇത് ഈ ഒരു ഡോക്ടറോട് ചോദിക്കാം എന്നൊരു ഒരു വലിയൊരു ദൗത്യം തന്നെ പീസ് റേഡിയോ നടത്തി.
4: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമിലേക്കാണ്. ആദ്യമായി കേരളം കണ്ട ഓർമ്മകളുമായി ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷറഫുദ്ദീൻ എ പി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വി ടി.
1: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കൂടിക്കാഴ്ചയിൽ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭ വ്യക്തികളെ പരിചയപ്പെടുകയും അവരുമായിട്ടുള്ള കൂടിക്കാഴ്ച നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ കൂടിക്കാഴ്ചയിലുള്ളത് ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ എ പി, ലക്ഷദ്വീപ് പൊതുമരാമത്ത് വകുപ്പ് റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അദ്ദേഹമാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ദ്വീപ് വിശേഷങ്ങളും ജോലി സംബന്ധമായ കാര്യങ്ങളും കുറേ പുതുമയാർന്ന വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ ഈ എപ്പിസോഡിലേക്ക് അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: സാറേ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയിലേക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ വന്നതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറൊന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രോ കൊടുത്ത് തുടങ്ങാമോ എന്ന് തോന്നുന്നുണ്ട്. സാറേ, ദ്വീപിലാന്ന് പറയുമ്പോൾ കേരളത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ഒന്ന് നോക്കും, ആ ദ്വീപിലാണ്. അപ്പോൾ ദ്വീപിനെ ഒരു എപ്പോഴും ഒരു കൗതുകമുള്ളൊരു ഒരു നാടായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ദ്വീപിൽ ആണെന്ന് മാത്രമല്ല, പിന്നെ ജോലി സംബന്ധമായ അവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിലൊക്കെ ഗവൺമെൻറ് റിട്ടയേർഡായിട്ട് ഒരു ഒരു ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടാവും പറയാൻ. അപ്പോൾ ആദ്യ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാം.
2: ഞാൻ ലക്ഷദ്വീപിലെ തലസ്ഥാനമായ കവരത്തിയിലാണ് എൻ്റെ ജനനം. ജനനം 1964 ഫെബ്രുവരി 29 ഞാൻ ജനിച്ചത്. പിന്നീട് വിദ്യാഭ്യാസം, ബാല്യകാല വിദ്യാഭ്യാസം കവരത്തിയിലും പിന്നീട് കൽപ്പേനി ദ്വീപിലും ബാക്കി വീണ്ടും കവരത്തി മറ്റു ദ്വീപുകളിലും ആയി വിദ്യാഭ്യാസം. പിന്നീട് അവിടെ SSLC കഴിയുമ്പോൾ പിന്നെ കേരളത്തിലേക്ക് ഉപരിപഠനത്തിനായി വരികയും ചെയ്തു.
1: അതാണ് പൊതുവെ ഒരു രീതി അവിടെ.
2: അതെ
1: അതെ അതെ. അപ്പോൾ അതിൽ എനിക്കൊന്ന് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളായി വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ബാക്കി നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ പോവാം. വീട്ടിൽ ആരൊക്കെയാണുള്ളത്, മക്കൾ എത്ര ആളുണ്ട്?
2: എന്നെ സംബന്ധിച്ച്

0: ആയിട്ടൊക്കെ എൻഗേജിലാണുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ റേഡിയോ കൂടിക്കാഴ്ചയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളൊരു പഴയകാല ഓർമ്മകൾ, ഇപ്പോൾ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓർമ്മകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കാൻ ജനിച്ച് വളർന്ന നാടാണ്. അപ്പോൾ ദ്വീപുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു ബാല്യകാല ഓർമ്മകളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിൽ വരിക?
1: ദ്വീപിലെ ബാല്യകാല ഓർമ്മകൾ എന്ന് പറയുമ്പോൾ, അന്ന് ദ്വീപ് ഈ വൻകരയുമായിട്ട് ബന്ധം വളരെ അകന്ന ബന്ധമായിരുന്നു. വളരെ അപൂർവമായിട്ടാണ് കപ്പൽ യാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ തന്നെ എൻ്റെ 15-ാമത്തെ വയസ്സിലാണ് ഒരു കാർ, ഫിസിക്കലി ഒരു കാർ കാണുന്നത്. 15-ാമത്തെ വയസ്സിലാണ്. അതുവരെ ചെറിയ ഈ റീൽസ് ഒക്കെ കണ്ടതല്ലാതെ ഫിസിക്കലി ഞാനെന്നല്ല, ഒരുപാട് അന്നത്തെ എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ അതാദ്യം കേരളത്തിലേക്ക് വന്നെത്തുമ്പോഴാണ് അത് കാണുന്നത്. അത് തന്നെ പേഴ്സണലി വരവല്ല, അത് നമ്മുടെ 10-ാം ക്ലാസ്സിലേക്ക് പാസ്സായ കുട്ടികൾക്ക് ഒരു എക്സ്കർഷൻ, ഒരു ടൂർ വെക്കാറുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അതിന് വരുമ്പോഴാണ്, അതിനായിട്ടാണ് കേരളത്തിലേക്ക് വന്നത്. അല്ലാതെ ഇന്നാണെങ്കിൽ കേരളത്തിലേക്ക് ചികിത്സക്കും വിദ്യാഭ്യാസത്തിനുമൊക്കെ മാസം തോറും, ഓരോ മാസവും ഓരോരുത്തരുമായിട്ട് കേരളം
0: ഒന്ന് പോയിക്കൊണ്ടേ. ചെറിയ മക്കൾ മുതൽ,
1: ചെറിയ മക്കൾ മുതൽ.
0: അന്നിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേരളം കണ്ടത് 15-ാം വയസ്സിൽ?
1: 15-ാം വയസ്സിലാണ്. അന്ന് ഞാൻ കൊച്ചിയിലേക്ക് ഒരു ഷിപ്പിൽ വന്നെത്തുമ്പോൾ പച്ച മഞ്ഞ കളർ കാറൊക്കെ കാണുമ്പോൾ അത്ഭുതമായിരുന്നു.
0: അത്ഭുതമായിരുന്നു.
1: പിന്നെ തീവണ്ടി,
0: ഒരു 10-ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ കേരളമൊന്നും കാണാത്ത ദ്വീപിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ കടൽ മൂടിക്കിടക്കുന്ന, അതിൻ്റെ അകത്തൊരു പരിമിതമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലോകം അതായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് വേറെ വേറെ രാജ്യമുണ്ട്, നാടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തെക്കുറിച്ച് എപ്പോഴും കേട്ടിട്ടുണ്ടാവുമല്ലോ.
1: അതെ.
0: അപ്പോൾ 10-ലേക്ക് എത്തുമ്പോഴേക്കും ഒരു വിധമൊക്കെ കുറച്ചൊക്കെ പഠനത്തിലൂടെ ഉണ്ട്. അപ്പോൾ കേരളത്തെക്കുറിച്ച് നിങ്ങൾ എന്തായിരുന്നു കണ്ടിരുന്നത്, എന്തായിരുന്നു സങ്കല്പിച്ചിരുന്നത്?
1: പ്രത്യേകിച്ച് കേരളത്തിനെ കുറിച്ച് നമുക്ക് വൻകരയാണ്. പിന്നെ നമ്മുടെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് വന്ന അധ്യാപകർ മൊത്തം കേരളത്തിൽ
0: നിന്നുള്ളവരായിരുന്നു.
1: അപ്പോൾ അവർ വഴിയാണ് കേരളത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പേഴ്സണലി അറിയുന്നത്. മീഡിയകളും വാർത്താ മീഡിയകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് ആകെയുള്ളത് അന്ന് ഒരു റേഡിയോ ആണ്. റേഡിയോയിൽ ഇങ്ങനെ വാർത്തകൾ കേൾക്കലും കുറവാണ്. നമ്മളെ മുതിർന്നവർ മാത്രമാണ് ഈ റേഡിയോ തന്നെ വാച്ച് ചെയ്യുന്നത്, നമ്മൾ ശ്രവിക്കുന്നത്, നമ്മൾ അതിൽ ചെയ്യാറില്ല. അപ്പോൾ ആ രീതിയിലുള്ള വിവരം അവരിൽ നിന്നറിയുകയും അവർ നമുക്ക് പഠിപ്പിച്ചു തരികയും കേരളമായിട്ട്, അങ്ങനെയാണ് പതുക്കെ പതുക്കെ കേരളത്തെക്കുറിച്ച് വിവരമുണ്ടായിരുന്നു.
0: ബാല്യത്തിൽ അവിടെ ശരിക്കും കുട്ടിയുടെ ഒരു കളി എന്തായിരിക്കും, കാര്യമായിട്ട് അന്നൊക്കെ എന്തായിരിക്കും പഠനത്തിൻ്റെ അപ്പുറത്തേക്ക് അവിടുത്തെ ഒരു ലോകം എന്താ?
1: മെയിനായിട്ട് അവർ കടപ്പുറം ബേസ്ഡാണ്, ബീച്ച് ബേസ്ഡാണ് അവരുടെ കളിയും കാര്യങ്ങളൊക്കെ. പിന്നെ പന്തുകളി, പന്തുകളി ഉണ്ടാവും. പിന്നെ നാടൻ കളികൾ, ഒരു കോലുകളി, പിന്നെ ഒരു എട്ട് കളി ഒക്കെ പറയുന്നത് കുറേ പഴയ കളികളാണ് ഉണ്ടാവും.
0: കേരളത്തിലുള്ള ബന്ധുക്കളോ മറ്റാരെങ്കിലും ഒക്കെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൗതുകത്തോടു കൂടി കേരളത്തിൽ നിന്നാണ് വരുന്നത്, അങ്ങനെ ഓർമ്മകളുണ്ടോ ആരെങ്കിലും കുടുംബക്കാരൊക്കെ ആരൊക്കെയും?
1: അത് പണ്ട് നമ്മളെ ഞങ്ങൾ ചെറുപ്പകാലത്തിൽ ഞങ്ങളെ ബാപ്പ പോലുള്ള ആൾക്കാർ പണ്ട് ഈ ഇതുണ്ട്, വലിയ തോണിയുണ്ട് പായക്കപ്പൽ, അതിൽ വന്നിട്ടൊക്കെയാണ് വിദ്യാഭ്യാസം കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിനായിട്ട് വരുന്നത്. പിന്നെ അവരായിട്ട് അവരെ കൂട്ടുകാരൊക്കെ വരുന്നത് പിന്നീട് ഷിപ്പുകളിലൊക്കെയൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. ഒരു
0: പിന്നെ ദ്വീപിലെ അന്നത്തെ ഒരു സ്കൂൾ വിദ്യാഭ്യാസം ഇന്നും ഒക്കെ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചല്ലോ.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: നിങ്ങൾ പഠിച്ചിരുന്ന SSLC പാസ്സായത്
1: 81
0: അപ്പോൾ അന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാലും ഇന്നും കുറേ പരിമിതികൾ അവിടെ ഉണ്ട്.
1: അതെ.
0: അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുക, അതിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അവിടുത്തെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വെല്ലുവിളികൾ എന്താണ്?
1: വിദ്യാഭ്യാസം പറഞ്ഞ പോലെ ഇന്ന് വിദ്യാഭ്യാസം സ്കൂളിലേക്കാളും എല്ലാ മെയിൻ കുട്ടികൾ ഇന്നത്തേത് ഓൺലൈനിലും മറ്റു കാര്യങ്ങളിലേക്കുമായി നീങ്ങിപ്പോയി. പണ്ട് ഈ അധ്യാപകന്മാരുടെ മാത്രം ശിക്ഷണത്തിലായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ വിദ്യാഭ്യാസം നേടിയിരുന്നത്. ഇന്നത് മാറി, ഒരുപാട് മാറിയിട്ട് സ്കൂളിൽ പോകാതെ തന്നെ എക്സാം എഴുതുന്ന കുട്ടികൾ തന്നെ നല്ല മാർക്ക് മേടിക്കാറ്.
0: ഓ
1: യെസ്, തീർച്ചയായിട്ടും.
0: അത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ വന്ന മാറ്റമാണ്.
1: അതെ, ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ
0: ലോകത്തോട്. അതൊരു ദ്വീപിൻ്റെ പരിമിതികളൊന്നും അവിടെ പ്രശ്നമല്ല,
1: ഇപ്പോൾ പ്രശ്നമല്ല. ഇന്റർനെറ്റ് വന്ന
0: അങ്ങനെ മാത്രം പഠിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികളുണ്ട് ദ്വീപിൽ.
1: ദ്വീപിൽ കുറവാണ്, പക്ഷെ അതിൽ അവർ പഠിത്തത്തിനോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം ഇത് ചെയ്തിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്.
0: നിങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഡിഗ്രിക്ക് PSO കോളേജിലല്ലേ വന്ന്?
1: അല്ല, ഞാൻ SSLC കഴിഞ്ഞ ഉടനെ പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട്, പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാനായിട്ടാണ് PSO കോളേജിലെത്തുന്നത്.
0: ആ ഒരു ഓർമ്മ എങ്ങനെയാണ്?
1: അത് എത്തിപ്പെടാൻ കാരണം ഞാൻ എൻ്റെ

0: അപ്പം എന്നെ ആദ്യം SSLC കഴിഞ്ഞപ്പോൾ ശാന്തപുരം ഇസ്ലാമിയ കോളേജ്, വാപ്പക്ക് ഒരു ജമാഅത്തെ ആദർശം കുറച്ചുള്ളതുകൊണ്ട് അവിടെ കൊണ്ട് എന്നെ ചേർത്തിരുന്നു. അപ്പം എന്തോ നിർഭാഗ്യവശാൽ എനിക്കവിടെ നിൽക്കാൻ താല്പര്യമില്ലാതെ ഒരാഴ്ചക്കകം അവിടുന്ന് ഞാൻ മുങ്ങിയെന്ന് പറയാം. പിന്നീട് ഞാൻ റൗലത്തുൽ ഉൽമ അറബി കോളേജിൽ, ഫറൂഖ് കോളേജിൽ പോയി ചേരാനായി അവിടെ ചെന്നപ്പോൾ ഭവനപ്പെട്ട കുട്ടശ്ശേരി അന്ന് എന്നോട് പറഞ്ഞു, എനിക്കന്ന് അത്യാവശ്യം SSLC നല്ല ഹൈ മാർക്കുള്ളതുകൊണ്ട് അന്ന് പിന്നെ ഈ ഇസ്ലാം മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു നമ്മളെ മുജാഹിദ് പണ്ഡിതന്മാരൊക്കെ. അങ്ങനെ അദ്ദേഹം എന്നെ ഈ ഏതായാലും അറബി പഠിക്കേണ്ട, ഡിഗ്രിക്ക് പ്രീ ഡിഗ്രി പഠിക്കാൻ ഞാൻ സൗകര്യം ചെയ്തിരാന്ന് പറഞ്ഞ് ഒരു PSMO കോളേജിൽ പ്രിൻസിപ്പാളിനൊരു ലെറ്റർ എഴുതുകയും എൻ്റെ ലെറ്ററുമായിട്ട് എന്നെ അങ്ങോട്ട് അയക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ PSMO കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തോട് പഠിക്കാനായിട്ട് എത്തുന്നത്. അവിടെ നിന്നാണ് എൻ്റെ ലൈഫ് ടേണിങ് ദ ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക്
1: മാറുന്നത്. ശരി. അപ്പോൾ ഒരു പിന്നീട് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ശേഷം പിന്നെ പ്ലസ് ടു
0: അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യും. പിന്നീട് ഞങ്ങൾ ലക്ഷദ്വീപിന് ഈ എൻജിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ സംവരണം സീറ്റുണ്ട്. അതിൽ എനിക്ക് എൻജിനീയറിങ്ങിനൊരു സീറ്റ് കിട്ടിയും. ഞാനത് തൃശ്ശൂർ എൻജിനീയറിങ് കോളേജിലേക്ക് അതിൽ പഠിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലിച്ചു. അവിടെയാണ് എൻജിനീയറിങ്
1: അത് PSMO യിൽ നിന്ന് പിന്നെ നേരെ പോകുന്നത്
0: തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലേക്കാണ്. അവിടെ സിവിൽ എഞ്ചിനീയറിംഗിന് സീറ്റ് എനിക്ക് അലോട്ട് ചെയ്യുകയും ഞാൻ അവിടെ പിന്നീടാണത് ഡിഗ്രി തല വിദ്യാഭ്യാസം അവിടെ നിന്ന് പൂർത്തിയാക്കി.
1: അത്
0: 83-87 പീരീഡിലാണ് ഞാനത്.
1: 83-87 ആ പീരീഡിൽ അത് അവിടെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ തൃശ്ശൂർ PSMO യിൽ നിന്ന് പഠിച്ചു, പിന്നെ അങ്ങോട്ട് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ ആ കാലങ്ങളൊക്കെ അന്നത്തെ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
0: അന്ന് ഈ ഞാൻ PSMO കോളേജ് പഠിക്കുമ്പോൾ, അതായത് ബഹുമാനനായ പണ്ഡിതൻ ഉമർ മൗലവിയൊക്കെ കത്തിപായ സ്ഥലത്ത് ഞാൻ കുത്തുബ ശ്രവിച്ച ആളാണ്. അന്ന് ഈ വിദ്യാഭ്യാസത്തിനൊക്കെ വന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഒരു വർഷം ഒരു പ്രാവശ്യം പോയാലായി എന്നല്ലാതെ ഒരു വർഷത്തിൽ ഒരിക്കലേ പോകുള്ളൂ. പക്ഷെ ഇന്നിങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾ 2 മാസം കിട്ടുമ്പോൾ അല്ലെങ്കിൽ 4 ദിവസം കിട്ടുമ്പോൾ വരെ ദ്വീപിൽ പോയി വരുന്ന കുട്ടികളുണ്ട്, ഫ്ലൈറ്റിൽ പോയി വരുന്ന കുട്ടികൾ വരെയുണ്ട്. അന്ന് നമുക്ക് അതായിരുന്നു നിവൃത്തിയില്ല, പോകാറില്ലായിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ ഇതേപോലെ തന്നെ അവിടെ ഹോസ്റ്റലിലാണല്ലോ. വർഷത്തിൽ ഒരു പ്രാവശ്യം പോയി അല്ലെങ്കിൽ 2 പ്രാവശ്യം പോവും. അവിടെ അന്നത്തെ കാലത്ത് എങ്ങനെയാണല്ലോ, പോസ്റ്റ്മാൻ ഒരു 200 രൂപ മണി ഓർഡറുമായിട്ട് വരുമ്പോൾ അന്ന് വലിയ സന്തോഷമായിരിക്കും. 200 രൂപ എന്ന് പറയുമ്പോൾ അന്ന് വലിയ കാര്യമായിരിക്കും. നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോസ്റ്റ്മാൻ വന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി ഈ പോസ്റ്റ്മാനാണ്.
1: ശരി. അപ്പൊ അന്ന് എങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ, ഇപ്പൊ കത്ത് എങ്ങനെ വഴിയാണ്, വീട്ടിലേറ്റുള്ള കണക്ഷൻ എങ്ങനെയായിരിക്കും
0: കത്തെഴുതലുണ്ട്? കത്തെഴുതുമ്പോൾ ഡിലേ വരും. നമുക്കൊരു ഈ പേഴ്സണൽ കോ മറ്റേ ടെലിഫോൺ ഉണ്ടല്ലോ, നമ്മള് പേഴ്സണലി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആളെ വരാൻ പറഞ്ഞിട്ട് വിളിക്കുന്ന, ഹോസ്റ്റലിലെല്ലാം ക്യൂ നിന്ന് വിളിക്കുന്ന ഒരു ഫോൺ ഉണ്ടാവും. ആ ഫോണിലൂടെയാണ് ബന്ധപ്പെടാറ്.
1: അങ്ങനെ അന്ന് അവിടെ ഫോൺ കോൾ സൗകര്യങ്ങളൊക്കെ
0: ഉണ്ടായിരുന്നു. ഒരു ഈ ലാൻഡ് ഫോൺ ഒരു ഒരു ഒന്നുണ്ടാവും, അതിൽ ക്യൂ നിന്നിട്ട് വിളിക്കലാണ്.
1: വിളിക്കും വീട്ടിലേക്ക് തന്നെയാണോ വിളിക്കുക? അതോ
0: അവിടെ അവിടെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് അവിടെ വരാൻ പറയും, അവിടെ നിന്നിട്ട് കണക്ട് ചെയ്യും.
1: അങ്ങനെ കണക്ട് ചെയ്യും. പിന്നെ ഈ വർഷത്തിൽ ഒരിക്കൽ നാട്ടിൽ പോകുമ്പോഴേക്കും ഷിപ്പ് വഴി
0: മാത്രമേ ഉണ്ടായിരുന്നു.
1: അത് നേരത്തെ
0: അന്നൊന്നും ഇല്ല, എയർപോർട്ട് അന്നൊന്നും ഇല്ല. ഇന്ന് ഇപ്പോ എയർപോർട്ട്
1: ശരിക്കും എയർപോർട്ട്
0: കവർത്തിയിലല്ല. ഇന്ന് എയർപോർട്ട് ഉള്ളത് അഗത്തി ദ്വീപിലാണ്,
1: അഗത്തിയിലാണ്,
0: അവിടെ മാത്രമേ ഉള്ളൂ.
1: അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള പഠനം കഴിഞ്ഞിട്ട് പിന്നെ ജോലി ആവുന്നത്?
0: ഞാൻ 87 ലാസ്റ്റ് പാസ് ഔട്ട് ആവുകയും പിന്നെ കുറച്ച് ഈ ഫിഷിങ് താല്പര്യമുള്ളതുകൊണ്ട് ഫിഷിങ് ഏരിയയിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ 89 ഞാൻ എനിക്ക് ജോലി കിട്ടുകയും അവിടെ കടമത്ത് ദ്വീപിൽ ഞാൻ ജോലിക്കായി പ്രവേശിക്കുകയും ചെയ്തു.
1: നാട്ടിൽ തന്നെ?
0: നാട്ടിൽ തന്നെ, വേറെ ദ്വീപിലാണ്. എൻ്റെ ദ്വീപ് കവർത്തിയാണ്. എൻ്റെ അപ്പോയിൻമെൻറ്റ് കടമത്ത് ദ്വീപിലായിരുന്നു. ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്തു അവിടെ.
1: ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് ദ്വീപിൽ എന്ത്, ഗവൺമെൻറ് വകുപ്പിൽ?
0: ആ ലക്ഷദ്വീപ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിനിസ്ട്രേഷൻ ഹെഡറിലാണ്, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഹെഡറിലുള്ള. അതിൽ ജൂനിയർ എഞ്ചിനീയറായിട്ട് കടമത്ത് ഞാൻ പോയി ജോയിൻ ചെയ്തു 89.
1: അങ്ങനെയാണ് ആ ഒരു 10-ാം ക്ലാസ്സുകാരൻ കേരളത്തിലേക്ക് വന്ന് തിരിച്ച് 89 ആകുമ്പോഴേക്കും സ്വന്തം നാട്ടിൽ പോയിട്ട് ജോലി നേടുന്നത്. പൊതുവേ അന്ന് അങ്ങനെ തന്നെ ജോലി നേടുന്ന ആളുകൾ നിങ്ങളുടെയൊക്കെ ഒരു സമപ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടോ, അതോ ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു അത്? അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും?
0: അല്ല, അതേ രീതിയിൽ മെഡിസിന് പോവുകയും ഇതുപോലെ എന്നെ എനിക്ക് സംവരണം ചെയ്ത സീറ്റ് പോലെ മെഡിസിന് സംവരണം ചെയ്ത സീറ്റിലേക്ക് പോയി മെഡിസിൻ ഡോക്ടേഴ്സായി വരുന്നവരും അങ്ങനെ ഒരുപാട് എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു.
1: പക്ഷെ അവര് പിന്നീട് സാധാരണഗതിയിൽ അവിടെ നിന്ന് നാട്ടിൽ തന്നെ ജോലി പുറത്തൊക്കെ എവിടെയെങ്കിലും ജോലിക്ക് അങ്ങനെയല്ലേ പോവാണ്ടോ?
0: അന്ന് ജോലി പോകാറില്ല. അന്ന് ഐ മീൻ അന്ന് ജോലി തസ്തികൾ ഒരുപാട് ഒഴിവായിരുന്നു. പഠിച്ച കുട്ടികൾ ഇല്ലായിരുന്നു. ഇന്നങ്ങനല്ല, ഇന്ന് സാച്ചുറേറ്റഡ് ആയിട്ട് പഠിച്ച കുട്ടികൾ ഒരുപാടുണ്ട്. തസ്തികളാണ് വെട്ടിച്ചുരുക്കി, ഇപ്പൊ തസ്തികൾ ഇല്ലാണ്ടായി മാറി.
1: അങ്ങനത്തെ ഒരു അവസ്ഥ.
0: അങ്ങനെ അവസ്ഥ.
1: അപ്പൊ ഏതായിരുന്നാലും പിന്നെ ഷറഫുദ്ദീൻ സാറിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു എപ്പിസോഡിലൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഒരു 1983 എസ് എൽ സി കഴിയുന്നില്ല,
0: 1983 പ്രീ ഡിഗ്രി കഴിഞ്ഞു.
1: പ്രീ ഡിഗ്രി കഴിഞ്ഞു
0: ജോലിക്ക് എഞ്ചിനീയറിംഗ് പോയി.
1: എഞ്ചിനീയറിംഗ് പോയി ചെയ്യും. അതിനുശേഷം പിന്നീട് പിന്നെ നാട്ടിലേക്ക് വന്ന് ജോലി ഏറ്റെടുക്കുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കുറേ യാത്രകളുണ്ട്. ആ യാത്രകളിലേക്കൊക്കെ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പ്രവേശിക്കാം. കാരണം ജീവിതം, ഓരോ മനുഷ്യൻ്റെയും ജീവിതം അത് പറയുമ്പോൾ വേറെ കടന്നുപോയ ആളുകളുടെ ജീവിത പാഠങ്ങളിൽ നിന്നും വരുന്ന തലമുറകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാകും, ഒരുപാട് അറിവുകൾ ലഭിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് കൂടിക്കാഴ്ചയിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള വ്യക്തികളെ പരിചയപ്പെടുത്താറുള്ളത്. അടുത്തൊരു എപ്പിസോഡിലപ്പോൾ നമുക്ക് ഇതിൻ്റെ അനുബന്ധ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച. ആദ്യമായി കേരളം കണ്ട ഓർമ്മകളുമായി ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നത് ഷറഫുദ്ദീൻ എ പി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം വീട്ടി.

0: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിന്റെ നാനാതുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടുവരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട് ചോദിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയയ്ക്കുന്നതാണ് നിങ്ങളുടെ വിഷയം പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ യുഗചരിതം. പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ഹുസൈൻ സലഫിയുടെ രചനയിൽ നിന്നും പരിശുദ്ധയായ മാതാവ്, അനുഗ്രഹീതനായ കുഞ്ഞ്. ഈ ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
4: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിലൂടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. വേദനയോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച മറിയം ബീവിക്ക് അള്ളാഹു ഉത്തരം ചെയ്തു. അള്ളാഹു പറയുന്നു, ഉടനെ അവളുടെ താഴ്ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, നീ വ്യസനിക്കേണ്ട, നിന്റെ താഴ്ഭാഗത്ത് ഒരു അരുവി ഉണ്ടാക്കി തന്നിരിക്കുന്നു. നീ ഈന്തപ്പനമരം നിന്റെ അടുക്കലേക്ക് പിടിച്ചു കുലുക്കിക്കൊള്ളുക, അത് നിനക്ക് പാകമായ ഈന്തപ്പഴം വീഴ്ത്തിത്തരുന്നതാണ്. അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും കണ്ണ് കുളിർത്തിരിക്കുകയും ചെയ്യുക. ഇന്ന് നീ മനുഷ്യരിൽ ആരെയെങ്കിലും കാണുന്ന പക്ഷം ഇപ്രകാരം പറഞ്ഞേക്കുക, പരമകാരുണികന് വേണ്ടി ഞാൻ ഒരു വ്രതം നേർന്നിരിക്കുകയാണ്, അതിനാൽ ഇന്നു ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല തന്നെ. വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. താഴ്വരയിൽ വെച്ച് മറിയം ബീവിയോട് ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാനും ആ കുഞ്ഞു തന്നെ ആകാനും സാധ്യതയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണെന്നതാണ് പ്രബലമായ അഭിപ്രായം. വിഷമിക്കേണ്ടതില്ല, താഴ്ഭാഗത്തുകൂടി അരുവി ഒഴുക്കിത്തരുന്നതാണ്. സമീപത്തുള്ള ഈന്തപ്പന പിടിച്ച് കുലുക്കിയാൽ അതിൽ നിന്ന് പഴം വീഴുന്നതാണ്, അതെടുത്ത് കഴിക്കുക. കുഞ്ഞിനെ നോക്കി കൺകുളിർക്കുക. ജനങ്ങളോട് ഒന്നും സംസാരിക്കരുത് എന്നെല്ലാം അള്ളാഹു അറിയിച്ചു എന്നു സാരം. ഒരു സ്ത്രീ അങ്ങേയറ്റം അബലയും ദുർബലയുമായി മാറുന്ന ഘട്ടമാണല്ലോ പ്രസവം അടുത്ത സമയം. ഈ സമയത്ത് ഒരു ഈന്തപ്പന പിടിച്ച് കുലുക്കുവാനാണ് കൽപ്പന. ഒരു ഈത്തപ്പന നല്ല ആരോഗ്യമുള്ള സമയത്ത് ഒരു പെണ്ണ് പിടിച്ചു കുലുക്കിയാൽ തന്നെ എത്രമാത്രം കുലുങ്ങും. ഈത്തപ്പഴം വീഴാൻ മാത്രം ശക്തിയിൽ ഈത്തപ്പന കുലുക്കാൻ ഒരു യുവാവിനെക്കൊണ്ട് സാധിക്കുമോ? എന്നാൽ മറിയം ബീവിയോട് കൽപ്പിക്കുന്നത് അവരുടെ അങ്ങേയറ്റ ദുർബല ഘട്ടത്തിലാണ്. ഇത് ഒരു അത്ഭുതമായിരുന്നു. അവർക്ക് കഴിക്കാനുള്ള ഈത്തപ്പഴം ലഭിക്കാൻ ഒരു കാരണം മാത്രമായിരുന്നു ആ കുലുക്കൽ. യഥാർത്ഥത്തിൽ ഈത്തപ്പഴം വീണത് അവരുടെ കുലുക്കലിന്റെ ശക്തി കൊണ്ടായിരുന്നില്ല, അള്ളാഹു അത്ഭുതകരമായി വീഴ്ത്തിക്കൊടുക്കുകയായിരുന്നു. പ്രസവത്തോട് അടുത്തു നിൽക്കുന്ന സമയത്താണല്ലോ ഈത്തപ്പഴം കഴിക്കാനായി കൽപ്പന വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഇമ്രാൻ ഇബ്നു മൈമൂൻ റഹിമഹുള്ള പറയുന്നു, ഗർഭിണികളായ സ്ത്രീകൾക്ക് കാരക്കയേക്കാളും ഈത്തപ്പഴത്തേക്കാളും നല്ല ഒരു വസ്തുവില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് നിനക്ക് പാകമായ ഈന്തപ്പഴം വീഴ്ത്തിത്തരുന്നതാണ്, അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും കണ്ണ് കുളിർത്തിരിക്കുകയും ചെയ്യുക എന്ന ആയത്ത് പാരായണം ചെയ്തു. ഇമാം ഖുർത്തുബി റഹിമഹുള്ള തന്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഇപ്രകാരം ഉദ്ധരിച്ചിട്ടുണ്ട്. റബീഉ ഇബ്നു ഖൈസം റഹിമഹുള്ള പറഞ്ഞു, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഗർഭിണികൾക്ക് ഈത്തപ്പഴത്തേക്കാൾ നല്ല ഒരു ഭക്ഷണം എന്റെ അടുത്തില്ല. ഗർഭിണികൾക്ക് ഈത്തപ്പഴത്തേക്കാൾ ശ്രേഷ്ഠമായത് ഉണ്ടെങ്കിൽ അള്ളാഹു അത് ഭക്ഷിപ്പിക്കുമായിരുന്നു. അതിനാൽ അവർ പണ്ഡിതന്മാർ പറഞ്ഞു, ഗർഭിണികൾക്ക് ആ സമയത്ത് ഈത്തപ്പഴം പതിവായിരുന്നു. അപ്രകാരം തന്നെ നവജാത ശിശുവിന് മധുരം നൽകലും പ്രസവം ഞെരുക്കമായാൽ ഈത്തപ്പഴത്തേക്കാൾ നല്ലത് ഇല്ല എന്നും രോഗികൾക്ക് തേനിനേക്കാൾ നല്ലതില്ല എന്നും പറയപ്പെട്ടിരിക്കുന്നു. ഈത്തപ്പഴം ഉപയോഗിക്കുന്നത് ചിലർക്ക് ചില വിഷമങ്ങൾ ഉണ്ടാക്കിയേക്കും, അത്തരക്കാർ അത് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചാകണം എന്നും പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഈത്തപ്പഴത്തിന്റെ അളവറ്റ ഗുണങ്ങൾ വൈദ്യശാസ്ത്രത്തിന് ഈ അടുത്ത കാലത്താണ് തെളിയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഇതിന്റെ ഗുണത്തെ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. പല മഹാന്മാരും ഈത്തപ്പഴ ഉപയോഗത്തിന്റെ നേട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞത് നാം കേട്ടുവല്ലോ. എന്നാൽ ഇവ്വിഷയകമായി വന്ന ഹദീസുകൾ ഒന്നും സ്വീകാര്യമല്ലെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഉദാഹരണം, പ്രസവം അടുത്തിരിക്കുന്ന നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ ഈത്തപ്പഴം ഭക്ഷിപ്പിക്കുവീൻ, ഇനി ഈത്തപ്പഴം കിട്ടിയില്ലെങ്കിൽ കാരക്ക ഭക്ഷിപ്പിക്കുവീൻ. മരങ്ങളിൽ വെച്ച് അള്ളാഹു ഏറ്റവും കൂടുതൽ ആദരിച്ചിട്ടുള്ള മരം മറിയം വിശ്രമിക്കാൻ ഇരുന്ന മരമാകുന്നു. ഈ റിപ്പോർട്ട് അസ്വീകാര്യമായ ഗണത്തിലാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറിയം ബീവിയുടെ പ്രസവ വിവരം ജനങ്ങൾ അറിയാൻ പോകുന്ന ഒരു കാര്യമാണല്ലോ. ജനങ്ങൾ പല രൂപത്തിലും പ്രതികരിക്കും. അതിനാൽ തന്നെ മറിയമിനോട് സംസാരിക്കാതിരിക്കാനും താൻ മൗനവ്രതത്തിലാണ് എന്നവരെ അറിയിക്കുവാനും കൽപ്പിച്ചു. മൗനവ്രതം അക്കാലത്ത് പുണ്യകരമായ ഒരു കർമ്മമായിരുന്നു. പുണ്യകരമായ കാര്യമായതിനാലാണല്ലോ അവർ അത് നേർച്ചയാക്കിയത്. എന്നാൽ ഇന്ന് നമുക്ക് മൗനവ്രതം അനുഷ്ഠിക്കാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുന്നതിനിടയിൽ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. അപ്പോൾ നബി അയാളെപ്പറ്റി ചോദിച്ചു. അവർ പറഞ്ഞു, അത് അബൂ ഇസ്രായിലാകുന്നു. ഇരിക്കാതെ നിൽക്കുവാനും തണൽ കൊള്ളാതിരിക്കുവാനും സംസാരിക്കാതിരിക്കുവാനും നോമ്പെടുക്കുവാനും അയാൾ നേർച്ചയാക്കിയിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തോട് കൽപ്പിക്കുക, അയാൾ സംസാരിക്കുകയും തണൽ കൊള്ളുകയും ഇരിക്കുകയും നോമ്പ് പൂർത്തിയാക്കുകയും ചെയ്തുകൊള്ളട്ടെ. ഇൻഷാ അല്ലാ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ഹുസൈൻ സലഫിയുടെ രചനയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്ന് സിദ്ദീഖ് സലാഹി നിലമ്പൂർ നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത്.

0: പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല ദൂരത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിന്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ സമഗ്രമായ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 29-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നാം കേൾക്കുന്നത്. നോമ്പിൽ ദുആക്കുള്ള പ്രാധാന്യം വിശദീകരിക്കുന്ന ക്ലാസ്. നിയന്ത്രിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 187-ാം വചനത്തിൻ്റെ തഫ്സീറിൽ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ ഫലിയസ്തജീബൂലി എന്ന ഭാഗമാണ് പഠിച്ചത്. അടിയാറുകളുടെ ദുആക്ക് അള്ളാഹു ഉത്തരമേകും. അള്ളാഹുവിൻ്റെ ആജ്ഞകൾക്ക് അടിമകൾ അതിനാൽ ഉത്തരമേകണം എന്ന ആശയമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി വർത്തിക്കാൻ അള്ളാഹു കൽപ്പിച്ചതാണ് ഫല്യസ്തജീബൂലി. അതിലെ പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അടിമകളിൽ നിന്ന് ഇജാബത്ത് വേണം. അത് അള്ളാഹുവിനെ കേട്ടും അനുസരിച്ചും ആജ്ഞാനുവർത്തികളായുമുള്ള ഇജാബത്താണ്. അള്ളാഹുവിൽ നിന്ന് ഇജാബത്തുണ്ട്. അത് അള്ളാഹു ദുആക്ക് ഉത്തരം നൽകിയും പ്രതിഫലം കനിഞ്ഞും ഉള്ള ഇജാബത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുന്നത് വൽയുമിനൂബി ലഅല്ലഹും യർഷുദൂൻ എന്നാണ്. വൽയുമിനൂബി, ഇവിടെ വാവ് അതഫിൻ്റേതാണ്. ഉം എന്ന അർത്ഥം ലഭിക്കാൻ, ല എന്നത് ഇവിടെ ലാമ് ലാമുൽ അമ്രാണ്. യുമിനു എന്ന ക്രിയ കൽപ്പനയുടെ ആശയം പേർന്ന ക്രിയയാണ്. ലിയു മിനു, അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ എന്നാണ് അപ്പോൾ അർത്ഥം വരിക. ബി എന്ന് പറഞ്ഞാൽ എന്നിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് വല്യു മിനു ബി, അവർ എന്നിൽ യഥാവിധം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഫലിയസ്തജീബു ലി വല്യു മിനു ബി, അള്ളാഹുവിന് ജവാബ് നൽകണം. അള്ളാഹുവിൽ ഈമാൻ ഉണ്ടാവുകയും വേണം. ഇവിടെ ഇജാബത്തും ഈമാനും ഒന്നൊന്നിനെ അറിയിക്കുന്നതാണ്. ഈമാൻ ഇജാബത്തിനെ ഉൾക്കൊള്ളുന്നു, ഇജാബത്ത് ഈമാനെയും ഉൾക്കൊള്ളുന്നു. പക്ഷെ ഇവിടെ രണ്ടും വേറെ വേറെ പറഞ്ഞതിൽ ഫലിയസ്തജീബൂലി എന്നത് ഉപരിപ്ലവമായുള്ള അനുസരണവും ഉത്തരമേഖലും കീഴ്വണക്കവുമാണ്. വലിയ മിനു ബി എന്നത് അപ്പോൾ കൽബിൻ്റെ സത്യപ്പെടുത്തലും അംഗീകാരവും വിശ്വസിക്കലുമൊക്കെയാണ്. രണ്ടും അടുത്തടുത്ത് പറഞ്ഞതിനാൽ ഇജാബത്ത് അവയവങ്ങളുടേത്, ഈമാൻ കൽബിൻ്റേത്. ഇവിടെ വലിയ മിനൂബി, അവർ എന്നെ സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ അള്ളാഹുവിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? അള്ളാഹുവെ എങ്ങനെയാണ്, എന്തിലാണ് അംഗീകരിക്കേണ്ടത്? ആവശ്യം ഇവിടെ പറഞ്ഞില്ല. അപ്പം എന്തൊക്കെ വിശ്വസിക്കേണ്ടതുണ്ടോ, എന്തൊക്കെ അംഗീകരിക്കേണ്ടതുണ്ടോ, എന്തൊക്കെ സത്യപ്പെടുത്തേണ്ടതുണ്ടോ, അതെല്ലാം വിശ്വസിക്കുക, അംഗീകരിക്കുക, സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. വിശിഷ്യ ഈ വചനത്തിൽ പറഞ്ഞ ബി അന്നി ഖരീബുൻ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ എന്ന രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ടത്. അള്ളാഹു ഖരീബാണ്. അപ്പം അള്ളാഹുവിൻ്റെ ഖുർബിനെ കുറിച്ച്, അള്ളാഹു സമീപസ്ഥനാണ്, സമീപവാസിയാണ് എന്നുള്ള കാര്യം. മറ്റൊന്ന് ഇജാബത്ത്, ദുആ ചെയ്യുന്നവന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരമേകുമെന്ന വിഷയം. ഇത് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അള്ളാഹു പുലർത്തും പാലിക്കും എന്ന് വിശ്വസിക്കുക. അള്ളാഹു സമീപസ്ഥനാണെന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രസ്താവനയാണ്. ആ പ്രസ്താവനയെ സത്യപ്പെടുത്തുക, സമ്മതിക്കുക, ഇതാണ് ഇവിടെയുള്ള പ്രത്യേകം വിശ്വസിക്കേണ്ട കാര്യം. ഇതിൽ പരിമിതമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അന ഇൻദ ബന്നി അബ്ദി ബി, ഞാൻ എൻ്റെ ദാസൻ എന്നെ വിചാരിക്കുന്നിടത്താണ്, എന്നെക്കുറിച്ച് ഊഹിക്കുന്നിടത്താണ്. ഇൻ ബന്നബി ഖൈറൻ ഫലഹു, എന്നെക്കുറിച്ച് നല്ലത് വിചാരിച്ചാൽ ആ നല്ലത് അവനുണ്ടായിരിക്കും. വഇൻ ബന്ന ഷറൻ ഫലഹു, എന്നെക്കുറിച്ച് ദുർവിചാരമാണെങ്കിൽ അതുണ്ടായിരിക്കും. മോശം വിചാരിച്ചാൽ ആ മോശമായിരിക്കും അവനുണ്ടാവുക. വഅന മഅഹു ഇദാ ദക്കറനി, ഞാൻ ദാസനോടൊപ്പം ആയിരിക്കും, ദാസൻ എന്നെ ഓർക്കുകയായാൽ. വഅന മഅഹു ഇദാ ദഅനി, അവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവൻ്റെ കൂടെയായിരിക്കും. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള വാഗ്ദാനമാണ്. അത് അള്ളാഹു പുലർത്തും എന്ന് വൽയുമിനൂബി, അള്ളാഹുവെ കുറിച്ച് വിശ്വസിക്കട്ടെ എന്നാണ്. ഇതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. എൻ്റെ വാഗ്ദാനം എന്താ? വഅന മഅഹു ഇദാ, വഅന മഅഹു, ഞാൻ ദാസനോടൊപ്പമാണ്. വഅനമഹു എപ്പോ ഇദാ ഒന്ന് പറഞ്ഞ എന്താ ദഅനി ഇദാ ദക്കറനി എന്നൊക്കെ. ഞാൻ ദാസനോടൊപ്പമാണ്, അവൻ എന്നോട് ദുആ ചെയ്താൽ, അവൻ എനിക്ക് ദിക്ർ എടുത്താൽ, അവൻ എന്നെ ഓർത്താൽ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അള്ളാഹു പാലിക്കും, പുലർത്തും, കനിയും എന്നത് വലിയ മിനൂബി എന്നിൽ അവർ വിശ്വസിക്കട്ടെ, എന്നിൽ അവർ വിശ്വാസമർപ്പിക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫതഹുൽ ബാരിയിൽ ഏതാനും കാര്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ. അതൊന്ന് അൽ ഇജാബത്തു ഇൻദ ദുആ, ദുആ ചെയ്യുന്ന സമയം ഉത്തരം തരും എന്ന ബന്ന വിചാരം. അതേപോലെ അൽ ഖബൂൽ ഇൻദ തൗബ, തൗബ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കും എന്നുള്ള വിചാരം. അതേപോലെ അൽ മഗ്ഫിറ, പാപം പൊറുക്കും ഇൻദൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തേട്ടം നടത്തുന്ന വേളയിൽ എന്ന വിചാരം. അൽ മുജാസാത്ത്, പ്രതിഫലം മഹത്തരമായി കനിയും എപ്പോ ഇൻദ ഫിഇലിൽ ഇബാദത്തി ബിശുറൂതിഹ, ഇബാദത്ത് അതിന് നിബന്ധന അനുസരിച്ച് നിർവഹിക്കുന്ന വേളയിൽ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ദാസന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നെ കുറിച്ച് എന്റെ ദാസന് വിചാരിക്കുന്നിടത്താണ് ഞാൻ എന്ന് പറഞ്ഞില്ലേ, ദാസന്റെ കൂടെ അല്ല ഉണ്ടാവും. അതേപോലെ അനമാഹു ഇദാ ദഅനി, എന്നോട് ദുആ ചെയ്താൽ ഞാൻ ദാസന്റെ കൂടെ ആയിരിക്കും. അനമാഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർത്താൽ ഞാൻ അവന്റെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല എപ്പോഴാണ് എങ്ങനെയാണ് കൂടെ ഉണ്ടാവുക? ദുആ ചെയ്യുമ്പോൾ ഇജാബത്ത് നൽകി, തൗബ ചെയ്യുമ്പോൾ തൗബ കബൂലാക്കി, പാപമോചനത്തേട്ട് നടത്തുമ്പോൾ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ മഗ്ഫിറത്തേകി, ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിന് പ്രതിഫലം കനിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹു കനിയും എന്ന് വിശ്വസിക്കുകയും ചെയ്യുക, അതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പം അതാണ് വലിയ മിനൂബി, അള്ളാഹു ഉത്തരമേകും, തൗബ സ്വീകരിക്കും, പാപം പൊറുക്കും, പ്രതിഫലം കനിയും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതിൽ അള്ളാഹു വിശ്വസിക്കുക, നിരാശ ഉണ്ടാകാൻ പാടില്ല. അതും അതിൻ്റെ തേട്ടാണ് വലിയ മിനൂബി. അള്ളാഹുവിൻ്റെ കനിവിൽ, കാരുണ്യത്തിൽ നിരാശപ്പെടൽ വൻപാപ്പാണ്. അൽ ഖനൂത്ത് മിൻ റഹ്മത്തില്ല, നൈരാശ്യത്തിനടിപ്പെടാതെയുള്ള വിശ്വാസം, അതാണ് വലിയ മിനൂബി. അള്ളാഹുവിൽ നിരാശപ്പെടൽ വൻപാപമാണെന്ന് പറഞ്ഞല്ലോ. അക്ബറുൽ ഖബായിർ എന്നല്ലേ അതിനെ പരിചയപ്പെടുത്തിയത്, വൻപാപങ്ങളിൽ വൻപാപം. ഉദുള്ളതാണ് ഉത്തരം ലഭിക്കുമെന്നത് ദൃഢവിശ്വാസമുള്ളവരായി, ഉറപ്പുള്ളവരായി ദുആ ചെയ്യാനാ പറഞ്ഞത്. അപ്പം അതാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത്. സംശയം ഉണ്ടാക്കാൻ പാടില്ല, സന്ദേഹം പാടില്ല. പിന്നെയോ അള്ളാഹു കനിയുമെന്ന ഉറപ്പോടുകൂടി വിശ്വാസമർപ്പിച്ചുകൊണ്ട് എന്നാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ഫലിയസ്തജീബൂലി വല്യു മിനൂബി, എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് ലഅല്ലഹും യർഷുദൂൻ എന്നാണ്. റഷ്ദ് അല്ലെങ്കിൽ റുഷ്ദ് റ എന്നും അതേപോലെ റു എന്നും വായന ഉണ്ട്. റഷ്ദ് അല്ലെങ്കിൽ റുഷ്ദ് അല്ലെങ്കിൽ റഷദ് ക്രിയയാകുമ്പോൾ റഷദ യർഷുദു, റഷദ യർഷിദു, റഷീദ യർഷദു, ഇങ്ങനെയൊക്കെ ക്രിയ ഇതിൽ നിന്ന് വിൽപ്പന്നാണ്. അർത്ഥമാക്കുന്നത് എന്താ? അൽ ഗയ്യ എന്ന് പറയും. അൽ ഗയ്യ എന്ന് പറഞ്ഞാൽ അവിവേകം. അപ്പോൾ റഷദ് അല്ലെങ്കിൽ റുഷ്ദ് എന്ന് പറഞ്ഞെങ്കിൽ വിവേകം, തൻ്റെ ഇടം. ഹിദായത്ത് എന്നതിൻ്റെ പര്യായമായി റുഷ്ദും റഷദും പ്രയോഗിക്കും. ഹിദായത്ത് സൽപാന്താവ്, സന്മാർഗം, സൽവഴി ഒക്കെ അർത്ഥമാക്കുന്ന പ്രയോഗമാണ്. അതേപോലെ ഹുസ്നു തസറുഫ്, നല്ല നിലക്കുള്ള കൈകാര്യ കർത്തൃത്വം, അത് വിവേകത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും സൽപാന്താവിൻ്റെയും ഒരു തേട്ടമാണ്. വബുത്തലുൽ യത്താമ ഹത്ത ഇദ ബലഗു നികാഹ ഫൈൻ ആനസ്തു മിൻഹും റുഷ്ദ എന്ന് പറഞ്ഞേ, യതീമുകളെ പരീക്ഷിക്കണം, നികാഹിനുള്ള അവരുടെ പ്രായമെടുത്താൽ അവരിൽ നിന്ന് നിങ്ങൾ റുഷ്ദ് അറിയുകയും ചെയ്താൽ, അവിടെ എന്താ കൈകാര്യ കർത്തൃത്വം നന്നായിട്ടുള്ള ഒരവസ്ഥ, നന്നായി കൈകാര്യ കർത്തൃത്വം വശമാകുന്ന അവസ്ഥ, അപ്പോൾ അവരെ സ്വത്തേൽപ്പിക്കാനാണ് പറഞ്ഞത്. ഏതായാലും സന്മാർഗത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും വർത്തനം, അതാണ് ലഅല്ലഹും യർഷുദൂൻ എന്നതിൽ അർത്ഥമാക്കുന്നത്. ലഅല്ലഹും എന്ന് പറഞ്ഞാൽ അവിടെ ലിതഅലീൽ എന്ന് പറയും, വേണ്ടി എന്ന അർത്ഥത്തിന്. ലഅല്ലഹും യർഷുദൂൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ദീനിയായ, മതപരമായ, തങ്ങളുടെ ഭൗതികമായ, ദുന്യവിയായ നന്മകൾ, അതിലേക്ക് അവർ മാർഗം ലഭിച്ചവർ. ഇഹ്തദൗലി മസാലിഹി ദീനിഹിം വദുനിയാഹും, അങ്ങനെയാണ് അതിൻ്റെ തഫ്സീർ. അബുൽ ആലിയ അറയാഹി യർഷുദൂൻ എന്നതിന് ഇഹ്തദൂൻ എന്നാണ് അർത്ഥം പറഞ്ഞത്, മാർഗം സിദ്ധിച്ചവർ, ഇഹപര നന്മകൾക്ക് മാർഗം പ്രാപിച്ചവർ അവർ ആകുന്നതിന് വേണ്ടി എന്നാണ് ലഅല്ലഹും യർഷുദൂൻ. ഫലിയസ്തജീബൂലി വലിയുമിനൂബി, അള്ളാഹുവിന് അവർ ഉത്തരം നൽകട്ടെ, അള്ളാഹുവിനെ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ തങ്ങളുടെ ഇഹപര നന്മകൾ, അതിലേക്ക് മാർഗം ലഭിച്ചവർ ആകുന്നതിന് വേണ്ടി, സന്മാർഗം സിദ്ധിച്ചവർ ആകുന്നതിന് വേണ്ടി, നല്ല കൈകാര്യ കർത്തൃത്വം, ഉള്ളവർ ആകുന്നതിന് വേണ്ടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത്. ഫലിയസ്തജീബൂലി വല്യുമീനു ബിലഅല്ലഹും യർഷുദൂൻ എന്ന ആയത്ത് നമ്മൾ പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ചില വിഷയങ്ങൾ സുപ്രധാനമാണ്. അതിൽ ഒന്ന്, നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ നമ്മൾ പറഞ്ഞു 183, 184, 185, ഇതാണ് നോമ്പിൻ്റെ ആയത്തുകൾ. അതിൽ നോമ്പുമായി ബന്ധപ്പെട്ട് 183, 184, 185, പിന്നെ 187 നോമ്പിൻ്റെ മസാലകളാണ്. അതിനിടയിലാണ് 186-ാമത്തെ ആയത്ത്, നമ്മുടെ ഈ ആയത്ത്. ഈ ആയത്താണ് ദുആയിൻ്റെ വിഷയത്തിൽ നമ്മൾ പഠിച്ച ആയത്ത്. ഈ വിഷയം നമ്മൾ മുമ്പ് ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു സുപ്രധാന വിഷയം ഈ ഒരു കോർവയിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അത് ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ തഫ്സീറിൽ നൽകിയതാണ്. എന്താണത്? അദ്ദേഹം പറയുന്നത്, വഫി ദിക്രിഹി തആല ഹാദിഹിൽ ആയ അൽ ബാഇസ അല ദുആ, ദുആക്ക് പ്രേരണയേകുന്ന ഈ ആയത്തിനെ അള്ളാഹു ഇവിടെ ഉണർത്തിയതിലുണ്ട്. എങ്ങനെ ഉണർത്തിയത്? മുതഹല്ലിലത്തം ബൈന അഹ്കാമി സിയാം, നോമ്പിന്റെ ഹുക്കുമുകൾ അതിന് ഇടയിൽ കലർത്തിയാണ് അള്ളാഹു ഇത് ഈ ആയത്ത് ഇവിടെ പറഞ്ഞത്. ആ പറഞ്ഞതിലുണ്ട് ഇർഷാദുൻ, നിർദ്ദേശം. ഏത് വിഷയത്തിലേക്ക്? ഇലൽ ഇജ്തിഹാദി ഫി ദുആ, ദുആയിൽ പരിശ്രമിക്കുന്നതിലേക്ക്, അധ്വാനിക്കുന്നതിലേക്ക്. എപ്പോ? ഇന്ദ ഇക്മാലിൽ ഇദ്ദ, എണ്ണം പൂർത്തീകരിക്കുന്നപ്പോ വേളയിൽ, വഇന്ദ കുല്ലി ഫിത്രിൻ, എല്ലാ നോമ്പ് തുറക്കുന്ന അവസരത്തിലും. അതിവിടെ പ്രത്യേകം വായിക്കേണ്ട ഒരു വിഷയമാണ്. നോമ്പിൻ്റെ വിധികൾ പറയുന്ന ആയത്തുകൾ, അതിനിടയിൽ ദുആയിന് പ്രേരണയേകുന്ന ആയത്ത് പരാമർശിച്ചതിൽ, നോമ്പ് അവസാനിക്കുമ്പോൾ എല്ലാ ദിവസവും നോമ്പ് തുറക്കുമ്പോൾ ദുആയിൽ പരിശ്രമിക്കണം എന്നതിലേക്കുള്ള ഇർഷാദ്, നിർദ്ദേശമാണ്, ഉപദേശമാണ്, മാർഗം അരുളലാണ് ഉള്ളത്. ഇതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം പ്രത്യേകം നോമ്പിൻ്റെ ആയത്തുകൾ പഠിച്ചു പോകുമ്പോൾ, ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നോമ്പുകാരൻ്റെ ദുആ, സലാസു ദഅവാത്തിൻ ലാ തുറദ്, മൂന്ന് ദുആവുകൾ, അത് വെറുതെ മടക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ദഅവത്തുൽ വാലിദി ലി വലദിഹി, രക്ഷിതാവിൽ നിന്ന് സന്തതികൾക്കുള്ള ദുആ. വദഅവത്തു സായിം, നോമ്പുകാരൻ്റെ ദുആ. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആ. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദിയാഉൽ മഖ്ദിസി നിവേദനം ചെയ്യുന്ന ഹദീസ്. സുലാസിയാത്തിൽ അബുൽ ഹസൻ ഇബ്നു മഹ്റവൈ നിവേദനം ചെയ്യുന്ന ഹദീസ്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, അങ്ങനെ പ്രയോഗം കാണാം. മൂന്ന് ദുആവുകൾ ഉത്തരം നൽകപ്പെടുന്ന ദുആവുകളാണ്. ദഅവത്തു സായിം, ദഅവത്തുൽ മബ്ലൂം, ദഅവത്തുൽ മുസാഫിർ. എന്നിട്ട് ആ മൂന്ന് ദുആകളെ നിസ്ലാസ്ലാം മതങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി. നോമ്പുകാരൻ്റെ ദുആ, മർദിദൻ്റെ ദുആ, യാത്രക്കാരൻ്റെ ദുആ. അബു ഹുറൈറയിൽ നിന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസ്, അത് ഇബ്നു ഹിബ്ബാൻ സഹീഹിൽ ഉദ്ധരിച്ചു. ഇമാം അഹ്മദ് മുസ്നദിലും, അതേപോലെ അബുദാവൂദ് അത്തയാലിസി, ബൈഹഖി, ഇബ്നു അബീ ശൈബ, തുർമുദി, ഇബ്നു മാജ, അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, മൂന്ന് കൂട്ടർ അവരുടെ ദുആ തിരസ്കരിക്കപ്പെടില്ല എന്നുള്ളതാണ്, ഉത്തരം നൽകാതെ മടക്കപ്പെടില്ല എന്നാണ്. മൂന്ന് ദുആ, അതിൽ ഒന്ന് അസ്സായിമു ഹൈന യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ, നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ. വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. വദഅവത്തുൽ മദ്ലൂം, മർദീദൻ്റെ ദുആ. ഹദീസുൻ ഹസൻ എന്നാണ് ഇബ്നു ഹജർ ഇത് സ്വീകാര്യയോഗ്യമായ ഹദീസാണെന്ന് വിധിച്ചുകൊണ്ട് പറഞ്ഞത്. അബ്ദുള്ള ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂദാവൂദിന് തയാലിസി, അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടതായി ഉദ്ധരിക്കുന്നുണ്ട്. ലിസ്സായിമി ഇൻദ ഇഫ്താരിഹി ദഅവത്തുൻ മുസ്തജാബത്തുൻ എന്നാണ്. നോമ്പുകാരന് നോമ്പ് തുറക്കുമ്പോൾ ഉത്തരം നൽകപ്പെടുന്ന ദുആ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഫഖാന അബ്ദുള്ള ഇബ്നു അംർ ഇദാ അഫ്തറ ദഅ അഹ്ലഹു വലദഹു വദഅ എന്നാണ്. അബ്ദുള്ള ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നോമ്പ് തുറന്നാൽ കുടുംബത്തെയും മക്കളെയൊക്കെ വിളിച്ചിട്ട് ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ അസ്അലുക ബി റഹ്മതിക് അല്ലതീ വസിഅത് കുല്ല ശൈഇൻ അൻ തഗ്ഫിറ ലീ, ഇങ്ങനെയായിരുന്നു അബ്ദുള്ള ഇബ്നു അംറിന്റെ ദുആ എന്നാണ്. നോമ്പ് തുറന്നാൽ അല്ലാഹുമ്മ അല്ലാഹുവേ ഇനി അസ്അലുക് ബി റഹ്മതിക്, നിന്റെ റഹ്മത്തിനെ മുൻനിർത്തി അല്ലാഹു ഞാൻ നിന്നോട് യാചിക്കുന്നു. നിന്റെ റഹ്മത്ത് എന്നാൽ അല്ലതീ വസിഅത് കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കൾക്കും വിശാലമായ വിപുലമായ നിന്റെ റഹ്മത്ത്, അതിനെ മുൻനിർത്തി ഞാൻ നിന്നോട് തേടുന്നു. അൻ തഗ്ഫിറ ലീ, നീ എന്നോട് പൊറുക്കണം എന്ന്. ഈ വിഷയത്തിൽ വേറെയും ഹദീസുകൾ കാണാം. അപ്പോൾ ഇവിടെ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമാണ് നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ ഈ ദുആയിൻ്റെ ആയത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇടയിൽ പറഞ്ഞപ്പോൾ, നോമ്പ് തീരുമ്പോൾ, ഓരോ ദിവസവും നോമ്പ് അവസാനിക്കുമ്പോൾ വിശിഷ്യ ദുആയുടെ പ്രാധാന്യം, ദുആക്കുള്ള സ്ഥാനം, ഈ ഒരു വിഷയം. ഈ ആയത്ത് അവസാനിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു മസ്അല, ദുആയിൻ്റെ പ്രാധാന്യം, ദുആയിൻ്റെ ആവശ്യകത, അനിവാര്യത, ദുആ എന്ന ഇബാദത്ത് അതിനുള്ള സ്ഥാനം, നമ്മുടെ ദീനിൽ എത്രമാത്രം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു വചനം, അതിൽ ദുആ ചെയ്യാൻ പ്രേരണയേകി, പ്രോത്സാഹനമേകി, ആ ദുആക്ക് അള്ളാഹുവിൽ നിന്നുള്ള ജവാബുണ്ടാകുമെന്നുള്ള വാഗ്ദാനമേകി, ദുആ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഉണർത്തി വചനം അവതരിപ്പിച്ചു. ചിലർ ദുആയിനെ നിരുത്സാഹപ്പെടുത്താറുണ്ട്, ദുആയിൽ യാതൊരു ഫായിദയുമില്ല എന്ന് പറയാറുണ്ട്. സൂഫി തരീഖത്തുകളിൽ വഴി നടന്ന ചിലർ, ഹഖീഖത്തിൻ്റെ ഉലമാക്കൾ എന്നൊക്കെ തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകൾ, അവരാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കാറുള്ളത്. ദുആണ്ട് ഒരു ഫായിദയില്ല, എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങളൊക്കെ കാലെ കൂട്ടി തീരുമാനിച്ചതാണ് ആ നിലക്ക്. പിന്നെ ആഖിറത്തിൻ്റെ വിഷയത്തിലാണ് എങ്കിൽ ദുആ നല്ലതാണ്, ദുനിയാവിൻ്റെ വിഷയങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്തതാണ്, അതുകൊണ്ട് അള്ളാഹു ഏറ്റെടുത്ത വിഷയങ്ങളിൽ ദുആക്ക് ദുആൻ്റെ യാതൊരു ആവശ്യവുമില്ല. ദുആ ഇരക്കുന്ന സമയം അവസ്ഥ നല്ലതാണ് എങ്കിൽ, മനസ്സ് ശുദ്ധമാണ് എങ്കിൽ, സ്വകാര്യത തെളിഞ്ഞതാണ് എങ്കിൽ, ഉള്ളം പരിശുദ്ധമാണ് എങ്കിൽ ദുആ ചെയ്യാം. ദുആ ഉപേക്ഷിക്കുന്നതിലാണ് നല്ലതെന്ന് തോന്നുകയാണ് എങ്കിൽ ദുആ ചെയ്യാതിരിക്കലാണ് ഉത്തമം. അള്ളാഹു വിധിച്ചത് ഭവിക്കും. അപ്പം അതിനോട് എതിരാകാതിരിക്കാൻ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ദുആ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ തുടങ്ങി ദുആയെ നിരുത്സാഹപ്പെടുത്തി, ദുആൻ്റെ വിഷയത്തിൽ വിരക്തി ജനിപ്പിച്ച് ചില തീവ്ര സൂഫികളുടെ കുറേ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. തഫ്സീറുകൾ അതൊക്കെ വിശദമായി എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനയോടുള്ള പരസ്യമായ ലംഘനമായതുകൊണ്ട്. ഉജീബു ദാവത്തദ്ദാഇദാദാനി, എന്നോട് ദുആ ചെയ്താൽ ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരം ഏകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്. അത് ദുആ ചെയ്യാനാണ്, അള്ളാഹുവിനോട് കേഴാനും അവനോട് അവനെ വിളിക്കാനും അവനിൽ ആവശ്യക്കാരനാണെന്ന വിനയവും ഭവ്യതയും അടിയാറുകളിൽ ഉണ്ടാകാൻ അള്ളാഹുൻ്റെ കൽപ്പനയാണ്. നമ്മളിവിടെ കേട്ടു, ഉദൂനി അസ്തജിബിലക്കും, അള്ളാഹു കൽപ്പിക്കുന്നത് നിങ്ങൾ എന്നോട് ദുആ ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. അപ്പം ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളോടുള്ള എതിർ സ്വരങ്ങളാണ് ചില തീവ്ര സുഫി തരീഖത്തുകാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അൽ ഫഖ്റു റാസിയെ പോലുള്ള മുഫസ്സിറുകൾ ഇത്തരം ചിന്താഗതിയെ ഇതുപോലെ തായത്തിൻ്റെ വെളിച്ചത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എത്ര ഹദീസുകൾ! ആജസുന്നാസ് മൻ അജസ അനി ദുആ വ അബ്ഖലുന്നാസ് മൻ ബഖില ബിസ്സലാം. ജനങ്ങളിൽ ഏറ്റവും ദുർബലൻ ദുആ ചെയ്യുന്നതിനെ തൊട്ട് ദുർബലനായവനാണ്, സലാം കൊണ്ട് പിശുക്കുന്നവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുആ ചെയ്യാത്ത, ദുആ ചെയ്യാൻ അശക്തനായവൻ, അവൻ ഏറ്റവും വലിയ അശക്തൻ എന്ന് പറയുമ്പോൾ ദുആ ചെയ്യാനുള്ള പ്രോത്സാഹനമാണ്, പ്രേരണയും കൽപ്പനയാണ്. ലൈസ ശൈഉൻ അക്രമ അലല്ലാഹ് മിന ദുആ, അള്ളാഹുവെ ആദരിക്കാനും ബഹുമാനിക്കാനും ദുആയോളം ഒന്നുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അഫ്ദലുൽ ഇബാദത്തി ദുആ, ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുആയാണ്. ഇതൊക്കെ തിരുമൊഴികളാണ്. മല്ലം യസ്അലില്ലാഹ് യഗ്ദബ് അലൈഹ്, അള്ളാഹുവിനോട് ദുആ ചെയ്യാത്തവനോട് അള്ളാഹു കോപിക്കും ദേഷ്യപ്പെടുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹാ പറഞ്ഞതായി കാണാം, സലുല്ലാഹ കുല്ല ശൈഇൻ, അള്ളാഹുവിനോട് നിങ്ങളെല്ലാം ചോദിച്ചോളൂ എന്നാണ്. എല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് ഇരക്കൂ, യാചിക്കൂ, ചോദിക്കൂ. മഹദി പറയാണ്, ഹത്തശ്ശിസ്, ഒരു ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലും ചോദിക്കാൻ പറയാണ്. ഫൈൻ അള്ളാഹ ഇല്ലം യു യസ്സിറുഹു ലം യതയസ്സർ, കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല അത് തരപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഒരിക്കലും അത് തരപ്പെടൂല. അതുകൊണ്ട് അതുപോലും ചോദിക്കാനാണ് മഹദി റളിയല്ലാഹു തആല എന്നെ പറയുന്നത്. അപ്പം ഈ ഒരു വിഷയം, ദുആക്കുള്ള പ്രാധാന്യം, ദുആ ഇരക്കുവാനുള്ള കൽപ്പന, അത് വിശുദ്ധ ഖുർആനിൽ വന്നത് നമ്മൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം. ഈ ആയത്ത് പ്രസ്തുത വചനങ്ങളിൽ ഒരു മഹൽ വചനമാണ് എന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉണർത്താനുള്ള മറ്റൊരു മസാല, നമ്മൾ സൂചിപ്പിച്ച ഒരു വിഷയമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഉജീബു ദാവത്തദ്ദാഇദാദാൻ, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് അവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരമേകും. അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉജീബു, ഞാൻ ഉത്തരമേകും എന്ന് വാഗ്ദാനം നൽകി. എന്നാൽ സൂറത്തു അൽ അനാമിലെ 41-ാം വചനത്തിൽ ഫയക്ഷിഫു മാ തദഊന ഇലൈഹി ഇൻഷാ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല നീക്കുകയും പോക്കുകയും ചെയ്യും അവൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉജീബു എന്ന് പറഞ്ഞു. സൂറത്തുൽ അനാമിൽ ഇൻഷാ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഉത്തരം കനിയും എന്ന ആശയത്തിൽ. അപ്പോൾ ഇതൊരു വൈരുദ്ധ്യമായി തോന്നും വിധാണ് വന്നിട്ടുള്ളത്. പണ്ഡിതന്മാർ അതിൽ പറയുന്നത്, സൂറത്ത് അനാമിൽ ആയത്ത് അവിശ്വാസികളുടെ ദുആൻ്റെ വിഷയത്തിലാണ്. അവിശ്വാസികൾ ദുആ ചെയ്താൽ അത് അള്ളാഹുവിൻ്റെ മഷിയത്തുമായി ബന്ധപ്പെട്ടാണ് അതിനുത്തരം നൽകുന്ന വിഷയം. അവിടെ അവിശ്വാസികളുടെ ദുആയിൻ്റെ വിഷയമാണ് അള്ളാഹു പറയുന്നത്. ഖുൽ അറായിതകും ഇൻ അതാകും അദാബുല്ലാഹി ഔ അതത്കുമുസ് സാഅതു അഗൈറല്ലാഹി തദഊന ഇൻ കുന്തും സാദിഖീൻ ബൽ ഇയാഹു തദഊന ഫയക്ഷിഫു മാ തദഊന ഇലൈഹി ഇൻ ശാ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അവിശ്വാസികളോട് പറയാൻ പറയാണ്, പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അന്ത്യനാൾ സംഭവിച്ചു, അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ തേടുമോ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിശ്വാസികളുടെ വിഷയത്തിലാണ് ആയത്ത്. എന്നാൽ ഇവിടെ വൈദാ സാലക ഇബാദി എന്ന് പറഞ്ഞാൽ എൻ്റെ ദാസന്മാർ വിശ്വാസികൾ എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസികൾക്കുള്ള വിഷയമാണ് ഇവിടെ അൽ വഅദുൽ മുത്തലഖ്, നിരുപാധികം അവർക്ക് ഉത്തരം നൽകുമെന്നുള്ളത്. എന്നാൽ അവിശ്വാസികളുടെ ദുആ അത് അള്ളാഹുവിൻ്റെ മഷിയത്തുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ നൽകും, അതില്ല എങ്കിൽ തിരസ്കരിക്കും എന്നുള്ള കാര്യം. ഈ ഒരു ആയത്തുകളുടെ വിഷയത്തിൽ ഇവിടെ ദുആഉൽ കൊണ്ട് ഉദ്ദേശം ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരമേകും എന്ന് പറഞ്ഞത് അതിന് പ്രതിഫലം നൽകും എന്ന ഉദ്ദേശത്തിലാണ് എന്നൊക്കെ അതിൻ്റെ ഇഷ്കാലിന് ഒരു മറുപടി പണ്ഡിതന്മാർ പറഞ്ഞതും വായിക്കാം. അത് ദുആഉൽ ബയാൻ എന്ന തഫ്സീറിൽ അഷ്ഖൈത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇവിടെ സൂറത്തുൽ ബഖറയിലെ 186 വചനമാണ് പഠിച്ചത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വചനം നോമ്പുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള 187 വചനമാണ്. ഉഹില്ല ലകും ലൈലത സിയാമി റഫസു ഇലാ നിസാഇക്കും എന്ന് തുടങ്ങിയുള്ള വചനം അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 29 ക്ലാസ്സാണ് നാം കേട്ടത്. നോമ്പിൽ ദുആക്കുള്ള പ്രാധാന്യം. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. അദ്ദേഹത്തിന്റെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കാതോർക്കാം.
4: ചോദ്യം 1. കാരുണ്യവാനായ അള്ളാഹു നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നതിന് ഇജാബത്ത് അള്ളാഹു ഏകയും ചെയ്യും. ഇജാബത്ത് എന്നത് എന്താകുന്നു എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ എ കൽബ്, ഓപ്ഷൻ ബി ശരീരം, ഓപ്ഷൻ സി അവയവം. ചോദ്യം 2. അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണം എന്നത്, അത് എങ്ങനെയൊക്കെയാണ്? ഓപ്ഷൻ എ കരീബ് ആണ് ഇജാബത്ത് ചെയ്യാത്തവൻ. ഓപ്ഷൻ ബി കരീബ് ആണ് ഇജാബത്ത് ചെയ്യുന്നവനല്ല. ഓപ്ഷൻ സി കരീബ് അല്ല ഇജാബത്ത് ചെയ്യുന്നവൻ. ചോദ്യം 3. റുഷുദുൻ എന്നതിൻ്റെ വാക്കർത്ഥം വിവേകം, തൻ്റെടം എന്നൊക്കെയാണല്ലോ, അതിൻ്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ എ റഹ്മത്ത്, ഓപ്ഷൻ ബി ഹിദായത്ത്, ഓപ്ഷൻ സി വിനയം.

0: ഒരിക്കലേയും ഒരാൾ ഒരു ആനക്കോട്ടയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ആനക്കോട്ടകൾ, ആനകൾ ഒരുപാടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആനകൾ വസിക്കുന്ന ആ കോട്ടയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ആനകളെ കൂട്ടിലിട്ടതായി അദ്ദേഹം കാണുന്നില്ല, പൊതുവെ നമ്മളും കാണില്ലല്ലോ. മാത്രമല്ല ചങ്ങലയിൽ ബന്ധിച്ചിട്ടുമില്ല ആനകളെ. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ കണ്ട സമയത്ത് ചിന്തിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം കാണുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആ ആനകൾ പുറത്തു പോകാതിരിക്കാൻ ഒരു ചെറിയൊരു കയറുകൊണ്ട് മാത്രമാണ് അവറ്റകളുടെ കാല് ഒന്ന് ബന്ധിച്ചിട്ടുള്ളത്. അപ്പം അയാൾ ചിന്തിക്കണേ എന്തുകൊണ്ടാണ് ഇപ്പം ഈ ആനകൾ ഇത്രയും ശക്തിയും കരുത്തും വലുപ്പമൊക്കെ ഉള്ള ആനകൾ
1: ഒരു
0: ചെറിയ കയർ പൊട്ടിക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണല്ലോ. ഒരു ആനയോട് ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണില്ല, സത്യത്തിൽ രക്ഷപ്പെടാൻ ആർക്കായാലും ബോധ്യമുണ്ടാവും, സ്വാതന്ത്ര്യമാണല്ലോ എല്ലാവരും കൊതിക്കുന്നത്. അപ്പോൾ അവക്കത് എളുപ്പം കഴിയും, പക്ഷെ ആരും ചെയ്യുന്നില്ല, അതിന് പരിശ്രമിക്കുന്നില്ല. അപ്പം എന്താണ് അതിന് കാരണം എന്നറിയാൻ അയാൾക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആനപ്പാപ്പാനോട് ഇയാളെ ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് ഈ ആനകൾ ഇങ്ങനെ വളരെ ചെറിയൊരു കയറിനെ ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇപ്പോഴും ഈ ആനക്കോട്ടയിൽ തുടരുന്നത്, എന്താണ് പൊട്ടിച്ച അവറ്റകൾ പോകാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ആനപ്പാപ്പാൻ കൊടുക്കുന്ന മറുപടിയാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ ആന കുട്ടിയായിരുന്നത് മുതൽ, വലിയ ശക്തിയൊന്നും ഇല്ലാതെ കുട്ടിയായിരുന്നത് മുതൽ ഇതേ വലിപ്പമുള്ളൊരു കയറിലാണ് ആനയെ ബന്ധിച്ചിരുന്നത്. അപ്പൊ ആ പ്രായത്തിൽ ആനകളെ തളക്കാൻ ഇത് മതിയായിരുന്നു, അവറ്റകളെ കെട്ടിയിടാൻ ഇത് മതിയായിരുന്നു. പക്ഷേ ഇവര് വളരുമ്പോ ഇവറ്റകളുടെ വിചാരം ആ കയർ ഇപ്പോഴും അതേ ബലമുണ്ട് എന്നാണ്. ആ കയറിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കാനുള്ള ഒരു ശ്രമം ചെയ്യുന്നില്ല, അവർ നടത്തുന്നില്ല.
1: പൊട്ടിക്കാനുള്ള ശക്തി എനിക്ക് വന്നെന്ന് വരെ ആനക്ക്
0: തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോ തന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് കാലാകാലം അവിടെ ഇങ്ങനെ തളച്ചിടപ്പെടുന്ന ആനകളെയാണ് ആനക്കോട്ടയിൽ അയാൾ കാണുന്നത്. അപ്പൊ ഇതാണ് ചെറിയൊരു കഥ ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ളത്. സത്യത്തിൽ
1: ഒരുപാട്
0: ജീവിതത്തിലേക്ക് എടുത്തു വെക്കാവുന്ന കുറേ മെസ്സേജുകൾ
1: അതിലുണ്ട്.
0: എന്താന്ന് വെച്ചാല് നമ്മളിങ്ങനെ പലപ്പോഴും നമ്മള് നമ്മുടേതായ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ ഒക്കെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കടന്നു കറങ്ങുകയാണ്. അവിടെ നിന്നൊന്ന് അതൊന്ന് പൊട്ടിച്ച് പുറത്തിറങ്ങാനുള്ള ശക്തിയൊക്കെ നമുക്കുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ ഇപ്പോഴും ആ കയറ് എന്തോ വലിയ കയറാണ്.
1: അതെ, നമ്മളൊരുപാട് പഠിച്ച് മാറി, അല്ലെങ്കിൽ സാന്ദർഭികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു ഇട്ടാവട്ടത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ്.
0: അതെ അതെ, ഏതായാലും പിന്നെ അത്തരത്തിൽ നമുക്കൊക്കെ നമ്മുടെ പിന്നെ ചുറ്റുപാടിലുള്ള ചില പ്രതിസന്ധികളെ, ചില പ്രയാസങ്ങളൊക്കെ ബുദ്ധിപൂർവം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക, വലിയ പുരോഗതിയിലേക്ക്. പഠനരംഗത്ത് അങ്ങനെയാണ്, നേരത്തെ പറഞ്ഞ കുടുംബരംഗത്ത് അങ്ങനെയാണ്, അതുപോലെ ജോലിയുടെ വിഷയത്തിലൊക്കെ അങ്ങനെയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോഴുള്ള നമ്മളെ കെട്ടിയിടപ്പെട്ട ഏതോ ചില കയറുകളെ ഒന്ന് പൊട്ടിക്കേണ്ടി വരും
1: അല്ലേ.
0: അത് ശരിയായ കയർ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലരൊക്കെ മതത്തെ ഒരു പിന്നെ ബലാത്കാരമായി, അല്ലെങ്കിൽ അതൊരു പ്രതിസന്ധിയായിട്ട് അങ്ങനെയല്ല. ഏറ്റവും പിന്നെ നമുക്കുള്ള ചില പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയൊക്കെ, നമ്മൾ പ്രതിസന്ധിയാണെന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള പരിശ്രമം നടത്തിക്കഴിഞ്ഞാൽ, പ്രാർത്ഥനയോടുകൂടി നടത്തിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ താണ്ടാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്.
1: അപ്പോൾ കുടുംബ രംഗത്തൊക്കെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ശരിക്കും.
0: അതെ,
1: അപ്പോൾ ഭാര്യമാര് ഭർത്താക്കന്മാർ അവരങ്ങനെ ഒരു ഡിസ്റ്റൻസ്, ചില പ്രായമുള്ളവരങ്ങനെ ഡിസ്റ്റൻസിലാണ് അവരുണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറിയിട്ട് ഒന്ന് അടുത്ത് പോയിരുന്ന് കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പ്രായമുള്ളവരൊക്കെ ഒന്ന് ശ്രമിച്ചാൽ ഭർത്താക്കന്മാർക്കും വലിയ സന്തോഷമാവും. ഭർത്താക്കന്മാരും തന്നെ അവരടുത്തേക്ക് ഒന്ന് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതും വലിയൊരു സന്തോഷം. അപ്പോൾ ചിലതൊക്കെ നമ്മളൊന്ന് പൊട്ടിക്കണം ആ എന്നേന അതിലും പറയാനുള്ളത്.
0: അതെ അതെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട്

0: സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഇപ്പോൾ അവസരങ്ങൾ പാഴാക്കരുത് ഭാഗം രണ്ട്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മക്കുള്ള അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത്, അത് പാഴാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗപ്രവേശനത്തെ അത് ബാധിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. സഹോദരങ്ങളെ, ഏതൊരു നന്മക്കും അവസരങ്ങളുണ്ടോ അത് ചെയ്യുന്ന ആളുകളിൽ ഞാനും നിങ്ങളുണ്ടാവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്തഅത്തഫിക്കുൽ ലിഷയിൻ, ഏതൊരു കാര്യത്തിലും നിങ്ങൾ സാവകാശം കാണിച്ചോളൂ, ഇല്ലാ ഫി അമലിൽ ആഖിറ, പരലോകത്തിൻ്റെ വിഷയത്തിലൊഴികെ. ദുനിയാവിൽ നമ്മളൊരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കുന്ന വിഷയത്തിലൊക്കെ, ഏതായിക്കോട്ടെ, ഒരു ജോലി നോക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഒരു പഠിക്കാനുള്ള മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഏതൊരു കാര്യത്തിലും നിങ്ങൾ സാവകാശം കാണിച്ചോളൂ, പക്ഷേ പരലോകത്ത് സ്വർഗം കിട്ടുന്ന കാര്യത്തിൽ നിങ്ങളൊരിക്കലും സാവകാശം കാണിക്കരുത്, അതിൽ നേടിയെടുക്കാനുള്ളതൊക്കെ നിങ്ങൾ വേഗത്തിൽ തന്നെ നേടിയെടുക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വസ്സാബിഖൂന അസ്സാബിഖൂൻ, മുന്നേറുന്ന ആളുകൾ എപ്പോഴും മുന്നിൽ തന്നെയായിരിക്കും. ഇഹലോകത്ത് നന്മകൾ ചെയ്ത് മുന്നേറിയ ആളുകൾ പരലോകത്ത് സ്വർഗത്തിലേക്ക് കടക്കാനും അവർ മുന്നിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സഹാബികൾ അപ്രകാരമായിരുന്നു. സച്ചരിതരായ മുൻഗാമികളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളുകളായിരുന്നു അവരെന്ന് നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ ഉമർ അലി അള്ളാഹു അൻഹു പറയുകയാണ്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അന തസദ്ദഖ, ഒരിക്കൽ പ്രവാചകൻ ഞങ്ങളുടെ മുന്നിൽ വന്നു നിന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ദാനധർമ്മം ചെയ്യൂ എന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. ആ സമയത്ത് എൻ്റെ അടുക്കൽ ധാരാളം പണമുണ്ടായിരുന്നു, ധാരാളം സമ്പത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്, അല്യവും അസ്ബിഖ് അബൂബക്കർ, ഇന്ന് ഞാൻ അബൂബക്കറിനെ മറികടക്കും, അബൂബക്കറിനെ ഞാൻ എന്തായാലും ഇന്ന് ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ ഞാൻ തോൽപ്പിക്കും, ഞാൻ സ്വർഗം വാങ്ങും എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ഇന്നെനിക്ക് മറികടക്കാൻ സാധിച്ചാൽ അബൂബക്കറിനെ ഞാൻ തോൽപ്പിക്കും, അങ്ങനെ ധാരാളം സമ്പത്തുള്ള ഞാൻ എൻ്റെ പണത്തിൻ്റെ പകുതിയും എടുത്ത്, എനിക്ക് എത്രത്തോളം സമ്പത്തുണ്ടായിരുന്നോ എൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതി ഭാഗമെടുത്ത് പ്രവാചകൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ബഖൈത ലി അഹ്ലിക, ഉമറേ, നിന്റെ കുടുംബത്തിൽ നീ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞു, മിസ്ലുഹു, പ്രവാചകൻ ഞാനിതാ കൊണ്ടുവന്നിട്ടില്ലേ, ഇതിൻ്റെ ഒരു ബാക്കി പകുതി അവിടെ മാറ്റിവെച്ചിട്ടുണ്ട്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നു വരികയാണ് പ്രവാചകൻ്റെ അടുക്കിലേക്ക്. അല്ലാഹു റസൂലിൻ്റെ അടുക്കിലേക്ക് തൻ്റെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും ദാനം ചെയ്തു. റസൂൽ ചോദിച്ചു, മാ ബഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, അബൂബക്കറെ, നീ എന്താണ് നിന്റെ വീട്ടിൽ ബാക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും മാത്രമാണ് ഞാനവിടെ ബാക്കി വെച്ചിട്ടുള്ളത്, ഇനിയൊന്നും എൻ്റെ വീട്ടിലില്ല പ്രവാചകരെ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ നോക്കിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് പിന്നീട് പറയുന്നുണ്ട്, ലാ ഉസാബിഖു ഇലാ ഷൈഇൻ അബദ, ഒരു കാര്യത്തിലും അദ്ദേഹത്തെ എനിക്ക് തോൽപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ട് പറയാം, സഹോദരങ്ങളെ, സ്വർഗം അതായിരുന്നു അവരുടെ ലക്ഷ്യം. സ്വർഗത്തിനു വേണ്ടി ഏതൊരു നന്മ ചെയ്യും.

0: ും എന്തിനും അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ അറാബിയായ ഒരു വ്യക്തി പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്, ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചു, ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി, അയാൾ മുസ്ലിമായി. അയാൾ പറഞ്ഞു, റസൂലേ, അഹാജിറു മഅക, എനിക്ക് താങ്കളുടെ കൂടെ ഹിജറ പോരണം റസൂലേ. അങ്ങനെ പ്രവാചകന്റെ കൂടെ ഹിജറ പോയി. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിൽ അയാൾ പങ്കെടുത്തു. അങ്ങനെ ആ യുദ്ധം വിജയിച്ചു. യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്വത്ത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീതിച്ച് നൽകുന്ന സമയത്ത് അയാളെ കാണാനില്ല. ചില ആളുകൾ അത് വാങ്ങിയിട്ട് ഞങ്ങൾ കൊടുക്കാം റസൂലേ എന്ന് പറഞ്ഞിട്ട് അത് അവർ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവരിങ്ങനെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഒട്ടകത്തെ മേയ്ക്കാൻ പോയതായിരുന്നു. അദ്ദേഹത്തെ കണ്ടെത്തി. അയാൾക്ക് വിധിച്ച ആ സമ്പത്ത് അയാൾക്ക് കൈമാറിയപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, മഹാദ, ഇതെന്താണ്? അവർ പറഞ്ഞു, ഖിസ്മുൻ ഖിസ്മഹു ലക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഞങ്ങളുടെ പ്രവാചകൻ താങ്കൾക്ക് നൽകാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്, താങ്കളുടെ വിഹിതമാണ്. അദ്ദേഹം അത് വാങ്ങി. എന്നിട്ട് അള്ളാഹുന്റെ റസൂലിന്റെ അടുക്കിലേക്ക് പോയി. നേരെ പ്രവാചകന്റെ അടുക്കിലേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് അള്ളാഹുന്റെ പ്രവാചകൻ, മഹാദ, ഇതെന്താണ്? അപ്പൊ പ്രവാചകനും പറഞ്ഞു, ഖസം തുഹുലക്ക, ഇത് ഞാൻ നിനക്ക് വേണ്ടി വീതിച്ച ഒരു വിഹിതമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, മാ അലഹാദത്തബിഅതുകയാ റസൂലല്ലാഹ, അള്ളാഹുന്റെ പ്രവാചകരെ, ഇതിനു വേണ്ടി അല്ലട്ടോ ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്, ഈ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്. വലാക്കിന്നി ഇത്തബഅതുക അല അൻ അം അർമാ ഹാഹുന, തൻ്റെ കഴുത്തിലേക്ക് അദ്ദേഹം വിരലി ചൂണ്ടിയിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതാ എൻ്റെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു അമ്പ് കൊള്ളണം. ശത്രുക്കൾക്കെതിരെ താങ്കളുടെ കൂടെ യുദ്ധം ചെയ്തിട്ട് ഒരു അമ്പെൻ്റെ കഴുത്തിലൂടെ തറച്ചു കയറണം. അങ്ങനെ ഫഅദ്ഖുലുൽ ജന്ന, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് സാധിക്കണം. അതിനാണ് റസൂലെ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അള്ളാഹുന്റെ പ്രവാചകൻ ഇത് കേട്ടപ്പോൾ പറയുന്നുണ്ട്, ഇൻ തസദ്ദഖല്ലാഹു യസ്ദഖ്, അള്ളാഹുവിനെ സാക്ഷിയാക്കി സത്യസന്ധമായാണ് നീ ഇത് പറഞ്ഞത് എങ്കിൽ അള്ളാഹു നിനക്കതിനുള്ള അവസരം തീർച്ചയായും നൽകുമെന്ന് റസൂലുള്ള പറയുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞു, അടുത്തൊരു യുദ്ധം വന്നു. ആ യുദ്ധത്തിലതാ കുറേ ആളുകൾ ഇങ്ങനെ ഷഹീദായി കിടക്കുന്നു. ആ കൂട്ടത്തിൽ ഇയാളുടെ മുഖച്ചായുള്ള ഒരാളെ റസൂലിൽ കാണാനിടയായി. സ്വഹാബത്തിനോട് പ്രവാചകൻ ചോദിക്കുകയാണ്, അഹുവഹുവ, ആ അന്ന് കണ്ട, അന്ന് എന്നോട് അങ്ങനെ സംസാരിച്ച വ്യക്തിയാണ് അയാൾ. അപ്പോൾ മുഖത്തുള്ള രക്തമൊക്കെ തുടച്ചു നീക്കിയിട്ട് അയാളാണെന്ന് ഉറപ്പിച്ചിട്ട് സ്വഹാബത്ത് പറയുകയാണ്, നഅം യാ റസൂലല്ലാഹ്, അതെ, ആ സ്വഹാബി തന്നെയാണ് പ്രവാചകരെ. അത് റസൂലുള്ളാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തൻ്റെ ജുബ്ബയിൽ കഫൻ ചെയ്യുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുമ്മ ഹാദാ അബ്ദുക, അള്ളാഹുവേ, ഇതാ നിന്റെ നല്ലൊരു അടിമ, നിന്റെ ഒരു നല്ല അടിമയാണ് റബ്ബേ. ഖറജ മുഹാജിറൻ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ വന്ന ഒരു അടിമ. വഖുതില ഷഹീദ്, അള്ളാഹുവേ, നിന്റെ മാർഗത്തിലെ രക്തസാക്ഷിയായ വ്യക്തിയാണ്. അന ഷഹീദുൻ അലാ ദാലിക, ഞാനതിന് സാക്ഷിയുമാണ് റബ്ബേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സ്വർഗമായിരുന്നു സഹോദരങ്ങളെ അവരുടെ എല്ലാവരുടെയും പ്രധാന ലക്ഷ്യം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് ഒരാൾ വന്നുകൊണ്ട് കവിത പാടുന്ന രീതിയിൽ പറയുന്നുണ്ട്, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഉമറേ, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും നീ വസ്ത്രം കൊടുക്ക്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഞാൻ നിനക്ക് വസ്ത്രം തന്നില്ലെങ്കിലോ നീ എന്നെ എന്തു ചെയ്യും? അയാൾ അടുത്ത വരി പാടാൻ തുടങ്ങി, ഞാനിവിടെ നിന്ന് പോകും ഉമറേ. ഉമർ വീണ്ടും പറഞ്ഞു, നീ പോയാൽ എനിക്കെന്താ, ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം പറഞ്ഞു, ഉമറേ, ഞാനിവിടെ വന്നതും വസ്ത്രം ചോദിച്ചതും ഞാൻ പോയാൽ താങ്കൾക്കെന്താണെന്ന് താങ്കൾ ചോദിച്ചതും നാളെ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. ഇമ്മാ ഇലന്നാരി വ ഇമ്മാ ഇലൽ ജന്ന, ഇനി താങ്കളുടെ കയ്യിൽ ഇല്ലാതിരുന്നിട്ടാണ് താങ്കൾ തരാതിരുന്നത് എങ്കിൽ താങ്കൾക്ക് സ്വർഗമായിരിക്കും. ഇനി അതല്ല, താങ്കളുടെ കയ്യിൽ ഉണ്ടായിട്ട് താങ്കൾ തരാത്തതാണ് എങ്കിൽ ഉമറേ, താങ്കൾക്ക് നരകമായിരിക്കും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടെ നിന്ന് കരയുകയാണ്. അവിടെ വെച്ച് തൻ്റെ വസ്ത്രം അഴിച്ച് തൻ്റെ ഭൃത്യനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ അയാൾക്ക് ധരിക്കാനിതാ എൻ്റെ വസ്ത്രമുണ്ട്, അത് അയാൾക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വസ്ത്രം ഉമർ റളിയല്ലാഹു അൻഹു ആ ഭൃത്യനെ ഏൽപ്പിച്ചു. സഹോദരങ്ങളെ, ചോദിക്കാനും പറയാനും ഒരു അവസരം കിട്ടിയപ്പോൾ, ഓർമ്മിപ്പിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ, എനിക്ക് സ്വർഗം വേണമെന്ന് പറഞ്ഞ ആ സ്വഹാബികൾ ചോദിക്കുന്ന ചോദ്യമായിരിക്കണം, അവരുടെ ചിന്തയായിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. സഹോദരങ്ങളെ, നമ്മളെപ്പോഴെങ്കിലും അള്ളാഹുവിനോട് സ്വർഗ്ഗധരണയല്ല എന്ന് ചോദിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇദാ സഅൽതല്ലാ, നിങ്ങൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഫസ്അലു ലഹുൽ ഫിർദൗസ്, നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് എന്നെ ചോദിക്കണം. സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കണം, അതാണ് സ്വർഗത്തിൻ്റെ ഉന്നത ഭാഗം. അതുകൊണ്ട് അത് തന്നെ നിങ്ങൾ ചോദിക്കണം. ആ ഒരു ജന്നാത്തുൽ ഫിർദൗസ് നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അവസരങ്ങൾ പാഴാക്കരുത്, രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ, സൂറത്ത് നഹ്ലിലെ 85-ാമത്തെ വചനമാണ് ഇന്ന് നാം മനപ്പാഠമാക്കുന്നത്. നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 85-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യം 81-ാമത്തെ വചനം മുതൽ നമുക്കൊന്ന് പാരായണം ചെയ്യാം.

ഫലായു ഖഫഫു അൻഹും

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 85-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമ്മോടൊപ്പം ഇതുവരെ സ്റ്റുഡിയോയിൽ ചേർന്നത് ജാഫർ സലഫി.
2: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
3: hello@peaceradio.com phone 902-0840-840 www.peaceradio.com
2: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു. അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും നല്ല തീരുമാനങ്ങളും.
4: പീസ് റേഡിയോ നുറുങ്ങുകൾ വസ്ത്രവും ഭക്ഷണവും ഉൾപ്പെടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ ചിഹ്നങ്ങളെ വർഗീയ ധ്രുവീകരണത്തിനായി ഉപയോഗിക്കുന്ന ആധുനിക കാലത്ത് ആൺ പെൺ ഭേദമില്ലാത്ത വസ്ത്രം മാനവവിരുദ്ധം മതവിരുദ്ധം എന്ന പ്രസക്തമായ രചനയാണ് നുറുങ്ങുകളിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് ഷെഫീഖ് വണ്ടൂർ.
5: ആൺ പെൺ ഭേദമില്ലാത്ത വസ്ത്രം മാനവവിരുദ്ധം മതവിരുദ്ധം. രചന അബ്ദുൽ മാലിക് സലഫി. പുരുഷനും സ്ത്രീയും രണ്ട് ഭിന്ന ലിംഗങ്ങളാണ്. അവയെ ഒന്നാക്കാനുള്ള ശ്രമം പ്രകൃതിവിരുദ്ധവും മതവിരുദ്ധവുമാണ്. ചിന്ത, വികാരം, വസ്ത്രം, ശരീരം തുടങ്ങിയവയിലെല്ലാം സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് സാമാന്യബുദ്ധിയുള്ള ആരും സമ്മതിക്കുന്നതാണ്. അള്ളാഹു പറഞ്ഞു, ആണ് പെണ്ണിനെപ്പോലെയല്ല. വിശുദ്ധ ഖുർആൻ 3:36. അതേസമയം ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരേ വസ്ത്രം സ്കൂളിൽ നിർബന്ധമാക്കുന്ന രീതി തീർത്തും ബുദ്ധിശൂന്യവും അതിലുപരി മതവിരുദ്ധവുമാണ്. മാത്രവുമല്ല, അത് സ്ത്രീവിരുദ്ധവുമാണ്. കാരണം സ്ത്രീയുടെ അസ്തിത്വത്തെ അത് ചോദ്യം ചെയ്യുന്നുണ്ട്. ബാലുശ്ശേരി സ്കൂളിലെ വിവാദ നടപടിക്കെതിരിൽ മാനവിക ബോധവും മതബോധവുമുള്ള സർവമനുഷ്യരും പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. മതനിരാസ പ്രക്രിയ കുറച്ചു കാലമായി വിദ്യാലയങ്ങൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം അത് ഗോപ്യമായിരുന്നെങ്കിൽ ഇന്നത് പരസ്യമാവാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനെതിരിൽ സർവമതക്കാരും പ്രതികരിക്കണം. കുടുംബമെന്ന മനോഹര സംവിധാനത്തെ തകർക്കാനും സമൂഹത്തിൽ ലൈംഗികതയെ വ്യാപിപ്പിക്കാനുമുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണിത്. വരും തലമുറയെ നശിപ്പിക്കുന്ന പ്രവർത്തനമാണിത്. അതിനാൽ ഇത് സാമൂഹ്യ വിരുദ്ധം കൂടിയാണ്. ബാലുശ്ശേരിയിൽ നടന്ന പരിപാടിയുടെ പോസ്റ്റർ തന്നെ ഈ ആശയത്തിനെതിരാണ് എന്നതാണ് ഏറെ കൗതുകം. മന്ത്രിയായ സ്ത്രീയും MLA പുരുഷനും ഒരുപോലെയല്ല വസ്ത്രം ധരിച്ചിട്ടുള്ളത്. പുരുഷനെപ്പോലെ പെണ്ണ് വസ്ത്രം ധരിച്ചാൽ പെണ്ണ് ആണാകുമെന്നും അതോടെ സമൂഹത്തിൽ നിന്ന് പീഡന വാർത്തകൾ അപ്രത്യക്ഷമാകും എന്നതുമാണ് ഇവർ കരുതുന്നതെങ്കിൽ, ഇവരേക്കാൾ തലയിൽ ആൾതാമസം കുറഞ്ഞവർ ലോകത്ത് വേറെയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനാൽ ബാലുശ്ശേരി സ്കൂളിൽ മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച ഈ ഏർപ്പാടിനെതിരിൽ ശക്തമായ പ്രതികരണം ഉയർന്നേ മതിയാവൂ. വിദ്യാഭ്യാസം സംസ്കാരത്തിനാണ്, സംസ്കാരശൂന്യതക്കല്ല.
4: നിങ്ങൾ കേട്ടത് നുറുങ്ങുകൾ. ആൺ പെൺ ഭേദമില്ലാത്ത വസ്ത്രം മാനവവിരുദ്ധം മതവിരുദ്ധം. അബ്ദുൽ മാലിക് സലഫിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് ഷെഫീഖ് വണ്ടൂർ.
6: പീസ് റേഡിയോ ശ്രോതാക്കളിന് കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തു സബയിലെ 46-ാം വചനം. നിഷ്കളങ്കരാവുക. പ്രവാചകന്മാരെ നിഷേധിച്ചവർ സ്വന്തം ഇച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് നിഷേധിച്ചത്. പ്രവാചകൻ മാരണക്കാരനോ ഭ്രാന്തനോ അല്ല. ഈ ഭാഗം വിശദീകരിക്കുന്നത് ജാസിൽ ജാഫർ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, സൂറത്തു സബയിലെ 44, 45 എന്നീ ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാഅല്ലാ ഇന്ന് 46, 47 ആയത്തുകളാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി 46-ാമത്തെ ആയത്ത് നമുക്കൊന്ന് പാരായണം ചെയ്യാം.

واحدة أن تقوموا لله مثنى وفرادى ثم تتفكروا.

ആയത്തിൻ്റെ സാരം, നീ പറയുക, ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ, അല്ലാഹുവിനു വേണ്ടി നിങ്ങൾ ഈ രണ്ട് പേരെയോ ഒറ്റയായോ നിൽക്കുകയും എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യണമെന്ന്. നിങ്ങളുടെ കൂട്ടുകാരന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു ഭ്രാന്തുമില്ല, ഭയങ്കരമായ ശിക്ഷയുടെ മുമ്പിൽ നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ മാത്രമാകുന്നു അദ്ദേഹം. കുൽ എന്ന കൽപ്പന ക്രിയ കൊണ്ടാണ് ആയത്ത് ആരംഭിച്ചിട്ടുള്ളത്. കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിയെ താങ്കൾ പറയണം എന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിലുള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട് ബാധ്യതയുണ്ട്. പിന്നീട് എന്തിനാണ് കുൽ എന്നിവിടെ കൽപ്പനാസ്വരത്തിൽ ഒരു ക്രിയ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, നീ പറയണം എന്ന് പറഞ്ഞതിന് ശേഷം എന്താണോ പറയാൻ പോകുന്നത്, കുൽ എന്ന വാക്കിന് ശേഷം എന്തൊരാശയമാണോ പറയുന്നത്, ആ ആശയത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇനി പറയാൻ പോകുന്ന വിഷയം അതീവ പ്രാധാന്യമുള്ളതാണ്, അതീവ ഗൗരവമുള്ളതാണ് എന്നതിലേക്കുള്ള സൂചനയാണ് കുൽ എന്ന ക്രിയ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുൽ നബിയെ താങ്കൾ പറയുക. ഈ ആയത്ത് പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം

0: എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ കൽപ്പിച്ചിട്ടുണ്ടാവുക എന്ന ഒരു തഷവൂക്ക്, ഒരു ആഗ്രഹം, അത് മനസ്സിലാക്കണം, എന്ത് കാര്യമായിരിക്കും എന്നിങ്ങനെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള വാചകം കൊണ്ടാണ് ആയത്ത് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നമാ അഇദുകും ബിവാഹിദ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഉപദേശിക്കാനുള്ളത്, ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങൾക്ക് നസീഹത്തായി നൽകാനുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം എന്ന അർത്ഥമാണ് ലഭിക്കുക. അഇദുകും, ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു, ബിവാഹിദത്തിൻ, ഒരു കാര്യം കൊണ്ട്, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു, അതുമാത്രമാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത് എന്നാണ് ആദ്യത്തെ ആ ആയത്തിൻ്റെ ഭാഗത്തിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദ, ഒരൊറ്റ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ, പരിഹാസങ്ങളും കുത്തുവാക്കുകളുമെല്ലാം പറഞ്ഞ് നബിയിൽ നിന്ന് ആളുകളെ എങ്ങനെയൊക്കെ അകറ്റാൻ സാധിക്കുമോ അതിനുള്ള എല്ലാ വഴിയും മക്കയിലെ മുശ്രിക്കുകൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എന്നാണ്. നിങ്ങൾ ഇത്രയെല്ലാം പറഞ്ഞിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ വിഷയമാണ്. ഇത് കേൾക്കുന്ന കേൾവിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒരു കാര്യം എന്ന് അറിയേണ്ടതുണ്ടല്ലോ. കാരണം ഒരു കാര്യം മാത്രമാണ് പറയുക എന്ന് പറയുമ്പോൾ അത് അതീവ ഗൗരവമുള്ളതായിരിക്കും, ശ്രദ്ധിക്കേണ്ടതായിരിക്കും, പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിരിക്കും. അങ്ങനെ മക്കാ മുശ്രിക്കുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനും വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ്റെ ഉപദേശത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന, വിദൂരമായി നിൽക്കുന്ന ആ ഒരു ധാർഷ്ട്യ സ്വഭാവമുള്ള മുശ്രിക്കുകളെ അവരെ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നബിയോട് പറയാൻ പറയുന്നത്, ഇന്നമാ അഇദുകും ബിവാഹിദ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്. എന്താണ് ആ കാര്യം? അൻതഖൂമു ലില്ലാഹി മസ്നാ വഫുറാദ സുമ്മ തതഫക്കറു. അൻതഖൂമു ലില്ലാ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി ഉത്സാഹത്തോടുകൂടി, സത്യം പിൻപറ്റണം എന്ന ലക്ഷ്യത്തോടുകൂടി നിഷ്കളങ്കമായി നിലകൊള്ളണം. ജനങ്ങൾക്ക് വേണ്ടിയല്ല നിലകൊള്ളേണ്ടത്, സ്വന്തം ദേഹേച്ഛയ്ക്ക് വേണ്ടിയിട്ടല്ല, മറ്റു ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് അല്ലാഹുവിന് വേണ്ടിയിട്ട്, അല്ലാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണം. അതാണ് അൻതഖൂമൂലില്ല. എങ്ങനെയാണ് നിലകൊള്ളേണ്ടത്? മസ്ന, ഈരണ്ട് ഈരണ്ടായിട്ടോ, വഫുറാദ, അതല്ലെങ്കിൽ ഒറ്റക്കായിട്ട്. എന്നിട്ടെന്ത് ചെയ്യണം? സുമ്മ തതഫക്കറു, പിന്നെ നിങ്ങൾ റസൂലിനെക്കുറിച്ച് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയും വത്സിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിഷ്കളങ്കരാവുക, ശേഷം നബിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും നബിയുടെ മഹത്വവും നബിയുടെ സ്വഭാവത്തിൻ്റെ മഹിമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തോടും ഭാര്യമാരോടും എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്നുമെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ആ മനസ്സിലാക്കൽ, ആ ഒരു മഅരിഫത്ത് അവനെ കൊണ്ടെത്തിക്കുക ഇസ്ലാമിൻ്റെ പടിവാതിൽക്കലേക്കാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, സുമ്മ തതഫക്കറു, നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് വീണ്ടും ആ ആശയത്തെ ഉറപ്പിക്കാൻ വേണ്ടി, മാ ബി സാഹിബികും മിൻ ജിന്ന, മക്കയിലെ മുശ്രിക്കുകൾ റസൂലിൽ നിന്ന് അകറ്റാൻ വേണ്ടി അവിടെയുള്ള സാധാരണ പാമര ജനങ്ങളോട് നിത്യവും പറഞ്ഞിരുന്ന ഒരു കളവായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭ്രാന്തനാണ് എന്ന്, നബിക്ക് ബുദ്ധിയില്ല എന്നുമൊക്കെ അവർ പറഞ്ഞിരുന്നു. നഊദു ബില്ല, അല്ലാഹു അത്തരത്തിലുള്ള വർത്തമാനങ്ങളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പറയുന്നത്, മാ ബി സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരനില്ല, മിൻ ജിന്ന, ഭ്രാന്തിൽ നിന്നുള്ള ഒരു അംശം പോലും, ഒരു ലാഞ്ചന പോലും, ഒരു നേരിയ വശം പോലും ഭ്രാന്തിൻ്റേതായിട്ട് നബിക്കില്ല എന്നാണ് അർത്ഥം. മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഫീൻ്റെ അർത്ഥമാണ് ഇല്ല. ബി സ്വാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന്, മിൻ ജിന്ന, ഭ്രാന്തിൽ നിന്ന് യാതൊന്നുമില്ല. സ്വാഹിബ് എന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. മക്കാ മുശ്രിക്കുകളുടെ കൂട്ടുകാരൻ എന്ന് നബിയെ പ്രയോഗിക്കാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തിന് മുമ്പ് നബിയെ അവർ വിശേഷിപ്പിച്ചിരുന്നത് അൽ അമീൻ എന്ന പേരുകൊണ്ടാണ്. യാതൊരാളും അൽ അമീൻ എന്ന് വിളിക്കുന്നതിൽ നിന്ന് ശങ്കിച്ചു നിന്നിട്ടില്ല. എല്ലാ ആളുകളും അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അങ്ങനെ നിങ്ങൾ അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ച നിങ്ങളുടെ കൂട്ടുകാരനായ ആ പ്രവാചകൻ തൻ്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ നിങ്ങൾ ഭ്രാന്തനാണ് എന്ന് വിളിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്ന ഒരു ആശയം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് മാ ബി സ്വാഹിബിക്കും മിൻ ജിന്ന, നിങ്ങളുടെ കൂട്ടുകാരനാണ് പ്രവാചകൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ കൂട്ടുകാരനാണ്, നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയാം, എന്നിട്ടും നിങ്ങൾ കളവ് പറയുകയാണ്, എന്നിട്ടും നിങ്ങൾ ഉൾക്കൊള്ളുന്ന അസത്യം, ആ അസത്യം ജനങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി നിങ്ങൾ ജനങ്ങൾക്കിടയിൽ കുപ്രചരണം നടത്തുകയാണ് എന്ന ആശയം ലഭിക്കാനാണ് മാ ബി സ്വാഹിബിക്കും എന്ന പ്രയോഗം അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നത് ഇൻ ഹുവ ഇല്ലാ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ഷദീദ്. ഇൻ ഹുവ, അവനല്ലാതെയല്ല, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇല്ലാ നദീറുൻ, നിങ്ങൾക്കുള്ള താക്കീതുകാരൻ, ലക്കും നിങ്ങൾക്കുള്ള, എപ്പോഴുള്ള താക്കീതുകാരനാണ്, ബൈന യദൈ അദാബിൻ ഷദീദ്, കഠിനമായ ശിക്ഷക്ക് മുമ്പുള്ള നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ് നബി, അതല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ബൈനയദൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൾക്ക് മുമ്പിൽ നിന്നാണ്, കൈകൾക്ക് മുമ്പിൽ, അതായത് ശിക്ഷ വളരെ അടുത്താണ് എന്നതിനെ സൂചിപ്പിക്കാനാണ് ബൈനയദൈ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് സമാനമായ ആശയം തൻ്റെ ജീവിതത്തിൽ മറ്റൊരിക്കൽ പറഞ്ഞതായി ഹദീസുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാക്കുന്നിൽ കയറുകയും എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയുണ്ടായി, യാ ബനി ഫിഹർ, യാ ബനി ആദി, അങ്ങനെ ഓരോ കൂട്ടത്തെയും വിളിക്കുകയും അവരെല്ലാം ഒരുമിച്ച് കൂടുകയും എത്താൻ സാധിക്കാത്ത ആളുകൾ മറ്റുള്ള ആളുകളെ പറഞ്ഞയക്കുകയും എന്താണ് നബി പറയുന്നത് എന്ന് കേട്ട് ആ സന്ദേശം നമ്മിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പകരമായി ആളുകളെ അയക്കുന്നു. അങ്ങനെ ആളുകളെല്ലാം ഒത്തുകൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചോദ്യം കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഈ കാണുന്ന താഴ്വരയുടെ പിന്നിൽ നിന്ന് ഒരു പറ്റം സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അവിടെ കൂടിയിരുന്ന എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നഅം, അതെ, ഞങ്ങൾ വിശ്വസിക്കും. മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖൻ, താങ്കളിൽ നിന്ന് സത്യസന്ധമല്ലാത്ത ഒന്നും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ട് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. ഈ മറുപടി കേട്ട മാത്രയിൽ നബി അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി, അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഫഇന്നി നദീറുൽ ലകും ബൈന യദൈ അദാബിൻ ഷദീദ്, കഠിനമായ ശിക്ഷ വരാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മുമ്പാകെ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം ചില ആളുകളെ വിറളി പിടിപ്പിച്ചു. അതിൽപ്പെട്ട ആളായിരുന്നു അബൂ ലഹബ്. അബൂ ലഹബ് അവിടെ നിന്ന് ഉറക്കെ പറയുകയാണ്, തബ്ബൻ ലക സാഇറല്യവും, എല്ലാ ദിവസവും നിനക്ക് നാശമുണ്ടാകട്ടെ. അലിഹാദ ജമാഅത്തന, ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? ആ സന്ദർഭത്തിലാണ് തബ്ബത്യദ അബീ ലഹബിൻ വതബ്, അബൂ ലഹബിൻ്റെ ഇരു കൈകളും നശിക്കട്ടെ എന്ന ആയത്ത് അവതീർണമാകുന്നത്. ആയത്തിൻ്റെ ചുരുക്കത്തിലുള്ള ആശയമായി മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥകളും വിശേഷണങ്ങളുമെല്ലാം ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഏതൊരാൾക്കും നബി അല്ലാഹുവിൻ്റെ റിസാലത്തുമായിട്ടാണ് എത്തിയിട്ടുള്ളത്, അല്ലാഹുവിൻ്റെ സന്ദേശവുമായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഖാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നുമെല്ലാം നബിയെക്കുറിച്ച് ആലോചിക്കുന്ന, നബിയെക്കുറിച്ച് ചിന്തിക്കുന്ന, നബിയുടെ ജീവചരിത്രം മനസ്സിലാക്കിയ, നബിയുടെ കാലത്ത് ജീവിച്ച ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ് ആയത്തിൻ്റെ ആശയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പാഠങ്ങൾ ഈ ആയത്തിൽ നിന്നുണ്ട്. ഒന്നാമത്തേത് പ്രബോധകന്മാർക്കുള്ള പാഠമാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഒരുപാട് നബിയെ കുറ്റം പറയുകയും പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും ബത്സിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ പറയുന്നത് ഇന്നമ അഇദുകും ബിവാഹിദ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണെന്നാണ്. അതുകൊണ്ട് പ്രബോധനത്തിൻ്റെ വിഷയത്തിൽ അതീവ ഹിക്മത്തുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരുപാട് ഹിക്മത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രബോധനം നടത്തണം. അവിടെ ഹിക്മത്തില്ലാതെയുള്ള പ്രബോധനമാണ് പലപ്പോഴും ഉപകാരത്തെക്കാളും വലിയ ഉപദ്രവം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹിക്മത്തില്ലാതെ പ്രബോധനം നടത്തുന്ന ആളുകൾ, അവർ ഈ ആയത്തിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ വീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്വഹാബാക്കൾ, അവർ ഇസ്ലാമിലേക്ക് എത്തിപ്പെട്ടത് നബിയുടെ സ്വഹാബത്തിൻ്റെ മഹിമ മൂലമാണ്. അതുകൊണ്ട് പ്രബോധനത്തിൽ അങ്ങേയറ്റത്തെ ഹിക്മത്തുകൾ നമ്മൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാം എന്നത് തീവ്രവാദവും ഭീകരവാദവും പ്രചരിപ്പിക്കുന്ന കുടുസായ മതമാണ് എന്നൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇസ്ലാമിനെ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അവിടെ ഹിക്മത്തുകൾ നമ്മൾ കൃത്യമായി ഉപയോഗിക്കണം. ഹിക്മത്ത് ഉപയോഗിക്കാതെയുള്ള പ്രബോധനമാണ് ഇത്തരത്തിൽ ഇസ്ലാം തീവ്രവാദവും ഭീകരവാദവുമായി ചിത്രീകരിക്കപ്പെടാൻ കാരണമായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രബോധകരെ, ഒരിക്കൽ പോലും നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ നോക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ ഇസ്ലാമിനെക്കുറിച്ച് ഒരാൾ തെറ്റായി ചിന്തിക്കുന്ന അതല്ലെങ്കിൽ വിശകലനം ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പരാജയമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചിട്ടുള്ളതും ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളതിൽ ഹസന, യുക്തി ദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. അതുകൊണ്ട് ഹിക്മത്തുകൾ ഉപയോഗിക്കാനുള്ള പ്രേരണ ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ പ്രീതിയായിരിക്കണം എപ്പോഴും നമ്മുടെ ലക്ഷ്യം. സത്യം മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയ സത്യത്തിൽ നിലകൊള്ളുവാനും നമുക്ക് വേണ്ടത്, നമുക്ക് ഇന്ധനമായി ഉണ്ടാകേണ്ടത് നിഷ്കളങ്കത എന്നു പറയുന്ന വിഷയമാണ്. നിഷ്കപടമായ ഈ ഒരു ലോകത്ത്, കപടമായ ഈ ഒരു ലോകത്ത് നിഷ്കപടമായി നിഷ്കളങ്കരായി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ള വിഷയമാണ്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി സൃഷ്ടികളുടെ പ്രീതിയും ഇഷ്ടവും കയ്യടികളുമൊന്നും ആഗ്രഹിക്കാതെ, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ ഇഷ്ടം മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരാസ്വാദനമുണ്ട്. ആ ആസ്വാദനം നമുക്ക് നുകരാൻ സാധിക്കണം. അത് നുകരാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു സൃഷ്ടിയെയും നമ്മൾ പ്രതിഷ്ഠിക്കാൻ പാടില്ല. ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിച്ച്, അള്ളാഹുവിന് അർപ്പിച്ച് ഒരു സൃഷ്ടിയെയും നമ്മൾ മനസ്സിൽ കാണാതെ പ്രവർത്തിക്കുമ്പോൾ ആ അമലു സ്വാലിഹാത്തിന് നമുക്ക് നേടിത്തരുന്ന ഒരു സമാധാനമുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് നേടിത്തരുന്നൊരു സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷവും ആഹ്ലാദവും ആ ഒരു സൽക്കർമ്മത്തിലൂടെ നമുക്കുണ്ടാകും. അതുകൊണ്ട് നിഷ്കളങ്കരാവുക എന്ന ഒരു പാഠം കൂടി ഈ ആയത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. രണ്ടാമത്തേത് ചിന്തിക്കാൻ വേണ്ടിയുള്ള പ്രേരണയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തക്ക് നല്ല പ്രോത്സാഹനം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഖുർആനിനും സുന്നത്തിനും അനുസൃതമായി നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അനുഗ്രഹങ്ങൾ, അത് മറക്കപ്പെടുന്ന, അതല്ലെങ്കിൽ അനുഗ്രഹത്തോട് ഒരു വെറുപ്പുണ്ടാകുന്ന സാഹചര്യത്തിൽ ആ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തിയും ആ അനുഗ്രഹത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ചിന്തിക്കുന്ന ഒരാളായി നമ്മൾ മാറണം. മുസ്ലിം ഉമ്മത്തിനെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് തിന്മകളുണ്ട്, നമ്മെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മെക്കുറിച്ച് ചിന്തിച്ച് നമ്മെ ശരിപ്പെടുത്തി ശേഷം സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും സമൂഹത്തെ ശരിപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പാഠങ്ങളാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലും അഗണ്യമായ പാഠങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ പാഠങ്ങളെല്ലാം നമുക്ക് പെറുക്കിയെടുക്കാൻ, മുത്തുകൾ ആഴക്കടലിൽ നിന്ന് പെറുക്കിയെടുക്കുന്നത് പോലെ, അത്തരം നല്ല ഗുണപാഠങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് പെറുക്കിയെടുത്ത് ജീവിതത്തോട് ചേർത്ത് വെച്ച് അതിലൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. പറഞ്ഞു വന്നത്, സഞ്ചരിക്കുന്ന ഒരു ഖുർആനായി മാറാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സബായിലെ 46-ാം വചനം, നിഷ്കളങ്കരാവുക എന്ന ഭാഗം വിശദീകരിച്ചത് ജാസിൽ ജാഫർ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ഭിഷഗ്വരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ പാരായണം വശ്യസുന്ദരമായ ഈണത്തിൽ ശ്രോതാക്കളുടെ ഹൃദയം കവരുന്നു. ഹൃദ്യമായ പാരായണത്തിലൂടെ പീസ് റേഡിയോ മധുരം ഖുർആനിലേക്കാണ് ശ്രോതാക്കളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഇന്ന് അൽ ആറാഫിലെ 35 മുതൽ 43 വരെയുള്ള വചനങ്ങളുടെ പാരായണം ശ്രവിക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷേഖ് ഖാലിദ് അൽ ഖഹ്താനി.
4: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ
1: പീസ് റേഡിയോയിൽ. ഇനി നേർരേഖ. മുൻകാലങ്ങളിൽ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത പുലരിവട്ടം പരിപാടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് നേർരേഖ പരിപാടിയിലൂടെ നാം വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവതരണം പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി അജ്മൈന. നമുക്ക് വരുന്ന ഏതൊരു പ്രതിസന്ധിക്ക് പിന്നിലും ചില കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. അതിലൊന്ന് നമ്മുടെ ഭാഗത്തും തന്നെയുള്ള ചില തകരാറുകൾ അതുകൊണ്ട് വരാം. കാരണം ഈ ലോകത്ത് അനേകം ജീവജാലങ്ങളുണ്ട്, മനുഷ്യൻ മാത്രമല്ലല്ലോ. എന്നാൽ മനുഷ്യനുണ്ടായതുപോലെയുള്ള ഒരു പ്രതിസന്ധികൾ മറ്റു ജീവജാലങ്ങൾക്ക് നമ്മൾ കാണുന്നില്ല. അവയെല്ലാം അവയ്ക്ക് നിശ്ചയിച്ച ജീവിതക്രമം അനുസരിച്ചുകൊണ്ടും വഴി അനുസരിച്ചുകൊണ്ടും ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടാത്തത്? അപ്പോൾ നമുക്ക് വന്നു ചേരുന്ന ഏതൊരു പ്രതിസന്ധിയാകട്ടെ, നമ്മുടെ വ്യക്തിപരമാവട്ടെ, അല്ലെങ്കിൽ ഒരു നാടിനാവട്ടെ, ലോകത്ത് മൊത്തത്തിൽ നമ്മൾ കാണുന്ന മാനുഷിക പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏതേതുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ മനുഷ്യൻ്റെ പങ്ക് വലുതാണ്. അതുപോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടകർത്താവായ അള്ളാഹുവിനെക്കുറിച്ച് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതിരിക്കുകയും അവൻ്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വേണ്ടത്ര വില കൽപ്പിക്കുകയോ അതിന് കീഴ്പ്പെടുകയോ ചെയ്യാത്തതും മനുഷ്യൻ്റെ പ്രതിസന്ധികൾക്കുള്ള മറ്റൊരു കാരണമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെയും പരിസരങ്ങളെയും മനസ്സിലാക്കി പെരുമാറാൻ കഴിയാതിരിക്കുന്നതും നമ്മളിലേക്ക് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വന്നെത്തുന്നതിൻ്റെ വഴികളാണ്. ഇവയെല്ലാം തിരിച്ചറിഞ്ഞ് പരിഹരിക്കുവാൻ ഒരു പരിധിവരെ നമുക്ക് സാധിക്കും. അതിനുള്ള ശ്രമങ്ങളെക്കുറിച്ചാണ് ഏതൊരു പ്രതിസന്ധി വന്നാലും നമ്മൾ അന്വേഷിക്കുക. ആ അന്വേഷണങ്ങൾ പലപ്പോഴും ശരിയായ ഒരു വഴിയിലേക്കോ ശരിയായൊരു പരിഹാരത്തിലേക്കോ എത്തിച്ചേരാത്തതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികൾ അതുപോലെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. എന്നാൽ ബുദ്ധിപരമായും അതേപോലെ തന്നെ ശരിയായ ഉപദേശ നിർദ്ദേശങ്ങൾ തേടിയും നമുക്ക് വളരെ സിമ്പിളായി നമ്മുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പരിഹരിച്ച് കളയാൻ നമുക്ക് കഴിയും. പലപ്പോഴും നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്നത് വൈകാരികമായിട്ടാണ്. നമ്മൾ എപ്പോഴും നമ്മളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെയും സമീപിക്കുവാനുള്ള സാധ്യത അങ്ങനെ വൈകാരികമായിട്ട്. അപ്പോഴൊരു വികാരമുണ്ടാകും, ഒരു ദേഷ്യത്തിൻ്റെയോ വിരോധത്തിൻ്റെയോ കോപത്തിൻ്റെയോ എന്തെങ്കിലും ഒരു വികാരമനുസരിച്ചാണ് നമ്മൾ പ്രതികരിക്കുക. ആ പ്രതികരണങ്ങൾ സ്വാഭാവികമായും ആ പ്രതിസന്ധികളെ വർദ്ധിപ്പിക്കാനേ ഉപകരിക്കും. എന്നാൽ വിഷയത്തെ വളരെ വിശാലമായി കണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി അത് പരിഹരിക്കുവാനുള്ള ശരിയായ വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കത് പരിഹരിച്ച് പോകാൻ പറ്റും. എന്നാൽ ഇങ്ങനെയുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷവും പല പ്രതിസന്ധികളും പലരും നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അവിടെയാണ് ചില വശങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത്, എല്ലാം സുഹൃത്തുക്കൾ നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല, ഒരു കാര്യവും നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ നമ്മൾ പറയാം. അള്ളാഹുവിനെ കഴിവുള്ളൂ, അള്ളാഹുവിന് ശക്തിയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ടും നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളിൽ, പല പരിശ്രമത്തിൻ്റെ വഴികളും സ്വീകരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ വ്യാകുലപ്പെടാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കാനെന്ന്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഏതെല്ലാം മേഖലകളിൽ നമ്മൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടോ അത് നല്ലം രക്ഷ തേടുവാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. കുടുംബജീവിതത്തിലും അതേപോലെ തന്നെ വ്യക്തിജീവിതത്തിലും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് നമുക്ക് നമ്മുടെ സ്വഭാവങ്ങൾ. പലപ്പോഴും നമ്മുടെ സ്വഭാവങ്ങളിൽ തകരാറുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ അത് നന്നാക്കിയെടുക്കാനുള്ള നമ്മുടെ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടു പോവുകയാണ്. യഥാർത്ഥത്തിൽ രക്ഷ തേടാൻ വേണ്ടി പറഞ്ഞ

0: കിട്ടുന്നില്ല. അയിന്ന് അള്ളാഹുവെ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവോട് കാവൽ ചോദിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളിൽ ചീത്ത സ്വഭാവങ്ങളുണ്ട്, ചീത്ത പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ ദേഹേച്ഛയുണ്ട്. ഇമാം തുർമുദ് റിപ്പോർട്ട് ചെയ്ത ഹസനായിട്ടുള്ളൊരു ഹദീത്താണ് ഈ വായിക്കപ്പെട്ടത്. അതേപോലെ നോക്കൂ നിങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സംഗതികളും, നമ്മുടെ സംസാരങ്ങളിൽ മോശമായ വർത്തമാനങ്ങൾ, അതേമാതിരി വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ കാണുക, പലപ്പോഴും ഈ പിന്നെ അശ്ലീല സൈറ്റുകളിലൊക്കെ അഡിക്റ്റായ ആളുകളുണ്ട്. അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി അവർ പല മാർഗങ്ങളും സ്വീകരിച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഒരു പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുണ്ട്. അല്ലാഹുമ്മ ഇനി അഊദു ബിക മിൻ ശരരി സംഇ, എൻ്റെ കേൾവിയുടെ ദുരന്തങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഒമിൻ ശരരി ബസ്വരി, എൻ്റെ കാഴ്ചയുടെ ഷെറുകളിൽ നിന്ന്. ഒമിൻ ശരരി ലിസാനി, എൻ്റെ നാവിൻ്റെ ഷെറുകളിൽ നിന്ന്. ഒമിൻ ശരരി കൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ ഷെറുകളിൽ നിന്ന്. ഒമിൻ ശരരി മനിയത്തി, എൻ്റെ മരണത്തിൻ്റെ മായി ബന്ധപ്പെട്ട എൻ്റെ ഷെറുകളിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് എന്ത് ചെയ്യുന്നു, രക്ഷ തേടുന്നു എന്നുള്ളത് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനയാണ്. അതേപോലെ നമ്മൾ കാണുന്ന പല രോഗങ്ങളും, പിന്നെ വെള്ളപ്പാണ്ട് പോലെ, അതല്ലെങ്കിൽ ഭ്രാന്ത് പോലെ പല പകർച്ചവ്യാധികളും നമ്മൾ കാണുന്നു. ഇതൊക്കെ നമ്മളെ ബാധിക്കുമോ എന്ന് നിരന്തരം നമ്മൾ ഭയപ്പെടുന്നുണ്ട്. അതിൻ്റെ സൂക്ഷ്മതകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, വൃത്തി സ്വീകരിക്കുന്നുണ്ട്, കൈ കഴുകുന്നുണ്ട്, പല ആളുകളും മാസ്ക് ധരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത് വരാമല്ലോ. അള്ളാഹുവിൻ്റെ ഒരു കാവൽ ചോദിക്കേണ്ട വിഷയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വന്ന ദുആകളെ നമ്മൾ പഠിക്കുകയും ചൊല്ലുകയും വേണം. അള്ളാഹുമ്മ ഇനി അഊദു ബിക മിനൽ ബറസ്, വെള്ളപ്പാണ്ടിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വൽ ജുനൂൻ, ഭ്രാന്തിൽ നിന്ന്. വൽ ജുദാം വസയ്യിൽ അസ്കാം, മോശപ്പെട്ട രോഗങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് എന്ത് ചെയ്യുന്നു, രക്ഷ ചോദിക്കുന്നു എന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ സനദോടുകൂടെ വന്നൊരു ഹദീസിൽ കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ജീവിതത്തിൻ്റെ മുഴുവൻ പരിശ്രമങ്ങളും എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പട്ടിണി മാറ്റാനും ജീവിത പ്രയാസങ്ങൾ മാറ്റാനും വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു താമസ സ്ഥലം വേണം എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും ഈ രക്ഷതേടലിൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ട കാര്യമാണ്. അല്ലാഹുമ്മ ഇനി അഊദു ബിക മിനൽ ജോർ, വിശപ്പിൽ നിന്ന്. ഫഇന്നഹു ബിഇസല്ലജി, ഏറ്റവും മോശപ്പെട്ടതാണത്. വഅഊദു ബിക മിനൽ ഖിയാന, വഞ്ചനകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. ഫഇന്നഹ ബിഇസത്തിൽ ബിത്താന. അപ്പോൾ ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മളുടെ രക്ഷ തേടാൻ വേണ്ടി പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കുന്നാണ് സൂറത്ത് ഖാഫിലെ 60-ാമത്തെ ആയത്ത്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന്. അപ്പോൾ നടക്കുന്നില്ല, സാധിക്കുന്നില്ല, ശരിയാവുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും അള്ളാഹുവോട് രക്ഷ തേടുവാൻ വേണ്ടി നമുക്ക് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതല്ലേ? ഭീരുത്വത്തിൽ നിന്ന്, അതേപോലെ തന്നെ പിശുക്കിൽ നിന്ന്, അള്ളാഹു മൈനി അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി, പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളാണത്. അപ്പോൾ ഓരോ സംഗതികളിലും നമുക്ക് ഇത്തരം വിഷയങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അസ്ലിഹ്ലി ദീനി അല്ലതിഹു വൈസ്മത്ത് അമ്രി, വാസ്ലിഹ്ലി ദുനിയ അലത്തിഫി ഹാ മആഷി, വാസ്ലിഹ്ലി ആഖിറത്തി അലത്തിഫി ഹാ മആദി. ഏത് കാര്യങ്ങളാണ് സുഹൃത്തുക്കളിൽ ഉൾപ്പെടാത്ത, എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഉപദ്രവങ്ങൾ വരുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നതാണ് പിശാജ്. അള്ളാഹുമ്മ ഇൻ ഉഈദു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് രക്ഷ തേടിയ പ്രാർത്ഥനയാണ് ഉഈദു കുമാ ബി കലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ഷൈത്താനിൻ വഹാമ വ മിൻ കുല്ലി ഐനിൻ ലാമ എന്ന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അപ്പോൾ നബി എന്തെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനകളെല്ലാം പ്രത്യേകം താല്പര്യത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും നിലക്ക് അതിന് ഉത്തരം തരുമെന്നാണ്. മാമിൻ ആബിദിൻ യദുള്ളാഹ ബിദഅവ ലൈസ ഫിഹ ഇസ്മ വല ഖത്തി അറഹം ഇല്ല അതാഹു അല്ലാഹു, അള്ളാഹു അത് നൽകാതിരിക്കില്ല. എന്തായാലും പ്രാർത്ഥിച്ചതിന് ഉത്തരം അള്ളാഹു തരും എന്ന് നമുക്ക് ഉറപ്പ് തരുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പല വഴിക്കും നമ്മൾ ശ്രമിച്ചിട്ട് കിട്ടാത്ത പ്രതിസന്ധികൾ ഇത്തരം രക്ഷതേടലിൽ ഉൾപ്പെട്ടതാണെങ്കിൽ തീർച്ചയായും നമ്മൾ അള്ളാഹുവോട് ആത്മാർത്ഥമായി ഇത് ചോദിക്കുകയും അത് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: മാഷാ അല്ലാ, നേർരേഖ സമാപിക്കുന്നു. സംസാരിച്ചത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. യഥാർത്ഥ നിർഭയത്വം. ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം പറഞ്ഞ സഹോദരന്മാരെ, നിർഭയത്വം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പേടി കൂടാതെ ജീവിക്കുക, ഒന്നിനെയും ഭയക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കുക എന്നത് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. സമൂഹത്തിൽ പലതിനെയും ഭയക്കുന്നവരാണ് പലരും. ചില ആളുകൾക്ക് ചില ജീവികളെ പേടിയാണ്, പട്ടിയെ പേടിക്കുന്നവർ, അതേപോലെ തന്നെ മറ്റു ക്ഷുദ്രജീവികളെ പേടിക്കുന്നവർ, വേറെ ചില ആളുകൾക്കൊക്കെ ചെറിയ ഇഴജന്തുക്കളെ, പാമ്പിനെ പോലുള്ളതിനേക്കാൾ അപ്പുറത്ത് പാറ്റയെപ്പോലെ അതല്ലെങ്കിലുള്ള ചെറിയ ജീവികളെ പോലും പേടിക്കുന്നവരുണ്ട്. വേറെ ചില ആളുകൾക്ക് എന്തെന്നില്ലാത്ത പേടി ഇരുട്ടാകുമ്പോഴുണ്ടാകും. ലൈറ്റ് മൊത്തം പോയി കഴിഞ്ഞാൽ, ആകെ ഇരുട്ടായി കഴിഞ്ഞാൽ അവർക്ക് പേടിയായിരിക്കും. ഒറ്റക്കാകുമ്പോൾ പേടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കള്ളനെ പേടിക്കുന്നവരുണ്ട്, തന്നെ ആരെങ്കിലും കൊല്ലുമോ എന്ന് പേടിക്കുന്നവരുണ്ട്. വ്യത്യസ്ത രൂപത്തിലുള്ള ഭയം മനുഷ്യനെ അലട്ടുന്നുണ്ട്. ഈ ഭയങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായ നിർഭയത്വം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ലോകത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ നാട്ടിൽ നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. നമ്മുടെ രാജ്യത്ത് പോലും ചില സംസ്ഥാനങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക മതവിഭാഗക്കാർക്ക് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നില്ല. അവരുടെ മനസ്സിൽ വല്ലാത്ത പേടിയും ആശങ്കയും ഉണ്ടാകുന്നു. എന്നാൽ യഥാർത്ഥമായ നിർഭയത്വം, പേടിയില്ലാത്ത അവസ്ഥ ആർക്കാണ് കിട്ടുക? അത് നമ്മളെല്ലാവരും നേടിയെടുക്കാൻ ശ്രമിക്കണം. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്ന യഥാർത്ഥ നിർഭയത്വത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ളുൽമ് അക്രമം കടന്നുവരാതിരിക്കുകയും ചെയ്താൽ, ഉലാഇക്കലഹുമുൽ അംന് വഹും മുഹ്തദൂൻ, അത്തരം ആളുകൾക്കാണ് പരിപൂർണമായ നിർഭയത്വമുള്ളത്. അവരാണ് പരിപൂർണമായ നേർമാർഗം കരസ്ഥമാക്കിയ ആളുകൾ. ഈ നിർഭയത്വ ബോധമാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ഒരു മനുഷ്യന് യഥാർത്ഥമായ നിർഭയത്തെ ലഭിക്കുന്നത് അവൻ്റെ വിശ്വാസം നേരെയാകുമ്പോഴാണ്. നിങ്ങൾ നോക്കൂ, ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കിതിനൊരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. യഥാർത്ഥമായ നിർഭയത്വം, ഒന്നിനെയും പേടിയില്ലാത്ത അവസ്ഥ മനുഷ്യർക്കുണ്ടാകുന്നത് അത് അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ആശയം മുറുകെ പിടിക്കുമ്പോൾ മാത്രമാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്കറിയാം, ബനു ഇസ്രായേലിലേക്ക് പറഞ്ഞേക്കപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകൻ അന്നത്തെ സ്വേച്ഛാധിപതിയായിരുന്ന ഫിറൗനിലേക്ക്, ഫറോവയിലേക്ക് ഇസ്ലാമിക പ്രബോധനം നടത്താൻ വേണ്ടി പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അവിടേക്ക് പോകാൻ വേണ്ടി പറയുന്നു. മൂസാ നബിയുടെ ഉള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഫറോവ എന്നുള്ളത്, ഫിറൗൻ എന്നത് സ്വേച്ഛാധിപതിയാണ്, ഒരു നാടിൻ്റെ അധിപനാണ്, ഒരു നാടിൻ്റെ രാജാവാണ്. ആ രാജാവാണെന്ന് മാത്രമല്ല അക്രമിയായ ഒരു രാജാവാണ്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് അത്യുന്നതനായ രക്ഷിതാവ് എന്ന് സ്വയം പ്രഖ്യാപിച്ചവരാണ്. തന്നെ ഒരു ഈ നാട്ടിൽ ജനിച്ച് വളരുന്ന ഒരു ആൺകുട്ടി കൊല്ലും എന്ന് നാട്ടിലുള്ള ഒരു ജ്യോത്സ്യന് പറഞ്ഞപ്പോൾ, ആ നാട്ടിൽ പിന്നീട് പിറന്നു വീഴുന്ന മുഴുവൻ ആൺകുട്ടികളെയും തല്ലിക്കൊല്ല വിധിച്ച, അതിനുവേണ്ടി ആളെ നിശ്ചയിച്ച, അങ്ങനെ ക്രൂരനും നിഷ്ഠൂരനുമായിരുന്ന ഒരു നേതാവാണ്, രാജാവാണ് ഫറോവ എന്നുള്ളത്, ഫിറൗൻ എന്നത്. ആ ഫിറൗനിലേക്ക് പോകുമ്പോൾ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പേടിയുള്ളത് എന്തിനായിരുന്നു? താൻ അവിടെ പോയാൽ നശിപ്പിക്കപ്പെടും എന്ന പേടിയായിരുന്നില്ല യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. മറിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ ഒരു വിക്കുണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ നന്നായി സംസാരിക്കാൻ, വാചകം പൂർണ്ണമാക്കാൻ കഴിയാത്തൊരവസ്ഥാവിശേഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠൻ ഹാറൂനെ കൂടെ നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതല്ലാത്ത ഒരു പേടി അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഫിറൗനിൻ്റെ മടിത്തട്ടിലാണ് വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് താൻ നശിപ്പിക്കപ്പെടുമെന്നുള്ള പേടി ഉണ്ടായിരുന്നില്ല. ഫിറൗൻ എന്നെ എന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന പേടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത് ഇല്ലാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടിയുറച്ച അചഞ്ചലമായ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിറൗൻ്റെ അടുക്കിലേക്ക് പോകാനും അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് ഫിറൗനോട് പറയാനും ആരാണ് രക്ഷിതാവെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുമൊക്കെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധ്യമായിട്ടുണ്ട്. ഈ നിർഭയത്വം അദ്ദേഹത്തിന് കിട്ടിയത് വിശ്വാസം കൊണ്ട് മാത്രമാണ്. പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ തോൽപ്പിക്കാനു വേണ്ടി, പരാജയപ്പെടുത്താനു വേണ്ടി ഫിറൗൻ തന്നെ ഒരു വലിയ ഒരു സദസ്സിനെ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. ജാലവിദ്യക്കാരായ ഒരുപാട് ആളുകളെ ഫിറൗൻ ആ സദസ്സിലേക്ക് കൊണ്ടുവന്ന് മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പരാജയപ്പെടുത്തലായിരുന്നു ലക്ഷ്യം. അവിടെ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പരാജയപ്പെടുത്താനു വേണ്ടി വന്ന ജാലവിദ്യക്കാർ മുഴുവനും ഞങ്ങൾ വിജയിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. വിജയിച്ചു കഴിഞ്ഞാൽ ഫറോവയിൽ നിന്നും ഫിറൗനിൽ നിന്നും അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുമെന്ന ഒരു ചിന്തയും അവർക്കുണ്ടായിരുന്നു. ഇനി അല്ല എങ്കിൽ ഫറോവ തങ്ങളെ നശിപ്പിക്കുമെന്ന പേടിയും അവർക്കുണ്ടായിരുന്നു. മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിക്കൊണ്ട് അവർ ഏറ്റുമുട്ടുന്നു. അവിടെ അള്ളാഹു ഖുർആനിൽ വിശുദ്ധമായിക്കൊണ്ട് ഇക്കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അവർ മൂസാനബിയുടെ എതിർപക്ഷത്തുണ്ടായിരുന്ന ജാലവിദ്യക്കാർ അവരുടെ വടിയും അവരുടെ കയ്യിലുള്ള കയറും എല്ലാം നിലത്തിടുകയും അതെല്ലാം പാമ്പിനെ പോലെ തോന്നിപ്പിക്കുകയും ചെയ്തു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ വടി നിലത്തിട്ടപ്പോൾ അത് യഥാർത്ഥമായ ഒരു പാമ്പാവുകയും ഈ ജാലവിദ്യക്കാരെല്ലാം ഇട്ട പാമ്പിനെ വിഴുങ്ങുകയും ചെയ്തപ്പോൾ ഇത് യഥാർത്ഥമായ പാമ്പാണെന്ന് ജാലവിദ്യക്കാർക്ക് മനസ്സിലാകുന്നു. ജാലവിദ്യക്കാർ കൺകെട്ട് മാത്രമാണ് കാണിച്ചത്. മൂസാനബിയുടെ യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യം ഒരിക്കലും ഒരു ജാലവിദ്യക്കാരനെ കാണിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തോ ഒരു അമാനുഷികതയുണ്ട്, ഇത് ദൈവീകമാണ് എന്നവർക്ക് ബോധ്യമുണ്ടാവുകയാണ്. അങ്ങനെ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിയിൽ അവരെല്ലാം വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്ന സമയത്ത് അവരോട് ഫിറൗന് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫിറൗൻ മൂസയിൽ വിശ്വസിക്കുകയാണോ? എങ്കിൽ നിങ്ങളുടെ കൈകളും നിങ്ങളുടെ കാലുകളും വിപരീത ദിശയിൽ ഞാൻ ഛേദിച്ചു കളയും, നിങ്ങളെ ഞാൻ ക്രൂശിക്കുമെന്ന്, നിങ്ങളെ ഞാൻ കുരിശേറ്റുമെന്ന് ഫിറൗൻ ആ ജാലവിദ്യക്കാരോട് പറയുന്നു. ആ സമയത്ത് ഫിറൗനിൻ്റെ ആളുകളായി വന്നിരുന്ന ആളുകൾ, ഫിറൗൻ തങ്ങളെ നശിപ്പിക്കുമെന്ന് പൂർണ്ണ ബോധമുള്ള ആളുകൾ, അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചപ്പോൾ പറയുന്നത്, ഫഖലി അൻതഖാൽ, നീ നിനക്കിഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക, വിധിച്ചുകൊള്ളുക, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് പരിപൂർണ നിർഭയത്വമുണ്ട്, നീ എന്തു ചെയ്താലും ഞങ്ങൾക്കൊന്നും സംഭവിക്കല്ല, നിർഭയത്വം ഞങ്ങൾക്കുണ്ട് എന്ന് അവിടെ പ്രഖ്യാപിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, ആദ്യം പേടിയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഫറോവ എന്ന ഒരു സ്വേച്ഛാധിപതിയെ എന്തും ചെയ്യുമെന്ന് ഭയന്നിരുന്ന ആളുകൾ വിശ്വാസം ഉള്ളിലേക്ക് വന്നപ്പോൾ അവർക്ക് പരിപൂർണമായ നിർഭയത്വമാണ് ഉണ്ടാകുന്നത്. ഈ നിർഭയത്വം നൽകാൻ ലോകത്ത് ഒന്നിനും സാധ്യമാവുകയില്ല. നമ്മുടെ നാട്ടിൽ നിർഭയത്വത്തിന് വേണ്ടി, മനസ്സമാധാനത്തിന് വേണ്ടി പലതും ചെയ്യുന്ന ആളുകളുണ്ട്. അന്നേരം അത്തരം ആളുകൾക്ക് എന്ത് നിർഭയത്വമാണ് ഉണ്ടാകുന്നത്? തൻ്റെ വീട്, ഈ എല്ലാവിധത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങളിൽ എല്ലാവിധ പ്രൊട്ടക്ഷനുകളും പാലിച്ചുകൊണ്ടൊരു വീടുണ്ടാക്കിയാൽ ആ വീടിനുള്ളിൽ ഒരാൾ സേഫായിരിക്കുമോ? ഒരാളുടെ വീട്ടിൽ ജോലിക്കാരായിക്കൊണ്ട് സെക്യൂരിറ്റി ആയിക്കൊണ്ട് നൂറുകണക്കിന് ആളുകൾ വിന്യസിച്ചാൽ ആ വീട് മുഴുവൻ CCTVയുടെ പിന്നെ നിരീക്ഷണത്തിലായിക്കഴിഞ്ഞാൽ ഒരാൾ നിർഭയത്തിൽ ആകുമോ? തൻ്റെ വാഹനം, അത് എല്ലാവിധ ബുള്ളറ്റ് പ്രൂഫ് വാഹനമായിരുന്നാലും അവൻ രക്ഷപ്പെടുമെന്നുണ്ടോ? ലോകത്ത് എത്ര നേതാക്കൾ, രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വലിയ നേതാക്കന്മാർ, എല്ലാ പ്രൊട്ടക്ഷനും Z+ കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള ആളുകളൊക്കെ വിദൂരത്തു നിന്നൊക്കെ ആരുടെക്ക് വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അവർക്ക് വലിയ പേടിയാണ്. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് പേടി കൊണ്ട് വലിയ വാഹന വ്യൂഹങ്ങൾ തനിക്ക് ചുറ്റും ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന മന്ത്രിമാരെയും നേതാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അധികാരങ്ങൾ ഒരു വ്യക്തിക്ക് നിർഭയത്വം നൽകുന്നില്ല. തനിക്ക് എത്ര അധികാരമുണ്ടാകുമ്പോഴും ആരെങ്കിലുമൊക്കെ തന്നെ കാലുവാരുമോ എന്ന് പേടി അവർക്കുണ്ട്. സമ്പത്തുള്ളവൻ നിർഭയത്വം ഉണ്ടാകുന്നുണ്ടോ? സമ്പത്തുള്ളവന് പ്രൊട്ടക്ഷൻ ആയിക്കൊണ്ട് അവനെ സമ്പത്ത് കൊണ്ട് എന്തും ചെയ്യാം, പക്ഷേ തൻ്റെ സമ്പത്ത് നശിച്ചു പോകുമോ എന്ന്, തൻ്റെ സമ്പത്ത് ആരെങ്കിലും പിടിച്ചെടുക്കുമോ എന്ന്, തന്നെ ആരെങ്കിലും ഇല്ലാതെ കളയുമോ എന്ന് സമ്പന്നർക്ക് പേടി ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ പേടിയെല്ലാം ഇല്ലാതെയാകുന്നത് യഥാർത്ഥമായ വിശ്വാസം ഉള്ളിലുറക്കുമ്പോൾ മാത്രമാണ്. നിരീശ്വരവാദം കൊണ്ടു നടക്കുമ്പോൾ ഒരു ഈശ്വരനുമില്ല എന്ന്, ഒരു ദൈവവുമില്ല എന്ന്, തനിക്കാരുടെയും ഒരു ദൈവത്തിൻ്റെയും ആവശ്യം എനിക്കില്ല എന്ന് പറയുന്ന ആളുകൾ, അത്തരം ആളുകളൊക്കെ അവരെ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമെയിൽ വരുമ്പോൾ പേടിച്ച്, താൻ ഇല്ലാതായി പോകുമെന്ന് പേടിച്ചുകൊണ്ട് പോലീസിനെ വിളിച്ച് എനിക്ക് പ്രൊട്ടക്ഷനെ വേണമെന്ന് ആവശ്യപ്പെടുന്ന വാർത്തകളൊക്കെ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ദൈവനിഷേധം കൊണ്ട് ഒരാൾ നിർഭയനാകുന്നില്ല, അതല്ലെങ്കിൽ ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരുവൻ നിർഭയനാകുന്നില്ല. ഒരുവന്റെ മനസ്സിൽ തനിക്കെന്ത് സംഭവിച്ചാലും അതെല്ലാം എൻ്റെ റബ്ബൻ്റെ നിശ്ചയമാണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന, തനിക്ക് എല്ലാം ചേർന്ന് നൽകാൻ കഴിയുന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഏകനായ റബ്ബാണ് എന്ന് ഉൾക്കൊള്ളുന്ന ഒരുവന് മാത്രമാണ് ആ വിശ്വാസം, ആ നിർഭയത്വം ഉണ്ടാവുക. അഥവാ ഏത് റബ്ബ്, ഏതെങ്കിലും റബ്ബല്ല, ആരെങ്കിലും ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇലാഹ് ഉണ്ടായിട്ട് കാര്യമില്ല, മറിച്ച് എന്നെ സൃഷ്ടിച്ച, എന്നെ നിയന്ത്രിക്കുന്ന, എൻ്റെ കണ്ണുകൾ എനിക്ക് നൽകിയ, എൻ്റെ കാതുകൾ എനിക്ക് നൽകിയ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും എനിക്ക് കൃത്യമായി കൊണ്ട് വിധാനിച്ച, അതിനെ നിയന്ത്രിക്കുന്ന, എന്നെ നന്നായിട്ടറിയാവുന്ന ബോധ്യമുള്ള, എന്നെ സൃഷ്ടിച്ച റബ്ബ് എനിക്ക് എന്തും ചേർന്ന് നൽകാൻ കഴിവുള്ളവനാണ് എന്ന പരിപൂർണ വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഒരാൾ നിർഭയനാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർഭയനായത് ഈ കാരണം കൊണ്ടാണ്. മക്കയിൽ 13 വർഷക്കാലം ആ പ്രവാചകൻ ജീവിച്ചത് തന്നെ ജീവനോടെ കിട്ടിയാൽ അരച്ചു കുടിച്ച് ജ്യൂസാക്കി കുടിക്കാനും മാത്രം വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇടയിലാണ്. ശത്രുക്കളെന്ന് പറഞ്ഞാൽ പ്രവാചകനെ കൊല്ലാനു വേണ്ടി തക്കം പാർത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. മുഹമ്മദിന്റെ തല കൊണ്ട് വന്നാൽ നൂറക്കണക്കിന് ഒട്ടകങ്ങൾ വാഗ്ദാനം ചെയ്തവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ സമ്മാനം കിട്ടാനു വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനു വേണ്ടി പുറപ്പെട്ട ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ പ്രവാചകൻ നിർഭയനായിരുന്നു. തന്നെ ആരെങ്കിലും നശിപ്പിക്കുമെന്നുള്ള പേടി ആ പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സന്ദർഭത്തിൽ സൗർഗുഹയിൽ ഒരു രാത്രി 3 ദിവസങ്ങൾ സൗർഗുഹയിൽ അഭയം പ്രാപിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടാനു വേണ്ടി ശത്രുക്കൾ ഗുഹാമുഖത്തെത്തിയപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പ്രവാചകനോട് ചോദിക്കുന്നു, റസൂലെ, അവർ താഴേക്കൊന്ന് നോക്കിയാൽ ഞങ്ങളെ പിടികൂടുമല്ലോ എന്ന്. പ്രവാചകന് കൊടുത്ത മറുപടി, എന്താണ് അബൂബക്കറെ നിന്റെ മനസ്സിലുള്ള ചിന്ത? അല്ലാഹു സുബ്ഹാനഹു വതആല മൂന്നാമനായി നമ്മോടൊപ്പമുണ്ട്, ആ റബ്ബുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല, ആ റബ്ബ് നമ്മെ സംരക്ഷിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നുണ്ട്. സഹോദരന്മാരെ, ആ വിശ്വാസം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് കൃത്യമായ നിർഭയത്വം ഉണ്ടാകും. അതുകൊണ്ട് ആ ഏകനായ രക്ഷിതാവിൽ പരിപൂർണമായും സമർപ്പിച്ച്, ആ രക്ഷിതാവിൽ പരിപൂർണമായും വിശ്വസിച്ച് ഏത് സമയത്തും നല്ല നിർഭയത്വത്തിൽ ജീവിക്കാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. ആ രൂപത്തിൽ നിർഭയനായി ജീവിക്കുവാൻ, വിശ്വാസം നേരെയാകുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, യഥാർത്ഥ നിർഭയത്വം. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് കഴിഞ്ഞു. ഇനി നാം പീസ് റേഡിയോ വൈബ്സിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
1: ഞാൻ ഷെഫീഖ് വണ്ടൂർ.
0: ഇന്ന് നാം ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിൽ ഉദിച്ചതോ എന്നതാണ് ഇന്നത്തെ ഇൻസൈറ്റിലൂടെ നാം കേൾക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയാണ് ഈ ഒരു വിമർശനത്തിന് മറുപടി നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅല ആലിഹി വസ്ഹാബി ജമാഇൻ. അമ്മാ ബാദ്. ബഹുമാനരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് സാധാരണയായി ചില ആളുകൾ പറയാറുള്ളതാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിൽ വന്ന ചില കാര്യങ്ങൾ എഴുതി വെച്ചതാണ്, അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ചില നിയമങ്ങളൊക്കെ അവിടുന്നും ഇവിടുന്നും എഴുതിയുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ വന്ന കാര്യങ്ങളാണ്, പ്രവാചകൻ്റെ ചിന്തയാണ് ദാത്തിൽ ഖുർആൻ. അതല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് അദ്ദേഹത്തിന് വഹയൊന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ വഹയുമില്ല എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ഇത് പറയുന്ന ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകളോട് നമുക്ക് വളരെ സ്നേഹത്തോടുകൂടി ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു തൻ്റെ ബുദ്ധിയിൽ വന്ന കാര്യങ്ങൾ എഴുതി വെച്ചതാണ്, അല്ലെങ്കിൽ അവരുടെ സാമൂഹിക പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് ചില രചനകൾ നടത്തിയതാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പം ചരിത്രത്തിലെ കൃത്യമായിട്ടുള്ള ചില അവതരണങ്ങൾ അത് ഒരു ബുദ്ധി കൊണ്ട് കണ്ട, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുമ്പോഴും അതുപോലെ തന്നെ 12 അരുവികൾ, അത് 12 എന്നുള്ളത് അതൊരു ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റിയ കാര്യമല്ല. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം, കപ്പലിൻ്റെ അദ്ദേഹത്തിൻ്റെ 950 വർഷമാണ് അദ്ദേഹം ജീവിച്ചത്, ദഅവത്ത് നടത്തിയത്. ഈ എണ്ണങ്ങളൊന്നും ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ. മാത്തമാറ്റിക്സ് എന്നല്ലെങ്കിൽ ഒരു കണക്ക്, ചരിത്രത്തിലെ കണക്ക് എന്നുള്ളത് അതൊരു ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ല. അതേപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ എണ്ണം അവിടെ എത്രയാളായിരുന്നു. അപ്പോൾ ബുദ്ധി കൊണ്ട് കണ്ടെത്തി എന്നുള്ള വാദം യഥാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ മുമ്പിൽ തകരുകയാണ്. ഒരിക്കലും തന്നെ ഒരു ചരിത്രത്തിൻ്റെ കൃത്യമായ മേഖലകളെ ഒരു ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെയും സ്വർഗത്തെപ്പറ്റി പറയുന്നു, നരകത്തെപ്പറ്റി പറയുന്നു, ഖബറിനെപ്പറ്റി പറയുന്നു, മരണത്തെക്കുറിച്ച് പറയുന്നു. ഇതെങ്ങനെയാണ് ഒരു മനുഷ്യൻ, ഒരു മരിച്ചിട്ടില്ലാത്ത മനുഷ്യനെങ്ങനെയാണ് മരണത്തെക്കുറിച്ച് വ്യക്തമായി കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക? മരണാനന്തര ശേഷം ഒരു ലോകത്തിൽ നിന്നൊരു മനുഷ്യൻ ഭൂമിയിലേക്ക് തിരിച്ചു വരാതിരിക്കെ എങ്ങനെയാണ് ഒരു മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊരു മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പറയുക ഒരിക്കലും അബദ്ധം പറ്റാത്ത രീതിയിൽ? അപ്പോൾ ഇതൊക്കെ തന്നെയും വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന വാദത്തെ തകർത്ത് കളയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ തെളിവുകളാണ്. അതുപോലെ തന്നെ ഈ വാദത്തെ എതിർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇത് കെട്ടി ഉണ്ടാക്കിയതാണ്, സ്വന്തം ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന ഒരു വാദം പ്രവാചകൻ്റെ എതിരാളികൾ പോലും ഉന്നയിച്ചിട്ടില്ലെന്ന് വളരെ ശ്രദ്ധേയമാണ്. പ്രവാചകൻ ഇത് കെട്ടിപ്പറഞ്ഞു എന്നല്ല അവർ പറഞ്ഞത്, നേരെ മറിച്ച് അവർ വാദം എന്താണ്, വഖാലു അസാതിറുൽ അവ്വലീൻ ഇക്തതബഹ ഫഹിയതും ലഅലൈഹി ബുക്രതം വഅസീല. അത് മറ്റാരോ പറഞ്ഞു കൊടുക്കുന്നതാണ്, അതല്ലെങ്കിൽ നമ്മുടെ പൗരാണികരായിട്ടുള്ള ആളുകളുടെ കഥകൾ അദ്ദേഹം കെട്ടിപ്പറയുകയാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തമായി പറയുകയില്ല, പൗരാണിക കഥകൾ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊരു പിന്നെ വായനയാണ് അവർ നടത്തിയത്. അതല്ലാതെ പ്രവാചകനൊരു പരത്തിരുന്ന് ഈ സാമൂഹിക ചുറ്റുപാടുകളെല്ലാം പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പിന്നെ കെട്ടിപ്പറച്ചിൽ നടത്തി എന്നത് അവിടുത്തെ എതിരാളികൾ പോലും യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാഗോയിൽ പോയിരിക്കുന്നു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്നു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുമ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടി അണഞ്ഞു പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ അണഞ്ഞു പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു പോകുന്നു, പേടിച്ചു പോകുന്നു. അപ്പോൾ എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിൽ പേടിയുണ്ടായത്? ഈ വിശുദ്ധ ഖുറാനിൻ്റെ ആരംഭം അങ്ങനെയാണല്ലോ. അപ്പോൾ പ്രവാചകൻ സ്വന്തമായി കെട്ടിപ്പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ ഈ ഭയത്തിൻ്റെ ആവശ്യമെന്ത്? അത് എനിക്ക് എന്നെ സഹായിക്കാൻ ഇതാ ഒരാളിവിടെ എത്തിയിരിക്കുന്നു എന്ന അതിയായ സന്തോഷമല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകേണ്ടത്? ഞാനിതാ കുറേ കാലമായി ഒരു ഗ്രന്ഥം രചിക്കാൻ വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മാറ്ററുകൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു, അതിനുള്ള സഹായി എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ് പ്രവാചകൻ. യഥാർത്ഥത്തിൽ ഈ വിമർശകന്മാരുടെ വിമർശന പ്രകാരം ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷേ എന്താണുണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിയായി ഭയന്നു പോയി. പ്രവാചകൻ നമുക്കറിയാം ധൈര്യശാലിയാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്, ആരോഗ്യവാനാണ്, ശക്തനാണ്. പക്ഷെ എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു പോയി. എന്ത് മനസ്സിലായി? ഇത് അള്ളാഹുവിൻ്റെ വഹയാണ്, അതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അത് കെട്ടി ഉണ്ടാക്കിയതല്ല. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി കെട്ടി ഉണ്ടാക്കിയതാണെങ്കിൽ, ഇപ്പം നമുക്കറിയാം പ്രവാചകൻ്റെ ജീവിതത്തിൽ കുറച്ച് കാലങ്ങൾ അഥവാ ഏകദേശം ഒരു 6 മാസത്തോളം വഹയികൾ നിലച്ചുപോയ കാലഘട്ടമുണ്ടായിരുന്നു, അഥവാ ഫത്രത്തുൽ വഹയിൻ്റെ കാലഘട്ടം. എന്തിനാണ് ഈ 6 മാസക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയി വരാതെ ബുദ്ധിമുട്ടി നടന്നത്? ഇവിടെ വാദപ്രകാരം പ്രവാചകൻ കേതി ഉണ്ടാക്കിയതാണെങ്കിൽ പ്രവാചകൻ എപ്പോൾ വേണമെങ്കിലും എഴുതാലോ, എപ്പോൾ വേണമെങ്കിലും പ്രവാചകന് തൻ്റെ ബുദ്ധിയിൽ വരുന്ന കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കാം. പക്ഷേ 6 മാസക്കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയി വരാതെ മാനസികമായ പ്രയാസത്തിലേർപ്പെട്ടു. ഇത് ഖുർആൻ കൊണ്ടും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ടും നമുക്ക് സ്ഥിരപ്പെടുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു എഴുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പ്രവാചകൻ്റെ അടുക്കൽ നിന്നുണ്ടായതാണെങ്കിൽ എന്തിനാണ് അങ്ങനെയൊരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത്? ഇനി മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തിയും പ്രവാചകൻ്റെ ബുദ്ധിവൈഭവവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളുമൊക്കെ അറിയുന്ന ആളുകളാണല്ലോ മക്കയിലുണ്ടായിരുന്നത്. അവരൊരിക്കലും ഇങ്ങനെ ഒരു ആരോപണം പറയാത്തത് എന്തുകൊണ്ടായിരിക്കും? കാരണം അവർക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ എഴുതാനറിയുന്ന വായിക്കാനറിയുന്ന ഒരാളല്ല. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഫൈൻകുൻത ഫീ ശക്കി മിമ്മ അൻസൽനാ ഇലൈക് ഫസ്അലില്ലദീന യഖ്റഊന കിതാബ മിൻ ഖബലി ലഖദ് ജാഅക അൽഹഖു മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. നിനക്ക് മുമ്പ് വേദഗ്രന്ഥം ലഭിച്ചിട്ടുള്ള ആളുകളോട് ഇതിൻ്റെ സംശയങ്ങൾ ചോദിച്ചു നോക്കൂ. കാരണം അവർക്കറിയാം അവസാന വേദഗ്രന്ഥം ലഭിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്ഷരജ്ഞാനമില്ലാത്ത, ഇതിൽ സംശയങ്ങളില്ല, പ്രവാചകൻ ഒരിക്കലും അവരോട് ചോദിച്ചിട്ടില്ല. അപ്പം അക്ഷരജ്ഞാനമില്ലാത്തൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി കൊണ്ട് കാര്യങ്ങൾ എഴുതി ചേർത്തു, തൻ്റെ ഭാവനയിൽ വന്ന കാര്യങ്ങൾ എഴുതി ചേർത്തു എന്ന് പറയുന്നത് ശരിയല്ല. ഇനി മാത്രമല്ല, പ്രവാചകൻ സ്വന്തമായി എഴുതി ഉണ്ടാക്കിയതാണെങ്കിൽ വളരെ കൃത്യമായി, ഇപ്പോൾ റോമിൻ്റെ വിജയം അതേപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങൾ അതൊക്കെ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു. 40 വർഷക്കാലം അവർക്കിടയിൽ ജീവിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ അത്രയും കാലഘട്ടത്തിൽ ഉണ്ടാകാതിരുന്ന പല അത്ഭുതങ്ങളും ഈ ഒരു 40 വയസ്സിന് ശേഷം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു ഇത് എൻ്റെതല്ല എന്ന്. അതുതന്നെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഞാൻ ഓരോ വ്യക്തി താൻ സ്വന്തമായി ഒരു കൃതി ഉണ്ടാക്കുകയും അത് ലോകത്തെ പരിഭ്രമിപ്പിക്കുകയും ലോകത്തെ അന്താളിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി പറയാണ് ഇതെൻ്റെതാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മഹത്വമല്ലേ അത്? പക്ഷെ ആ വ്യക്തി പറയുന്നത് എൻ്റെതല്ല, ഇത് അള്ളാഹുവിൻ്റെതാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. കാരണം ഇത്രയും വലിയ അത്ഭുതങ്ങളുടെ കലവറയായ വിശുദ്ധ ഖുർആൻ അത് കൊണ്ടുവന്ന വ്യക്തി പറയുന്നത് എൻ്റെതല്ല. യഥാർത്ഥത്തിൽ അത് ഏറ്റവും കൂടുതൽ മാനുഷികമായൊരു പരിഗണന വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഭൗതികമായ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ പ്രവാചകൻ എന്താ പറയേണ്ടത്? ഇതെൻ്റെതാണ്, ഞാൻ മഹത്വമുള്ളവനാണ്, ഞാൻ മഹാനാണ് എന്നല്ല പറയേണ്ടത്. പക്ഷെ പ്രവാചകനും പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെൻ്റെതല്ല, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിറക്കപ്പെട്ടതാണ്, ഇത് സംശയമില്ല. ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒന്ന് കൊണ്ടുവരും. അപ്പോൾ വ്യക്തമായി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഒരു നിലക്കും ആളുകൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധമുള്ള തെളിവുകളുടെ ഭണ്ഡാരങ്ങൾ ആണ് വിശുദ്ധ ഖുർആൻ നിറഞ്ഞു കിടക്കുന്നത്. കണ്ണുള്ളവർക്ക് കാണും, കാതുള്ളവർക്ക് കേൾക്കും, ഹൃദയമുള്ളവർ ചിന്തിക്കും, മനസ്സിലാക്കും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് കേവലം കടലാസുകൾ മാത്രമായിരിക്കും, ചില അക്ഷരങ്ങൾ മാത്രമായിരിക്കും. അവർക്കതിൽ നിന്ന് വെളിച്ചം കിട്ടുകയില്ല, അവർക്കതിൽ നിന്ന് വഴി കാണുക, അവർ അതിലൂടെ വഴി കണ്ടെത്തുകയില്ല. യഥാർത്ഥത്തിൽ ഖുറാൻ്റെ ആ വെളിച്ചം കിട്ടണമെങ്കിൽ മനസ്സ് തുറക്കണം. അത് നമ്മൾ ആത്മാർത്ഥമായി പഠനങ്ങൾ ആവശ്യമാണ്, ഗവേഷണങ്ങൾ ആവശ്യമാണ്, അന്വേഷണങ്ങൾ ആവശ്യമാണ്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകൂടി ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുറാനിലേക്ക്, അതിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരാനുള്ള സൗഭാഗ്യം അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.
0: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമായിരുന്നു. ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിലുദിച്ചതോ എന്ന വിമർശകർക്കുള്ള മറുപടിയായിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് സംവദിച്ചത്. നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. സ്വരം.
1: ഓക്കെ, നമ്മൾ ഗഹനമായി പഠന വിഷയങ്ങൾക്കിടയിൽ ഒരു മ്യൂസിക്കില്ലാത്ത മതപരമായി അനുവദനീയമായിട്ടുള്ള ഗാനം കേൾക്കുക എന്ന് പറയുന്നത് ഒരു റിലാക്സേഷനാണ്, ഒരു പ്രഷർ റിലീസറാണ് യഥാർത്ഥത്തിൽ, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് നീതിയുള്ള റാഹിമായ എൻ്റെ നാഥന് എന്നാരംഭിക്കുന്ന ഗാനമാണ്
0: നവാൽ കെ അരീക്കോടാണ് നമ്മോടൊപ്പം ചേരുന്നത്.

0: ഓക്കെ, നാം ഇപ്പോൾ കേട്ടത് സ്വരം, നീതിയുള്ള റാഹിമായ എൻ്റെ നാഥന് എന്നാരംഭിക്കുന്നു.
1: നല്ല മനോഹരമായ വരികളായിരുന്നു, കേൾക്കാൻ ഇമ്പമായിരുന്നു. നവാൽ കെ അരീക്കോടാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി നാം പ്രവേശിക്കുന്നു ആരോഗ്യ വിചാരം.
0: ആരോഗ്യപൂർണമായിട്ടുള്ള ജീവിതത്തിന് കുറേയധികം നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു റേഡിയോ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ശ്രോതാക്കൾക്ക് എക്സ്പേർട്സിൻ്റെ അല്ലെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്.
1: പ്രത്യേകിച്ചും ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ അത്യാഹിതങ്ങൾ എന്ന ടൈറ്റിൽ അതിൻ്റെ മൂന്നാം ഭാഗമാണ്. പാമ്പ് കടിയേറ്റാൽ പലർക്കും ആശങ്കയും പേടിയുമുള്ള ഒരു വിഷയമാണ് പാമ്പ് എന്നുള്ളത്, അല്ലേ? അപ്പോൾ പാമ്പ് കടിയേറ്റാൽ എന്തു ചെയ്യണമെന്നുള്ളത് ഡോക്ടർ യാസറും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക്കും ആണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്.
0: അതെ, പാമ്പ് കടിയെക്കുറിച്ച് വളരെയധികം കിംവദന്തിയും കാര്യങ്ങളൊക്കെ സമൂഹത്തിലുണ്ട്. കെട്ടണോ, മുറിമ കെട്ടണോ, മുറിൻ്റെ മുകളിൽ കെട്ടണോ, താഴെ കെട്ടണോ എന്നൊക്കെ പറയും. അതിൽ ഇത് നമുക്ക് ഇത് ഇതിന് പരിഹാരം ഇന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.
1: അതെ, തീർച്ചയായിട്ടും.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാൻ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയാണ് ഇന്ന് നാം ചർച്ചയ്ക്കെടുക്കുന്നത്. മെഡിക്കൽ എമർജൻസീസ്, മെഡിക്കൽ രംഗത്തുള്ള അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നാം ചെയ്തുകൊണ്ടിരുന്നത്. ചർച്ചയ്ക്ക് ഇന്നും നമ്മോടൊപ്പം എത്തിച്ചേരുന്നിട്ടുള്ളത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസർ ചോമയിൽ. പ്രിയ ഡോക്ടർക്ക് ആരോഗ്യവിചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പാമ്പ് കടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ പാമ്പ് കടി ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് പൊതുവെ. ആ വിഷയത്തിൽ കൂടുതൽ ആളുകൾക്ക് അജ്ഞതയും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും ഒരുപാടുള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് ഈ പാമ്പുകളിലെ വിഷം, എല്ലാ പാമ്പിനും വിഷമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് നമുക്ക് ചർച്ച എടുക്കണം എന്ന് തോന്നുന്നു. എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ അതോ
3: ഇല്ല? പാമ്പുകൾ രണ്ടു തരം ഉള്ളത്, വിഷമുള്ളതും വിഷമില്ലാത്തതും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത് വിഷമില്ലാത്ത പാമ്പുകളാണ്. വിഷമുള്ളതാണ് ഇപ്പം കേരളത്തിൽ മൂന്ന് തരത്തിലുള്ള പാമ്പുകളാണ് വിഷമുള്ള പാമ്പുകളുള്ളത്. കോബ്ര, മറ്റേ വൈപ്പർ, ക്രേറ്റ്, ഇവയൊക്കെയാണ് വിഷമുള്ള പാമ്പുകളുള്ളത്. അതിൽ കോബ്ര ആണ് അതുപോലെ തന്നെ വൈപ്പറാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേരളത്തിൽ കാണപ്പെടുന്നത്. ക്രേറ്റ് വളരെ റെയറായിട്ട് മാത്രമേ കാണപ്പെടാറുള്ളൂ.
2: ഈ കോബ്ര ക്രേറ്റ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് അറിഞ്ഞോളന്നില്ല, ഇതിൻ്റെ ഒരു മലയാളം കൂടി പറഞ്ഞാൽ ഒന്നുകൂടി.
3: കോബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർക്കൻ പാമ്പ്. അതുപോലെ തന്നെ കിങ് കോബ്രയ്ക്കാണ് നമ്മൾ ഇതെന്ന് പറഞ്ഞ രാജവമ്പാല എന്ന് പറയുന്നത്. പിന്നെ വൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണലി. പിന്നെ ക്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിക്കട്ടൻ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ മറ്റൊരു ഇതാണ് സാധാരണ നമുക്ക് കാണാൻ, ഇപ്പോൾ എന്താ പറയുക, വിഷമുള്ള പാമ്പുകളിലെ മെയിൻ ഐറ്റംസ് പറഞ്ഞത്. വിഷമില്ലാത്തതുപോലെ നമ്മൾ സാധാരണ കാണുന്ന പാമ്പുകളിൽ വിഷമില്ലാത്ത ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള ഇതൊക്കെയാണ്.
3: വിഷമില്ലാത്ത പാമ്പ് നമ്മൾ പച്ചലപ്പാമ്പ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചേര. ചേരകളിലാണ് പലപ്പോഴും നമ്മൾ വിഷമുള്ള പാമ്പുകളാണോ എന്ന് കരുതാറുള്ളത്. ചില ചേരകൾ ഈവൻ രാജവമ്പാലിനെ പോലെയുള്ള ചേരകളുണ്ട്, വള്ളിക്കട്ട പോലത്തെ ഇതുള്ള ചേരകളുണ്ട്. അതൊന്നും ആക്ച്വലി വിഷമുള്ള പാമ്പുകളല്ല.
2: പിന്നെ
3: മലമ്പാമ്പ്, മലമ്പാമ്പ് ഒരിക്കലും വിഷമുള്ള പാമ്പല്ല. അത് പലപ്പോഴും നമ്മൾ ഭക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മളെ മറ്റുള്ള അവയവങ്ങൾ മുറുക്കിയതിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും മരണം സംഭവിക്കാറുള്ളത്. അതൊരിക്കലും വിഷം പാമ്പ് കടിച്ചിട്ട് ഒരിക്കലും വിഷമേറ്റിട്ടൊന്നും സാധാരണഗതിയിൽ മരിക്കാറില്ല.
2: പേടിയുണ്ട് മരിക്കും. അപ്പൊ എല്ലാ തരം പാമ്പുകൾക്കും വിഷമില്ല അല്ലേ?
3: ഇല്ല ഇല്ല.
2: ഏകദേശം എത്ര ശതമാനം പാമ്പുകൾക്കാണ് വിഷമുള്ളത് എന്നുള്ള അങ്ങനത്തെ ഒരു കണക്ക്?
3: സത്യം പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ കാണപ്പെടുന്ന, ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ കാണുന്നത് വിഷമില്ലാത്ത പാമ്പുകളാണെന്നുള്ളത്. മിക്കവാറും പാമ്പുകൾ കടിയേറ്റ് കഴിഞ്ഞാൽ 90% പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വിഷമുള്ളതാണെങ്കിൽ വെറും അത് 10% മാത്രമേ ഉള്ളൂ.
2: ടോട്ടൽ ഒരാൾക്ക്, ജനങ്ങൾ കേൾക്കുന്ന കടികളിൽ 10% മാത്രമേ വിഷമുള്ള പാമ്പുകളെ കടിയേൽക്കുന്നുള്ളൂ.
3: അതെ, വിഷമുള്ള പാമ്പുകൾ കടിയേൽക്കും. മാത്രമല്ല, ഈ വിഷമുള്ള പാമ്പ് തന്നെ കടിച്ചാൽ വിഷം ഏൽക്കണമെന്നുമില്ല.
2: അതൊന്നുകൂടി വിശദീകരിക്കണം.
3: അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷമുള്ള പാമ്പുകൾ ഞാൻ പറഞ്ഞു 10% മാത്രമേ ഉള്ളൂ. അതിൽ 10% മാത്രമേ ഉള്ളൂ വിഷം ഏൽക്കുകയുള്ളൂ, ബാക്കി 90% വിഷമേൽക്കില്ല. ഇതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, പാമ്പുകൾ പലപ്പോഴും നമ്മുടെ കാലുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളിലോ ഒക്കെ കടിക്കുകയാണെങ്കിൽ അതിൻ്റെ വിഷം നമ്മുടെ ഡ്രസ്സുകളിലോ അല്ലെങ്കിൽ നമ്മളുടെ ചെരുപ്പുകളിലോ ഷൂകളിലോ ഒക്കെ ആയിട്ട് പോവും. ബാക്കിയുള്ള ഭാഗം മാത്രമേ നമ്മളെ കാലിലോട്ടോ കയ്യിലോട്ടോ വരികയുള്ളൂ. അത് മാത്രമല്ല, പാമ്പുകളുടെ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് അതിൻ്റെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ വിഷം എന്ന് പറയുന്നത്. അത് ഇരയെ ഭക്ഷിച്ചതിന് ശേഷമാണ് മനുഷ്യരെ കടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിഷം ഏൽക്കണം എന്നില്ല.
2: അപ്പോൾ വളരെ വിരളമായിട്ട് ശരിക്ക് പാമ്പുകടിയിൽ വിഷം ഏൽക്കുന്നുള്ളൂ എന്നല്ലേ?
3: അതെ അതെ അതെ, വളരെ കുറച്ച് മാത്രമേ വിഷം ഏൽക്കുള്ളൂ. സത്യത്തിൽ ഇതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം.
2: അപ്പോൾ ഈ കടി ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുൻകരുതലായിട്ട് ചെയ്യേണ്ടത്?
3: ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് പാമ്പുകടികൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അത്യാഹിത വിഭാഗത്തിൽ കാണാറുള്ളത്. ഇതിന് ഈ ഒരു സമയത്ത് പാമ്പുകൾ പലപ്പോഴും തണുപ്പുള്ള സ്ഥലങ്ങൾ തേടിയിട്ടാണ് അവർ റെസ്റ്റ് എടുക്കാനും മറ്റും പോകുന്നത്. ആ സമയത്ത് ആണ് ഇത് മനുഷ്യർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ. പലപ്പോഴും നമ്മുടെ ഈ തേങ്ങൊക്കെ കൂട്ടിയിട്ട സ്ഥലം അല്ലെങ്കിൽ വിറക് കൂട്ടിയിട്ട സ്ഥലം, അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഈ പാമ്പുകൾ പലപ്പോഴും തണുപ്പുള്ള സ്ഥലങ്ങളായതുകൊണ്ട് അവിടെ നിൽക്കാറ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ അവിടെ പോവുകയും എന്നിട്ട് നമ്മൾ വല്ല എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത് കൊത്തുകയുമാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്.
2: അപ്പൊ കൂടി ഇങ്ങനത്തെ എന്താ പറയാ, പാമ്പ് വസിക്കാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിലൂടെ ശ്രദ്ധിച്ചു പോവുക.
3: അതെ, അങ്ങോട്ട് ശ്രദ്ധിച്ചു പോവുക. അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലത്തെയുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒരു വടി കൊണ്ടോ മറ്റോ മാറ്റി നോക്കുക. ഇപ്പോൾ വിറകാണെങ്കിൽ തന്നെ വടി കൊണ്ട് മാറ്റി നോക്കുക. അവിടെ എന്തെങ്കിലും ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോൾ കുറച്ചൊരു ശബ്ദമുണ്ടാക്കി നടക്കുക. ശബ്ദമുണ്ടാക്കി നടക്കുമ്പോൾ നമ്മളുടെ വൈബ്രേഷൻ കൊണ്ട് പലപ്പോഴും പാമ്പുകൾ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്.
2: കുറച്ച് കാൽപ്പാടുകൾ
3: നടക്കുക. അതുകൊണ്ട് നമ്മൾ വൈബ്രേഷൻ സെൻസ് കൊണ്ട് പാമ്പുകൾ അത് സെൻസ് ചെയ്ത് അവ വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ വേസ്റ്റുകൾ കൂടുന്ന സ്ഥലങ്ങൾ അതൊക്കെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പാമ്പുകടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും.
2: ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല സാഹചര്യങ്ങളിലും പാമ്പുകടി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരാളെ പാമ്പ് കടിച്ചു, അങ്ങനെ കടിച്ച ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇപ്പം ഇന്നത്തെ സമൂഹത്തിൽ പല പല ധാരണകളും തെറ്റിദ്ധാരണകളും ഈ ഒരു കാര്യത്തിലുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ അയാൾ ചെയ്യണം എന്നുള്ളതൊന്ന് ഫസ്റ്റ് വിശദീകരിക്കാം.
3: പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം കഴിയുന്നതും, ഇപ്പോൾ ഉദാഹരണത്തിന് കാലിലാണ് പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. അവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും സഹായത്തിന് വിളിക്കുക. എന്നിട്ട് വരുന്ന ആൾക്കാർ കഴിഞ്ഞ അദ്ദേഹത്തിന് എടുത്തുകൊണ്ട് വേണം വാഹനത്തിൽ കയറ്റാൻ ശ്രദ്ധിക്കുക.
2: നടക്കുന്നതിനുള്ള
3: ദോഷം എന്താന്ന് പറഞ്ഞാൽ, ഈ വിഷം ഏറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള കാൽഭാഗത്താണ് കടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്യാൻ നമ്മളെ മൂവ്മെന്റ്സ് കൊണ്ട്, കാലിലെ അനക്കം കൊണ്ട് ചിലപ്പം അത് മറ്റുള്ള ഭാഗത്തോട്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മുന്നേ നമ്മൾ ഒരു വേറൊരു സംശയം സാധാരണ ചോദിക്കാറുള്ളത്, പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കെട്ടണോ എന്നുള്ളതാണ് ചോദിക്കാറുള്ളത്.
2: എല്ലാവരും സാധാരണ മുറുക്കി
3: കെട്ടുന്നതിൽ സത്യത്തിൽ സയന്റിഫിക് ആയിട്ട് യാതൊരു എവിഡൻസും ഇല്ല. കെട്ടുന്നതിൽ തെറ്റില്ല, പക്ഷേ കെട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും മുറുകിപ്പോവും. നമ്മളുടെ പലപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, ഏകദേശം 10 വർഷമായി അത്യാഹിത വിഭാഗത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്, ആ ഒരു എക്സ്പീരിയൻസിൽ കണ്ട എല്ലാ കേസുകളും കെട്ടിയിട്ടുള്ള എല്ലാ കേസുകളും മുറുക്കിയിട്ടാണ് കെട്ടിയിട്ടുള്ളത്. പല ക്ലാസ്സുകളും എല്ലാവർക്കും അറിയാം രണ്ട് വിരലുകളുടെ ഗ്യാപ്പ് വേണം കെട്ടണമെന്ന്. പക്ഷെ പലപ്പോഴും നമ്മുടെ ആ ഒരു ടെൻഷൻ കൊണ്ട് നമ്മൾ മുറുക്കിക്കെട്ടും. മുറുക്കിക്കെട്ടിയാൽ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഭാഗത്തോട്ടുള്ള രക്തോട്ടം പൂർണ്ണമായി നിലച്ചു പോവുകയാണ്. എനിക്ക് സ്വന്തമായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു, കാലിൻ്റെ വിരലിൽ, തണ്ടാം വിരലിൽ പാമ്പ് കടിയേറ്റു. തണ്ടാം വിരലിന് തൊട്ട് മുകളിൽ കാല് കെട്ടിയിട്ടുണ്ട് ഒരു ചെറിയ കയറുകൊണ്ട്. പിന്നെ കാലിൻ്റെ ഞെരിയാണിൻ്റെ മുകളിലും കെട്ടിയിട്ടുണ്ട്. മുട്ടിൻ്റെ തൊട്ട് മുകളിലും കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ട് ഞാൻ എല്ലാം അയച്ചു. അത്യാഹിത വിഭാഗത്തിൽ വന്ന സമയത്ത് ഞാൻ ഇതെല്ലാം അയച്ചു. പിന്നെ പേഷ്യന്റ് പൂർണ്ണമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് തൊടേന്റെ അവിടെയും കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എങ്കിൽ ആ ഒരു രോഗിയുടെ കാല് പൂർണ്ണമായിട്ട് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കെട്ടണ്ട എന്ന് പറയുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കാലും അടുത്ത കാലുമായി കൂട്ടിക്കെട്ട്, എങ്കിലും അദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല, എന്നിട്ട് എടുത്തിട്ട് വാഹനത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കഴിഞ്ഞത് കെട്ടുന്നതും കെട്ടാത്തത് കൊണ്ടും വലിയൊരു വ്യത്യാസം കാണാറില്ല. രോഗികളുടെ ലക്ഷണത്തിലാണെങ്കിലും അല്ലെങ്കിൽ വിഷം ഏൽക്കുന്ന കാര്യത്തിലാണെങ്കിലും വലിയൊരു വ്യത്യാസം കാണാറില്ല.
2: പിന്നീട് വേറെന്ത കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്?
3: പിന്നീട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും രോഗികൾ പാമ്പുകളുടെ ഹോസ്പിറ്റലോട് കൊണ്ടുവരാറുണ്ട്. പാമ്പുകളുടെ ശത്യത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതുകൊണ്ട് വലിയൊരു കാര്യമില്ല. കാരണം പാമ്പുകളെ, വിഷമുള്ള പാമ്പുകളെ നിങ്ങൾ കൊടുന്നാലും വിഷമില്ലാത്ത പാമ്പുകളെ കൊടുന്നു കഴിഞ്ഞാലും ഞങ്ങൾ രോഗിയുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് രോഗികളെ ചികിത്സിക്കല്. അല്ലാതെ കടിച്ച പാമ്പിനനുസരിച്ചല്ല. അതുമാത്രമല്ല, വിഷമുള്ള പാമ്പാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷം ഏൽക്കണം എന്നില്ല. രോഗിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷമേറ്റ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ പാമ്പ് ഏതാണെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും രോഗികൾ ചോദിക്കാറുള്ളത്. പാമ്പ് ഏതായാലും, വിഷമുള്ള പാമ്പ് ഏതായാലും, മരുന്ന് നമുക്ക് കൊടുക്കാനുള്ളത് പോളിവാലന്റ് ആണ്. അതായത് ഇന്ത്യയിൽ കേരള നമ്മൾ കാണുന്ന പാമ്പുകൾക്കുള്ള അതിൻ്റെ ASV ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറയും. അത് ഏത് പാമ്പിനാണെന്നുണ്ടെങ്കിലും സാധാരണ കാണുന്ന എല്ലാ പാമ്പിനുമുള്ള ടൈപ്പ് വിഷമാണ്, പോളിവാലന്റ് വിഷം ASV ആണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്.
2: ഏത് വിഷപ്പാമ്പ് കടിച്ചാലും മരുന്ന് സെയിം മരുന്നാണ്.
3: അതെ, സെയിം മരുന്ന് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ പാമ്പിനെയും എതിർ പ്രതിരോധിക്കാനുള്ള ആ മരുന്നുകൾ ഈ ഒറ്റ മരുന്നിനകത്ത് തന്നെ ഉണ്ട്. അതാണ് അത് കാണിക്കുന്നത്.
2: അപ്പൊ അതുകൊണ്ട് പാമ്പിനെ തെരഞ്ഞ് സമയം കളയുന്നത് ഗുണത്തെ കളയാൻ
3: ദോഷമാണ് ചെയ്യാൻ,
2: ഗുണം പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാം.
3: സത്യത്തിൽ ഈ രോഗികളെ പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകാറുണ്ട്.
2: പാമ്പിനെ തെരഞ്ഞിട്ട്
3: പാമ്പിനെ തെരഞ്ഞ് വൈകാറുണ്ട്. പലപ്പോഴും ബ്ലീഡിംഗ് രക്തത്തിൽ നിന്ന് വായിൽ നിന്ന് ബ്ലീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിയിട്ടോ ഒക്കെയാണ് പലപ്പോഴും രോഗികൾ ഹോസ്പിറ്റലിൽ എത്താറുള്ളത്. നേരത്തെ എത്തിക്കുകയാണെങ്കിൽ, രോഗലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നേരത്തെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
2: പിന്നെ മറ്റൊരു ഇതാണ് കാണുന്നത്, എന്താ പറയാ, മുറിവ് പറ്റിയ സ്ഥലത്ത് എന്താ പറയാ ബ്ലേഡ് കൊണ്ട് പറഞ്ഞ് രക്തം എടുക്കുക, അതുപോലെ സക്ക് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ, അതിന്റെ എന്തെങ്കിലും സയന്റിഫിക് കാര്യങ്ങൾ?
3: സയന്റിഫിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നത് വലിയൊരു അബദ്ധമാണ്. കാരണം ഈ ഒരു വിഷം, ആ ശരീരത്തിന്റെ ആ ഭാഗത്തുള്ള വിഷം ശരിക്കും നമ്മൾ മുറിവുണ്ടാക്കുകയാണെങ്കിൽ അത് രക്തത്തിലോട്ട് നമ്മൾ കലർത്തുകയാണ്, കൂടുതലായിട്ട് കലർത്തുകയാണ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യാനാണ് സഹായിക്കുക. അതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മുറിവുണ്ടാക്കിയിട്ട് രക്തം കളയാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളത് ഒരിക്കലും ചെയ്യരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മാത്രം കഴുകാം, എന്നിട്ട് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്, പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ വായിലൂടെ വലിച്ച് വിഷം വലിച്ചെടുക്കുന്ന ഒരു സംവിധാനം. അത് മുന്നേ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ പലപ്പോഴും അതുകൊണ്ടുണ്ടാവുന്ന ദോഷം ഈ വലിക്കുന്ന ആൾക്കാണ്. അദ്ദേഹത്തിന്റെ വായിൽ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഈ വിഷം അദ്ദേഹത്തിനും കൂടി ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും രക്തം പൊടിയുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക.
2: പിന്നെ മറ്റൊരു തെറ്റിദ്ധാരണ ഉള്ളതാണ് ഈ എട്ടടി മൂർക്കൻ എന്ന് പറയുന്ന ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എട്ടടി നടക്കുമ്പോൾ കാളി മരിക്കുമാണ്ട് ഒരു അടി പോലും വെക്കരുതെന്നു. അതുപോലെ തന്നെ ഈ പാമ്പ് കടിയേറ്റ ആളുകൾ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല, അത് എന്താ പറയാ ഉറങ്ങിക്കഴിഞ്ഞാൽ വിഷം കൂടുതൽ ഏൽക്കും എന്നുള്ള ചില ധാരണകളൊക്കെ പണ്ട് തൊട്ട് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് അതിന്റെ അടിസ്ഥാനം?
3: അതൊരു രസകരമായിട്ടുള്ള രീതിയിൽ ഞാൻ പറയാം. എട്ടടി മൂർക്കൻ കടിച്ചു കഴിഞ്ഞാൽ എട്ടടി നടക്കാൻ പാടില്ല എന്ന് പറയാറ്. എട്ടടി നടക്കേണ്ട പകരം ഏഴടി നടന്ന് പിന്നെ ആളെടുത്ത് കൊണ്ടുപോയ പോരെ എന്നുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ അതിൽ ആക്ച്വലി യാതൊരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യവും ഇല്ല. ആൾക്കാരെ കഴിയുന്നത് നടത്തിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെയാണ് പലപ്പോഴും മുന്നേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആളെ ഉറങ്ങാൻ അനുവദിക്കരുത് എന്നുള്ളത്. അതിന് ഈ പാമ്പുകൾ ഈ വിഷം തന്നെ പലതരത്തിലുള്ളതുണ്ട്. അതായത് ഞരമ്പുകൾ നാഡികളെ ബാധിക്കുന്നതും അതുപോലെ തന്നെ രക്തത്തിനെ ബാധിക്കുന്നതുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കണ്ണിൻ്റെ പോളകൾ താന്നു പോകുന്ന ഒരു അവസ്ഥ രോഗലക്ഷണമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ, അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഉറങ്ങാൻ പാടില്ല എന്നുള്ളതൊക്കെ അതിൻ്റെ ബാക്കിലുള്ള സയൻറ്റിഫിക് കാര്യം അതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആൾ ഉറങ്ങിയത് കൊണ്ടൊന്നും ഒരിക്കലും വിഷം കൂടുതൽ ഏൽക്കുകയെ അങ്ങനൊന്നും ചെയ്യുകയില്ല.
2: പലതരം വിഷങ്ങളുണ്ട്, അതൊന്നുകൂടി വിശദീകരിക്കണം തോന്നുന്നു. എത്ര തരം ടൈപ്പ് പാമ്പുകൾക്ക് ഏതൊക്കെ ടൈപ്പ് വിഷങ്ങളുള്ളത് എന്നുള്ളതൊന്ന് വിശദമാക്കാം. അങ്ങനെ ഈ വിഷം ഏറ്റുകഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്നുകൂടി ഒന്ന് വിശദം.
3: നമുക്ക് രണ്ട് തരത്തിലുള്ള വിഷങ്ങളാണ് ഉള്ളത്. ഒന്ന് നാഡികളുടെ ബാധിക്കുന്നതും, അതായത് ന്യൂറോടോക്സിക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകളെ ബാധിക്കുന്നതും ഹെമറ്റോടോക്സിക്കും. ഈ രണ്ട് തരത്തിലുള്ള വിഷങ്ങളാണ് നമുക്ക് ഇന്ന് ഉള്ളത്. അതിൽ ന്യൂറോടോക്സിക് എന്ന് പറയുന്ന വിഷമേൽക്കുമ്പോൾ, അതായത് നാഡികളെ ബാധിക്കുന്ന വിഷമേൽക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കണ്ണുകളുടെ പോള അടഞ്ഞു പോകുന്നൊരവസ്ഥ, ഭക്ഷണം ഇറങ്ങാൻ ബുദ്ധിമുട്ട്, ശ്വാസതടസ്സം വരിക, പിന്നെ ആൾക്ക് കൈകളിലും കാലുകളും തരിപ്പ് വരിക, ഇതൊക്കെയാണ് നാഡികളെ ബാധിക്കുന്ന വിഷം. അതായത് ന്യൂറോടോക്സിക് വിഷങ്ങൾ ഉള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ കോബ്ര പോലെ അണലി കോബ്ര പോലെയുള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തത് കാണുന്നതാണ് ഇത് രക്തത്തിനെ ബാധിക്കുന്ന, അതായത് രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഹെമറ്റോടോക്സിക് എന്ന് പറയും, രക്തത്തിനെ ബാധിക്കുന്ന. അത് മൂലമുണ്ടാവുകയാണെങ്കിൽ ആൾക്ക് രക്തസ്രാവം, മൂത്രയിക്കുന്ന സമയത്ത് രക്തത്തിൻ്റെ കളർ വരിക, മലത്തിൽ രക്തത്തിൻ്റെ കളർ വരിക, അതല്ലെങ്കിൽ വായിൽ നിന്നും രക്തം ചുഴ വരിക, കണ്ണിൽ രക്തം കട്ട പിടിക്കുക, ഇതൊക്കെയാണ് മറ്റേ ഹെമറ്റോടോക്സിക് വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. വൈപ്പർ പോലെയുള്ള പാമ്പുകളൊക്കെയാണ് ഹെമറ്റോടോക്സിക് ആയിട്ടുള്ളത്. പിന്നെ രണ്ടും രീതി, രണ്ട് ടൈപ്പ്, അതായത് ഹെമറ്റോടോക്സിക്കും ന്യൂറോടോക്സിക്കുമായിട്ടുള്ള പാമ്പുകളുമുണ്ട്. അതിൽ രണ്ട് ലക്ഷണങ്ങളും കാണിക്കും, അതായത് രക്തസ്രാവത്തിൻ്റെ ലക്ഷണങ്ങളും കാണിക്കും, അതുപോലെ തന്നെ ഈ നാഡിയെ ബാധിക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളും കാണിക്കും. ഈ ലക്ഷണങ്ങളെല്ലാം നോക്കി ആ കടിച്ച ഭാഗത്തുള്ള വീക്കം കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ചികിത്സ തുടങ്ങണോ വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്.
2: ഒരു വിഷമുള്ള പാമ്പാണ് കടിച്ച് എന്ന് ബോധ്യപ്പെട്ടാൽ പോലും രോഗ ലക്ഷണങ്ങൾ നോക്കിയിട്ട് മാത്രമേ ചികിത്സ ചെയ്യുള്ളൂ അല്ലേ?
3: അതെ അതെ.
2: അതല്ലാതെ വരുന്നവർക്ക് എല്ലാവർക്കും ഇഞ്ചക്ഷൻ കൊടുത്ത് ICU ഇടുന്ന ഒരു സിസ്റ്റം അങ്ങനെ ഉണ്ടോ?
3: ഇല്ല, ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ അത്യാഹിത വിഭാഗത്തിൽ രോഗികൾ വരികയാണെങ്കിൽ സാധാരണഗതിയിൽ 12 മണിക്കൂർ മുതൽ 48 മണിക്കൂർ ഈ രോഗികൾ നിരീക്ഷണത്തിൽ കിടത്തണം എന്നുള്ളതാണ്. പല രോഗികളും 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ലക്ഷണങ്ങൾ കാണിക്കുന്ന പല രോഗികളുണ്ട്. അത് വിഷത്തിൻ്റെ ആഘാതം പോലും, അതുപോലെ തന്നെ ആ രോഗിയുടെ പ്രതിരോധ ശക്തിയും അനുസരിച്ചിരിക്കും ശരീരം പ്രതികരിക്കാൻ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് പ്രതികരിക്കും, ചില ആൾക്കാർ വൈകിട്ട് പ്രതികരിക്കും. അപ്പോൾ അത് പലപ്പോഴും രോഗികളെ ഒബ്സർവേഷന് നിരീക്ഷണത്തിൽ കിടത്തണം എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ രോഗിയുടെ രക്തം പരിശോധിക്കും. രക്തം കട്ട പിടിക്കുന്ന സമയം നോക്കും. രക്തം കട്ട പിടിക്കാനുള്ള സമയം നേരം വൈകുകയാണെന്നുണ്ടെങ്കിൽ, ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനുള്ള മരുന്നുകൾ തുടങ്ങും. അതുപോലെ തന്നെ രക്തിയുടെ ശ്വാസം എടുക്കുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം, എടുക്കുന്നതിൻ്റെ സ്പീഡ് വർദ്ധിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ രോഗിക്ക് മരുന്നുകൾ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. എല്ലാ പാമ്പ് വിഷമുള്ള പാമ്പാണെങ്കിൽ പോലും ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മരുന്നുകൾ കൊടുക്കേണ്ടതുള്ളൂ.
2: മറ്റൊരു തെറ്റിദ്ധാരണ അല്ല, പലപ്പോഴും ആളുകൾക്കുള്ള ഇപ്പോഴുള്ള ഒരു ധാരണയാണ് എന്ത്, പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് അല്ല പോകേണ്ടത്, നേരത്തെ വിഷവൈദ്യന്മാരടുത്തേക്കാണ് പോകേണ്ടത്. കാരണം ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന മിക്ക രോഗികളും ഹോസ്പിറ്റലിൽ അത്യാധിപത്യത്തിൽ എത്തുന്ന ഉടനെയോ അല്ലെങ്കിൽ കുറേ ദിവസത്തെ ചികിത്സയ്ക്കിടയിലോ മരിക്കുന്നു. കുറേ കാശ് ചെലവാക്കുന്നു, എന്നാൽ പോലും അതിന് ഗുണഫലങ്ങളില്ലാതെ പോകുന്നു. എന്നാൽ വിഷവൈദ്യന്മാരടുത്തേക്ക് എത്തുന്ന ഭൂരിപക്ഷം കേസുകളും രക്ഷപ്പെടുന്നു. ഇതിലെന്താണ് ഇതിൻ്റെ
3: സത്യാവസ്ഥ? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മൾ കടിക്കുന്ന പാമ്പുകളിൽ 90% വിഷമില്ലാത്ത പാമ്പുകളാണ്. അതേപോലെ തന്നെയാണ് വിഷമുള്ള പാമ്പുകൾ കടിച്ചാൽ പോലും വെറും 10% മാത്രമേ നമുക്ക് വിഷം ഏൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ വിഷം ഇറക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ ക്വാക്സ്, സത്യത്തിൽ അവർ ഈ മനുഷ്യന്മാരെ വെച്ചിട്ടാണ്, ഈ 99% ആൾക്കാരെ വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. ഭൂരിപക്ഷവും വിഷമില്ലാത്ത പാമ്പുകളാണ്. എന്നിട്ട് പലപ്പോഴും അവർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ആൾക്കാരെ. എനിക്ക് തന്നെ ഒരു സ്വന്തമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 3 വർഷം മുന്നേ ഇതേപോലെ ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും പിന്നീട് ആ സ്ത്രീക്ക് വിഷമേറ്റ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ഐ സിയുലോട്ട് മാറ്റി അവിടെ നിന്ന് ഞങ്ങൾ രോഗിക്ക് വേണ്ട എസ് വി മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവരെ കൂടെയുള്ള ഒരാൾ എന്നോട് ചോദിച്ചു, ഈ രോഗിക്ക് നമുക്ക് ഞങ്ങളൊരു വിഷമിറക്കുന്ന ഒരു വൈദ്യനുണ്ട്, അദ്ദേഹത്തെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഓ, കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ മരുന്ന് തുടങ്ങിയിരുന്നു, പിന്നെ അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു അത്യാവശ്യ നിലയിലായിരുന്നു വന്നിരുന്നത്. അവരെ വെന്റിലേറ്ററിലാക്കി ഈ ഇതിനുള്ള മരുന്ന് കാര്യങ്ങൾ തുടങ്ങി. ഈ ഒരു അദ്ദേഹം വന്നു. അദ്ദേഹം വന്നതിന് ശേഷം ഞാനും കൂടെ നിന്നു, എന്താണ് അദ്ദേഹം ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം വന്നു, രോഗിയുടെ പൾസ് നോക്കി, പിന്നെ പ്രഷർ നോക്കി, എന്നിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, നിങ്ങൾ

0: വർക്ക് ചെയ്യുന്നത് കോട്ടക്കൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലാണല്ലോ. അവിടെ ഈ കഴിഞ്ഞ താങ്കൾ വർക്ക് ചെയ്യുന്നതിന് ഇടയിൽ എത്ര ആളുകളുടെ വിഷം മീൻസ് പാമ്പ് കടിയേറ്റ് വന്നിട്ടുണ്ട്? അതിൽ എത്ര പേർക്ക് വിഷം ഏറ്റിട്ടുണ്ടായിരുന്നു? അതിൽ എത്ര പേര് ചികിത്സയ്ക്കിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്? അതിൻ്റെ ഏകദേശ കണക്കുകൾ ലഭിക്കും.
1: ഏകദേശം നമുക്ക് ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു 100 കേസുകളോളം വിഷം പാമ്പ് കടി ഏറ്റിട്ട് വരാറുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുക്കം മാത്രം ആൾക്കാരെ, ഏകദേശം ഒരു 100 20-30 പേഷ്യൻസൊക്കെ ഉണ്ടാവുള്ളൂ വിഷം ഏറ്റതുണ്ടാവുന്ന, അല്ലെങ്കിൽ റെഫർ ചെയ്ത് വരുന്നതൊക്കെ ഉണ്ടാവുള്ളൂ. ഈ രോഗികളിൽ ചികിത്സ ഈ 20 അല്ലെങ്കിൽ 30 ഒറ്റ രോഗി പോലും ഒരു കോംപ്ലിക്കേഷൻ അടിച്ചിട്ടില്ല, ഒറ്റ രോഗി പോലും ഈ പാമ്പ് കടിയേറ്റിട്ട് മരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. പലപ്പോഴും ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ അതാണ്. നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ജനങ്ങളുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ പോയാലും അവർ കുറേ മരുന്ന് കൊടുക്കും എന്നിട്ട് രോഗി രക്ഷപ്പെട്ടില്ല എന്നുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും വൈകിയിട്ടാണ് ഈ രോഗികളെല്ലാം ഹോസ്പിറ്റലോട് എത്തുന്നത്. പാമ്പ് കടിയേറ്റ് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ, നമുക്ക് മരുന്ന് തുടങ്ങി അതിനുള്ള ചികിത്സ ഉടനെ തന്നെ കൊടുക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഒരു ആദ്യം പാമ്പ് കടിയേറ്റു എന്നിട്ട് ഒരു വിഷവൈദ്യൻ്റെ അടുത്ത് പോയി അവർ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്ന് കണ്ട ശേഷം പിന്നെയാണ് അദ്ദേഹം നമ്മളുടെ അടുത്തേക്ക് വിടുന്നത്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഈ രോഗികൾ രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ലാതാവുന്നത്. പലപ്പോഴും അപ്പോഴേക്കും ഇത് ലിവറിനെ ബാധിച്ചിട്ടുണ്ടാവും, കിഡ്നീനെ ബാധിച്ചിട്ടുണ്ടാവും, തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും കോംപ്ലിക്കേഷൻസ് കാണാറുള്ളത്. നേരത്തെ ചികിത്സ ലഭിക്കുകയാണെങ്കിൽ രോഗികൾ രക്ഷപ്പെടും.
0: അപ്പോൾ വളരെ ഒരു എന്താ പറയുക പ്രാധാന്യമുള്ള ഒരു പോയിന്റാണ് ഇപ്പോൾ നാം ശ്രമിച്ചത്. നേരായ ചികിത്സ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ അപകടമാണ് എന്ന് വിചാരിക്കുന്ന ഈ ഒരു പാമ്പിൻ്റെ വിഷം പോലും നമുക്ക് നേരായ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും, രോഗിയെ പുനരധിസിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കൾ ഈ ഒരു പാമ്പിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി കൃത്യമായ ചികിത്സ നമ്മുടെ ഇനി കിട്ടുന്ന ചാൻസുകളിൽ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇന്നത്തെ ആരോഗ്യചാരത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ തുടർന്നും നമുക്ക് കൂടുതൽ അത്യായുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാല്ല തുടർ എപ്പിസോഡുകളിൽ നമുക്ക് ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഓക്കെ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരമാണ്. നല്ലൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നല്ല വിവരങ്ങൾ കൃത്യമായിട്ട് ആളുകൾക്ക്
3: തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ ആശങ്കകളും പേടിയൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു നല്ല സംസാരമായിരുന്നു ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ യാസറും അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ മാലിക്കും നമ്മോടൊപ്പം ചേർന്ന് പാമ്പ് കടിയേറ്റൽ എന്ന വിഷയത്തിൽ അവതരിപ്പിച്ചത്. നാം ഇനി പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനം.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിക്കും നിർബന്ധമായും എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ, അപ്പോൾ അതിൽ നമുക്ക്
3: പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുധമാണ് അല്ലേ? ആ ആയുധം ഇങ്ങനെ എന്നും മൂർച്ച കൂട്ടണം.
2: ആയുധമാണ്, പരിചയമാണ്, പലതരത്തിലും നമ്മളതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. തീർച്ചയായും ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മയ്യത്തിന്റെ അടുത്ത് ചൊല്ലുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനയത്തിന്റെ മൂന്നാം ഭാഗമാണ് ഇന്ന് പഠിക്കുന്നത്.
3: അതായത് നമ്മൾ മയ്യത്തിനെ കാണാൻ പോകുമ്പോൾ നമ്മളതിങ്ങനെ നോക്കി നിൽക്കാന്നല്ല, അവിടെ എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോയെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, അതിൻ്റെ ഭാഗം മൂന്നാണ്. ഇന്നലെ രണ്ടായിരുന്നു, മിനിഞ്ഞാന്ന് ഒന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രാർത്ഥനകൾ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രാർത്ഥനാ പഠനത്തിൽ പങ്കെടുക്കുന്നത് സഫീർ അൽഹിക്കുമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, മയ്യത്തിൻ്റെ അടുക്കൽ ചെന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി പഠിച്ചത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചത് ഇത്രയുമായിരുന്നു. അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാൻ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫി അഖബിഹി ഫിൽ ഗാബിദീൻ. ഇനി അതിൻ്റെ ബാക്കി വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ എന്നാണ്. വഗ്ഫിർ എന്നിടത്ത് ഗ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ടതാണ്. വഗ്ഫിർ എന്നാണ്. വഗ്ഫിർ ഫഇന് കസ്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ സുക്കൂനിട്ട് കൊണ്ട് റഇന് വഖഫ് ചെയ്യുന്നുവെങ്കിൽ വഗ്ഫിർ എന്നാണ് പറയേണ്ടത്. എന്നാൽ വഗ്ഫിർ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമല്ല, ഖുർആൻ ഓതുമ്പോൾ മാത്രമാണ് തജ്വീദിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടത്. അപ്പോൾ വഗ്ഫിർ എന്നാണ്. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബ്.

0: ആലമീൻ. അവിടെ യാ റബ്ബൽ ആലമീൻ എന്ന ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ് ഐൻ എന്നത്. ഫാത്തിഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് നമുക്കറിയാം. അതേ പദമാണ്, പക്ഷെ തെറ്റിക്കാൻ പാടില്ല, ശ്രദ്ധിച്ച് ഉരുവിടേണ്ട വാചകമാണ്. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ. അതിനുശേഷം വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. വഫ്സഹ് എന്നിടത്ത് ഹ, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഫീ ഖബ്രിഹി, അവിടെ ഖാഫ് എന്ന അക്ഷരവും ശ്രദ്ധിക്കേണ്ടതാണ്. വനവ്വിർ ലഹു ഫീഹി, അവിടെ പ്രയാസമുള്ളതല്ല. വഫ്സഹ് എന്ന ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും ഫീ ഖബ്രിഹി എന്നിടത്ത് ഖാഫ് അണ്ണാക്കിൽ നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി എന്നാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പറയുക. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. എന്നാണ് അതിൻ്റെ അർത്ഥം. വഗ്ഫിർ ലനാ, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണമേ. വലഹു, അള്ളാഹുവെ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിക്കും നീ പുറത്തു കൊടുക്കണമേ. യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബാണല്ലോ നീ. വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി, അദ്ദേഹത്തിൻ്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമേ. അദ്ദേഹത്തിൻ്റെ ഖബറിൽ നീ വിശാലത നൽകണമേ. വനവ്വിർ ലഹു ഫീഹി, മാത്രവുമല്ല ആ ഖബറിൽ അദ്ദേഹത്തിന് നീ പ്രകാശവും നൽകണമേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ തുടക്കം മുതൽ ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫീ അഖബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ പഠിക്കുക. എപ്പോഴൊക്കെ നമ്മൾ മരിച്ച വീട്ടിലേക്ക് പോകുന്നുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഈ പ്രാർത്ഥനയാണ് ഉരുവിടേണ്ടത്. അവിടെ അല്ലാഹു മഗ്ഫിർ ലി ഫുലാൻ എന്നിടത്ത് മരിച്ച വ്യക്തിയുടെ പേരാണ് നമ്മൾ സ്മരിക്കേണ്ടത്. എന്നാൽ അതറിയില്ലെങ്കിൽ അള്ളാഹു മഗ്ഫിർ ലി ഫുലാൻ എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഏതായാലും ഈ പ്രാർത്ഥന, ഈ ദിക്ർ നമ്മൾ പഠിച്ച് മരിച്ച വീട്ടിലെത്തിയാൽ, വ്യക്തിയുടെ അടുക്കലെത്തിയാൽ നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും. നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് സഫീർ അൽ ഹിക്കമി. പ്രാർത്ഥനാ പഠനം എന്ന വിഷയത്തിൽ മയ്യത്തിൻ്റെ അടുത്ത് ചൊല്ലേണ്ടത് എന്നതിൻ്റെ മൂന്നാം ഭാഗമാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത്. നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
2: പൂമരത്തണലിൽ കുരുന്നുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമുകളിൽ ഒന്നാണ് പൂമരത്തണലിൽ. അവർക്കൊരു ആഹ്ലാദത്തിന് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലെവലിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുന്ന അൽ ഫഹദ് പൂന്തുറയാണ്.
1: അതെ, ചുട്ടയിലെ ശീലം ചുടലെ വരെ എന്നാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഒരു മാനുഷികമായ അല്ലേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു. അതിൽപ്പെട്ട ഒരു പ്രോഗ്രാം, അതിൽപ്പെട്ട ഒരു സ്വഭാവമാണെന്ത്, അലിവുള്ളവരാകാം,
2: ഒരു കാരുണ്യം ഉള്ളവരാകാം, അലിവുള്ളവരാകാം എന്നൊക്കെ പറയുന്നത് കാരുണ്യം.
1: പ്രത്യേകിച്ച് ഈ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിരങ്ങി ജീവിക്കുന്ന കുട്ടികളുണ്ട്.
2: അതെ,
1: ഈ ഗെയിമൊക്കെ ഉണ്ട്, വെടിവെക്കുന്നതും ആളുകളെ മർദ്ദിക്കുന്നതും കൊല്ലണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് കാരുണ്യം എന്നൊക്കെ കൃത്യമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ, ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകാൻ, അലിവുള്ളവരാകാം എന്ന പ്രോഗ്രാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ കൊച്ചുകൂട്ടുകാരെയും കൂട്ടുകാരികളെയും, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അലിവുള്ളവരാകാം എന്ന തലക്കെട്ടിലാണ്. നമ്മൾ ഓരോരുത്തരും അലിവുള്ളവരാകേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ വാപ്പ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ എൻ്റെ വാപ്പാക്ക് എന്നോട് തീരെ സ്നേഹമില്ല, തീരെ അലിവില്ല, നമ്മുടെ ഉപ്പ നമ്മളോട് എപ്പോഴും ചൂടായിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമ്മൾ നമ്മുടെ സഹോദരന്മാരോട് സഹോദരിമാരോട് ദേഷ്യപ്പെടാറുണ്ട്. ഒരു അലിവില്ലാത്ത സ്വഭാവം നമ്മുടെ കൈകളിലുണ്ടോ? സ്നേഹമില്ലാത്ത, ദയയില്ലാത്ത ഒരു സ്വഭാവം നമ്മുടെ കൈകളിലുണ്ടോ? എങ്കിൽ കൂട്ടുകാരെ, നമ്മൾ ആ സ്വഭാവത്തെ മാറ്റേണ്ടതുണ്ട്. നമ്മുടെ ഉപ്പ നമ്മളോട് ദേഷ്യപ്പെട്ടാലും പിന്നീട് സ്നേഹത്തോടുകൂടി നമുക്കാവശ്യമുള്ള സാധനങ്ങളും നമ്മെ വളരെ ഏറെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ പുന്നാരോപ്പച്ചി. നോക്കൂ കൂട്ടുകാരെ, നമ്മളും നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ താഴ്ന്ന, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ സഹോദരന്മാരോട് സഹോദരിമാരോടും നല്ലതുപോലെ അലിവുള്ള മനസ്സുള്ളവരായി മാറേണ്ടതുണ്ട്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിവുള്ള വിനയമുള്ള പ്രവാചകനായിരുന്നു. നമുക്കറിയാം കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മുടെ പ്രവാചകനെ അല്ലേ? അല്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിവുള്ള, ദയയുള്ള, കരുണയുള്ള, വിനയമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ആ പ്രവാചകൻ്റെ മാതൃക നമ്മൾ പിൻപറ്റണം. നോക്കൂ, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ആ സദസ്സിലുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളാരും എന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കരുത്, നിങ്ങൾ അവിടെ ഇരിക്കണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അവിടുന്ന് ഇന്നമാ അനഅബദുൻ അഖിലു കമാ യഅകുലുൽ അബദ് വഅജ്ലിസു കമാ യജ്ലിസുൽ അബദ്. ഞാനും നിങ്ങളെപ്പോലെ ഒരു അടിമയാണ്. ഞാൻ നിങ്ങൾ ഭക്ഷിക്കുന്നത് പോലെ ഞാനും ഭക്ഷിക്കുന്നു. വഅജ്ലിസു, ഞാൻ ഇരിക്കുന്നു. കമാ യജ്ലിസുൽ അബദ്, ഒരു അടിമ ഇരിക്കുന്നത് പോലെ തന്നെയാണ് ഞാനും ഇരിക്കുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറഞ്ഞ് അവിടെ വിനയം കാണിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മുടെ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അലിവുള്ള മനസ്സുള്ള ആളായി മാറുകയാണ്. നമുക്കും അങ്ങനെ ആകണ്ടേ? നമുക്കും അങ്ങനെ അലിവുള്ള ആളുകളായി മാറണ്ടേ കൂട്ടുകാരെ? നമ്മൾ ഒരിക്കലും നമ്മുടെ താഴെയുള്ള ആളുകളോട് ചൂടാകരുത്, ദേഷ്യപ്പെടരുത്, അവരോട് അലിവുള്ളവരായി മാറേണ്ടതുണ്ട്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അങ്ങാടിയിലേക്ക് ഒരു പൈജാമ വാങ്ങുന്നതിന് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു പൈജാമ വാങ്ങി, കച്ചവടക്കാരിൽ നിന്ന് പൈജാമ വാങ്ങി തിരിച്ചു വരുമ്പോൾ കച്ചവടക്കാരൻ പ്രവാചകൻ്റെ കൈക്ക് പിടിച്ച് ചുംബിക്കാൻ നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൈ പുറകോട്ട് വലിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അറബികൾ അവരുടെ രാജാക്കന്മാരെ കാണുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. എൻ്റെ കൈ നിങ്ങൾ ചുംബിക്കേണ്ടതില്ല എന്ന് കൈ പുറകിലോട്ട് വലിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ വിനയമുള്ള പ്രവാചകനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ തിരിച്ചു വരികയാണ്. അപ്പോൾ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, പ്രവാചകരെ, പൈജാമയുള്ള ആ സഞ്ചി ഞാൻ പിടിച്ചോളാം പ്രവാചകരെ എന്ന് പറയുമ്പോൾ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏതൊരു സാധനവും അത് അതിൻ്റെ ഉടമസ്ഥൻ പിടിക്കുന്നതാണ് ഏറ്റവും വലിയ ഉത്തമമെന്നും. നോക്കൂ കൂട്ടുകാരെ, ആ പ്രവാചകൻ്റെ സ്നേഹം, ആ പ്രവാചകൻ്റെ അലിവ്, പ്രവാചകൻ്റെ വിനയം. നോക്കൂ കൂട്ടുകാരെ, സ്വന്തം സാധനം മറ്റൊരാളെ കൊണ്ട് പിടിപ്പിക്കുന്നത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ നമ്മളും അങ്ങനെ ആകണം. ആരോടും കയർത്തു സംസാരിക്കാതെ, ദേഷ്യപ്പെടാതെ, മുതിർന്നവരോട് ബഹുമാനത്തോടുകൂടി നമ്മൾ നിൽക്കണം. അങ്ങനെ ഒരു വിനയമുള്ള ആളുകളായി മാറണം കൂട്ടുകാരെ, കാരുണ്യമുള്ള ആളുകളായി മാറണം. നമ്മുടെ പരിസരത്തുള്ള അയൽവാസികളോട് വളരെ നല്ല രീതിയിൽ പെരുമാറണം. അവരോട് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല കൂട്ടുകാരെ. അവരോടൊക്കെ നല്ല രീതിയിൽ ദയയുള്ള, വിനയമുള്ള, അലിവുള്ള ആളുകളായി മാറാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇസ്ലാം എന്നാൽ രണ്ട് ഭാഗങ്ങളാണ്. അതിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം സൃഷ്ടികളോടുള്ള ബാധ്യതകളാണ്. ഇവ രണ്ടും നമ്മൾ കൃത്യമായി നിർവഹിച്ചാലേ നമ്മൾക്ക് പരലോകത്ത് രക്ഷയുള്ളൂ. എന്താണ് രണ്ട് കാര്യങ്ങൾ? അള്ളാഹുവിനുള്ള ബാധ്യതകളും സൃഷ്ടികളോടുള്ള ബാധ്യതകളും. ഇവ രണ്ടും കൃത്യമായി നമ്മൾ പാലിച്ചാലേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ചില ആളുകൾ എന്ത് ചെയ്യും? റബ്ബിനോട് മാത്രമുള്ള കാര്യങ്ങളിൽ വളരെയേറെ സജീവമായിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ ചെയ്യും. ഉദാഹരണത്തിന് നമസ്കരിക്കുമ്പോൾ അവർ കൃത്യമായി എല്ലാ വക്തും പള്ളികളിൽ പോയി നമസ്കരിച്ച് കൃത്യമായി നമസ്കാരം നിറവേറ്റും. പിന്നീട് ഖുർആൻ പാരായണം ചെയ്യും. അങ്ങനത്തെ അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തുകളിൽ അവർ സജീവമായിരിക്കും. പക്ഷേ സൃഷ്ടികളോട് നടത്തേണ്ട ഇബാദത്തുകൾ സൃഷ്ടികളോട് നടത്തേണ്ട കാര്യങ്ങളിൽ അവർ അതിനെ മുഖവിലക്കെടുക്കാറില്ല. എന്തായിരിക്കും സൃഷ്ടികളോട് ഉള്ള ബാധ്യതകളിൽ അവർ വീഴ്ച വരുത്തുന്നു? എങ്ങനെയാണ്? മാതാപിതാക്കളോട് മോശമായ പെരുമാറ്റം, ഒരു അലിവില്ലാത്ത നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും മോശമായ ഒരു പെരുമാറ്റം ഉണ്ടാകാറുണ്ട്. ഇല്ല കൂട്ടുകാരെ, നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ദിവസം രാവിലെ ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉമ്മ നമ്മളോട് പറഞ്ഞു, മോനെ കടയിൽ പോയി ഒരു കിലോ പഞ്ചസാര വാങ്ങി വരാൻ പറയുമ്പോൾ നമ്മൾ പോകും. ഒരു മടിയോടുകൂടിയൊക്കെ നമ്മൾ പോകും. ഉറക്കത്തിൽ നിന്നാണ് വിളിച്ച് നമ്മളെ പറഞ്ഞു വിടുന്നതെങ്കിൽ പുന്നാര ഉമ്മ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു മടിയോട് കൂടിയെങ്കിലും പോയിരിക്കും. പിന്നീട് രണ്ടാമത് വരുമ്പോൾ ഉമ്മ പറയും, മോനെ തേയില ഇല്ലായിരുന്നു, നീ തേയിലയും കൂടെ വാങ്ങി വരണം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു മടി ഇങ്ങനെ കാണിക്കും. ഓ ഉമ്മ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഉമ്മ, എല്ലാം ഒരു പ്രാവശ്യം പറഞ്ഞു വിട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നമ്മൾ പോയി വരും. പിന്നെ മൂന്നാമത് വരുമ്പോൾ, മോനെ വെള്ളം കഴിഞ്ഞിരുന്നു, പാൽ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നീ ആ പൈപ്പിൽ നിന്ന് എടുത്ത് തരോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചൂടാകാറുണ്ട്. മോശമായ രീതിയിലുള്ള പെരുമാറ്റം കൂട്ടുകാരെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറില്ലേ? അങ്ങനെ മാതാപിതാക്കളോട് മോശമായ പെരുമാറ്റം നടത്തുന്നു. അള്ളാഹുവിനോട് മാത്രം നമ്മൾ അള്ളാഹുവിനോട് നടത്തേണ്ട ബാധ്യതകൾ നമ്മൾ കൃത്യമായി നടത്തിയിട്ട് മാതാപിതാക്കളോട് അലിവില്ലാത്ത, ദയയില്ലാത്ത, വിനയമില്ലാത്ത സ്വഭാവ ഗുണങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. രണ്ട് കാര്യങ്ങളിൽ നമ്മൾ സജീവമായാലേ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ കൂട്ടുകാരെ, അതുപോലെ മാതാപിതാക്കളോട് മോശമായ പെരുമാറ്റം, പിന്നെ അയൽവാസിയെ ഉപദ്രവിക്കൽ, ഇതൊക്കെ നമ്മുടെ സൃഷ്ടികളോടുള്ള നമ്മുടെ ബാധ്യത നിർവഹണത്തിൽ നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ട്. അയൽവാസികളെ ഉപദ്രവിക്കൽ, ചിലപ്പോൾ അയൽവാസിയുടെ വീട്ടിലേക്ക് കല്ലുവാരി എറിയും, അല്ലെങ്കിൽ അപ്പുറത്തെ മാങ്ങയിൽ കല്ലെടുത്തെറിഞ്ഞ് അവരുടെ ചില്ലുകൾ പൊട്ടിച്ച്, അങ്ങനെ പല പ്രവർത്തനങ്ങളും. ഒരു അലിവില്ലാത്ത, വിനയമില്ലാത്ത ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണെന്നറിയോ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടോ? അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ അയൽവാസികളുടെ പെരുമാറ്റം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, സൃഷ്ടികളോട് നടത്തേണ്ട ബാധ്യതകൾ, അത് നമ്മൾ കൃത്യമായി നടത്തിയെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ കൂട്ടുകാരെ. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ രണ്ടു കാര്യങ്ങളും, അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ നമ്മൾ നിറവേറണം, അതുപോലെ സൃഷ്ടികളോട് നടത്തേണ്ട ബാധ്യതകൾ നമ്മൾ നിറവേറിയാലേ നമുക്ക് പരലോകത്ത് രക്ഷയുള്ളൂ. ഇനി നോക്കൂ കൂട്ടുകാരെ, നമ്മൾ സൃഷ്ടികളോട് നടത്തേണ്ട ബാധ്യതകൾ കൃത്യമായി നടത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മഹത്തമായ കാര്യങ്ങൾ എന്തൊക്കെയെന്നറിയോ? മഹത്തായ ഒരു സൽക്കർമ്മമാണ് അത്. സൃഷ്ടികളോട് നമ്മൾ നടത്തേണ്ട ബാധ്യതകൾ നടത്തിക്കഴിഞ്ഞാൽ അതൊരു മഹത്തായ സൽക്കർമ്മമാണ്. അത് നടത്തിക്കഴിഞ്ഞാലുള്ള മഹത്വങ്ങൾ എന്തൊക്കെയെന്നറിയോ? മനുഷ്യരിൽ ഉത്തമനാകും നമ്മൾ. നോക്കൂ, നല്ല സ്വഭാവമുള്ള, അലിവുള്ള, വിനയമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയും, ആ അവൻ നല്ല കുട്ടിയാണ്, യൂസഫ് നല്ല കുട്ടിയാണ്. ആരെങ്കിലും പേര് പറഞ്ഞിട്ട് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും അയൽവാസികളും എല്ലാവരും പറയും, ആ അവൻ നല്ല കുട്ടിയാണ്, അവൻ അനുസരിക്കുന്ന കുട്ടിയാണ്, അവൻ നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. അല്ലെ? നെങ്കിൽ അങ്ങനെ അവർ പറയണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ അതുപോലെ ആക്കിയെടുക്കേണ്ടതുണ്ട്. എങ്ങനെ? കാരുണ്യമുള്ള സ്വഭാവത്തെ ആക്കിയെടുക്കും. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കരുണയുടെ സ്വഭാവമായിരുന്നു, കാരുണ്യത്തിൻ്റെ സ്വഭാവമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. നമുക്ക് കേട്ടുകാരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിങ്ങനെയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിപ്പിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ പ്രവാചകൻ്റെ കരുണയുള്ള ആ സ്വഭാവം, ആ സൽസ്വഭാവം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് വിനയമുള്ള ആളുകളായി മാറുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, അങ്ങനെ നല്ല വിനയമുള്ള അലിവുള്ള ആളുകളായി മാറിക്കഴിഞ്ഞാൽ മനുഷ്യർക്കിടയിൽ നമ്മൾ ഉത്തമനാകും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താ, അതുകൊണ്ടുള്ള മഹത്വങ്ങളിൽ ഒന്നാമത്തെ കാര്യം അതാണ്, മനുഷ്യർക്കിടയിൽ നമ്മൾ ഉത്തമരായി മാറും. രണ്ടാമത്തെ കാര്യം, രാത്രി നമസ്കാരത്തിൻ്റെയും നോമ്പുകാരൻ്റെയും പ്രതിഫലം നമുക്ക് ലഭിക്കും. നോക്കൂ കൂട്ടുകാരെ, രാത്രി നമസ്കരിക്കുന്നവൻ്റെയും നോമ്പുകാരൻ്റെയും പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന്. എന്തു ചെയ്താൽ? സൃഷ്ടികളോട് നടത്തേണ്ട ബാധ്യതകൾ നമ്മൾ നിറവേറ്റിക്കഴിഞ്ഞാൽ, അവരോട് വിനയമുള്ളവരായി കഴിഞ്ഞാൽ, അവരോട് വിനയത്തിൻ്റെ ദയയുടെ അലിവിൻ്റെ മനസ്സുള്ളവരായി നമ്മൾ നടന്നുകഴിഞ്ഞാൽ, അവർക്കിടയിലൂടെ നടന്നുകഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഉത്തമനാകാം. പിന്നെ രാത്രി നമസ്കരിക്കുന്നതിൻ്റെ, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പ്രതിഫലം, അതുപോലെ നോമ്പെടുക്കുന്നവൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന്. ഇനി മൂന്നാമത്തെ കാര്യമെന്താ, സ്വർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യമുണ്ടാകും. എന്താ കൂട്ടുകാരെ, അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ, സുന്ദരമായ സ്വർഗത്തിൽ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സുന്ദരമായ സ്വർഗം. നോക്കൂ കൂട്ടുകാരെ, ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ട് കഴിയുമ്പോൾ അവിടെ നമ്മുടെ സാമീപ്യം ആരെന്നറിയോ? നമുക്കുണ്ടാകുന്ന സാമീപ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ഉണ്ടാകും നമുക്ക്. കാരണം എന്താ, പ്രവാചകൻ്റെ സ്വഭാവം അലിവുള്ള സ്വഭാവമായിരുന്നു. അങ്ങനെ അലിവുള്ളവരായിക്കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം നമുക്കുണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക കൂട്ടുകാരെ. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ, ആളുകളോട് നല്ലതുപോലെ പെരുമാറുക എന്ന പ്രവർത്തനങ്ങൾ നല്ല നിയ്യത്തോടുകൂടി, അതിനെനിക്ക് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് നിന്ന് എനിക്ക് ലഭിക്കണം എന്ന നല്ല നിയ്യത്തോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കൂട്ടുകാരെ, നമുക്ക് നല്ല നിയ്യത്തോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടും ഈ വിഷയങ്ങളിലെല്ലാം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉത്തമമായ മാതൃക നമുക്കുണ്ട് കൂട്ടുകാരെ. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്ഫതൻ ഹസന, തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ നോക്കും, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അലിവുള്ള മനുഷ്യനായിരുന്നു, ദയയുള്ളയാളായിരുന്നു, വിനയമുള്ള ആളായിരുന്നു. നോക്കൂ എത്രത്തോളം കരുണയുള്ള ആ പ്രവാചകൻ്റെ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇനി നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്തെന്നറിയോ, നമ്മുടെ കൂടെയുള്ള അയൽവാസി അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകൻ, അവന് ഒരു സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്കിഷ്ടപ്പെട്ട സാധനം അവനക്കും ഇഷ്ടപ്പെടണം എന്നാഗ്രഹിക്കുന്നത് വരെ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ലെന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയാണ്. ഒരു അലിവില്ലാത്ത, വിനയമില്ലാത്ത ആളുകളായി മാറിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ അവന് എനിക്ക് കിട്ടിയ സാധനം അവനക്ക് കിട്ടണം നമ്മൾ ആഗ്രഹിക്കൂല. പക്ഷെ നേരെ മറിച്ച് അലിവുള്ള, വിനയമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എനിക്ക് കിട്ടിയ സാധനം എൻ്റെ കൂട്ടുകാരനും കിട്ടണമെന്ന് ആഗ്രഹിക്കും കൂട്ടുകാരൻ. അങ്ങനെ ആഗ്രഹിക്കുന്നതുവരെ അവൻ യഥാർത്ഥ വിശ്വാസിയാവുകയില്ലെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നാട്ടുകാർ എത്രയോ പേര് നമ്മളെക്കാളും ഭക്ഷണം കഴിക്കുവാനില്ലാതെ, രോഗം പിടിപ്പെട്ട്, അല്ലെങ്കിൽ വസ്ത്രമില്ലാതെ സോമാലിയെ പോലെയുള്ള സ്ഥലങ്ങളിൽ എത്രയെത്ര ആളുകൾ കുടിക്കുവാൻ പോലും വെള്ളമില്ലാതെ കഴിയുന്നുണ്ട്. നമ്മളൊരു പ്രാവശ്യമെങ്കിലും അവരെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉമ്മ ചായ കൊണ്ട് തരുന്നില്ലേ? ഉണ്ട്. നമുക്ക് ഭക്ഷണം കൊണ്ട് തരുന്നില്ലേ? ഉണ്ട്. നമുക്ക് സ്കൂളിൽ പോകാൻ ബാഗില്ലേ? ഉണ്ട്. നമുക്ക് ഉടുക്കാൻ വസ്ത്രമില്ലേ? ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്. പക്ഷെ അതൊന്നുമില്ലാത്ത എത്രയോ എത്രയോ ആളുകളുണ്ട് കൂട്ടുകാരെ. നമ്മുടെ മനസ്സിൽ ഒരല്പമെങ്കിലും അലിവുണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുമോ? അവരെക്കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് അവർക്കു വേണ്ടി നമ്മൾ ചെയ്യേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഉൻദുറു മൻ ഹുവ അസ്ഫല മിൻകും ഫല തൻദുറു മൻ ഹുവ ഫൗകകും. എന്താ പ്രവാചകൻ പറഞ്ഞത്? നിങ്ങളെല്ലാവരും നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നോക്കണേ. ഫല തൻദുറു, നിങ്ങൾ ആരും നോക്കരുത്. മൻ ഹുവ ഫൗകകും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുതേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, ഭക്ഷണമില്ലാത്ത എത്ര ആളുകൾ. അങ്ങനെ താഴെയുള്ളവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാളും പാവപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന കുറേ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അവരെയൊക്കെ നമുക്ക് സഹായിക്കേണ്ടതില്ലേ? അവരെയൊക്കെ നമുക്ക് സഹായിക്കേണ്ടതില്ലേ കൂട്ടുകാരെ? അവരെയൊക്കെ നല്ല മാർഗത്തിലേക്ക് അവരെ സഹായിക്കേണ്ടതുണ്ട്. അവർക്കാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ തുടങ്ങിയ സഹായങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ അലിവുള്ള ആളുകളായി മാറുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അങ്ങനെ അലിവുള്ള കൂട്ടുകാരികളായി എല്ലാവരും മാറുക. ഇന്നത്തെ പീസ് റേഡിയോ പൂമരത്തണലിൽ എപ്പിസോഡ് കേട്ട എല്ലാവരും ഈ വിഷയം മനസ്സിലാക്കുക, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അടുത്ത പരിപാടി കേൾക്കുന്നതിന് വേണ്ടി വിളിച്ചു കൊണ്ടുവരിക. എല്ലാവരും പരിപാടി കേൾക്കുക. ഇൻഷാ അല്ലാ, നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിൽ അലിവുള്ളവരാകാം എന്ന വിഷയത്തിൽ അൽ ഫഹദ് പൂന്തറയാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
4: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി നാം പ്രവേശിക്കുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കളെ നുറുങ്ങുകൾ.
2: വളരെ പ്രധാനപ്പെട്ട രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഈ നുറുങ്ങുകളിലൂടെ കേൾപ്പിക്കാറുള്ളത്. ഉത്തരം കിട്ടാത്ത പ്രശ്നത്തിന് ഉത്തരം എന്ന ടി ചാണ്ടിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് മൻസൂർ മണ്ണാർക്കാടാണ് നമുക്കൊപ്പമുള്ളത്.
1: അതെ,
7: പ്രാർത്ഥന എത്തും മുൻപ് ഉത്തരം. രചന ടി ചാണ്ടി. ടെലിഗ്രാഫ് കമ്പികൾ പുതുതായി വലിക്കുന്നത് നോക്കി ഒരു യുവാവ് നിൽക്കുകയായിരുന്നു. വെറും സാധാരണക്കാരൻ. അപ്പോൾ ടെലിഗ്രാഫിനെപ്പറ്റി വിവരമുള്ള ഒരു ബിസിനസ്സുകാരൻ ആ യുവാവിനോട് പറഞ്ഞു, നിനക്കറിയാമോ, ഈ കമ്പി വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 200 മൈൽ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് സന്ദേശമയച്ചാൽ 1 മണിക്കൂറിനകം മറുപടി ലഭിക്കും. അതത്ര വലിയ കാര്യമൊന്നുമല്ല, യുവാവ് പറഞ്ഞു. എന്തുകൊണ്ട്? ബിസിനസ്സുകാരൻ ചോദിച്ചു. ചോദിക്കുന്നതിനു മുൻപ് ഉത്തരം കിട്ടിയിട്ടുള്ള വല്ല കഥയും നിനക്കറിയാമോ? ദൈവത്തോട് നാം ചോദിക്കുന്നതിനു മുൻപ് മറുപടി ലഭിച്ചിട്ടുള്ള അനേകം ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിക്കാം. യുവാവ് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയിൽ താമസിച്ചിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവം പറയട്ടെ. ഞങ്ങളുടെ അത്യാവശ്യ ചെലവുകൾക്കും മാസാന്ത്യ കടങ്ങൾ വീട്ടുന്നതിനുമുള്ള പണമേ ബാങ്കിലുണ്ടായിരുന്നുള്ളൂ. ബാങ്കിൽ നിന്ന് ആ തുക എടുത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് രാത്രി ആരോ ആ പണം സഞ്ചിയോടെ മോഷ്ടിച്ചു കൊണ്ടുപോയി. വേറെ ഒരു പൈസ പോലും ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഞങ്ങൾക്കില്ലായിരുന്നു. ദിവസങ്ങൾ ഏതാനും കഴിഞ്ഞു. കടയിലും മറ്റും പണം കൊടുക്കേണ്ട സമയമായി. എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ, അത്ഭുതമെന്നു പറയട്ടെ, മണി ഓർഡർ എന്നു പറഞ്ഞ് പോസ്റ്റ്മാൻ കയറി വന്നു, ഒപ്പിട്ടു വാങ്ങി. ഞങ്ങളുടെ തൽക്കാല ആവശ്യത്തിന് ആ തുക മതിയാകുമായിരുന്നു. അജ്ഞാതനായ ഏതോ ഒരു സുഹൃത്ത് അയച്ചതായിരുന്നു ആ മണി ഓർഡർ. അദ്ദേഹത്തെ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. തൻ്റെ അടിമകളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിയുകയും അവരുടെ നിലവിളി കേൾക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. ചില അടിയന്തര ഘട്ടങ്ങളിൽ ദൈവത്തെ വിളിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് ഉത്തരമരുളിയിട്ടുള്ളതിന് ഇതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഉദ്ധരിക്കുവാൻ കഴിയും.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമായിരുന്നു. ഉത്തരം കിട്ടാത്ത പ്രശ്നത്തിന് ഉത്തരം എന്ന ടി ചാണ്ടിയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നാം ഇതുവരെ കേട്ടത്. ഇനി നാം പ്രവേശിക്കുന്നു അസ്മാ ഉൽ ഹുസ്ന.
2: അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ അസ്മാ ഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലൂടെ. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ സാധിക്കും, അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും.
1: അതെ, ആരാണ് അള്ളാഹു, എന്താണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്നൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുമ്പോഴാണ്. ബഹുമാന്യനായ ഷമീർ മദീനി നമ്മോടൊപ്പം ചേരുന്നു. അൽ ജബ്ബാർ അൽ ഹാഫിൽ എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമുക്ക് കേട്ടുവരാം.
2: ഇൻഷാല്ലാ.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലായിടങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തക്വയുള്ളവരായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമ. ഉപകാരപ്രദമായ അറിവ് നൽകി അല്ലാഹു നമ്മെ ആദരിക്കുമാറാകട്ടെ. അറിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ അറിവാണ് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്. കാരണം ഏതൊരു വിഷയത്തിലും ചർച്ച കടക്കുന്ന കാര്യത്തിനനുസരിച്ചാണ് ആ ചർച്ചാ വിഷയത്തിൻ്റെ മഹത്വവും പ്രാധാന്യവുമുള്ളത്. നമ്മളിവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിന് മറ്റേത് വിഷയത്തെക്കാളും പ്രാധാന്യവും മഹത്വവുമുണ്ട്. അള്ളാഹുവിനെ അവൻ പരിചയപ്പെടുത്തിയ രൂപത്തിൽ മനസ്സിലാക്കാനും അതിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ തൃപ്തിപ്പെടുന്ന രീതിയിൽ ജീവിതം നയിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 14-ാമത്തെ നാമമായി അള്ളാഹുവിൻ്റെ പേരുകളിൽ അൽ ജബ്ബാർ എന്ന പേരാണ് നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. വഹുവൽ അസീസുൽ ജബ്ബാർ, അൽ അസീസുൽ ജബ്ബാറുൽ മുത്തക്കബ്ബിർ. ഖുർആനിൽ അൽ ജബ്ബാർ എന്ന നാമം അള്ളാഹുവിൻ്റെ പേരായി പറഞ്ഞത് കാണുവാൻ സാധിക്കും. അടക്കി ഭരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ ഒരർത്ഥം. 3 അർത്ഥതലങ്ങൾ ഈ വാക്കിനുണ്ട്, ജബ്ബാർ എന്ന പദത്തിനുണ്ട്. 1, അല്ലദീ യജ്ബുറുൽ ളഈഫ വകുല്ല ഖൽബിൻ മുൻകസിർ. പരിഹരിക്കുന്നവൻ എന്നാണ്, ന്യൂനതകൾ പരിഹരിക്കുന്നവൻ. അല്ലദി യജ്ബൂറുൽ ളഈഫ, ദുർബലന്റെ ദുർബലതയെ പരിഹരിച്ചു കൊടുക്കുന്നവൻ. വകുല്ല ഖൽബിൻ മുൻകസിർ, ഹൃദയം തകർന്ന ഏതൊരു മനുഷ്യൻ്റെയും ആ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്ന, അതിന് പരിഹാരമുണ്ടാക്കി കൊടുക്കുന്നവൻ. അതാണ് ജബ്ബാർ എന്ന ആ പദത്തിൻ്റെ ഒരു വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. രണ്ടാമത്തേത് അന്നഹുൽ ഖഹാർ കുല്ല ഷൈഇൻ, ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥം, സർവ്വതിനെയും അടക്കി ഭരിക്കുന്ന രാജാതിരാജൻ, അധിപൻ എന്നർത്ഥത്തിൽ. അല്ലദി ദാന ലഹു കുല്ലു ഷൈഇൻ വഖല അലഹു, അവൻ്റെ മുന്നിലാണ് എല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നത്, സർവവും അവൻ്റെ തീരുമാനങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമാണ്, അങ്ങനെയുള്ളവൻ. മൂന്നാമത്തെ ഒരർത്ഥം, ഒരാശയം, അന്നഹുൽ അലിയു അല കുല്ലി ഷൈ, എല്ലാറ്റിൻ്റെയും മീതെ ഔന്നിത്യമുള്ളവൻ. അപ്പോൾ റഊഫത്തിൻ്റെ, കഹറിൻ്റെ, അതേപോലെ ഒലുവിൻ്റെ മൂന്നർത്ഥങ്ങളാണുള്ളത്. ഒന്ന് കനിവ് വാത്സല്യം, ഒന്ന് ആധിപത്യം അധികാരം, മറ്റൊന്ന് ഔന്നിത്യം. ഇങ്ങനെയെല്ലാമുള്ള അത്യുന്നതനാണ് അള്ളാഹു. വഹുവൽ മുത്തക്കബ്ബിർ അൻ കുല്ലി സൂഇൻ വനഖ്സിൻ, അതേപോലെ അള്ളാഹു എല്ലാത്തരം ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും ഉന്നതനാണ്, ഉയർന്നവനാണ്. അപ്പോൾ സ്വാഭാവികമായും അള്ളാഹു എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ്, കുറവുകൾ പരിഹരിക്കുന്നവനാണ് എന്നൊക്കെ അറിയുമ്പോൾ, നമ്മൾ നമസ്കാരത്തിൽ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനയിലും പറയുന്നുണ്ടല്ലോ, വജ്ബുർനി, അള്ളാഹുവേ നീ എൻ്റെ ന്യൂനതകൾ, കുറവുകൾ പരിഹരിച്ചു തരണമേ. അത് സ്വാഭാവികമായും നമുക്ക് കുറവുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ന്യൂനതകൾ പരിഹരിക്കുവാൻ വേണ്ടി തേടുന്നൊരു മനുഷ്യൻ അഹങ്കാരിയാവുകയില്ല. ഏ, എനിക്കൊരു കുറവുമില്ല, ഞാനെല്ലാം തികഞ്ഞവനാണ് എന്നൊരു തോന്നൽ അയാളിൽ ഉണ്ടാവുകയില്ല. ഞാൻ മനുഷ്യനാണ്, കുറവുകളുള്ളവനാണ്, അതുകൊണ്ട് എൻ്റെ ന്യൂനതകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ആ ന്യൂനതകൾ തിരുത്താനും ഉൾക്കൊള്ളുവാനും ഞാൻ സന്നദ്ധനാണ് എന്നതായിരിക്കും അയാളുടെ മനസ്സ്. അതേപോലെ ഒരിക്കലും പടച്ചവനോട് ധിക്കാരം കാണിക്കുവാനോ മറ്റുള്ളവരോട് അഹങ്കാരം കാണിക്കുവാനോ ഒന്നും അയാൾ തയ്യാറാകാതെ അയാൾ പ്രാർത്ഥിക്കും, അള്ളാഹുവേ എൻ്റെ കുറവുകളും ന്യൂനതകളും നീ പരിഹരിച്ചു തരയണമേ, എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണമേ, അള്ളാഹു മസ്തുർ ഔറാത്തി വആമിൻ റൗആത്തി, എനിക്ക് ഭീതിയിൽ നിന്ന് നിർഭയത്വം നൽകണമേ, എൻ്റെ കുറവുകളെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യപ്പെടുത്തി എന്നെ വഷളാക്കല്ലേ, എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണമേ എന്നൊക്കെ അയാൾ തേടും. അപ്പോൾ എനിക്ക് ന്യൂനതയുണ്ട്, അതുകൊണ്ട് എൻ്റെ ന്യൂനതകൾ പരിഹരിച്ചു തരയണമേ എന്ന് തേടുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ ന്യൂനത ചികയാനും അത് പരസ്യപ്പെടുത്താനും നിൽക്കൂല, അതതിൻ്റെ ഒരു താല്പര്യമാണ്. പിന്നെ ഞാൻ കുറവുകളുള്ളവനാണ്, എല്ലാം അടക്കി ഭരിക്കുന്ന മലിക്കുൽ ജബ്ബാറായ പടച്ചറബിൻ്റെ അടിമയാണ്, സൃഷ്ടിയാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കീഴ്പ്പെടാനൊരു മടിയും ഉണ്ടാവുകയില്ല. അപ്പോൾ അൽ ജബ്ബാർ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ആശയതലം നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. ഒന്ന് കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒരാശയമാണെങ്കിൽ, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ഒക്കെ ആശയമാണ്. അള്ളാഹുവിൻ്റെ ഔന്നത്യം അംഗീകരിച്ച് നമ്മുടെ കഴിവുകേടുകളും ന്യൂനതകളും കുറവുകളും മനസ്സിലാക്കി അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പതിനഞ്ചാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ ഹാഫിൽ എന്ന നാമമാണ്. അള്ളാഹുവിൻ്റെ പേരായി അള്ളാഹു തന്നെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഫല്ലാഹു ഖൈറുൻ ഹാഫില, ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ. സൂറത്തു ഹൂദിലും സൂറത്തു യൂസുഫിലുമൊക്കെ നമുക്ക് ആ ആയത്തുകൾ കാണാം. ഹാഫിൽ എന്ന് പറഞ്ഞാൽ കാക്കുന്നവൻ, സൂക്ഷിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു ഏറ്റവും നന്നായി കാര്യങ്ങൾ സൂക്ഷിക്കുന്നവനാണ്, കാക്കുന്നവനാണ്. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, എൻ്റെ രക്ഷിതാവ് എല്ലാറ്റിനെയും കാക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ, അല്ലാഹു യഹ്ഫളു അലൽ ഖൽഖി അഅമാലഹും വയുഹ്സി അലൈഹിം അഖ്വാലഹും, അല്ലാഹു അവൻ്റെ സൃഷ്ടികളുടെ കർമ്മങ്ങളെ അവൻ സൂക്ഷിച്ച് എടുത്തു വെക്കുന്നുണ്ട്, കാത്തു വെക്കുന്നുണ്ട്. അവരുടെ വാക്കുകളെയും അല്ലാഹു സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതെല്ലാം പരലോകത്ത് സാക്ഷികളായി, പ്രൂഫുകളായി, എവിഡൻസുകളായി അവരുടെ മുമ്പിൽ സമർപ്പിക്കും. ആ അർത്ഥത്തിൽ അവയെല്ലാം സൂക്ഷിച്ചു വെക്കുന്നവനാണ് അല്ലാഹു. അതേപോലെ വയഹ്ഫളു ഔലിയാഅഹു മിനദ്ദുനൂബി വശയാത്തീൻ, അല്ലാഹു അവൻ്റെ ഇഷ്ടദാസന്മാരെ തിന്മകളിൽ നിന്നും അവരുടെ ശത്രുക്കളിൽ നിന്നും അഥവാ പിശാചുക്കളിൽ നിന്നും ഒക്കെ കാക്കുന്നവനാണ്, സംരക്ഷിക്കുന്നവനാണ്. അപ്പൊ രണ്ടൊരു തലങ്ങളിലുള്ള സംരക്ഷണം. ഒന്ന്, മനുഷ്യൻ്റെ വാക്കും പ്രവൃത്തികളും എല്ലാം അല്ലാഹു സംരക്ഷിച്ച് സൂക്ഷിച്ച് ഭദ്രമാക്കി അത് അവിടെ ഫയൽ ചെയ്ത് വെക്കുന്നത് പോലെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് ആവശ്യമുള്ള സന്ദർഭത്തിൽ അവർക്ക് മുമ്പിൽ തന്നെ എടുത്ത് കാണിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ. രണ്ടാമത്തേത്, ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനിഷ്ടകരമായ കാര്യങ്ങളിൽ നിന്നും അവൻ അവൻ്റെ ഇഷ്ടദാസന്മാരെ കാത്തു സംരക്ഷിക്കുമെന്നതാണ്. അപ്രകാരം തന്നെ ആകാശഭൂമികളെ സംരക്ഷിക്കുന്നവനാണ് അല്ലാഹു. ആയത്തുൽ കുർസിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സംരക്ഷണം അവന് ഭാരമുള്ളതല്ല. അപ്പോൾ സൃഷ്ടിജാലങ്ങളെ അവൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ആപത്തുകളിൽ നിന്ന് കാക്കുന്നവനാണ് അല്ലാഹു, നശിക്കാതെ സംരക്ഷിക്കുന്നവനാണ് അല്ലാഹു, അതേപോലെ മറക്കാതെ സൂക്ഷിക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു. അപ്പോൾ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സംരക്ഷിക്കുന്നു, ഇസ്ലാം ദീനിനെ അല്ലാഹു സംരക്ഷിക്കുന്നു, അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ അവൻ സംരക്ഷിക്കുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും സംരക്ഷണമൊരുക്കുന്ന, സൂക്ഷിക്കുന്നവനാണ് അല്ലാഹു. അപ്പോൾ നമ്മുടെ സ്വത്തും നമ്മുടെ ജീവനും നമ്മുടെ അറിവും നമ്മുടെ ബുദ്ധിയും എന്നുവേണ്ട നമുക്ക് എന്തെല്ലാം സൂക്ഷിക്കേണ്ടതുണ്ടോ, കാക്കേണ്ടതുണ്ടോ, അത് വിശ്വസിച്ചേൽപ്പിക്കുവാൻ, അതിൻ്റെ സംരക്ഷണം ഏൽപ്പിക്കുവാൻ പറ്റിയ ശക്തനാണ്, സൂക്ഷിപ്പുകാരനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ കാവലാണ് നമുക്ക് ഏറ്റവും പ്രധാനം. പിശാചിൻ്റെ ഷെറിൽ നിന്ന് നമുക്ക് രക്ഷ വേണം, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് നമുക്ക് കാവൽ വേണം, ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ശത്രുതയിൽ നിന്നും നമുക്ക് സുരക്ഷാ വലയം വേണം. അതിന് നമ്മൾ തേടേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തല്ലോ, യഹ്ഫളില്ലാഹ യഹ്ഫൽക, അല്ലാഹുവിനെ നീ സൂക്ഷിക്കുക, അഥവാ അവൻ്റെ വിധിവിലക്കുകൾ നീ പാലിക്കുവാൻ സന്നദ്ധനാവുക, ശ്രദ്ധിക്കുക, എങ്കിൽ അല്ലാഹു നിന്നെ കാത്ത് സംരക്ഷിക്കും. അതല്ലാതെ സമ്പത്ത് കളവുപോകാതിരിക്കാൻ, മക്കൾക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ ഏതെങ്കിലും പ്രത്യേകമായ ലോഹങ്ങളോ ഏതെങ്കിലും ഏലസുകളോ ചരടുകളോ കുഴിച്ചിടുകയോ കെട്ടുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. അവൻ ഏറ്റവും നന്നായി കാര്യങ്ങൾ സൂക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്, കെൽപ്പുള്ളവനാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഫല്ലാഹു ഖൈറുൻ ഹാഫിള, സൂറത്ത് യൂസുഫിലെ 64-ാമത്തെ ആയത്ത്. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, എല്ലാം സൂക്ഷിക്കുന്നവനാണ്, സംരക്ഷിക്കുന്നവനാണ് അല്ലാഹു. അപ്പോ ആകാശഭൂമികളിലെ സർവ്വതിനെയും തട്ടാതെ മുട്ടാതെ നശിച്ചു പോകാതെ കാത്ത് സംരക്ഷിക്കുന്ന അല്ലാഹു, പിശാചിന്റെ ഷെറിൽ നിന്ന് നമ്മെ കാക്കാൻ കഴിവുള്ളവനവനാണ്, ശത്രുക്കളുടെ കെണികളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിവുള്ളവനവനാണ്. അതുകൊണ്ട് അൽ ഹാഫിൽ അല്ലെങ്കിൽ അൽ ഹഫീൽ, നന്നായി കാക്കുന്ന സൂക്ഷിക്കുന്നവനായ അല്ലാഹുവേ, എന്നെ നീ സൂക്ഷിക്കണമേ, സംരക്ഷിക്കണമേ എന്ന ഒരു പ്രാർത്ഥന. രാവിലെയും വൈകുന്നേരവും നമ്മൾ ചെല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഹഫ്ളനി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി, അല്ലാഹുവേ എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതു ഭാഗത്തു നിന്നും ഇടതു ഭാഗത്തു നിന്നും മുകളിൽ നിന്നും താഴ്ഭാഗത്തു നിന്നും എല്ലാം നീ എനിക്ക് സംരക്ഷണ വലയം തീർക്കണമേ. വഅഊദു ബിക അൻ ഉഗതാല മിൻ തഹ്തി, എന്നെ ചതിയിൽപ്പെടുത്തി ആരെങ്കിലും നശിപ്പിച്ചു കളയുന്നതിൽ നിന്ന്, വഞ്ചിച്ചു കളയുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലുമുള്ള കാവലും രക്ഷയും കവചവുമായി നമുക്ക് വർത്തിക്കേണ്ടത് അല്ലാഹുവിൻ്റെ കാവലാണ്. അതുകൊണ്ട് കാവലിനെ തേടേണ്ടത് അല്ലാഹുവിനോടാണ്. എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകേണ്ടത് അല്ലാഹുവാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാ, അല്ലാഹുവിൻ്റെ നാമത്തിൽ എല്ലാം ഞാൻ അവനിൽ ഭരമേൽപ്പിച്ച് ഞാൻ ഇറങ്ങുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അല്ലാഹു ഒരു കാവൽ ഏർപ്പെടുത്തുമെന്നാണ്. അതേപോലെ നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയുന്നു. അത് നമുക്കൊരു കാവലാണ്, ഒരു സുരക്ഷയാണ്. രാത്രി നമ്മൾ വൃത്തിയായി വളു ചെയ്ത് ചെല്ലേണ്ടുന്ന ദിക്കറുകളൊക്കെ ചൊല്ലിക്കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പ്രത്യേകം പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് അവിടെ നമുക്കൊരു കാവലായി ഒരു സംരക്ഷണമായി നിൽക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് രക്ഷാകവചം അള്ളാഹു ഒരുക്കണം. അതിനു വേണ്ടുന്ന വഴികൾ നമ്മളായിട്ട് പുതിയ രീതികളും രൂപവും കണ്ടെത്തുകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദിക്റുകളിലൂടെ ദുആകളിലൂടെ പടച്ച റബ്ബിനെ ഒരു എല്ലാം സൂക്ഷിക്കുന്നവനായി, അതിനെ കഴിവുറ്റവനായി, കെൽപ്പുറ്റവനായി കണ്ടുകൊണ്ട് അവനിലേക്ക് ഏൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ദിക്റു ദുആകളെ സംബന്ധിച്ച് പറഞ്ഞു തരുമ്പോഴും അത് ഒരു കാവലാണ്, കവചമാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആമനർ റസൂൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ, അത് ഒരാൾ രാവിലെ പാരായണം ചെയ്താൽ അയാൾക്ക് ആ ദിവസത്തെ സംരക്ഷണമായി, സുരക്ഷാ കവചമായി അത് മതി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി നമ്മൾ അള്ളാഹു നിശ്ചയിച്ച ആ ഒരു പ്രതിരോധ മാർഗം സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാത്രി ആ രണ്ട് വചനങ്ങൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ രാത്രിയിൽ അതൊരു കവചമാണ്. അതേപോലെ അള്ളാഹുവിനോട് പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് പ്രത്യേകം ഇസ്തിആദത്ത് നടത്തിക്കൊണ്ട്, രക്ഷ തേടിക്കൊണ്ട് നമ്മൾ ചെല്ലുമ്പോഴും അള്ളാഹു ഹഫീളാണ്, ഹാഫിളാണ് എന്നൊരു ബോധ്യത്തോടെയാണ്, ബോധത്തോടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സമ്പത്തായിരുന്നാലും ആരോഗ്യമായിരുന്നാലും മറ്റേത് അനുഗ്രഹമാണെങ്കിലും അത് നശിച്ചു പോകാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ചോദിക്കേണ്ടത് മറ്റാരോടുമല്ല, അള്ളാഹുവിനോടാണ്. اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك. اللهവേ നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്നും, നീ നൽകിയ ആരോഗ്യവും സൗഖ്യവും അത് മാറി എന്നിൽ നിന്ന് ഇല്ലാതെയായി പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. എത്രയെത്ര നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ചിലപ്പോൾ ഒന്ന് നടന്നു പോകുന്ന സമയത്ത് കാലുവഴുതിയൊന്ന് വീഴുമ്പോഴേക്കും അവരെ കാലാകാലം കിടപ്പിലായി പോകുന്ന അവസ്ഥയുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അനുഗ്രഹങ്ങൾ ഏത് സമയവും നഷ്ടപ്പെട്ടു പോകാം, നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം നിലനിന്ന് കിട്ടാൻ നമുക്കൊരു സംരക്ഷണം ദുനിയാവിലും നാളെ പരലോകത്തും നൽകണമെങ്കിൽ, കിട്ടണമെങ്കിൽ അതിന് കഴിവുള്ളവനാണ് അൽ ഹാഫിൽ, എല്ലാ അർത്ഥത്തിലും കാക്കുന്ന, സൂക്ഷിക്കുന്നവനായ അള്ളാഹു. അതേപോലെ ആദ്യം പറഞ്ഞ നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും സൂക്ഷിച്ചു വെക്കുന്നവനാണവൻ. ആ അർത്ഥത്തിൽ അവൻ ഹാഫിളാണ്. അപ്പോൾ നമുക്കതൊരു ജാഗ്രതയും സൂക്ഷ്മതയും വേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുകയായിരുന്നു നാം ഇതുവരെ. ഇന്ന് അൽ ജബ്ബാർ, അൽ ഹാഫിൽ എന്നീ പദങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് ഷമീർ മദീനിയാണ്.
1: പ്രിയ ശ്രോതാക്കളെ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അജ്മലിൻ്റെ ഭാഗ്യപരീക്ഷണം, അജ്മലും കുഞ്ഞുമ്പങ്ങളും എന്ന പുസ്തകത്തിലെ 22-ാമത്തെ ഭാഗമാണ് ഇന്ന് അബ്ദുൽ സലാം വീട്ടി നമ്മോട് അവതരിപ്പിക്കുന്നത്.
2: ഈ കെ എം പന്നൂരിന്റെ രചനയിലെ ഭാഗമാണിത് എന്നാണ് ഞാൻ കരുതുന്നത്.
1: രചിച്ച പുസ്തകമാണ്
9: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 22, അജ്മലിന്റെ ഭാഗ്യപരീക്ഷണം. എത്ര പെട്ടെന്നാണ് കാലം നീങ്ങുന്നത്! മദ്രസയിലെയും സ്കൂളിലെയും വാർഷിക പരീക്ഷ കഴിഞ്ഞപ്പോൾ ഷാഹിദ ഓർത്തു, ഇത്തവണത്തെ അവധിക്കാലം തന്റെ ജീവിതത്തിലും മധുരാനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വേനലവധിയിൽ താൻ ഒരു അടുക്കളക്കാരി മാത്രമായിരുന്നു, ഇപ്പോൾ അധ്യാപിക കൂടിയാണ്. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലെല്ലാം 7 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങണം. മദ്രസയടച്ചപ്പോൾ ഈ ഭാരം കുറഞ്ഞു. ഓരോ വിഷയത്തിൻ്റെയും പരീക്ഷ കഴിയുന്ന അന്നു തന്നെ ഉത്തരക്കടലാസുകൾ നോക്കി പ്രധാന അധ്യാപകനെ ഏൽപ്പിച്ചുകൊടുത്തുകൊണ്ട് ഒഴിവുകാലത്ത് തികച്ചും സ്വതന്ത്രയായി. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ അജ്മൽ സന്തോഷവാനായി പുറത്തുനിന്ന് വരുന്നത് കണ്ടു. വന്നപാടെ അവൾ ചോദിച്ചു, എന്താ മോനെ ഇന്ന് വല്ലാത്തൊരു സന്തോഷം? ഇന്നലെ സ്കൂളടച്ചതുകൊണ്ടാണോ? അല്ലുമ്മ, ഇന്നലെ സ്കൂളിൽ വലിയൊരു സംഭവമുണ്ടായി. എൻ്റെ ക്ലാസ്സിലെ രവിക്ക് ലോട്ടറി അടിച്ചു, 500,000 രൂപയുടേത്. സ്കൂള് തുറക്കുമ്പോൾ ഒരു ബൈക്കും മൊബൈലും പുതിയ ഉടുപ്പുകളുമൊക്കെ ആയിട്ടാണ് അവൻ സ്കൂളിൽ വരാന്ന് പറഞ്ഞു. അതിനെന്താടാ ഈ സന്തോഷിക്കണത്? ഉമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ കീഷയിൽ നിന്നൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തുകൊണ്ട് അജ്മൽ പറഞ്ഞു, ഇത് 20 ലക്ഷത്തിൻ്റെ ടിക്കറ്റാ. അത് കിട്ടിയാൽ ഞമ്മക്ക് ഈ വീടൊന്ന് നന്നാക്കണം. അത് കേട്ട് ഷാഹിദയുടെ മുഖം വാടി. അല്പം ദേഷ്യത്തിൽ അവൾ ചോദിച്ചു, എന്തേ ഉമ്മയോട് ചോദിക്കാതെ ലോട്ടറി ടിക്കറ്റ് എടുത്ത്? എന്താണിമ്മ അതുകൊണ്ട് പ്രശ്നം? ഞാനൊരു നല്ല കാര്യം ചെയ്തതല്ലേ? അത് കിട്ടിയാൽ ഉമ്മയ്ക്കും സെൽവയ്ക്കും ഓരോ സ്വർണ്ണച്ചെയിനും നന്നാലും വളയും വാങ്ങാം. പിന്നെ വീടും നന്നാക്കാം. പുറമേ കുറച്ച് ഫർണിച്ചറും. ഇതൊക്കെ നല്ലതല്ലേ ഉമ്മ? മോനെ, വീടും സ്വർണവും ഫർണിച്ചറും ഒക്കെ നല്ലതാണ്. പക്ഷെ മോൻ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഇതിലുണ്ട്. ലോട്ടറി നമുക്ക് പാടില്ലാത്തതാണ്. അങ്ങനെ മോൻ പഠിച്ചിട്ടുണ്ടാവില്ല. അജ്മൽ കുറ്റബോധത്തോടെ ആലോചിക്കാൻ തുടങ്ങി. മനസ്സിൽ നിറയെ നല്ല വീടിനെക്കുറിച്ചും ഉമ്മയുടെയും കുഞ്ഞുപെങ്ങളുടെയും കൈകളിൽ പൊൻവളകൾ തിളങ്ങുന്നതിനെക്കുറിച്ചുമുള്ള സ്വപ്നങ്ങളായിരുന്നു. അത് വാടിപ്പോയി. അവൻ്റെ ആലോചന കണ്ട് ഷാഹിദ് ചോദിച്ചു, മോന് ദുഃഖമുണ്ടോ? ഇല്ല. മതത്തിൽ പാടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ദുഃഖിക്കാൻ പാടില്ലല്ലോ. ലോട്ടറി ടിക്കറ്റ് വാങ്ങരുതെന്നും അതിൻ്റെ പണം ഉപയോഗിക്കരുതെന്നും എനിക്കറിയില്ലായിരുന്നു. സാരല്ല, ഇപ്പം കാര്യം തിരിഞ്ഞല്ലോ. കുറച്ചുകൂടി തിരിയാനുണ്ട്. എന്താണ് ലോട്ടറി പണം ഹറാമാകാൻ കാരണം? ആ പണം നമ്മുടെ പണിക്കൂലിയല്ല. കച്ചവടത്തിലെ ലാഭമോ പാരിതോഷികമോ അല്ല. തിരിഞ്ഞോ? അജ്മൽ തലയാട്ടി. അവൻ ആട്ടിൻകൂട്ടിലേക്കും കോഴിക്കൂട്ടിലേക്കും ഏറെ നേരം നോക്കി നിന്നു. ശേഷം ഉമ്മയോട് പറഞ്ഞു, ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ തന്നെ വീട് നന്നാക്കാനും ഉമ്മക്കും സെൽവക്കും സ്വർണം വാങ്ങാനും കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ വേനലവധിയിൽ ഞാൻ അതിൻ്റെ ശ്രമം തുടങ്ങും ഇൻഷാ അല്ലാ. ഷാഹിദ അജ്മലിൻ്റെ മുഖം ശ്രദ്ധിച്ചു. അവിടെ ഉറച്ച തീരുമാനത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും അടയാളം കാണാമായിരുന്നു.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം ഇപ്പോൾ കേട്ടത് കഥ പറയാം. കഥ പറയാം എന്ന പ്രോഗ്രാമിൽ അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കൃതിയിൽ നിന്നും 22-ാമത്തെ ഭാഗമാണ് നാം കേട്ടത്. അജ്മലിൻ്റെ ഭാഗ്യപരീക്ഷണം എന്നതായിരുന്നു ഇന്നത്തെ കഥ. അത് കുട്ടികൾക്ക് ഉതകുന്ന രീതിയിൽ അവരുടെ ഒരു നിലവാരത്തിലേക്ക് നിന്നുകൊണ്ട് അവതരിപ്പിച്ചു എന്നതാണ് ഈ കഥ പറയാം എന്ന പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. പീസ് റേഡിയോ ജനക്ഷേമം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൗരോർജം, അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളിലെ ആദ്യ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്.
1: ജുനൈദൻ ജുനൈസ്, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി അടത്തനാട്ടുകരയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: ഓക്കെ, ഈ ജുനൈദൻ ജുനൈസ് എന്ന് പറയുന്നത് JJ ടെക്നോളജീസിൻ്റെ ഡയറക്ടേഴ്സ് ആണ്.
1: കേട്ടുവരാം.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനർജിയുടെ ഒരു കാലമാണിന്ന്. ഇലക്ട്രിസിറ്റി ഇല്ലാതെ പോയാൽ ഒരുപക്ഷെ ജീവിതം തന്നെ അസാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ വെള്ളത്തിൽ നിന്നും കാറ്റിൽ നിന്നും ആണവ ഊർജം ഉപയോഗിച്ചുമൊക്കെ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അതാണ് നമ്മുടെ പ്രധാന സോഴ്സും. എന്നാൽ ഊർജത്തിൻ്റെ അനന്തമായ ഉറവിടം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ് സൗരോർജം അഥവാ സോളാർ എനർജി എന്നൊക്കെ പറയാറുണ്ട്. ആധുനിക കാലഘട്ടത്തിൻ്റെ എനർജി സ്രോതസ്സു കൂടിയാണ് അത്. നമ്മളിന്ന് സോളാർ എനർജിയെക്കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്. രസകരമായ ഒരു പ്രത്യേകത, ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ രസകരമായ ഒരു പ്രത്യേകത എന്നത്, നമ്മുടെ അതിഥികൾ ജുനൈദും ജുനൈസുമാണ്. അവർ ഇരട്ടകളാണ്. ആള് മാറണ്ട, എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്നതാണ് ജുനൈദ്, വലതുഭാഗത്തിരിക്കുന്നതാണ് ജുനൈസ്. കുട്ടിക്കാലം തൊട്ടേ അവർ ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ തൽപരരായിരുന്നു. 2006 സ്കൂളിലെ ശാസ്ത്രമേളയിൽ ഇൻവെർട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റാണ് അവർ അവതരിപ്പിച്ചത്. വലിയ സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത്. പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. അതിൻ്റെ ആദ്യത്തെ കച്ചവടം അവർ അധ്യാപകരിലേക്ക് തന്നെ നടത്തി എന്നുള്ളതാണ്. പിന്നീട് 2010 എന്ന് വെച്ചാൽ പ്രീ ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഇവർ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങി, ജെ ആൻഡ് ജെ ടെക്നോളജീസ്. ജെ ജുനൈദും അടുത്ത ജെ ജുനൈസുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. 2012 അത് വ്യാപകമായ രൂപത്തിൽ പ്രവർത്തനം തുടങ്ങി. നമുക്ക് ജുനൈദിനെയും ജുനൈസിനെയും പരിചയപ്പെടാം. മഞ്ചേരിക്കടുത്ത് പാണ്ടിക്കാട് വള്ളുവങ്ങാട് MM അബ്ദുറഹ്മാൻ്റെയും ആസിയുടെയും ചെറിയ മക്കളാണ് അവർ. പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയ ഉടനെ 2010 അവർ ചെറിയ തോതിൽ ബിസിനസ് കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചു. 2012 അത് വ്യാപകമായി, ജെ ആൻഡ് ജെ ടെക്നോളജീസ്, ജുനൈദ് ആൻഡ് ജുനൈസ് ടെക്നോളജീസ്. കല്യാണം കഴിച്ചിട്ടുണ്ട് അവർ, കുട്ടികളുണ്ട്. കല്യാണത്തിലും പ്രത്യേകതയുണ്ട്, അവർ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇരട്ടകളെയാണ്. മണ്ണാർക്കാട് താലൂക്കിൽ തിരുവഴാംകുന്ന് അമ്പലപ്പാറ ഭാഗത്തുള്ള തുമ്പത്ത് അഷ്റഫിൻ്റെ മക്കളെയാണ് അദ്ദേഹം ഇവർ ഇരുവരും കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇടതുഭാഗത്തിരിക്കുന്നത് ജുനൈദ്, വലതുഭാഗത്തിരിക്കുന്നത് ജുനൈസ്. ജുനൈദ് ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയാൽ നന്നാവും.
11: അസ്സലാമു അലൈക്കും. പേര് ജുനൈദ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സോളാറിൻ്റെ മേഖലയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 സ്ഥാപനങ്ങളാണുള്ളത്. 1 മഞ്ചേരി അടുത്ത് പയ്യനാട്, പിന്നെ പാണ്ടിക്കാട്, പിന്നെ അലനല്ലൂർ, മണ്ണാർക്കാട് അടുത്ത് അലനല്ലൂർ. ഇങ്ങനെ 3 സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ സ്ഥാപനങ്ങളിൽ മണ്ണാർക്കാട് അടുത്തുള്ള അലനല്ലൂർ ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടാളെ തിരിച്ചറിയാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേര് 2 ജില്ലയിലേക്ക് മാറിയതാണ്. ഞാൻ പാലക്കാട് ജില്ലയാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യണത്.
10: അടുത്തത് ജുനൈസിൻ്റെ റോളാണ്.
12: അസ്സലാമു അലൈക്കും. ഞാൻ ജുനൈസ്. ജെ എൻ ജെ ടെക്നോളജീസ് എന്ന സ്ഥാപനത്തിൽ മാണ്ടിക്കാട് മഞ്ചേരി ഓഫീസുകളിൽ കാര്യമായിട്ട് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. രണ്ടാളും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതായിരുന്നു. പാണ്ടിക്കാട് അടുത്ത് വള്ളുവങ്ങാട് ആണ് പ്രദേശം, വീടുള്ളത്. ഓഫീസുകൾ പാണ്ടിക്കാട് ഓഫീസും മഞ്ചേരിയും അലനല്ലൂരുമാണുള്ളത്.
10: സൗരോർജത്തെക്കുറിച്ചുള്ള ആലോചനയിലാണ് നമ്മൾ. സോളാർ എനർജി എന്താണ് നമുക്കൊന്ന് തുടക്കത്തിൽ പറയാം, ജുനൈദ് ഒന്ന് പറയാം.
11: സോളാർ എനർജി എന്ന് പറഞ്ഞാൽ സൗരോർജത്തെ ഒരു ഇലക്ട്രിക്കൽ ആക്കി മാറ്റുക, ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്ന ഒരു സംരംഭമാണ് സോളാർ എനർജി. അതിൽ സോളാർ എനർജി കൊണ്ട് ഒരുപാട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ അല്ലാത്ത സിസ്റ്റംസ്, വെള്ളത്തെ ചൂടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതുണ്ട്. അഥവാ ഒരു ഊർജത്തെ മറ്റൊരു ഊർജ്ജമാക്കി മാറ്റുക എന്നുള്ളതാണ്. ലൈറ്റ് എന്നൊരു ഊർജ്ജത്തെ ഇലക്ട്രിക്കാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ സോളാർ എനർജി ആയിട്ട് ഇലക്ട്രിക്കലായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
10: ജുനൈസ്, അതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു പ്രക്രിയ നടക്കുന്നുണ്ടാവുമല്ലോ,
12: അതെ,
10: എന്താണത്?
12: അതായത് സൂര്യനിൽ നിന്നുള്ള ഒരു എനർജി, നമ്മുടെ ഹൈഡ്രജൻ സ്ഫോടനം നടത്തി ഉണ്ടാകുന്നൊരു എനർജിയാണ് ഇപ്പം നമുക്ക് സണ്ണിൽ നിന്ന് ലഭിക്കുന്നത്. ആ ഒരു എനർജിയെ നമ്മളൊരു സോളാർ പാനൽ വെച്ചിട്ട് ആ ഒരു എനർജിയെ നമ്മൾ ആ ഒരു വെളിച്ചത്തെ ഒരു അബ്സോർബ് ചെയ്തിട്ട് അതിനൊരു ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഇലക്ട്രിസിറ്റിയാണ് നമ്മളൊരു ബാറ്ററിക്ക് ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലോ ഉപയോഗപ്പെടുത്തുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് PV മൊഡ്യൂൾ, അതായത് ഫോട്ടോ വോൾട്ടാരിക് മൊഡ്യൂൾ എന്നാണ് അതിനെ നമ്മൾ ശാസ്ത്രീയമായി അറിയപ്പെടുന്നത്. ഈ ഒരു പ്രതലത്തിലേക്ക് നമ്മൾ സൂര്യൻ്റെ വെളിച്ചം തട്ടുമ്പോൾ അതൊരു ഇലക്ട്രിസിറ്റി ജനറേഷൻ ചെയ്യും. ആ ജനറേഷൻ ചെയ്യുന്നതാണ് നമ്മളൊരു കണ്ടക്ടർ വെച്ച്, ഒരു വയർ വെച്ചിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ബാറ്ററിയിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് അതുമൊന്നും തന്നെ നമുക്കൊരു ലൈറ്റ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്താം.
10: അതായത് സൂര്യപ്രകാശമാണോ അതോ സൂര്യൻ്റെ താപമാണോ, അതായത് ഈ പാനൽ വെക്കുന്ന സമയത്ത് വെയിൽ തട്ടണോ അതോ ചൂട് തട്ടണോ, അങ്ങനെയുള്ള ഏത് എവിടുന്നാണ് അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്ന്? നമ്മുടെയൊക്കെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ തലയുടെ മുകളിൽ നേരെ സൂര്യൻ ആ ലൈറ്റ് എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും പ്രത്യേക ഡയറക്ഷനിൽ നിന്നാണോ നമുക്ക് ഈ ലൈറ്റ് കൂടുതൽ കിട്ടുന്നത്? ലൈറ്റാണോ അതോ അതിൻ്റെ ഹീറ്റാണോ, എങ്ങനെയൊക്കെയാണ് ഈ പാനൽ വെക്കുന്ന ഒരു പ്രത്യേകത, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
11: അതിൽ സോളാറ് നമുക്ക് ഒരിക്കലും അതിൻ്റെ ഹീറ്റിനെ അല്ല അബ്സോർബ് ചെയ്യണത്, അതിൻ്റെ വെളിച്ചത്തിൻ്റെ തീവ്രതയാണ്. ഏറ്റവും കൂടുതൽ വെളിച്ചം നമ്മളെ സോളാർ പാനലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അഥവാ നമ്മളെ കേരളത്തിൽ തെക്ക് വശത്തേക്ക് ചെരിച്ചിട്ടാണ് നമ്മൾ പാനൽ വെക്കുക. തെക്ക് വശത്തേക്ക് ചെരിക്കുമ്പോൾ അത് കൂടുതൽ ചെരിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു 15 ഡിഗ്രി ആ ലെവലിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഥവാ സൂര്യൻ ഏറ്റവും കൂടുതൽ കാലകം കേരളത്തിൻ്റെ

0: അതിൽ ഈ റാന്തലിൽ വരുന്നത് ഒരു സോളാർ പാനൽ, ഒരു 20 വാട്ട്സിൻ്റെ സോളാർ പാനലുണ്ടാവും. ആ പാനലിൽ വന്ന് നമുക്കൊരു ഒരു വയറുണ്ടാവും നമ്മൾ ഈ റാന്തലിമ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കണക്ട് ചെയ്തിട്ട് ഈ സോളാർമെന്ന് വരുന്ന എനർജിനെ ഈ റാന്തലിനുള്ളിലുള്ള ഒരു 7 AH ബാറ്ററിയിൽ നമ്മൾ ചാർജ് ചെയ്ത് വെക്കും. പകൽ സമയത്ത് നമ്മൾ ഫുൾ ടൈം ചാർജിലിട്ട് വെക്കും, കാരണം പകൽ സമയത്ത് നമുക്ക് ഈ റാന്തലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പകൽ സമയത്ത് നമ്മൾ ചാർജ് ചെയ്തിട്ട് രാത്രി വയർ ഡിസ്കണക്ട് ചെയ്ത് ഈ റാന്തൽ ഉപയോഗിക്കും. ഈ റാന്തലിൽ ഈ 12 വോൾട്ടിൽ നമ്മൾ ബാറ്ററി പകൽ സമയത്ത് ചാർജ് ചെയ്ത എനർജി കൊണ്ട് രാത്രി ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറോ നമുക്ക് ഒരു വെളിച്ചം പ്രകാശിപ്പിക്കാൻ കഴിയും. അതാണ് ആ റാന്തൽ കൊണ്ടൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത്.
1: അനർട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുമോ?
0: അനർട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ഊർജങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിച്ച് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ ഏജൻസിയാണ് അനർട്ട്.
1: ഇപ്പോഴും അവർ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്?
0: അതെ അതെ, ഉണ്ട്. ഊർജ മേഖലയിൽ കാര്യമായിട്ട് അനർട്ട് തന്നെയാണ് കൂടുതൽ സജീവമായിട്ട് ഇടപെടുന്നത്.
1: സബ്സിഡികളൊക്കെ
0: അനർട്ട് വഴിയുണ്ട്. പിന്നെ ഇപ്പോൾ സൗര പദ്ധതികളായിട്ടും പല മേഖലയിലും സബ്സിഡി വേറെ വഴികളൊക്കെ വരുന്നുണ്ട്.
1: അതേപോലെ ഈ സോളാർ എനർജിയുടെ ഈ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, തീരെ ഇലക്ട്രിസിറ്റി എത്താത്ത പ്രദേശങ്ങളിലൊക്കെ ഇത്, അതായത് ലൈനൊക്കെ വലിച്ച് കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാവും, അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വൈദ്യുതി എത്തിക്കാനുള്ള മാർഗങ്ങൾ ഇതിൽ ചെയ്യും. നിങ്ങൾ തന്നെ JNJ ടെക്നോളജീസ് കുറച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് അങ്ങനെ ചെയ്തു എന്നൊരു അറിവുണ്ട്, ഒന്ന് പറയാമോ?
0: നമ്മൾ ചെയ്തിട്ടുള്ളത് എടത്തനാട്ടുകര മുണ്ടക്കുന്ന് സ്ഥലത്തുള്ള ഒരു സ്കൂളിൽ സ്കൂളിലെ ടീച്ചേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ടത് പ്രകാരം കുറച്ച് ആദിവാസി ഏരിയയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ റാന്തൽ ടൈപ്പ് സിസ്റ്റംസാണ് അത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൽ കൂടുതൽ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളുണ്ട്. കറണ്ട് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ നമുക്ക് വെള്ളമടിക്കാൻ മോട്ടറടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വരെ ചെയ്യാവുന്ന അത്രയും വലിയ സിസ്റ്റംസ് വരെ ഇപ്പോൾ നിലവിൽ അവൈലബിളാണ്. അതിൽ നമുക്ക് കറണ്ട് തീരെ കിട്ടാത്ത വീടുകളിലൊക്കെ DC ആയിട്ട് അഥവാ ബാറ്ററിയിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററി ലൈറ്റുകൾ, ഫാനുകൾ അങ്ങനത്തെ ഒക്കെ ഇപ്പോൾ അവൈലബിളാണ്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റംസൊക്കെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
2: റൂറൽ ഏരിയകൾ ഇപ്പോൾ അട്ടപ്പാടി പോലുള്ള ഊരു പ്രദേശങ്ങളിലൊക്കെ വൈദ്യുതി വരെ എത്താത്ത സ്ഥലങ്ങൾ കുറേയുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റിലൂടെ തന്നെ നമ്മൾ കുറേ സൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലൈറ്റുകളായിട്ടും അവർക്ക് ആവശ്യമുള്ള ബാറ്ററി നമ്മൾ ടോർച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ,
0: മൊബൈൽ
2: ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഊരു പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്.
1: അട്ടപ്പാടിയിൽ ഞാനും പോയിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ തന്നെ സൂര്യവിളക്ക് അവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. വലിയ വൃത്തിയും വെടുപ്പൊന്നും ഇല്ലാത്ത ചെമ്മൺ പാതകളിലേക്ക് അടുത്ത് ആ ഊരിലെ അവരുടെ ഹട്ടുകളിലേക്ക് അടുത്തായിട്ട് കത്തിക്കുന്നത് അവർക്ക് വലിയ താല്പര്യമുള്ള സംഗതിയാണ്.
2: നമ്മൾ തന്നെ ഒരു 5 കിലോമീറ്ററോളം നടന്നിട്ടൊക്കെയാണ് മുകൾക്ക് പോയിരുന്നത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. താഴെ വണ്ടി നിർത്തിയിട്ട് 5 കിലോമീറ്ററോളം നടന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു പോയത്.
1: പിന്നെ സോളാർ എനർജിയുടെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഗതി വാട്ടർ ഹീറ്ററാണ് തോന്നുന്നത്.
0: വാട്ടർ ഹീറ്ററിൽ ചെയ്യുമ്പോൾ അതിനൊരുപാട് ഡീമെറിറ്റ്സും ഉണ്ട് മെറിറ്റ്സും ഉണ്ട്.
1: മെറിറ്റ്സ് പറയാം നമുക്ക്.
0: മെറിറ്റ്സ് ആകുമ്പോൾ നമുക്ക് വേറൊരു വൈദ്യുതി ആവശ്യമില്ലാതെ തന്നെ 100 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് അല്ലെങ്കിൽ 200 ലിറ്ററിൻ്റെ ടാങ്കൊക്കെ സുഖമായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ബാത്റൂമുകൾക്ക് 3-4 ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരു വേറെ എനർജിയൊന്നും ആവശ്യമില്ലാതെ സൂര്യപ്രകാശത്തിൻ്റെ എനർജിക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്.
2: ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 100 ലിറ്ററിൻ്റെ ടാങ്ക് നമ്മൾ ഫിറ്റ് ചെയ്യണത് ഏറ്റവും ടെറസിലാണ്. ആ ടെറസിൽ ചൂടായി കിടക്കുന്ന വെള്ളം താഴത്തേക്ക് എത്തുമ്പോഴേക്കും ഇപ്പോൾ ഒരു പൈപ്പ് ലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ പൈപ്പ് ലൈൻ പോകുന്നുണ്ടാവും. ആ പൈപ്പ് ലൈനിലൂടെ എല്ലാം വെള്ളമൊക്കെ പോകുന്നു എത്തിയിട്ട് ഈ പൈപ്പ് ലൈനിലൊന്നും ചൂടുള്ള വെള്ളം ഉണ്ടാവില്ല, അതൊക്കെ തണുത്ത് കിടക്കുന്ന വെള്ളമായിരിക്കും. ഈ വെള്ളം ഫുള്ള് താഴെ എത്തിയിട്ട് വേണം ഈ ചൂടുവെള്ളം മേലെ നിന്ന് എത്തുകയാണ്. ഏതാണ്ട് ഒരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ 2 ബക്കറ്റ് വെള്ളമൊക്കെ നമുക്ക് വെറുതെ ഒഴിവാക്കേണ്ട ഒരവസ്ഥ വരും. അത്രയും ലൈൻ ഇപ്പോൾ വലിയൊരു വീടാണെന്നുണ്ടെങ്കിൽ മേലെ നിന്ന് അടിയിക്കൊറ്റുള്ള പൈപ്പത്തെ വെള്ളം മാത്രം ഉണ്ടാവും ഒരു 2 ബക്കറ്റ് വെള്ളം. ആ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ഈ 1 ബക്കറ്റ് വെള്ളം നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒരു മെയിൻ ഡിസ്വൻറ്റേജ് ഇതിനുണ്ട്.
0: ഹലോ, കൂട്ടത്തിൽ വന്നാൽ മതി. അതിൽ നമ്മൾ ഈ ടാങ്കിൻ്റെ ഒരേ ടാങ്കിലായിരിക്കും അതിൻ്റെയൊക്കെ ഇൻലെറ്റും ഔട്ട്ലെറ്റും കൊടുക്കുന്നത്. ഒറ്റ ടാങ്കായിരിക്കും, ഒരു ക്യാപ്സൂൾ ടൈപ്പ്. ഈ ടാങ്കിൽ നമ്മൾ അതിന് 1 ലിറ്റർ ചൂടുവെള്ളം എടുത്താൽ 1 ലിറ്റർ പച്ചവെള്ളത്തിലേക്ക് കയറും. അത് 1 ബക്കറ്റ് വെള്ളം എന്നെടുത്താൽ 1 ബക്കറ്റ് പച്ചവെള്ളത്തിലേക്ക് കയറും.

0: അപ്പോൾ അത് ചൂട് കുറയും, അങ്ങനത്തെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാകാറുണ്ട്. പിന്നെ നമുക്ക് മഴക്കാലങ്ങളിൽ നമുക്ക് ചൂടുവെള്ളം ആവശ്യമുള്ള സമയം മഴക്കാലങ്ങളിലായിരിക്കും. ആ സമയത്ത് സൂര്യപ്രകാശം കുറവായതുകൊണ്ട് അതിൻ്റെ പവർ ചൂട് കുറവായിരിക്കും.
1: നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ബിസിനസ് നടക്കുക?
2: നല്ല കാര്യങ്ങളും നമ്മൾ തുറന്നു പറയണ്ടേ?
0: അതിനുശേഷമല്ലേ ബിസിനസ്സുകളാണ് നടക്കേണ്ടത്. എല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ബിസിനസ് നടത്തുമ്പോൾ ആളുകൾക്ക് അതിലൊരു ഒരു മോട്ടിവേഷൻ ഉണ്ടാവും.
1: എന്ത് ചിലവ് വരും ഒരു വാട്ടർ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ?
0: ഒരു 100 ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്റർ ആണെങ്കിൽ ഒരു 18,000 രൂപ 20,000 രൂപ അറേഞ്ച് വരും. ആവറേജ് വീടുകൾക്ക് 100 ലിറ്ററാണ് കൂടുതൽ ആവശ്യമുള്ളത്.
1: ഐഡൻറ്റിക്കൽ ട്വിൻസാണ് ഇവർ, നമുക്ക് തന്നെ തിരിച്ചറിയാൻ പ്രയാസമുണ്ട്. അതാണ് ഞാൻ ഇടത് എന്നാൾ വലത് എന്നാളെന്ന് ഇടയ്ക്കിടക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. പിന്നെ നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അല്ലാത്ത മേഖലകളിലൊക്കെ ഈ ആൾമാറാട്ടം വല്ല അനുഭവമുണ്ടോ, ഷെയർ ചെയ്യാനുണ്ടോ?
0: ആൾമാറാട്ടം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം നമ്മളെ പാണ്ടിക്കാട് പള്ളിയിൽ വെള്ളിയാഴ്ച, ഞാൻ സ്ഥിരമായിട്ട് അലനല്ലൂരാണ്. അപ്പോൾ അലനല്ലൂരിലെ ഒരാൾ നമ്മളെ കസ്റ്റമറാണ്, അവിടുത്തെ ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഒരു മെഡിക്കൽ ആവശ്യത്തിന് പാണ്ടിക്കാട് വന്ന്, പാണ്ടിക്കാട് വന്ന് പള്ളിയിൽ നിന്ന് ജുനൈസിനെ കണ്ട് അവൻ്റെ പുറത്തൊരു കൊട്ട് കൊടുത്ത്. അപ്പോൾ ജുനൈസ് ചോദിച്ചു, അവന് കണ്ട യാതൊരു പരിചയമല്ല. അപ്പോൾ അവൻ തിരിച്ചു ചോദിച്ചു, ഇതിപ്പോൾ ജുനൈദിനുള്ള കൊട്ടാണോ എന്ന് ചോദിച്ചു.
2: അതുപോലെ വേറെ അനുഭവമുണ്ട്. അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ ആദ്യ ഒരാൾ 8 ഇട്ടു. 8 ഇട്ടാണ്ട് അവൻ പോയി. ജുനൈദാണ് ആദ്യം 8 ഇട്ട്. 8 ഇട്ടാണ്ട് അവന് അവൻ്റെ പേപ്പറും കൊണ്ട് അങ്ങനെ പോയി. പിന്നെ ഞാൻ പേപ്പറും കൊണ്ട് ചെന്ന് ആർ ടി ഓഫീസർ ചോദിച്ചു, ഇയ്യല്ല 8 പോയത്? അല്ല സാറേ, വേറെ ആളാണ്. അതിൽ അവസാനം എന്നെ പിടിച്ചിട്ട് ജീപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടിരുത്തി, മറ്റവനും കൊണ്ട് 8ഉം 8ഉം ഇടിയിച്ചിട്ട് പിന്നെ അയാളെ ജീപ്പിൽ കയറ്റിയിരുത്തിയിട്ട് എന്നെ പുറത്തിറക്കിയിട്ട് 8 ഇട്ട് ഇടിയിച്ചത്.
1: അത് ശരി, അത് ശരി. നമ്മൾ സോളാർ എനർജിയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്താണ് ഈ സംഗതി, എവിടെ നിന്നാണ് ലൈറ്റ് കൂടുതൽ കിട്ടുന്നത്, അതിൻ്റെ ആദ്യത്തെ കാലഘട്ടങ്ങൾ ഉപയോഗിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ, സോളാർ ഹീറ്ററുമായി ബന്ധപ്പെട്ടുള്ള 1-2 സംഗതികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാതലായ കാര്യങ്ങൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. പുരപ്പുറ ഊർജ സംവിധാനങ്ങളും കാര്യങ്ങളുമൊക്കെ സർക്കാരിൻ്റെ സബ്സിഡിയോടുകൂടിയൊക്കെ നടപ്പിലാക്കുന്ന കുറേ പരിപാടികളുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കേൾക്കാം.
3: ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ജനക്ഷേമം എന്ന പ്രോഗ്രാമായിരുന്നു. സൗരോർജം അടിസ്ഥാന വിവരങ്ങൾ എന്ന വിഷയത്തിൻ്റെ 1-ാം ഭാഗമാണ് നാം ഇതുവരെ കേട്ടത്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: Peace Radio. Tuned to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ഇനി നാം പ്രവേശിക്കുന്നു പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക്.
2: പീസ് റേഡിയോ സ്നേഹക്കൂടിൽ എപ്പോഴും അറിയാവുന്നതുപോലെ തന്നെ വളരെയധികം കുടുംബ കാലുഷ്യമുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് നാം അതിലൂടെ നൽകാറുള്ളത്.
1: ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്,
4: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് ചർച്ചയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയ ഒരു മേഖല തന്നെയാണ് വീണ്ടും പുറത്തെടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുട്ടി ഒരു വരൻ മുന്നിൽ വന്നു, എല്ലാ നിലക്കും പൂർണ്ണമായും ഫിറ്റാണ്, അവൻ ദീനിയാണ്, അവൻ വിദ്യാസമ്പന്നനാണ്, അവൻ ജോലിയുള്ള ആളാണ്, നല്ല തറവാടിൽ നിന്നുള്ള ആളാണ്. പക്ഷേ പഠനത്തെക്കുറിച്ച് അവളുടെ ചില ബോധങ്ങൾ കൊണ്ട് അവൻ്റെ മുന്നിൽ അവളിപ്പോൾ ഒരു MBBS ഫസ്റ്റ് ഇയറാണ് അല്ലെങ്കിൽ വേറെ ഏതൊരു കോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവൾ ഒരുപാട് ഡിമാൻഡുകൾ വെച്ച് അവസാനം അവൻ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ആ ചെറുപ്പക്കാരൻ പിന്മാറുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്താണ് അവളുടെ ജീവിതത്തിലെ ഇങ്ങനത്തെ നീട്ടപ്പെട്ട ഒരു മഹത്വത്തെ സ്വീകരിക്കണോ, അതല്ല അവളുടെ ഒരു സ്റ്റാൻഡിനെ സ്വീകരിക്കണോ, പഠനം എന്ന സ്റ്റാൻഡിനെ സ്വീകരിക്കണോ എന്നതാണ് നമുക്കൊരു ക്ലാരിറ്റി വേണ്ടത്.
5: നമ്മൾ വിവാഹത്തിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതെങ്ങനെ തിരഞ്ഞെടുക്കണം, ആരെ തിരഞ്ഞെടുക്കണം, എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തീരുന്ന ജീവിതം തൻ്റേതാണെന്നതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിക്ക് അതിൽ വലിയ പങ്കുണ്ട്. അവളുടെ എല്ലാ അഭിപ്രായങ്ങളെയും മാനസികാവസ്ഥയെയും പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ പ്രായത്തിലും നമ്മുടെ സമയത്തിലും നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും അത് പൂർണ്ണമായി ശരിയായി കൊള്ളണമെന്നില്ല. അപ്പം അതിൽ സ്വന്തം തീരുമാനമെടുക്കുന്നതിന് പകരം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്ന, നമ്മുടെ ഭാവിയിൽ നമ്മളെക്കാളും ആശങ്കകളുള്ള, നമ്മൾ നല്ലവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ച് തന്നെ ചെറു പ്രായത്തിൽ ഒരു ചെറിയ പാവ വാങ്ങിത്തന്നത് മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും കൂടെ നിന്ന മാതാപിതാക്കൾ നമുക്കൊരു അപകടം വരുത്തില്ലെന്ന കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് അവരോട് ചർച്ച ചെയ്തുകൊണ്ടായിരിക്കണം തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ പലപ്പോഴും വിവാഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ പറ്റുന്ന ഒരു അബദ്ധം ഇവിടെ ഈ ചോദ്യത്തിൽ ഓർമ്മ വരികയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വാശി പിടിക്കുക, എന്നുവെച്ചാൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ അത് ഞാനൊരു മെഡിസിൻ പഠിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഒരു മെഡിസിൻ എൻ്റെ അതേ മെഡിസിൻ പഠിച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ അതേ സ്പെഷ്യാലിറ്റി ആയിരിക്കണം. ഇങ്ങനെ ചില നിബന്ധനകൾ നമ്മൾ വിൽക്കുമ്പോൾ എന്തറിയോ, നമ്മുടെ ചോയ്സ് കുറയാണ്. അതായത് ജീവിതത്തിൻ്റെ ഭാഗം, നമുക്കൊരു ഡോക്ടറെ അല്ലല്ലോ ആവശ്യം, നമുക്കൊരു എഞ്ചിനീയറെ അല്ലല്ലോ ആവശ്യം, നമുക്കൊരു നല്ല ഭർത്താവിനെയാണ് ആവശ്യം. അവിടെയാണ് നമ്മുടെ പറയുന്നത്, നമ്മൾക്ക് വേണ്ടത് ആരെയാണ്, ഒരു നല്ല ഭർത്താവിനെയാണ്, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന നല്ലൊരു പിതാവാകാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യനെയാണ് നമുക്ക് ഭർത്താവായിട്ട് ആവശ്യം. അതാണ് യഥാർത്ഥത്തിൽ തെർലൗന ദീനഹു വഹുൽഖവും എന്ന് പറഞ്ഞത്, സ്വഭാവവും അതേപോലെ തന്നെ മതവും. ഇത് നഷ്ടപ്പെടുത്തി വെറും ഒരു പ്രൊഫഷൻ്റെയോ ഒരു സ്പെഷ്യാലിറ്റിയെയോ സെലക്ട് ചെയ്യുക എന്നുള്ളത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിയല്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ട് നമ്മുടെ അതേ പ്രൊഫഷൻ ആകുന്നത് നല്ലതാണ്, നമ്മളെക്കാളും യോഗ്യത ഉള്ള ആളാകുന്നത് നല്ലതാണ്, അതൊക്കെ ഒരു പക്ഷേ വിവാഹത്തിൻ്റെ യോജിപ്പിനും മുന്നോട്ട് പോക്കിനും ഒക്കെ ഉപകാരപ്പെട്ടേക്കാം. പക്ഷെ അതിലൊക്കെ ഉപരി ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ മതപരമായി ദീനിയായി സ്വഭാവപരമായി ഏറ്റവും നല്ല ഒരു വ്യക്തിയായിരിക്കണം എന്നെ കല്യാണം കഴിക്കുന്നവൻ എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും മുൻഗണന നൽകേണ്ട ഒരു കാര്യം. ഇനി എന്തെങ്കിലും വിഷയങ്ങൾ നമ്മൾ വാശി പിടിച്ച് വിവാഹം നടക്കാത്തൊരു ഘട്ടം വരുന്ന ഒരവസ്ഥ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വിശ്വസിക്കണം. നമ്മളെ ഒന്നും അവരെ അടിച്ചേൽപ്പിക്കില്ല. നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾക്കും അവർ കൂടെ നിൽക്കും. നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവർ നമുക്ക് മനസ്സിലാക്കി തരും. ഇനി അങ്ങനെയും ബുദ്ധിമുട്ടാണെങ്കിൽ മതപരമായ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന, ഈ ഇത്തരം വിവാഹ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഡിസ്കസ് ചെയ്ത് ഒരു ചെറിയ കാര്യത്തിൻ്റെ മേൽ വാശി പിടിച്ച് ഒരു ജീവിതത്തെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മറിച്ച് സന്ദർഭത്തിനും സമയത്തിനും അനുസരിച്ചുകൊണ്ട് നമ്മളെ ഉപദേശിക്കുകയും നമ്മുടെ ചർച്ചയും ചെയ്യുന്ന ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു തീരുമാനത്തിലേക്ക്, നമ്മുടെ ഭാവിക്ക് ഉപകരിക്കുന്ന നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
4: തീർച്ചയായും ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു ജംഗ്ഷൻ അതാണ്. പഠന ജീവിതത്തിൽ നിന്നും കളി കുടുംബ ജീവിതങ്ങളിൽ നിന്നും ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുക എന്ന് പറയുന്നത്. അവിടെ ചർച്ച ചെയ്യാവുന്ന, നമുക്ക് കൃത്യമായി നമ്മുടെ കാര്യത്തിൽ നസീഹത്ത് പാലിക്കുന്നവരുമായി ചർച്ച ചെയ്തേ തീരുമാനമെടുക്കാവൂ. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെയോ നമ്മളെ ക്ലാസ്സിൽ നമ്മളെ ഉപദേശിച്ച ഏതെങ്കിലും ഒരു ടീച്ചറുടെയോ ആ അധ്യാപകനായ അദ്ദേഹത്തിനൊരു വീക്ഷണം ഉണ്ടാകും. ഞാൻ വളരെ ഓപ്പണായി പറയുന്ന ഒരു ഫ്രീ തിങ്കർ, ഒരു നിരീശ്വരവാദിയായ ഒരു അധ്യാപകൻ, അയാളുടെ ഗൈഡ് ലൈൻ സ്വീകരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അവളുടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ സ്വാഭാവികമാണ് ധാർമ്മികതക്കോ നന്മക്കോ യാതൊരു അടിത്തറയുമില്ലാത്തതാണ്. പാഴ്വാക്കുകളിലും എന്താ പറയുക, പറയുന്ന വാക്കുകളിൽ ഒരുപക്ഷെ ഒരുപാട് നന്മകൾ ചേർത്ത് വെക്കാൻ പറ്റുന്നുണ്ടാകാം. പക്ഷേ സ്വന്തം തീരുമാനമാണ് അയാളുടേത്. ഒരിക്കലും ഒരു ആത്മീയമായ ഗൈഡ് ലൈൻ സ്വീകരിക്കാത്തൊരു വ്യക്തി പറയുന്നത് അടക്കമുള്ള മേഖലകൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വേണം തീരുമാനമെടുക്കാനെന്ന് വളരെ ഗൗരവപൂർവ്വം പെൺകുട്ടികളെ ഓർമ്മപ്പെടുത്തുന്നു. രക്ഷിതാക്കൾക്ക് കൂടി ഒരു വാചകം ചേർത്ത് വെക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം കാത്തിരുന്നൊരു പെൺകുട്ടി അവസാനം വാപ്പയോട് പറയേണ്ടി വന്നു, അവളുടെ തന്നെ അതേ കോഴ്സ് കഴിഞ്ഞ ഒരാളെ കിട്ടണം എന്ന വാശിയിൽ വാപ്പ നിന്നപ്പോൾ വാപ്പയോട് പറയേണ്ടി വന്നു, എനിക്ക് ഒരു മത്തിക്കച്ചവടക്കാരനെ കിട്ടിയാലും കുഴപ്പമില്ല, ദീനുള്ള ഒരാളാണ് എനിക്കാവേണ്ടത്. അത്തരമൊരു ഒരു അവസ്ഥയിലേക്ക് രക്ഷിതാക്കളും പോയിക്കൂടാ, അവൻ MBBS ആണ്, അവൾ അതുകൊണ്ട് അവൾ MBBS ആകണം എന്നൊക്കെയുള്ള ഇങ്ങനത്തെ ഒരു വളരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോയിക്കൂടാ, അവിടെ ദീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ ചേർത്ത് വെക്കാനുള്ളത്. അപ്പോൾ വിവാഹം അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ സമയം, ഒരു പെൺകുട്ടിക്ക് അന്വേഷണം വന്ന് എല്ലാം ഫിറ്റാകുന്ന ഒരു ഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തൊരു മേഖല എന്ന് പറയുന്നത്, രണ്ട് തരം വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നു. ഒന്ന് അറേഞ്ച്ഡ് വിവാഹങ്ങൾ, വാപ്പയും ഉമ്മയൊക്കെ അന്വേഷിച്ച് കുടുംബമൊക്കെ പോയി കണ്ട് ആ രീതിയിൽ നടക്കുന്ന കല്യാണങ്ങൾ. രണ്ട് അഫെയർ വിവാഹങ്ങൾ, രണ്ടുപേരും അവരുടെ പ്രൊഫൈൽ കാഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ ക്യാമ്പസിലെ കാഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ചാറ്റിംഗ് കൊണ്ടോ ഒക്കെ ഒരു പ്രണയത്തിലെത്തി ആ നിലക്ക് നടക്കുന്ന വിവാഹങ്ങൾ. ഇതിൽ പിന്നെ അഫെയർ വിവാഹങ്ങളാകുമ്പോൾ കുറച്ചുകൂടി അടുക്കാനും അതുപോലെ തന്നെ മാനസികമായി അറിയാനുമൊക്കെയുള്ളൊരു സാഹചര്യം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതല്ലേ അറേഞ്ച്ഡ് വിവാഹങ്ങളെക്കാളും നല്ലത്? വീട്ടിൽ വന്ന അയാൾ കാണുന്ന ഒരു 5 മിനിറ്റിലെ സംസാരത്തിൽ നല്ല തീരുമാനമായി പോകുന്നത്, മറ്റേത് ക്യാമ്പസിലെ വർഷങ്ങളോളമുള്ള ബന്ധം കൊണ്ടല്ലേ ആ ഒരു ബന്ധം രൂപപ്പെടുന്നത് എന്നുള്ള നിലക്കുള്ള ചില ചോദ്യങ്ങൾ വളരെ ഓപ്പണായി നമ്മുടെ ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പോഴുള്ള ഈ ഒരു അവസരം.
5: അഫെയർ മാരേജുകളും അതേപോലെ തന്നെ പ്രേമവിവാഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം അത് ഏറ്റവും നന്നായി നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം. ഒന്ന്, എന്നെ ആര് വിവാഹം കഴിക്കണം, അതെങ്ങനത്തെ ആളാവണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു അധികാരവും ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ സ്വാതന്ത്ര്യമാണ് പ്രേമത്തിലൂടെ എനിക്കൊരാളെ കണ്ടെത്തുന്നത് എന്നാണ് ചില പെൺകുട്ടികൾ തെറ്റിദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു പ്രേമമുണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രേമമുണ്ടാകുന്നത് ഒരിക്കലും ഇതൊരു വിവാഹമായി പരിണമിക്കും. അങ്ങനെ വിവാഹം ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭാവിയിൽ എന്ത് ചെയ്യും, അയാൾ ഇങ്ങനത്തെ ഒരാളാവണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ആരെങ്കിലും പ്രേമിക്കാറുണ്ടോ? എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും ആയിക്കൊണ്ട് പരിചയപ്പെടുന്നൊരു പരിചയമാണ്. ഒരു പക്ഷേ ലാബിൽ വെച്ചോ അല്ലെങ്കിൽ ഓഫീസിൽ വെച്ചോ ബസ്സിൽ വെച്ചോ യാത്രയിൽ വെച്ചോ ഒക്കെ ഒരാളെ പരിചയപ്പെടുന്നത് ആരുമാവാം. അത് ചിലപ്പോൾ ഒരു തൻ്റെ സ്വന്തം മതസ്ഥനായിക്കൊള്ളണമെന്നില്ല, അതല്ലെങ്കിൽ തൻ്റെ അതേ പ്രായമുള്ള ആളായിക്കൊള്ളണമെന്നില്ല, വിദ്യാഭ്യാസമുള്ള ആളായിക്കൊള്ളണമെന്നില്ല, ആരുമല്ല. ഒരു വിവാഹ എങ്ങനെ ആരായിരിക്കണം നിൻ്റെ ഭർത്താവ് എന്ന് ചോദിക്കുമ്പോൾ 100 മറുപടികൾ പറയുന്ന ഒരു പെൺകുട്ടി എവിടെയെങ്കിലും പോയിട്ട് തൽക്കാലം എന്ത് ചെയ്യാണ്, ഒരാളെ കണ്ട് പ്രേമിച്ച് അയാളെ തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോൾ ഒരു നല്ല ഭർത്താവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണ്, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടിയ ഒരു ചുരിദാർ, ആരോ ഗിഫ്റ്റ് തന്നതാണ്, എന്നാൽ നിങ്ങൾ സെലക്ട് ചെയ്തൊരു ചുരിദാർ, ഗിഫ്റ്റിനായി കിട്ടുന്ന ഒരു ചുരിദാർ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയതാകാം, പാകത്തതാകാം, ഇഷ്ടപ്പെട്ട നിറമാകാം, ഒക്കെ ആകാം. എന്നാൽ നിങ്ങൾ പോയി തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അണിഞ്ഞു നോക്കി ധരിച്ചു നോക്കി വാങ്ങുന്ന ഒരു ചുരിദാർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവും. അതാണ് പ്രേമവിവാഹത്തിൽ നാം എവിടെയോ ചെന്ന് കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അറേഞ്ച്ഡ് മാരേജിലോ അന്വേഷണങ്ങൾ വരുന്നു, ഓരോ അന്വേഷണങ്ങളും വേണ്ടെന്ന് പറയുന്നു, ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു, പലതും പറയുന്നു. അവസാനം നമുക്കിഷ്ടപ്പെട്ട ഒന്നിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലേറെ പ്രേമവിവാഹം നടക്കുന്നത് വരെയുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമേ പ്രേമിക്കുന്ന പെൺകുട്ടികൾ ചിന്തിക്കാറുള്ളൂ. പ്രേമം ഒരു വിവാഹമായി പരിണമിച്ചാൽ പിന്നെ എന്ത് എന്ന് നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ പ്രേമിച്ച ഒരാളെ കല്യാണം കഴിക്കാൻ വാശി പിടിക്കില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന നിങ്ങളെ പ്രേമിച്ച ആ പുരുഷൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവരാഗ്രഹിച്ച ഒരു പെൺകുട്ടിയല്ല നിങ്ങൾ. തൽക്കാലം അവന് വേണ്ടി അവർ സമ്മതം മൂളിയാലും അവരാഗ്രഹിക്കുന്നത് അവരന്വേഷിച്ച് കണ്ടെത്തി സെലക്ട് ചെയ്ത തങ്ങൾക്ക് ഒരു മരുമകളെയാണ് അവരാഗ്രഹിക്കുന്നത്. എത്ര സന്തോഷത്തോടെയാണ് കുടുംബങ്ങളുടെ വിവാഹത്തിൽ ഇടപെടുക. ഉമ്മ പോയി നോക്കി, എല്ലാവരും പോയി നോക്കി, ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു പെൺകുട്ടിനെ സ്വീകരിക്കുന്നത്. ആ സ്ഥാനത്ത് അവൻ കണ്ടെത്തി, വഴിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു പെൺകുട്ടി അതവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ എന്നും വലിഞ്ഞു കയറി വന്നവൾ എന്ന നിലക്ക് നിങ്ങൾ ആ വീട്ടിൽ കഴിയേണ്ടി വരും. എന്തേ പ്രേമിച്ച് വാശി പിടിച്ച് കയറിപ്പോയ മാതാപിതാക്കളെ ധിക്കരിച്ചിറങ്ങിപ്പോയ എത്ര സഹോദരിമാരാണ് ഭർത്തൃ വീട്ടിൽ നിന്നും അസമയത്ത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നത്? എന്ത് കാര്യം? അവിടെ ആവേശത്തോടെ ചെന്ന സ്വീകരണം ആ വീട്ടിൽ നിന്ന് ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പറയുന്നൊരു ന്യായം എന്താ വെച്ചാൽ, അത് എന്താണ്, എന്നെ നന്നായി അറിയുന്ന പരിചയമുള്ള ഒരാളല്ലേ ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ട് പരിചയപ്പെട്ടവനേക്കാളും നല്ലത് എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ഈ ചോദ്യം പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മൾ പരിചയപ്പെട്ടു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഇപ്പോൾ ചില പ്രേമ വിവാഹങ്ങളൊക്കെ നടത്താൻ പറ്റാതെ വരുമ്പോൾ രക്ഷിതാക്കൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തും. അവനെക്കുറിച്ചിട്ട് അന്വേഷണം നടത്തി തിരിച്ചു വന്നിട്ട് അവർ പറയും, പ്രൂഫ് കൊടുക്കും, അവനെന്തുണ്ട്, വേറൊരു പെൺകുട്ടിയായിട്ട് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവന് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്നൊക്കെ നീ പ്രൂഫ് കൊടുന്നു കൊടുക്കും. അപ്പോൾ അവളിങ്ങനെ കണ്ണുക്ക് നോക്കണം, എന്താണ് ഇതൊന്നും ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്താ ഈ അറിവ്? 4 കൊല്ലം പിന്നാലെ നടന്നിട്ടും അവൻ സ്മോക്ക് ചെയ്യുമെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത പെൺകുട്ടികൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. പരിചയമെന്നത് നമ്മളെ വശീകരിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും നമുക്ക് കാണിച്ചു തന്നൊരു മുഖം മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. നമുക്ക് അയാളുടെ വീടോ അയാളുടെ ജീവിതമോ അയാളുടെ സ്വഭാവമോ സുഹൃത്തുക്കളോ ഒന്നും നമുക്ക് പരിചയമില്ല. പരിചയമുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നെ യഥാർത്ഥത്തിൽ പരിചയപ്പെടാൻ പറ്റുമെങ്കിൽ, പരിചയമുണ്ടാകുമെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ക്യാമ്പസിൽ ജീവിക്കുന്നവരാണല്ലോ നിങ്ങൾ, ഏതെങ്കിലും പ്രേമം വഴിയിൽ വെച്ച് അവസാനിച്ചിട്ടുണ്ടോ? അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവനെപ്പറ്റി മനസ്സിലായപ്പോൾ ഞാൻ അവനെ ഒഴിവാക്കി, അവനെപ്പറ്റി അവൻ്റെ ചില സ്വകാര്യതകൾ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവനെ വിട്ടു എന്ന് പറയുന്ന അപൂർവമായ കേസുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പരിചയപ്പെടുന്നു എന്ന് പറയുന്നതിനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. 4 കൊല്ലം കൂടെ ജീവിച്ച് എല്ലാ നിലക്കും അഫെയറായി ജീവിച്ച സുഹൃത്ത് കോഴ്സ് കഴിഞ്ഞ് പിറ്റേന്ന് അവൾ വേറൊരാളെ വിവാഹം കഴിച്ചു. അപ്പോൾ അവൻ ചോദിക്കാണ്, അപ്പോൾ നമ്മൾ പ്രേമിച്ചതോ, നീ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞതോ? അതിനവൾ പറഞ്ഞ മറുപടി എന്താ അറിയോ, ഞാൻ ക്യാമ്പസിൽ തൽക്കാലം എൻ്റെ ജീവിതത്തിനൊരു സപ്പോർട്ട് എന്ന നിലക്കാണ് ഞാൻ നിങ്ങളെ സ്വീകരിച്ചത് എന്ന് പച്ചയായി വിവാഹത്തിൻ്റെ തലേന്ന് അവനോട് മറുപടി പറഞ്ഞുവെങ്കിൽ അവളെ അവന് മനസ്സിലാക്കാൻ പറ്റിയോ? നമുക്ക് ഗൗരവത്തോടെ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ഒരു പുരുഷനെ കണ്ടെത്താൻ. നമുക്കിഷ്ടപ്പെട്ട, നാം നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാറ്റിനോടും കൂടി ആ സ്വാതന്ത്ര്യത്തെ ദയവ് ചെയ്ത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. ഒരു പെൺകുട്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടും ജീവിതം തന്നെ നഷ്ടപ്പെട്ടാലും എനിക്ക് അവൻ മതി എന്ന് വാശി പിടിച്ചു. അവൻ പോലും പറഞ്ഞു എനിക്ക് അവളെ വേണ്ട, എന്നിട്ടും അവൾ സമ്മതിക്കുന്നില്ല എനിക്ക് അവനെ തന്നെ വേണമെന്ന്. അവസാനം ഞാൻ അവളോട് ചോദിച്ചൊരു ചോദ്യം, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന അഫെയറായി വന്ന ആൺകുട്ടികളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു നിലക്കും എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ആത്മാർത്ഥമായി തന്നെ മാതാപിതാക്കളോട് പറഞ്ഞ് കരയുന്ന പെൺകുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അവളോട് ചോദിച്ചതാണ്. അവൻ വോയിസ് അയച്ചു കൊടുത്തു, എന്ത്, എനിക്ക് നിൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം ഒരു വിവാഹത്തിന് നീ തയ്യാറാകൂ, നമുക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കാം, ഞാൻ ഒരിക്കലും ഇനി നിന്നെ ബന്ധപ്പെടുകയില്ല, ഞാൻ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ആരംഭം തുടങ്ങിക്കഴിഞ്ഞു എന്നവൻ പറഞ്ഞിട്ടും ഇവൾ പിൻവാങ്ങാതെ വീടിനുള്ളിൽ നിരാശയോടെ അടച്ചിട്ട് കിടക്കുമ്പോൾ അവളോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് ലോകത്ത് മറ്റൊരു പുരുഷനുമില്ലാത്ത പ്രത്യേകത, എന്താണ് ഇയാൾക്കുള്ളത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയണം, എന്താണുള്ളത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ മാതാപിതാക്കളുടെ മനസ്സറിഞ്ഞ് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നിൽ പറ്റിയ ഒരു അബദ്ധം, തെറ്റ്, അവിഹിത ബന്ധം അവസാനിപ്പിച്ച് പശ്ചാത്തപിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് പറ്റുമായിരുന്നു. അവൾക്ക് പറയാൻ കഴിയണില്ല. അവൾ പറഞ്ഞു, എന്നെ അറിയും, എനിക്ക് അയാളെ അറിയാം. ഈ പറഞ്ഞ ന്യായങ്ങളാണ്. ഞാൻ പറഞ്ഞു, ഒന്നുമല്ല കുട്ടി, അയാൾക്കൊരു പ്രത്യേകതയുമില്ല, ഒരു ആണാണ് ഒരു പുരുഷനാണ് എന്നത് മാത്രം. ഒരു ആണിനോട് തോന്നുന്ന ഒരു ഇഷ്ടം അതാണ്. അത് ആണും പെണ്ണും ഒന്നു ചേരാൻ അള്ളാഹു വെച്ച ഒരു ആകർഷണീയതയാണ് ആ ഇഷ്ടം. അത് നമ്മൾ ഒരാണിനെ ആഗ്രഹിച്ചാൽ അയാളോടായിരിക്കും ഇഷ്ടം. ഏതാണിനെയാണോ നമ്മളൊരാണെന്ന നിലക്ക് ആഗ്രഹിച്ചത് അവനിലാകും ഇഷ്ടം. ഒരു ഏതൊരു പെണ്ണിനെയാണോ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് അവളോടാകും എനിക്കിഷ്ടം. അല്ലാതെ വേറെന്താ ഉള്ളത്? അതുകൊണ്ട് ഒരാണെന്നതിൽ കവിഞ്ഞ് ഒരു പ്രത്യേകതയും അവനില്ല എന്നവൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ, ഞാൻ ഈ ഉത്തരം പറഞ്ഞ് പൂർത്തിയായപ്പോഴേക്കും അവൾ പറഞ്ഞു, ഓക്കെ ഞാൻ അവനെ വിട്ടു, നിങ്ങൾ വാപ്പനോട് സംസാരിക്കും, ഉമ്മനോട് സംസാരിക്കൂ, ഒരു ചെറിയ സാവകാശത്തിൽ ഞാനൊരു വിവാഹത്തിന് റെഡി എന്നാണ്. ഇത് ഏറ്റവും വലിയൊരു അറിവാണ്, ചെറിയ അറിവല്ല. എന്തുകൊണ്ട് അയാളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ചോദിച്ചാൽ എല്ലാവരും വാപ്പനെയും ഇമ്മനെയും ഉപേക്ഷിച്ചിട്ടും എല്ലാം ഒഴിവാക്കി പോകണമെന്ന് പറയുന്നത്? അവനിൽ എന്തുകൊണ്ട് വിചാരിച്ചില്ല? ഒന്നുമില്ല, ഒരു പുരുഷൻ ഒരാണെന്ന ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ലത് നമ്മുടെ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അവർ നമ്മുടെ വിവാഹ ദിവസത്തിൽ കണ്ണീരൊലിപ്പിക്കാതെ അവർ സന്തോഷത്തോടെ നമ്മളെ യാത്രയാക്കട്ടെ. അതിനുവേണ്ടി അവരുടെ ഇഷ്ടപ്രകാരം അവരന്വേഷിക്കുന്ന ഒരാളെ, നാം ഇഷ്ടപ്പെട്ട് നമുക്കിഷ്ടപ്പെടുന്ന ഒരാളെ അവിടെ സമ്മതത്തോടെ തിരഞ്ഞെടുക്കുന്ന അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് ഇസ്ലാം നിശ്ചയിച്ചതും നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും ഗുണകരമായത്.
4: പ്രിയപ്പെട്ട നമ്മുടെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഇരുട്ടിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ടോർച്ച് വെളിച്ചം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യം, അതാണ് ഈ ചർച്ച നിങ്ങൾക്ക് നൽകുന്നത്. ഇരുട്ടിലേക്ക് ടോർച്ചടിക്കുമ്പോൾ അവിടെ പുതിയ കാഴ്ചകൾ കാണും പോലെ നമ്മൾ ചിലത് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ ഒരുപക്ഷെ പിശാജ് സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു അഴുതു ചൊല്ലുക, നിങ്ങൾ ആയത്തുൽ കുർസി ഓതുക എന്നത് ഈ സന്ദർഭത്തിൻ്റെ ഒരു ആവശ്യമായി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ അരുസ്മൊലി പറഞ്ഞ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ ആരെയാണോ പ്രണയിക്കുന്നത്, ആ പ്രണയിക്കുന്ന ആൾക്ക് നമ്മുടെ എല്ലാ സ്വഭാവവും അറിയില്ലല്ലോ, നമ്മുടെ എല്ലാ സ്വഭാവവും അറിയില്ല. ഒരു പെണ്ണ് എന്ന നിലക്ക് നമ്മൾ താരതമ്യേനെ കൂടുതൽ വ്യക്തമാക്കാറുണ്ട്. പക്ഷെ ഒരാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഫേക്കായിരിക്കും, അയാളുടെ കുടുംബത്തെക്കുറിച്ച്, പശ്ചാത്തലത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചും ഒക്കെ. അവസാനം കഞ്ചാവിൻ്റെയും പോൺ സൈറ്റുകളുടെയും ഒക്കെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വ്യക്തിയുടെ ബെഡ്റൂമിൽ അയാൾ മറ്റൊരാളുമായി ചാറ്റ് ചെയ്യുന്നതും സഹിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ മാത്രം, മരണക്കൊമ്പിൽ തൂങ്ങിയാടുന്ന ഒരു മൃതശരീരമാകാൻ വിധിക്കപ്പെടുമ്പോൾ മാത്രം ഇത്തരം വാക്കുകളും വരികളും ഒക്കെ നമുക്ക് ഓർമ്മ വന്നാൽ പോരാ എന്ന ഒരു ഭാഗവും കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഈ ചർച്ചയിൽ മൗലവി പറഞ്ഞൊരു കാര്യം സ്നേഹക്കൂടിൻ്റെ ചർച്ചയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു, അതിലൊരു വാചകം വിട്ടുപോയത് എനിക്ക് തോന്നി. ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയെ സ്നേഹിച്ചു, ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു, അവസാനം കോഴ്സ് കഴിഞ്ഞ് പോയ അടുത്ത ദിവസം കല്യാണം കഴിച്ചു, അവൾക്ക് ലാവിശായി ജീവിക്കാനുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തു, എന്നിട്ട് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പോയിൻ്റ് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കണം എന്നീ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇപ്പോൾ വന്ന ഒരു കമൻ്റ് വളരെ പ്രധാനമാണ്. ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളത്, പാരൻസ് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ ബർക്കത്ത് ലഭിക്കുമെന്നാണ് അവരുടെ ചോദ്യം. എന്താ വിഷയം? വരൻ്റെയും വധുവിൻ്റെയും മാതാപിതാക്കൾ അവർ പരസ്പരം ചർച്ച ചെയ്തു, 100% അവർ തൃപ്തികരമായ രീതിയിൽ, അവർക്ക് രണ്ടു കൂട്ടർക്കും തൃപ്തികരമായ രീതിയിൽ ഒരു വിവാഹം അത് മുൻകൂട്ടി ഉറപ്പിച്ചു വെക്കാൻ പറ്റുമോ, വാക്കാൽ പറഞ്ഞു വെക്കാൻ സാധിക്കുമോ എന്നതാണ് സംശയം. എൻ്റെ വിവാഹം നേരത്തെ ഉറപ്പിച്ചതാണ്, എനിക്ക് വിവാഹത്തോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ എതിർപ്പ് അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിലും സുഖകരമല്ലാത്ത ചില കാര്യങ്ങൾ ആ കുടുംബ വീടിനെക്കുറിച്ച് കേട്ടു എന്നതാണ് വന്നിട്ടുള്ളത്, മറ്റൊരു കമൻ്റായി വന്നിട്ടുള്ളത്. ആ കമൻറ്റിലേക്ക് ഞാൻ വരാം, അത് ഈ വിഷയം പൂർത്തീകരിച്ചിട്ട് നമുക്കതിലേക്ക് വരാം. ചോദ്യം ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് ചോദിക്കുന്നു, ആരിസ്മോലിയുടെ കേൾവിയുടെ സൗകര്യത്തിനു വേണ്ടി. 100% പാരൻസ് രണ്ടു കൂട്ടർ അറിഞ്ഞുകൊണ്ട് വിവാഹങ്ങൾ പറഞ്ഞുറപ്പിച്ചു വെക്കാൻ പറ്റുമോ? ഉറപ്പിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ എത്ര കാലം? ആ ഒരു കാലയളവിൽ ഈ രണ്ട് കുട്ടികളും തമ്മിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ഒരു മേഖലക്കൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിലേക്ക് പോകാം.
5: ഒരു സുഹൃത്ത്, പേരൊന്നും പറയാതെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞ ഒരു അനുഭവം, യഥാർത്ഥത്തിൽ വിവാഹം തീരുമാനിച്ചുറപ്പിച്ച് നിക്കാഹ് കഴിയാതെ കാത്തിരിക്കുന്നവരോട്, അത്തരം തീരുമാനമെടുക്കുന്ന രക്ഷിതാക്കളോടും അതേപോലെ തന്നെ വിവാഹിതരാകാൻ പോകുന്നവരോടും പറയാനുള്ള ഒരു വലിയൊരു കാര്യമാണത്. അതായത് ആ സുഹൃത്ത് പറയുന്നതിൻ്റെ ഒരു ചുരുക്കം, ആ സുഹൃത്ത് പേര് പറയാത്തതുകൊണ്ടും നാട് പറയാത്തതുകൊണ്ടും ഈ സംഭവം ഇത്തരം ഒരു കാര്യത്തിൽ പറയുന്നത് തെറ്റല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അദ്ദേഹം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, അവർ കണ്ടു, പരസ്പരം ഇഷ്ടപ്പെട്ടു, പാരൻസ് ഉറപ്പിച്ചു കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചു, നിക്കാഹിൻ്റെ ഡേറ്റ് ഏകദേശം ഫിക്സായിന്നോ അതോ ആയിക്കൊണ്ടിരിക്കുന്നു എന്നോ പറഞ്ഞു. അപ്പോൾ അവർ ചാറ്റിംഗ് ആരംഭിച്ചു. ആദ്യം അവർ മെസ്സേജുകൾ അയച്ചു, ഫോൺ കോളുകൾ നടന്നു, പിന്നീട് എന്ത് ചെയ്തു വെച്ചാൽ അവർ വീഡിയോ ചാറ്റ് ചെയ്തു. വീഡിയോ ചാറ്റ് ചെയ്ത് സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു. ഒരു വ്യഭിചാരമെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ഈ സുഹൃത്ത് എന്നെ വിളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഇതിൻ്റെ മുമ്പും ഇവൾക്കൊരു പ്രപ്പോസൽ വന്നു. ആ പ്രപ്പോസൽ വന്ന പുരുഷനുമായിട്ടും അവൾ എന്ത് ചെയ്തു, ഇതേപോലെ ചാറ്റ് ചെയ്തു. ഇത്തരം സംഭവങ്ങളെല്ലാം അവിടെയും നടന്നു. അങ്ങനെ കേട്ടപ്പോൾ ഇവൾ വലിയൊരു വിശ്വസ്തയല്ലല്ലോ എന്ന് ഇവന് തോന്നുകയും അവളുടെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ക്യാമ്പസിലും അവളോടും ചുഴിഞ്ഞന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കഥകളാണ് അയാൾക്ക് പിന്നീട് കേൾക്കാൻ വന്നത്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ വിവാഹിതർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി എന്ന തോന്നലാണ്. ആ തോന്നൽ വരുന്നതോടുകൂടെ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങും. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ജീവിതത്തിൽ, ഈ സുഹൃത്തിനോട് പറയുന്നത് ജീവിതത്തിൽ ഇന്നേ വരെ ക്യാമ്പസുകളിൽ ജീവിച്ചിട്ടും എത്രയോ അവിഹിത ബന്ധങ്ങളും മറ്റും കണ്ടിട്ടും ദീനിൻ്റെ പേരിൽ പിടിച്ചു നിന്ന ഒരാളാണ് ഞാൻ, പക്ഷേ ഇപ്പോൾ വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ചാറ്റ് ചെയ്ത് അത് എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ എനിക്ക് നരകം പോലും കിട്ടാവുന്ന ഒരു തെറ്റിലേക്ക് എന്നെ എത്തിച്ചു എന്നാണ് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം, വിവാഹം തീരുമാനിച്ച് കഴിഞ്ഞതിനു ശേഷം അത് നീണ്ടു പോകുമ്പോൾ തീർച്ചയായും അവർക്ക് പരസ്പരം സംസാരിക്കുകയും ഫോൺ വിളിക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടറിയോ? എൻ്റെ ഭാര്യയാകാൻ പോകുന്നവളാണ് ഇവൾ, അല്ലെങ്കിൽ ഇവനാണ് എൻ്റെ ഭർത്താവ് എന്ന് മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ കണ്ടേ പറ്റൂ, ഒന്നിച്ചേ പറ്റൂ. ഇതൊരു വലിയ സംഭവമാണ്. കാരണം ഈ കഴിഞ്ഞൊരു ദിവസം കേട്ടൊരു വാർത്ത ഞാൻ പറയാം. അതായത് ഒരു പുരുഷൻ ഒരാൾ കാണാൻ വേണ്ടി വന്നു, കാണാൻ വേണ്ടി വന്നു, ആ കല്യാണം നടന്നില്ല. പിന്നെ രണ്ടാമതൊരാൾ വന്നു, ആ കല്യാണം നടന്നു. പക്ഷേ ഈ ആദ്യം കാണാൻ വന്ന ആളെ 10 വർഷം കഴിഞ്ഞിട്ട് ഒരങ്ങാടിയിൽ വെച്ച് കാണുകയാണ്. അവർ തമ്മിൽ പരിചയപ്പെടുന്നു, നമ്പർ കൊടുക്കുന്നു, പരസ്പരം ചാറ്റ് ചെയ്യുന്നു. മറക്കാൻ പറ്റുന്നില്ല, 10 കൊല്ലമായിട്ടും വിവാഹത്തിൽ ആദ്യം ഒരു ദിവസം കണ്ട ഒരാളെ മറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിവാഹിതരാകും, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും എന്ന തോന്നൽ വരുന്നതോടുകൂടെ കാണാനും ഒന്നിച്ചു ചേരാനുള്ള ആഗ്രഹം വർദ്ധിക്കും. ആ ആഗ്രഹങ്ങൾക്ക് അവധി വർദ്ധിക്കുമ്പോൾ ഒരു പക്ഷേ അത് അവിഹിതങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് രക്ഷിതാക്കൾ ഓർക്കുക, നിക്കാ കഴിക്കാൻ എന്താ പ്രശ്നം? ഒന്നുമില്ല. നാട്ടിൽ ചില നാട്ടിൽ എന്ത് പറയും, അതാരെ വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നടത്താൻ പറ്റൂ, കുറച്ച് ആൾക്കാർ വരണ്ടേ എന്നൊക്കെ ചിന്തിച്ചിട്ട് അതൊക്കെ നിങ്ങൾ നടത്തിക്കോളൂ. നിക്കാഹ് കഴിഞ്ഞ് ഒന്നിച്ചു ജീവിച്ചിട്ടാണ് ഒരു പക്ഷേ വലീമത്ത് കൂടുതൽ സുന്നത്തെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നിക്കാഹ് നടത്തുക. അത് വളരെ കുറഞ്ഞ ആളുകളെ വെച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് ജീവിതം ഹലാലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നീട്ടി നിശ്ചയിക്കരുത്. 2 അപകടങ്ങളുണ്ടാവും. 1, അവിഹിതങ്ങൾ സംഭവിക്കും. 2, വിവാഹം നടക്കാതെ വരും. കാരണം ഈ കാലയളവിൽ ചെയ്യുന്ന ഫോൺ കോളുകളെല്ലാം സംശയത്തോടു കൂടിയായിരിക്കും. ആ സംശയം അവരെ തമ്മിൽ പിണക്കും, പരസ്പരം അവർക്ക് വിശ്വാസം നഷ്ടപ്പെടും, അത് വിവാഹം നടക്കാത്ത അവസ്ഥയിലേക്ക് പരിണമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടാൽ ഉടനെ വിവാഹമായി മുന്നോട്ട് പോകലാണ് നല്ലത്.
4: ഓക്കെ, വിവാഹം അങ്ങനെ തീരുമാനമാക്കുകയും നിക്കാഹ് നടത്തുകയും, എന്നാൽ പെണ്ണിനെ കൂട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകൽ നീണ്ടുപോവുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഈ 2 കുട്ടികൾക്കും പുറത്തു പോകാനും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാനുമുള്ള ചില അദൃശ്യമായ നിയന്ത്രണത്തിൻ്റെ ചരടുകൾ അവർക്ക് ചുറ്റും വലയം ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്. അവരൊന്നിച്ച് പോകുന്നതും വരുന്നതുമൊക്കെ പലപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതിന് ഇസ്ലാമികമായി എന്തെങ്കിലും പിന്നെ അത് അങ്ങനെ തടയപ്പെടേണ്ടതുണ്ടോ? അവർക്ക് ഒന്നിച്ചു പോകുന്നതിനും വരുന്നതിനുമൊക്കെ തടസ്സങ്ങളുണ്ടോ എന്നതിലൊരു ക്ലാരിറ്റി വേണം എന്ന് തോന്നുന്നു.
5: വിവാഹിതരായ ദമ്പതികളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ ആർക്കും പറ്റില്ല. നമ്മളിപ്പോൾ എൻ്റെ മക്കൾ വിവാഹം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, വിവാഹിതനായി കഴിഞ്ഞാൽ അവർക്കിടെ സ്വാതന്ത്ര്യങ്ങളോ അവരുടെ സംസാരങ്ങളോ ഒരു കാര്യങ്ങളും, അത് അവരുടെ ഒരു വ്യക്തിപരമായ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങളും മനസ്സും മനസ്സിലാക്കി അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്താ വെച്ചാൽ, ഇതിപ്പോൾ ചില നാടുകളിലൊക്കെ ചില ആചാരങ്ങളുണ്ടാവും, നിക്കാഹ് കഴിഞ്ഞാലും പിന്നെ ചില ഔദ്യോഗിക ചടങ്ങ് കഴിഞ്ഞിട്ട് അവർ കാണാം. ഇത് ഇസ്ലാമിലെ എന്ത് സ്ഥാനമുള്ളത്? നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഹലാലാക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഹലാലായി, വിവാഹം ചടങ്ങ് കഴിയുന്നതോട് കൂടെ എന്ത് ചെയ്തു, ഹലാലായി. പിന്നെ അവർക്ക് ഏത് രൂപത്തിൽ പെരുമാറാനും എങ്ങനെ ജീവിക്കുവാനും അവകാശമുണ്ട്. അതുകൊണ്ട് അത് തടസ്സപ്പെടുത്താൻ യഥാർത്ഥത്തിൽ മാതാപിതാക്കളും അത് തടസ്സപ്പെടുത്താൻ പാടില്ല. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് അവരെന്താണെന്ന് അവർ ഒന്നിച്ച് ചേരണം. ഒന്നിച്ച് ചേരാതെ അവർ ഫോണിലും മറ്റും ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സംശയങ്ങൾ വരാൻ തുടങ്ങും. ഞാൻ പിന്നെ നമ്മുടെ സ്നേഹക്കൂട്ടിലും പറഞ്ഞൊരു ഉദാഹരണമാണ്, ആ ഉദാഹരണം ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തണം. അതായത് നമ്മളിങ്ങൾ നിന്ന് പോയിട്ടൊരു വീട് കച്ചവടം ചെയ്തു, അതിനൊരു അഡ്വാൻസ് കൊടുത്ത് പോന്നു, ഇനി നിങ്ങൾക്ക് വാങ്ങാനും വാങ്ങാതിരിക്കുവാനും ഉള്ള ഒരു അവകാശം നിലനിർത്തിയിട്ടാണ് നിങ്ങൾ പോരുന്നത് എങ്കിൽ വീണ്ടും ആ വീട് വാങ്ങണോ വാങ്ങേണ്ടെന്നുള്ള ചിന്തയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നേരെ മറിച്ച് നിങ്ങൾ ആ സന്ദർഭത്തിൽ തന്നെ അഡ്വാൻസ് കൊടുത്ത് ആ വീടിൻ്റെ ഏറ്റെടുത്ത് കഴിഞ്ഞാലോ പിന്നെ ആ വീട് എങ്ങനെ നന്നാക്കി കൊണ്ടുപോകാം എന്ന ചിന്തകളെ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ വിവാഹം കഴിഞ്ഞ ഉടനെ, ഇപ്പോൾ ഈ ഗൾഫിലേക്ക് പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് പോകുന്ന ആളുകൾ, ഇവരൊന്നും ഒന്നിച്ച് ജീവിക്കാതിരിക്കണം. ഒരു അഞ്ചോ ആറോ മാസം പെട്ടെന്ന് തന്നെ ഒന്നിച്ചു ജീവിക്കുമ്പോഴേ ഇവർ ഒന്നിച്ചാവുകയുള്ളൂ. രണ്ട് നദികൾ ഒഴുകിയെത്തി ഒന്നാവുന്ന പോലെ ഇവർക്ക് ഒന്നായി തീരാനുള്ള അവസരം എത്രയും പെട്ടെന്ന് നൽകണം. അങ്ങനെ അവർക്ക് പരസ്പരം പെരുമാറാൻ അവസരം കിട്ടുമ്പോഴാണ് അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുക. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വൈകിപ്പിക്കാൻ പാടില്ല, തടസ്സം നിൽക്കാൻ പാടില്ല. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ സ്വകാര്യം പറയേണ്ട കാര്യമാണ്, അങ്ങനെ നാട്ടിൽ നിങ്ങൾക്ക് അതിനൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാപ്പോൾ ഇവർ പോണതും ഒന്ന് ജീവിക്കണമൊക്കെ നാട്ടിൽ വിളിച്ചു പറയേണ്ട കാര്യം എന്താണ്? അത് അവർ ഭാര്യ ഭർത്താക്കന്മാർ, അവർ പോകുന്നു വരുന്നു. നിങ്ങൾക്ക് നാട്ടിൽ പ്രശ്നമാണെങ്കിൽ നാട്ടിലൂടെ മുഴുവൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പുറത്തു പോകാം, ഒന്നിച്ച് ജീവിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കുട്ടികൾക്ക് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരി.
4: വിവാഹിതരെ നമ്മൾ അദൃശ്യമായ നിയന്ത്രണത്തിൻ്റെ ചരടുകൾ കൊണ്ട് മുറുക്കി കെട്ടേണ്ടതില്ല. അവരെ അവരുടേതായ ഫ്രീഡത്തിന് വിടുക എന്ന ആരുസ് മൊലൈ പറഞ്ഞ വാചകം തീർച്ചയായും രക്ഷിതാക്കൾക്ക് ഇത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. നമ്മോടൊപ്പം ചേർന്നത് ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ താജുദ്ദീൻ സലാഹി. നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
2: അൽ ഉസൂൽ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ان الحمد لله والصلاه والسلام على رسول الله وعلى اله واصحابه الفائزين برضا الله اما بعد പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ചക്കെടുക്കുന്ന വിഷയം വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില നിയമങ്ങളെക്കുറിച്ചാണ്. ഏതൊരു ആയത്ത് നമ്മളെടുത്താലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ വ്യക്തമായി അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ ആശയതലങ്ങൾ നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ ചില അടിസ്ഥാന ഉസൂലുകൾ, ചില അടിസ്ഥാന നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ആളുകൾക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്യുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന പാഠങ്ങളുണ്ട്. നാം ഇസ്ലാമിലെ പ്രമാണങ്ങളെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉസൂലുൽ ഫിഖ്ഹിൽ മസാദിറുൽ ശരീഅ, ശരീഅത്തിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ് എന്ന ചർച്ചയിലാണ് നാം ഒന്നാമത്തെ ഉറവിടമായി വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഖുർആനിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ഖുർആനിൻ്റെ വിശദീകരണങ്ങളാണ്, അത് പ്രവാചകൻ വിശദീകരിച്ചതുണ്ടാകും, പ്രവാചകൻ്റെ സഹാബത്ത് വിശദീകരിച്ചതുണ്ടാകും, അവിടുത്തെ താബിഈങ്ങളും തബഅത്താബിഈങ്ങളും വിശദീകരിച്ചതുണ്ടാകും, അഹ്ലുസുന്നയിൽപ്പെട്ട പണ്ഡിതന്മാരുടെ തഫ്സീറുകളുണ്ടാകാം. ഇതിനെല്ലാം ഒരു നിയമങ്ങളുണ്ട്, ചില അടിസ്ഥാനപരമായ ഉസൂലുകളുണ്ട്, ഖവാഇദുകളുണ്ട്. ആ ഖവാഇദുകളുടെ പറ്റിയുള്ള മേഖലയിലേക്കാണ് ഇൻഷാഅള്ളാ ഇനി നമ്മൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖവാഇദുകൾ എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാന നിയമമാണ്. ഉസൂലു തഫ്സീറിൻ്റെ ഖവാഇദുകൾ പ്രധാനമായിക്കൊണ്ടും രണ്ട് തരമാണ് പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചിട്ടുള്ളത്. ഒന്ന്, അൽ ഖവാഇദുൽ ആമ്മ, ഉമൂമനെ കുറിക്കുന്ന ആമായിട്ടുള്ള പൊതുവെയുള്ള നിയമങ്ങൾ, ഖവാഇദുകൾ. രണ്ടാമത്തേത് അൽ ഖവാഇദ് അത്തർജീഹിയ, തർജീഹ് ചെയ്യുന്ന അഥവാ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നു വിശദീകരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. ഇൻഷാ അള്ളാ അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഇന്ന് അൽ ഖവാഇദുൽ ആമ്മയെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായും അറിയപ്പെട്ടിട്ടുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട്. അത് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അൽ മഅഹൂദു മിൻ അൽഫാദിൽ ഖുർആനി കുല്ലഹ അന്നഹ തകൂനു ദാലത്തൻ അല ജുംലത്തി മആനി. വിശുദ്ധ ഖുർആനിൻ്റെ ഏത് അൽഫാദുകൾ എടുത്ത് പരിശോധിച്ചാലും അതിന് ആശയമുണ്ടാകും, ഒരു അർത്ഥമുണ്ടാകും, ഒരു ആശയം അതിലടങ്ങിയിട്ടുണ്ടാകും. അത് ഖുർആനിൻ്റെ പ്രത്യേകതയാണ്. മുദ്ഹാമ്മത്താൻ ഖുർആനിൽ ഒരു ആയത്താണ്. അതിനൊരാശയമുണ്ട്. നൂൻ വൽ ഖലമിയുമായ സ്തുറുൻ ആയത്താണ്. അതിനർത്ഥമുണ്ട്. മനുഷ്യരുടെ സംസാരം പോലെയല്ല അള്ളാഹുവിൻ്റെ സംസാരം. ഇത് ഖുർആനിൻ്റെ നിയമത്തെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ അടിസ്ഥാന ഒരു ശൈലിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ. മറ്റൊന്ന്, ഇമാം ഷൻഖീത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തഖററ ഇൻദൽ ഉലമാ അന്നൽ ആയ ഇദാ കാനത് തഹ്തമിലു മആനി കുല്ലുഹാ സഹീഹുൻ. ഇമാം ഷൻഖീത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അദ്വാഉൽ ബയാനിൽ പറഞ്ഞു, ഫഫിൽ ഖുർആനി അൽ അളീം അഷ്യാഉ കസീറ ലം യുബയ്യിനഹ അല്ലാഹു ലനാ വലാ റസൂലുഹു ولم يثبت في بيانها شيء والبحث عنها لا طائل تحته ولا فائده فيه. ഇതൊരു നിയമമാണ്. ഇമാം ഷൻഖീത്തി പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവോ റസൂലോ നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നാം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ പ്രത്യേകിച്ചൊരു ഗുണം, പ്രത്യേകിച്ച് ഒരു ലാഭം അതുകൊണ്ട് നമുക്ക് കിട്ടാനില്ല എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഇത് ഔരിഫ തഫ്സീർ ഖുർആൻ മിൻ ജിഹത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫല ഹാജത ഇലാ ഖൗലി മൻ ബഅദഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു തഫ്സീർ വിശുദ്ധ ഖുർആനിന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരാളുടെ വാക്ക് അതിനുശേഷം പിന്നീട് ആവശ്യമില്ല. മറ്റൊരാളുടെ വാക്ക് ഇതിന് തഫ്സീറായിക്കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഖൗലു സ്വഹാബ മുഖദ്ദമുൻ അല ഗൈരിഹിം ഫി തഫ്സീർ. തഫ്സീറിൻ്റെ വിഷയത്തിൽ സ്വഹാബത്തിൻ്റെ അഭിപ്രായങ്ങളാണ്, സ്വഹാബത്തിൻ്റെ അഖ്വാലുകളാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ നാം മുന്തിക്കേണ്ടത്. വൈൻഖാൻ അള്ളാഹു റുസിയാ ഖിലായതുൽ അലൈഹി, ഒരുപക്ഷേ ആ സഹാബി പറഞ്ഞിട്ടുള്ള അഭിപ്രായം ആയത്തിൻ്റെ ബാഹ്യമായ അർത്ഥവുമായി കൊണ്ട് യോജിക്കാതിരുന്നാലും ശരി, സഹാബിയുടെ വാക്കുകൾ നമ്മൾ മുന്തിക്കണം. എന്തുകൊണ്ട്? ലിഅന്നഹും അഅലം ബിമഅനിൽ ഖുർആൻ. അള്ളാഹുവിൻ്റെ ഖുർആനിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവർ പ്രവാചകൻ്റെ സ്വഹാബത്താണ്. വസ്സബബില്ലദീ ഫീഹി നസല വമാ ഉരീദ ബിഹി. ആ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്, ഏത് വിഷയത്തിലാണ് ആ ആയത്ത് ഇറക്കപ്പെട്ടത് എന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനാണ് കൂടുതൽ അറിയുക, മറ്റുള്ളവരെക്കാൾ കൂടുതലായി. അതുകൊണ്ട് തന്നെ സഹാബത്തിൻ്റെ വാക്കിനെയാണ് നമ്മൾ തഫ്സീറുകളിൽ മുന്തിക്കേണ്ടത്. ഇതൊരു അടിസ്ഥാനമാണ്, ഒരു അസലാണ്. അത് ഏത് ആയത്ത് എന്നുള്ളതല്ല, ഏതു ആയത്തായിരുന്നാലും ശരി, സഹാബത്തിൻ്റെ കൗലിന് ഒരു മുൻഗണനയുണ്ട്. ഇത്രയും പറഞ്ഞിട്ടുള്ളത് ഖുർആനിൻ്റെ വിശദീകരണം തഫ്സീറുമായി കൊണ്ട് ബന്ധപ്പെട്ട അടിസ്ഥാന ചില നിയമങ്ങളാണ്. അതിന് പുറമെ വേറെയും ചില നിയമങ്ങൾ ഖുർആനിൻ്റെ ആയത്തുകൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണമായി حذف المتعلق يفيد العموم ഇതൊരു കായികയാണ്, ഒരു നിയമമാണ്. അഥവാ ഒരു സംഗതി പറയേണ്ട സ്ഥാനത്ത് അത് പറഞ്ഞിട്ടില്ല, അതിനെ ഒഴിവാക്കിക്കളഞ്ഞു. അങ്ങനെ ഒഴിവാക്കിക്കളയുമ്പോൾ അതിലുള്ള നിയമമെന്താണെന്ന് ചോദിച്ചാൽ, ആ ഒഴിവാക്കിക്കളയാൻ സാധ്യതയുള്ള, അതല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുള്ള കാര്യം ഏതൊക്കെ സംഗതികളെ ഈ കാര്യം ഉൾക്കൊണ്ടിട്ടുണ്ടോ ആ കാര്യങ്ങൾ മുഴുവനും ഈ മഹദൂഫ് ഹദഫ് ചെയ്യപ്പെട്ട കാര്യം ഉൾക്കൊള്ളും എന്നുള്ളതാണ്. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു كما كتب على الذين من قبلكم لعلكم تتقون يا ايها الذين امنوا كتب عليكم الصيام നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു വിശ്വാസികളെ. كما كتب على الذين من قبلكم നിങ്ങൾക്ക് മുമ്പ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ. لعلكم تتقون നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടി, നിങ്ങൾ സൂക്ഷിക്കുന്നവരായി തീരുവാൻ വേണ്ടി. ഇവിടെ തത്തഖൂൻ എന്നുള്ള ആ ഫിഇൽ, ആ ക്രിയയുടെ മഫ്ഊൽ ബിഹി അതിൻ്റെ കർമ്മം കളയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തത്തഖൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഫ്ഊൽ ബിഹി ആയി വരാൻ സാധ്യതയുള്ള എന്തൊക്കെയുണ്ടോ, അതിൻ്റെ കർമ്മമായിക്കൊണ്ട് വരാൻ സാധ്യതയുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ആയത്തിൻ്റെ ഉദ്ദേശത്തിൽ വരും. ലഅല്ലക്കും തത്തഖൂൻ അല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാകുവാൻ. അതൊരർത്ഥം തഫ്സീറിൽ കാണാൻ കഴിയും. മറ്റൊന്ന് തത്തഖൂനന്നാർ, നരകത്തെ സൂക്ഷിക്കുക. തത്തഖൂനൽ മഹാരിം, അള്ളാഹുവിൻ്റെ അതിർത്തികളെ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ സൂക്ഷിക്കുക. ഇങ്ങനെ ഈ തത്തഖൂൻ എന്ന ഫിഇലിൽ അതിൻ്റെ മഫ്ഊൽ ബിഹിയായി വരാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വരുത്താൻ പറ്റുമോ ആ കാര്യങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് ഈ ആയത്ത്. അതുകൊണ്ടാണ് മഹദൂഫ്, ഹദഫുൽ മുതഅല്ലിഖ് യഫീദുൽ ഉമൂം, മുതഅല്ലിഖുമായി കൊണ്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഹദഫ് ഏതൊരു കാര്യം കളയപ്പെട്ടുവോ ആ കളയപ്പെട്ട കാര്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ആ കാര്യ സംഗതിയിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇതൊരു നിയമമാണ്. ഇത് ഈ ആയത്തിന് മാത്രമുള്ളതല്ല, വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ, ലഅല്ലക്കും തത്തഖൂൻ എന്ന് കേട്ടാൽ ആ തത്തഖൂനിൽ വരാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ മുഴുവനും ആ ആയത്തിൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ്. രണ്ടാമത്തെ മറ്റൊരു അടിസ്ഥാന നിയമമാണ്, ഇദാ ദഖലത് അലിഫ് ലാം അലൽ ഔസാഫി വഅസ്മാഇൽ അജ്നാസി فإنها تفيد استغراق من يشمله هذا الوصف او الاسم. ഒരു വിശേഷണത്തിലേക്കോ അതല്ലെങ്കിൽ ജിൻസുകളെ കുറിക്കുന്ന, സമൂഹത്തെ കുറിക്കുന്ന അസ്മാവുകളെ, അതിൻ്റെ നാമങ്ങളിലേക്കോ അലിഫ് ലാം ചേർന്ന് കഴിഞ്ഞാൽ അത് ഉമൂമാണ്, പൊതുവായി മാറും, എല്ലാ ആളുകളും അതിൽ ഉൾക്കൊള്ളുന്നവരായിത്തീരും. ഒരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് തുടങ്ങി, അഅദല്ലാഹു ലഹും മഗ്ഫിറ വ അജ്റൻ അളീമ എന്നുവരെയുള്ള ആയത്തുകൾ. ഇവിടെ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ആ അൽ മുസ്ലിമീൻ എന്നുള്ളതിൽ മുഴുവൻ മുസ്ലിമീങ്ങളും ഉൾപ്പെടും, അൽ മുസ്ലിമാത്ത് എല്ലാ മുസ്ലിമത്തുകളും ഉൾക്കൊള്ളും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ മുഅ്മിനാത്തുകളും ഉൾക്കൊള്ളും. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞ നിയമമാണ്. ഔസാഫിൻ്റെയോ വസ്വുകളുടെയോ അതുപോലെ തന്നെ ജിൻസിൻ്റെ ഇസ്മുകളിലേക്കോ അലിഫ്ലാം കയറിക്കഴിഞ്ഞാൽ അത് ഉമൂമിനെക്കുറിക്കും, ഇസ്തിഖ്റാഖിൻ്റെ അർത്ഥം അതിന് കിട്ടും, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഇത് ഒരു അടിസ്ഥാന നിയമമാണ്. ഈ വിഷയത്തിൽ തന്നെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആവനു അലൽ ബിർരി വത്തഖ്വ അൽ ബിർ, നിങ്ങൾ നന്മയിൽ സഹായിക്കുക, തഖ്വയിൽ. അൽ ബിർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആ ജിൻസ്, ആ ബിർ എന്ന് പറയപ്പെടുന്ന, നന്മ എന്ന് പറയപ്പെടുന്ന ഏതൊരു കാര്യമുണ്ടോ ആ കാര്യത്തെ മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് വത്താവനുൽ ബിർരി വത്തഖ്വ. അതുപോലെ തന്നെ തഖ്വയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു വസ്ഫിലേക്കോ ഒരു ജിൻസിലേക്കോ അലിഫ്ലാം കയറിക്കഴിഞ്ഞാൽ അതിന് ഇസ്തിഖ്റാഖ് അഥവാ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ അതിനുണ്ടാകും. ഇത് ഉദാഹരണങ്ങൾ ഖുർആനിലും ഹദീസിലും നമുക്കൊരുപാട് കാണാനും സാധിക്കും. അതുപോലെ തന്നെയുള്ള മറ്റൊരു നിയമമാണ് അന്നക്കിറത്തു ഫീ സിയാഖിന്നഫി വന്നഹി വശ്ശർത്ത് വൽ ഇസ്തിഫ്ഹാം

നോക്കുമ്പോൾ ഗ്രഹിക്കാൻ കഴിയും. നഫീന്റെ സിയാഖിൽ നഖിറ വന്നതിൻ്റെ ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, യൗമല തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ, യൗമ ലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ. ലാ തംലിക്കു എന്നുള്ളത് നഫിയാണ്. അന്നേ ദിവസം ഒരു നഫ്സും ഉടമപ്പെടുത്തുകയില്ല, ലിനഫ്സിൻ ഒരു നഫ്സിനും, ഷൈഅൻ ഒന്നിനെയും. അപ്പോൾ ലാ തംലിക്കു നഫ്സുൻ എന്നുള്ളത് അത് നഖിറയാണ്. ഒരു നഫ്സും ഉപകാരപ്പെടുത്തുകയില്ല, ലിനഫ്സിൻ ഷൈഅൻ ഒന്നിനെയും. അപ്പോൾ നഫീൻ്റെ സിയാഖിൽ നഖിറ വന്നാൽ അത് ഉമൂമാണ്. മൊത്തം എല്ലാ നഫ്സുകളും, നഫ്സെന്ന് പറയപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവനും ഈ ആയത്തിൻ്റെ പരിധിയിൽ പെടും. അത് അമ്പിയാക്കന്മാരുടേതാണെങ്കിലും മനുഷ്യന്മാരുടേതാണെങ്കിലും ജിന്നുകളുടേതാണെങ്കിലും അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടേതാണെങ്കിലും കാഫിറുകളുടേതാണെങ്കിലും എല്ലാ നഫ്സുകളും ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇതൊരു നിയമമാണ്. മറ്റൊന്ന്, നഫി പോലെ തന്നെയാണ് നഹി വിരോധം. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഫല തജഅലു ലില്ലാഹി അന്ദാദ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് നിങ്ങൾ പങ്കുകാരെ വെക്കാൻ പാടില്ല. നിദ്ദുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അന്താദ്. അപ്പോൾ ഫലാ തജഅലൂ എന്നുള്ളത് നഹിയാണ്, ഒരു കർമ്മത്തെ തൊട്ട് വിരോധിക്കുകയാണ്. ആ വിരോധം കഴിഞ്ഞതിന് ശേഷം അന്താദൻ അലിഫ്ലാം ഇല്ലാതെയാണ് നഖിറയായി കൊണ്ടുവന്നു. അപ്പോൾ അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ വെക്കരുത്, ഒരു തരത്തിലുമുള്ള സമന്മാർ, അത് മനുഷ്യരാണെങ്കിലും ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മരമാണെങ്കിലും കല്ലാണെങ്കിലും ഭൂമിയാണെങ്കിലും ആകാശമോ സൂര്യൻ ചന്ദ്രൻ എന്നിങ്ങനെയുള്ള എന്തൊക്കെ മനുഷ്യന്മാർ വെച്ചുകൊണ്ടിരിക്കുന്ന നിദ്ദുകളുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ആയത്താണ് ഫലാ തജ്അലു ലില്ലാഹി അന്ദാദ. അപ്പോൾ നഹിയിൻ്റെ സിയാഖിൽ നിക്കറ വന്നാൽ ഉമൂമിനെ കുറിക്കും. ഇതൊരു മറ്റൊരു അസലാണ്. അതുപോലെ തന്നെയാണ് ഷർത്ത്, ഒരു നിബന്ധന. ഷർത്തിൻ്റെ സിയാഖിൽ നിക്കറ വന്നാലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്നുള്ള എന്ത് നിഅമത്താണെങ്കിലും, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങൾക്കുള്ള ഏതനുഗ്രഹമാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാകുന്നു. അപ്പോൾ നിഅമത്തുകൾ ചെറുതുണ്ട്, വലുതുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത സന്ദർഭത്തിലുണ്ട്. ഇസ്ലാം ഒരു നിഅമത്താണ്, പണം ഒരു നിഅമത്താണ്, സന്താനങ്ങൾ എന്ന് വേണ്ട, നിഅമത്ത് എന്ന് പറയപ്പെടാവുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. മറ്റൊന്നാണ് ഇസ്തിഫാമിൻ്റെ സിയാഖ്. ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അന്വേഷിക്കുക, ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നു, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുക്കും മിനൽ സമായി വൽ അർദ്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയല്ലാത്ത മറ്റേതെങ്കിലും ഖാലിഖുകൾ ഉണ്ടോ, നിങ്ങൾക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും റിസ്ക് നൽകുന്നവനായി. ഇവിടെ ഹൽ എന്നുള്ളത് ഇസ്തിഫാമാണ്, ഒരു ചോദ്യമാണ്, അഥവാ ഒരു കാര്യത്തെ അന്വേഷിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ആര് ഹൽ, ഏത് ഖാലിഖാണെങ്കിലും, അള്ളാഹു സുബ്ഹാനഹു വതആലയല്ലാത്ത വേറെ ഏത് ആളുകളാണെങ്കിലും അവർക്ക് തന്നെയും ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ തന്നെയും തഫ്സീറുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ, അത് വിശദീകരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില ഖാഇദ

0: ാണ് നാം പറഞ്ഞത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ആഴത്തിൽ പഠിച്ച് അതനുസരിച്ച് കൊണ്ട് അമൽ ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ

0: നാല് വശവും നാല് ഭാഗവും എങ്ങനെ ഉയരമുള്ള വലിയൊരു മതില്, ആ മതിൽ കെട്ടി മറച്ചിട്ടുള്ളൊരു തോട്ടാണത്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറുക്കന് ഉള്ളിലൊരു കൗതുകം, ഒരു കുറുക്കനയിലിങ്ങനെ നടന്നു പോവാണ്. ഇപ്പോൾ കൗതുകം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയാനുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു മതിലിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ദ്വാരം കണ്ടു. പക്ഷെ ആ ദ്വാരത്തിലൂടെ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ അകത്ത് നല്ല പഴുത്ത് പാകമായിട്ടുള്ള മുന്തിരിക്കുലകളാണ് കാണുന്നത്. നിറയെ മുന്തിരിത്തോട്ടാണ് അതിൻ്റെ അകത്ത്. അത് കണ്ടപ്പോഴേക്കും കുറുക്കനെ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുറുക്കനെ അത് എങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പോൾ വല്ല ഒന്നുകൂടിയും ആ ഒരു ദ്വാരത്തിലൂടെ തലയിടുമ്പോൾ തല പോകുന്നുണ്ട്, ബാക്കി ഉടലിൽ പോകണില്ല. അതിൽ കുറുക്കൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തുക. അപ്പം കുറുക്കൻ ഇങ്ങനെ വിചാരിച്ചു, ബുദ്ധിമാനാണല്ലോ കുറുക്കൻ, ശരീരം മെലിയാം. അപ്പോൾ ഒന്നും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ കുറുക്കനിങ്ങനെ മൂന്നാല് ദിവസം ഇങ്ങനെ കാത്തിരുന്നു. ആ ശരീരം നന്നായിട്ട് ശോഷിച്ച് മെലിഞ്ഞപ്പം പിന്നെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. ശ്രമിച്ചു നോക്കിയപ്പം ബുദ്ധി വിജയിച്ചു, കുറുക്കനകത്തേക്ക് എത്തി. സന്തോഷം കൊണ്ട് കുറുക്കന് പിന്നെ ആരും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഒരു ശ്രമം സക്സസ് ആയപ്പോൾ കുറുക്കനകത്തുള്ള മുന്തിരിയൊക്കെ അവിടെ അടിപൊളിയായിട്ട് കഴിച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ കൂടി. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടി നല്ല മുന്തിരിയൊക്കെ തിന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പം കുറുക്കനിപ്പോൾ അവിടെ കുറേ നിന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കുറുക്കൻ നന്നായിട്ട് തടിച്ചു കൊഴുത്തിട്ടുണ്ട്, പുറത്ത് കിടക്കണമല്ലോ. അവിടുത്തെ ഒരു രസം കഴിഞ്ഞു, പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ അപ്പോഴും ഈ ദ്വാരം തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ പഴയ പോലെ എങ്ങനെയാലും പുറത്തെടുക്കാൻ കഴിയില്ല. അതിൽ കുറേ നേരം കുറുക്കൻ ആലോചിച്ച് എന്ത് ചെയ്യും, പുറത്തെടുക്കാൻ എന്താ ചെയ്യുക. അപ്പോഴും പഴയ ബുദ്ധി തന്നെ തോന്നി, മെലിയല്ലാതെ വേറെ നിർത്തിയില്ല. ആ മുന്തിരിത്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പഴയ പോലെ ഉപവസിച്ച് കുറുക്കൻ വീണ്ടും മെലിഞ്ഞു മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞ് അവസാനം എന്ത് ചെയ്തു, ഭക്ഷണം മുന്തിരിയൊക്കെ ഉണ്ടായിട്ടൊന്നും കഴിക്കാതിരുന്ന് മെലിഞ്ഞ് പുറത്ത് കടന്ന്, പുറത്ത് കടന്ന് അതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് കുറുക്കൻ പറഞ്ഞു, നീ എത്ര സമ്പന്നമായൊരു തോട്ടാണെങ്കിലും എനിക്കിപ്പോൾ എന്താ പ്രയോജനം കിട്ടി, ഞാൻ രണ്ട് തവണ പട്ടിണി കടന്നു തിരിച്ചു പോന്നു, ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതിലുള്ളത് എന്ന് കുറുക്കൻ പറഞ്ഞു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ മധുരം ഖുർആൻ പാരായണം നിർവഹിക്കുന്നത് അഷേഖ് അബൂബക്കർ അഷാത്രി.

0: لا نعمل قد خسروا أنفسهم وضل عنهم ما كانوا يفترون.
1: جزاكم الله خيرا. ഏറെ ഹൃദ്യമായ ഒരു ഖുർആൻ പാരായണമായിരുന്നു നമ്മൾ ഇതുവരെ കേട്ടത്. മധുരം ഖുർആനിന്റെ ഈ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും ഏഴാം അധ്യായമായ സൂറത്തുർ റഅദിലെ 44 മുതൽ 53 വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞത്. പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അഷാത്രി.
2: പീസ് റേഡിയോയിൽ ഇനി കേൾക്കുന്നത് സുബദം, നിലവിളക്ക് സംസ്കാരം ഇസ്ലാമികമോ. സുബദത്തിൽ മൂസ സ്വലാഹി സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, വളരെ പ്രാധാന്യത്തോടെ നാം കേൾക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇൻഷാ അല്ലാ ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയുമായി ഇന്ന് വളരെയേറെ ചർച്ചയായിട്ടുള്ള കാര്യം അഥവാ നിലവിളക്ക് കൊളുത്തൽ അല്ലെങ്കിൽ നിലവിളക്ക് സമ്പ്രദായത്തോടുള്ള സമീപനം, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവരുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ വിഷയസംബന്ധമായ ചർച്ചകൾ വ്യാപകമാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാന ആഘോഷ കാര്യങ്ങൾ വളരെ ഭദ്രമായ ഒരു ഘടനയായി ഇന്നും നിലനിൽക്കുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വഴി ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമാക്കി തന്നു. മാതൃക പിൻപറ്റാവുന്ന രൂപത്തിൽ പഠിപ്പിച്ചു തന്നു എന്നത് വലിയ ആശ്വാസവും സമാധാനവും നൽകുന്ന കാര്യമാണ്. എന്നാൽ ഓരോരുത്തരും നിർമ്മിച്ചതായ ഒരുപാട് ആശയങ്ങൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ, നാടിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട്. കുറെ വക്താക്കൾ, പ്രചാരകർ അതിനുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരുടെ വിശ്വാസമായി, ആരാധനയായി, ആചാരമായി കാണുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ രാജ്യത്തുണ്ട്. നമ്മുടെ നാട്ടിൽ മുസ്ലിയാക്കന്മാർ ഇസ്ലാമിൻ്റെ മുഖമുദ്രയായി പഠിപ്പിക്കുന്ന കാര്യമാണ് ജാറങ്ങളും അക്ബറുകളുമൊക്കെ. ലോകത്ത് ഷിയാക്കൾ, സൂഫികൾ വളർത്തി വലുതാക്കിയ അനാചാരമാണ്, അന്ധവിശ്വാസമാണ് ജാറങ്ങളും അക്ബറുകളും. ആ കേന്ദ്രങ്ങൾ അലങ്കരിക്കപ്പെടാൻ ആകർഷണീയത ഉള്ളതായി മാറ്റപ്പെടാൻ ഒരുപാട് വസ്തുക്കളെ, സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താറുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രത്യേക നിറത്തിലുള്ള പട്ട്, അതുപോലെ തന്നെ നിലവിളക്ക്, അതുപോലെ തിരികൊളുത്തൽ, എണ്ണ, പൂവ് പോലെയുള്ള കാര്യങ്ങൾ. ഈ വസ്തുക്കളെല്ലാം ചേർത്ത് പ്രത്യേക രൂപത്തിൽ ചമയിച്ച് അലങ്കരിച്ചു കൊണ്ടാണ് ഏകദേശം എല്ലാ ജാറങ്ങളും, 99% ജാറങ്ങളും നിലനിൽക്കുന്നത്, ജീവിക്കുന്നത് നമുക്ക് ഉറപ്പിച്ചു പറയാം. മുസ്ലിയാക്കന്മാർ ന്യായീകരണം പറയാറുള്ളത് നിലവിളക്ക് കത്തിക്കുന്നത് വെളിച്ചത്തിനു വേണ്ടിയാണ്, സന്ദർശകർക്ക് വെളിച്ചം കിട്ടാനാണ്. കുറേ സന്ദർശകർ വരുമ്പോൾ തിക്കും തിരക്കുമായി അവിടം മാറുമ്പോൾ വെളിച്ചം വേണം. അപ്പോൾ ഒരുപാട് തിരികൾ കത്തിച്ചു വച്ചാൽ അത്യാവശ്യം വെളിച്ചം കിട്ടും. പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു സംഗതിയാണ്, അതിൻ്റെ തുടർച്ചയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. സാധാരണക്കാരായ പാമര ജനങ്ങളെ മുസ്ലിയാക്കന്മാർ പറ്റിക്കുന്ന രീതിയാണിത്. സഹോദരങ്ങളെ, വെളിച്ചത്തിനു വേണ്ടി എന്തൊക്കെ സംവിധാനമാണ്? പണ്ട് മുതലേ സംവിധാനങ്ങളുണ്ട്. ചെറുതും വലുതുമായ വിളക്കുകൾ നന്നായി ആളിക്കത്തുന്ന രൂപത്തിൽ തിരി സംവിധാനിക്കാൻ പറ്റുന്ന വിളക്കുകൾ, അതേപോലെ തന്നെ നിശ്ചിത സമയം കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കുകൾ. പിന്നീട് വൈദ്യുതി സംവിധാനം വന്നു, അത് വികസിച്ചു. പല നിറങ്ങളിലുള്ള സംവിധാനങ്ങൾ വന്നു. ഇനി കറണ്ട് പോയാൽ വൈദ്യുതി ലഭിക്കാൻ ആവശ്യമായ ഒരുപാട് സംവിധാനങ്ങൾ കണ്ടെത്തപ്പെട്ടു. ഇതെല്ലാം ഉണ്ടായിട്ടും പറയുന്ന ന്യായീകരണം വെളിച്ചം കിട്ടാൻ എന്നാണ്. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ പോലും, കാരണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം നിർവഹിക്കാൻ ഒരുപാട് ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലമാണ് പള്ളി. അവിടെ പോലും ഈ രൂപത്തിലുള്ള വിളക്ക് സംവിധാനിക്കണം, കത്തിച്ചു വെക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്ന ന്യായപ്രകാരം എന്തുകൊണ്ട് പള്ളികളിൽ ആ നിലക്കുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തുന്നില്ല? ഇത് ജാറ മക്ബറ സംസ്കാരത്തെ പരിപോഷിപ്പിക്കാനും സമ്പന്നമാക്കാനുമുള്ള കാര്യമാണ്. മറ്റു മതസ്ഥരുടെ ആഘോഷ ആചാരവേളകളിലും മറ്റുമായി അവർ വലിയ ആദരവോടെ ബഹുമാനത്തോടെ കാണുന്ന ഇത്തരം കാര്യത്തെ മുസ്ലിങ്ങളുടെ അടയാളമാക്കി പുരോഹിതന്മാർ മാറ്റുകയാണ്. ഇത് വളരെ പേടിയോടെ നമ്മൾ കാണണം. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ മാത്രം വിഷയമാകേണ്ട ഒന്നല്ല. വർഷങ്ങളായി ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ ഇത് ഇടം പിടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം അന്ധവിശ്വാസങ്ങളെ തുടച്ചു നീക്കിയിട്ടുണ്ട്. ജാഹിലിയത്തിൽ ഒരുപാട് ജാറങ്ങൾ, ഉയർത്തപ്പെട്ട കബറുകളുണ്ടായിരുന്നു. അതെല്ലാം നിരപ്പാക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകം കൽപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജ് അൽ അസ്ദി റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചു. എന്നാൽ പിന്നീട് ഷിയാക്കൾ ഇതിന് തുടക്കം കുറിച്ചു. സൂഫികൾ അത് ഏറ്റെടുത്തു. ഷാഫിഹി മദ്ഹബ് അനുസരിച്ച് പോലും ജാറങ്ങൾ, മക്ബറകൾ പാടില്ല, നിഷിദ്ധം എന്നാണ്. ഇമാം ഷാഫിഹി റഹിമഉല്ലാ, ഇമാം നവവി റഹിമഉല്ലാ. ഇനി എപ്പോഴും നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ഉദ്ധരിക്കാറുള്ള പണ്ഡിതനാണ് ഇബ്നു ഹജർ ഹൈത്തമി. അദ്ദേഹം പോലും ഈ വിഷയസംബന്ധമായി പറഞ്ഞ കാര്യം എന്താണ്? അസ്സവാജിർ എന്ന അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ട ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ വിളക്ക് കത്തിക്കൽ, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കൽ, അതൊക്കെ വൻ പാപത്തിൽ പെട്ടതാണ്. ഇഖാദു സുർജ്, വിളക്ക് കത്തിച്ചു വെക്കുക വൻ പാപത്തിൽ പെട്ടതാണ്. അപ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ, അതേപോലെ തന്നെ പ്രമാണങ്ങളുടെ ഗണ്യമായ നിലപാട്, ഇത് ഇസ്ലാമല്ല എന്നതാണ്. അപ്പൊ ഈ നിലക്കൊരു സമ്പ്രദായത്തെ, സംസ്കാരത്തെ ദുർബലമായ ന്യായീകരണങ്ങളിലൂടെ പുണ്യപ്രവൃത്തിയായി, അതേപോലെ മഹാന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനുമൊക്കെയുള്ള കാര്യമാണ് എന്ന നിലക്ക് മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, പ്രതിരോധിക്കൽ നിർബന്ധമാണ്. പ്രാമാണികമായ പ്രതിരോധം തീർക്കൽ അനിവാര്യമാണ്. സമസ്തയുടെ മുഖപത്രമാണ് സുന്നി വോയിസ്. ആ സുന്നി വോയിസിൽ 1986 നവംബർ അവസാനത്തിൽ ഒരു ചോദ്യവും ഉത്തരവും വന്നിട്ടുണ്ട്. ചോദ്യം നിലവിളക്ക് കത്തിച്ചു വെക്കൽ, കൊളുത്തിവെക്കലുമായി ബന്ധപ്പെട്ടാണ്. വൈദ്യുതി ഉണ്ടായിട്ടും അതിനു വേണ്ടിയാണെന്ന് പറയുന്നു, ആ നിലക്കാണ് ചോദ്യം. എന്താ ഉത്തരം കൊടുത്തത്? അത് മഹാന്മാരുടെ അവരെ ആദരിക്കാനും അതുപോലെ തന്നെ ഒരു പുണ്യപ്രവൃത്തിയാണ്, അതുകൊണ്ട് അനുവദനീയമാണ് എന്ന വിധിയാണ് കൊടുത്തത്. ഇസ്ലാമിൻ്റെ 5 വിധികളിൽ ഒന്നാണ് അനുവദനീയം എന്ന വിധി. നിലവിളക്ക് കത്തിച്ചു വെക്കൽ അനുവദനീയമാണ് എന്ന് വിധിച്ചവരാണ് ആര്? നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ. അപ്പോൾ സഹോദരങ്ങളെ, ഇതെല്ലാം വിശ്വാസ ചൂഷണം അഥവാ വിശ്വാസത്തിന് പകരം അന്ധവിശ്വാസം, യഥാർത്ഥ ആത്മീയതയ്ക്ക് പകരം ആത്മീയ ചൂഷണം, അതുപോലെ തന്നെ മറ്റു മതസ്ഥരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ അനുകരിക്കുന്ന പിൻപറ്റുന്ന രീതി, അതാണ് ഇവിടെ പ്രകടമാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ ഉണർത്തിയിട്ടുള്ള കാര്യമാണ്, ശിബിറം ബി ശിബർ വദിറാഅം ബി ദിറാഅ്, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അതാണ് കൂടുതലായി തെളിയുന്നത്. ദുർന്യായീകരണങ്ങളിലൂടെ ഒരു സമൂഹത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ആചാരമായി ആരാധനയായി കാണുന്ന കാര്യങ്ങളെ പച്ചയായി പിൻപറ്റുക. ജൂത ക്രൈസ്തവ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർ അവർക്ക് പല സന്ദർഭങ്ങളിലും മഹത്വമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട കാര്യമാണിത്. അതുകൊണ്ടവർ അത് ഉപയോഗിക്കും, അത് കത്തിച്ചു വെക്കും. പ്രത്യേകിച്ച് വൈകുന്നേര സമയത്തൊക്കെ പ്രത്യേക രൂപത്തിലുള്ള അവരുടെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവർ കത്തിച്ചു വെക്കും, ഉപയോഗിക്കും. ആ നിലക്കാണ് അവർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, അതെല്ലാം അനുകരിച്ച് വിശ്വാസികളുടെ വിശ്വാസത്തെ ഇരുട്ടിലാക്കാൻ ഇത്തരം ആളുകൾ പരിശ്രമിക്കുമ്പോൾ ഇതിൻ്റെ ഗൗരവം നമ്മൾ ഓർമ്മപ്പെടുത്തും. ഇത് തനിച്ച പൗരോഹിത്യമാണ്. വിശുദ്ധ ഇസ്ലാം പാടില്ല, വിലക്കിയിട്ടുള്ള കാര്യമാണ്. ജൂത ക്രൈസ്തവ വിഭാഗത്തിലെ പണ്ഡിത പുരോഹിതന്മാർ അവർക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും പുതുതായി ഉണ്ടാക്കി അതൊക്കെ മതമാണ് വിശ്വാസമാണ് എന്ന നിലക്ക് പഠിപ്പിച്ചപ്പോൾ പ്രചരിപ്പിച്ചപ്പോൾ ആ കാര്യം ശരിയല്ല, ന്യായമല്ല എന്ന് പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അറിയിച്ചത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനാൽ മൻ തഷബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു, ഒരു വിഭാഗത്തോട് സാദൃശ്യപ്പെട്ടു പോയാൽ അവരുടെ വിശ്വാസങ്ങളോടോ ആചാരങ്ങളോടോ ആഘോഷങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ സാദൃശ്യപ്പെട്ടു പോയാൽ അവരിൽ പെട്ടുപോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ പുണ്യമുണ്ട് മഹത്വമുണ്ട് എന്നൊക്കെ വിചാരിച്ച് അവിടെയുള്ള എണ്ണ കോരിക്കുടിക്കുന്ന, അത് ശരീരമാസകലം പുരട്ടുന്ന, അവിടെ തിരിതെളിയിക്കുന്ന ജാറങ്ങളിലേക്ക് മക്ബറകളിലേക്ക് വിളക്കും തിരിയും എണ്ണയും പട്ടും പൂവുമൊക്കെ നേർച്ചയാക്കുന്ന അറിവില്ലാത്ത ആളുകൾ, സഹോദരങ്ങളെ, അവരെ നമ്മൾ പ്രത്യേകം പരിഗണിച്ച് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കണം. അള്ളാഹുവിൻ്റെ ദീന് മറയാക്കി അതിൻ്റെ പ്രമാണങ്ങളെ ചതിയിലൂടെ കൂട്ടുപിടിച്ച് പൗരോഹിത്യം, ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ സമൂഹത്തിൽ കുടിയിരുത്താൻ പരിശ്രമിക്കുമ്പോൾ, സഹോദരങ്ങളെ, പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സമരം വളരെ അനിവാര്യമാണ്. പ്രാമാണികമായി ഇത്തരം അബദ്ധങ്ങളെ തെറ്റുകളെ തിരുത്തിക്കൊടുക്കാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: നാം ഇപ്പോൾ കേട്ടത് സുബ്ഹതം, നിലവിളക്ക് സംസ്കാരം ഇസ്ലാമികമോ എന്ന വിഷയത്തിൽ മൂസ സലാഹി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഞാനും ഉമ്മയും രണ്ടു പെങ്ങന്മാരും മാത്രമുള്ള കുഞ്ഞു ലോകത്തേക്ക് അതിഥിയെപ്പോലെ കടന്നു വരാറുള്ള ഉപ്പയോട് എന്തോ എനിക്കൊരകൽച്ചയായിരുന്നു. പുത്തനുടുപ്പുകളും കളിപ്പാട്ടങ്ങളുമെല്ലാം ആഹ്ലാദം പകരുമ്പോഴും ഞാൻ വളരുന്നതോടൊപ്പം ഉപ്പയോടുള്ള അകാരണമായ അകൽച്ചയും വളരുകയായിരുന്നു. എന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടനെ ഉപ്പ എനിക്കൊരു വിസ ശരിയാക്കി. ദുബായിലെ ഒരു കമ്പനിയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി. നാടും വീടും ഉമ്മയെയും പെങ്ങന്മാരെയും പിരിയുക എന്നത് ഹൃദയഭേദകമായിരുന്നെങ്കിലും ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ദുബായ് എയർപോർട്ടിൽ ചെന്നിറങ്ങിയ എന്നെ കണ്ട ഉടനെ ഉപ്പയുടെ കണ്ണുകൾ എന്തോ നിറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഉപ്പ ചോദിച്ചു, നാട്ടിലെല്ലാവർക്കും സുഖമാണോ? യാത്ര സുഖമായിരുന്നോ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നെ റൂമിലാക്കി ഉപ്പ പോയി. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഉപ്പയുടെ അടുത്തേക്ക് ഞാൻ പുറപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട യാത്ര. പട്ടണത്തിൽ നിന്നും കുറച്ചകലെയായി മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഒരു ലേബർ ക്യാമ്പിന്റെ മുന്നിൽ വണ്ടി നിർത്തി. ജോലി കഴിഞ്ഞു വരുന്ന ഉപ്പയെ ഞാൻ കാത്തുനിന്നു. വെളുത്ത മുണ്ടും ഷർട്ടുമിട്ട് പെർഫ്യൂം പൂശി ചുണ്ടിൽ സിഗരറ്റുമായി നിൽക്കുന്ന ഉപ്പയെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉപ്പ ജോലി കഴിഞ്ഞു വരുന്ന ആ കാഴ്ച എനിക്ക് താങ്ങാനായില്ല. മുഷിഞ്ഞൊരു കവറോളാണ് വേഷം. കൺപിരികളിൽ പോലും വെളുത്ത മണൽത്തരികൾ തങ്ങി നിൽക്കുന്നത് കാണാം. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഓടിച്ചെന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. ഉപ്പ, ന്യൂജൻ രീതിയിലുള്ള ഡ്രസ്സുകളും വാഹനങ്ങളും വാങ്ങിത്തരാൻ ഞാൻ വാശി പിടിച്ചപ്പോഴും ഉപ്പയുടെ യാതനകളും വേദനകളും ഒന്നും അറിയിക്കാതെ എനിക്ക് എല്ലാം നിറവേറ്റി തന്നു. ഉപ്പയെ കഷ്ടപ്പെടുത്തിയതിന് എന്നോട് ക്ഷമിക്കണം. നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. വീട്ടുകാരുടെ സന്തോഷം കാത്തുസൂക്ഷിക്കാനായി സ്വന്തം കഷ്ടപ്പാടുകൾ മറച്ചുവെക്കുകയും കുബൂസും പച്ചത്തൈരും കഴിച്ചിട്ട് വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു എന്ന് വീട്ടിൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കായി സ്നേഹപൂർവം സമർപ്പിക്കുന്നു.
1: ഇന്നത്തെ ചിന്തയിൽ ഈ കേട്ട ശബ്ദം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടിയതാണ്. പലപ്പോഴും പ്രവാസത്തിലുള്ള ഉപ്പ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രക്ഷിതാക്കൾ അവരൊക്കെ അവിടെയുള്ള പ്രയാസങ്ങൾ ഇവിടെ അറിയിക്കാതെ ഇവിടെയുള്ള തൻ്റെ ഭാര്യയെ മക്കളെ കുടുംബത്തെയൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ പോറ്റാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്നവരാണ്. പലപ്പോഴും അവരെക്കുറിച്ച് നമ്മൾ മുമ്പൊക്കെ ഇത്തരം ചിന്തകളും ഇത്തരം കാഴ്ചകളും വളരെ കുറവാണല്ലോ. ഇപ്പോൾ അൽഹംദുലില്ലാ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വളർന്നപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഒന്നുകൂടി വ്യാപകമായി കുടുംബക്കാർക്ക് കുറേ കൂടിയൊക്കെ ഒരു ബോധമുണ്ട്. എന്നാൽ പോലും പ്രവാസികളെ ആ നിലക്ക് പരിഗണിക്കുന്നതിൽ ഇപ്പോഴും നമ്മൾ
2: കുറച്ച് പരാജിതരാണ്. കാരണം ഇവിടുന്ന് പലതും ആവശ്യപ്പെടാം, പലതും ആവശ്യപ്പെട്ടും അതുപോലെ പൊതുവേ നമ്മൾ പറയാറുണ്ട്, ചിലപ്പോൾ അവിടുന്ന് അയച്ചു കൊടുക്കുന്ന ക്യാഷ് കടം വാങ്ങിക്കൊണ്ടൊക്കെ അയച്ചു കൊടുക്കും. ഇവിടെ ചിലപ്പോൾ ലാവിശായിട്ട് ജീവിക്കുന്നവരുണ്ടാവും. അപ്പം ആ ഒരു രൂപത്തിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു മെസ്സേജാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതായത് ഇപ്പം പ്രവാസ ജീവിതം ഷമീൽ പോയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും അനുഭവിക്കാനുള്ളതാണ്. ഞാൻ 10 വർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ അതിൻ്റെ ഒരു കയ്പുനീരും സുഖവും അതിൻ്റെ പ്രയാസവും ഒക്കെ അനുഭവിച്ചാണ്. അപ്പം അതിൻ്റെ ഒരു കണ്ടന്റ് തന്നെ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസ ജീവിതമാണ്. അത് ശരിക്കും അവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ 2 വശമുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പം നല്ല സുഖമായിട്ട് ജീവിക്കുന്ന നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. മഷാ അല്ലാഹ്, അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. എന്നാൽ ഇവിടെ പുറംലോകം അറിയാത്ത, കുടുംബത്തിനറിയാത്ത, നാട്ടുകാർക്ക് അറിയാത്ത ഒരു ജീവിതം പ്രവാസികളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല പതില കഥയിൽ പറഞ്ഞ പോലെ അത്രയൊക്കെ പൂശി നല്ല ഉഷാറായി ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവൻ ദുബായ്ക്കാരനാണ്, ഇങ്ങനെ ഞാൻ പറയാം, ദുബായ്ക്കാരനാണ്.
1: സിഗരറ്റ് വലിക്കാന്നുള്ള പ്രയോഗം മാത്രം,
2: അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചത് അത് ആ കഥയിൽ വന്നതാണ്. അതെന്തായാലും ഇസ്ലാമികമായിട്ട് ശരിയല്ല, ആരോഗ്യപരമായും ശരിയല്ല. എന്തായാലും നല്ലൊരു പിന്നെ എക്സിക്യൂട്ടീവ് ആയിട്ട് ആളിങ്ങനെ നിൽക്കുമ്പോൾ ആ എന്നടാ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള ആ ഒരു ഫീലും, അങ്ങനെ കുറച്ച് കാലം വളരെ ചിലപ്പോൾ ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ഉണ്ടാവുള്ളൂ, അതുണ്ടാവുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാലോ ഈ പിക്ചർ അങ്ങനെയാണ് മാറുകയാണ്. ലേബർ തൊഴിലാളികളുണ്ടാവും മരുഭൂമിയിൽ, ചിലപ്പോൾ ആടിനെ നോക്കുന്ന ആളുകളുണ്ടാവും മരുഭൂമിയിൽ, വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ കഴിയുന്നത് പക്ഷേ മക്കൾക്കോ ഭാര്യക്കോ കുടുംബത്തിനോ അറിയില്ല. ഇവിടുന്ന് ഇങ്ങനെ ലിസ്റ്റുകൾ ചിലങ്ങനെ വിട്ടുകൊടുക്കും, പിരിവുകളും അതുപോലെ തന്നെ ഒരുപാട് ചിലവുകളുടെ വലിയ ഒരു ലിസ്റ്റ് തന്നെ പ്രവാസിക്ക് വിട്ടുകൊടുക്കും. പക്ഷെ അവിടെ എന്താ ചെയ്യുന്ന ജോലി എന്നുള്ളത് പലപ്പോഴും അറിയാറില്ല. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതാണ്. അതായത് പിന്നെ ചില പ്രവാസികളെങ്കിലും ചിലരൊക്കെ എന്ത് ചെയ്യും, അവിടെ ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് അറിയാതെ പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യും, ചിലപ്പോൾ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ വരുമ്പോൾ നല്ല ഉഷാറിൽ നിൽക്കുക. അവിടെ ഉള്ള റൂമോ പലപ്പോഴും പിന്നെ ഡബിൾ കട്ടിലായിരിക്കും. ഒരു റൂമിൽ ചിലപ്പോൾ 8-10 ആളുകളുണ്ടാവും ഡബിൾ കട്ടിൽ വെച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇവിടെ ഓരോരുത്തർക്കും സിംഗിൾ റൂമാണ്. അപ്പോൾ ഭാര്യയും മക്കളെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാണ് പോകുന്നത്. അവിടെ അവർ ജീവിക്കുന്ന അവസ്ഥ എങ്ങനെയാണ്? അതുപോലെ തന്നെ ഭക്ഷണം, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മുടെ മക്കൾ ഇവിടെയൊക്കെ കഴിക്കുമ്പോൾ അവർ കഴിക്കട്ടെ എന്ന് വിചാരിക്കുന്ന പ്രവാസികളുണ്ട്. എന്നാൽ അവിടെ എന്ത് ചെയ്യും, അവർക്ക് കുബൂസാണ്, പച്ചത്തൈരാണ്, ആ ഒരു രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാസ ജീവിതത്തിൻ്റെ ആ ഒരു പ്രതിസന്ധി അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുമൊക്കെ അത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നിട്ട് കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താ, 10-40 കൊല്ലം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വില പോലും അവർക്ക് നൽകുന്നില്ല എന്നുള്ളത്
1: മാത്രമല്ല അസുഖങ്ങളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ട് കൂടെ ഉണ്ടാവും.
2: അതെ, അതാണ് അതിൽ പ്രധാനം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമായിട്ടൊക്കെ അവർ തിരിച്ചു വരുമ്പോൾ പിന്നെ അവർക്കൊരു വിലയുണ്ടാവില്ല. അപ്പം പണം ഉണ്ടെങ്കിൽ മാത്രം അത് ആ പണം കായ്ക്കുന്ന ഒരു മരമായിട്ട് കാത്തു സൂക്ഷിക്കും, ഇല്ലെങ്കിൽ പിന്നെ വെട്ടി മാറ്റുക എന്ന രീതി പൊതുവെ ആളുകൾ സ്വീകരിക്കാറുണ്ട്.
1: എന്നാൽ പോലും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല, മറിച്ച് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കുടുംബങ്ങളും ഒക്കെ അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന
2: ഫാമിലികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇതെങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്.
1: അങ്ങനെ പോകുന്നതും സോഷ്യൽ മീഡിയയിലെ കാഴ്ചകളും അല്ലെങ്കിൽ വീഡിയോ സഹിതം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ വന്നതുകൊണ്ട് തന്നെ അൽഹംദുല്ല ആ നിലക്കുള്ള കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട് കുറെയൊക്കെ. അതേപോലെ തന്നെ പ്രവാസികളായ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കുടുംബത്തെയും മക്കളെയും ഒക്കെ നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ പിന്നെ ശമ്പളവും അതിൻ്റെ ഒരു സ്കെയിലും കാര്യങ്ങളൊക്കെ അറിയിക്കുക, അതിനനുസരിച്ച് ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ ആവശ്യപ്പെടുന്നതെല്ലാം നൽകണമെന്നില്ല, നമ്മുടെ മക്കൾ ആവശ്യപ്പെടുന്നതെല്ലാം ചില സമയത്തൊക്കെ കഴിയില്ല, അതിനുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ തന്നെയാണ് അതൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരിക.
2: ഇതറിയിക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം കുറേ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് തോന്നുന്നു. അതായത് നല്ല സെറ്റപ്പിലാണെന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ അപ്പോൾ അവരങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ശരിക്കും അത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്.
1: അതെ അതെ, അതേപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളായ സഹോദരങ്ങൾ, അവരോട് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തെന്ന് പറയുന്നത് ആ നിലക്കു തന്നെയുള്ള നെയ്യത്തോടു കൂടി നമ്മൾ ചെലവഴിക്കുക. അതിൽ യാതൊരു നിലക്കുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മനസ്സിൽ ഒരു നിലക്കും വരാതെ നമുക്കിത് പരലോകത്ത് തീർച്ചയായും പ്രതിഫലമായി നമ്മുടെ കുടുംബത്തെ പോറ്റിയതിൻ്റെ വിഷയത്തിൽ, നമ്മുടെ കുടുംബത്തിനു വേണ്ടി ചെലവഴിച്ചതിൻ്റെ വിഷയത്തിൽ ഏറ്റവും നല്ല ദാനധർമ്മങ്ങളായി അത് നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കും എന്നുള്ള കൃത്യമായ നെയ്യത്തോടു കൂടി തന്നെ ഇതൊക്കെ ചെലവഴിക്കുമ്പോൾ അത് ചെലവഴിക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രയാസവും വരില്ല, ആ നിലക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. മാത്രമല്ല ഇത് കേട്ടപ്പോൾ മക്കളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മുടെ ഉപ്പയെ ഉമ്മയെ സന്തോഷിപ്പിക്കുക, അവരെ അനുസരിക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നീടുള്ള ബാധ്യതകൾ ഏറ്റവും സുപ്രധാനമാണ്, മാതാപിതാക്കളുടെ ബാധ്യത. അതിൽ നമ്മുടെ ഉപ്പയെ ഈ ഒരു കേട്ട ശബ്ദത്തിൻ്റെ തുടക്കത്തിൽ ഉപ്പയോടൊരു അകൽച്ചയും മറ്റും ഒക്കെ പറഞ്ഞു, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അകൽച്ച ഉണ്ടാവും
2: പ്രവാസ ജീവിതമായതുകൊണ്ട് ഉമ്മയോടല്ല കൂടുതലെടുപ്പുണ്ടാവുക.
1: പക്ഷേ അവിടെ നമ്മുടെ ബാധ്യത എന്നുള്ള നിലയ്ക്ക് കുറച്ച് ബോധം വെച്ച മക്കളത് കേൾക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണമല്ലോ, നമുക്ക് എത്രയൊക്കെ നമ്മുടെ ഉപ്പയെ അടുത്ത് കിട്ടുന്നില്ലെങ്കിലും അവരുടെ ഒരു അകൽച്ച സ്വാഭാവികമായ രീതിയിൽ വരുന്നുണ്ടെങ്കിലും അതെല്ലാം കവർ ചെയ്ത് അവരോട് കൂടുതൽ സംസാരിക്കണം, അവരോട് കൂടുതൽ ഇടപഴകണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
2: തുറന്ന് ചോദിക്കണം, പറയണം എന്നതാണ്. അത് ശരിക്കും മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഉപ്പനോട് അടുപ്പുണ്ടാവും, ചില കുട്ടികൾക്ക് അധികം ഭൂരിപക്ഷം ഉമ്മയോട് മാത്രമായിരിക്കും. ഇവിടെ എന്താച്ചാൽ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഇടപെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിന്നെ സുഖം, അത് കുടുംബജീവിതത്തിൽ ഏറ്റവും ബലവത്താണ്. മക്കൾക്കൊരു പ്രചോദനമാകുകയും ചെയ്യും അത്തരം കാര്യങ്ങളെല്ലാം.
3: ശിക്കുന്നത് മധുരം ഖുർആനിലേക്കാണ്. വിശുദ്ധ ഖുർആനിലെ ശ്രവണ മനോഹരമായ വചനങ്ങളിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങി പോകാം
4: ഇൻഷാല്ലാ. ഇന്ന് 19 അധ്യായം സൂറത്ത് മറിയമിലെ 16-46 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്.
3: നമ്മളിന്ന് കേൾക്കുന്ന ശബ്ദം വിശുദ്ധ ഹറമിലെ ഇമാമായ ഷെയ്ഖ് ബന്ദർ ബലീലയുടെ പാരായണമാണ്.
4: തീർച്ചയായും അദ്ദേഹത്തിന്റെ പാരായണം നമുക്ക് ശ്രവിക്കാം.
5: أعوذ بالله من الشيطان الرجيم

0: റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരിഞ്ഞിബിയോടൊപ്പം. അവസരങ്ങൾ പാഴാക്കരുത്. ആദ്യ ഭാഗം വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പമുള്ളത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സ്വർഗം നേടിയെടുക്കാൻ എന്തൊക്കെ വഴികളുണ്ടോ അതൊന്നും ഒരിക്കലും ഒഴിവാക്കരുത്, അതിലൊക്കെ മുഴുകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക, നമ്മുടെ മനസ്സിന് ജീവൻ നൽകുന്ന, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന, കൂടുതൽ നന്മകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കാൻ പാടില്ല. അതിനെ വളരെയധികം ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ആ കാര്യം അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുസ്തജീബൂ ലില്ലാഹി വലിറസൂൽ. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുവിനും അവൻ്റെ പ്രവാചകനും നിങ്ങൾ ഉത്തരം നൽകണമേ. ഇദാ ദഅഅകും ലിമാ യുഹീകും, നിങ്ങളുടെ മനസ്സിന് ജീവൻ നൽകുന്ന വിഷയങ്ങളിലേക്ക് അവർ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ ഉത്തരം നൽകണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപപ്പിഴവുകളിൽ നിന്ന് അവന് നന്നാകാനുള്ള ഒരു അവസരം ലഭിക്കുമ്പോൾ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യൻ തെറ്റുകളിൽ അകപ്പെട്ട് തിന്മകളുടെ പാപക്കറയുമായി ഇങ്ങനെ നടക്കുമ്പോൾ, ഈമാനും തഖ്വയും ഇല്ലാതാകുമ്പോൾ, അതിനെ പുതുക്കാനും ഹൃദയത്തെ ലോലമാക്കാനും നന്മയിലേക്ക് തിരിച്ചു വരാനും തിന്മയോട് വെറുപ്പ് പ്രകടിപ്പിക്കാനൊക്കെ അള്ളാഹുവും അവൻ്റെ റസൂലും അവസരം നൽകുമ്പോൾ, ഇസ്തജീബൂ ലില്ലാഹി വലി റസൂൽ, ആ അവസരം നിങ്ങൾ മുതലെടുക്കണേ, ആ ക്ഷണത്തെ നിങ്ങൾ സ്വീകരിക്കണം എന്നതാണ്. ആയത്തിൻ്റെ അടുത്ത ഭാഗം എന്താ? അതിൽ അള്ളാഹു പറയുന്നുണ്ട്, വഅലമൂ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, അള്ളാഹു ഒരു അടിമയുടെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിലൊരു മറയെ കൊണ്ടുവന്നിടും, ഹൃദയത്തിന് സീല് വെക്കും, നന്മകൾ ചെയ്യുന്നതിന് തടസ്സമുണ്ടാകും, വഅന്നഹു ഇലൈഹി തുഹ്ഷറൂൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹുവും പ്രവാചകനും അവസരങ്ങൾ നൽകുമ്പോൾ ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, അള്ളാഹു പിന്നീട് മറ്റൊരവസരം നമുക്ക് നൽകുകയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടുമ്പോൾ അവസരം നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ പൊതുവെ ആളുകളൊക്കെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താത്തവരാണ്. ജീവിതത്തിൽ നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടിയിട്ടും അതിനെ പാഴാക്കുന്ന ആളുകളെയാണ് അധികമായും നമുക്ക് കാണാൻ സാധിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ ജനങ്ങളുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് മൂന്നായിക്കൊണ്ട് തരംതിരിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ് മൂന്ന് വിഭാഗങ്ങൾ? അല്ലാഹു പറയുകയാണ്, സുമ്മ ഔറസ്നൽ കിതാബല്ലദി നസ്തഫീനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നിന്ന് നാം തിരഞ്ഞെടുത്ത ചില ആളുകൾ, വേദഗ്രന്ഥം നാം അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഉടമപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേദഗ്രന്ഥം കിട്ടിയപ്പോൾ, വേദഗ്രന്ഥം ഇറങ്ങിയ മാസം വന്നിട്ടും മനുഷ്യരെന്തായി? റമദാനിനെ കുറിച്ചാണ് പറയുന്നത്, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, ഒരു വിഭാഗം സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചവരായി. ആ ഒരു ഭാഗം വിശദീകരിക്കുമ്പോൾ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, നന്മകൾ ചെയ്യാനുള്ള എല്ലാ നിലക്കും അവസരങ്ങളും ലഭിച്ചിട്ടും തിന്മയിൽ വീണ്ടും വീണ്ടും അതിലിങ്ങനെ ജീവിക്കുന്നവർ, അവരെയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ പോലും ഹറാമുകൾ കണ്ട ആളുകളില്ലേ? വൃത്തികേടുകൾ ചെയ്തവരില്ലേ? ലഹരി ഉപയോഗിച്ചവരില്ലേ? ആ നോമ്പെല്ലാം ഉപേക്ഷിച്ച് പള്ളിയിലൊന്നും വരാതെ ഇസ്ലാമിനെ പൂർണ്ണമായും ധിക്കരിച്ച് കളഞ്ഞ ആളുകളില്ലേ? അവരാണ് ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച താന്തോന്നികൾ. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അടുത്തൊരു വിഭാഗം നോക്കൂ. നിങ്ങൾ അള്ളാഹു അവരെക്കുറിച്ച് പറയുകയാണ്, വമിൻഹും മുഖത്തസ്വിദ്, അവരിൽ നടുവിൽ നിൽക്കുന്ന ആളുകളുമുണ്ട്. ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഫർളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ സുന്നത്തുകളിലൊന്നും അവർ മുഴുകൂല. ഫർളായ നമസ്കാരം അവർ നിസ്കരിക്കും, പക്ഷേ അതിൻ്റെ കൂടെയുള്ള റവാത്തിബ് സുന്നത്ത് അവർ നമസ്കരിക്കൂല. റമദാൻ വന്നാൽ ഫർളായ നോമ്പുകളൊക്കെ അവരനുഷ്ഠിക്കും. പക്ഷേ അതിനുശേഷം എല്ലാ മാസത്തിലും നമുക്ക് അയ്യാമത്തെ ശരീക്കിൻ്റെ നോമ്പുകളുണ്ട്. തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കാനുണ്ട്. സുന്നത്ത് നോമ്പുകൾ അതൊന്നും നോൽക്കില്ല. അതുപോലെ തന്നെ മുഹറം 9-ഉം 10-ഉം അറഫാ നോമ്പ് ഇങ്ങനെയുള്ള സകല നോമ്പുകളും നമുക്കുണ്ടായിട്ടും അതൊന്നും അനുഷ്ഠിക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഖുർആൻ പാരായണമില്ല, ദിക്റുകളില്ല, ദുആ ഇല്ല, തൗബ ഇല്ല, ഇസ്തിഗ്ഫാർ ഇല്ല, സദഖകളില്ല. ഇത്തരത്തിലുള്ള ഒരു നന്മയിലും അവർ ജീവിക്കുന്നില്ല. സഹോദരങ്ങളെ, ആ ഒരു കൂട്ടത്തിലും പെട്ടാൽ പോരെ നമ്മൾ. എന്നാൽ മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ല. അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടി നന്മയിൽ മുന്നേറുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്തതിൻ്റെ പേരിൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ മുന്നിൽ കണ്ടിട്ട് അതിനെ കൃത്യമായി ഉപയോഗിച്ച ആളുകൾ അവസരം കിട്ടിയപ്പോൾ മാക്സിമം അതിനെ ഉപയോഗപ്പെടുത്തി. സഹോദരങ്ങളെ, നമ്മെ എല്ലാവരെയും ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈയൊരു മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു വീണ്ടും പറയുന്നൊരു ബിഇദ്നില്ല, അല്ലാഹുവിൻ്റെ അനുവാദത്തോടുകൂടി എന്ന്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ മാത്രമേ ആ മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് കഠിന പരിശ്രമം ഉണ്ടാവണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹു പറയുന്നുണ്ട്, ദാലിക ഹുവൽ ഫളുൽ കബീർ, ആ മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടാൻ സാധിച്ചാൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ്, അല്ലാഹുവിൻ്റെ വലിയൊരു ഔദാര്യമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് നന്മകളിൽ മുഴുകാൻ നമുക്ക് സാധിക്കണം. ഫർള് മാത്രമല്ല, സുന്നത്തായിട്ടുള്ള കർമ്മങ്ങളും നമ്മുടെ

0: കൈക്കൊണ്ട് കളങ്കമില്ലാത്ത നോമ്പ് നോറ്റാൽ ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി ഖന്ദഖ കമാ ബൈനസ്സമാഇ വൽ അർദ്. ആ നോമ്പ് നോറ്റവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കിടങ്ങ് കുഴിക്കും. ആ കിടങ്ങിൻ്റെ വലിപ്പം എത്രയായിരിക്കും എന്നറിയോ? കമാ ബൈനസ്സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരം എത്രയാണോ അത്രയും വ്യത്യാസത്തിൽ ഒരു കിടങ്ങിനെ അള്ളാഹു കുഴിക്കും എന്നുള്ളതാണ്. ഒരൊറ്റ നോമ്പിൻ്റെ പ്രതിഫലമാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആത്മാർത്ഥതയോടുകൂടെയുള്ള നോമ്പിൽ നരകത്തിൽ നിന്ന് നമുക്ക് 70 വർഷത്തെ വഴിദൂരത്തേക്ക് അള്ളാഹു മാറ്റി നിർത്തുമെന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഹദീസുകൾ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, സിയാമു ജുന്ന നോമ്പ് പരിചയമാണ്, ഇസ്തജിന്നു ബിഹൽ അബദ് മിനന്നാർ, ആ നോമ്പ് മുഖേന നോമ്പുകാരന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. നോമ്പ് നരകമോചനത്തിന് പര്യാപ്തമാവുന്ന ഒരു കർമ്മമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, സുന്നത്ത് നമസ്കാരങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ആത്മാർത്ഥമായി കൊണ്ട് നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ ആ നമസ്കാരത്തിൽ അവൻ റുക്കുഉം സുജൂദും എത്രത്തോളം ചെയ്യുന്നുണ്ടോ അത്രയും സമയം അവൻ്റെ പാപങ്ങളെല്ലാം അവനിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഫർദ് നമസ്കാരങ്ങളെ കൃത്യമാക്കാനും സുന്നത്ത് നമസ്കാരങ്ങളെ, സുന്നത്ത് നോമ്പുകളെ അധികരിപ്പിക്കാനും നമുക്ക് സാധിക്കണം. സ്വതക്ക വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അവസരങ്ങൾ പാഴാക്കരുത്. ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്. വോയിസ് ഓഫ് പീസ്.
1: വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് നാസർ സ്വലാഹി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
4: ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടാണ്. ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഹിന്ദുത്വം എന്ന വാക്ക് 1930 സവർക്കർ എഴുതിയ പുസ്തകത്തിലാണ് കാണുന്നത്. ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയുടെയും ഒന്നും തത്വശാസ്ത്രങ്ങളെ ഒന്നും അംഗീകരിക്കാത്തവരാണ് ഹിന്ദുത്വവാദികൾ. വിവേകാനന്ദനെ പോലും അംഗീകരിക്കാത്തവരാണ് ഹിന്ദുത്വവാദികൾ. ബുദ്ധിശൂന്യന്റെ ആയുധമാണ് വർഗീയത എന്ന് പറഞ്ഞ ആളാണ് വിവേകാനന്ദൻ. ചിക്കാഗോ പ്രസംഗത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ കാലത്ത് ഗോസംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചു. അപ്പോൾ വിവേകാനന്ദൻ ചോദിച്ചത്, മധ്യ ഇന്ത്യയിൽ ഉണ്ടായ ക്ഷാമത്തിൽ പട്ടിണി കൊണ്ട് മരിക്കുന്ന മനുഷ്യർക്കായി നിങ്ങൾ എന്തെങ്കിലും സംഭാവന ചെയ്തോ എന്നാണ്. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ സംഘടന പശുക്കൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. കൂടാതെ പട്ടിണിയാൽ കഷ്ടപ്പെടുന്നവർ അവരുടെ കർമ്മഫലമാണ് അനുഭവിക്കുന്നതും എന്നും അവർ കൂട്ടിച്ചേർത്തു. മനുഷ്യരെ രക്ഷിക്കാതെ മൃഗങ്ങൾക്ക് മാത്രം സഹായം നൽകുന്നതിനെ ശക്തമായി വിമർശിച്ചു എന്ന് മാത്രമല്ല, അതേ കർമ്മതത്വം ഉപയോഗിച്ചാൽ പശുക്കളും അവരുടെ കർമ്മഫലമല്ലേ അനുഭവിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഇവിടെ സ്വാമി വിവേകാനന്ദൻ ഹിന്ദുവും അദ്ദേഹത്തെ കാണാൻ ചെന്ന ആളുകൾ ഹിന്ദുത്വവാദികളുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുകയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഹിന്ദുവിശ്വാസികളെ ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഹിന്ദുത്വവാദികൾ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഹൈന്ദവ വിശ്വാസികൾ ഹിന്ദുക്കളുമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ മറ്റു മതവിശ്വാസികളോടൊപ്പം രക്തസാക്ഷികളായവർ ഹിന്ദുക്കളും അവരെ വ്യംഗ്യമായി ആക്ഷേപിക്കുന്നവർ ഹിന്ദുത്വവാദികളുമാണ്. സ്വാതന്ത്ര്യാനന്തര കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ഹിന്ദുത്വവാദികൾ. രാജ്യത്ത് സമാധാനവും സാഹോദര്യവും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഹിന്ദുമത വിശ്വാസികളും. രാഷ്ട്രപിതാവെന്ന യഥാർത്ഥ ഹിന്ദുവായ ഗാന്ധിജിയെ

0: നടത്തുന്നവർ ഹിന്ദുത്വവാദികൾ. ഗാന്ധിവധത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ലഡു വിതരണം ചെയ്തവർ ഹിന്ദുത്വവാദികൾ. ഇന്ത്യൻ ഭരണഘടനയെയും ദേശീയ പതാകയെയും ആദരിക്കുന്നവർ ഹിന്ദുക്കൾ. ഇന്ത്യൻ ഭരണഘടന മാറ്റി മനുസ്മൃതി ഭരണഘടനയാക്കണമെന്ന് ദേശീയ പതാക വെറും 3 കഷ്ണം തുണിയാണെന്ന് പറഞ്ഞ് ദേശീയ പതാകയെ അപമാനിച്ചവർ ഹിന്ദുത്വവാദികൾ. ഹിന്ദുമത വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മപദ്ധതികളുമെല്ലാം ഹിന്ദുധർമ്മത്തിൽ നിന്നും എടുത്തതാണ്. എന്നാൽ ഹിന്ദുത്വവാദികൾ അവരുടെ സംസ്കാരങ്ങളും പ്രവർത്തന പദ്ധതികളും മുസോളിനിയിൽ നിന്നും ഹിറ്റ്ലറിൽ നിന്നുമാണ് എടുത്തത്. ജർമ്മനിയെ പ്രശംസിച്ചും കൊണ്ട് ഗോൾവാൾക്കർ എഴുതുന്നു, ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന രാഷ്ട്രമാണ് ജർമ്മനി. ഈ രാഷ്ട്രം ലക്ഷണമൊത്ത ദൃഷ്ടാന്തമാണ്. വംശത്തിന്റെയും സംസ്കാരത്തിന്റെയും വിശുദ്ധി നിലനിർത്താൻ ലോകത്തെ ഞെട്ടിച്ചും കൊണ്ട് ജർമ്മനി സെമിറ്റിക് വിഭാഗക്കാരെ, അതായത് ജൂതന്മാരെ പുറത്താക്കി. വംശാഭിമാനം അതിന്റെ ഉച്ചകോടിയിൽ എത്തുന്ന കാഴ്ചയാണ് ഇവിടെ ദൃശ്യമാകുന്നത്. അതായത് ജർമ്മനിയിൽ ആര്യരക്തമുള്ള ആളുകൾ മാത്രം ഭരണത്തിൽ വരികയും ജൂതന്മാരെ ശത്രുസ്ഥാനത്ത് നിർത്തി രാജ്യത്തുള്ളവരെ ദ്രോഹിക്കുകയും ചെയ്ത ആളാണ് ഹിറ്റ്ലർ. എന്നതുപോലെ മനുസ്മൃതി വിഭാവനം ചെയ്യുന്ന ആര്യ സിദ്ധാന്തം നടപ്പിലാക്കുന്നവരാണ് ഹിന്ദുത്വവാദികൾ. അതിൽ കൂടുതൽ കഷ്ടപ്പെടുന്നത് ഹിന്ദുമത വിശ്വാസികളാണ്. ഇത് ഉത്തരേന്ത്യയിലേക്ക് കണ്ണോടിച്ചാൽ നമുക്ക് ബോധ്യമാകും. നുണപ്രചാരണങ്ങളിലൂടെ വിപുലമാക്കപ്പെട്ട ഹിന്ദുത്വം എന്ന സങ്കല്പം നാസി പ്രത്യയശാസ്ത്ര മോഡലിലാണ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നീതിക്കുവേണ്ടി വാദിക്കുകയും പ്രവൃത്തിയിൽ അതിൽ നിന്നും ഏറെ അകലം പുലർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഫാസിസ്റ്റ് രീതി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രയാസമുണ്ടാക്കിയതാണ്. എന്നാൽ ആ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഹിന്ദുത്വവാദികൾ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രവിശ്വാസികളാണെന്ന് പറയുകയും ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളെ ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതിയുടെ പേരിൽ തടയുന്നത് ഹിന്ദുത്വവാദികളാണ്. വിദേശിയായ ഹിറ്റ്ലർ ജർമ്മനിയിൽ വന്ന് നാട്ടുകാരുടെ സംസ്കാരങ്ങളെ മാറ്റിമറിച്ചതുപോലെ ഹിന്ദുത്വവാദികൾ ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്ന് ഇവിടുത്തെ സംസ്കാരങ്ങളെ മാറ്റിമറിച്ചു. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളെ അടിമകളെ പോലെയാക്കി. അതിനവർ മതത്തിന്റെ പരിവേഷം നൽകി. മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണ്യമുണ്ടാക്കി. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പഠനാർഹമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛൻ മകൾക്കയച്ച എഴുത്തുകളിൽ നിന്ന് നമുക്കിങ്ങനെ വായിക്കാം. ദ്രാവിഡരെ വടക്കുനിന്ന് വന്ന ആര്യന്മാർ ആക്രമിച്ചു. മധ്യേഷ്യയിൽ ഈ ആര്യന്മാരുടെ കൂട്ടർ അസംഖ്യമുണ്ടായിരിക്കണം. അവിടെ അവർക്കെല്ലാം വേണ്ടുവോളം ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു തുടങ്ങി. അവരിൽ അസംഖ്യം ആളുകൾ പേർഷ്യയിലേക്കും ഗ്രീസിലേക്കും അവിടെ നിന്ന് പടിഞ്ഞാറോട്ടും പോയി. അവർ കാശ്മീരത്തിനു സമീപമുള്ള പർവ്വതങ്ങൾ കടന്നു വലിയ കൂട്ടം കൂട്ടമായി ഇന്ത്യയിലേക്ക് വന്നു. ഇങ്ങനെ കടന്നുവെന്ന് ഇവിടുത്തെ ഹിന്ദു സംസ്കാരത്തെ നശിപ്പിച്ചവരാണ് ഹിന്ദുത്വവാദികൾ. സമാധാനത്തോടെ ജീവിതം നയിച്ചിരുന്ന ഇന്ത്യയിൽ അസമാധാനത്തിന്റെ വിത്ത് മുളക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചവർ, അതായത് മനുഷ്യരക്തം ഇന്ത്യയുടെ വിരിമാറിലൂടെ ഒഴുക്കി അതിലൂടെ രഥമുരുട്ടി ഡൽഹിയിലേക്ക് സഞ്ചരിച്ച ഹിന്ദുത്വവാദിയായ അദ്വാനി പാകിസ്ഥാനിൽ നിന്നും വന്ന ആളായിരുന്നു എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? രഥമുരുട്ടി സാധാരണ ജനങ്ങളെ ഭിന്നിപ്പിച്ച ശക്തികളാണ് ഹിന്ദുത്വവാദികൾ. ഹിന്ദുമത വിശ്വാസികൾ സമാധാനവും സാഹോദര്യവും ഇഷ്ടപ്പെടുകയും വർഗീയതയും ഭീകരതയും ഇഷ്ടപ്പെടാത്തവരുമാണ്. എന്നാൽ ഹിന്ദുത്വവാദികൾ അസമാധാനം ഇഷ്ടപ്പെടുകയും എപ്പോഴും മനുഷ്യർ തമ്മിൽ, വിവിധ മതങ്ങൾ തമ്മിലോ, ഹിന്ദുമതത്തിലെ വിവിധ ജാതികൾ തമ്മിലോ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഹിന്ദുത്വവാദികൾ. സമാധാനം നിലനിൽക്കുന്നിടത്ത് ഹിന്ദുത്വം വളരുകയില്ല. അതുകൊണ്ടുതന്നെ ഹിന്ദു സഹോദരന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് കഴിയുന്ന സ്ഥലങ്ങളിൽ വർഗീയ കലാപങ്ങൾ അഴിച്ചുവിടുക എന്നത് ഹിന്ദുത്വവാദികളുടെ അജണ്ടയാണ്. എവിടെ മനുഷ്യർക്കിടയിൽ സാഹോദര്യം നിലനിൽക്കുന്നുവോ അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, അതാണ് ഹിന്ദുത്വവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഗുജറാത്തിലെ 2002 കലാപത്തിന് ശേഷം മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദമുണ്ടാക്കാൻ പഞ്ചായത്തുകൾ പല പദ്ധതികളും ആവിഷ്കരിച്ചു. അതിന്റെ ഭാഗമായി ക്രിക്കറ്റ് മത്സരവും വെച്ചു. 2 വർഷം തുടർച്ചയായി ക്രിക്കറ്റ് മത്സരം നടന്നു. തുടർച്ചയായ 3-ാമത്തെ വർഷത്തെ ടൂർണമെന്റ് ആയപ്പോഴേക്കും ഹിന്ദുത്വ സംഘടനയായ സംഘപരിവാർ അപകടം മണത്തു. ആ പ്രദേശത്തിന് തന്നെ ഈ ക്രിക്കറ്റ് ടൂർണമെന്റ് മാറ്റമുണ്ടാക്കുകയാണ്. സംഘപരിവാർ സംഘങ്ങളിലെ കുട്ടികൾ പോലും ഹിന്ദു മുസ്ലിം സമ്മിശ്ര ടീമിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ആ മാറ്റം അവരുടെ രാഷ്ട്രീയത്തിന് ഭീഷണിയാണ്. ആ വർഷമാകട്ടെ ടൂർണമെന്റ് അതിന്റെ മൂർധന്യത്തിലെത്തുകയും ചെയ്തു. ആൺകുട്ടികളുടെ 64 ടീമുകൾക്ക് പുറമെ പെൺകുട്ടികളുടെ 20 ടീമുകൾ കൂടി ടൂർണമെന്റിൽ മത്സരിക്കാൻ രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഫൈനൽ മത്സരത്തിനിടെ ഉണ്ടായ നിരുപദ്രവകരമായ ഒരു സംഗതി ഈ ടൂർണമെന്റിനെതിരെയുള്ള ആയുധമായി സംഘപരിവാറിന് ലഭിച്ചു. ജയിച്ച ടീമിൽ നിന്നുള്ള ഒരു പയ്യൻ ആവേശത്തിനിടെ അപ്പുറത്തെ പള്ളിയിൽ നിന്നോ മറ്റോ ഒരു കൊടി വലിച്ചൂരിയെടുത്ത് വിജയാഹ്ലാദ സൂചകമായി വീശിക്കൊണ്ടിരുന്നു. പ്രണവ് വിശദീകരിച്ചു, അതൊരു പച്ചക്കൊടിയായിരുന്നു. വിജയാഹ്ലാദ റാലിയുടെ ഫോട്ടോ എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെട്ടു. പ്രണവിനോടും സഹപ്രവർത്തകരോടും തദ്ദേശ ഭരണകൂടം ഒരു യോഗത്തിലേക്ക് വിളിച്ചുവരുത്തി. ഇവിടെ പാകിസ്ഥാന്റെ പതാകയാണ് ക്രിക്കറ്റ് കളിക്കിടയിൽ വീശിയത്. നിങ്ങൾ ഈ ജില്ലയുടെ തന്നെ പ്രതിച്ഛായ തകർത്തു. ഭാവിയിലെ ടൂർണമെന്റുകളുടെ അനുമതി നിഷേധിക്കാൻ പ്രാദേശിക പോലീസിന് ആ കാരണം ധാരാളം മതിയായിരുന്നു. ഈ ടൂർണമെന്റ് ക്രമസമാധാനത്തിന് ഭീഷണിയാണ്. പ്രണവ് കോപം കൊണ്ട് വിറച്ചു. മത്സരങ്ങൾ മാത്രമല്ല, അവന്റെ മുഴുവൻ ജീവിതവുമാണ് അവർ പൊടുന്നനെ തടഞ്ഞിരിക്കുന്നത്. ഭരണകൂടത്തോടും അതിനെ നിയന്ത്രിക്കുന്ന അതിഹൈന്ദവ സംഘടനകളോടുമുള്ള അവന്റെ യുദ്ധം അതോടെ തികച്ചും വ്യക്തിപരമായി കൂടിയായി മാറി. രേവതിലോളിന്റെ വെറുപ്പിന്റെ ശരീരശാസ്ത്രം, പേജ് 159-160. കുട്ടികൾക്കിടയിൽ മാനവ വൈത്തരി വളരുന്നത് എങ്ങനെയാണ് ഹിന്ദുത്വക്കാർ ഇല്ലാതാക്കിയത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ സംഭവം ഇവിടെ ഉദ്ധരിച്ചത്. ജനങ്ങൾ ഒന്നിച്ച് താമസിക്കുകയും പരസ്പരം സഹായ സഹകരണങ്ങൾ നൽകുകയും ഓരോരുത്തരും തങ്ങളുടെ മതമനുസരിച്ച് ജീവിച്ചിരുന്ന കർണാടകയിലെ പല സ്ഥലങ്ങളിലും ഹിന്ദു മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കാൻ ഹിന്ദുത്വവാദികൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഉടുപ്പിയിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവ പരിസരത്ത് മുസ്ലിം വ്യാപാരികൾ തമ്പടിക്കുമായിരുന്നു. ഉത്സവങ്ങളുടെ നടത്തിപ്പുകാർക്ക് അവർ പണവും നൽകാറുണ്ടായിരുന്നു. 2002 ഉടുപ്പി സൂറത്തുക്കൽ കലാപത്തിന്റെ പ്രധാന ലക്ഷ്യം കച്ചവട മേഖലയിൽ നിന്നും മുസ്ലിങ്ങളെ അകറ്റുക എന്നതായിരുന്നു. ഇപ്പോൾ മുസ്ലിങ്ങൾ ഉത്സവ ചന്തകളിൽ കച്ചവടം നടത്താറില്ല. രവീന്ദർ രാവണേശ്വരത്തിന്റെ കാവിപ്പശു, പേജ് 57. ഹിന്ദുക്കളായ സ്കൂൾ കുട്ടികളോടൊപ്പം സഞ്ചരിച്ച മുസ്ലിം കുട്ടികളെ ബജ്രംഗ്ദൾ പ്രവർത്തകർ തല്ലിച്ചതച്ച് ബൽമട്ടയിൽ ഉപേക്ഷിച്ചത് നാം വായിച്ചതാണ് അതേ പുസ്തകം. ബീഹാർ മുഖ്യമന്ത്രി ഹിന്ദുത്വവാദിയാണ്. അദ്ദേഹം പറയുന്നു, പോലീസ് എൻകൗണ്ടർ ചെയ്യുന്നതിന് മുമ്പ് ഹിന്ദുക്കളുടെ ജാതി ചോദിക്കണമെന്ന്. ദ്വിരാഷ്ട്രവാദം ആദ്യം ഉന്നയിച്ചത് ഹിന്ദുത്വവാദികൾ, അതിനെതിരെ ശബ്ദിച്ച ഹൈന്ദവ സഹോദരന്മാർ ഹിന്ദുക്കളും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾ പശുക്കളെ വളർത്തി കുറച്ചു പ്രായമാകുമ്പോൾ അറുക്കാൻ നൽകിയും ഉപജീവനം കഴിക്കുന്നു. എന്നാൽ ഗോവധ നിരോധനം നടപ്പിലാക്കി ഹിന്ദുത്വവാദികൾ കാലികർഷകരായ ഹിന്ദുക്കളെ പട്ടിണിയിലാക്കി. പശ്ചിമബംഗാളിൽ ഗോവധ നിരോധനം കൊണ്ടുവന്നപ്പോൾ മുസ്ലിങ്ങൾ ആടിനെ അറുക്കാൻ തീരുമാനിച്ചു. എന്നാൽ 10,000-ക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ ഭക്ഷണത്തിൽ കല്ലുവാരിയിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നു ഹിന്ദുത്വവാദികൾ. പശുവിനോടുള്ള ബഹുമാനമല്ല ഗോവധ നിരോധത്തിനു പിന്നിൽ, മറിച്ച് ഹിന്ദുമത വിശ്വാസികളായ താഴെ തട്ടിലുള്ള കുറെ ആളുകൾ കാലി കച്ചവടത്തിലൂടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്നു. ഇത് തകർക്കുക എന്ന ഗൂഢ ഉദ്ദേശത്തോടെയാണ് ഗോവധ നിരോധം നടപ്പാക്കിയത്. ലോകത്ത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്നത്. 14 വയസ്സ് കഴിഞ്ഞ പശുക്കളെയും കാളകളെയുമല്ല അവിടെ കയറ്റുമതി ചെയ്യുന്നത്. കാരണം പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് ആരോഗ്യ വകുപ്പ് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ്. പശുദൈവതമായതുകൊണ്ടാണ് ഗോവധം നിരോധിച്ചതെങ്കിൽ പുറം രാജ്യങ്ങളിലേക്ക് ബീഫ് കയറ്റുമതി ചെയ്യുന്നത് നിരോധിക്കേണ്ടതില്ലേ? ഹിന്ദുത്വവാദികളാണ് ബീഫ് കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്ന സംസ്ഥാനം ഹിന്ദുത്വവാദികൾ ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നാണ്. സാധാരണ ഹിന്ദു മതവിശ്വാസികളെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കാൻ പരമാവധി പരിശ്രമിക്കുന്നു. പക്ഷെ മുസ്ലിങ്ങളെ മുൻനിർത്തി ഹിന്ദുത്വ മതവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു. ഗോവധ നിരോധനം തന്നെ പരിശോധിക്കാം. ഇന്ത്യയിലെ കന്നുകാലി വളർത്തൽ ഏറ്റവും കൂടുതലായി നടത്തുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട കർഷകരും ഭൂമിയില്ലാത്ത ഗ്രാമീണ കുടുംബങ്ങളുമാണ്. ഇതിൽ സ്വാഭാവികമായും ഹിന്ദുമത വിശ്വാസികളാണ് കൂടുതൽ ഉണ്ടാവുക. അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെയാണ് ഗോവധത്തിലൂടെ ഇല്ലാതെയാക്കുന്നത്. ഹിന്ദുത്വവാദികൾ ഹൈന്ദവ വിശ്വാസികളെ സംരക്ഷിക്കാനല്ല, മറിച്ച് ആര്യന്മാരായ ഉന്നത ശ്രേണിയിലുള്ള വിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. ചുരുക്കത്തിൽ, ഹിന്ദുമത വിശ്വാസികളും ഹിന്ദുത്വവാദികളും വ്യത്യസ്ത ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന രണ്ട് വിഭാഗം ആളുകളാണ്. ഹിന്ദുമത വിശ്വാസികൾ ഇന്ത്യൻ ഭരണഘടനയെയും ദേശീയ പതാകയെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രത്തിന്റെ ഉന്നതിക്കും പുരോഗതിക്കും മറ്റു സമൂഹങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു. ഹിന്ദുത്വവാദികൾ ഭീകരതയും വർഗീയതയും പ്രചരിപ്പിക്കുകയും മറ്റു മതവിശ്വാസികൾക്കെതിരെ അക്രമാഹ്വാനം നടത്തുകയും ചെയ്യുന്നു. ഇതിനെതിരെ പ്രതികരിക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾ തന്നെയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. സഹോദരന്മാരെ, രാഷ്ട്രീയക്കാരെ, സാമുദായിക നേതാക്കന്മാരെ, മതനേതൃത്വത്തിലിരിക്കുന്നവരെ, സാംസ്കാരിക പ്രവർത്തകരെ, ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ്. ഈ നാട്ടിൽ ജനിച്ച് ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരുടെ ഇന്ത്യ. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ബ്രിട്ടീഷുകാർക്ക് ഓശാന പാടുകയും ചെയ്ത ഇന്ത്യ വിരുദ്ധരായ ഹിന്ദുത്വവാദികൾ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഹിന്ദുത്വത്തിനെതിരെ ജനാധിപത്യ പ്രക്രിയയിലൂടെ നാം പ്രതികരിക്കേണ്ടതുണ്ട്. ഹിന്ദുത്വത്തെ എതിർക്കുക എന്നാൽ ഹിന്ദുമതത്തെയല്ല എതിർക്കുന്നത്, മറിച്ച് ഈ നാട്ടിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തുകയും ഇപ്പോഴും അതിനുവേണ്ടി ആഹ്വാനം നടത്തുകയും ചെയ്യുന്ന ഫാസിസത്തിനെതിരാണ് നാം. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനായി, നന്മക്കായി, ഭരണഘടന നിലനിർത്താൻ ഒരുമിച്ച് പ്രയത്നിക്കുക. സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. ശ്രോതാക്കളുമായി സംവദിച്ചുകൊണ്ട് നാസർ സ്വലാഹിയാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സദഖാജാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി വിരുന്നെത്തുന്ന പീസ് റേഡിയോ സ്നേഹക്കുടിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് കളിക്കാം കാര്യമാവരുത് സ്നേഹക്കുടിൽ ചർച്ച ചെയ്തുകൊണ്ട് പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ, ഷമീം എം വണ്ടൂർ എന്നിവർ ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വാലാലിഹി വസഹബിഹി അജ്മാഇൻ അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പീസ് റേഡിയോ സ്നേഹക്കൂട് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ലോകകപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാട്ടിലുള്ള ആരവങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ റോഡും നഗരങ്ങളുമെല്ലാം വലിയ വലിയ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞ് ആടിയിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മുടെ യുവാക്കൾ തെരുവിലിറങ്ങി പല രൂപത്തിലുമുള്ള മത്സരങ്ങളും ആർപ്പുവിളികളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹക്കൂട് അത് ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ടീച്ചറും ട്രെയിനറുമായ ഷമീം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
6: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
5: സ്നേഹക്കൂട് ഇന്ന് പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്, ഇപ്പോൾ നാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ റോഡ് നിറയെ ഫ്ലക്സ് ബോർഡുകളാണ്. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം രാത്രി സമയങ്ങളിലാണ് യാത്ര ഉണ്ടായിരുന്നത്. നല്ല മഴയാണ്, നല്ല കാറ്റും മഴയും ഇടിയൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയ ടൗണുകളിൽ പോലും വലിയ ആൾക്കൂട്ടങ്ങൾ, വലിയ കൂറ്റൻ ഫ്ലക്സുകൾ ഫിറ്റ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊരു ഫുട്ബോൾ എന്ന് പറയുന്നത് നല്ല ഒരു വിനോദമാണ്, നല്ലൊരു കായികമായി നമുക്ക് മുന്നേറാനുള്ള ആരോഗ്യപരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹലാലായ ഒരു സംഗതിയാണ്. പക്ഷേ അതൊരു മറ്റൊരു തരത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഒരു ചർച്ചയിലേക്ക് പ്രവേശിക്കാം.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലുള്ളാഹി അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാബത്ത്, ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശവും അതിൻ്റെ എല്ലാം എന്താ അലയോലികളും നമ്മുടെ നാടുകളിലുണ്ട് എന്നുള്ളതാണ്. പൊതുവേ കേരളക്കരയിൽ, പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ, ഒന്നുകൂടി പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ അതിൻ്റെ ആരോഗ്യങ്ങൾ ഒന്നുകൂടി വർദ്ധിക്കാറുണ്ട് ബാക്കിയുള്ളിടത്തുകൾ. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കാര്യം, വേൾഡ് കപ്പിൻ്റെ അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും ഒന്നും ഇല്ലാത്തൊരാരവും കേരളത്തിലുണ്ടോ എന്ന് നമ്മളോട് ഒരു ചോദ്യം, ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ട് നമ്മളോട് ചോദിക്കാൻ. സ്വാഭാവികമായിട്ടും ലോകകപ്പ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അലയോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഓരോ സമയം അതിൻ്റെ അതിരുകൾ ലംഘിച്ചു പോകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ റോഡുകളിൽ മുഴുവൻ അർദ്ധരാത്രി വരെ അല്ലെങ്കിൽ രാത്രി മുഴുവനും എന്ന് പറഞ്ഞ പോലെ യുവാക്കള് ഒരു മത്സരത്തിന്റെ കാലത്തിലാണ്,
5: വെല്ലുവിളികളാണ്.
6: ഫാൻ അസോസിയേഷന്റെ ഭാഗമായിട്ട് ഒരു അനാവശ്യമായ അനാരോഗ്യകരമായ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നുണ്ടോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ അതൊരു കളിയാണ്, ഒരു വിനോദമാണ്, അത് അതിൻ്റെ ഒരു നിലയിൽ കണ്ട് എടുക്കുകയും ആ നിലയ്ക്ക് അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ പറയാനുള്ളത്. ഇപ്പോൾ കളി ഇഷ്ടമുള്ള, ഫുട്ബോളിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, ഇപ്പോൾ ഏത് കളികളാണെങ്കിലും നമുക്കൊരു ഇഷ്ടമുണ്ടാവും, അത് സ്വാഭാവികമായിട്ട് മനുഷ്യരാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിനോദം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം നമ്മൾ അതിൻ്റെ ഒരു പരിധികൾ ഒരിക്കലും ലംഘിച്ച് മുന്നോട്ട് പോകരുത് എന്നാണ് ആമുഖമായിട്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റുക.
5: അതിപ്പോൾ ഈ ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നിടത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ തമ്മിൽ ഉള്ള വെല്ലുവിളികളാണ്. ഇപ്പോൾ ഒരു ഫാൻസ് ഒരു 500 അടി, ഇപ്പോൾ ഞാൻ കണ്ടത് കഴിഞ്ഞ വർഷം 600 അടിയുള്ള ഫ്ലെക്സ് സ്ഥാപിച്ചു. അപ്പോൾ അതിൻ്റെ നേരെ എതിർ വിഭാഗം ഇപ്രാവശ്യം 700 അടിയുള്ളതാണ് അവർ സ്ഥാപിച്ചത്. ഇങ്ങനെയുള്ള അതിന് വലിയ സാമ്പത്തിക ചിലവും മാൻ പവറൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഒരു ഉപകാരവുമില്ലാതെ, സത്യത്തിൽ ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കളി എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യപരമായി, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനുണ്ട് ഒരു എക്സസൈസ് എന്ന നിലക്ക് കായികമായി അമ്പെയ്ത്ത് കുതിര സവാരി ആ ഗണത്തിൽ പണ്ഡിതന്മാരെന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫുട്ബോൾ കളിക്കാം, കാണുകയും ചെയ്യാം, അതൊരു പുണ്യകർമ്മമല്ല, ഹറാമല്ല, അനുവദനീയമാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ അതിരി വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏതോ ലോകത്ത് നടക്കുന്ന ഏതോ രാജ്യത്ത് നടക്കുന്ന കളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ എന്തെല്ലാം അവസ്ഥ എന്ന് വെച്ചാൽ സൗഹൃദങ്ങൾക്ക് വിള്ളലുണ്ടാക്കണം. ആ ഒരു വിഷയം നമ്മൾ പറയേണ്ടതുണ്ട്
6: തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് നിങ്ങൾ പറയേണ്ട സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില കാര്യങ്ങൾ എന്താ അറിയോ, 8-ാം ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി ക്ലാസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ബോയ്സ് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഒരു ടീം ഒരു ആൾ ഒരു ടീമിനെ ഇതിന് പറയുന്നു, അപ്പോൾ എതിർ ടീമിൻ്റെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതിൽ ഗേൾസ് അതിനേക്കാളും സ്ട്രോങ് ആയിട്ടാണ്, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു അനാരോഗ്യകരമായൊരു അവസ്ഥയിലേക്ക് ഇത് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. സൗഹൃദങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഈ ലോകകപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജൂലൈ 20-ഓടുകൂടി ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞു. പക്ഷേ നമ്മളെ നാടുകളിൽ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ആളുകൾ പിന്നീട് ജീവിതകാലം മുഴുവൻ അതിൻ്റെ ആ ഒരു പകയും ദേഷ്യവും വൈരാഗ്യവും അങ്ങോട്ട് തീർത്ത് ഇങ്ങോട്ട് തീർത്ത് പകരത്തിന് പകരം ചോദിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സൗഹൃദത്തിന് ഒരിക്കലും വിള്ളലുണ്ടാക്കുന്ന ഒരവസ്ഥയും ഈ ഫുട്ബോളിൻ്റെ പേരിലും അല്ല ഏതൊരു വിനോദത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തനത്തിൻ്റെ പേരിലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ നാടുകളിലെ ഫ്ലെക്സുകൾ, അത് ശരിക്കും നന്നായിട്ടൊന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ശരിക്കും സർക്കാർ സംവിധാനങ്ങൾ ആ കാര്യത്തിൽ ചില കർശനമായ നിയമങ്ങൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെയൊക്കെ ഒരു കാരണം. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നല്ല ശക്തമായ കാറ്റും മഴയുള്ള ഒരു സമയത്ത് നമ്മൾ പരിചയമുള്ള ഒരു അങ്ങാടിയിൽ ഒരു വലിയ കൂറ്റൻ ബോർഡുകളാണ് എന്ത് ചെയ്യുന്നത് മറിഞ്ഞടക്കുന്നത്. അപ്പം അതെങ്ങാനും ആ സമയത്ത് നടന്നു പോകുന്നവരോ വാഹനത്തിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ വലിയ പരിക്കുകൾക്ക്, ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു ട്രോമയിൽ കഴിയേണ്ട പരിക്കുകൾക്ക് കാരണമാവുന്നതാണ്. അപ്പം ഈ റോഡ് സൈഡുകളിൽ വലിയ കൂറ്റൻ ഫ്ലെക്സുകൾ കട്ടൗട്ടുകളൊക്കെ വെക്കുന്നത് സ്വാഭാവികമായിട്ടും പഞ്ചായത്തുകളോ അല്ലെങ്കിൽ സർക്കാർ മൊത്തത്തിൽ തന്നെ ഇടപെട്ടിട്ട് അതെന്ത് ചെയ്യണം, ഒരു നിയമം കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ചില ചിന്തകൾ, നല്ല ചിന്തകൾ ഈ മേഖലയിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാൻ സാധിക്കുമെന്ന് കൂടെയാണ് ഇതിൻ്റെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യം.
5: വലിയ വിലയുള്ള ഡിജിറ്റൽ ഫ്ലെക്സുകൾ വരെ ഇപ്പോൾ നാട്ടിലുണ്ട്. രാത്രി കാലങ്ങളൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയിട്ട് റോഡ് സൈഡുകൾ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ വിദ്യാർത്ഥികൾ അവരവരുടെ പഠനം ഉറക്കമൊഴിച്ച് പഠനം ഒഴിവാക്കി, അതുപോലെ യുവാക്കളാണെങ്കിൽ ഈ ഉറക്കം ഒഴിച്ചത് കാരണം ജോലിയിൽ പോകാത്ത ആളുകൾ, അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് സത്യത്തിൽ എന്തുണ്ട്, രക്ഷിതാക്കൾക്ക് തലവേദനയായി മാറുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നല്ലൊരു നിലപാട് എല്ലാവരും എടുക്കണം.
6: തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികളെ കാര്യം മാത്രമല്ല, ശരിക്ക് നമുക്ക് എല്ലാവർക്കും അല്ലെ, കുല്ലുക്കും റായിൻ വക്കുല്ലുക്കും മസ്ഊലും റഇയതിഹി എന്ന പ്രവാചക വചനം ഉണ്ടല്ലോ, അതിൽ പറയുന്ന ഒരു കാര്യം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ രക്ഷിതാവിന് റോളുണ്ട്, ഒരു യുവാവ് എന്ന് പറയുമ്പോൾ ആ യുവാവിന് റോളുണ്ട്, അതുപോലെ ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു റോളുണ്ട്. ഓരോരുത്തരും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് അയാളൊരു നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളായിട്ട് മാറുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫുട്ബോൾ ഈ ഒരു ലോകകപ്പിനെ കുറിച്ച് പറയുമ്പോൾ മത്സരങ്ങൾ അധികവും നടക്കുന്നത് അർദ്ധരാത്രിക്ക് ശേഷവും പുലർച്ചയും ഒക്കെയാണ്, കാരണം അവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരിതിന് വേണ്ടിയിട്ട് സമയം ചില ഇപ്പോൾ ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന കളികൾ രാത്രി 12 മണിക്കും 12:30 ഒക്കെയാണുള്ളത്. അപ്പോൾ കുട്ടികൾ അതിന് വേണ്ടിയിട്ട് തീരെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ 12 മണി വരെ പലപ്പോഴും അവർ കാണുന്ന കാഴ്ചകൾ വേറെ ഏതെങ്കിലും വല്ല സീനുകളൊക്കെ,
5: അതുവരെയുള്ള സമയം
6: എന്ന് പറഞ്ഞാൽ ഉറങ്ങിയാൽ പിന്നെ തിരിച്ചു വരാൻ
5: പറ്റില്ല.
6: അതിനുവേണ്ടി വലിയ പിന്നെ കൂറ്റൻ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് LCD LED പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് ക്ലബ്ബുകളും അതുപോലെ മറ്റു മീഡിയകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മനോരമൻ്റെയും മാധ്യമത്തിൻ്റെയും മാതൃഭൂമിയുടെ ഒക്കെ ഇതുപോലെയുള്ള അവരെ ഓഫർ ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് കാണാൻ നല്ല സൗകര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നമ്മൾ നോക്കുക. ചെറിയ കുട്ടികളൊക്കെ രാത്രി ഒട്ടും ഉറങ്ങാതെ മുഴുവൻ കളികളും കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും നന്നായിട്ട് ഇടപെടണം എന്നാണ് പറയുന്നത്. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണല്ലോ, ഒരു അധ്യയന വർഷം തുടങ്ങിയ ഒരു സമയമാണ്. ഏതൊരു വിദ്യാർത്ഥിക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കളി കാണണ്ട എന്ന് നമ്മൾ പറയുന്നില്ല, ഒരു നിശ്ചിത സമയമൊക്കെ കണ്ട് മുഴുവൻ കളികളും കാണണം എന്നൊരു വാശി നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാണേണ്ട കളികൾ കണ്ട് വിശ്രമം അഥവാ ഉറക്കം എന്ത് ചെയ്യണം വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെന്നുള്ളത്. അതുപോലെ ഏറ്റവും ക്രിയാത്മകമായി ഇടപെടുന്ന ആളുകളാണ് യുവാക്കൾ എന്ന് പറയുന്നത്. ഏതൊരു ജോലിയിലും നമുക്കറിയാലോ വളരെ സജീവമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളുകളാണ് യുവാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ യുവാക്കളും ഇതുപോലെ തന്നെ തീരെ രാത്രി ഒട്ടും ഉറങ്ങാതെ ഈ ഒരു ഫുട്ബോളിന് വേണ്ടി ചിലവഴിക്കുകയും അതിനിടയിൽ വരുന്ന സമയങ്ങളൊക്കെ മറ്റു എൻ്റർടൈൻമെൻറ്റുകൾ കാണുകയും അല്ലെങ്കിൽ അതിനുവേണ്ടിയൊക്കെ സമയമൊക്കെ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ക്രിയാശേഷിയെ ക്രിയേറ്റിവിറ്റിയെ തീർച്ചയായിട്ടും നശിപ്പിക്കും, ജോലിയിൽ അത് ബാധിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് എന്തെന്ന് അതൊക്കെ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ ഇപ്പോൾ മുതിർന്ന ആൾക്കാർക്ക് നമ്മളങ്ങനെ കാണുന്നു, വലിയ പ്രായമായ ആളുകൾ പോലും ഇതിനു വേണ്ടിയിട്ട് സമയം ചിലവും കാണട്ടെ, കാണുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഫുൾ കളി എന്നതിനപ്പുറം അതൊരു ജ്വരമായിട്ട് മാറി അതിൻ്റെ പിന്നാലെ വാശിയും അതുപോലെ തന്നെ ബെറ്റ് വെക്കലും പിന്നെ എൻ്റെ ടീം മാത്രമേ ജയിക്കൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികളൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അവരുടെ വീടുകളിൽ തൻ്റെ മക്കൾക്ക് ആവശ്യമായ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം ആ ഒരു വാശിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ ആളുകൾക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ഉത്തരവാദിത്തങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രൂപത്തിൽ ഈ ലോകകപ്പ് കളി മാറുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്വയം നമ്മളെ നിയന്ത്രിക്കുക എന്നതാണ് നമുക്ക് പറയാനുള്ളത്.
5: അതവിടെ നമുക്ക് ഇസ്ലാമികമായ ഭൂമികയിൽ നിന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇസ്ലാം നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നമ്മൾ ലഹരിയെക്കുറിച്ച് പറയാറ്, ഇപ്പോൾ മദ്യം, ആ മദ്യം കുടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അവൻ അള്ളാഹുവിനെ മറക്കുന്നു, അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമസ്കാരം പോലെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള അതെല്ലാം മറന്നു പോവുകയാണ്. അവിടേക്ക് ഇത് എത്തിച്ചാൽ ഇതെന്താവും? ഇത് ലഹരിയാണ് ഉണ്ടാവുക. ഒരു ലഹരി ഉണ്ടാക്കുന്ന, അതുകൊണ്ടാണ് നമ്മൾ ജ്വരം എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു ഉപദേശം അവർക്ക് നൽകേണ്ടതുണ്ട്.
6: തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കളികളൊക്കെ കഴിഞ്ഞ് രാത്രി ഏറെ വൈകിട്ട് ഉറങ്ങണമെങ്കിൽ നിർബന്ധമായി നിർവഹിക്കേണ്ട സുബഹ് നമസ്കാരം പോലും എന്ത് ചെയ്യുന്നുണ്ട്,
5: അതെ,
6: പലരും നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് തൻ്റെ ബാധ്യതകൾ, അത് സ്വന്തം ശരീരത്തിനോട് ബാധ്യതയുണ്ട്, തൻ്റെ കീഴിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരോട് ബാധ്യതയുണ്ട്, തന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള ബാധ്യതകളുണ്ട്. ഈ ഓരോരുത്തരുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുമ്പോഴേ അയാൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു വിശ്വാസിയായി മാറുന്നുള്ളതാണ്. അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമസ്കാരത്തിനൊക്കെ ഇത് തടസ്സമാണെങ്കിൽ അവിടെ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് തൻ്റെ ആരാധനാകർമ്മങ്ങൾക്കാണ്. ആ ആരാധനാകർമ്മങ്ങൾക്ക് തടസ്സമാണെങ്കിൽ ഇതാണ് ഒഴിവാക്കുക എന്നല്ലാതെ അതൊരിക്കലും മാറ്റിവെക്കാനോ നീട്ടിവെക്കാനോ സമയം കഴിഞ്ഞ് നിർവഹിക്കാനോ പാടില്ല എന്നുള്ളതാണ്.
5: അത് രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ പറഞ്ഞ പോലെ ഇതൊരു വലിയ തെറ്റായിട്ടല്ല നമ്മൾ പറയുന്നത്, എന്നാൽ ഇത്രയും ഗുരുതരമായ തെറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പോകുന്നുണ്ട്, ഈ ആരാധനാകർമ്മങ്ങളിലെ വീഴ്ച. അപ്പോൾ രക്ഷിതാക്കൾ ആ വിഷയത്തിൽ കുട്ടികളെ ഇതിനല്ല മത്സരിപ്പിക്കേണ്ടത്. മത്സരിപ്പിക്കേണ്ടത് എന്തിനാണ്? പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഈ പറയുന്ന കുട്ടികൾ അലാറം വെച്ച് ആരുമായിക്കൊള്ളട്ടെ, അപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിലും ഈ അലാറം വെച്ച് ആ സമയത്ത് എഴുന്നേറ്റ് രണ്ടരക്കത് നിസ്കരിക്കാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ ആരും മെനക്കെടാറില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യണം, രക്ഷിതാക്കൾ ആ ഒരു തലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. അപ്പോഴാണ് എന്ത് വരിക, അവർ പിന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറുള്ളൂ.
6: ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഇതേപോലെ ലോകകപ്പ് മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇല്ല കളി കാണാനുള്ളൊരു ആവേശമാണ്. കോളേജിൽ നിന്ന് അതിനുള്ള സൗകര്യമൊന്നുമില്ല, അപ്പോൾ പുറത്തൊരു സ്ഥലത്ത് പോയിട്ട് വേണം കാണാൻ. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ഒരു പണ്ഡിതനോട് ഞങ്ങൾ ചോദിച്ചു, സർ ഞങ്ങൾ രാത്രിയൊക്കെയാണ് കളി, അത് കാണുന്നതിനെ കുറിച്ച് നിങ്ങളുടെ എന്താണ് നിങ്ങളെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, തരൂ കളി കാണണ്ട എന്ന് ഞാൻ പറയില്ല മക്കളെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്ത് തരുമോ, ആ കളി കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു മൂന്നരക്കത്ത് തഹജ്ജുദ് നമസ്കരിക്കും, എന്നിട്ട് നിങ്ങൾ പോയി. കാരണം അള്ളാഹ്ക്ക് വേണ്ടി എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല എന്നും ദുനിയാവിന്റെ കാര്യത്തിൽ വിനോദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളെ പിശാചു വല്ലാതെ ബാധിക്കും. അപ്പം ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയും അത് പിന്നെ ജീവിതത്തിലും തുടർത്തുക, കളി വരുന്ന സമയത്ത് നിങ്ങൾ കണ്ട്രോൾ ചെയ്യുന്നുള്ളതാണ്. നന്മയിൽ മുന്നേറാനാണ് നമ്മൾ മത്സരിക്കേണ്ടത് അല്ലേ? നന്മകളുടെ മാർഗത്തിൽ അത് ഏതൊക്കെ വഴികളുണ്ടോ അതിലൊക്കെ നമ്മൾ മുന്നേറണം എന്നാണ് ഏത് സന്ദർഭത്തിലും നമ്മൾ സാരിയോ ഇല മാഫിറത്തിൻ ജനങ്ങളാണല്ലോ കാണുന്നത്. സ്വാഭാവികമായിട്ടും അള്ളാഹുലേക്ക് പാപമോചനം തേടിക്കൊണ്ടും അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ വഴിയിലേക്കുമാണ് നമ്മൾ മത്സരിക്കേണ്ടത്. എന്നാൽ അള്ളാഹു ഹറാമാക്കാത്ത, നിഷിദ്ധമാക്കാത്ത കളികളാവട്ടെ, ഇതുപോലെയുള്ള വിനോദങ്ങളാവട്ടെ, അതൊക്കെ നമുക്ക് ആസ്വദിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യുക എന്നുള്ളതിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്.
5: ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ വാതുവെപ്പ് പന്തയം, ഇത് സത്യത്തിൽ ഹറാമായ ഒരു കാര്യമാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, യായുഹല്ലദീന ആമനു ഇന്നമൽ ഹംറു വൽ മൈസറു അല്ലേ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ആയത്തിൽ കൃത്യമായി പറയുന്നുണ്ട് മൈസർ പന്തയം വെക്കുക എന്നുള്ളത്. ഈ ലോകകപ്പ് എന്ന് പറയുന്നതിൻ്റെ പിറകിൽ തന്നെ വലിയ വാതുവെപ്പും വൻ ബിസിനസ്സാണ്, അതൊരു ഭാഗത്തുണ്ട്. പല രാജ്യങ്ങളും നിലനിൽക്കുന്നത് പോലും വലിയ കാസിനോകളെ മുൻനിർത്തിക്കൊണ്ടാണ്, അവരുടെ വരുമാനം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മുസ്ലിം എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹറാമായ ഒരു കാര്യത്തിലാണ് എന്ത് ഈ പോർവിളികളും വെല്ലുവിളികളും, എൻ്റെ ടീം ജയിച്ചാൽ ഇത്ര എന്ന് പറയുന്നത്. അത് ശരിക്കും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ.
6: തീർച്ചയായിട്ടും അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ്. മതപരമായ കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാമുഖ്യം പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അതിന് തടസ്സം നിൽക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക എന്നാണ് ഒരു വിശ്വാസി എന്നും ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. മാത്രമല്ല, അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഫ്ലെക്സിൻ്റെ കാര്യത്തിലൊക്കെ, അപ്പം അത് പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയകളിൽ അതല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൊക്കെ ഇതൊരു വാർത്തയായിട്ട്, നമ്മൾ പണ്ട് കുട്ടികളെ കാണുന്ന സമയത്ത് മൂച്ചിമ കയറ്റുക മോട്ടറാക്കുക എന്നൊക്കെ പറയുന്ന സംഭവം ആ രൂപത്തിലേക്കൊക്കെ ഇത് വരുന്നുണ്ടോ നമ്മൾ നോക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ടീം, ഒരു ഫാൻ അസോസിയേഷൻ 400 അടിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ എതിർ ടീമുകൾ 600 അടി വെക്കുന്നു, എന്നിട്ട് പറയുന്നു ഇനിയും ഞങ്ങൾ നിർത്തിയിട്ടില്ല, നിങ്ങൾ കൂട്ടണമെങ്കിൽ വീണ്ടും ഞങ്ങൾ കൂട്ടും, ഇതൊക്കെ പറഞ്ഞൊരു ഒരു ഒരു പരസ്പരം മത്സരിക്കണം. പക്ഷെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നന്മയിലാണ് നമ്മൾ മത്സരിക്കേണ്ടത്. മാത്രമല്ല, ഈ വലിയ കൂറ്റൻ ഫ്ലെക്സുകൾക്കൊക്കെ ഭീമമായ സംഖ്യ ചെലവഴിക്കണമെന്നുള്ളതാണ്. 1000, 10000 ഈവൺ ലക്ഷങ്ങൾ പോലും ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്?
5: ഫ്ലെക്സ് മാത്രമല്ല, വാഹനങ്ങൾ, കാറ്. ഇന്നലെ ഞാൻ ഒരു ബൈക്ക് കണ്ടു രാത്രി പോകുമ്പോൾ, അവിടെ അവിടെ നിന്നിട്ട് കുട്ടികൾ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബൈക്ക് മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊരു ഫാൻസിൻ്റെ ആ ഒരു രൂപമാക്കിയിട്ടുണ്ട്. അവരെ കാറുകൾ പെയിൻ്റ് അടിച്ചു, വീട് ഒരു ടീമിൻ്റെ പേരിൽ പെയിൻ്റ് അടിച്ചു. ഇങ്ങനത്തെ വലിയ ചിലവിലാണ് എന്ത് ചെയ്യുന്നത്? ഇതൊന്നിപ്പോൾ അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്നാണ് നമ്മൾ ആലോചിക്കുക. എന്തെങ്കിലും ഒരു നേട്ടം, ആർക്കെങ്കിലും ഒരു നേട്ടം വേണ്ടേ? നേട്ടമുള്ളവരുണ്ടാകാം, ഫ്ലക്സുകാരന് ഉണ്ടാവാം, പെയിൻറ്റിങ്ങുകാരുണ്ടാവാം, അതല്ലാതെ സ്വന്തത്തിനോ നാടിനോ വീടിനോ രാജ്യത്തിനോ എന്ത് ഗുണമാണ് അതിലുള്ളത്?
6: ഇങ്ങനെയുള്ള മേഖലയിൽ ഇപ്പോൾ ഈ കോസ്മെറ്റിക് ഐറ്റംസിൻ്റെയൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു വലിയൊരു ഇൻഡസ്ട്രി ഇതിൽ നിന്നും ഭീമാകരന്മാരായി മാറുന്നുണ്ടെന്നുള്ളതാണ്. നല്ല കൊയ്ത്തുകൾ അവർ, ഞങ്ങൾ പലപ്പോഴും പറയുള്ള കാര്യം തരും, ഈ ഫ്ലക്സ് ആദ്യം കൊണ്ടുവെക്കുന്നത് ഏതെങ്കിലും നല്ല ഫ്ലക്സ് നടത്തുന്ന ടീമുകളാണെന്നുള്ളത്. അത് കാണുമ്പോഴാണ് മറ്റുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു വലിയ ഇൻഡസ്ട്രി. അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ ഉപയോഗപ്പെടുത്തണം. പക്ഷെ ഇത് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ പോലും നിർവഹിക്കാതെ, ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ കണ്ട കാഴ്ച എന്താ പറയുക, ഒരു ബക്കറ്റ് ഇട്ട് പിന്നെ ഒരു രാജ്യത്തിന്റെ ജേഴ്സി ഇട്ടുകൊണ്ട് ടീം നിൽക്കാണ്, അതിൽ പോകുന്ന മുഴുവൻ വാഹനങ്ങളിൽ ഈ ബക്കറ്റ്. അപ്പൊ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഫ്ലക്സ് വെക്കാനാണ്, കട്ടൗട്ടുകൾ വെക്കാനാണെന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ അതിന് കൂടെ അവര് പറയണ്ടേ, ഞങ്ങൾ ഇന്ന ഇതാണ് കണ്ടില്ലേ, ഇതിന്റെ ആൾക്കാർ മാത്രം നന്നാവിടെ, അല്ലാത്തവർ വേണ്ടട്ടോ, മറ്റൊരത് വേണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു ഒരു റോട്ടിൽ തടസ്സങ്ങൾ ഉണ്ടാക്കി വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയൊക്കെ അതിനുവേണ്ടി പൈസ പിരിച്ച്. അപ്പൊ ഇങ്ങനെയുള്ള ക്യാഷുകൾ നമ്മൾ ചെലവഴിക്കുന്നത് കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അധ്യയന വർഷം തുടങ്ങിയ ഒരു സമയമാണ്. പല രക്ഷിതാക്കളും ഇപ്പോൾ ആസ് എ ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ഞാനിപ്പോൾ ഞങ്ങൾ ഈ ഒരു 10-15 ദിവസത്തിനിടയിൽ ക്ലാസ് നടന്ന കാഴ്ചകൾ എന്താണെന്നറിയോ, ഇപ്പോഴും യൂണിഫോം എടുക്കാത്ത കുട്ടികളുണ്ടെന്നുള്ളത്, ഇപ്പോഴും ആവശ്യത്തിനുള്ള നോട്ട്ബുക്കുകൾ ഇല്ലാത്ത കുട്ടികളുണ്ടെന്നുള്ളതാണ്, ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങാൻ പൈസ ഇല്ലാത്ത കുട്ടികളുണ്ടെന്നുള്ളത്, ഇതൊക്കെ ആരാ, നമ്മുടെ നാട്ടിലെ മക്കളല്ലേ?
5: അതെ, തീർച്ചയായിട്ടും.
6: മഴയൊക്കെ കുട്ടികൾക്ക് കുടം ഉണ്ടായാലും കുടം ഇല്ലാത്തൊരു കാലമാണ്. പക്ഷേ മഴ നനഞ്ഞു വരുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുടമില്ല സാർ, ഞാൻ വെച്ചാൽ ഇല്ലാഞ്ഞിട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാത്തവരുണ്ട് എന്നുള്ളത്.
5: അപ്പൊ
6: ഇതൊക്കെ യുവാക്കൾ, ഓരോ നാട്ടിലെ യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെ. ഈ എടുക്കുന്ന സംഖ്യകൾ കളക്ഷനായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലിയോ അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ എടുക്കുന്ന പൈസകൾ കൊണ്ട് നമുക്ക് എന്നൊന്നും ഓർമ്മിക്കാൻ പറ്റുന്ന നല്ല ഒരു മെമ്മറി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്ന അത്ര ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ, രോഗികൾ, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത എത്ര എത്ര ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്, ചോർന്നു നിൽക്കുന്ന വീടുകളുള്ള എത്ര വീടുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോക്കാരൻ നമ്മളോട് പറഞ്ഞത്, ഒരു സുഹൃത്താണ് അദ്ദേഹം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ഓട്ടോ വിളിച്ചു, എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചേക്കും എത്ര കിലോമീറ്റർ ദൂരമുണ്ട്, അതും ഇത്രയും ദൂരം ഒരു ഓട്ടോ വിളിച്ച് പോകണമെന്ന്. ടാക്സിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ, കാരണം ബസ്സിന് പോകാൻ ഇയാൾക്ക് ഒരിക്കലും കഴിയില്ല. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി എന്നെ വിളിച്ചു മെഡിക്കൽ കോളേജിലേക്കാണ്, അവിടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, തിരിച്ചു വരുമ്പോൾ അവരെ കയ്യിൽ നിന്നും പൈസ വാങ്ങാൻ എൻ്റെ മനസ്സ് എന്നെ സമ്മതിച്ചില്ല. പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾ വിളിച്ചിട്ടാണ് വന്നത്, എന്തായാലും ഇത് വാങ്ങിയേ പറ്റൂ എന്ന് നിർബന്ധിച്ച് തന്നു, എന്നിട്ടും ഞാൻ സാധാരണ അത്രയും അങ്ങോട്ടേക്ക് പോകുന്ന ദൂരത്തിൻ്റെ പകുതി പൈസ മാത്രമാണ് വാങ്ങിയത്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ടെന്നുള്ളതാണ്. ഒരു നേരത്തെ മരുന്ന്, ആഹാരം ഇതിനൊക്കെ വേണ്ടി മറ്റുള്ളവരുടെ ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുള്ളതാണ്. ഈ റോഡുകളിൽ ഫ്ലെക്സ് ഉണ്ടാക്കി ബോർഡുകൾ വെച്ച് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതിന് പകരം ഇതുപോലെയുള്ള നല്ല
5: ക്രിയേറ്റീവ്
6: പുണ്യകർമ്മങ്ങൾ, അത് അവരെ ഫാൻ അസോസിയേഷൻ്റെ ഒരു ചെയ്യട്ടെ, എന്താ ഞങ്ങൾ ഇന്ന ടീമിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ഇതുപോലെയുള്ള ഫ്ലെക്സുകൾ വെക്കുന്നില്ല അല്ലെങ്കിൽ കട്ടൗട്ടുകൾ വെക്കുന്നില്ല, ഞങ്ങളുടെ സംഖ്യ ഇന്ന കാര്യത്തിനാണ്, ഈ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു സന്തോഷവും ഒരു ആത്മാഭിമാനവും അതിലുപരി ഞങ്ങൾ സംതിങ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു മനസ്സിലെ ഒരു ചാരിതാർത്ഥ്യമൊക്കെ അവർക്ക് തോന്നലോ. അപ്പം ആ രൂപത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം, ഒന്ന് തിരിച്ചുവിടണം എന്നാണ് സ്നേഹക്കൂടിന് പറയാനുള്ളത്.
5: അതെ, അപ്പം സ്നേഹക്കൂടിൽ നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലൊരു അടയാളപ്പെടുത്തലുകൾ വേണം. ഇപ്പോൾ നമ്മൾ മരിച്ചു പോയാലും നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു പുണ്യകർമ്മം അല്ലെ, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വീട് നിർമ്മാണമോ ആ ചോർന്നൊലിക്കുന്ന വീട് പുനർനിർമ്മാണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 10 കുട്ടികൾക്ക് യൂണിഫോം അല്ലെങ്കിൽ പുസ്തകങ്ങൾ. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇപ്പോൾ അടുത്ത ദിവസം മരണപ്പെട്ടു. അപ്പോൾ അവൻ്റെ ഒരു ചെറിയ വരുമാനം, ആ ചെറിയ വരുമാനം അതിൻ്റെ ആ പണത്തിൻ്റെ സക്കാത്ത് അവൻ്റെ ഉപ്പയെ അവൻ ഏൽപ്പിച്ചു എന്നാ, ഉപ്പയെ ഏൽപ്പിച്ചിട്ട് ബാക്കി പണം കൊണ്ട് അവൻ്റെ നാട്ടിലുള്ള കുറേ കുട്ടികൾക്ക് പഠന സാമഗ്രികളും, ഒരു 17 വയസ്സുകാരൻ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ നാട് വളരുകയാണെങ്കിൽ, ഇതൊരു കുട്ടി ചെയ്താൽ നമ്മുടെ നാട്ടിലെ യുവാക്കൾ വിദ്യാർത്ഥികൾ അങ്ങനെ ആലോചിച്ച് വളരുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള പല കുറേ പ്രശ്നങ്ങൾ മാറുകയും അതോടൊപ്പം തന്നെ ഈ ഒരു മലിനീകരണം അത് മാറിക്കിട്ടുകയും ചെയ്യും.
6: നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പിന്നെ മോനെ നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ നമ്മളൊക്കെ സുഹൃത്തിൻ്റെ മോനാണ്, മാത്രമല്ല എനിക്ക് അവനായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അവൻ നമ്മുടെ വിദ്യാർത്ഥിയായിരുന്നു 3 വർഷം. ഭയങ്കര നമ്മളൊക്കെ ഒരു ഒരു സങ്കടപ്പെടുത്തിയ ഒരു ഒരു മരണമാണ് അവൻ്റെ മരണം. പക്ഷെ അതിലൂടെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ തരുന്നുണ്ടെന്നുള്ളതാണ്. എന്താണ് ഗുണപാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ 17 വയസ്സ് മാത്രം പ്രായമായ അവൻ ചെയ്ത ഒരുപാട് നന്മകൾ നമുക്കൊക്കെ അത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത നമ്മൾ നമ്മളോട് ചോദിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം, ഒരസുഖം പറയത്തക്ക ഒരസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമോ ഒന്നും ഇല്ലാതെ ഒരു ദിവസം ഒരു തലവേദന വന്ന് ഹോസ്പിറ്റലിലാക്കി പിറ്റേ ദിവസം ആകുമ്പോഴേക്കും മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മരണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്.
5: പക്ഷെ
6: സ്നേഹക്കൂടിന് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നത് അവനും ഒരു വിദ്യാർത്ഥിയാണല്ലോ, വെക്കേഷനിൽ അവൻ ചെയ്ത ഒരു വർക്കിന് അവന് കിട്ടിയ ഒരു സംഖ്യ കൊണ്ട് പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. 10-ലധികം കുട്ടികൾക്ക് സ്കൂൾ പഠന സാമഗ്രികൾ വാങ്ങിച്ചെടുക്കാൻ അവർ സാധിച്ചു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു പിന്നെ മാതൃകയാണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ കട്ടൗട്ടുകൾ വെച്ച് അതുപോലെ തന്നെ ഫ്ലെക്സുകൾ വെച്ച് കൊടിതോരണങ്ങൾ തൂക്കി എത്രയോ സംഖ്യ വെറുതെ ആർക്കും അല്ല. അപ്പോൾ പല സ്ഥലത്തൊക്കെ ആ കൊടിയൊക്കെ മഴ പെയ്ത് തൂങ്ങി ആരും കാണുപോലും ഇല്ല, അത്ര ചുറ്റിയും ഇതൊക്കെ ആയിട്ടാണുള്ളത്. അപ്പം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലേക്ക് നന്മകളിലേക്ക് ചിന്തിച്ച് അതിലേക്ക് വഴി മാറ്റുകയാണെങ്കിൽ അത് മുഖേന ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായി തീരുന്നുള്ളതിനാണ് വീണ്ടും നമുക്ക്
5: ആ കുട്ടിയുടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി അനവധി ആളുകൾ വന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ കുട്ടി എന്തുകൊണ്ടാണ് വന്നത്? ഈ പുണ്യകർമ്മങ്ങൾ നാടിന് സേവനം ചെയ്തുകൊണ്ടാണ്. എന്നാലിപ്പോൾ ഇതിപ്പോൾ എന്ത് സേവനം പറഞ്ഞിട്ട് ആളുകൾ വരിക, ഇന്ന ഫ്ലക്സ് തൂക്കിയെന്ന് പറഞ്ഞ് ആരും വരില്ല. അതേസമയം ഒരു കുട്ടിക്ക് യൂണിഫോം കൊടുത്തതിൻ്റെ പേരിൽ അല്ലേ, അതുകൊണ്ടാണ് ആളുകൾ അവനെ ഓർമ്മിക്കുന്നു. ഇന്ന് നമ്മളത് ചർച്ച ചെയ്യുന്നതും അവനെ മാതൃകയാക്കണമെന്നൊക്കെ പറയാം. അതിലേക്ക് യുവാക്കൾ കടന്നു വരണമെന്നാണ് ഓർമ്മപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വാശി കാണിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട്, അവരെ കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യണം.
6: അത് നന്നായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഈ വാശിക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടാവുന്നതാണ്. ഒന്ന്, പിന്നിൽ നിന്നും ആരെങ്കിലും ഇങ്ങനെ പ്രേരിപ്പിച്ച് വരുന്ന ഒരു കാര്യങ്ങളുണ്ടാവാം. പിന്നെ ആവശ്യത്തിനുള്ള ഉറക്കമില്ലാത്തതിൻ്റെ പേരിൽ കുട്ടികളുടെ അമിതമായ വാശി ഉണ്ടാവാം. അതിനേക്കാളും ഉപരി ഈ ഒരു ലോകകപ്പ് നടക്കുമ്പോൾ ഏതൊരു രക്ഷിതാവും ശ്രദ്ധിക്കേണ്ട വലിയ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് അതിനുശേഷം നമ്മളുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കണക്കുകൾ വന്നിരുന്നു. അത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ഒരു ദിവസം ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങളുണ്ട്. ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചത്, ഏറ്റവും അധികം വർദ്ധിച്ചത് വേൾഡ് കപ്പ് മത്സരങ്ങൾ നടന്ന ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊരു കാരണം നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും അവസരങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഈ അർദ്ധരാത്രി ആരിൻ്റെ കൂടെയാണ് നമ്മുടെ മക്കൾ ഈ കളികൾ കാണാൻ പോകുന്നത്? വീട്ടിൽ നിന്ന് അല്ല പലപ്പോഴും കാണുന്നത്. ഒരു വൈബ് ഉണ്ടാവണം എന്നാണ് കുട്ടികൾ പറയാറുള്ളത്. ഈ വൈബിന് വേണ്ടി ക്ലബ്ബുകളിലേക്കോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കോ ആണ് പോകുന്നത്. അർദ്ധരാത്രി പോകുന്നു, ആരാ കൂടെ ഉള്ളത്, ആരൊക്കെയാണ് ആ ക്ലബ്ബിലുള്ളത്, ഇതൊന്നും പലപ്പോഴും രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത്. അപ്പോൾ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും അവരുടെ കണ്ണികൾ വിശാലമാക്കാൻ വേണ്ടിയിട്ടും വലിയ റാക്കറ്റ് വലിയ കണികളുമായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം, യുവാക്കൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യമാണെന്നുള്ളതാണ്. കാരണം ഈ ലഹരിക്ക് ഒരു പ്രാവശ്യം അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത്
5: പ്രയാസമാണ്.
6: അത് മാത്രമല്ല മക്കളെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കളിക്ക് പോയാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അടുത്ത ദിവസം പോവും.
5: അതെ,
6: ആ കളി തീരുന്നത് വരെ ഒരു 10, 30, 35, 40 ദിവസത്തോളം എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് അവർ കിട്ടണം. അപ്പം അതിനിടയിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം എന്ത് ചെയ്യും, പലപ്പോഴും ഈ ലഹരി മാഫിയകൾ ഇവർക്ക് ഫ്രീ ആയിട്ട് അത് കൊടുക്കണം എന്നുള്ളത്. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അവർ അതിൻ്റെ ആവശ്യക്കാരായിട്ട് മാറണം എന്നുള്ളത്. പിന്നെ ഒരു ചെയിൻ കണ്ണികളായിട്ട് ഞങ്ങളുടെ മാർക്കറ്റിൽ ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിലാണ് പലപ്പോഴും ഇത്തരക്കാരായ ആളുകൾ ഉള്ളത് എന്നുള്ളത്. അപ്പം അത് നമ്മൾ കാണാതെ പോകാൻ പാടില്ല. ഗൗരവമായി കാണുകയും അത് നോക്കുകയും പരിശോധിക്കുകയും അത്തരക്കാരായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം എന്നാണ് ഈ സ്നേഹക്കൂടിന് ആവശ്യപ്പെടുന്നത്.
5: അതെ, അതിൽ രക്ഷിതാക്കൾക്ക് എടുക്കാനുള്ള സ്റ്റെപ്പ് ഒന്നവരെ അതിലേക്ക് പറഞ്ഞയക്കാതിരിക്കുക എന്നുള്ളതാണ്. അവനവൻ്റെ വീട്ടിൽ കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അത്ര നിർബന്ധമാണെങ്കിൽ, പിന്നെ അതിനൊരു പരിധി വെക്കുക ആ വിഷയത്തിൽ എന്നാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഇതിലൊരു ആവേശം, ഈ ആവേശം ചെയ്യുന്ന ആളുകൾ എന്താണ്, മറ്റുള്ളവരെ കളി കണ്ടിട്ടാണ്. ഈ കളിക്കാർ അവരെ ഉത്തരവാദിത്വം, അവരെ സാലറിയൊക്കെ വാങ്ങി അവരവരെ വീടുകളിലേക്ക് പോകും. പിന്നെ നടക്കുന്നത് എന്താണ്, നമ്മുടെ നാട്ടിലാണ് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളത്. അത്രക്കാരോട് ഇപ്പം ആ കഠിനാധ്വാനം ശരിക്കും ആരും നമ്മളെ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അവരെ മസിൽ പവറും അവരെ സിക്സ് പാക്കൊക്കെ കണ്ടിട്ട് ആവേശങ്ങളും, നമുക്കതുപോലെ എന്ത് ചെയ്യാം, മസിലും സിക്സ് പാക്കൊക്കെ ഉണ്ടാക്കാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത്.
6: അവർക്ക് ഒരു കളിയിൽ നിന്നും കോടിക്കണക്കിന് ഡോളറുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ്. സ്കൂളുകളും തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനൊക്കെ നടത്താറുണ്ട്. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഫാൻസ്, മെസ്സിയുടെ ഫാൻസ്, നെയ്മറിൻ്റെ ഫാൻസ്, എംബാപ്പെ, ആളുണ്ട്, സല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വലിയ കളിക്കാർ അവരുടെ ഫാൻസാണെന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ പലപ്പോഴും, നമ്മൾ ചിലപ്പോൾ കുട്ടികളോട് അങ്ങോട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഏത് ടീമിൻ്റെ ആളുകളാണെന്ന് അങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മക്കളോട് ലാസ്റ്റ് പറയും, ഓക്കെ നിങ്ങൾ എല്ലാവരും ടീമും ജയിക്കട്ടെ, എന്തായാലും ഒരു ടീമല്ലേ ഫൈനലിൽ കപ്പ് കൊണ്ടുപോകുള്ളൂ. അത് സാർ ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ടാണ് കുട്ടികൾ ആ കാര്യങ്ങൾ പറയാറുള്ളത്. അപ്പോൾ കുട്ടികളോട് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഒരു വേർഡ് പറയുമ്പോൾ, മക്കളെ നിങ്ങൾ നോക്കൂ ഈ കളിക്കാർക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര രൂപ ഓരോ കളിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പോകട്ടെ ഈ ലോകകപ്പ് മത്സരങ്ങൾ പോട്ടെ, അല്ലാതെ അവർ മത്സരിക്കുന്ന ക്ലബ്ബ് മത്സരങ്ങളിൽ നിന്നും ഓരോ വർഷവും വലിയ ഭീമമായ സംഖ്യയാണ് അവർക്ക് ലഭിക്കുന്നത്. അവരുടെ കൈയിനോ കാലിനോ ശരീരത്തിലോ എവിടെയെങ്കിലും ഒരു പോറൽ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഷുറൻസ് ആയിട്ട് പോലും അവർക്ക് ലഭിക്കുന്നത് വലിയ സംഖ്യകളാണ്. കളിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അവർക്ക് കിട്ടേണ്ട സംഖ്യകൾ കിട്ടാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെയൊക്കെ അപ്പുറം നമ്മുടെ മക്കളോട്, പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, യുവാക്കളോടും പറയാറുള്ളത്, നമ്മുടെ ഓരോരുത്തരും നമുക്കൊരു പിന്നെ ഒരു പ്രധാനപ്പെട്ട കളിക്കാരനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് എങ്കിൽ അവരെ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കണം എന്നുള്ളതാണ്. അവർ കളിക്കളത്തിൽ പലപ്പോഴും കളിക്കുന്നത് മാക്സിമം പോയാൽ ഒന്നര മണിക്കൂറൊക്കെയുണ്ട്. ഇനി എക്സ്ട്രാ ടൈം വരികയാണെങ്കിൽ ഒരു അരമണിക്കൂറും കൂടെ ഉണ്ടാവും. അഥവാ ഒരു കളിക്കാരൻ ഒരു ഗ്രൗണ്ടിൽ മാക്സിമം കളിക്കുന്നത് രണ്ട് മണിക്കൂറാണ്, അല്ലെ, ഒന്നര മണിക്കൂറാണ് കളിയുടെ സമയം, അത് മുഴുവൻ കളിക്കണം എന്നില്ല. ഇനി അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമൊക്കെ വരികയാണെങ്കിൽ രണ്ട് മണിക്കൂറാണ് കളിക്കുന്നത്. പക്ഷേ ആ രണ്ട് മണിക്കൂർ കളിക്കുന്നതിന് വേണ്ടി അവർ ജീവിതത്തിലെടുക്കുന്ന കഠിനാധ്വാനം, അത് നമുക്ക് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല എന്നുള്ളതാണ്. നമ്മൾ കാണുന്നത് ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന, ഗോളടിക്കുന്ന, പന്തുമായിട്ട് പാസ് ചെയ്ത് നടക്കുന്ന, അതിവേഗത്തിൽ ഓടുന്ന കളിക്കാരെ നമ്മൾ കാണുന്നത്. പക്ഷേ അതിവേഗത്തിൽ ഓടാനും ഗോളടിക്കാനും തങ്ങളുടെ കളിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തിണക്കാനൊക്കെ അവർ വർഷങ്ങൾ ട്രെയിനിങ് നടത്തുന്നുണ്ട്. ദിവസങ്ങൾ മണിക്കൂർ, ഓരോ ദിവസവും മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, തരും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെയ്യേണ്ട മെയിൻ ഉത്തരവാദിത്തം എന്താണ്? പഠിക്കുക എന്നുള്ളത്. ആ പഠനത്തിന് വേണ്ടി അല്ല, ഈ കളിക്കാർ അവരുടെ കളിയാണ് അവരുടെ പ്രധാനം. അതിനു വേണ്ടിയിട്ട് അവർ ചെലവഴിക്കുന്ന സമയവും കഠിനാധ്വാനവും എത്രയാണോ, അതേപോലെ പഠനത്തിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? കഠിനാധ്വാനം നിർവഹിക്കുകയും സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
5: അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു കളിക്കാരൻ, ഇപ്പോൾ ഉദാഹരണമാണ് ഒരു മെസ്സി, ഈ മെസ്സിയെ എന്ത് ചെയ്യണം? കുട്ടികൾ ഫോളോ ചെയ്യണം. അതിൽ നമുക്കെന്ത്, ഇയാളിൽ എന്ത് മാതൃകയുള്ളത്? അപ്പോൾ അയാളുടെ മുടി എങ്ങനെയാണ് വെട്ടി, അപ്പോൾ കുട്ടികളുണ്ടല്ലേ പല രൂപത്തിലും മുടി വെട്ടി, അവരെങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കുന്നത്, ആ ഡ്രസ്സ് ധരിച്ച് അങ്ങനെ നടക്കുന്ന ഒരവസ്ഥ. സത്യത്തിൽ നമ്മളൊരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിരോധിച്ചാണ് അല്ലേ, നഹാ, നബി വിരോധിച്ചു. ഇപ്പോൾ മുടി വെട്ടിപ്പോൾ ഒരു കുട്ടി നടന്നു പോകുകയാണ്, ആ കുട്ടി നബി പറഞ്ഞു എന്താണ് അങ്ങനെ മുടി വെട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നമ്മളെ രക്ഷിതാക്കൾ പോലും അങ്ങനെ വെട്ടാൻ പറയുന്ന ഒരു രൂപമുള്ളത്. അപ്പോൾ ശരിക്കും സത്യം, നബി വിരോധിച്ചൊരു കാര്യമാണ് എന്ത്, അത് ചെയ്യണം എന്താ, ഞാൻ ഇഷ്ടപ്പെട്ട ഒരാൾ, അയാൾ അങ്ങനെയാണ് മുടി വെട്ടിയിട്ടുള്ളത്, ഇയാൾ ഈ ഡ്രസ്സാണ് എടുത്തത്. അവിടെ ശരിക്കും നമ്മൾ ആലോചിക്കണം, കളി കണ്ടു അത് വിനോദം, അത് നമ്മളങ്ങനെ ആസ്വദിച്ചു എന്നല്ലാതെ അയാളെ ഫോളോ അപ്പ് ചെയ്യണം അതേപോലെ അല്ലേ. അത്
6: ശരിയാണ്, എല്ലാ കാര്യങ്ങളിലും ഫോളോ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ കുട്ടികളാണ്. ഇപ്പൊ ഒരു ഗോൾ അടിച്ചാൽ പോലും അദ്ദേഹം കാണിച്ച അതേ ആക്ഷൻ കാണിക്കുക, അദ്ദേഹം നടക്കുന്നത് പോലെ നടക്കുക, അയാളുടെ ഡ്രസ്സ് അതേപോലെ ധരിക്കുക. ഇത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന മറ്റൊരു ചരിത്രം, എൻ്റെ ക്ലാസ്സിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു പോയ ഒരു കുട്ടിയുടെ ഉമ്മ ഒരു മീറ്റിങ്ങിന് വന്നിട്ട് അവർ പറഞ്ഞത്, സാറേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒരു കളിക്കാരനെ, ഇപ്പോഴും കളിക്കുന്ന ഒരാളെ കുറിച്ചിട്ടാണ് അവർ പറയണത്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്കൊന്ന് വരും, എൻ്റെ മോൻ്റെ റൂമും നോക്കിയും, ഇനി ഫോട്ടോ ഒട്ടിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. കണ്ണാടിയിൽ അവൻ്റെ മുഖം കാണുന്ന ആ ഒരു ഭാഗത്തല്ലാത്ത റൂമിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ കളിക്കാരൻ്റെ ഫോട്ടോ ഒട്ടിച്ചേക്കാണ്. അയാളെങ്ങാനും നമ്മളെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ എനിക്കറിയണ ഭാഷയിൽ ഞാൻ അയാളോട് പറയും, എൻ്റെ കുട്ടിനെ കേടുവരുത്തിയത് നിങ്ങളാണ് കേട്ടോ. ഈ ഉമ്മ പറയണം, വളരെ സങ്കടപ്പെട്ടിട്ട് പറയണം, എന്നിട്ട് പറയണ് ഇവൻ വായിക്കാനിരുന്നാൽ അവൻ്റെ മുന്നിൽ കാണുന്ന മുഴുവൻ ഈ ഒരു സാധനങ്ങളല്ലേ. മാഷി ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ പുസ്തകം പൊതിഞ്ഞ കവർ പോലും അയ്മൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകിൽ ഇയാളുടെ ഫോട്ടോ ഉള്ള കവറാണ് വാങ്ങുക, അതല്ലെങ്കിൽ അവരെങ്കിലും വരച്ചു വെച്ചിട്ടുണ്ടാവും സ്കെച്ചൊക്കെ എടുത്തുകൊണ്ട്. പഠിക്കാനിരുന്ന ഫുൾ ഇതാണ് പരിപാടി എന്നുള്ളതാണ്. അപ്പം ഈ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ മാറുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാരുടെ കാര്യങ്ങളല്ല, കളിയിൽ അവർ ഒരു പക്ഷേ പെർഫെക്റ്റ് ആവാം, പക്ഷെ അവരുടെ മറ്റു പല ജീവിത പിന്നെ ശൈലികളോ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളോ ഒരിക്കലും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് തൊടാൻ പോലും പറ്റൂല, ഫോളോ ചെയ്യാൻ വേണ്ടി തൊടാൻ പോലും നമുക്ക് പറ്റൂല. വൈവാഹിക രംഗത്തുള്ള കാര്യങ്ങളാവട്ടെ, അതുപോലെ എല്ലാ കാര്യവും ഓരോ മേഖലയിൽ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ പല കാര്യം, ഇപ്പോൾ വൈനുകൾ പല ടീമുകളും ആഘോഷിക്കാറുള്ളത് വൈൻ ഓപ്പൺ ചെയ്തിട്ടും അത് കുടിച്ചുകൊണ്ടും അങ്ങനെ ആ രൂപത്തിലാണ്. ഒരു വിശ്വാസം സംബന്ധിച്ചത് നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ആ രൂപത്തിലേക്ക് അവരുടെ കളി ഓക്കെ ആവാം, പക്ഷെ അതിലപ്പുറമുള്ള ഒരു പരിധി ലംഘിച്ചുകൊണ്ടുള്ളൊരു പോക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ അലക്ഷ്യമായ മറ്റു പല കാര്യങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
5: അഡിഷൻ എന്ന് പറയുമ്പോൾ ഓരോ ഇപ്പോൾ പിന്നെ ഒരു സിനിമാ താരം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ താരം, ഇവരൊരു പരസ്യത്തിൽ നിന്നുകൊണ്ട് എന്താണ്, അവരൊരു കോള കുടിക്കണം, കോള കുടിക്കുന്ന പോലെ കാണിക്കണം, എന്നിട്ട് അത് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം, അത് ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഒരിക്കലും തന്നെ ഇവർ ഈ കോള കുടിക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് കോള ഒരിക്കലും ഇവർ കുടിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു പാൻപരാഗ അങ്ങനത്തെ ഒരു സാധനമല്ലേ, ഒരു ലഹരി പദാർത്ഥം, എന്നിട്ടോ അത് കുടിച്ചിട്ട് ഇവർ ഇവരെ മസിൽ പവർക്ക് അതിലുണ്ടായതാണെന്ന് കാണിക്കുന്ന രൂപത്തിൽ, എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു നമ്മുടെ കുട്ടികളത് ഫോളോ ചെയ്ത് അത് വാങ്ങി കുടിക്കുന്നു, പരസ്യത്തിൽ കണ്ടത് കുടിക്കുന്നു. ഇത്രമാത്രം വിഡ്ഢിത്തരമാണ് സത്യത്തിൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ശരിക്കും നമുക്ക് വേണം.
6: അതാണ് നമ്മൾ വീണ്ടും പറയുന്ന കാര്യം. അഥവാ കളി, അവരുടെ കളിയും അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ പരിശ്രമങ്ങളൊക്കെ ഓക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള അവർ പല ആളുകളും പല പരസ്യത്തിൽ, അല്ലേ, ഇവർ കളിക്ക് പ്രതിഫലം വാങ്ങുന്നതിനേക്കാൾ സംഖ്യം ചെയ്യുന്നുണ്ട്. പല കമ്പനിയുടെയും മൾട്ടിനാഷണൽ പ്രോഡക്റ്റുകൾക്ക് എന്തുണ്ട് പരസ്യത്തിൽ നിന്ന്, അവർക്ക് ജസ്റ്റ് ആ പരസ്യത്തിൽ അഭിനയിക്കണം, അവരൊരിക്കലും ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു പരസ്യത്തിൽ അവർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പിഞ്ചു കുട്ടികൾ പോലും പിന്നീട് അത് വാങ്ങി കുടിക്കുകയും അത് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണുള്ളത്. അപ്പം നമുക്കിനി നമ്മുടെ മക്കളെ ഫോക്കസ് ചെയ്ത് പറയാനുള്ളൊരു കാര്യം, നമ്മളിഷ്ടപ്പെടുന്ന കളിക്കാരുണ്ടെങ്കിൽ ആ കളിക്കാരുടെ കളിയിലുള്ള മികവനെ കുറിച്ച് നമുക്ക് വിലയിരുത്താം. അതിനുവേണ്ടി അവരെടുക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താ അറിയോ, നിരന്തര പരിശ്രമം അവർ നടത്തുന്നത്, കൺസിസ്റ്റ് എഫേർട്ട് എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കലും. അത് റൊണാൾഡോ ആവട്ടെ, മെസ്സി ആവട്ടെ, ഇന്ന് കളിക്കുന്ന ഏത് കളിക്കാരാവട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവരൊക്കെ ഒരു ദിവസം മണിക്കൂറുകളാണ്, ഈ ഒരു 2 മണിക്കൂറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, 2 മണിക്കൂർ കളിക്ക് വേണ്ടി, 1.5 മണിക്കൂർ കളിക്ക് വേണ്ടി, അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ആയിരിക്കും ഒരു പക്ഷെ അവർ ഗ്രൗണ്ടിലുണ്ടാവുക. ആ ഒരു കളി ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നത്, ചെലവഴിക്കുന്നത് മണിക്കൂറുകളാണ്. അപ്പം നിരന്തര പരിശ്രമം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി ചെലവഴിക്കണം എന്നതാണ് ഒരു പോയിന്റ് നമുക്ക് പറയാനുള്ളത്. പലപ്പോഴും കളിക്കാരങ്ങൾ ആലോചിക്കും, അല്ലെ, അവർ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് ഗ്രൗണ്ടിലേക്ക്
5: ഇറങ്ങുന്നുള്ളതാണ്.
6: നമ്മുടെ മക്കളോട് പറയാനുള്ളത്, ആ ഒരു ആത്മവിശ്വാസം സ്വീകരിച്ചു കൊണ്ടാവണം നമ്മുടെ വഴികളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പഠനരംഗത്തേക്ക്, യുവാക്കളാണെങ്കിൽ അവരുടെ ജോലികളിലേക്ക്, അല്ലെ, ഈ കളിക്കാർ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഈ കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു, ഞാൻ നന്നായിട്ട് കളിക്കും, എൻ്റെ മാക്സിമം പെർഫോമൻസ് എൻ്റെ ടീമിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും, അവിടെ മറ്റുള്ളവർ അതിനുവേണ്ടി സഹകരിപ്പിക്കും, എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കും, ഈ രൂപത്തിൽ ഒരു സെൽഫ് കോൺഫിഡൻസോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് കളിക്കാർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതാണ്. അതേ ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടും ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുലർത്തണമെന്നാണ് രണ്ടാമത്തൊരു പോയിന്റ് നമുക്ക് ഈ വിഷയത്തിൽ പറയുന്നത്.
5: അതെ, നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും കളിക്കാരനാവാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ മേഖല എന്താണോ അതിലേക്ക് നമ്മൾ വളരെ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും ഉന്മേഷത്തോടെ ഇറങ്ങുക എന്നുള്ളത്. എപ്പിസോഡുകൾ അവസാനിപ്പിക്കുമ്പോൾ ഇതിലേക്ക് എന്താണെന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്?
6: നമ്മൾ ഇപ്പോൾ ഒന്ന് വിജയം പറഞ്ഞല്ലോ, വിജയം നമ്മൾ ആദ്യം പറഞ്ഞ ആത്മവിശ്വാസം വേണം, നിരന്തര പരിശ്രമം വേണം, അതുപോലെ വിജയിക്കണമെന്ന അതിയായ ആഗ്രഹം ഏതൊരു കളിക്കാരനും
5: ഉണ്ടാവും
6: എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളെന്തിനുണ്ട്, നമ്മൾ ജീവിതം അല്ലേ, നമുക്കറിയാലോ സൂറത്തുൽ ബക്രയിലെ 201-ാമത്തായത്ത്, റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസന വക്കിനാദ പറഞ്ഞാൽ, ഞങ്ങളുടെ റബ്ബേ ഈ ലോകത്ത് ഞങ്ങൾക്ക് നന്മ തരണേ, പരലോകത്ത് നന്മ തരണേ, നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. അപ്പോൾ ഈ ലോകത്ത് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ആളാണ് നമ്മൾ. പക്ഷേ പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണ് ഇവിടത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ വിജയിക്കാൻ വേണ്ട നല്ലൊരു ആത്മവിശ്വാസവും നിരന്തര പരിശ്രമവും അതിലുപരി നല്ലൊരു പ്രതീക്ഷയും നമുക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളാവട്ടെ യുവാക്കളാവട്ടെ, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ നല്ല ഒരു പ്രതീക്ഷയോടുകൂടിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതിലുപരി അല്ലേ, ഏതൊരു കളിക്കാരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്.
5: അതെ,
6: ഒന്ന് അവരുടെ രാജ്യത്തിൻ്റെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നാഷണൽ ആന്തം അവിടെ ചൊല്ലും. അതൊക്കെ കഴിഞ്ഞ് കളിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരൊരു പിന്നെ ടീമായി കൂടി നിന്ന് അവരവരുടേതായ ഏത് മതക്കാരാണെങ്കിലും അവരുടേതായ ഒരു ഏത് രാജ്യക്കാരാണെങ്കിലും അവരുടേതായ ഒരു ആചാരവും ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് അവിടെ നമുക്കൊരു വലിയ മാതൃക ഉണ്ട്. ആ പ്രാർത്ഥന പിന്തുടർന്നല്ല, നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ നമുക്ക് അഭയം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അല്ലേ. ഒരു ആ ടീം എന്താണ്, ഞങ്ങൾ കളിക്കുന്ന കളികൾ ഏറ്റവും നന്നാവണേ എന്നുള്ളൊരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയിട്ടാണ്, ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവർ പിരിഞ്ഞു പോകാറുള്ളത്, എന്നിട്ടാണ് അവർ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഇത് ഏറ്റവും നന്നായിട്ട് വിജയിക്കാൻ നാഥ എന്നെ അനുഗ്രഹിക്കണേ എന്നൊരു ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മളെ പഠനരംഗത്തേക്കാവട്ടെ, യുവാക്കളാണെങ്കിൽ ജോലിയിലേക്കാവട്ടെ, മുതിർന്ന ആളുകളാണെങ്കിൽ തങ്ങൾ നിർവഹിക്കുന്ന ഏത് കർത്തവ്യമാണോ അതിലേക്ക് ആ രൂപത്തിൽ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അത് വലിയ ഗുണം ഉണ്ടാവുന്നുള്ളതാണ്. നമുക്കറിയാലോ നമ്മൾ ഏതൊരു കാര്യവും
5: നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടവരുമാണ്.
6: അതെ, അതെ,
5: ഇറങ്ങുമ്പോൾ എന്ത് കാര്യത്തിലാണ്, വാഹനത്തിൽ കയറുമ്പോൾ, അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് നിർദ്ദേശമുണ്ട്. അതൊരു സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ രക്ഷിതാക്കളും യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാം മനസ്സിലാക്കേണ്ടത് ഒരു വിനോദമാണ്, ഒരു കളിയാണ്, അതിൻ്റെ അതിരുവിടാതെ പരിധി ലംഘിക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ നമുക്ക് അറിയാം, ഫീ റസൂലില്ലാഹി ഉസ്വത്തും ഹസന, പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗത്തിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടതും മരണപ്പെടേണ്ടതും എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഇൻഷാല്ലാ അടുത്തൊരു വിഷയവുമായി അടുത്ത സ്നേഹക്കോടി നമുക്ക് കാണാം. വഹ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. കളിക്കാം കാര്യമാവരുത്. സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേർന്നത് ഷമീം എം വണ്ടൂർ, ഹനീഫ വണ്ടൂർ എന്നിവർ.
3: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്.

0: തിരിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയയ്ക്കുന്നതാണ് നിങ്ങളുടെ വിഷയം പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ബുനിയൽ
2: ഇസ്ലാം വാലാ പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത മലയാളിയുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000-ൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000-ക്കണക്കിന് ശ്രോതാക്കൾ. 60,000-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ. 50,000-ലേറെ സ്ഥിരം അവതാരകർ. 100,000-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യരായ ശ്രോതാക്കളെ, ഇസ്ലാമിന്റെ ഏറ്റവും പരിപൂർണമായ കാര്യങ്ങൾ നിലനിൽക്കുന്നത് നമ്മുടെ സ്വഭാവ സംസ്കരണത്തിലൂടെയാണ്. വിശ്വാസമെന്ന വലിയ അടിസ്ഥാനം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റു ഇതര ഭാഗങ്ങളായ സ്വഭാവം, ആ സ്വഭാവങ്ങളിൽ സത്യസന്ധതയും നീതിയും സ്നേഹവും കാരുണ്യവും ആർദ്രവവും ഇങ്ങനെ തുടങ്ങിയുള്ള ജീവിതത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിക്കേണ്ട എല്ലാവിധ സ്വഭാവ സംസ്കരണങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സ്വഭാവം ഉണ്ടാകണമെന്നും ഒരു മനുഷ്യൻ്റെ ദൂഷ്യ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച് നേർവഴി കാണിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ അടുക്കൽ ചില സഹാബിമാർ ഔസിനി പ്രവാചകരെ നമുക്ക് ഉപദേശം നൽകിയാലും എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് ആ സ്വഹാബത്തിന് എന്താണോ ന്യൂനതയായിട്ടുള്ളത് ആ ന്യൂനതയെ പരിഹരിക്കാനുള്ള വസിയത്തുകളായിരിക്കും അല്ലെങ്കിൽ ഉപദേശങ്ങളായിരിക്കും പ്രവാചകൻ നൽകുന്നത്. ചില സഹാബിമാർ പ്രവാചകൻ്റെ അടുത്ത് ഉപദേശവുമായി വരുന്ന സമയത്ത് തിരിച്ചു ഉപദേശം കൊടുക്കുന്നത് ലാ തഗ്ലബ്, നീ കോപിക്കരുത് എന്നായിരിക്കും. മറ്റു ചില സഹാബിമാർ വന്ന് ചോദിക്കുന്ന സമയത്ത് നീ നിസ്കാരത്തെ നിലനിർത്തണമെന്നായിരിക്കും. മറ്റു ചില സന്ദർഭങ്ങളിൽ തിരിച്ച് പ്രവാചകൻ പറഞ്ഞുകൊടുത്തത് നീ നിൻ്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നായിരിക്കും. അങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും എന്തൊക്കെയാണോ ന്യൂനതകളും ഫോൾട്ടുകളും ഉള്ളത് ആ ഫോൾട്ടുകൾ മനസ്സിലാക്കി അത് തിരുത്താനുള്ള ചില അവസരങ്ങൾ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാക്കി മാറ്റാനുള്ള ഉപദേശങ്ങളാണ് പ്രവാചകൻ നൽകിയിട്ടുള്ളത്. ആ പ്രവാചകന് ഉപദേശിക്കാനുള്ള അവകാശവുമുണ്ട്, അതിനുള്ള ക്വാളിറ്റിയുമുണ്ട് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. പ്രവാചകൻ കുറേ ഉപദേശിച്ചു, എന്നിട്ട് പ്രവാചകന്റെ ജീവിതത്തിലൊന്നുമില്ല, അങ്ങനെ ഒരു പ്രവാചകനല്ല നമ്മുടെ പ്രവാചകൻ. മറിച്ച് ആ പ്രവാചകന്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന ക്വാളിറ്റികളെയാണ് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചത്. അത് മാനവകുലത്തിന് മാതൃകയാണ്. ഇന്നക അലാ ഖുലുഖിൻ അദീം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ. ആ പ്രവാചകന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മോശത്തരം നമുക്ക് കാണാൻ കഴിയില്ല. പ്രവാചകനെ തെറ്റിദ്ധരിച്ചവരുടെ മുമ്പിൽ പ്രവാചകൻ അതെല്ലാം ക്ലിയറാക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു എന്നാണ്. വീട്ടിലൊരു സ്വഭാവം, നാട്ടിലൊരു സ്വഭാവം അത് പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ല.

0: നമ്മൾ ഇന്ന് ഈ കാലത്ത് ജീവിക്കുന്ന സമയം വഞ്ചനയുടെയും ചതിയുടെയും മറ്റുള്ളവനെ എങ്ങനെയെങ്കിലും പറ്റിച്ച് ജീവിക്കുക എന്ന ആ ഒരു ആശയത്തിൻ്റെ മേൽ ജീവിക്കുന്ന കപടതയുടെ ഈ ലോകത്ത് പ്രവാചകൻ്റെ അധ്യാപനം വളരെ വിലമതിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു പക്ഷേ നാട്ടിലൊക്കെ നല്ല ഇസ്തിരി ഇട്ട് നടക്കുന്ന, എല്ലാവരെയും കണ്ടാൽ ചിരിക്കുന്ന, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ വീട്ടിൽ ചെന്നാലോ, ആ വീട്ടിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചാൽ ഒരു പക്ഷേ അത് നെഗറ്റീവായ സംസാരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അയാളെക്കുറിച്ച് പറയാതിരിക്കലാണ് നല്ലത് എന്ന് ചിലപ്പോൾ ഭാര്യമാർ പരാതി പറയും. എന്നാൽ പ്രവാചകൻ്റെ ജീവിതം ഒന്നെടുത്തു നോക്കുമ്പോൾ, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക്, ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക്, ഒരു ഉപ്പ എന്ന നിലയ്ക്ക്, ഒരു സഹോദരൻ എന്ന നിലയ്ക്ക്, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ വർക്ക് ചെയ്തവർ അവരെല്ലാം പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. 10 വർഷമാണ് അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന് സേവനമനുഷ്ഠിച്ചത്. അനസേ, ഇന്ന കാര്യം ചെയ്തത് ശരിയായിട്ടില്ല എന്നോ, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന രൂപത്തിൽ ഒരു കുറ്റപ്പെടുത്തുന്ന സംസാരമേ അവിടെ നിന്നുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ്റെ സ്വഭാവ മഹിമ എത്രയുണ്ന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് പ്രവാചകനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ പ്രവാചകൻ എങ്ങനെയായിരുന്നു? കൈഫ കാന ഖുലുഖു റസൂലില്ലാ, എങ്ങനെയായിരുന്നു പ്രവാചകൻ്റെ സ്വഭാവം എന്ന് ചോദിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ച് മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകൻ വെറുതെ വാചാലമായിക്കൊണ്ട് ഉപദേശം മാത്രം നൽകുന്ന വ്യക്തിയല്ല, മറിച്ച് കാന ഖുലുഖുഹു അൽ ഖുർആൻ, ജീവിച്ചിരിക്കുന്ന ഖുർആനിൻ്റെ പതിപ്പാണ് എന്നാണ് പ്രവാചകനെക്കുറിച്ച് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ ഉപദേശിക്കാൻ ഏറ്റവും ആപ്റ്റായ വ്യക്തിയാണ്. നമ്മൾ ജീവിതത്തിൽ സത്യസന്ധതയുള്ളവരാകണമെന്ന് അടിസ്ഥാനമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പ്രവാചകന്മാരെയൊക്കെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നത് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, സത്യസന്ധതയുള്ള നബിയായിരുന്നു എന്നാണ്. അപ്പോൾ വിശ്വാസ കാര്യങ്ങളിൽ നമ്മൾ സത്യസന്ധതയുള്ളവരാകണം. ആളുകൾ കാണിക്കാനോ ആളുകൾ അറിയാനോ വേണ്ടിയല്ല നമ്മൾ അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാകണം. ഇന്ന് കുടുംബജീവിതത്തിൽ സത്യസന്ധത എന്നത് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വാസമില്ല, ഭർത്താവിനെ ഭാര്യയ്ക്ക് വിശ്വാസമില്ല, അങ്ങനെ തുടങ്ങി പരസ്പരം വിശ്വാസമില്ലാത്ത, മക്കളെപ്പോലും വിശ്വാസമില്ലാത്ത, കൂടപ്പറപ്പിനെപ്പോലും വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന മനോഹരമായ ആദർശം എന്തെന്നറിയോ? അത് സത്യസന്ധതയോടുകൂടി എല്ലാ മേഖലയിലും സത്യസന്ധത നിലനിർത്തുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് വിശ്വാസികളെ വിളിച്ച് പറയാണ്. വക്കൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ കൂടണം എന്നാണ്. അപ്പോൾ നമ്മൾ എല്ലാ നിലക്കും സത്യസന്ധത നിലനിർത്തുന്ന സ്വഭാവ സംസ്കരണ ഇടപാടുകളിലും അതുപോലെ തന്നെ എല്ലാവിധ ബന്ധങ്ങളിലും വിശ്വാസ മേഖലയിലും കർമ്മ മേഖലയിലും എല്ലായിടത്തും പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് സത്യസന്ധത നിലനിർത്തുക എന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗം കിട്ടാൻ കാരണമാകുന്ന കാര്യത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ എന്ത് ചെയ്യണം? സത്യസന്ധത നിലനിർത്തണം. എന്നാൽ ഫഇന്നസ്സിദ്ഖ് യഹ്ദി ഇലൽ ബിർ, ഒരു സത്യസന്ധത എന്നത് പുണ്യത്തിലേക്കാണ് നയിക്കുന്നത്. തെറ്റുകൾ പറയുമ്പോൾ മനസ്സിനൊരു അസ്വസ്ഥതയായിരിക്കും, പിടിക്കപ്പെട്ടാലോ എന്നത്. ആരെ മുമ്പിലും സത്യം തുറന്നു പറയുന്നതിൽ ഒരു തടസ്സം ഉണ്ടാവില്ല, അവനൊരു പേടിയും പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അൽ ബിറു യഹ്ദി ഇലൽ ജന്ന, ആ സ്വർഗം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നത് നന്മകൾ മാത്രമാണ്. അപ്പോൾ സത്യസന്ധത നിലനിർത്തുക എന്നത് നന്മയാണ്, ആ നന്മയിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്ന ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ. ഇന്ന് സത്യസന്ധത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെയും ഒന്നും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നമ്മെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമാണ്. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലാഹു കൽപ്പിച്ചതെന്നറിയോ? അമാനാത്തുകളെ, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളെ കൃത്യമായി നിർവഹിക്കണം എന്നാണ്, അത് അതിൻ്റെ ആളുകളിലേക്ക് എത്തിക്കണം എന്നാണ്. ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളാകട്ടെ, ഒരുപാട് സമ്പത്ത് പിരിക്കുന്നുണ്ട്. ആ സമ്പത്ത് പിരിക്കുന്നത് പല പേരുകൾ പറഞ്ഞുകൊണ്ടാണ്. പാവപ്പെട്ടവരെ സഹായിക്കാനെന്നും വീട് വയ്ക്കാനെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് സമ്പത്ത് സമാഹരിക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് പോക്കറ്റടിക്കേണ്ടതെല്ലാം അടിച്ച് അത് എത്തിക്കേണ്ട ആളുകളിലേക്ക് എത്തിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നത് നമ്മുടെ ഈ തൊട്ടടുത്ത വാർത്തകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ കള്ളത്തരം ചെയ്തും മോശത്തരം ചെയ്തും അന്യൻ്റെ പൈസ അപഹരിച്ചും ജീവിക്കാനുള്ളവനല്ല ഒരു മുസ്ലിം, മറിച്ച് അമാനത്തുകളെ നിർവഹിച്ചുകൊണ്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതൊരു ഈമാനിൻ്റെ ഭാഗം കൂടിയാണെന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കാൻ കഴിയുക, മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്താൻ കഴിയുക? അവിടെയാണ് ഇസ്ലാമിൻ്റെ മനോഹരമായ ആദർശങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇസ്ലാം എന്നാൽ ചില ആളുകൾ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് മറ്റുള്ളവനെ എങ്ങനെയെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ട് സ്വന്തം കാര്യങ്ങൾ നേടുക എന്നും അതും വളഞ്ഞ വഴിയിലൂടെ നേടുക എന്നും ചില ആളുകളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, വിശ്വാസികളായ ആളുകൾ കൂടുതലായിക്കൊണ്ട് ജനങ്ങളെ സഹായിക്കുന്നത് കണ്ടപ്പോൾ വർഗീയ വിഷം ചീറ്റുന്ന ഈ ആളുകൾക്ക് ചൊറിച്ചിലുണ്ടായി. അതിൻ്റെ പേരിൽ അവർ പറഞ്ഞു വെച്ചത് എന്താ, ഇവർക്ക് കുഴൽപ്പണുണ്ട്, ഇവർ കള്ളപ്പണത്തിൻ്റെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ തളർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയ പല ആളുകളെയും കേരള മണ്ണിൽ നമ്മൾ കണ്ടു. അവരൊക്കെ നമ്മൾ മാറ്റി നിർത്തി. കേരളം ഒന്നടങ്കം അവരെ മാറ്റി നിർത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതായാലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ അമാനാത്തുകളെ നിർവഹിക്കുവാനാണ് നമ്മെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ നിർവഹിക്കുന്നുണ്ട്. അതിന് ആർക്കൊക്കെ ചൊറിച്ചിലുണ്ടായാലും ശരി, അത് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, നമ്മൾ നിർവഹിക്കേണ്ട നമ്മുടെ കടമയാണ്. പ്രവാചകൻ പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാനത്ത ലഹു, അമാനത്തില്ലാത്തവന്, അമാനത്ത് നിർവഹിക്കാത്തവൻ, അവന് ഈമാനില്ല, വിശ്വാസമില്ലെന്ന പഠിപ്പിച്ചത്. ഇങ്ങനെ പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളാണ് വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ ആരെയും പറ്റിച്ച് ജീവിക്കേണ്ട ഒരാവശ്യം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് മുസ്ലിമിനുണ്ടാവില്ല. ആരെയും വഞ്ചിച്ചോ പ്രയാസപ്പെടുത്തിയിട്ടോ ജീവിക്കേണ്ട ആവശ്യം ഒരു മുസ്ലിമിനില്ല. മാത്രമല്ല, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. തൻ്റെ ന്യൂനതകളെ മായ്ച്ച് എഡിറ്റ് ചെയ്യേണ്ടതെല്ലാം എഡിറ്റ് ചെയ്ത് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ വക്താവായി ഒരു സംസ്കാരമുള്ള നല്ലൊരു മനുഷ്യനായി മാറാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ അധ്യാപനം തന്നെയും അങ്ങനെയാണ്. പ്രവാചകന്മാരെ നിയോഗിച്ചതുപോലും അതിനാണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇന്നമാ ബുഇസ്തു ലി ഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്, സ്വഭാവത്തിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക്, പൂർത്തീകരണത്തിലേക്ക്, ഏറ്റവും ടോപ്പായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഹദീസുകളിൽ കാണുമ്പോൾ ഇസ്ലാം എന്നത് ഇത്തരം ഗുണങ്ങൾ പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന മുസ്ലിമിനെ വാർത്തെടുക്കുക എന്നുള്ള, ഒരു മനുഷ്യനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഈ അധ്യാപനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം ഏറ്റവും നല്ല പെർഫെക്റ്റായ മനുഷ്യനായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത. അതുകൊണ്ട് ഇസ്ലാമിനെ ഒന്ന് അടുത്തറിയാൻ എല്ലാവരും ശ്രമിക്കണം. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നു എന്ന തിരിച്ചറിവുണ്ടാകണം എന്നിവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
2: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യായന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: നമ്മളിനി തിരുമൊഴികൾ കേൾക്കാം
4: തോന്നുന്നു.
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
3: ഉറങ്ങാനൊരുങ്ങിയാൽ ഇങ്ങനെ ഹംദ് പറഞ്ഞ് നന്ദിയുള്ളവനാവുക എന്ന വിഷയത്തിലാണ് ഇന്നത്തെ തിരുമൊഴികൾ നമ്മൾ കേൾക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അവാ ഇലാ ഫിറാശിഹി ഖാല അൽഹംദുലില്ലാഹി അല്ലദീ അത്ഉമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ വലാ മുഅവിയ. പ്രിയ ശ്രോതാക്കളെ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ നാം വായിക്കുന്നതാണ്. ചെറിയ പദവ്യത്യാസത്തോടുകൂടി മറ്റു ചില റിപ്പോർട്ടുകളിലും നമുക്ക് ഹദീസ് കാണാനാകും. അനസ് ബിൻ മാലിക് അബു ഹംസ എന്നാണല്ലോ അദ്ദേഹത്തിന്റെ വിളിപ്പേര്. അൻസാരി സ്വഹാബിയാണ്. അനസ് റളിയല്ലാഹു അൻഹു ഖസ്റജ് ഗോത്രക്കാരനാണ്. ഹിജ്റക്കും 30 ജനിക്കുന്നത്. ഹിജ്റ 93 അദ്ദേഹത്തിന്റെ മരണം. പിതാവ് മാലിക് നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്. മാതാവ് മുസ്ലിം ബിൻ മൽഹാൻ എന്നിവരാണ്. പ്രസിദ്ധയായ സ്വഹാബി വനിതയാണവർ. 2286 ഹദീസുകൾ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ നബിയുടെ അടുത്ത് സേവകനായി സഹായിയായി അനസ് റളിയല്ലാഹു അൻഹു ചെന്നെത്തി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വരെയും നബിയോടൊപ്പം അദ്ദേഹം ജീവിച്ചിരുന്നു എന്നതാണ് ചരിത്രം. ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയായിരുന്നു. കാന ഇദ അവാ ഇലാ ഫിറാഷിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരിപ്പിലെത്തിയാൽ. അവാ, അഭയം പ്രാപിക്കുക, ചെല്ലുക എന്നൊക്കെയാണല്ലോ. ഇലാ ഫിറാഷിഹി എന്ന് പറയുമ്പോൾ, അവാ ഇലാ ഫിറാഷിഹി എന്ന് പറയുമ്പോൾ വിരിപ്പിലെത്തിയാൽ, വിരിപ്പിൽ ചെന്നെത്തിയാൽ, കിടക്കാനായി ഉറങ്ങാനായി ഒരുങ്ങിയാൽ എന്നർത്ഥം. ഖാല റസൂലുള്ള ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ഈ ദിക്ർ ഉപയോഗിക്കാറുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അത്വഅമന വസഖാന വകഫാന വആവാന ഫകം മിമ്മല്ലാ കാഫിയ വലാ മുഅവിയ ലഹു എന്നും കാണാം. കാനീദാവാ ഇലാ ഫിറാശിഹി, വിരിപ്പിലെത്തിയാൽ. ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അൽഹംദുലില്ലാഹില്ലദീ അത്വഅമന, നമുക്ക് ഭക്ഷണം നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. വക്സഖാന, നമ്മെ കുടിപ്പിക്കുകയും ചെയ്ത. അപ്പോൾ ഭക്ഷണപാനീയങ്ങൾ, വിവിധ തരത്തിലുള്ള ഭക്ഷണപാനീയങ്ങൾ നൽകി അത് സൃഷ്ടിക്കുകയും അത് നമ്മിലേക്ക് എത്തിച്ചു തരികയും അത് കഴിക്കാനുള്ള അവസരമൊരുക്കിത്തരികയും അതുമൂലം ശാരീരികമായ അഭിവൃദ്ധിയും പുഷ്ടിയും വിശപ്പടക്കലുമടക്കം ഒരുപാട് അനുഗ്രഹങ്ങൾ അതിലൂടെ നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പോലും അള്ളാഹുവിനെ ഓർത്ത് അവനെ ഹംദ് നടത്തി അവനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് വാക്കുകൾ പറയുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ അത്വഅമന വസഖാന. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വകഫാന വആവാന വകഫാന വആവാന. കഫാന എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി നിർവഹിക്കാൻ നമുക്ക് എളുപ്പമാക്കിയവനായ അള്ളാഹു, മതിയാക്കിയവനായ അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി ഷെറുകളിൽ നിന്നൊക്കെ നമ്മളെ പ്രതിരോധിച്ചു സുരക്ഷിതമാക്കുകയും ചെയ്തു എന്നൊക്കെയാണ് കഫാന. അങ്ങനെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി നിർവഹിക്കാൻ സാധിപ്പിച്ചു തന്ന, ഇന്നത്തെ ദിവസങ്ങൾ ആ രൂപത്തിലെത്തിച്ചു തന്ന, കാര്യങ്ങളൊക്കെ യുസറുണ്ടാക്കി തന്ന, ഷെറിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തി തന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതി. വ ആവാന, നമുക്ക് അഭയം നൽകുകയും ചെയ്തു. അങ്ങനെയുള്ളവൻ ഒരു മഅവ നൽകി, ഒരു ഷെൽട്ടർ നൽകി, താമസിക്കാൻ ഭയപ്പാടുമില്ലാതെ അന്തരീക്ഷത്തിലെ പ്രയാസങ്ങളിൽ നിന്ന്, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷണം നൽകി, മറ്റ് സാധന സാമഗ്രികൾ സൂക്ഷിക്കാനുള്ള അവസരം നൽകി, ജനങ്ങളിൽ നിന്ന് സ്വകാര്യതകൾക്ക് വേണ്ടി സ്വകാര്യത, സ്വകാര്യ ജീവിതം നയിക്കാനുള്ള സൗകര്യമൊക്കെ നൽകി, അങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് അഭയം നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാഹില്ലദി അത്വഅമന വസഖാന വകഫാന വആവാന. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു, ഫഖം മിമ്മൻ ലാ കാഫിയ വലാ മുഅവിയ ലഹു. ഫഖം മിമ്മൻ ലാ കാഫിയ, എത്ര ആളുകളുണ്ട്, ലാ കാഫി, അവനൊരു കാഫിയുമില്ല, കാര്യങ്ങൾ നിർവഹിച്ചു നൽകാൻ എളുപ്പമാക്കാൻ ആളില്ലാത്ത, അങ്ങനെയുള്ള ഒരു സാഹചര്യമില്ലാത്ത, വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ എത്രയുണ്ടല്ലോ. വലാ മുഅവിയ, അതേപോലെ തന്നെ അഭയകേന്ദ്രവുമില്ലാത്ത, അഭയകേന്ദ്രമില്ലാത്ത, ഒന്ന് കിടന്നുറങ്ങാൻ സാഹചര്യമില്ലാത്ത, ശത്രുക്കളിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കാത്ത, വഴിയോരങ്ങളിൽ താമസിക്കുന്ന, ചൂടും തണുപ്പും ഏറ്റുകൊണ്ട് ജീവിതം നയിക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ എന്ന ആ വലിയ ചിന്ത കൂടി അള്ളാഹുൻ റസൂൽ കിടക്കുന്ന വേളയിൽ അത് പ്രകടിപ്പിച്ചു. തനിക്ക് ലഭിച്ച ഈ നിഅമത്തുകളിൽ അള്ളാഹുവിന് നന്ദി കറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പകലിന്റെ അവസാനം ജീവിതത്തിന്റെ അന്നത്തെ വിശ്രമത്തിലേക്ക് കടക്കുന്നത് എന്നത് ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നു. പ്രിയമുള്ളവരെ, ആശയം വളരെ വ്യക്തമാണ്. അതോടൊപ്പം എപ്പോഴും റബ്ബിനെ ഓർത്ത പ്രവാചകനെ നാം മനസ്സിലാക്കണം. ഹംദ് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഉറങ്ങാൻ ഒരുങ്ങിയപ്പോഴും അന്നത്തെ ദിവസത്തെ, അന്ന് ലഭിച്ച ന്യാമത്തുകളെ മറന്നില്ല. അനുഗ്രഹങ്ങളിൽ ലഭ്യതക്കുറവ് വന്നവരെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുന്നു. തനിക്ക് ലഭിച്ച നിഅമത്തുകളിൽ അള്ളാഹുവിനെ വാനോളം വാഴ്ത്തുകയും അവനോട് നന്ദി പ്രകടിപ്പിക്കുകയും ഹംദ് പറയുകയും ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിയണം. പലരും ഓർക്കാറില്ല അങ്ങനെയൊക്കെ, പ്രത്യേകിച്ചും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെയൊരു ചിന്ത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആ സമയത്ത് പോലും ലഭിച്ച അനുഗ്രഹങ്ങളെ വിസ്മരിച്ചില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, വലിയ അനുഗ്രഹങ്ങൾ അത് ലഭിക്കുമ്പോഴൊക്കെ റഹ്മാനായ റബ്ബിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതുകൊണ്ടാണ് ഉറക്ക സമയത്ത്, ഭക്ഷണ സമയത്ത്, വീട് ലഭിച്ച ആ ഒരു സന്തോഷത്തിൽ വീട്ടിൽ ഉറങ്ങുമ്പോൾ, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, വാഹനം പുറത്തു കയറുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോഴൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലൊക്കെ പ്രത്യേകിച്ച് ഹംദ് പറയുന്നത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ അനവധി പ്രാർത്ഥനകളുണ്ട് ഉറങ്ങാനായി ഒരുങ്ങുമ്പോൾ. അക്കൂട്ടത്തിൽ ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു ദിക്റും ഉണ്ടായിരിക്കണം. ഇതൊരു വലിയ നന്ദി പ്രകടനം കൂടിയാണ് എന്ന് തിരിച്ചറിവുണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നാണ് നമ്മുടെ ജീവിതത്തിൽ മരണം വരെ നിലനിർത്താൻ നാം ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അത്വഅമന വസഖാന വകഫാന വആവാന ഫഖം മിമ്മൻ ലാ കാഫിയ വലാ മുഅവി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
7: തിരുമൊഴി ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനകളും ബഹുമാനായ കെ വി മുതലയുടെ, അതൊരു ആ ശബ്ദവും ആ പ്രാർത്ഥനയോ വാക്കുകൾ ഇതെല്ലാം പരസ്പരം ഇങ്ങനെ ഒരു പൊരുത്തപ്പെട്ട് നടക്കുന്ന പോലെ അല്ലേ? വളരെ മനോഹരമായിട്ടുള്ള ഒരു തിരുമൊഴി അപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞു.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകോസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇനി കേൾക്കുന്നത് ആരോഗ്യവിചാരം പ്രോഗ്രാമാണ്. ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ കൗമാരക്കാരിലെ ഹൃദയാഘാതം, കാരണങ്ങൾ, പ്രതിവിധികൾ. ഡോക്ടർ അജി വർഗീസ്, കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
3: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ദമ്മാം സ്റ്റുഡിയോയിലാണ്. നമ്മളിൽ പലരും കേട്ട രണ്ട് മരണങ്ങൾ, ഈ രണ്ട് മരണങ്ങളും നമ്മൾ പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം വാർത്തയായി വന്നതാണ്. പല രക്ഷിതാക്കളും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ട്. എന്താണ് ഇങ്ങനെ എങ്ങനെ എന്നുള്ള ഒരു സംശയമുണ്ട്. പല വ്യാജമായ വാർത്തകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇന്ന് ആ വിഷയമാണ് നമ്മൾ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ എടുക്കുന്നത്. ആ വിഷയം സംസാരിക്കാൻ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ അജി വർഗീസ് സാറാണ്. അദ്ദേഹം IMA ഓവർസീസ് വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. പുറമേ നമ്മുടെ ബദർ അൽ റബിയ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് മരണങ്ങൾ സംഭവിച്ചല്ലോ. അപ്പോൾ ആളുകൾ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് സത്യം അറിയായിരിക്കും. പക്ഷേ ഈ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അറിയേണ്ടത് ചില പോയിൻറ്റുകളാണ് അതുമായി ബന്ധപ്പെട്ടിട്ട്. ഒന്ന്, കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്.
4: അപ്പം ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് ശ്രോതാക്കളോടും അതുപോലെ ചോദിക്കുന്ന വ്യക്തിയോടും പറയാനുള്ളത്, നമ്മൾ രണ്ട് വിഷയങ്ങളാണിത്. ചെറുപ്പക്കാരിൽ ഇപ്പം നമ്മുടെ ജീവിതശൈലി കൊണ്ടും പിന്നെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും എക്സസൈസ് ഇല്ലായ്മ കൊണ്ടും ചെറിയ പ്രായമുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ ഹൃദയാഘാതം ഉണ്ടാവുന്നുണ്ട്. അത് ഒരു വിഷയമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നത് ഈ കാരണങ്ങളുമായിട്ട് ബന്ധമില്ല. അത് വേറെ ഒരു വിഷയമാണ്. അപ്പം കേൾക്കുന്നവർ അതുപോലെ ചോദിക്കുന്ന ആൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് മറ്റൊരു വിഷയമാണ്.
3: വളരെ നല്ലൊരു പോയിന്റാണ്. കാരണം ഇത് തെറ്റിദ്ധരിക്കപ്പെടും.
4: തീർച്ചയായും തീർച്ചയായും.
3: കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്.
4: നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു ഉത്തരം പറയുമ്പോൾ, കൗമാരക്കാർ, നമ്മൾ ടീനേജ്, നമ്മൾ ചെറുപ്പക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത്, ടീനേജേഴ്സ്, കൗമാരക്കാർ
3: ബിറ്റ്വീൻ ബിലോ 18
4: ബിലോ 19 അങ്ങനെ ആ ടീനേജ്, നമ്മുടെ ടീനേജിൽ എന്താണ് ഇത് സംഭവിക്കുന്നത്, പണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ, അത് ഇപ്പോഴാണോ ഇത് കൂടുതൽ എന്നാണല്ലോ ചോദിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി. അപ്പം ഇത് സാധാരണ നമ്മൾ കുട്ടികളെ എടുക്കുമ്പോൾ, കൗമാരക്കാരെ എടുക്കുമ്പോൾ 50,000 മുതൽ 100,000 വരെയുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരാൾക്ക് ഇത് സംഭവിക്കാം. പക്ഷേ ഇത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം അറിയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇപ്പോൾ പണ്ട് ഇത് സംഭവിക്കുന്നതാണ്, ഇപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് കൂടുതലല്ല.
3: നമ്മൾ സോഷ്യൽ മീഡിയ ഇത്ര വളരെയധികം വ്യാപിച്ചത്, പിന്നെ വിപുലമായത് കൊണ്ടായിരിക്കും ആളുകൾ ഇത് കൂടുതലാണെന്നുള്ളൊരു ധാരണ വളരെയധികം
4: കൂടുതലുണ്ട്.
3: ഒരു കേസല്ല എന്നർത്ഥം അല്ലേ? എന്നാലും
4: അല്ല, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ
3: ഒരു 50,000 100,000 ഇടയിൽ ഒരു മരണമാണ് ഇപ്പോൾ
4: ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
3: എന്നാൽ അടുത്തത്
4: ചെറിയൊരു നമ്പറല്ല.
3: എന്നാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വാർത്തകളൊക്കെ പ്രചരിക്കുമെന്ന് കാണുമ്പോഴേ കണ്ടമാനം ആള്
4: കുട്ടികൾ
3: ധാരണയുണ്ട്. അത് അല്ല, ഈ ഇങ്ങനെ മരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
4: ഈ കൗമാരക്കാര് ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അപ്പൊ ആദ്യത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന് തിക്നെസ് ഉണ്ടാവുക, കട്ടി കൂടുക. അതൊരു 36% ആൾക്കാരിൽ ഇത് ഉണ്ടാവും.
3: ഒരു കാരണം.
4: രണ്ടാമത്തത്, നമ്മുടെ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളുണ്ട്, അതിന് വരുന്ന അസുഖങ്ങൾ കൊണ്ടും നമുക്ക് ഇത് സംഭവിക്കാം. ഈ രണ്ട് കാരണങ്ങളുടെ ഹാർട്ടിന് ഒരു ബുദ്ധിമുട്ട് ഉള്ള കാറ്റഗറിയാണ് ഇത് രണ്ടും. പക്ഷെ അടുത്ത കാറ്റഗറിയാണ്
3: മൂന്നാമത്തെ
4: കാറ്റഗറി. ഈ ഇങ്ങനെ നമ്മൾ സഡൻ അരിത്മിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും ഈ വിഭാഗം. ഇതിനകത്ത് ഏകദേശം ഒരു 40% കുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇതാണ്. അത് പ്രത്യേകിച്ച് ഹാർട്ടിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
3: സഡൻ അരിത്മെറ്റിക്
4: ഡെത്ത് സിൻഡ്രോം എന്ന് പറയും, SADS. നമുക്ക് ചുരുക്കത്തിൽ SADS എന്ന് പറയാം. ജെനറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഹാർട്ടിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ മരണം സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു കാരണം കൊണ്ട് മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ ഹാർട്ടിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഈ വിഭാഗത്തിലുള്ള കുട്ടികളാണ് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് മരിക്കുന്നത്. കാരണം മറ്റേ രണ്ട് കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണുമ്പോഴൊക്കെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കും.
3: അത് ഈ ഇത് ഇപ്പുണ്ടാവുള്ള ഒരു റീസൺ ഇതല്ലല്ലോ. മൂന്നാമത്തെ പണ്ട് മുതലേ ഇങ്ങനത്തെ
4: 50,000 മുതൽ 100,000 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
3: ഇത് ചെറുപ്പകാലത്ത് ഇങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണമുള്ളതായിട്ട് കാണിക്കോ?
4: ആ തീർച്ചയായും. ചെറുതായിട്ട് തലകറക്കം, പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ക്ഷീണം, ചെറിയൊരു നെഞ്ചുവേദന, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ഇടിപ്പ് കൂടുക, ഇങ്ങനെയുള്ള ചിലപ്പോൾ തലകറങ്ങി വീഴുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളും പല സമയത്തായിട്ട് കാണിക്കാം.
3: ഈ മൂന്നാമത്തേനോ ആദ്യത്തേനോ ഒന്നും രണ്ടിനും ഒന്നും കാരണങ്ങൾ പ്രത്യേകിച്ച് കാണിക്കോ? അതെന്താണ്? എങ്ങനെയല്ല,
4: അത് നമ്മുടെ വേറൊരു ടോപ്പിക്കാണ്.
3: ഇതിപ്പോ ജനങ്ങൾക്ക് അറിയേണ്ടത് ഈ ഒരു
4: പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതിരിക്കുന്ന കുട്ടികൾ കൊഴിഞ്ഞു വീഴുന്നു, മരിക്കുന്നു.
3: അത് പാനിക്കാവും.
4: തീർച്ചയായിട്ടും.
3: അപ്പോ ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുമോ എന്നാണ്. ഇത് സംഭവിക്കുന്നതിന് മുമ്പ്, അതായത് ഇങ്ങനെ പെട്ടെന്ന് പിന്നെ കുഴഞ്ഞു വീഴുന്നതിന് മുന്നേ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കുട്ടികൾക്ക്?
4: ഞാനിപ്പോ പറഞ്ഞില്ല, ഇപ്പം ഈ പറഞ്ഞ ചെറുപ്പകാലത്ത് എന്തൊക്കെ രോഗലക്ഷണങ്ങൾ കാണിക്കാമോ ആ രോഗലക്ഷണങ്ങൾ ചിലപ്പം ഇതിനു മുമ്പ് കാണിക്കാം. അതുപോലെ ചില ആൾക്കാർക്ക് കൺവെൻഷൻ അവസ്മാരം പോലെ വരാം. ഈ പറഞ്ഞ ലക്ഷണങ്ങളും അവസ്മാരം ഇതൊക്കെ ചിലപ്പം കാണിക്കാം. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ മരണം സംഭവിക്കും.
3: ഈ രണ്ട് കേസിലും ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഡ്രസ് മാറ്റാൻ വേണ്ടി സ്കൂൾ റൂമിലേക്ക് പോയ ഒരു കുട്ടി അവിടുന്ന് വീഴുന്നു, ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ. ഇത് രണ്ടും
4: ലക്ഷണം ഇല്ലാതെയും ഇതൊക്കെ സംഭവിക്കാം.
3: ഓക്കെ.
4: കളിക്കുമ്പോഴും സംഭവിക്കാം, റെസ്റ്റിലിരിക്കുന്ന സമയത്തും സംഭവിക്കാം.
3: ചില കേസിൽ ചിലപ്പോൾ ലക്ഷണം കാണിച്ചേക്കാം അല്ലെ?
4: കാണിച്ചേക്കാം.
3: ഇത് വെള്ളം നഷ്ടപ്പെട്ടിട്ട് ഈ അസുഖം വരുമോ?
4: വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഹാർട്ട് കൂടുതൽ ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ കൂടുതൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം.
3: എന്തൊക്കെയാണ് ഇതിന്റെ പ്രതിവിധികൾ ഡോക്ടറെ? അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പൊ ഇങ്ങനെ വന്ന അസുഖങ്ങൾക്ക്
4: എന്തായാലും
3: വരാതിരിക്കാൻ,
4: ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുടുംബത്ത് 40 വയസ്സിൽ താഴെ ഉള്ള ആൾക്കാരിൽ ഹൃദ്രോഗം മൂലം ഇതേപോലെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ അത് വിദഗ്ധമായ രീതിയിൽ അവരെ പരിശോധിക്കേണ്ടുന്നതാണ്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, നമ്മളൊരു സ്ക്രീനിങ്, കുഞ്ഞുങ്ങളെ ഇതേപോലെ കളിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അല്ലാതെ കുട്ടികൾക്കൊരു സ്ക്രീനിങ് ഒരു അത്യാവശ്യമാണ്. പക്ഷെ നേരത്തെ ഒരു പിന്നെ നമുക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ECG എടുക്കുക എന്നുള്ളൊരു കാര്യം വരുന്നില്ല. ECG ഇല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, BP ഒക്കെ നോക്കി നമ്മൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ള രീതി മാറ്റിയിട്ട് ഫിറ്റ്നസ്സിന് വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ECG എടുത്ത് നോക്കുക. ഈ ECG ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗം ഉണ്ടല്ലോ, SADS വരുന്ന, അതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതിന്റെ കാരണങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ECG കണ്ടുപിടിക്കാൻ
3: പറ്റും.
4: അപ്പൊ നിർബന്ധമായിട്ടും എന്ത് വേണം? ECG എടുക്കണം. ഒരു നമ്മുടെ ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിലാണല്ലോ ഇത് ഒക്കെ സംഭവിച്ചത്. അപ്പൊ ഈ ആൾക്കാരെ അവെയർ ആയിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രയും വർഷം എടുത്ത ECG കൂടുതൽ ഈ ഒരു മാസത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ധാരാളം കുട്ടികൾ എടുത്തതിനകത്ത് രണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ അറിയാതെ പോവാണ്. ഇപ്പൊ ഇങ്ങനൊരു അവയർനെസ് ആൾക്കാരിൽ വന്നു കഴിഞ്ഞാല് ECG എടുക്കാനും മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാരണങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അപകടത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
3: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പൊ ഡോക്ടർ നമ്മോട് പറഞ്ഞത്. കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും ഈ ഒരു വിഷയത്തിൽ ജാഗരൂകരായിരിക്കണം. നമ്മൾ കുട്ടികൾ വലിയ ആളുകൾക്കാണ് ഈ സി ജി എടുക്കുക എന്നുള്ള ധാരണ മാറ്റി കുട്ടികൾക്ക് ഒരു ചെക്കപ്പ് നല്ലതാണ് അല്ലേ?
4: വിഗറസ് എക്സസൈസ് ഒക്കെ വേണ്ടുന്ന, കളിക്കുന്ന, ആവശ്യമുള്ള വ്യായാമമുള്ള ചെയ്യുന്ന കുട്ടികളിലെല്ലാവരും നിർബന്ധമായിട്ടും ഇത് എടുത്തിരിക്കേണ്ടതാണ്.
3: ഡോക്ടർ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, 40 വയസ്സിന് താഴെ ഉള്ള, 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പിന്നെ ഇങ്ങനെ അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ലേ?
4: അങ്ങനെയല്ല, അത് സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. 40 വയസ്സിൽ താഴെ എന്ന് പറഞ്ഞാൽ അത് ഏളിയാണ്.
3: അപ്പൊ
4: അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ആ അപകടം ഉണ്ടായത്, ഫാമിലിയിലുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്.
3: ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളിൽ കായിക പരിശീലനം ഇപ്പോൾ ഉണ്ടാവുമല്ലോ, സ്കൂളിൽ അധ്യാപകരുണ്ടാവും, അതിനുള്ള ആളുകൾക്ക് ഉണ്ടാവും, അവർക്ക് പരിശീലനം നൽകാവുന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
4: തീർച്ചയായിട്ടും, കാരണം ഇത് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടാവുന്നത്. അപ്പം അത് നമുക്ക് ആ ആദ്യ നിമിഷങ്ങളിൽ നമ്മൾ അതിനെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കും.
3: സമയം ഉണ്ടാവും അതിന്, മിനിമം ഇത്ര സമയത്ത്,
4: എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന്. അതുകൊണ്ട് CPR നമ്മൾ നിർബന്ധമായും എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചിരിക്കണം, അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം, കായിക അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം. അതുപോലെ
3: നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെ?
4: തീർച്ചയായിട്ടും, കാരണം നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാ മനുഷ്യരും കാർഡിയോ പൾമറി റെസസിറ്റേഷൻ, കാർഡിയക് മസാജ് കൊടുക്കാം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളിങ്ങനെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ അറിയാമെങ്കിൽ ആ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല,
3: പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
4: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പോയി പോവുക എന്ന് പറയുന്നത് മോശമല്ലേ? അപ്പോൾ ഇത് വളരെ ലളിതമായിട്ട് പഠിപ്പിക്കാം. അതുപോലെ തന്നെ അടുത്ത വേണ്ടുന്നത് AED നമ്മൾ ഡീഫിബ്രിലേറ്റർ ആണിത്. ഇത് എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്കൂളിലും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഇതേപോലെയുള്ള ഇവന്റ്സ് നടക്കുന്ന സമയത്ത് സ്പോർട്സ് റൂമിലോ ഫസ്റ്റ് എയ്ഡ് റൂമിലോ അല്ല വെക്കേണ്ടത്, അത് ആ സൈറ്റിൽ ഉണ്ടാവണം, ആ സ്ഥലത്ത് ഇതുണ്ടാവണം.
3: അവിടെ കപ്പൊക്കെ പ്രദർശിച്ച പോലെ തന്നെ ഇത് അവിടെ.
4: അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ടീം സജ്ജമായിരിക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ.
3: എന്താണ് ഒന്നുകൂടി AED എന്ന് പറഞ്ഞാൽ?
4: AED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയും. നമുക്ക് കാർഡിയാക് മസാജ് കൊണ്ട് അല്ലെങ്കിൽ CPR കൊണ്ട് നമുക്ക് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത
3: ഒരു
4: ഘട്ടം വരുമ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നതാണ് ഈ AED. നമ്മൾ പിന്നെ ഡീഫിബ്രിലേഷൻ എന്ന് പറയും.
3: ഓക്കെ ഓക്കെ. ഇവിടെ ശ്രോതാക്കളോട് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് ഈ CPRനെ കുറിച്ചിട്ടും AED യെ കുറിച്ചിട്ടും നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ വളരെ ബ്രീഫായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഇനി ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണ രീതിയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗവും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നാണ്?
4: ഇത് വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഇത് മറ്റൊരു വിഷയമാണ്. ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതകളിനകത്തേക്ക് വരും ഈ കാരണങ്ങൾ.
3: അതിപ്പോ കുട്ടികൾ ഇപ്പോൾ ഡിജിറ്റൽ നന്നായി ഈ ഉപകരണങ്ങൾ നന്നായി മൊബൈൽ നന്നായി ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കും വരൂലേ?
4: അല്ല, അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാലക്രമേണ വരുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് വരുന്നതാണ്.
3: കുറേ കാലങ്ങൾക്ക്
4: ശേഷം നമ്മൾ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന ഹാർട്ട് അറ്റാക്കാണത്. അത് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗങ്ങൾ വരുന്നതിന്റെ കാരണമാണ്. ഈ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നതിന് ഇതൊരു റീസൺ അല്ല.
3: പല രക്ഷിതാക്കളും പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ പറയുക, പഠനഭാരം കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പരീക്ഷ പേടിച്ചതുകൊണ്ടോ ഈ കോമ്പറ്റീഷൻ, അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷൻ, സാരതമ്യ പഠനതൊക്കെ കുട്ടികൾക്കുള്ള മാനസിക സമ്മർദ്ദം കാരണം ഈ അസുഖം വരുമോ എന്നാണ് ചോദ്യം.
4: വരാം, ഇത് സംഭവിക്കാം. കാരണം നമുക്ക് വളരെയധികം ടെൻഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഈ ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ രണ്ട് ഹോർമോൺ, അഡ്രിനാലിൻ അതുപോലെ കോർട്ടിസോൾ, ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുകയും ഇതുമൂലം നമ്മുടെ BP കൂടാനും അതുപോലെ ഹാർട്ട് റേറ്റ് കൂടാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്.
3: ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ അതിന്റെ മറ്റൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്, സ്കൂളുകളിലും സ്പോർട്സ് ഗ്രൗണ്ടുകളിലും AED പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അത്
4: ഡോക്ടർ പറഞ്ഞു. ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇത് വലിയൊരു കാര്യമല്ല. വളരെ നിസ്സാരമായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാളെ CPRഉം AED ചെയ്യാനും നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അപ്പം അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് സ്കൂളിൽ അതിനുള്ള സ്കൂളല്ല എല്ലാ ജനങ്ങളും ഇത് അറിഞ്ഞിരിക്കണം. ഐ ഡി ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയം നമ്മുടെ കയ്യിൽ ഐ ഡി ഉണ്ടാവില്ല. പക്ഷെ സി പി ആർ കൊടുക്കാൻ നമുക്ക് സാധിക്കും. നിർബന്ധമായിട്ട് എല്ലാ വ്യക്തികളും ഇത് പഠിച്ചിരിക്കണം.
3: പിന്നെ ഡോക്ടറോട് പറയാനുള്ളത്, ശ്രോതാക്കളോട് ഇതിന്റെ ഒരു ഇതിൽ ബേജാറാവാനില്ലെന്നും ഇതിന്റെ ഒരു ചുരുക്കം ഒന്ന് മൊത്തത്തിലൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ശ്രോതാക്കൾക്ക്?
4: അല്ല, എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ എത്രയോ കാലം ആയി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയും കാലത്തിനുള്ളിൽ ഞാൻ എടുത്ത ഇ സി ജിയെ കാട്ടിലും കൂടുതൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു അവയർനെസ് നല്ലതാണ്, പക്ഷെ വളരെയധികം പേടിച്ചിട്ടാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും വരുന്നത്. പേടിക്കണ്ട, പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള നല്ലൊരു ഫിറ്റ്നസ്, അത് വെറുതെ ഡോക്ടറെ കണ്ടിട്ട് എഴുതി മേടിച്ചാൽ പോരാ, അതുപോലെ കറക്റ്റായിട്ട് ഇ സി ജി ഒക്കെ എടുത്ത് എല്ലാ ടെസ്റ്റും ചെയ്ത് ആവശ്യമുള്ള ടെസ്റ്റൊക്കെ ചെയ്തൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ എടുത്തിരിക്കണം. അപ്പം നമുക്ക് കുറേയധികം അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
3: അതിന്റെ പ്രായം ഒരു ഇത്ര വയസ്സ്, 5 വയസ്സ് അങ്ങനെ പ്രായം വല്ലതും ഉണ്ടോ?
4: ഇല്ല, നമ്മള് നേരത്തെ പറഞ്ഞ പോലെ കൗമാരക്കാരിലാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അപ്പം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണല്ലോ ഈ വിഗറസ് എക്സസൈസ് അല്ലെങ്കിൽ അതുപോലുള്ള ഗെയിംസിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം അവർ നിർബന്ധമായിട്ടും ഒരു സ്ക്രീനിങ്ങിലൂടെ കടന്നു പോകണം. ഇ സി ജി നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഒരു ഡോക്ടറെ നിർബന്ധമായിട്ട് കണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളകത്ത് ഏർപ്പെടുത്താൻ പാടുള്ളൂ സ്കൂൾ അധികൃതർ.
3: ഇപ്പോൾ ഡോക്ടർ നമ്മളോട് സംസാരിച്ച വിഷയം വളരെ വ്യക്തമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു ശ്രദ്ധ വേണം. അത് പിന്നെ പഴയ പോലെ നമ്മളങ്ങനെ ഒഴിവാക്കി വിട്ടാൽ പോരാ. ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും അതൊക്കെ അത് ഡോക്ടർ ഇപ്പോൾ ഒരു ചെറിയ സൂചന ഇവിടെ തന്നു.
4: അത് നിർത്തുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. സാധാരണ കുറച്ച് ഇപ്പൊ ഈ ഒരു മാസമായിട്ട് കാണുന്നില്ല, അതിനു മുമ്പ് കുഞ്ഞുങ്ങൾ ഭയങ്കര ക്ഷീണമാണ്, പിന്നെ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആദ്യം ഒരു ശകാരമാണ് പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് വരുന്നത്. ശരിക്കും ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്, നീ മൊബൈൽ നോക്കിയിരുന്നിട്ടാണ്, നീ രാത്രി മുഴുവൻ സിനിമ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്നിട്ടാണ് എന്ന് പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കാതെ ഇത് ഒന്ന് കാര്യമായിട്ട് എടുക്കുക. ചിലപ്പോൾ ഇത് ആവാം, ആവാതിരിക്കാം. ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് അറിഞ്ഞിരിക്കുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം.
3: വളരെയധികം സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതിൽ. താങ്കൾക്ക് പീസ് റേഡിയോ മാനേജ്മെന്റ് നന്ദി അറിയിക്കുകയാണ്. ഇനിയും മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
4: അതുപോലെ തന്നെ ഇതുപോലൊരു നല്ലൊരു ടോപ്പിക് സംസാരിക്കാൻ എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം.
3: താങ്ക് യു.
2: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, കൗമാരക്കാരിലെ ഹൃദയാഘാതം, കാരണങ്ങൾ പ്രതിവിധികൾ എന്ന വിഷയമാണ് നാം ഇതുവരെ കേട്ടത്. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ അജി വർഗീസ്, കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
5: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിൽ ഉടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാനരായ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനുമായി നാം ബന്ധപ്പെടുന്ന ഏത് ഒരു നിമിഷവും നമുക്ക് ഖൈർ തന്നെയാണ്. ഫഹ്മുൽ ഖുർആൻ, തഫ്സീറുൽ ഖുർആൻ, തദബ്ബുറുൽ ഖുർആൻ, പ്രധാനമായും ഖുർആനിൻ്റെ വിജ്ഞാനങ്ങളെ ഈ മൂന്ന് ഭാഗമായി നമുക്ക് തിരിക്കാം. ഒന്ന്, ഫഹ്മുൽ ഖുർആൻ, ഖുർആനിനെ മനസ്സിലാക്കുന്ന ആളുകൾ. രണ്ട്, തഫ്സീറുൽ ഖുർആൻ, ഖുർആനിൻ്റെ വ്യാഖ്യാനവും അതിൻ്റെ വിശദീകരണവും ഒക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർ. മൂന്ന്, തദബ്ബുറുൽ ഖുർആൻ, പഠിച്ച ഖുർആനിനെ സംബന്ധിച്ച് നന്നായി ആലോചിക്കുകയും ചിന്തിക്കുകയും അത് ജീവിതത്തിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവർ. ഇതിൽ മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് എത്താൻ ഓരോ സത്യവിശ്വാസിയും പരിശ്രമിക്കേണ്ടതുണ്ട്. ഖുർആൻ തദബ്ബുർ ചെയ്യാൻ നാല് കാരണങ്ങളാണ് ഖുർആൻ പറയുന്നത്. ഒന്ന്, ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടാൻ, ഖുർആനിൻ്റെ ആധികാരികത ബോധ്യപ്പെടുക. അഫല യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനിനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അത് അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതായിരുന്നെങ്കിൽ അവരതിൽ വൈരുദ്ധ്യങ്ങൾ, ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു. അപ്പോൾ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ബോധ്യപ്പെടുകയും ഖുർആനിൽ പരാമർശിച്ച മുഴുവൻ കാര്യങ്ങളും സത്യമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ വരാനിരിക്കുന്ന ജീവിതവും ഹിസാബും സ്വർഗവും നരകവും എല്ലാം സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും അതിനെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഏത് കാലഘട്ടങ്ങളിലുമുള്ള മനുഷ്യർക്ക് ഇത്തരം വേദഗ്രന്ഥങ്ങൾ ആവശ്യമാണ്, മനുഷ്യനത് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലുമുള്ളവർക്ക് അത് നൽകിയിട്ടുണ്ട്. അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഅഹും മാലം യഅതി ആബാഹുമുൽ അവ്വലീൻ. ഈ വാക്കിനെപ്പറ്റി അഥവാ ഖുർആനിനെപ്പറ്റി അവർ ആലോചിച്ച് നോക്കിയിട്ടില്ലേ? അതല്ല അവരുടെ പൂർവ്വപിതാക്കൾക്ക് വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണോ അവർക്ക് വന്നു കിട്ടിയിരിക്കുന്നത്? അപ്പോൾ മനുഷ്യരാശിക്ക് ആവശ്യമാണ് എന്നതാണ് ഖുർആനിനെ തദബ്ബുർ ചെയ്യാൻ അള്ള പറഞ്ഞ കാരണങ്ങൾ രണ്ടാമത്തേത്. മൂന്നാമത്തേത്, അള്ളാഹു ബുദ്ധി നൽകിയ ആളുകൾക്ക് ആ ബുദ്ധിമാന്മാർ ഉത്ഭുതരാകുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രന്ഥം നൽകപ്പെട്ടത് എന്ന്, അത് ഉത്ഭുതരാകാൻ ഖുർആൻ തദബ്ബുർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമാകുന്നു ഇത്. ഇതിലെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി, ആയാത്തുകളെപ്പറ്റി, അതിലെ വചനങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിന് വേണ്ടിയാണത്, ബുദ്ധിമാന്മാർ ഉത്ഭുതരാകുന്നതിന് വേണ്ടിയുമാണ്. അപ്പോൾ മൂന്നാമത്തെ കാരണം ബുദ്ധിയുള്ളവർ ഉത്ഭുതരാകാനാണ്. നാലാമത്തെ കാരണമായി അള്ള പറഞ്ഞത് ഹൃദയങ്ങൾ തുറക്കുന്നതിന് വേണ്ടിയാണ്. ഹൃദയം അടഞ്ഞുപോകും പലരുടേതും. ആ ഹൃദയം അടഞ്ഞു പോകാതെ ഹൃദയം തുറന്നെങ്കിൽ മാത്രമേ അതിനുള്ളിൽ ഉള്ളിലുള്ള ദുഷിച്ച കാര്യങ്ങൾ പുറത്തു പോവുകയുള്ളൂ, ഉള്ളിലേക്ക് വരേണ്ട നല്ല കാര്യങ്ങൾ വരികയുമുള്ളൂ. അഫല യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അപ്പോൾ അവർ ആ ഖുർആനിനെ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? അതല്ല ഹൃദയങ്ങളിൽ മേൽ അവർ പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ? ഈമാനും തഖ്വയും ഖുശൂഉം എല്ലാം ഹൃദയത്തിനകത്തേക്ക് വരേണ്ടതാണ്. കുഫറും നിഫാക്കും ഷിർക്കും ഇസ്യാനും എല്ലാം പുറത്തേക്ക് പോകേണ്ടതാണ്. ഖുർആൻ തദബ്ബുർ ചെയ്യുന്നവർക്ക് മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. സഹോദരങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെട്ട ഏതൊരാലോചനയും ഏത് ചിന്തയും അനുഗ്രഹീതമാണ്. സലഫു സാലിഹുകളുടെ മൻഹജുകൾ എതിരാകാത്ത വിധം ഖുർആനിലെ ഏത് കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് തദബ്ബുർ ചെയ്യാം, ആലോചിക്കാം, മനസ്സിലാക്കാം. അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഖുർആനിലെ ചില നമ്പറുകൾ, ചില അക്കങ്ങൾ, ചില സൂറത്തുകളുടെ ക്രമങ്ങൾ, സംഭവങ്ങൾ, സ്ഥലങ്ങൾ, സമകാലിക വിഷയങ്ങൾ, അങ്ങനെ തുടങ്ങി പലതും ഖുർആനിനെ പറ്റി ധാരാളം നാം ചിന്തിക്കുമ്പോൾ, തദബ്ബുർ ചെയ്യുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അത് നമുക്ക് ഉപകാരപ്പെടുകയും പ്രയോജനപ്പെടുകയും ചെയ്യും. രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, ഖുർആനിൽ അഖിമിസ്വല, നമസ്കാരം നിലനിർത്തണം എന്ന അഖിമിസ്വല എന്ന കൽപ്പന 5 തവണയും അഖീമുസ്വല എന്ന ബഹുവചനത്തിലുള്ള കൽപ്പന 12 തവണയും കാണാം. 12, 5, 17 തവണയാണ് ഇത് ആവർത്തിച്ചത്. നമസ്കാരത്തിൽ റക്അത്തുകളുടെ എണ്ണം 17 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു കാര്യം, ബനു ഇസ്രായേൽ, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ മുന്നിൽ ബനു ഇസ്രായേലിന്റെ ചരിത്രം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കാണാം. ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തൊക്കെ ഒരു അക്ക ആവർത്തിക്കുന്നത് കാണാം, 40 എന്ന അക്കം. ഉദാഹരണത്തിന്, വൈദ് വായതിന മൂസ അർബഈന ലൈല, മൂസ നബിക്ക് നാം 40 രാവുകൾ നിശ്ചയിച്ചു കൊടുത്തു. മറ്റൊരു സ്ഥലത്ത് അർബഈന സനത്തൻ യതീഖുന ഫിൽ അർളി, ആ വാഗ്ദത്ത ഭൂമി അവർക്ക് നിഷിദ്ധമാണ്, 40 കൊല്ലം ഭൂമിയിൽ അവർ അലഞ്ഞു നടക്കുന്നതാണ് എന്നുള്ള പറഞ്ഞു. ഇങ്ങനെ ഒരു 40 എണ്ണം ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഒരു അക്കം നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേൽ എന്ന പദം പരിശുദ്ധ ഖുർആനിൽ ഇസ്രായേൽ എന്ന് 43 തവണ ആവർത്തിച്ചപ്പോൾ ബനി ഇസ്രായേൽ എന്ന് 40 തവണ പറഞ്ഞു. 43 തവണ ഇസ്രായേൽ എന്ന് പറഞ്ഞപ്പോൾ ബനു ഇസ്രായേൽ എന്ന് ഒരു തവണയും ബാക്കി 40 തവണ ബനി ഇസ്രായേൽ എന്ന് 40 തവണ ആവർത്തിച്ചതായി കാണാൻ കഴിയും. അതുമാത്രമല്ല, ബനു ഇസ്രായേലിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഖുർആനിലെ ആയത്തുകളിൽ ആദ്യത്തെ ആയത്ത് സൂറത്ത് അൽ ബഖറയിലെ ആയത്താണ്. ആ ആയത്തിൻ്റെ നമ്പർ 40 എന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ, ഇതിൻ്റെ ഓരോ അത്ഭുതങ്ങളും ഖുർആനിനെ തദബ്ബർ ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. സലഫു സാലിഹുകൾ പറഞ്ഞതുപോലെ, ലാ തൻഖളി അജാഇബുഹു, ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് തദബ്ബർ ചെയ്യാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ശ്രോതാക്കളിൽ കേൾക്കുന്നത് വഴികാട്ടി. നീറ്റ് ജി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും വിദേശ പഠനം ആഗ്രഹിക്കുന്നവരുമായ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭാഗം 3. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് അജ്മൽ സി, ഫാഹിം കോട്ടക്കൽ, കൂടെ എം എസ് ജലീൽ സാർ.
8: അടുത്തൊരു ചോദ്യത്തിലേക്ക് വന്നിട്ടുള്ള ജലീൽ സാറിലേക്ക് എത്താണ്. സൈക്കോളജി കോഴ്സുകൾക്കല്ല ഇപ്പോൾ സാധ്യത കൂടുതലുള്ളത് സർ. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ മറ്റു സൈക്കോളജിയിലേക്കൊക്കെ തിരിയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യം, അതിൻ്റെ സ്കോപ്പ് കാര്യങ്ങളാണ്.
9: ഈ ഒരു കാലഘട്ടത്തിൽ വല്ലാതെ ഒരു ട്രെൻഡായി മാറിയൊരു കോഴ്സായിരുന്നു സൈക്കോളജി എന്ന് പറഞ്ഞത്. സൈക്കോളജി ഞാൻ എപ്പോഴും പറയാം, രണ്ട് ആസ്പെക്റ്റിലാണ് സൈക്കോളജിയുടെ ഒരു സ്കോപ്പും ഡിമാൻഡും വരുന്നത്, അല്ലെങ്കിൽ അത് കരിയർ ഓറിയൻറ്റഡ് ആവുന്നത്. ഒന്ന്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ, അത് സ്പോർട്സ് സൈക്കോളജിയോ അതല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ചൈൽഡ് സൈക്കോളജിയോ ഫാമിലി സൈക്കോളജി എന്തോ ആയിക്കോട്ടെ, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കൗൺസിലിംഗ് സ്കില്ലും അതുപോലെ തന്നെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഒക്കെയാണ് അതിൽ വളരെ പ്രധാനമായിട്ടുള്ളത്. അത്തരം ഒരു സ്കില്ല് നിങ്ങൾക്കുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ ഇനി അത് വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് ഡിഗ്രി പി ജി പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ പൊതുവേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പഠിച്ചു കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ഒരു ജോലി കിട്ടുന്നു എന്ന അർത്ഥത്തിൽ കാണേണ്ട ഒരു കോഴ്സല്ല അത്. ഒരു 3, 4, 5 വർഷം എടുത്തിട്ടാണ് ആ സ്കില്ലുള്ള ആളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നത്. കാരണം അവർക്ക് ആവശ്യത്തിന് കേസുകളും ഇഷ്യൂകളും ഇൻട്രാക്ട് ചെയ്തും പരിചയിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഇൻറ്റേൺഷിപ്പുകളെ പഠിക്കുമ്പോൾ തന്നെ ഇൻറ്റേൺഷിപ്പുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പലപ്പോഴും ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് പോലുള്ള സൈക്കോളജിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ, സൈക്കോ അനലിറ്റിക്കലായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട്, ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ദെൻ മറ്റൊന്ന്, ഒരു എച്ച് ആർ, ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന അർത്ഥത്തിൽ പറയാൻ പറ്റുന്നു. സൈക്കോ MHRMO അല്ലെങ്കിൽ HR ജോബുകളിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് സൈക്കോളജിസ്റ്റ്. ഈ രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് പ്രധാനമായിട്ടും, പ്രത്യേകിച്ച് ടാലന്റ് അക്വിസിഷനും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റും റിക്രൂട്ട്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലുള്ള ഓപ്പർച്യൂണിറ്റീസിന് ഓർഗനൈസേഷൻ സൈക്കോളജിയോ MHRMO എടുത്ത് സൈക്കോളജിന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ഓപ്ഷൻസ് ആണ് മെയിൻ ആയിട്ട് സൈക്കോളജിയിൽ വരുന്നത്. രണ്ടിൻ്റെതായ സ്കില്ലുകളുണ്ട്, അത് പ്രത്യേകം മനസ്സിലാക്കുക, പെട്ടെന്ന് ഒരു ജോലി കിട്ടുക എന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ അതാണ് കൂടുതൽ ട്രെൻഡി എന്ന നിലക്കോ അല്ല അതിനെടുക്കേണ്ടത്. ആ ജോബിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി നമ്മളുടെ ഒരു സ്കില്ലും നമ്മളുടെ ഒരു ഇൻട്രസ്റ്റും അതിനോട് മാച്ച് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും പേഴ്സണാലിറ്റി, ഭയങ്കര ഒരു സെൻസിറ്റീവായ ഇമോഷണൽ ആളുകളൊക്കെ കൗൺസിലിങ്ങിലേക്ക് സൈക്കോളജി എടുത്ത് വന്നു കഴിഞ്ഞാൽ മിക്കവാറും കൗൺസിലിംഗ് കൂട്ടക്കരച്ചിലാവുന്ന അവസ്ഥയിലേക്ക് പോകും എന്നതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചെടുക്കേണ്ടതാണ്. എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് മാത്രം എടുക്കേണ്ട ഒന്നല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ
8: ഓക്കെ, റെഡി റെഡി. അതുപോലെ തന്നെ അജ്മൽ സറിലേക്ക് എത്തുമ്പോൾ, നമ്മൾ ഇന്നലെ കാലത്ത് കുറേ അധികം കുട്ടികൾ ഒരു നീ